0: ബാംബു ഡ്രാഫ്റ്റിംഗ്. നമ്മോടൊപ്പം ചേരുന്നത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ വിട്ടി അബ്ദുസ്സലാം.
1: കാഴ്ചകളുടെ പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിനു അലിക്കയാണ്. പറമ്പിക്കുളത്തെ യാത്രാ വിശേഷങ്ങൾ, വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളും പറമ്പിക്കുളത്തേക്ക് എത്തിയതുമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഈ എപ്പിസോഡിൽ യാത്ര അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് ഇബിനു അലിക്കയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഇബിനു അലിക്ക, നമ്മളപ്പോൾ പറമ്പിക്കുളത്തെത്തി. ഇനി എന്ത് ഒരു കൗതുകം യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്, അവിടെ എത്തോളം എപ്പോഴാണ് എത്തുക എന്നുള്ളതായിരിക്കും, എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ദൃശ്യം കേൾക്കുന്ന ആദ്യ എപ്പിസോഡിൽ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി എന്തായിരിക്കും അവിടെ കാഴ്ചകളുള്ളതെന്ന് കേൾക്കണമെന്ന് കൗതുകം ഉണ്ടാവും. അവിടെ എത്തി റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ അവിടെ എത്തി കാഴ്ചകളുടെ തുടക്കം എങ്ങനെയായിരുന്നു?
2: ഒന്ന് വിശ്രമിച്ച് മേലൊക്കെ കഴുകി അവിടെ ഫുഡ് റെഡിയാവുമെന്ന് പറഞ്ഞു. ഫുഡ് പാക്കേജിൻ്റെ ഭാഗമാണ്, നാടൻ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡാണ് അവിടെ, അവരെന്നെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റമാണ്. ഭക്ഷണം കഴിഞ്ഞാൽ അവരൊരു സമയം പറഞ്ഞു, ഒരു അരമുക്കമണിക്കൂറിനുള്ളിൽ വാഹനം വരും, അപ്പോഴേക്കും റെഡി ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. വിളിക്കുമെന്ന് ചോദിച്ചു, വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡി ആയിരിക്കും, വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ പിന്നെ വാഹനം എത്തി, എല്ലാവരെയും വിളിച്ചു. നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാടിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലുള്ള ഒരു ബസ്സിൻ്റെ ചെറിയൊരു ബസ്, മിനി ബസ് പോലെ ഒരു ബസ്സാണുള്ളത്.
1: അവിടെ നമ്മുടെ ഡ്രസ് കോഡിനോ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരേണ്ടിയുണ്ടോ? കളർ മാറ്റം, അല്ല ഉതിപ്പുള്ള കളർ ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
2: ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ യാത്രക്കുള്ള സുഖം, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം, പിന്നെ അതേപോലെ കോട്ടനാണ് മിക്കവാറും ധരിക്കാൻ സൗകര്യം. ചൂട് ഉള്ളൊരു സമയമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു നേരമായിരുന്നു അപ്പോൾ.
1: ആ യാത്രയിലെ അവിടെ നിന്ന് കൂടെ ആദ്യമായി പറമ്പിക്കുളത്ത് കണ്ട, എനിക്ക് തോന്നുന്നു കന്നിമാരത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തോന്നുന്നുണ്ട്. എന്താണ് ഈ കന്നിമാരത്തേക്ക്?
2: 1973 തൊട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് ടൈഗർ റിസർവ്, പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശരിക്കും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്, അങ്ങനെ പ്രഖ്യാപിച്ചതാണത്. പെരുവരിപ്പള്ളം, തൂണക്കടവ്, പറമ്പിക്കുളം, ഈ മൂന്ന് റിസർവയറുകൾ ചേർന്നതാണ്. അതിൻ്റെ പിന്നെ വിസ്തൃതിയൊക്കെ പറയുന്ന 644 സംതിങ് ചതുരശ്ര കിലോമീറ്റർ ഒക്കെ ഉള്ളതാണ്. ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളുണ്ട്. മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല.
1: കടുവ, കടുവ റിസർവ്, ടൈഗർ റിസർവ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പ്രധാനപ്പെട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യം പറഞ്ഞു.
2: അതെ അതെ അതെ. ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ വിളിച്ച് കയറ്റുന്നു. ഈ ഇപ്പോഴത്തെ നമുക്ക് കൗതുകമുണ്ടാക്കുന്നൊരു സംഗതികൾ, ഫോറസ്റ്റിലെ വാച്ചർമാരൊക്കെ മിക്കവാറും അവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഗോത്രവർഗ ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് നൈസർഗികമായി തന്നെ കാടിനോടൊരു ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒരിണക്കുണ്ടാവും. കാരണം കാടിനെ അവർ സ്നേഹിക്കും. നമ്മൾ ടൂറിസ്റ്റുകളാണ് അല്ലെങ്കിൽ ചെന്നു പോരുന്നവരാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. വേറൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പണ്ട് കാലത്തൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വനവിഭവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. ചിലരൊക്കെ എങ്കിലും പിന്നെ സാധനങ്ങൾ കടത്തി അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ കാടുകളിലൊക്കെ തേക്കൊക്കെ വെട്ടിയിട്ട് കള്ളക്കടത്തൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ്. അവരാവില്ല അത് ചെയ്യുന്നത്, വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ വനംവകുപ്പ് എന്ത് ചെയ്തു വെച്ചാൽ അവരൊക്കെ ഈ കാടിൻ്റെ ഭാഗമാക്കി, ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗമാക്കി, വാച്ചർമാരായിട്ട് മറ്റൊക്കെ പണി ജോലി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭാഗമാണത്. ഞങ്ങളൊരു ഗൈഡ് ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, കുറച്ച് കറുത്ത് ചുരുണ്ട മുടിയായിട്ട് അവിടെ ഒരു ഒരു രസിക്കാൻ. എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് തമിഴ് മിക്സ് ചെയ്തിട്ട് പറയും, മലയാളത്തിൽ പറയും, അത്യാവശ്യമുള്ള ഇംഗ്ലീഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മുമ്പൊരു ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു, കാട്ടിലേക്കാണ് പോണത്, കാടെന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, മനുഷ്യന്മാരുടെ അല്ല, മൃഗങ്ങളുടെയാണ്, നമ്മളാണ് അവിടുത്തെ അതിഥികൾ. അപ്പോൾ അവരൊരു തരത്തിലും പ്രയാസപ്പെടുന്ന രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, കൂക്ക് വിളിക്കാനോ ബാക്കിയുള്ളതൊന്നും ചെയ്യരുത്. അവർക്കൊരു തടസ്സമില്ലാതെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞു.
1: അപ്പോൾ അവിടെ ആ കടന്നുപോക്കിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കാഴ്ചയായിരിക്കുമോ കന്യമാരത്തേക്ക്?
2: ആ, കന്യമാരത്തേക്കിന് മുമ്പ് നമ്മൾ പിന്നെ ഒരു ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഇറക്കം അവിടെയാണ്.
1: ഓ,
2: അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് പോയിട്ട് ചൂട് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അവിടെ. റിസർവറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഡാമിലേക്ക് പ്രവേശനമല്ല, അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ ഈ യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊരു ആവേശം കൂടുമല്ലോ, കാട് ഒന്ന് പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമും വെള്ളവും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഗതി, ചൂട് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ ദാഹം തുടങ്ങി നമുക്ക്. പിന്നെ ഊണ് കഴിച്ച് വലിയ വിശ്രമമില്ലാതെ പോരും ചെയ്താണല്ലോ. അപ്പോൾ അവർ പിന്നെ കുപ്പിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നു. നമ്മൾ ധൃതിയിൽ വെള്ളം എടുക്കാൻ മറന്നുപോയിരുന്നു. വെള്ളം നോക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ഐസ് വാട്ടർ. ഞാനിങ്ങനെ ചോദിച്ചു ഇവിടെ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചോദിച്ചേ. അപ്പോൾ അയാൾ ചിരിച്ചു പറഞ്ഞു, ഇത് കാട്ടിലെ വെള്ളമാണ്, ഇത് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നാച്ചുറലി ഇത് ഇങ്ങനെ തന്നെയാണെന്ന്. ചോലയിലേക്കെ വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെ സംശയിച്ച് ധൈര്യമായിട്ട് കുടിച്ചോളൂ പറഞ്ഞു. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അതാണ് കുടിക്കേണ്ടത്, ഒരു പ്രശ്നമില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്പോട്ട് കന്യാകുമാരി തേക്കിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ വീണ്ടും കയറിയിട്ട് കുറച്ച് വളഞ്ഞു വളഞ്ഞ് റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കാടുകളിൽ ഒരിക്കലും നല്ല റോഡുകൾ ഉണ്ടാവില്ല. ഒന്ന് അത്ര സുഖിക്കണ്ട എന്നുള്ളതാണ്, അങ്ങനെ പാഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. മിക്കവാറും വളവും തിരിവും റോഡും വീതി കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാട്ടിലൂടെ വളരെ പതുക്കെ പോകണം, മൃഗങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്, അത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കുള്ള മഴയും കാറ്റും അത് കാരണം റോഡ് പോവും ചെയ്യും. അപ്പോൾ അങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ചില വളവൊക്കെ നമ്മൾ ഇത് കൊള്ളുമോന്നൊക്കെ നോക്കും, തോന്നും പറയാം ഈ റോഡിൽ കൂടി നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നൊക്കെയുള്ള. പക്ഷേ ഡ്രൈവർ നല്ല മിടുക്കണ്ടായിരുന്നു. അവരൊക്കെ ഈ പിന്നെ ഒരു പച്ച ഫോറസ്റ്റിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി യാത്ര ചെയ്തിട്ടാണ് കന്യാകുമാരിയിലേക്ക് കാണാൻ പോകുന്നത്.
1: ഏകദേശം 460 വർഷം പഴക്കമുള്ള തേക്കാന്നാണ്
2: പറയുന്നത്. 500 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
1: ആ ഒരു തേക്കിനെ കുറിച്ച് പറയുമ്പോഴേ അവിടുന്ന് ഒരു ആ സമയത്തുണ്ടായ ഒരു സംഭാഷണമുണ്ട്. അവിടുന്ന് മറ്റ് ടൂറിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. തേക്കുമായി ബന്ധപ്പെട്ട് നടന്നൊരു രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ.
2: കന്യാകുമാരിയിലേക്ക് 460 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 40 മീറ്ററോളം ഉയരമുണ്ട്, ഒരു മഹാവൃക്ഷം എന്നൊക്കെ തന്നെ പറയുന്നത്. കേന്ദ്ര സർക്കാർ അതിനൊരു അവാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് ഒരു മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ട് അതിനെ അനുമോദിച്ചിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണത്.
1: അതേക്ക് അതിന് സംരക്ഷണ ഭിത്തി ആയിട്ട് അങ്ങനെ എന്തോ.
2: ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ ഒരു കമ്പാരിസനാണ്. ഞാനൊരു 30 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള, അന്ന് ശരിക്ക് ആരാലും അറിയപ്പെടാതെ കൂട്ടത്തിലൊരു മരമായി ഒറ്റക്ക് നിന്നിരുന്ന എന്ന് പറയാം, അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ നിന്നിരുന്നതാണ്. ഞങ്ങൾക്കന്ന് ആ കന്യാകുമാരിയിലേക്ക് കാണിച്ചു കൊടുത്തു തന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പിന്നെ ആൾ VIP ആയിരിക്കുന്നു, സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് സ്റ്റെപ്പുണ്ട്. നമ്മളൊരാളുടെ ഒരു അര ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അതിൽ കയറി ചുറ്റും ചങ്ങലേക്ക് കെട്ടിയിട്ടുണ്ട്, വല്ലാതെ ആൾക്കാരതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടാൾ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും എത്തില്ല, അത്രയും വലുതാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പ് മാതാമി ഉണ്ടായിരുന്നു.
1: അതെ,
2: സായിപ്പ് വളരെ നല്ല രസികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ അയാൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആള് ഒരു 19 വയസ്സിൻ്റെ പ്രായമൊക്കെ ഉണ്ട്. പിന്നെ അവരെ കൂടെ മദാമുണ്ട്, മദാമ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അവർ എനിക്ക് തോന്നുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ അവരായിരുന്നു ഏറ്റവും ലൈവ്. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കാതെ അവർ പിന്നെ ഓരോ സംഗതികൾ പതുക്കെ പോയിട്ട് അത് കാണും, പിന്നെ അത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. പിന്നെ നമ്മൾ നേരെ കുപ്പായിട്ട് പോവുകയാണല്ലോ, അവരങ്ങനെയല്ല. അവർ ആ സംഗതി ആദ്യം പഠിച്ച്, അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പിന്നെ ഒരു കുറച്ചൊരു ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഈ പിന്നെ കന്യാകുമാരിയിലേക്കിനെ നിങ്ങൾ തടവറയിലാക്കിയിരിക്കുകയാണ്, അതിനെ വളരെ സ്വതന്ത്രമായി വിടണം, അത് കാറ്റും അതിനെ പിന്നെ വെള്ളമൊക്കെ അത് കിട്ടിയിട്ട് അത് അതിൻ്റെ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ തറകെട്ടി ഉയർത്തി, അപ്പോൾ അതിന് വെള്ളം കിട്ടില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതിൻ്റെ വേരുകൾക്കൊക്കെ പ്രയാസമുണ്ടാക്കും, അപ്പോൾ അതിനൊക്കെ സ്വതന്ത്രമായിട്ട് വിടണം. അങ്ങനെ നിങ്ങൾ പിന്നെ പീഡിപ്പിക്കുകയാണ് മരത്തിന് എന്നുള്ള രൂപത്തിലൊക്കെ കുറച്ച് തമാശ കല്ലെടുത്തിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി ശരിയാണ്, പക്ഷേ ഈ കന്നിമരത്തേക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ അങ്ങനെ തീരെ അവഗണിക്കുന്നതും ശരിയല്ലല്ലോ.
1: അപ്പോൾ ആ തേക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു കരടിയെ നിങ്ങൾ അല്ലേ
2: മടങ്ങി വരുമ്പോഴാണ്
1: കാണുന്നത് അല്ലേ.
2: നമ്മൾ ആ യാത്രക്കിടയിൽ പിന്നെ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കൗതുകം പിന്നെ മൃഗങ്ങളെ കാണുന്നതാണ്. ആന ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ഫോറസ്റ്റിൽ ഒരു വാഹനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു
1: ധൈര്യമൊക്കെ കൈ പിടിച്ച് നടക്കുമ്പോൾ
2: അതെ ആ ഒരു ധൈര്യം പോലെയാണ്. ആ അപ്പോൾ നമ്മൾ പിന്നെ അപൂർവം വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്, അതായത് കുറച്ച് നമുക്ക് മുമ്പ് പുറപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ഇവർക്ക് സിഗ്നൽ കൊടുക്കും അങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടത് പിന്നെ മാൻ കുട്ടികളൊക്കെയാണ്. നമ്മളങ്ങനെ കാണുമ്പോൾ അവർ ഈ കാട്ടിൽ മൃഗങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഇടക്കിടെ കാണുന്ന ആൾ മൃഗങ്ങൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും
1: ഉണ്ടാവില്ല, നമുക്കേ കൗതുകമില്ല.
2: അവർ നമ്മളെ വാഹനത്തിൻ്റെയൊക്കെ മുന്നിലാണെങ്കിൽ ചിലപ്പോഴും ഒന്ന് മാറി തരും, അല്ലെങ്കിൽ ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് മാറി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ദൂരത്തേക്കാണെങ്കിൽ അവർ തീരെ നമ്മളെ ശ്രദ്ധിക്കുകയല്ല. പിന്നെ ബാംഗ്ലൂരിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബെന്നാർഘട്ട്, അവിടെ ഇതേപോലെ മൃഗങ്ങളെ തുറന്ന് വിട്ട് നമ്മൾ വാഹനത്തിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്, സിംഹവും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതെ, അവിടെ പോയിട്ട് ഒരു സിംഹം റോഡിന് ക്രോസ് കടന്നു, എണീറ്റ് പോകുന്നില്ല, വേറെ സ്ഥലമല്ല, കുറേ ഹോണൊക്കെ അടിച്ചു നോക്കി, ഒരു കൂസലുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോൾ ഡ്രൈവർ ഫോട്ടോ ഒക്കെ എടുത്തു തുടങ്ങി പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ പുറത്തിറങ്ങാനായിക്കില്ല, ജനാലെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആള് വിശ്രമമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയി വണ്ടി പോകുന്നത്. അപ്പോൾ അവർക്കറിയാം കാട് അവരുടെ എന്നുള്ളത്. നമ്മൾ ഈ വഴിയിൽ മാൻ കൂട്ടങ്ങളൊക്കെ കുറേ കണ്ടു, പിന്നെ കുറച്ച് ദൂരെ ചെറിയ ചോലകളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയ മരങ്ങളും പുല്ലുമൊക്കെ ആ ഭാഗത്തോടെ മേയുന്ന പിന്നെ മാൻ കൂട്ടങ്ങൾ കുറേ കണ്ടു ആ സമയത്ത്. പിന്നെ കുറച്ച് ആനകളെയും കണ്ടു, ആന ഒറ്റക്ക് നിൽക്കുന്നതുണ്ട്, അതേപോലെ കൂട്ടമായിട്ട് മേയുന്നതുണ്ട്. ഒരു ഗമയിൽ അവരിങ്ങനെ നടക്കണ കാണുമ്പോൾ നല്ല രസമാണ്.
1: പ്രത്യേകിച്ചും അവരുടെ ആവാസ വ്യവസ്ഥിതിക്കകത്ത് നിന്ന് തന്നെ കാണുമ്പോഴുള്ള ഒരു വേറെ.
2: അതെ അതെ അതെ അതെ. ആനയൊക്കെ രാജകീയമായി ഇങ്ങനെ പതുക്കെ നടന്ന് നമ്മുടെ ഇങ്ങനെ ഒന്നിങ്ങനെ പാളി നോക്കിയിട്ട് ഈ കണ്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ പോടോന്ന് പറഞ്ഞ് അല്ലെ. പിന്നെ മരങ്ങളുടെ ചില്ലകളൊക്കെ ഇങ്ങനെ പതുക്കെ തുമ്പിക്കൊണ്ട് താഴ്ത്തി ഒരു ഒന്ന് പൊട്ടിച്ചെടുത്ത് അതൊന്ന് അടിച്ച് അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ വളരെ ഒരു അലസ ഗമനം, നമ്മൾ ഈവനിങ് വാക്കൊക്കെ പറയില്ല ഇങ്ങനെ പതുക്കെ. കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അതിന് ചാൻസ് ഇല്ല, അവർ മൊബൈലൊക്കെ നോക്കി കുത്തിയിരിക്കുകയായിരിക്കും. അതേപോലെ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ്.
1: അത് ഏകദേശം എത്ര സമയം ഉണ്ടായിരുന്നു അത് ആ ഒരു അന്നത്തെ യാത്ര?
2: അന്നത്തെ യാത്ര നമ്മളൊരു 3 മണിയോടാണ് വൈകുന്നേരം 3 മണിക്കാണ് പുറപ്പെടുന്നത്. ഈ ആദ്യത്തെ ഡാമൊന്ന് കണ്ട് കന്യമാരത്തേക്ക് കഴിഞ്ഞ് അടുത്ത് ഈ കാടിനുള്ളിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്താറാവുന്ന സമയത്തേക്ക്, അതായത് മുകളിലേക്ക് സൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പ് കൂടുന്നു, കയറ്റം കൂടുന്നു, പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ വലിയ വലിയ ഗിയറിനൊക്കെ ചോർന്ന് ഫസ്റ്റും സെക്കൻഡിലും കേട്ടിട്ട് വലിപ്പിച്ച് കയറ്റുന്നു. അങ്ങനെ മുകളിൽ കയറി വരുമ്പോൾ അപ്പം ശരിക്കും തണുപ്പ് തുടങ്ങി അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൂടാണ്, സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവില്ല എന്നുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങി.
1: ഒരു അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയോ
2: അവിടെ? പിന്നെ മുകളിലേക്ക് എത്തിയപ്പോഴേക്ക് ഒരു 5 മണിയൊക്കെ,
1: 5 മണി
2: ഒരു 4 മണി ആ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
1: തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയിലാവുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നും. ഇബിനേലിക്കാക്കും അതുപോലെ ചായ കുടിക്കാൻ തോന്നി.
2: ചായ കുടിക്കുന്ന നിർബന്ധമാണ്. മാത്രമല്ല ഞാൻ നമ്മളെ ഗൈഡ് ബാബുവിനോട് പതുക്കെ ചോദിച്ചു ഒരു ചായക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചായ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്, ഇനി അടുത്ത പരിപാടി ചായയാണ് പറഞ്ഞു. അങ്ങനെ ചുരം പോലെ കയറി ചെന്ന് അവിടെ ഒരു ഒരു നാടൻ ഹോട്ടലുണ്ട്, ഹോട്ടലിൽ ചെന്നപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ചായ 1 കടി ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വകയാണ്.
1: ഓ,
2: അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, വേറെ സാധനങ്ങൾ ഉണ്ടായത് നിങ്ങൾ വേറെ കാശ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാറ്റ്, തണുപ്പ് ഇങ്ങനെ തുടങ്ങുന്നു. നമുക്ക് ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ചായ നിർബന്ധമാണല്ലോ. അതും ഒരു ചായ കുടിച്ച് പിന്നെ രണ്ടാമത് ചായ കുടിച്ച് കടി, നല്ല നാടൻ ഐറ്റംസൊക്കെ ആയിരുന്നു, കടിയൊക്കെ എടുത്ത്. പിന്നെ അവരുടെ ഒന്ന് രണ്ട് ഐറ്റം ജ്യൂസുകളുണ്ട്, ജ്യൂസുകളൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അവരുടെ വനവിഭവങ്ങളും അതേപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു പരിസരത്ത് വളരെ കുറച്ച് പേരുള്ളൂ, ഈ ടൂറിസ്റ്റ് ചെല്ലുന്ന കുറച്ച് പേര്. അതേപോലെ ഈ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നുമില്ല.
1: അല്ല, ടൂറിസ്റ്റുകളുടെ തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല.
2: അല്ല, പിന്നെ ഞാൻ മിക്കവാറും പോക്ക് ഞങ്ങൾ പോവാറ് പിന്നെ വീക്കെൻഡിൽ പോകാറില്ല, പരമാവധി
1: പോവാറില്ല.
2: ഇല്ല, അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മൊത്തം തിരക്കായിരിക്കും, ബുക്കിംഗ് കിട്ടാൻ പ്രയാസമായിരിക്കും, മൊത്തത്തിൽ റോഡ് ബ്ലോക്ക് ആയിരിക്കും, താമസത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നല്ലത് ഒരു തിങ്കളാഴ്ച ബുധൻ വ്യാഴമൊക്കെ പോവാം,
1: അങ്ങനെ പോവാം.
2: തിരക്ക് കുറവുണ്ടാവും മിക്കവാറും, പിന്നെ പല സ്ഥലങ്ങളിലും വീക്കെൻഡിൽ റേറ്റ് കൂടും. അപ്പോൾ ലോഡ്ജാണെങ്കിലൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ റേറ്റ് കുറവുണ്ടാവും,
1: പിന്നെ
2: ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
1: പിന്നെ അതിൽ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലെന്ന് വെച്ചാൽ ബാംബു റാഫ്റ്റിംഗ് അല്ലേ? അത് അതിൻ്റെ അതല്ലാതെ വേറെ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേറെ പിന്നെ കാഴ്ചകൾ വേറെ ഉണ്ടായിരുന്നോ? ഈ ചായ കുടിച്ച ശേഷം പിന്നെ ലാസ്റ്റ് കാണുന്ന ബാംബു റാഫ്റ്റിംഗ് അല്ലേ?
2: ചായ കുടിച്ചിട്ടുള്ള അടുത്തത് ബാംബു റാഫ്റ്റിംഗ് ആണ്.
1: ബാംബു റാഫ്റ്റിംഗ്
2: എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടത്തിലുള്ള ഒരു സ്വപ്ന സദൃശ്യമായ ഒരു യാത്രയാണ്. ചായ കുടിച്ചിട്ട് പിന്നെ റെഡിയാകാൻ പറഞ്ഞു, വിളിച്ച് കയറ്റി ഞാൻ. പിന്നെ നമ്മൾ കുന്തത്തിന് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. ഒക്കെ ഈ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ റോഡ്, ചിലയിടത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇടതുഭാഗത്ത് സെറ്റിലേഴ്സ് പോലെ, അതായത് അവിടെ പണിക്കൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു പക്ഷേ അവിടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം, ചെറിയ ചെറിയ വീടുകളും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഈ ഇറങ്ങുന്നത് എന്താണെന്ന് പറയുക, നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലൊരു സ്ഥലം പോലെയാണ്. നമ്മൾ ഒരു കൊച്ചു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വിശാലമായൊരു പുൽമൈതാനത്തേക്കാണ്. ഈ പുൽമൈതാനത്തിൻ്റെ മുന്നിൽ ഇടതും വലതും മുന്നിലും വെള്ളമാണ്. അപ്പം ഇങ്ങനെ ഈ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പച്ച വിരിച്ച ഒരു സ്ഥലത്ത് കൂടിയാണ് വണ്ടി ഇങ്ങനെ പോയിട്ടാണ് പോയി നിർത്തുന്നത്. നിർത്തിയിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ദൂരെ പല അടുക്കുകളായി കാണുന്ന മലകൾ, പിന്നെ പരന്നു കിടക്കുന്ന അതിൽ സഞ്ചാരികളെ കാത്തു നിൽക്കുന്ന എണ്ണം കുറവാണ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാട. ഈ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകൾ തലങ്ങും വലങ്ങും കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാധനമാണ്, അതാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ.
1: ഒരു എത്ര പേര് കയറുവരുതേ?
2: ഞങ്ങളിൽ രണ്ട് ബോട്ടിലാണ് കയറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഒരു 5-8 ആളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ മനസ്സിൽ പുഴ വ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പച്ച മൈതാനം, അതിൽ നമ്മളൊരു പച്ച കളറിലൊരു ബസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം, അതിൻ്റെ പിന്നിൽ പിന്നെ കാടുണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ മലകളും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഫോട്ടോ വന്നിട്ട് എടുക്കാം, നമുക്ക് ആദ്യത്തെ പരിപാടി പിന്നെ യാത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വിളിച്ചുകൊണ്ടുപോയി. വണ്ടിയിൽ തന്നെ 3 പേരുണ്ട്, ഡ്രൈവറുണ്ട്, നമ്മുടെ പിന്നെ ഗൈഡ് ബാബുണ്ട്, കൂട്ടത്തിൽ ഒരു സഹായി കൂടി ഉണ്ട്. നമ്മൾ കിളിന്നൊക്കെ പറയാൻ വേണം തോന്നുന്നു. പിന്നെ 3 പേരും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി ഞങ്ങളോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി.
1: എത്ര സമയം എടുക്കും അതിലൂടെ യാത്ര?
2: അപ്പോൾ അതിൽ ചെന്നപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ മടി. കാരണം ഇതുവരെയുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്, പിന്നെ യാത്ര മീൻസ് ബോട്ട് യാത്രയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കപ്പലിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നെ മോട്ടറൊക്കെ കടുപ്പിച്ചിട്ടുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള. ഇതെന്താ വെച്ചാൽ 4 മരക്കഷ്ണങ്ങൾ കൂട്ടി കിട്ടിയിരിക്കുകയാണ്, ആ കെട്ടൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അവർ ഈ സാധനം തള്ളിയിട്ട് ഇങ്ങോട്ട് കരയത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കൈയൊക്കെ പിടിച്ചിട്ടാണ്, അവരെ കൈയെ പിടിച്ചിട്ടാണ് നമ്മളിൽ കയറുന്നത്.
1: നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നത്, നമ്മുടെ സമയം ഇവിടെ മുന്നിൽ വന്ന് കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മിഴി തുറക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇതുവരെ ഇബ്നു അലിക്കയുടെ കൂടെ പറമ്പിക്കുളത്തെ ആ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിങ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
3: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
6: سيد الاستغفار.
3: اللهم انت ربي لا اله الا انت.
5: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. اللهவே, நீயാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. انك الله مدي اون الاد ارادن الا اونيل ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

കഴിഞ്ഞുപോയ ദിവസങ്ങൾ, സമയങ്ങൾ എന്തിലേറെ! ഒരു നിമിഷം പോലും നമ്മിലേക്ക് ഇനി തിരിച്ചെത്തുകയില്ല. അതിനാൽ ഓരോ നിമിഷവും ക്രിയാത്മകമായി ഉപയോഗിക്കാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂലൈ 13 തിങ്കൾ, ഹിജറ വർഷം 1448, മുഹറം 27, കൊല്ലവർഷം 1201, മിഥുനം 29.

0: മഷാല്ലാ, ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്.
1: എനിക്കേ നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ശ്രോതാക്കളോട് ഒരു ചെറിയൊരു ടാസ്ക് നൽകാനുണ്ട്. പ്രത്യേകിച്ച് അവർ കുട്ടികൾ മദ്രസയിലേക്കും ശേഷം സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു തിരക്കിൽ വളരെ കനപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും, കാരണം സമയം അതിനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും നല്ലതായി തോന്നുന്ന, കുറച്ച് കനത്തിലായി തോന്നുന്ന ഭക്ഷണങ്ങൾ, അപ്പോൾ അത് പലതായിരിക്കാം. അപ്പോൾ ചിലർ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് അടിച്ച് വെള്ളത്തിലിട്ട് അടിച്ചു വെച്ച മാവായിരിക്കാം ഉപയോഗിക്കുന്നത് ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാൻ. മറ്റു ചിലർ ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് പാക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ അത് സ്വന്തം അടിച്ചു വെച്ചിട്ടില്ലെങ്കിലും മാവുകളൊക്കെ വാങ്ങാൻ കിട്ടും. അതല്ലാത്ത റവ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാവുകൾ, നമ്മുടെ ശ്രോതാക്കൾ എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെൻറ്റിൽ ഇത്രയും കുറഞ്ഞ ടൈമിൽ എന്നാൽ കുറച്ച് നല്ല അടിപൊളി ഫുഡ് എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആ ഒരു നിലക്ക് ഭക്ഷിപ്പിക്കാറുള്ളത് എന്ന ഒരു ചെറിയൊരു ടാസ്ക് നമ്മുടെ പ്രേക്ഷകർ പ്രതികരിക്കും എന്ന പ്രതീക്ഷയോട്.
0: അതിൽ പിന്നെ സഫൂറ അറങ്ങാടി, ബഷീർ തൂത, റജീന സുനീർ മാളികം പീടിക, മുംതാസ് ബേപ്പൂർ, സഹദ് സാജിദ് എടത്തനാട്ടുകര, മുനീർ ചമനാട്, സെലീന കരുവാരക്കുണ്ട്, ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം, സഹൽ പി എടപ്പലം, നസീമ വളാഞ്ചേരി, സബീന തത്തമംഗലം, സെറീന വി പി വളാഞ്ചേരി, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഉമ്മു സൽമ കരുവാരക്കുണ്ട്, നബീസ ഒറ്റപ്പാലം, ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമുക്ക് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ ആദ്യത്തെ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. കമൻ്റുകളുമായി ശ്രോതാക്കൾ വരട്ടെ, അവരിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മധുരം ഖുർആൻ.

0: അബൂബക്കർ ശാത്തരി ഹഫിളഹു സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുറാൻ കാരികളിൽ ഒരാൾ തന്നെയാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുറാൻ ഹിഫ്ല പൂർത്തിയാക്കുകയും തുടർന്ന് ഉന്നത നിലവാരത്തിലുള്ള പഠനം അക്കാഡമിക് യോഗ്യതയും നേടുകയുണ്ടായി. തജ്വീദിലും ഖുർആൻ ശാസ്ത്രത്തിലും ഉയർന്ന തല പഠനങ്ങൾ നേടിയ വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിളഹുള്ള. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഹഫിള തജ്വീദ് പരിശീലന പരിപാടികൾ നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്നുമുണ്ട്. ഇന്ന് മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത് ഖുർആനിൻ്റെ സൗന്ദര്യം മനസ്സിലേക്ക് ഒഴുക്കുന്ന പ്രശസ്ത കാരികളിൽ ഒരാളായ അബൂബക്കർ ശാത്തരി ഹഫിളഹുള്ളയുടേതാണ്.
1: വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറ യാസീനിലെ 77 മുതൽ 79 വരെ തുടങ്ങിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നമ്മളെ ഉണർത്തുകയും പാരത്രിക ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിപരമായ ഒരു പിന്നെ തെളിവ് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതി കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കുകയാണ്, അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടറിയുന്നില്ലേ, അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവനതാ സ്പഷ്ടമായ ഒരു എതിരാളിയായിരിക്കുന്നു, വ ളറബലന മസലൻ വ നസിയ ഖൽഖഹു, അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. ഖാല, അവൻ പറയുകയാണ്, മൈ യുഹയ്യില്ലാമ വഹിയ റമീം, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക. കുൽ, ഓ പ്രവാചക, അങ്ങ് പറഞ്ഞുകൊടുക്കുക, യുഹയ്യീഹല്ലദി അൻശഅഹ അവ്വലമറ, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കുകയും, വഹുവ ബിക്കുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാണ് എന്നതാണ് ഇന്ന് നമ്മൾ ഊതി വെച്ച ഈ ആയത്തിൻ്റെ ഒരു ആശയതലം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അധ്യാപനം, ബുദ്ധിപരമായൊരു സമർത്ഥനമാണ് ഇവിടെ പറയുന്നത്. അതായത് നേരത്തെ ആയത്തിൽ തുടക്കത്തിൽ ഊതി വെച്ചത് അവലം മെറൽ ഇൻസാനു, മനുഷ്യ നീ കാണുന്നില്ലേ, എങ്ങനെയാണ് നിന്നെ തുടപ്പിനുണ്ടാക്കിയത്, ഒരു തുള്ളി ജലത്തിൽ നിന്നാണ്. എന്നിട്ടോ കണ്ണും കാതും മൂക്കും അതേപോലെ തന്നെ മറ്റു ശരീരാവയവങ്ങളും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒട്ടേറെ അവയവങ്ങളാൽ നിന്നെ സുന്ദരമായൊരു രൂപത്തിൽ അള്ളാഹു നിന്നെ പടച്ചു. ഇങ്ങനെ പടച്ച ഈ ഒരു പടപ്പ് എന്തു ചെയ്യുന്നു, അള്ളാഹുവിനെ നോക്കി വെല്ലുവിളിക്കുന്നു, അല്ലാഹ് ഇല്ല, ഒരു സ്രഷ്ടാവില്ല, നമുക്ക് നാമേ പണിവതുനാകം, അതേപോലെ തന്നെ സ്വർഗവും അതേപോലെ തന്നെ നരകവും അതുപോലെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഭൂമിയിലാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത്, നമ്മുടെ ചെയ്തി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്ന, അല്ലയൊന്നും ഇല്ല എന്ന് പറയുന്ന, ഫഇദാ ഹുവ ഖസീമും മുബീൻ, ഒരു സ്പഷ്ടമായ ഒരു ഖസീമായി ഒരു എതിരാളിയായിട്ട് അവൻ മാറുന്നു. എന്നിട്ടോ അവൻ അള്ളാഹുവിനൊരു ഉപമ ഉണ്ടാക്കി ചോദിക്കുകയാണ്, അവൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ മറച്ചു വെച്ചുകൊണ്ട്, താൻ എന്തിൽ നിന്നുണ്ടായി എന്നതിനെ മറച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ആരാണ് ഈ നുരുമ്പിപ്പോയ എല്ലുകളെ, അതായത് സമുദ്രത്തിൽ പാറ്റിക്കളഞ്ഞു, മത്സ്യങ്ങളത് തിന്നുകളഞ്ഞു, പക്ഷികൾ കൊത്തിത്തിന്നു, അതല്ലെങ്കിൽ അഗ്നിയുടെ ചൂടിനാൽ കരിച്ചു കളഞ്ഞു, അങ്ങനെ കരിച്ചു കളഞ്ഞ ചാരത്തിൽ നിന്ന് ഒരു ആളെ വീണ്ടും ഉണ്ടാക്കുമെന്നുള്ളത്, അത് ആരാണ്, അങ്ങനെ സാധിക്കുന്നവൻ ആരാണ് എന്ന് അവൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അതിമനോഹരമായ സുന്ദരമായൊരു മറുപടിയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. ഉൽ നബിയെ പറഞ്ഞു കൊടുക്കുക, യുഹീഹല്ലദി അൻശഹ അവ്വലമറ, സമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തിയാലും പക്ഷികൾ കൊത്തിത്തിന്നാലും വേട്ടമൃഗങ്ങൾ ഭക്ഷിച്ചാലും അതേപോലെ തന്നെ അഗ്നിയുടെ ചൂടിനാൽ കരിച്ചു കളഞ്ഞാലും നിങ്ങൾക്ക് തുടക്കമൊന്ന് ആലോചിച്ചുകൂടെ, ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണല്ലോ നിങ്ങളിങ്ങനെയുള്ള ഒരു അത്ഭുത സൃഷ്ടിയായിട്ട് മാറിയത്. അങ്ങനെയുള്ള ഒരാൾക്ക്, അങ്ങനെ നിങ്ങൾക്ക് ജീവൻ നൽകിയ ഒരാൾക്ക് പിന്നീട് നിങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത് അസാധ്യമാണോ എന്ന ഒരു ബുദ്ധിയോടുള്ള ഒരു ചോദ്യമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
0: പരലോകവിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢത ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള വചനങ്ങൾ തന്നെയാണ് അല്ലേ?
1: അതുമാത്രമല്ല, നമ്മുടെ മിക്കവാറും മുസ്ലിമീങ്ങൾക്കൊക്കെ ഈ ഒരു അധ്യായം മനഃപ്പാഠമാണ്. പക്ഷേ അതിൻ്റെ ഈ ഒരു തലത്തിലുള്ള ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് മരണവേളയിൽ. അതേപോലെ തന്നെ കബറാളിക്ക് വേണ്ടി, അത് ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഈ ഒരു സൂറത്തിനെ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന ആയത്തുകൾ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ മനുഷ്യ നീ തർക്കികനാകുന്നോ എന്നുള്ളത് അവിടെ മരണപ്പെട്ടടുത്തല്ലോ ചോദിക്കേണ്ടത്, ജീവിതകാലത്ത് ചോദിക്കണം. റബ്ബിനെ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അപ്പോൾ ചോദിക്കുന്നത് റബ്ബിനെ നമ്മൾ കാണുന്നില്ലല്ലോ, കാണാത്ത റബ്ബിൻ്റെ അടയാളമാണ് മനുഷ്യ നീ, കാരണം നീ ഉണ്ടായത് ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ്. അങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു ആകാര സൗഷ്ടവത്തോടുകൂടി തന്നെ പടച്ചു പരിപാലിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഒരു ചാരത്തിൽ നിന്ന് എന്തുകൊണ്ട്, അല്ലെങ്കിൽ മണ്ണ് തിന്നാലും പുഴുക്കൾ തിന്നാലും ഒരു എല്ലിൻ്റെ ഒരു തുരുമ്പിൽ നിന്ന് നിന്നെ കൊണ്ടുവരാൻ ആ റബ്ബിന് സാധിക്കില്ലേ എന്നുള്ള ഒരു സമർത്ഥമായൊരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് നമ്മുടെ ഈ മുമ്പാകെ ഊതിവെച്ച ആയത്തിലൂടെ നമ്മളോട് ചോദിക്കുന്നത്.
0: മാഷാഅല്ലാഹ്, ഇന്നത്തെ മധുരം ഖുർആനിൻ്റെ വചനങ്ങൾ കാതോർക്കുകയും അതിലെ പാരായകനെ പരിചയപ്പെടുകയും ആശയത്തിൻ്റെ സമ്പുഷ്ടമായ അറിവുകൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ തുടങ്ങുന്നത്. മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും.

0: സലഫി, കുറെ പുട്ടും കടലയും കാണാണ്ടല്ലോ, എന്താ സംഭവം?
1: അത് നമ്മുടെ ഇന്നത്തെ ടാസ്ക്കാണ്.
0: അതെ,
1: ഞാൻ അതിൽ ആദ്യം വന്നൊരു സാജിത കാലിക്കറ്റ് നോ ഇൻസ്റ്റന്റ് വീട്ടിൽ അടിച്ചു വെക്കും. വാങ്ങണ പരിപാടി ഇല്ലെന്നാണ്
0: വീട്ടിൽ
1: പറയുന്നത്. അത്ര ചിലതൊക്കെ നന്നാകാം കടയിൽ നിന്ന് വാങ്ങേണ്ടതാണെങ്കിലും എനിക്കറിയില്ല അതിനെപ്പറ്റി.
0: ഹാജരാ കടമ്പഴിപ്പുറം കുട്ടിയാമത് പേരശ്ശൻ മുനീർ ചമനാട് പറയുന്നത്, എൻ്റെ മകൾ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ മകളോട് ഞാൻ ചോദിച്ചു, നോക്കട്ടെ, ചോദിച്ചു എന്താണ് ഭക്ഷണം. എൻ്റെ മകൾ പറഞ്ഞു പുട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. സുബൈദ കുഞ്ഞിമംഗലം, അതേപോലെ തന്നെ റസിയ ചെങ്ങാണി, അബ്ദുൽ ഖാദർ, അസ്സലാമു അലൈക്കും. എൻ്റെ കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണമാണ് നേന്ത്രപ്പഴം മുറിച്ചിട്ട് അതിൽ മുട്ട ഒഴിച്ച് പിന്നെ പാർന്ന് ഇളക്കി പിന്നെ അങ്ങനെ കൊടുക്കുന്ന, നമ്മളെവിടെയും പഴവും മുട്ടയും എന്ന് പറയും, വളരെ എളുപ്പവും
1: ഹെൽത്തിയുമാണ്.
0: അതെ അതെ,
1: അതേപോലെ തന്നെ വളരെ ഈണത്തിലുള്ള വരികളായിരുന്നു. അതിൻ്റെ വിശദീകരണവും മനോഹരമായി എന്ന മധുരം ഖുറാനിനെ പറ്റി ജമീല വി കെ പൂനൂർ കമന്റ് ചെയ്തു.
0: ഷഹന വാടാനപ്പള്ളി, നെസ്ലി മുക്കം, നഫീസ വി കാര, തലേ ദിവസം മാവ് റെഡിയാക്കി വെക്കും, അല്ലെങ്കിൽ പുട്ട് നൂൽപുട്ട് എന്നിങ്ങനെ എന്തെങ്കിലും വേഗത്തിൽ പാകം ചെയ്യാവുന്ന
1: പുട്ടും നൂൽപുട്ടൊക്കെ വേഗത്തിലോ.
0: ഇതിപ്പോ മിക്കവാറും നിങ്ങളും ശ്രോതാക്കളും തീരുമാനാക്കേണ്ടി വരും. ഇതിപ്പോ പുട്ടും കടലയും
1: അല്ല, നമുക്ക് വളരെ പ്രയാസമായി തോന്നും, പക്ഷേ ചിലർക്ക് വളരെ എളുപ്പത്തിൽ അത് മിനിറ്റുകൾ കൊണ്ടും ാവുന്നതായിരിക്കും.
0: നമ്മുടെ പിന്നെ ഷിഹാബിലേക്ക് ഒരു വാർത്ത കൈമാറുകയാണ്, കേൾക്കുന്നില്ല എന്ന് ചില ശ്രോതാക്കൾ പറയുന്നുണ്ട്, ബഫറിംഗ് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്മാബി പെരിന്തൽമണ്ണ, ആയിഷ തോട്ടശ്ശേരിയറ, ഷാനവാസ് പുല്ലമ്പി, സെമീന പത്തപ്പിരിയം, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സദക്കത്തുള്ള, നമ്മളെ സദക്കത്തുള്ള വന്നിട്ടുണ്ട് കേട്ടോ, സദക്കത്തുള്ള ടി കാല നല്ലൂർ, സൗജ കുളക്കാട്, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, രഹന താഴേക്കോട്, സെലീന തോട്ടശ്ശേരിറ, ഹഫ്സ വെള്ളില, സാജിദ കാലിക്കറ്റ്, മുഹമ്മദ് കയ്പമംഗലം, ഷൗക്കത്ത് എം ടി വലിയാട്, സുലൈഹ തിരുവാലി, ജമീല വി കെ പൂനൂർ, റുബീന താനൂർ, ആയിഷ കെ ഇരിക്കൂർ, താഹിറ ടി കെ കാസർഗോഡ്, സൈനബ കരുവാങ്കല്ല്, ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര പറഞ്ഞിട്ടുള്ളത് പുട്ടും കടലയും.
1: നമ്മുടെ മടിക്കേരിയിൽ നിന്ന് സുബൈദ ഇസ്മായിൽ, മടിക്കേരി എന്ന് പറയുമ്പോൾ കർണാടകയാണ്. എന്താ അവിടുത്തെ വിശേഷം നോക്കാം. ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കുന്ന നീർദോശയാണ് ഉണ്ടാക്കുക. നീർദോശ ഓർമ്മ ഉണ്ടോ?
0: ഹസ്തനുസാരിക്ക്
1: ഓർമ്മയുണ്ട്. നമ്മള് കാസർഗോഡിലെ വളരെ പ്രധാനപ്പെട്ടൊരു, കാസർഗോഡ് ഉണ്ടായിരുന്ന സമയത്ത് കാസർഗോഡിന്റെ ബോർഡറുകൾ അങ്ങോട്ട് കർണാടകയിലേക്കൊക്കെ സുള്ളിയത്തൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് കൂടുതൽ ഉപയോഗിക്കപ്പെട്ട, എന്റെ ഭാര്യയൊക്കെ നീർദോശ പഠിച്ചത് അവിടുന്നാണ്. അത് അവരുടേതായ ഒരു സ്പെഷ്യൽ ഒരു ഭക്ഷണമാണ്. അതേപോലെ തന്നെ ആ ഒരു അരി കൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ഏതാണ് അപ്പം, നെയ്യപ്പല്ല, അങ്ങനൊരു അപ്പം കൂടി ഉണ്ട്. ചെറുതായിട്ട് ചെറിയൊരു വട്ടത്തിലുള്ള, ഓർമ്മ ഉണ്ടോ അസനുസരിക്ക്, ചെറിയൊരു വട്ടത്തിൽ മാത്രം ഉള്ള ഭക്ഷണം.
0: ഉമ്മു അമാന, മക്കരപ്പറമ്പ്, റാബിയ മീത്തൽ, മാങ്ങാട്, ഫാസില എ ജി പോത്താങ്കണ്ട, മുനീർ ചമനാട് ഇവിടെ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലം, ഇടിയപ്പം ഗ്രീൻ പീസ് എന്ന് പറയുന്നുണ്ട്. നൗഫൽ വടുവഞ്ചാൽ, അസ്സലാമു അലൈക്കും, വയനാട് ഇപ്പോൾ മഴയില്ല എന്ന് പറയുന്നുണ്ട്. സമീറ കെ എം താനൂർ, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞിട്ടുണ്ട്. സൈനബ കരുവാങ്കല്ല്, രാവിലെ അടിച്ച് ഓട്ടട ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഖദീജ തൊടുപുഴ, അതേപോലെ തന്നെ ആരിഫ കുന്നപ്പള്ളി, ഹനീന സുൽഫി കൊട്ടാരക്കര, പിന്നെ ഹുസൈൻ വി എം വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട് കലക്കി ഒഴിക്കുന്ന അപ്പം എന്നുള്ളത്.
1: ശരി, ഈ കലക്കി ഒഴിക്കുന്ന അപ്പാണ് ശരിക്കും എന്ത്, മറ്റു സ്ഥലങ്ങളില്
0: നീർദോശം.
1: പക്ഷെ വ്യത്യാസമുണ്ട്, തലേ ദിവസം വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങനെ എന്തൊക്കെയാ അവർ ചെയ്യുന്നതാണ്.
0: അമീർ ടി എടുത്ത നാട്ടുകാര, നിലവിൽ സൗണ്ട് പ്രശ്നമൊന്നുമില്ല, ലൈല അമയൂർ സൗണ്ട് ഓക്കെയാണ് പറഞ്ഞു. അൻവർ മുട്ടിൽ വയനാട്, ഉമ്മു ഗുൽസു ചിറമംഗലം, ഹൈറുനീസ് ആശ്രവ് പടിഞ്ഞാറത്തറ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തിരുവരങ്ങാടി, റജിയത്ത് മാറഞ്ചേരി, എല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമുക്ക് നമ്മുടെ ഷെഡ്യൂളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: നന്മയും തിന്മയും വളരെ മനോഹരമായ ഒരു വിഷയവുമായി നമ്മോടൊപ്പം ഇന്നത്തെ പുലരിവട്ടത്തിൽ ചേരുന്നു ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. നന്മയും തിന്മയും ഏറ്റവും അധികം അനശ്വരതയുള്ള രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ നല്ലത്, നമ്മളേറ്റവും അടുത്ത് പെരുമാറി നമ്മുടെ കൂടെ ജീവിച്ച മരിച്ചു പോയ ഒരാളെ നിങ്ങൾ മനസ്സിൽ ഒരോർമ്മയായി കൊണ്ടുവന്ന് നോക്കും. നമ്മൾ അവരെക്കുറിച്ച് എന്താണ് ഓർക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവരുമായി ഇടപഴകിയിട്ടുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എന്നാൽ എന്തൊരു നന്മയാണ് അയാളിൽ നിന്ന് എനിക്ക് ലഭിച്ചത്? അല്ലെങ്കിൽ എന്തൊരു ഉപകാരമാണ് എനിക്ക് അയാളിൽ നിന്ന് ലഭിച്ചത്? എന്നോടെന്തൊരു ദ്രോഹമാണ് അയാൾ ചെയ്തത്? ഇത് രണ്ടുമായിരിക്കും നമുക്ക് അയാളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിഴലിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. ആ നന്മകൾ ആ തിന്മകളും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. ഒരു പക്ഷേ മരണപ്പെട്ടു പോയ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിൽ വരുന്നത് അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങളുമാണ്. നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു, അയാൾ മരണപ്പെട്ടു പോയി. അയാളെ നമ്മളിപ്പോൾ ഓർക്കുന്നത് അയാൾ നല്ലൊരാളായിരുന്നു, സ്ഥിരമായി പള്ളിയിൽ വന്നിരുന്ന ആളായിരുന്നു, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത ആളായിരുന്നു, എന്ത് പ്രശ്നങ്ങളിലും അയാൾ ഓടി വരാറുണ്ടായിരുന്നു എന്നാ പറയാം. അല്ലെങ്കിൽ എന്ത് പറയും, അയാൾ ഭയങ്കര മദ്യപാനിയായിരുന്നു, ഭയങ്കര മോശമായി ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ എന്ത് ചെയ്യും വരും. വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായം സൂറത്തു സൽസല, നമ്മൾ അതൊന്ന് പാരായണം ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഈ ആശയം നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും. അതായത്, അതിശക്തമായ പ്രകമ്പനങ്ങൾക്ക് ഈ ഭൂമി വിധേയമാവുകയും ഭൂമി പൂർണ്ണമായും നശിച്ച് അതിലെ പർവ്വതങ്ങളും കെട്ടിടങ്ങളും എല്ലാം നശിച്ച് ഭൂമി ഒരു ഒരു പന്ത് ഉരുട്ടിയാൽ ഉരുളുന്ന രൂപത്തിൽ എന്താണ് വിശാലമാണ് കാൻ സൊഫ്സഫ, അത് ഭയങ്കര വിശാലമായ ഒരു മൈതാനമായി മാറുകയാണ് ചെയ്യുന്നത്. ആ ഭയാനകതകളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നു, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാൽ ഇൻസാനു മാലഹ, ഉള്ളിലതൊക്കെ പുറത്തേക്ക് വരും. അതേപോലത്തെ മനുഷ്യൻ ചോദിക്കും, പരസ്പരം ചോദിക്കുന്നതാണ് എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത് എന്ന് അന്ധാളിച്ചുകൊണ്ട് മനുഷ്യൻ ചോദിക്കുന്ന രംഗുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഈ നാശവും ഈ മാറ്റവും ഈ ഉപദ്രവമായത് ഭൂമി ഇതല്ലാത്ത മറ്റൊന്നായി മാറ്റപ്പെടുക, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഫമയ്യ അമൽ മിസ്കാല ദറത്തിൻ ഹൈറഞ്ചർ അവമയ്യ അമൽ മിസ്കാല ദറത്തിൻ ഷറഞ്ചർ, അണുമണി തൂക്കം നന്മ ഒരാൾ ചെയ്താൽ അതവിടെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കാണും. നമ്മുടെ നന്മ തിന്മകൾ ഒരിക്കലും നശിച്ചു പോകില്ല. മാത്രം നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾ നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് ഈ തകർക്കപ്പെട്ട മാറ്റപ്പെട്ട ഈ ഭൂമി യൗമ ഇദിൻ തുഹദ്ദിതു അഖ്ബാറഹ, അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. ഈ ഭൂമിയിൽ നടന്ന എല്ലാ നന്മ തിന്മകളെക്കുറിച്ചും ഭൂമി വിളിച്ചു പറയും. ബി അന്ന റബ്ബക ഔഹാലഹ, നിൻ്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിക്കാൻ സംസാരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഭൂമിനോട്. അതുകൊണ്ട് ഒരിക്കലും അത് അതിൻ്റെ രക്ഷിതാവിനോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കില്ല, ഭൂമി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും ഈ ഭൂമി അത് സാക്ഷി പറയും, അതവിടെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ എന്നു മുതൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ലോകാവസാനം വരെയുള്ള മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഭൂമി വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ ആ നന്മ തിന്മകൾ അവിടെ അനശ്വരമായി നിൽക്കും. മാത്രമല്ല, ഇതൊക്കെ എല്ലാ സർവനാശങ്ങൾക്കും ശേഷം ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ കൈപ്പിടിയിൽ ചുരുട്ടപ്പെട്ടതിന് ശേഷം നമ്മൾ നാളെ മഹ്ഷറിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഫമയ്യ അമൽ മിസ്കാല ദറത്തിൻ, ഒരു നന്മ മിസ്കാല ദറയാണ്, എത്രയോ നിസ്സാരമായ ഒരു നന്മ പോലും നമ്മൾ അവിടെ കാണുന്നതാണ്, നിസ്സാരമായ ഒരു തിന്മ നമ്മളവിടെ കാണുന്നതാണ്. അപ്പം എന്താണിത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു നന്മയ്ക്ക് കിട്ടുന്ന അവസരം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒരു വളരെ കുറ്റമല്ലാത്തൊരു വളരെ ചെറിയൊരു തിന്മയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ആ തിന്മ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. വല്ലാത്തന്നെ മിനൽ മാറും, ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല, ഒരു തിന്മയും അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെറുതെങ്കിലും ഒരു നന്മ നമ്മളിത് സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു തിന്മ ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്ന വലിയ സന്ദേശമാണ് നമുക്ക് ഈ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമുള്ള വിചാരങ്ങൾ നൽകുന്നത്. കൂടുതൽ നന്മ പ്രവർത്തിക്കുവാനും അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുവാനും തിന്മകളെന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.

0: മഷാല്ല, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മോട് സംവദിച്ചത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. നന്മയും തിന്മയും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹൃദ്യമായ ഒരു അവതരണമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൂടുതൽ അനുബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഓരോ ദിവസവും പുതിയ പുതിയ നന്മകൾ ചേർത്ത് വെക്കണം എന്നുള്ളത്. നമ്മളിൽ എത്ര പേർക്കത് സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ മഹാഭാഗ്യവാന്മാരാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു തിന്മയും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നതുകൂടി ഹാരിസ് മൗലവിയുടെ ഈ ഒരു സംസാരം നമുക്ക് നൽകുന്ന ഒരു ഒരു വെളിച്ചമാണ്.
1: തീർച്ചയായും.
0: അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതങ്ങൾ നമ്മുടെ മുമ്പിൽ പൊട്ടിവിടരുമ്പോഴും ഒരു പുതിയ നന്മക്ക് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാധാരണ ഓരോ ദിവസവും നൽകുന്ന പുലരിവട്ടം നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജിയാണ്. അതിൽ നമുക്കൊരു നന്മയുണ്ട്, അതിൽ നമുക്കൊരു കറക്ഷനുണ്ട്, അതിൽ നമുക്കൊരു ഗൈഡ് ലൈനുണ്ട്. അത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കൂടി ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു നന്മ, അത് പകരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിലും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലും പിന്നെ കൂട്ടത്തിൽ നമ്മുടെ പ്രവർത്തന പദത്തിലും അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. മാത്രമല്ല, നമ്മളിത് പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു ശബ്ദപ്രവാഹം ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വെളിച്ചമേകുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന വിധം അതിനെ താങ്ങി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സാമ്പത്തികമാണ് ഉദ്ദേശിക്കുന്നത്. പീസ് റേഡിയോക്ക് സഹായിക്കുന്നവരാണ് ഈ ശബ്ദം കേൾക്കുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകളും. ഏതെങ്കിലും ഒരു കാതുകൾക്ക് ഇത് ആദ്യമായിട്ടാണെങ്കിൽ അവരുദ്ദേശിച്ചിട്ടാണ് ഈ പറച്ചിലുകൾ. നമ്മളത് ഡൊണേറ്റ് ബട്ടൺ നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. ഇതിനെ നമുക്ക് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നു മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് സലഫി ഒരുപാട് ആളുകൾ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. റുക്സാന എം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൗലവി ഈ പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ, ജീവിതത്തിൽ പിന്നെ ഒരാൾ മനസ്സിലാക്കിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ നന്മയും തിന്മയും അറിയാൻ കഴിയും എന്ന ഒരു മെസ്സേജ് കിട്ടി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
1: നമുക്ക് ധാരാളം മെസ്സേജുകൾ വായിക്കാനുണ്ട്. മെസ്സേജുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈവ് ക്വിസിലേക്ക് ഒന്ന് പോയാലോ?
0: തീർച്ചയായും.
1: 6 മണി കഴിഞ്ഞ് 26 മിനിറ്റായി. 1 മിനിറ്റ് അല്പം വൈകിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ലൈവിലേക്ക്, ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാ, മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും ഹൃദ്യമായ ഒരു പ്രോഗ്രാം തന്നെയാണ് ലൈവ് ക്വിസ്. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം കൂടിയാണ് ലൈവ് ക്വിസ്. ഇന്നലെ സംസ്ഥാന യൂത്തിൻ്റെ കൗൺസിൽ കഴിഞ്ഞ്, യൂത്തിൻ്റെ സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് 1-2 സഹോദരങ്ങളെ കണ്ടപ്പോഴും അവരും ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. കുടുംബത്തിലും വീട്ടിലും നാട്ടിലുമൊക്കെ അവർ തന്നെയും ഈ ഒരു ക്വിസിൽ പങ്കെടുക്കാൻ ഏറെ ആഗ്രഹമുള്ളവർ തന്നെയാണ് എന്ന് അവർ ഷെയർ ചെയ്യുകയും ഉണ്ടായി. ഏതായാലും നമ്മൾ ഒരു ക്വിസിൻ്റെ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. 3 തവണയാണ് നമ്മൾ ചോദ്യം ഉന്നയിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ഉന്നയിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന് ഷിഹാബ് പ്ലേ ചെയ്യും. ശേഷം ആ സൗണ്ട് തീരുന്നതിന് മുമ്പാണ് നമ്മൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിലോ മറ്റ് ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഏറ്റവും താഴെയുള്ള 3-ാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ അമർത്തുക. ശേഷം വരുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിലായി പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം നിർബന്ധമായും സെലക്ട് ചെയ്ത് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. ശേഷം കമന്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ കോഡ് ലെറ്ററുകൾ മാത്രം എ ഓർ ബി ഓർ സി ഓർ ഡി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഹസൻ അൻസാരി.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, മക്ക വിജയത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അത്താബ് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
1: ചോദ്യം രണ്ടാമത് ആവർത്തിക്കട്ടെ. മക്ക വിജയത്തിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അത്താബ് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
0: ഈ ഒരു സ്ലോട്ടിലെ അവസാനത്തേതും അതേപോലെ തന്നെ മൂന്നാമത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കട്ടെ. മക്ക വിജയത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് ആരെയാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അത്താബ് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
1: മാഷാഅല്ലാഹ്, ശിഹാബ് പ്ലേ ചെയ്തിട്ടുണ്ട്.
0: അതെ,
1: കറക്റ്റ് ടൈമിംഗ് ആണ് ഷിഹാബിന്.
0: അതെ,
1: അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല.
0: ഇല്ല,
1: 25 സെക്കൻഡ് കഴിഞ്ഞാല് അവനത് ഓഫാക്കുകയും ചെയ്യും
0: തീർച്ചയായും.
1: അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ അയക്കണം. ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നൂറുകണക്കിന് ഉത്തരങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാല്ലാ, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞു, സമയം അവസാനിച്ചിരിക്കുന്നു.
0: ഇത് നോർത്ത് പറവൂർ. ചോദ്യം കൺഫ്യൂഷനായി എന്ന് പറയുന്നുണ്ട്.
1: തീർച്ചയായും
0: ഹഫ്സ ബിവി കാക്കനാട് പറയുന്നത് ക്വിസ് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നുണ്ട്. അഫീഫ കെ മുട്ടിൽ വയനാട് തെറ്റിച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്.
1: ഇന്നിപ്പോ തൻസീലിന് സന്തോഷാകും.
0: എന്താണ്?
1: അല്ല, ഓന്റെ ഒരു ചോദ്യമെങ്കിലും ആളുകൾക്ക് കൊടുക്കണ്ട് എന്ന് പറഞ്ഞല്ലോ.
0: മാഷാല്ലാ,
1: മറ്റേതാ ചോദ്യങ്ങളൊക്കെ എളുപ്പാണെന്നാണ് പറയല്.
0: അതെ, അതേപോലെ തന്നെ അബു വിയെ ക്വിസ് പറയുമ്പോൾ എല്ലാവരോടും കണ്ണട വെക്കാൻ ഓർമ്മപ്പെടുത്തണം എന്നുള്ളതാണ്. അതെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മായന മനസ്സിലായില്ല. ജമാൽ വിളത്തൂർ, ജമാൽ വിളത്തൂർ, ഇന്നത്തെ പുലരിവട്ടം ഓരോ വ്യക്തികൾക്കും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നതാണ്. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു കമന്റാണ് ജമാൽ വിളത്തൂർ നൽകിയിട്ടുള്ളത്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, എന്നത്തെയും പോലെ ഇന്നും നല്ല ഉപദേശമാണ് കിട്ടിയത്. ജീവിതത്തിൽ പകർത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. സക്കീന ഉദരമ്പോയിൽ പുലരിവട്ടം ഓരോ ദിവസവും ഒരു പുത്തൻ ഉണർവ് നൽകുന്നു. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ മരണപ്പെട്ട ഒരാളുടെ നന്മയും നല്ല ഓർമ്മകളും ഓർമ്മ വന്നു എന്നൊരു കമന്റ് അവർ നടത്തുന്നുണ്ട്. ഷുഹൈബ എം വളപട്ടണം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നൊരു കമന്റ്. സുലൈഹ ഹമീദ് നോർത്ത് പറവൂർ പിന്നെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, പുലരിവട്ടം എല്ലാ ദിവസവും നല്ല പാഠം തരുന്നു എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഫിയ എടപ്പാൾ, ഇന്നും പുലരിവട്ടത്തിലൂടെ വളരെ നല്ല മെസ്സേജാണ് ഉസ്താദ് തന്നത്. ഹാരിസ് മൊലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ബഷീർ അബു തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, മാഷാല്ലാ, ഇന്നും നല്ലൊരു മാർഗദർശിയായ പുലരിയാണ്. ഇങ്ങനെ നന്മയിൽ ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരും അള്ളാഹു കാക്കട്ടെ എന്നൊരു മെസ്സേജാണ് അവർ നൽകിയിട്ടുള്ളത്. അബ്ദുൽ കരീം തൂമിനാട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അമീർ ടി എടത്തനാട്ടുകര, നമ്മുടെ ഓരോ ചലനവും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്ന ബോധമുണ്ടെങ്കിൽ നന്മ ചെയ്യാൻ ഉത്സാഹിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കും. അണുഭാരത്തോളം വരുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിങ്കൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഓർമ്മയാണ് വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുതലായി മാറേണ്ടത്. നഫീസ പി എ താമരശ്ശേരി, അൽഹംദുലില്ലാ, നല്ലൊരു പ്രഭാഷണം ഇന്നും ഉസ്താദ് പറഞ്ഞു തന്നു. ഏത് സമയത്ത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ നന്മ മാത്രം ഉണ്ടാകട്ടെ, തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. സുഹറ നടുവന്നൂർ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റാബിയ മീത്തൽ മാങ്ങാട്, മാഷാല്ലാ നല്ല ക്ലാസ്. സജന കാവന്നൂർ, അതേപോലെ തന്നെ മുഹമ്മദ് അസ്ലം കോർഫുഖാൻ, ഷാർജ, ബേബി ഷാക്കിറ ഒമാനൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അൻസാരി, നമ്മുടെ മോർണിംഗ് ലൈവ് ഷെഡ്യൂൾ നമുക്ക് തുടരാം. ഇനി നമ്മൾ കേൾക്കുന്നു വൺ മിനിറ്റ് ടോക്കിൽ. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷബീബ് സലാഹിയാണ്. ഏലസ് കെട്ടുന്നത് ശിർക്കല്ലെന്നോ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംവദിക്കുന്നു.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലിമൻ കസീറ, അമ്മാ ബഅദ്. ഇന്ന് പല ആളുകളും തൻ്റെ ജീവിതത്തിലേക്ക് ഗുണങ്ങളുണ്ടാകുവാനും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങുവാനുമായി ഉപയോഗിച്ചു പോരുന്ന കാര്യങ്ങളാണ് ഏലസ് ധരിക്കുക, ഉറുക്കെഴുതുക പോലെയുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പുള്ള ജാഹിലിയത്തിലെ അവസ്ഥകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവയെല്ലാം വിലക്കിയ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇവയൊക്കെ ഹറാമുകളായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇന്ന റുഖ വത്തമായിമ വത്തിവല തശുർക്കുൻ, തീർച്ചയായും ഉറുക്കും ഏലസും അതുപോലെ തന്നെ മന്ത്രങ്ങളുമൊക്കെ ശിർക്കിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത്തരം ദുരാചാരങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു മിനിറ്റിൽ 1000 അറിവുകൾ പകർന്നു തരുന്ന വൺ മിനിറ്റ് ടോക്കാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഒരുപാട് എപ്പിസോഡുകളായി നമ്മളത് പുറത്തുവിടുന്നു. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിലാണ് കാര്യമായും ആ ഒരു പ്രോജക്റ്റ് നടന്നു വരുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കബീർ പാലക്കാഴി, കിസ് ചോദ്യം കേട്ടില്ല എന്നാണ് അദ്ദേഹം പരാതിപ്പെടുന്നത്.
0: എൻ കെ അഷ്റഫ് പത്തപ്പീരിയം പറയുന്നത്, എന്താണ് ചോദ്യമെന്ന് കേട്ടില്ല, ഞാൻ രാവിലെ കഴിച്ചത് ഗ്രീൻ പീസും വെള്ളപ്പവും എന്ന് പറയുന്നുണ്ട്. യാസീൻ ഷെരീഫ് നിറമരിദൂർ സലാം പറഞ്ഞിട്ടുണ്ട്, സുഹറ കൽപ്പറ്റ ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സക്കീന ഉദരമ്പോയിൽ ഉത്തരം അറിയില്ല, പുതിയ അറിവിനായി കാത്തിരിക്കുന്നു.
1: കുട്ടിയാലിയായി എന്തിനാണ് കന്നഡ വെക്കേണ്ടത് എന്ന് വേറൊരാൾ കന്നഡ വെക്കാൻ പറഞ്ഞല്ലോ.
0: അതെ,
1: അപ്പൊ ഇതിനായിരിക്കും എന്നൊരു ഗസ് നടത്തിയിട്ടുണ്ട്.
0: കുട്ടി അഹമ്മദ് പേരശ്ശിനോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: അത് വായിക്കട്ടേനെ. കിസിന്റെ ഓപ്ഷൻ തെറ്റിപ്പോകാതിരിക്കാനും ആയിരിക്കാം കണ്ണട വെക്കാൻ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: അതേ അഭിപ്രായം അമീർ ടി അടുത്തനാട്ടുകരെയും പങ്കുവച്ചിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി കറക്കി കുത്തി ആൻസർ അയച്ചിരിക്കുന്നു, ശരിയാകുമോ എന്ന് കാക്കുന്നു.
1: ജമീല വി കെ പൂനൂർ, അതേ ഓപ്ഷൻ മാറിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും കണ്ണട വെക്കാൻ.
0: അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ, കിസ് ഇന്നത്തെ ചോദ്യം ഉപകാരപ്പെടും. അബു വി എ ഓപ്ഷൻ തെറ്റൂലാന്നാ പറഞ്ഞത്, മുബരനെ അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, കിസ് ടഫായിരുന്നു. അബ്ദുൽ കരീം തൂമിനാട്, ചാൻസ് ഇപ്പോൾ ബാംഗ്ലൂരിലാണ്, ഇന്നത്തെ പുലരിവട്ടം കേൾക്കാൻ കഴിഞ്ഞില്ല. മാഷാല്ലാ കരീം ചന്ദ് പിന്നെ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ, ഷാർജ, ചോദ്യം വളരെ എളുപ്പം, നബി ചരിത്ര ജമീൽ ആപ്പിൽ വായിക്കുന്നവർക്ക് എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. സീനത്ത് ചങ്ങരംകുളം സലാം പറഞ്ഞിട്ടുണ്ട്, വാലേക്കും അസ്സലാം വറഹമത്തുള്ള. അതേപോലെ തന്നെ ഖദീജ സാലിക്കൊപ്പം സലാം പറഞ്ഞു, വാലേക്കും അസ്സലാം വറഹമത്തുള്ള. പിന്നെ നഫീസ കാടാമ്പുഴ, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, സഫിയ കൊണ്ടോട്ടി, പിന്നെ സുഹൈല മംഗലശ്ശേരി മഞ്ചേരി. പുലരിവട്ടം കഴിഞ്ഞപ്പോഴാണ് ലൈവിൽ കയറാൻ കഴിഞ്ഞത്, ഇനി റിവൈൻഡിൽ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവർ മുട്ടിൽ വയനാട്, കാണുന്ന കാഴ്ചകളും ജീവിതയാത്രയിലെ അനുഭവങ്ങളും എല്ലാം നന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാക്കി എങ്ങനെ മാറ്റാം എന്ന വിലപ്പെട്ട അറിവാണ് ഇന്നത്തെ പുലരിവട്ടം നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജിദ,
1: നമ്മുടെ അബൂബക്കർ സുലൈമാനും ഷാജിദ വീട്ടി വല്ലപ്പുഴയും സലാം അറിയിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് പ്രസക്തമായ ഒരു ചരിത്ര ശകലങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം.
0: നമുക്ക് പിന്നെ ഒരു അനുഭവമാണെന്ന് പങ്കുവെക്കുന്നത്,
1: തീർച്ചയായും
0: നമുക്ക് നമ്മൾ പിന്നെ സാധാരണഗതിയിൽ നമ്മൾ സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഒന്ന് പരതണം, അന്വേഷിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മുടെ പിന്നെ സർക്കാരുകൾ അവർ പറയുന്നത് ദരിദ്രരില്ലാത്തൊരു കേരളമാണ് നമ്മുടെ നാട് എന്നുള്ളതാണ്. അപ്പം സലഫി, നിനക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സെൻസസിൻ്റെ ഡ്യൂട്ടിയിലാണല്ലോ ഉള്ളത്, അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ സഞ്ചരിക്കുന്നതിനിടക്ക് നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്, വളരെ പിന്നെ
1: ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ്. യഥാർത്ഥത്തിൽ സെൻസസ് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. സെൻസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്, ജീവിത സാഹചര്യങ്ങൾ സർക്കാരിന് ബോധ്യപ്പെടുക, നാടിന്റെ സാഹചര്യങ്ങൾ സർക്കാരിന് ബോധ്യപ്പെടുക, വ്യക്തിപരമായി ഡെവലപ്മെന്റുകൾ വേണ്ടിടത്ത് എവിടെയൊക്കെയാണ്, സാമൂഹ്യമായ ഡെവലപ്മെന്റുകൾ വേണ്ടത് എവിടെയൊക്കെയാണ്, ഒരു പ്രദേശത്ത് എവിടെയൊക്കെയാണ് ഡെവലപ്മെന്റ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കൂലങ്കഷമായ ചർച്ചയും പഠനവും സർക്കാർ 10 വർഷങ്ങൾ കൂടുമ്പോൾ നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ് സെൻസസ്.
0: അതെ. അപ്പം അതിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഈ രോഗികൾ, അതായത് പിന്നെ അപ്പം നമുക്ക് പിന്നെ അവർ നിത്യരോഗികളായി കിടപ്പ് രോഗികളായിട്ട് കിട്ടുമ്പോൾ സംസാരിക്കാൻ നമ്മളെ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു കുറേ നേരം, പക്ഷെ നമുക്കത് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും അവർ വളരെ ഹൃദ്യമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഒരാളെ ഒരു പുതുതായിട്ട് കിട്ടാം. അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങൾ, അതായത് മിക്കവാറും നമ്മൾ ചെല്ലുന്ന സമയത്ത് കുടുംബിനികൾ തിരക്കിലായിരിക്കും, പക്ഷേ ഈ വൃദ്ധരായ ആളുകളായിരിക്കും പുറത്തുണ്ടാകുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചറിയും. അതേപോലെ തന്നെ വളരെ ഉന്നതിയിൽ ജീവിക്കുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്, അതോടൊപ്പം വളരെ താഴ്ന്ന ജീവിതം നയിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കൂടി ചേർത്ത് വെച്ച് ഒരു പിന്നെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മളുടെയൊക്കെ നാടുകളിൽ നമ്മളൊന്ന് ഇറങ്ങി നടന്നാൽ കുറേ പിന്നെ
1: ജീവിതങ്ങൾ
0: നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മളീ പുറമെ നമ്മുടെ റോഡരികിലൂടെ വാഹനങ്ങൾ ഓടുമ്പോൾ നല്ല നല്ല വീടുകളാണ് കാണുന്നത്, മിക്കവാറും അങ്ങനത്തെ വീടുകളെ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചെങ്കിൽ അവിടെ സ്ഥലമെടുത്ത് അവിടെ ഒരു വീട് വെക്കാൻ താക്കത്തുള്ളവനാണ് റോഡ് സൈഡിലേക്ക് വരിക. അതല്ലാത്ത കുറേ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്.
1: ശരിക്കും നമുക്ക് സെൻസസ് എടുക്കാൻ പോകുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാനുള്ള അർഹത ഇല്ലെങ്കിലും, സെൻസസ് ഓഫീസേഴ്സിന് അർഹത ഇല്ലെങ്കിലും, നമുക്കിപ്പോൾ ഇങ്ങനെ പൊതുവെ കാണുന്ന കാഴ്ചകളിൽ തോന്നുന്ന ചില കാഴ്ചകൾ, ഇപ്പോൾ രോഗികളായി കിടക്കുന്ന വീടുകൾ, അങ്ങനെയുള്ള ചില, നമ്മളിപ്പോൾ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ എത്രയോ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്, തോഫിയൊക്കെയുള്ളവർ തന്നെയാണ്. കാരണം ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ ആവശ്യങ്ങൾ തൻ്റെ ആവശ്യത്തോടെ തൻ്റെ ആവശ്യം കാണുന്നത് പോലെ നിവർത്തിച്ചു കൊടുക്കുവാനും കഴിയാന്നുള്ളത് അതൊരു വലിയ മനസ്സ് തന്നെയാണ്. നാട്ടുകാരെല്ലാവരും അത്തരത്തിലൊരു സാഹചര്യവും ജാഗ്രതയും കാണിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു അന്നവിടെ ഭരണം നടത്തിയതുപോലെ ദാരിദ്ര്യമുക്ത നാട് എന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരം സാധിക്കും എന്നത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മള് ഈ ഒരു സ്ലോട്ടിൽ നിന്ന് നമ്മളിനി അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കൂടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൻ്റെ കൂട്ടത്തിൽ കമൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്. 1 മിനിറ്റ് ടോക്കിൽ ശിർക്ക് എന്ന ഈ വലിയ ഒരു ശിർക്കിനെ കുറിച്ച് അതിൻ്റെ ഗൗരവം പറഞ്ഞു തന്ന അത് മെസ്സേജ് ക്ലിയർ ആകുന്നില്ല. റുക്സാനായം ടൈപ്പ് ചെയ്തത് ശരിയായിട്ടില്ല. ജാസ്മിൻ വയനാട് സലാം പറഞ്ഞിട്ടുണ്ട്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ ഒട്ടനവധി ആളുകൾ നമ്മുടെ കൂടെ,
1: ഒരു സഹോദരൻ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം മറ്റൊരാളുടെ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെ ഇത് കാരണം നമ്മൾ ആ വ്യക്തിയെയും പറയുന്നില്ല, ചോദ്യം നമ്മൾ ആ കമൻ്റ് ചെയ്ത വ്യക്തിയെയും പറയുന്നില്ല. ഒരു സുഹൃത്തിൻ്റെ ചോദ്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൈവൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങൾ മുന്നേ ഒരു ഹറാമുമായി ബന്ധപ്പെട്ട് അതിൽ പെട്ടുപോയി. പല പ്രാവശ്യം അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ മനസ്സിനെ കൊണ്ടുപോയി. പല അരുതാത്തതും അതിൽ ചെയ്തു പോയിട്ടുണ്ട്. തെറ്റാണെന്നറിഞ്ഞിട്ടും പല സമയങ്ങളിലും വല്ലാതെ വേദനിച്ചിട്ടുമുണ്ട്. പടച്ചവനോട് പ്രാർത്ഥിക്കുമായിരുന്നു, വീണ്ടും അതിലേക്ക് തന്നെ പോകുമായിരുന്നു. ഏകദേശം ഒരു 6 മാസം തുടർന്നു. ചില പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടുകാർക്കും ആ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ വേറെ ഒരു വിവാഹം ശരിയായി, ആ ഒരു ഹറാമിൽ നിന്നും മെല്ലെ പുറത്തു കടക്കാൻ സാധിച്ചു. ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ചെയ്ത തെറ്റ് റബ്ബിനോട് പുറക്കലിനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ മുൻപ് ചെയ്തത് റബ്ബ് പുറത്തു തരുമോ, അത് ഏതിൻ്റെ പേരിൽ മണം വരണം വരെ കുറ്റക്കാരാകുമോ, കർമ്മകൾ സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള പേടിയാണ് മനസ്സിൽ വല്ലാതെ. ഇതിനൊരു വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന, ഇത് ഒരാൾക്കല്ല, ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിനെ അലട്ടുന്ന വല്ലാത്തൊരു ആശങ്ക തന്നെയാണ്. വളരെ ഒരു കനപ്പെട്ട വിലപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അത് നമ്മൾ അല്ലിജാബ എന്ന ആ ഒരു സെക്ഷനിലേക്ക് കൈമാറുകയാണ്. അവിടെ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതുമാണ് ഇൻഷാല്ലാ.
0: ജമീല വി പി കാളികാവ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ കിസ് മിസ്സായി, ഇന്നത്തെ ചോദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കതൊരു സന്ദർഭത്തിൽ നമുക്കത് വായിക്കാം. ജംഷീർ മുട്ടിൽ സലാം പറഞ്ഞിട്ടുണ്ട്, അഫീഫ മുട്ടിൽ വയനാട്. സബ്മിറ്റ് ചെയ്തപ്പോഴാണ് പ്രോഗ്രാം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നീട് ലൈവ് ക്വിസ് എടുത്ത് വീണ്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കമൻ്റ് നടത്തുന്നു. ജംഷീർ മുട്ടിൽ സലാം പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ വയനാട് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സാബിർ, അസ്സലാമു അലൈക്കും, ഞാൻ ഉമർ റളിയല്ലാഹുവിനെ ഓർത്തുപോയി, അത് നിങ്ങൾ പറയുകയും ചെയ്തു എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. മുനീർ ചെമനാട്, ഒരു മിനിറ്റ് കൊണ്ട് വലിയ ആശയമാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം
1: നമ്മളിനി അടുത്തതായി പ്രവേശിക്കുന്നു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ. ഷദുഖുറാനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്തിൻ്റെ 36-ാമത്തെ വചനമാണ് ഇന്നത്തെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ. 2438 ദിവസങ്ങളായി നാം ഇത് പുറത്തുവിടുന്നു. ഇൻഷാല്ലാ നമുക്കത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഷെയർ ചെയ്യാം, സ്റ്റാറ്റസ് ആക്കാം, സ്റ്റോറി വെക്കാം.
1: നമ്മുടെ കൂടെ ബഷേരി അബു തലശ്ശേരി ബിനിത നൊച്ചിമ ആലുവ ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
0: നമുക്കൊരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. സാരി, നമ്മൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഒരുപാട് 100-ലധികം പ്രോഗ്രാമുകൾ പീസ് റേഡിയോ അതിൻ്റെ ഇരു ചാനലുകൾ പീസ് റേഡിയോയും പീസ് ഖുർആൻ റേഡിയോ രണ്ട് ചാനലുകളാണല്ലോ. ഈ രണ്ട് ചാനലുകളിലും പ്രക്ഷേപണം ചെയ്യുന്ന നിരവധി അനവധി പ്രോഗ്രാമുകൾ, നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഒരുപാട് പ്രോഗ്രാമുകൾ. ഈ ഒരു നിമിഷങ്ങളിൽ നമ്മളൊരു പരിപാടി പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ഓർമ്മ. ഓർമ്മ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും വൈകുന്നേരം 6:05 നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. പിന്നെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും നമുക്കത് ലഭ്യമാകാറുണ്ട്. മുബാറക് ബിൻ ഉമർ, ഷെരീഫ് കര, ജാബിർ പാലിയും ജാബിർ ചാലിയും എന്നിവരാണ് പ്രധാന ആങ്കർമാർ. ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു ഓർമ്മയുടെ ഒരു അടിപൊളി എപ്പിസോഡ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ദീന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നാനോന്മുഖമായ പുരോഗതികൾക്ക് തങ്ങളാലാവും വിധം നേതൃത്വം നൽകുകയും ചെയ്ത ഒരു പിടി മഹാരഥന്മാരായ മനുഷ്യരെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടത്. ഓർമ്മകളുടെ തീരത്ത് എന്ന കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ജീവിതയാത്രകൾ അടയാളപ്പെടുത്തിയ ഈ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല നാം പരിചയപ്പെടുന്നത്. താൻ ജീവിച്ച നാളുകളിൽ ഇവിടെ ജീവിക്കുകയും സമൂഹത്തിന് നന്മകൾ സമ്മാനിക്കുകയും ചെയ്ത അനേകം നല്ല മനുഷ്യരെ അടുത്തറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പരിചയപ്പെട്ടത്. ഉമർ മൗലവിയുടെ വരികളിൽ പല ഭാഗങ്ങളിലും ആവർത്തിച്ച് കടന്നു വരുന്നുണ്ട് കെ എം മൗലവി റഹിമഹുല്ല. തൻ്റെ ബഹുമാന്യ ഗുരുനാഥനായിരുന്ന ജനപ്രിയനായിരുന്ന കെ എം മൗലവി റഹിമഹുല്ല മലബാർ കലാപകാലത്ത് അത് ഒതുക്കി തീർക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കലാപത്തിന് നേതൃത്വം നൽകിയവനായി മുദ്രകുത്തി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കൊച്ചി രാജ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള അഴീക്കോട്ടേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. ആ കാലഘട്ടത്തിൽ മലബാറും കൊച്ചിയും വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. 1922 ജനുവരി 14 നടന്ന ചരിത്രപ്രധാനമായ ഒരു പലായനമായിരുന്നു അത്. മഹാനായ കെ എം സീതി സാഹിബിൻ്റെ പിതാവ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദിൻ്റെ ഏറിയാടുള്ള നമ്പൂതിരി മഠം എന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ അതിഥിയും അഭയാർത്ഥിയുമായി കെ എം മൗലവി കഴിഞ്ഞുകൂടിയ കാലം. മുസ്ലിം കേരളത്തിൻ്റെ നാനോന്മുഖമായ പരിവർത്തനത്തിനും പുരോഗതിക്കും വിത്തുപാകിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ ഒരു ജീവിത സാഹചര്യം. അതിനെക്കുറിച്ചുള്ള ഉമർ മൗലവിയുടെ വരികൾ നമുക്ക് ഇങ്ങനെ വായിക്കാം.
3: മലബാർ കലാപകാലത്തുള്ള മുസ്ലിമീങ്ങളുടെ മതസാമൂഹിക സ്ഥിതിയും വിദ്യാഭ്യാസ സാംസ്കാരിക ബോധവും വട്ടപൂജ്യമായിരുന്നു. പഴയ കൊച്ചി രാജ്യത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂർ, അഴീക്കോട്, എടവനക്കാട് വരെയുള്ള പ്രദേശങ്ങളും ആലുവ, വെളിയത്തുനാട് ഭാഗങ്ങളും പൂജ്യത്തിൽ നിന്നും അല്പം മുകളിലായിരുന്നു എന്നു മാത്രം. അവിടുത്തെ മുസ്ലിങ്ങൾ സാമ്പത്തികമായ ലേശം മെച്ചപ്പെട്ട നിലവാരത്തിലും ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ അല്പം ശ്രദ്ധാലുക്കളുമായിരുന്നുവെന്ന് കാണാം. എന്നാൽ മതരംഗം അവിടെയും മെച്ചമായിരുന്നില്ല. തിരുവിതാംകൂർ രാജ്യവും ഏതാണ്ട് ഇപ്രകാരം തന്നെ. തെക്കരേക്കാൾ മലബാർ മുസ്ലിങ്ങൾ തുലോം മെച്ചമായിരുന്നു. മതവിജ്ഞാനം ആർജിക്കുന്നതിൽ ധാരാളം പള്ളിദർസുകളും മദ്രസകളും അവിടെ നടന്നു വന്നിരുന്നു. സ്ത്രീവർഗത്തിൻ്റെ കാര്യമായിരുന്നു ഏറെ കഷ്ടം. അടുക്കളക്ക് പുറത്ത് അവർക്കൊരു ലോകമേയില്ല. എഴുത്തും വായനയും നിഷിദ്ധം. കുടുംബവിഷയങ്ങളിൽ അനുസരിക്കപ്പെടുന്ന യന്ത്രം മാത്രം പുരുഷന്മാരുടെ ദാഹം തീർക്കാനുള്ള ലൈംഗിക ഉപകരണം. മക്കളെ പെറ്റുകൂട്ടുന്ന യന്ത്രങ്ങൾ. അവരെ വളർത്തുന്നതിലും ഭാവി കരുപിടിപ്പിക്കുന്നതിലും ഉമ്മമാർക്കൊരഭിപ്രായവുമില്ല, അഥവാ പറഞ്ഞുകൂടാ. സ്ത്രീകളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നകറ്റി പള്ളിയിൽ നമസ്കരിക്കുന്നതും ഉപദേശം കേൾക്കുന്നതും വിലക്കി. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഖുർആനിനും സുന്നത്തിനും എതിരാണെന്ന് പണ്ഡിതന്മാർ നുണ പറഞ്ഞു പരത്തി. കഴിയെഴുത്ത് പഠിക്കൽ ഹറാമാണെന്ന് ഫത്വ ഇറക്കി. ഇക്കാലത്ത് സ്ത്രീകൾക്ക് അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാകാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ എന്നുവരെ ഫത്വ ഇറക്കി. വിവരക്കേടും അന്ധവിശ്വാസവും അതിൽ നിന്നും പൊട്ടിമുളച്ച എണ്ണമറ്റ അനാചാരങ്ങളും നിമിത്തം മതരംഗം ഇരുൾ മൂടിയതായിരുന്നു. വളരെ കാലം കിതാബോധി പഠിച്ച പണ്ഡിതന്മാർ പോലും ഈ ഇരുളിൽ വഴിയറിയാതെ നട്ടം തിരിഞ്ഞു. കെ എം മൗലവിയെപ്പോലെ മഹാരഥന്മാരായ വിജ്ഞാനികൾ പോലും ഈ ഇരുട്ടിൽ അകപ്പെട്ടു. അവരുടെ കഴിവും തന്റേടവും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലാണ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ രംഗത്തവർ വിജയിച്ചതുമില്ല. നാടും വീടും ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ട ദൗർഭാഗ്യമാണുണ്ടായത്. സമുദായമാകട്ടെ ദുരന്തങ്ങളുടെ ഘോഷയാത്രയിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയും ചെയ്തു. ഈ മനുഷ്യക്കൂട്ടത്തിൻ്റെ മതം മുഹിയുദ്ദീൻ മാലയിൽ നിന്നും തുടങ്ങുന്നു. കപ്പപ്പാട്ട്, കുപ്പിപ്പാട്ട് മുതൽ പക്ഷിപ്പാട്ട് വരെ, ബദർ ഉഹദ് യുദ്ധചരിത്രഗാനങ്ങൾ, ബദറുൽ മുനീർ പോലെയുള്ള പ്രേമകാവ്യങ്ങൾ, മൈലാഞ്ചിപ്പാട്ടുകൾ, മലപ്പുറം പാട്ടുകൾ, അങ്ങനെ പാട്ടുകളുടെ ഒരു കൂത്താട്ടം, ഇതൊക്കെ കേൾക്കലും കേൾപ്പിക്കലുമായിരുന്നു മതപഠനം. ഈ പാട്ടുകളിൽ അധികവും ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതായിരുന്നു. സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രചോദനമേകുന്നതും മൈലാഞ്ചിപ്പാട്ടുകൾ പോലും ഇത്തരം ഷിർക്കിൻ്റെ പരിവേഷത്താൽ പടം വിരിച്ചു നിന്നു. ഇതിൽ നിന്ന് ഉത്ഭവിച്ച അനാചാരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മനുഷ്യ മനസ്സുകൾ പള്ളികളിൽ നിന്ന് അകന്ന് ശവകുടീരങ്ങളിലേക്ക് ചാഞ്ഞു. ആശയും ഭയവും അർത്ഥനയും വഴിപാടുകളും അങ്ങോട്ടേക്കായി. മന്ത്രവാദങ്ങൾ എത്രയെത്ര ഇനങ്ങൾ, ശകുനം നോക്കാത്ത ഒരു കാര്യവുമില്ല. ഖുർആൻ ഊതിക്കെട്ടൽ, എഴുതിക്കുടിക്കൽ, ഹോമം, ബാധൊഴിപ്പിക്കൽ, മന്ത്രങ്ങൾ പലതരം, ഇങ്ങനെ പലജാതി തന്ത്രങ്ങൾ. ജനിച്ചാലും മരിച്ചാലും വിവാഹത്തിനും പ്രസവത്തിനും എല്ലാം മന്ത്രചികിത്സകളുടെ കൂത്തരങ്ങാണ്. എല്ലാം പുണ്യം നേടാൻ, സ്വർഗം പോകാൻ. പുരോഹിതന്മാരിൽ പോരിഷ കൂടിയവരും കുറഞ്ഞവരും പലയിനം. തങ്ങൾ, സയ്യിദ്, ലബ്ബ, മസ്താൻ, ഉസ്താദ്, മുസ്ലിയാർ. മുസീബത്തുകൾ അകറ്റലും സലാമത്ത് വീശലും. കെ എം മൗലവി എന്നോട് പറഞ്ഞ അക്കാലത്തെ ഒരു സർവേ റിപ്പോർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ താരതമ്യേന മെച്ചപ്പെട്ട നിലവാരം പുലർത്തിയിരുന്ന അഴീക്കോട് മഹലിലെ മതാചരണം. മൗലവി സാഹിബ് മുസ്ലിം വീടുകളിൽ ഒരന്വേഷണം നടത്തി. മതത്തിൻ്റെ പേരിൽ എല്ലാ വീടുകളിലും മുടങ്ങാതെ നടന്നുവരുന്ന ഒരു കർമ്മമേത്? നിർബന്ധമായ നമസ്കാരം അധിക വീടുകളിലും ഇല്ല. നോമ്പും അങ്ങനെ തന്നെ. സകാത്ത് കൊടുക്കാൻ അർഹതയുള്ളവരിൽ അധികവും അത് നിർവഹിക്കുന്നില്ല. നോമ്പുകാലത്ത് പ്രത്യേകിച്ച് 27-ാം രാവിന് ഒരു കൊടുക്കലുണ്ട്. വീടിൻ്റെ മുറ്റത്ത് വന്ന് കൂടുന്ന പാവങ്ങൾക്ക് ചില്ലറ നാണയത്തുട്ടുകൾ. ഹജ്ജ് നിർബന്ധമായി തീർന്നവരിൽ അധികവും വാർദ്ധക്യത്തിന് കാത്തിരിക്കുന്നു. സർവ്വപ്രാധാന്യമായ ഷഹാദത്ത് കലിമയുടെ സാരം മഹാഭൂരിപക്ഷത്തിനും നിക്ഷയമില്ലതാനും. എന്നാൽ എല്ലാ വീടുകളിലും മുടക്കം വരാതെ നിത്യവും ചെയ്തു വരുന്ന ഒരു കർമ്മം ഏതെന്ന് കണ്ടെത്തി. ഒരു എണ്ണത്തിരിക്ക് മുമ്പിലിരുന്ന് ചന്ദനത്തിരികളുടെ അകമ്പടിയോടെ മഗരിബ് കഴിഞ്ഞ നേരം അതീവ ഭക്തിയോടെ മുഹിയുദ്ദീൻ മാല ഈണത്തിൽ ചൊല്ലിപ്പാടും. ഏറ്റവും പഴക്കമുള്ള ഒരു മാപ്പിളപ്പാട്ട്, ഷിർക്കും കുഫിറും അട്ടിയിട്ട് രചിച്ച അറബി മലയാള ഗാനം. ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ തൗഹീദ് ജനമനസ്സുകളിൽ നിന്നും അകറ്റിയ സമുദായത്തിൻ്റെ വിശ്വാസ തകർച്ചയ്ക്ക് ഇത്രത്തോളം കാരണമായ ഒരു കാര്യം കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഈ ശപിക്കപ്പെട്ട മാല പോലെ മറ്റൊന്നും കാണുകയില്ല.
4: അന്ധവിശ്വാസങ്ങളുടെ ഇരുൾ മൂടിയ കാലഘട്ടത്തിൽ അനാചാരങ്ങളുടെ കരിമ്പടത്തിന് താഴെ കഴിഞ്ഞ ഒരു സമൂഹത്തെ വിശ്വാസത്തിൻ്റെയും പ്രാമാണിക കർമ്മങ്ങളുടെയും വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ കെ എം മൗലവി റഹിമഹുല്ലയെ പോലെയുള്ളവർ നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളുടെ ചരിത്രമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്.
0: മാഷാ നാം ഇതുവരെയും കേട്ടത് ഓർമ്മ എന്ന ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡിനാണ് നമ്മൾ കാതോർത്തത്.

0: ഈ ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒന്നേ
1: ഒരു റഹീദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റഫറൻസ് എന്ന് കൊടുത്ത് ഒരു നമ്പർ കൊടുത്തിട്ട് മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ ടീം അത് ശ്രദ്ധിക്കണം ഇൻഷാല്ലാഹ്. എന്തായാലും നമുക്കത് അവരിലേക്ക് പാസ് ചെയ്യാം, മറുപടി ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ വൺ മിനിറ്റ് ടോക്കിൽ വൻപാപമായ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു തന്ന മൗലവിക്കും പിസറടിയക്കും നന്ദി എന്നാണ് റുക്സാന എം പറയുന്നത്. കെ വി സാജിദ ചുണ്ടമ്പറ്റ സലാം അറിയിക്കുന്നുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമീർ ടി എടത്തനാട്ടുകര റിയാദിൽ നിന്ന് കവിതയുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അണുപോൽ നന്മയും അണുകിട തിന്മയും, അള്ളാഹു കാണുമൻ കർമ്മങ്ങൾ കൃത്യമായി. അളന്നീടുമൊക്കെയും അവൻ തൻത്രാസിൽ, അവസാന നാളിൽ ഈ കണക്കുകൾ കാട്ടും നാം. അതിലൊരു പാപവും ചെറുതല്ല ഓർക്കുക, അലസമായി വിട്ടാൽ നീ അന്ധനായി മാറും. അകമേ നന്നാക്കാൻ അറിവുകൾ തേടുക, അരികെ വരും നാളും ആ റബ്ബിൻ പാതയിൽ. അർപ്പണം ചെയ്യുക നിൻ നന്മകൾ പൂർണമായി, അലിവോടെ നാഥൻ നിൻ പാപം പൊറുക്കട്ടെ. അവസരമിതല്ലോ അമലുകൾ ചെയ്യുവാൻ, അനശ്വര സ്വർഗം അരികിലെത്തിയിടാൻ. മനോഹരമായ ഒരു കവിത തന്നെയാണ് അമീർ റിയാദിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്ന് പങ്കുവച്ചത്. സഫിയ എടപ്പാൾ പറയുന്നത് മാഷാഅല്ലാ, എന്നും ഈവനിങ് ലൈവിനു ശേഷം ഓർമ്മ കേൾക്കാറുണ്ട് അൽഹംദുലില്ലാ എന്നാണ് അവർ പറയുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടില്ല. ഇൻഷാല്ലാ ഒന്ന് രണ്ട് ഇടവേളകൾക്ക് ഷെഡ്യൂളുകൾക്ക് ശേഷം നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ഷെഡ്യൂള് തുടരാം. ഇനി നമ്മൾ കേൾക്കുന്നു തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമ്മുടെ സൗകര്യങ്ങളുടെ ആദ്യ ഗുണഭോക്താക്കൾ കുടുംബമായിരിക്കണം എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അൻ ജാബിർ ബിൻ സമുറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذا أعطى الله أحدكم فليبدأ بنفسه وأهل بيته. പ്രശ്നതാക്കളെ സഹീൽ ജാമിയിൽ വന്നിട്ടുള്ള ഹദീസാണ് വായിച്ചത്. ജാബർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബു അബ്ദുള്ള എന്നോ അബു ഖാലിദ് എന്നോ വിളിപ്പേരുള്ള സഹാബിയാണ് ജാബർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു. മാതാവ് ഖാലിദ ബിൻത് അബി വക്കാസ് എന്നിവരാണ്, അഥവാ മഹാനായ സഹാബി സഅദ് ബിൻ അബി വക്കാസിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഖാലിദ ബിൻത് അബി വക്കാസ്. ഖാലിദ ബിൻ അബി വക്കാസ് ആണ് ജാബിർ ബിൻ സമുറയുടെ മാതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുപാട് സന്ദർഭങ്ങളിൽ ഇരിക്കുകയും പഠിക്കുകയും നബിയോടൊപ്പം യാത്ര ചെയ്യുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ കൂടുതൽ സമയം നമസ്കരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. കൂഫയിൽ വെച്ച് ഹിജ്റ 74 മരണം. ഇവിടെ ജാബിർ റളിയല്ലാഹു ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദാ അഅത്തല്ലാഹു അഹദക്കും, നിങ്ങൾക്കാർക്കെങ്കിലും അള്ളാഹു നൽകിയാൽ, നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ സാമ്പത്തിക ശേഷി നൽകിയാൽ, ഫല്യബ്ദ ബിനഫ്സിഹി വഅഹ്ലി ബൈതിഹി, അവൻ തന്നിൽ നിന്ന് ആരംഭിക്കട്ടെ, തൻ്റെ വീട്ടിലുള്ളവരിൽ നിന്നും ആരംഭിക്കട്ടെ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പറയുന്നത് ചെലവഴിക്കേണ്ടുന്ന കാര്യമാണ്. തൻ്റെ സ്വന്തം കാര്യത്തിന്, സ്വന്തം ആവശ്യ നിർവഹണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പോലും അത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അവൻ ആരംഭിക്കണം, അള്ളാഹു സമ്പത്ത് നൽകിയാൽ അത് ചെയ്യണം. പിന്നെ അവൻ്റെ വീട്ടിലുള്ളവർ, അവൻ്റെ കുടുംബങ്ങൾ, അവർക്കൊക്കെ അവൻ്റെ സമ്പത്ത് നിന്ന് ആവശ്യക്കാരാണെങ്കിൽ അവരെ പരിഗണിക്കാൻ ഒരിക്കലും മടിക്കരുത് എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് വായിക്കാനാവും. മാത്രവുമല്ല ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, മറ്റൊരാൾക്ക് നൽകുന്ന സദക്കയേക്കാൾ എത്രയോ ശ്രേഷ്ഠമേറിയതാണ് ഇങ്ങനെ ആവശ്യമുള്ളവരാണെങ്കിൽ തൻ്റെ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ അതിന് ഒരു സദക്കയുടെ പുണ്യം മാത്രമല്ല ലഭിക്കുക, സുലത്തിൻ്റെ കുടുംബബന്ധം ചേർക്കലിൻ്റെ പുണ്യം ലഭിക്കുന്നു, ഒരാൾക്ക് ആവശ്യനിർവഹണം വരുത്തുന്നതിൻ്റെ പുണ്യം ലഭിക്കുന്നു, ഒരാളുടെ മറ്റുള്ളവരോട് കൈനീട്ടിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് ഇഫത്ത് നൽകുന്നതിൻ്റെ പുണ്യവും ഈ വ്യക്തിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കണം, അത് തെറ്റല്ല, ആവശ്യങ്ങൾ നിർവഹിക്കണം, അതോടൊപ്പം തന്നോടൊപ്പമുള്ള തൻ്റെ

0: സഹോദരിയോട് സഹോദരനോട് പിന്നെ നിന്നോട് ഏറ്റവും അടുത്തവരോട് ഇവരോടൊക്കെ ഇവർക്കൊക്കെ ആവശ്യം അവരൊക്കെ ആവശ്യക്കാരാണെങ്കിൽ അവരെ പരിഗണിക്കാൻ നീ തയ്യാറാകണം. കാരണം നീയാണ് അവരെ കൂടുതൽ പരിഗണിക്കേണ്ടത്. മറ്റൊരാളെ പരിഗണിക്കാൻ ചിലപ്പോൾ വേറെ അതേപോലെ ആരെങ്കിലും ഉണ്ടാകാം. അപ്പോൾ നിന്റെ വേണ്ടപ്പെട്ടവർ, നിന്റെ രക്തത്തിലുള്ളവർ, അവർ മറ്റുള്ളവരോട് കൈനീട്ടുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നീ അതിന് പ്രഥമ പരിഗണന നൽകണം. അതായത് നിന്റെ സൗകര്യം, നിന്റെ സാമ്പത്തിക ശേഷി, അത് കൃത്യമായിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ ഏറ്റവും അർഹതപ്പെട്ടത് നിന്റെ കുടുംബം തന്നെയാണ് എന്ന വളരെ സുന്ദരമായ ഇസ്ലാമിൻ്റെ ആ ഒരു സന്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വചനത്തിലൂടെ നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ കുടുംബത്തെ മറക്കുന്നവരുണ്ട്, അവഗണിക്കുന്നവരുണ്ട്, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിതം നയിക്കേണ്ട ഒരു ആവശ്യം നയിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ അവരിലെ വേണ്ടപ്പെട്ടവർ, കുടുംബങ്ങളെ രക്തബന്ധമുള്ളവർ, വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലാണ് അവർ പലരും ജീവിക്കുന്നത്. എന്നാൽ അവരിലെ കുടുംബത്തിൽ പലർക്കും കിടപ്പാടമില്ല, കിടന്നുറങ്ങാൻ ഇടമില്ല, നന്നായി ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ല, നല്ല വസ്ത്രമില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. ചിലപ്പോൾ ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ അവർ ഒരുപക്ഷെ വെറുപ്പിച്ചിട്ടുണ്ടാകാം, മാനസികമായി അകലേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. അതിനൊന്നും നാം പ്രതികാരം ചെയ്യേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിലേക്ക് വിടുക. പുറത്തു കൊടുക്കാൻ പറ്റുന്നത് പുറത്തു കൊടുക്കുക, മാപ്പ് നൽകാനാവുന്നത് മാപ്പ് നൽകുക. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മുടെ രക്തത്തിൽപ്പെട്ട ഒരു കുടുംബം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അവർക്ക് ചികിത്സിക്കാൻ വകയില്ലെങ്കിൽ, അവർക്ക് കിടന്നുറങ്ങാൻ സൗകര്യമില്ലെങ്കിൽ, അവർ പട്ടിണിയാവുന്നുണ്ടെങ്കിൽ, നാം കുറ്റക്കാർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മറ്റുള്ളവർക്ക് എത്ര കൊടുത്തു എന്നതിനപ്പുറം ഇവർക്കെന്ത് നൽകി എന്നത് കൃത്യമായി വിചാരണയുണ്ടാകും എന്ന കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെ നൽകുന്നതിലാണ് ഖൈറും ബർക്കത്തും. അള്ളാഹു നൽകുക, നമ്മുടെ ആയുസ്സിൽ അഭിവൃദ്ധി നൽകുക, ജീവിത വിഭവങ്ങളിൽ നമുക്ക് കൂടുതൽ വിശാലം നൽകാനൊക്കെ ഏറ്റവും വലിയ കാരണമായിട്ട് ഇതിനെക്കുറിച്ച് ഈ വിഷയം അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അടുത്തവർ, പിന്നീട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആവശ്യക്കാരാണെങ്കിൽ അവർക്ക് നൽകണം. മറ്റാർക്കും നൽകാതെ ഇവരാവശ്യക്കാരല്ലെങ്കിലും ഉള്ളത് മുഴുവൻ ഇവിടെ മാത്രം ചെലവഴിച്ച് മറ്റുള്ളവരെ പരിഗണിക്കരുത് എന്നർത്ഥത്തിലല്ലോ ആ പറഞ്ഞത്. അത് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെയും കേട്ടത് തിരുമൊഴികൾ. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത്.

0: സമീറയ്ക്ക് വീരുമ്പിലാക്കൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞങ്ങളുടെ പരിസരത്തെ പല പള്ളികളിലും തിരിച്ചറിയാൻ വേണ്ടി ഖബറുകളുടെ മുകളിൽ മീസാൻ കല്ലിൽ നമ്പറുകൾ ഇടാറുണ്ട്. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കത് ക്ലിയർ ചെയ്യേണ്ടത് അല്ലിജാബ സ്ലോട്ടിലാണ്. നിങ്ങൾ അവിടേക്ക് ചോദിക്കുകയായിരിക്കും ഒന്നുകൂടി നന്നാവുക. അസ്സലാമു അലൈക്കും. പുലരിവട്ടത്തെ പോലെ തന്നെ തിരുമുടിയിൽ നിന്ന് നല്ലൊരു ഉപദേശം കിട്ടിയെന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും, നന്മകൾ പ്രവർത്തിച്ച് ക്ഷമ കൈക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നാണ് സഫിയ കെ തിരുവരങ്ങാടി പറഞ്ഞിട്ടുള്ളത്. നഫീസ പി എ താമരശ്ശേരിയിൽ നിന്ന്. അൽഹംദുലില്ലാ, ഓർമ്മയുടെ തീരത്ത് എപ്പോഴും കേൾക്കാറുണ്ട്. അതിൽ പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോൾ പണ്ട് കാലത്തുള്ള പിഞ്ഞാണമെഴുത്തും മാലമൂലൂതുകളും എല്ലാം കേട്ടിട്ടുണ്ട്. അന്നുള്ളവർ ചെയ്യുന്ന ക്രിയകളാണതെല്ലാം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ എന്നാണ് അവർ കമൻ്റ് നടത്തിയിട്ടുള്ളത്.
1: ആമീൻ.
0: സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. വൈകുന്നേരം എന്നും ഓർമ്മ കേൾക്കാറുണ്ട്, ലൈവ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു. ഇബ്രാഹിം അല്ലൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂരിൽ നിന്ന്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഓർമ്മ നല്ലൊരു ഓർമ്മയാണ്. എത്ര കേട്ടാലും മതിയാവാത്ത ഓർമ്മയാണ്. അള്ളാഹു അനുഗ്രഹമാട്ടെ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സഫിയയുടെ പാടും എന്നും ഈവനിങ്ങിന് ശേഷം ഓർമ്മ കേൾക്കാറുണ്ട് എന്ന ഒരു പിന്നെ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിദ ഫാത്തിമ സലാം പറഞ്ഞ് നമ്മുടെ

0: കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
1: വബറകാത്തു.
0: ഇനി നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്.
1: നമുക്ക് ശക്തമായ ഇടിയും മഴയും കാറ്റും ഉണ്ടാകുമ്പോൾ പൊതുജനത്തിന് നൽകാവുന്ന ഒരു നിർദ്ദേശത്തിന്റെ ഒടിയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്.
2: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടി വരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ sdma.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക sdma.kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്നുറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകൾ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. sdma.kerala.gov.in.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മഴ മുന്നറിയിപ്പുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ശക്തമായ കാറ്റ്, ശക്തമായ മഴ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു വിവരണമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ നഫീസ പി എ താമരശ്ശേരി, മാഷാല്ലാ നല്ലൊരു ഹദീസാണ് ഉസ്താദ് പറഞ്ഞത്. എനിക്ക് എൻ്റെ ഉപ്പയെ ഓർമ്മ വന്നു. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാറ്. ഏതൊരു കാര്യത്തിനും നന്മയുടെ മുമ്പിൽ ഉപ്പ ഉണ്ടാകും. എന്നാലും കുടുംബത്തിനാണ് മുൻഗണന കൊടുക്കാറ്. മരണപ്പെട്ടിട്ട് 29 വർഷമായി. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്നാണ് അവരുടെ ഒരു പ്രാർത്ഥന. മറിയം ഷാഫി പട്ടില, കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരു പെണ്ണുങ്ങൾ കഴുത്തിൽ ചരട് മേലസും കെട്ടിയിരുന്നു. ഞാൻ അവരോടത് കെട്ടരുത് എന്ന് പറഞ്ഞപ്പോൾ അവരത് അഴിച്ചു. പിന്നീട് ഹജ്ജ് കഴിഞ്ഞപ്പോൾ അത് എടുത്തു. അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്നൊരു കമൻ്റാണ് നൽകിയിട്ടുള്ളത്. ജാസ്മിൻ വയനാട്, ഈവനിങ് ലൈവിൻ്റെ ടൈം മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിൽ മാറിയിട്ടില്ല. അസ്സലാമു അലൈക്കും. അമീർ അടത്തനാട്ടുകാരുടെ കവിതകൾ നിർബന്ധത്തിൽ എഴുതാൻ പറയുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ എഴുതാനുള്ള കഴിവും അള്ളാഹു നൽകട്ടെ എന്നൊരു കമൻ്റാണ് നഫീസ സഫിയ കെ തിരൂരങ്ങാടി നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്തൊരു പ്രോഗ്രാം സ്വരം.

0: മാഷാ ആരാരുമില്ലാത്ത ആ ഒരു കബറിലെ ഏകാന്തതകളെ
1: അതെ
0: വിവരിച്ച മനോഹരമായ ഒരു സ്വരത്തിനാണ് നാം ഇതുവരെയും കാതോർത്തത്.
1: ഹാഷിം വാണിയമ്പലമാണ് ആ ഗാനം ആലപിച്ചത്. ഇനി നമുക്ക് പിന്നെ മോർണിംഗ് ലൈവ് അതിൻ്റെ ക്വിസ് ഉത്തരം പറയേണ്ടുന്ന സമയമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുന്നുണ്ടാകും.
0: ശരി, ചോദ്യം ഇതായിരുന്നു: മക്ക വിജയത്തിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അത്താബ് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു.
1: ഇനി വിജയികളെ നമുക്ക് അടുത്തൊരു സ്ലോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ബാറക്കല്ലാഹു ഫീക്കും, നല്ല സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് ബഷീരി അബു തലശ്ശേരി. സുബൈദ ഇസ്മായിൽ മടിക്കരിയിൽ, മാഷാല്ലാ നല്ലൊരു സൂപ്പർ ഗാനം പാടിയ മോൻ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ സെഫി അടപ്പാൾ, അർത്ഥവത്തായ മനോഹരമായ ഗാനം പാടിയ മോനും എഴുതിയ ആളുകൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. മുനീർ ചമനാട്, നല്ല ഗാനമാണ്. റുഷ്ദ കാളികാവ്, മരണം സൂപ്പർ അല്ല സ്വരം സൂപ്പർ, മരണത്തെ ഓർമ്മിപ്പിക്കുന്ന വരികൾ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി നമ്മൾ കടന്നു പോകുന്നത് ഇന്നത്തെ വഴിവിളക്കിലേക്കാണ്. ഇന്നത്തെ വഴിവിളക്ക് എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ വഴിവിളക്ക് 2592 വഴിവിളക്കാണ്. സാധാരണഗതിയിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രോയിൽ പറയുന്നത് പോലെ മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, അതിലൊക്കെ നമുക്കത് ലഭ്യമാണ്.
0: 2592 നമ്പർ വഴിവിളക്ക്, അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: നിർഭയത്വം വിശ്വാസികൾക്ക് മാത്രം. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിൻ്റെ 151-ാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിപ്രകാരമാണ്: സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെ അള്ളാഹുവോട് അവർ പങ്കുചേർത്തതിൻ്റെ ഫലമാണിത്. സത്യവിശ്വാസം നമുക്ക് നൽകുന്ന നിർഭയത്വം മറ്റൊരു സുരക്ഷാ സംവിധാനങ്ങൾക്കും നൽകാനാവില്ല. അള്ളാഹു കൂടെയുണ്ട് എന്ന ഉറപ്പിനോളം വലിയ മറ്റൊരു സമാധാനവും ഇല്ല. ഇന്നത്തെ വഴിവിളക്കിൽ തൗഹീദിൻ്റെ ഏറ്റവും സുദൃഢമായ സന്ദേശം തന്നെയാണ് നമുക്ക് ആളുകളിലേക്ക് പകർന്നു നൽകുവാനുള്ളത്. ശരിക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവനിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാനും അവനോട് മാത്രം പ്രാർത്ഥിക്കുവാനും ജീവിതത്തിലെ ആഗ്രഹ സഫലീകരണങ്ങൾ അവനിലൂടെ മാത്രം നിവർത്തിക്കുവാനും ശ്രമിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വ ബോധമാണ്. തന്നെ കാണാൻ, തന്നെ കേൾക്കാൻ, തന്നെ അറിയാൻ, തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ തന്നോടൊപ്പം നിൽക്കാൻ, തൻ്റെ പ്രതിസന്ധികളിൽ തനിക്ക് താങ്ങായി, തനിക്ക് തണലായി, തൻ്റെ റബ്ബ് തന്നോടൊപ്പം എന്നുമുണ്ട് എന്ന ആ ഒരു സംരക്ഷണ കവചം, ഒരു സുരക്ഷിതത്വ മനോഭാവം അവരിൽ നേടിക്കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏകദൈവ ആരാധനയിലൂടെ മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. പ്രവാചകന്മാർക്കും ആ ഒരു പോസിറ്റീവ് എനർജി ലഭ്യമായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളിൽ, ആരാരും കൂടെയില്ല എന്ന് തോന്നിയ ആ നിമിഷങ്ങളിൽ, അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ മരണപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ കന്നുകാലികൾ പലതും ചത്തൊടുങ്ങി, അദ്ദേഹത്തിൻ്റെ സേവകരും ജോലിക്കാരും ഒക്കെ അദ്ദേഹത്തെ വിട്ടുപോയി. കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ശരീരം, ആകെയുള്ള ശരീരത്തിന് പോലും മാരകമായ രോഗവും വന്നു. ആ ഘട്ടത്തിൽ ആരുണ്ട് എനിക്ക് തുണ, ആരുണ്ട് എനിക്ക് കാവലായി എന്ന ഒരു ചിന്ത മനുഷ്യനെ അലട്ടുന്ന ഒരു ഘട്ടം തന്നെയാണ്. താങ്ങായിരുന്നവർ, തണലായിരുന്നവർ, തൻ്റെ ചുറ്റിനുമുണ്ടായിരുന്നവർ ഒരു നൊടിയുടെ നേരം കൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്നൊരു സാഹചര്യം. പക്ഷെ ആ സമയത്തും അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയത് അൻത അർഹമുറഹിമീൻ. അർഹമുറഹിമീനായ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിലുള്ള ഏകദൈവ ആരാധന അതിലൂന്നിയ വിശ്വാസം തന്നെയായിരുന്നു. അങ്ങനെ തുടങ്ങി പ്രവാചക പുംഗവന്മാരുടെ ചരിത്ര പരമ്പരകളിൽ അവരുടെ ജീവിത ചരിത്രങ്ങളിലേക്കൊക്കെ നമ്മൾ എടുത്തു പ്രവേശിക്കുമ്പോൾ മഹത്തായ ചരിത്ര ശകലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പ കയ്യൊഴിഞ്ഞു, വീട് കയ്യൊഴിഞ്ഞു, നാട് കയ്യൊഴിഞ്ഞു, ഭരണാധികാരി കഴിഞ്ഞു കയ്യൊഴിഞ്ഞു എന്ന് മാത്രമല്ല വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി അതിനകത്തേക്കെടുത്ത് വലിച്ചെറിഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിലും തളരാതെ പതറാതെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാ, എനിക്ക് എൻ്റെ റബ്ബുണ്ട്. ഈ ഒരു സുരക്ഷിതത്വ ബോധം, ഈ ഒരു സേഫ്റ്റി മൈൻഡ്, ഈ ഒരു സംരക്ഷണ കവചം വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന സമ്മാനം തന്നെയാണ്. അവൻ ഏകദൈവാരാധന എന്ന ഒരു മൂല്യവത്തായ മഹത്തരമായ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്നതിലൂടെ സൃഷ്ടാവ് അവന് നൽകുന്ന ദുനിയാവിൽ വെച്ച് തന്നെ നൽകുന്ന സമ്മാനമാണ് സൃഷ്ടാവിൻ്റെ സംരക്ഷണ ബോധം. ആ സംരക്ഷണ ബോധം ഒരു വിശ്വാസിക്ക് അവൻ്റെ സുബഹി നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങുകയാണ്. ഫീ ദിമ്മത്തില്ല എന്നല്ല പറഞ്ഞല്ലോ, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് സുബഹി നമസ്കാരം നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മൻ സ്വല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ്, സംരക്ഷണത്തിലാണ്, ഉത്തരവാദിത്വത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വഴിവിളക്ക് അത്രയും മനോഹരമായൊരു വഴിവിളവാക്കായിരുന്നു. അപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹിജ്റ വേളയിൽ അത്രയും പാത്തും പതുങ്ങിയും രഹസ്യമായും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയും ആത്മാർത്ഥ മിത്രവുമായ ഖലീലുള്ളാഹി അല്ലെങ്കിൽ ഖലീൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അബുബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹിജ്റ പോകുന്നത്. ആ ഘട്ടത്തിൽ ഒരു വേള ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടുമെന്ന ഒരു ചിന്ത, ഒരു ഭയമുണ്ടായപ്പോൾ തൻ്റെ സുഹൃത്തിനെ സമാധാനിപ്പിക്കാൻ ഖുറാനിലെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത് ഹുമാഫിൽ ഖാരി ഇത് ഖാലലി സാഹിബി ലാ തഹസൻ ഇന്നല്ലാഹു മഅന, അല്ലാണ്ട് കൂടെ എന്തിനാ പേടിക്കണേ നമ്മൾ. അപ്പം ഈ ഒരു സംരക്ഷണ ബോധം, റബ്ബ് എന്നെ സംരക്ഷിക്കും, റബ്ബിൻ്റെ കാവൽ എനിക്കുണ്ടാകും, റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം എനിക്കുണ്ടാകും, റബ്ബിൽ നിന്നുള്ള സമാശ്വാസ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലും കളിയാടും എന്ന ഒരു സുരക്ഷിതത്വ ബോധം ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏകദൈവാരാധനയിലൂടെ തന്നെയാണ് എന്ന മഹത്തരമായ ഒരു വഴിവിളക്കാണ് ഇന്ന് നമുക്ക് മാലോകരിലേക്ക് പകർന്നു നൽകാനുള്ളത്.

0: നമ്മുടെ യാക്കൂബുക്ക സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാദറായി ഇടിമുഴിക്കൽ ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പീസ് റേഡിയോ തുറക്കാൻ വൈകി. മോൻ്റെ വൈഫിൻ്റെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലാണ്. ഹയറായത് നടക്കാൻ പിയർ ഫാമിലിയുള്ളവർ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അല്ലാഹു സ്വാലിഹായ തയ്യിബായ ആരോഗ്യമുള്ള സന്താനത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: സമീറ കെഎം താനൂർ, ആൻസർ കേട്ടപ്പോൾ ആ നെയിം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പുതിയ ഒരു അറിവാണ് കിട്ടിയത്. അൽഹംദുലില്ലാഹ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫിദ ഫാത്തിമ, കുട്ടികളുടെ അരയിൽ സാധാരണ ഒരു കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചരടുണ്ട്. എൻ്റെ കാക്കുവിൻ്റെ മകൻ്റെ അരയിൽ അത് നല്ലതാണോ, മന്ത്രിച്ച ചരടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള സ്ലോട്ടാണ് അലിജാബ എന്നുള്ളത്. നമ്മൾ പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി നമുക്ക് അവിടെ നിന്ന് ലഭ്യമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. സിനിജ ആലപ്പുഴ, എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറിയം ഷാഫി പട്ടല, എൻ്റെ ഉത്തരം ശരിയായി, ഇനി സിസ്റ്റം കനിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ കെ എം അഷ്റഫ് പത്തവരിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ നബി തന്നെയല്ലായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി, സാധാരണ ഇന്ന് ഗ്രീൻ വാലിയിൽ നിന്നാണല്ലോ പോസ്റ്റിംഗ് ഉണ്ടാകാറുള്ളത് എന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
1: നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പായി മറ്റൊരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. ഇന്നത്തെ ചിന്ത കാതൂർക്കാം. ചില ശ്രോതാക്കൾ നമ്മോട് വിജയികളെ പറ്റി ചോദിക്കുന്നുണ്ട്.
0: അതെ അതെ,
1: നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം.
0: അതെ, ഇന്നത്തെ ചോദ്യം നമുക്ക് മക്കാ വിജയത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് ആരെയാണ് എന്നതായിരുന്നു അത് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, അത്താബ് ബിൻ അസീദ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അതിൽ നിന്ന് സിസ്റ്റം തിരഞ്ഞെടുത്ത വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് 13 പേരെയാണ് വായിക്കുന്നത്. ഷെഫീന സജന ആറാമിയിൽ വയനാട്, സീനത്ത് സി ടി ചുള്ളിയോട്, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, ഫാത്തിമ പനക്കൽ മൂവാറ്റുപുഴ, താഹിറ മാഹി, സെറീന വി പി വളാഞ്ചേരി, റഫീദ കൊയിലാണ്ടി, അമീർ ടി എടത്തനാട്ടുകര, സാദിഖ് പാലക്കാഴി, ഖദീജ എം കുറുക്കിലമ്പാട്, ഇർഫാന ഷജി പൂച്ചാക്കൽ, എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയം. വിജയികളെ ഒരിക്കൽ കൂടി പറയുന്നു, ഷെഫീന സ്ഥലപ്പേര് വെച്ചിട്ടില്ല, സജന ആറാമയിൽ വയനാട്, സീനത്ത് സി ടി ചുള്ളിയോട്, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, ഫാത്തിമ പനക്കൽ മൂവാറ്റുപുഴ, താഹിറ മാഹി, സെറീന വി പി വളാഞ്ചേരി, റഫീദ കൊയിലാണ്ടി, അമീർ ടി എടത്തനാട്ടുകര, സാദിഖ് പാലക്കാഴി, ഖദീജ എം കുറുക്കിലമ്പാട്, ഇർഫാന ഷജി പൂച്ചാക്കൽ, എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ള ഉത്തരം തെറ്റിപ്പോയി എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, ആരാരുമില്ലാത്ത ഖബർ, അള്ളാഹു എന്നീ ഞങ്ങൾക്ക് തുണയേകണേ നാഥ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നിൻ്റെ കാവലുണ്ടാകണേ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. സഫിയ എടപ്പാൾ, മാഷാ അള്ളാഹ് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന ഒരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജംഷീർ മുട്ടിൽ, മാഷാ അള്ളാഹ് നല്ല സ്വരം, അർത്ഥവത്തായ വരികൾ, നമുക്ക് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആയിഷ കരിമിലിൻ്റെ ഉത്തരം തെറ്റിപ്പോയി, എന്നാലും പുതിയൊരു അറിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഷെഫീഖ് പഠിക്കപ്പാടം, QHLS പഠിതാക്കൾക്കുള്ള ഹാൻഡ് ബുക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിതാക്കൾ എല്ലാവരും ബുക്ക് കൈപ്പറ്റാൻ ശ്രദ്ധിക്കുമല്ലോ. നാഫിയ പൊന്നാനി, അതേപോലെ തന്നെ നസീമ വളാഞ്ചേരി, ഉത്തരം തെറ്റിപ്പോയി. ഉമ്മുകുൽസു ചിറമംഗലം, ഉത്തരം തെറ്റി, ഒരു അറിവ് കിട്ടി അൽഹംദുലില്ലാ. സുബൈദ ഇസ്മായിൽ മടിക്കേരി, ആൻസർ തെറ്റിപ്പോയി, ഒരു പുതിയ അറിവ് കിട്ടി. സുലേഹ ഹമീദ് നോർത്ത് പറവൂർ, ഉത്തരം തെറ്റിപ്പോയി, പുതിയ അറിവ് കിട്ടി. ആബിദ മംഗലം, സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കീന ഉദരമ്പൊയിൽ, എത്ര അർത്ഥവത്തായ വരികൾ, മനസ്സിനെ തട്ടി ഉണർത്തുന്ന ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല വി കെ പൂനൂർ, തലേ ദിവസം രാത്രിയിൽ വലിയൊരു വിഷമത്തോടെ കിടന്നാൽ രാവിലെ റേഡിയോ തുറക്കുന്നതോടെ വിഷമങ്ങൾ 90% നീങ്ങിപ്പോകും എന്നൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറ് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്ത് കാളികാവ്, ഒരുപാട് കാലമായി സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടില്ല, എന്താ എന്നറിയില്ല. വായിക്കുന്നവരുടെ പേര് എപ്പോഴും കേൾക്കാറുണ്ട്. രണ്ട് പ്രാവശ്യമാണ് സിസ്റ്റം തിരഞ്ഞെടുത്തത്. ഇന്നും ഉത്തരം ശരിയാണ്. ഇന്നും കനിഞ്ഞ
1: പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു നാൾ
0: പൂവണിയട്ടെ.
1: WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സർവേ പ്രകാരം ലോകത്ത് ഒരു രാത്രിയും ഉറക്കിൽ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം 25,000 മുതൽ 45,000 വരെയാണ്
0: ഒരു മിനിറ്റിൽ,
1: ഒരു രാത്രിയിൽ.
0: ഒരു രാത്രിയിൽ
1: അത് ഒരു മാസത്തെ കണക്കാകുമ്പോൾ ഏകദേശം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഒരു രാത്രിയിലും ഉറക്കിൽ മരണപ്പെടുന്നു. അത് വർഷത്തിലേക്കെടുക്കുമ്പോൾ 90 ലക്ഷം മുതൽ 1.5 കോടി വരെ ആളുകൾ ഒരു കൊല്ലവും ഉറക്കത്തിൽ മരണപ്പെടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രാർത്ഥന എത്ര മൂല്യവത്താണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ. നാഥ, എന്നെ മരിപ്പിച്ചതിനു ശേഷം വീണ്ടും ജീവിപ്പിച്ച നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. ഉറക്കമെന്നത് ഒരർദ്ധ മരണം പോലെയാണല്ലോ. ആ മരണത്തിനു ശേഷം, ഉറക്കുന്ന മരണത്തിനു ശേഷം എനിക്ക് വീണ്ടും ജീവിക്കാനുള്ള അവസരം നൽകിയ നാഥ, നിനക്ക് സർവസ്തുതിയും എന്ന ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടിയാണ് ഒരു വിശ്വാസിയുടെയും ജീവിതം തുടങ്ങുന്നത് തന്നെ.
0: മാഷാല്ലാ, നമുക്ക് നല്ലൊരു ചിന്തയാണ് ഇന്ന് പകർന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതത്തിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥ, ആ അവസ്ഥ നമുക്ക് അതിൽ മരണപ്പെട്ടു പോകുന്ന ഒട്ടേറെ ആളുകളുണ്ട് എന്നൊരു വിഷയമാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ പങ്കുവച്ചത്.
1: ശരി.

0: മറിയം ഷാഫി പട്ല എന്നെ സിസ്റ്റം തള്ളി. ഇൻഷാ അല്ലാ, ആ ഇൻഷാ അല്ലാക്ക് ഒരു ഭംഗിയുണ്ടല്ലേ. എന്തൊരു മനോഹാരിതയാണ്,
1: ഇനിയും വരും,
0: ഇനി കിട്ടും, അവസരം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ്. നാസിഹ മാട്ടോൾ സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും സലാം അറിയാം. സലീമ ഒതുക്കുങ്ങൽ, ഉത്തരം ശരിയായി, അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്.
1: നമ്മളെ പിന്നെ ഈ പട്ടില എന്ന് പറയുന്ന സ്ഥലം,
0: പട്ടില കാസർഗോഡല്ലേ,
1: നമ്മൾ കർണാടകയിലേക്കല്ലേ.
0: അല്ല, കാസർഗോഡ് ടൗണിൽ പട്ടില എന്ന ആ ചൂരിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന, ചൂരിക്കൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു വലിയ മഹൽ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് പട്ടില എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടില മഹലിലെ കാലിയായിട്ടാണ് ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ, ഞങ്ങളുടെ അനിയൻ കൂടിയായ അഷ്കർ അവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ അനിയന്റെ ജോലി സ്ഥലം തന്നെ നിങ്ങൾ മറക്കുക എന്ന് പറഞ്ഞാൽ.
1: മറ്റേ മാറിപ്പോയത് പെർല എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ അല്ലേ.
0: പെർല തീർച്ചയായും ബദിയടുക്കയിൽ നിന്ന് അങ്ങ് പുത്തൂരിലേക്ക് പോകുന്ന,
1: അതാണ് കർണാടകത്തിലുള്ളത്. അതാണ് കർണാടകത്തിലുള്ളത്. ഞാൻ പട്ടിലാണ് കേട്ടപ്പോൾ,
0: കേരളത്തിൽ തന്നെയാണ് പെർല എങ്കിലും ബോർഡറാണ്.
1: അതെ,
0: നിങ്ങളെ തലപ്പാടി പോലെ,
1: തലപ്പാടി പോലെ. റുക്കിയ വി കാക്കേങ്ങാട് ചോദിച്ചിട്ടുള്ളത്, ഉത്തരം ഒന്നുകൂടി പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാദിഖ് പാലക്കാഴി ചെലവ് ചെയ്യണം, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മക്ക വിജയത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഭരണാധികാരിയായി നിശ്ചയിച്ചത് ആരെയാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എന്നുള്ളതാണ്, അത്താബ് ബിൻ അസീദ് എന്നതാണ് ഇന്നത്തെ ഉത്തരമായിട്ടുള്ളത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ വിജയിയായി എന്ന് സീനത്ത് സി ടി ചുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ എൻ കെ എം അഷറഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ നബി തന്നെ അല്ലായിരുന്നോ രാജ്യം ഭരിച്ചിരുന്നത് എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ചോദ്യത്തിന് ആൻസർ നൽകുന്നത് അല്ലിജാബ പ്രോഗ്രാമിലാണ്.
0: അറിയാം ഒരു നന്മ,
1: അതെ,
0: എന്ന ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ അറിയുന്നത് യുവപദം.
1: യുവപദം അല്ലേ, യുവപദം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആ വാക്കിൽ തന്നെ അതിൻ്റെ ഒരു മായനയുണ്ട്. യുവാക്കളുടെ മാർഗം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അത് വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് യുവപദം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ യുവപദം എന്ന് പറയുന്നത് റമദാൻ മാസത്തിലാണ് വിസ്ഡം യൂത്ത് നടത്താറുള്ളത്. അപ്പം അതിൽ പിന്നെ റമദാൻ മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പൊക്കെ നൂൽക്കുന്ന ഒരു സാഹചര്യം നാട്ടിൽ മൊത്തം ഉണ്ടാവുക അല്ലേ. അപ്പോൾ നാട്ടിൽ മൊത്തം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ എല്ലാവരും നോമ്പിൻ്റെ ഒരു മൂഡിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ നാടിൻ്റെ അന്തരീക്ഷവും മാറും. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് പിന്നെ എല്ലാ യുവാക്കളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം അവരുടെ ലിസ്റ്റ് തയ്യാറാക്കും ഓരോ നാട്ടിലും. ആ നാട്ടിൽ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് അറിയിപ്പുകൾ കൊടുക്കും, കത്തുകൾ കൊടുക്കുകയോ അതല്ലെങ്കിൽ മെസ്സേജുകൾ കൊടുത്തോ അല്ലെങ്കിൽ അവരെ നേരിൽ കണ്ടോ നമ്മളെന്ത് ചെയ്യും, പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് വെക്കുന്ന ലക്ഷ്യമിടുന്ന ഒരു കാര്യം, അതായത് സ്വന്തം തിന്മകളാൽ സമൂഹം മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, അതായത് ജീവിതത്തിൽ ഒരിക്കൽ അബദ്ധത്തിലോ അല്ലെങ്കിൽ സുബദ്ധത്തിലോ കഞ്ചാവ് ഉപയോഗിച്ചു, മദ്യം ഉപയോഗിച്ചു, അപ്പോൾ സമൂഹത്തിൻ്റെ കണ്ണിൽ കണക്ക് പുസ്തകത്തിൽ അവനൊരു കുടിയനായി, അതല്ലെങ്കിൽ ഒരു ലഹരിയുടെ ആളായി, അങ്ങനെ അവനൊരു നന്മയിലേക്കും പങ്കെടുപ്പിക്കാതെ അവനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകളെ കൊണ്ട് ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് പിന്നെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റമദാനിലാവുമ്പോൾ എല്ലാ മൂഡുകളും അല്ലേ, എല്ലാവരുടെ മൂഡും ആ ഒരു നന്മയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ, അവരെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു സന്തോഷം, അവർക്കൊരു പരിഗണന കിട്ടുകയാണല്ലോ. അങ്ങനെ പിന്നീട് അവർ നമ്മുടെ പള്ളിയുടെ പിന്നെ സഫുകളിലൊക്കെ കാണുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പം യുവപദം എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് പിന്നെ കമ്മിറ്റി, സംസ്ഥാന സമിതി റമദാൻ മാസത്തിൽ പിന്നെ നമ്മുടെ ചെറുപ്പക്കാരെ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ രൂപത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതുമാത്രമല്ല, നമ്മൾ അന്നത്തെ ഒരു ദിവസം അവരെ പള്ളിയിൽ വിളിച്ചുകൂട്ടി പ്രത്യേകമായിട്ടുള്ള നമ്മൾ പിന്നെ വീഡിയോ പ്രസൻറ്റേഷനും അതേപോലെ തന്നെ നേർക്കുനേരെയുള്ള പ്രഭാഷണങ്ങളും അങ്ങനെ ഒരു ഇഫ്താറോടുകൂടി പിരിയുന്ന രൂപത്തിലാണ് ആ പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യാറുള്ളത്. ഒരുപാട് ഗുണഫലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാട്ടിലത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അത് ചില്ലറ കാര്യമല്ല. അതായത് പിന്നീട് അങ്ങനെ കടന്നു വരുന്ന ആളുകൾ പിന്നെ പള്ളിയുടെ ഭാരവാഹികളായിട്ടും മദ്രസയുടെ ഭാരവാഹികളായിട്ടും അങ്ങനെയുള്ള നന്മയുടെ മുൻനിരക്കാരായിട്ട് മാറുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ നമുക്ക് അവിടങ്ങളിലൊക്കെ കാണാൻ കഴിയും.
0: യുവാക്കൾ തന്നെയാണ് ഒരു നാടിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും പ്രധാനപ്പെട്ട ശക്തിയും ഘടകവും.
1: അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു വളർന്നു വരുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതിൻ്റെയൊക്കെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് നമ്മൾ പിന്നെ ഒരുപാട് ആളുകളിപ്പോൾ ഈ പിന്നെ ദീന് കേൾക്കാൻ പണ്ടൊക്കെ ഒരു സംഘടനയുടെ കൂടെ സഞ്ചരിക്കണം, പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ യൂട്യൂബുകളിലൊക്കെ ഇഷ്ടംപോലെ അതായത് നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേരെയാവാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പല ദിക്കുകളിൽ നിന്നും ചെറുപ്പക്കാർ അവരുടെ ജോലിയിടങ്ങളിൽ നിന്നൊക്കെ അത് കേട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാലൊക്കെ ഇത് കേൾക്കേണ്ട സാഹചര്യം വന്നിട്ട് പിന്നീട് വളരെ സജീവമായിട്ട് ഇസ്ലാമിക ശിയാറുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന ഒരുപാട് ഹൃദ്യമായ കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്.
0: അതുമല്ല, അവർക്ക് എന്തും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലുമാണ് അവരുള്ളത്.
1: അതെ,
0: കാരണം ചുറുചുറുക്കുള്ള ഒരു പ്രായം, ചോരത്തളപ്പുള്ള ഒരു സമയം, ഓജസ്സും തേജസ്സും അതിന് അത് എന്തും നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു ശാരീരിക പ്രകൃതിയും മാനസിക ശക്തിയും ഒരുമിച്ച് കൂടുന്നൊരു പ്രായം തന്നെയാണ് യുവത്വം. ഇപ്പോൾ വിസ്ഡം യൂത്ത് കഴിഞ്ഞ ദിവസം തിരൂരിൽ വെച്ച് നടന്ന അതിൻ്റെ സംസ്ഥാന കൗൺസിൽ വളരെ കാലിക പ്രസക്തമായൊരു വിഷയം തന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന കാലിക പ്രസക്തമായ സർക്കാർ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ് കൗൺസിലിൽ വിസ്ഡം യൂത്ത് നടത്തിയിട്ടുള്ളത്.
1: മഷാ അല്ലാ, നമ്മൾ ഇതുവരെ ഒരു യുവപദത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നുണ്ട്.

0: നമ്മുടെ റുഷ്ത കാളികാവ് പറഞ്ഞതെന്ന് തുടങ്ങട്ടെ. ഓരോ പ്രോഗ്രാമിനിടയിലും സോങ് വെക്കുന്ന ടെക്നിക്കൽ തുടരുക എന്നാണ് റുഷ്ത കാളികാവിന്റെ അഭിപ്രായം. മാഷാല്ല, അവരങ്ങനെ ഒരു അഭിപ്രായം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാരണം അവരുടെ ഒരു വലിയൊരു ടാസ്ക് അതിൻ്റെ പിന്നിലുണ്ട്. ഒരു പ്രോഗ്രാം ഉണ്ട്, അവസാനിക്കുമ്പോൾ അത് കാതോർത്തിരിക്കണത് എപ്പോഴാണ് എൻഡാവുക. ആ എൻഡായ ഉടനെ അതിന് പറ്റിയൊരു പാട്ട്, ഇപ്പോൾ സലഫി തൂഫാനിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ തൂഫാൻ പറഞ്ഞു കഴിഞ്ഞതിന് തൊട്ടുടനെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ പിന്നെ സ്റ്റുഡൻസിൻ്റെ പെരിന്തമണ്ണ സമ്മേളനത്തിലെ ഗാനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും ശ്രദ്ധിച്ചിരിക്കണമല്ലോ, ഈ വിഷയത്തിൻ്റെ കണ്ടൻറ് എന്താണ്. ആ കണ്ടൻറ്റിനോട് ചേർത്ത ഒരു സാധനം ഇതിനോട് ആഡ് ചെയ്യണമെങ്കിൽ അപ്പം അവർ വലിയൊരു പിന്നെ എഫേർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്നിക്കൽ ടീം എടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്.
1: ഉമൈബ കല്ലടിക്കോട്, ഇന്നത്തെ ഫസ്റ്റ് വിജയ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണെന്ന് പറയുന്നത്.
0: ഏട്ടൻ്റെ വൈഫ് സ്ഥലപ്പേര് വെച്ചിട്ടില്ല.
1: നമ്മുടെ ഈ സിസ്റ്റം അത്ര പോരാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: എന്താ
1: കാരണം? സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത് എല്ലാ ഫസ്റ്റുകളും സ്ഥലപ്പേര് വെക്കാത്ത ആളാണ്.
0: അതെ. അപ്പൊ സിസ്റ്റത്തിന് അതാണ് ഇഷ്ടം എന്നാണോ പറയണത്?
1: അപ്പൊ ഇനി എല്ലാരും നാളെ മുതൽ സ്ഥലപ്പേര് വെക്കാതിരിക്കണോ? അവനിപ്പോ നേരത്തെ പറഞ്ഞ ആളൊക്കെ ഞാൻ ഇതുവരെ വിജയികൾ ഉൾപ്പെട്ടില്ല എന്ന് പറയുമ്പോ, ഇത് സിസ്റ്റത്തിന് വരുന്ന വലിയൊരു പ്രശ്നമാണ്. സിസ്റ്റത്തിനും പ്രശ്നം വരാം. ഇവിടെ സിസ്റ്റം ശരിയല്ല സർ എന്നാണ് ഇപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത്. കാരണം ആളുകളോട് നമ്മൾ കറക്റ്റായിട്ട് പറയാം, ഞങ്ങള് പേരിന്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തണം എന്ന് പറയാം. നമ്മുടെ സിസ്റ്റം ഇല്ലാത്ത ആൾ, ഇപ്പം ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് വായിച്ചതൊക്കെ ആദ്യത്തെ ആള് സ്ഥലമില്ലാത്ത ആളാണ് ആദ്യത്തെ ആളെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം.
0: അപ്പൊ നമുക്ക് സിസ്റ്റത്തോട് പറയാം, നിങ്ങളെ
1: ബഹിഷ്കരിക്കുകയാണ്,
0: നിങ്ങൾ ശരിയല്ല എന്നുള്ളത് പറയാം.
1: അത് ശരിയല്ല, വളരെ ഗൗരവമാണ്. കാരണം അത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവർ ആ മുകളിൽ പേരിന്റെ കൂടെ സ്ഥലപ്പേര് ചേർക്കുന്നത്.
0: അതെ അതെ. അപ്പോൾ മിക്കവാറും നമ്മുടെ ഫസ്റ്റിനെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു അല്ലേ ഒരു ചർച്ചയാണ് ഉള്ളത്. എന്തായാലും പോട്ടെ. ഷുഹൈബ വളപട്ടണം വിസ്ഡം വിമൻസ് ക്യു വി പി എക്സാമിനോടനുബന്ധിച്ച് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:30 സഫീർ അൽ ഹിക്കമിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നു. എല്ലാവരും ഇത് ഒരു അറിയിപ്പായി സ്വീകരിക്കുമല്ലോ.
1: നിങ്ങൾക്കുള്ള മറുപടി വന്നിട്ടുണ്ട്.
0: എന്താണത്?
1: മറിയം ഷാഫി പട്ലയിൽ നിന്ന്. മധൂർ എന്നാണ് അവർ എഴുതിയത്. മധൂരാണ്.
0: അതെ,
1: മധൂർ ഉണ്ടാവും ഉസ്താദേ, അതുപോലെ നാടല്ലേ.
0: ഓ ആയിക്കോട്ടെ, നമ്മൾ വിട്ടുകൊടുക്കാം. ആയിക്കോട്ടെ.
1: അസ്കർ ഉസ്താദ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: മാഷാല്ലാ.
1: ആ അസ്കർ ഹസൻ അൻസാരിന്റെ അനിയനാണ്.
0: അതെ,
1: അത് മറന്നുപോയി ഹസൻ അൻസാരി. ആ നാടും അനിയൻ ജോലി ചെയ്യുന്ന സ്ഥലവും.
0: അതെ,
1: വലിയൊരു പണിഷ്മെന്റ് ആണത്. അതിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യലിന് വേണം.
0: അതെ, റുഷ്ത കാളികാവ് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് തോന്നൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: ഏത്
0: ഏതാണെന്നുള്ളത് അറിയില്ല.
1: സിസ്റ്റം
0: അതായിരിക്കും അല്ലേ.
1: സിസ്റ്റം ശരിയല്ല എന്നുള്ളത് നമ്മൾ പറയാൻ കാത്തിക്കായിരിക്കാം.
0: അതെ,
1: അല്ല സിസ്റ്റം ശരിയല്ലെങ്കിലും ഉത്തരത്തിങ്ങളുടെ വിജയികളുടെ കൂട്ടത്തിൽ ആദ്യം വരിക എന്നുള്ളത് അതൊരു ഒരു സന്തോഷമാണ്. വേറെ ഒന്നുമല്ല, അതൊരു സന്തോഷം തന്നെയാണ്. ആ സന്തോഷമാണ് ഉമൈബ കല്ലടിക്കോട് പങ്കുവെച്ചത്. ബാർക്കല്ലാഹു
0: ഫീക്കും.
1: അഷ്കർ ഇബ്രാഹിം ആണോ ഹസൻ അൻസാരിയുടെ ബ്രദർ എന്ന് സാജിദ ഷംസു കാസർഗോഡ് നിന്ന് ചോദിക്കുന്നുണ്ട്.
0: അതെ
1: ആണോ?
0: ആണ്
1: ആണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. എന്റെ ഉത്തരം ശരിയായിരുന്നു, വിജയികൾ പെട്ടിട്ടില്ല, കുഴപ്പമില്ല എന്നൊരുപാട് ആളുകൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അതെ,
1: കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ടെക്നിക്കൽ ടീമിന്റെ കാര്യം. ലൈവിലെ സ്പീച്ചിനോട് അനുയോജ്യമായ സോങ് പ്ലേ ചെയ്യുന്ന ടെക്നിക്കൽ ടീമിന് ഒത്തിരി ഒത്തിരി നന്ദി എന്ന ആ ഒരു സന്തോഷമാണ്.
0: ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്?
1: സൽമ ഫറൂഖിൽ നിന്നാണ്. കാരണം അവരത് നോട്ട് ചെയ്യുന്നുണ്ടെന്നാണ്, വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം നമ്മളൊരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു സോങ്, ആ സോങ്ങിന് ഇന്ന ഫയൽ നെയിമാണ് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ ആ ഫയൽ നെയിം ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് അതിനനുസരിച്ച് ആ ഫയലുള്ളത് ഇന്ന ഫോൾഡറിലാണ്.
0: അപ്പം
1: നിങ്ങൾ ആ കമ്പ്യൂട്ടറിൽ അവരുടെ ആ ഒരു സിസ്റ്റം നോക്കിയാൽ എത്ര ഫയലുകൾ അറിയും, സോങ്സ് തന്നെ കാറ്റഗറൈസ് ചെയ്ത് എത്ര ഫോൾഡറുകൾ, ഇതിൽ ഏത് ഫോൾഡറിൽ നിന്നാണ്, എങ്ങനെയാണ് അത് എടുക്കുന്നത്. ബാഹു സ്വീകരിക്കുമാറാകട്ടെ.
0: ആമീൻ. റുഷ്ത കാളികാവ് ഞാൻ പാട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ പിന്നെ മുസ്തഫ കടപ്പാടത്ത്, എളമ്പുലാശ്ശേരി, ജസീറ പറയുന്നത് എല്ലാം അറിയും നാദ സോങ് പാടണം എന്ന് പറയുന്നുണ്ട്. വിസ്ഡം യൂത്ത് ദേവ ഫണ്ടിനെ കുറിച്ച് ഒന്ന് പറയൂ എന്ന് മുസ്തഫ കടപ്പാടത്ത് എളമ്പുലാശ്ശേരി പറയുന്നു.
1: അഷ്കർ സാറ് മോള് പഠിക്കുന്ന കോളേജിലെ അധ്യാപകനാണ്, നല്ല അധ്യാപകനാണ്, കുട്ടികൾക്കൊക്കെ നല്ല കാര്യമാണ് അദ്ദേഹത്തെ എന്നാണ് സാജിദ ശംസു കാസർഗോഡ് നിന്ന് അഭിപ്രായപ്പെടുന്നത്.
0: അതങ്ങനല്ലേ വരാൻ പാടുള്ളൂ അല്ലേ?
1: നിങ്ങളെ മുഖത്തുള്ള ഒരു സന്തോഷമാണ് ഞാനിപ്പോ വായിക്കുന്നത്.
0: അതെ,
1: നമ്മളെ അനിയൻ എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ഒരു ഒരു പ്രൗഡ് മൊമെന്റ്.
0: അപ്പോൾ നമുക്ക് ഇനി ഇൻഷാല്ലാ നമ്മുടെ സ്ലോട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.
1: തീർച്ചയായും നമ്മളിനി കേൾക്കുന്നു ഒരു ചോദ്യവും ഒരു ഉത്തരവും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ ഹംസ മദീനിയാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ കൈകളിൽ കറുത്ത ചരട് കെട്ടുന്നതിൻ്റെ വിധി എന്താണ് എന്ന ചോദ്യത്തോട് ബഹുമാന്യനായ ഹംസ മദീനി പ്രതികരിക്കുന്നു.
2: ഒരു വിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ടല്ലാതെ കൈകളിൽ കറുത്ത ചരട് കെട്ടുന്നതിൻ്റെ വിധി എന്താണ്?
3: ഇപ്പോൾ അനുകരണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും പ്ലെയേഴ്സിനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹീറോകളെ, ഏതെങ്കിലും രംഗത്തുള്ള അവരെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഹെയർ സ്റ്റൈല്, വസ്ത്രധാരണ രീതി, അതേപോലെ തന്നെ നടത്തം, അതേപോലെ ജേഴ്സികൾ, ശരീരത്തിലെ എന്തെങ്കിലുമൊക്കെ ബന്ധിക്കുന്നത്, അഥവാ കാതിൽ കയ്യിൽ ആഭരണങ്ങളിടുക, ചരടുകൾ ബന്ധിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, അനുകരണം പൊതുവെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ് ഈ അനുകരണ ഭ്രമം എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളെ അനുകരിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് വസ്ത്രധാരണ രീതിയിലാകട്ടെ, മറ്റുള്ള കാര്യങ്ങളിലാകട്ടെ, അവിശ്വാസികളെ അനുകരിക്കാൻ പാടില്ല. കാരണം വിശ്വാസി അവൻ്റെ വിശ്വാസം കൊണ്ട് തന്നെ, ഈമാൻ കൊണ്ട് തന്നെ ഇസ്സത്തുള്ള ഉന്നതനായ ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ എന്ന നിലക്ക് ഇസ്സത്ത് നൽകി, വിശ്വാസം എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് ഇസ്സത്ത് നൽകിയ ഒരാൾ മറ്റുള്ളവരെ അനുകരിക്കാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനം. ഉദാഹരണമായിട്ട് മനുഷ്യൻ ഒരു ഏതെങ്കിലും ഒരു ജീവിയുടെ രൂപമാകുക, അതിനെ അനുകരിക്കുക, അതിനെപ്പോലെ നടക്കുക, ഇത് പാടില്ലല്ലോ. കാരണം മനുഷ്യൻ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ ഞാൻ മാനിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു. അപ്പോൾ അല്ലാഹു ഉയർത്തുകയും വലുതാക്കുകയും ഔന്നിത്യപ്പെടുത്തുകയും ചെയ്തവൻ അവനേക്കാൾ തരം താഴ്ന്ന ഒന്നിലേക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇതേപോലെ തന്നെ മനുഷ്യർക്കിടയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു വിശ്വാസം കണ്ട് ഒരു വിഭാഗത്തെ ഉയർത്തുകയും ആ വിശ്വാസരാഹിത്യം കൊണ്ട് ഒരു വിഭാഗത്തെ താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് അനുകരിക്കാൻ പറ്റിയവർ എന്ന് പറയുന്നത് വിശ്വാസ ആദർശരംഗത്ത് നമുക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നവരാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണം. പ്രവാചകൻ മുടി വെട്ടിയതുപോലെ, പ്രവാചകൻ വസ്ത്രം ധരിച്ചതുപോലെ, പ്രവാചകൻ നടന്നതുപോലെ, ഈ രൂപത്തിലൊക്കെ പ്രവാചകൻ്റെ ജീവിതമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടത്. കാരണം ഒരു വിശ്വാസിയുടെ മുന്നിൽ പരിപൂർണനായിക്കൊണ്ട് കാണാൻ കഴിയുന്നത്, അവനേക്കാൾ മേലെയായിക്കൊണ്ട് കാണാൻ കഴിയുന്നത് അവരാണ്, പ്രവാചകനാണ്. അതുകൊണ്ട് ആ രൂപത്തിലാകാൻ വേണ്ടിയാണ് ഒരാൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, ഇബാദത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും പറ്റില്ല, അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ ഭാഗമായിട്ടും കയ്യിൽ ചരട് കെട്ടാൻ പറ്റില്ല, അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല, അതോടൊപ്പം തന്നെ അനുകരണത്തിൻ്റെ ഭാഗമായിട്ടും ഇതേപോലുള്ള ഏതെങ്കിലും വ്യക്തികളെ അനുകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: മാഷാല്ലാ. ഇന്നത്തെ ചോദ്യത്തോട് പ്രതികരിച്ചത് ബഹുമാന്യനായ ഹംസ മദീനിയാണ്. അല്ലിജാബ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മൾ കാതോർത്തത്. ഒരു ചോദ്യത്തിൻ്റെയും ഒരു ഉത്തരത്തിൻ്റെയും അവസരത്തിലാണ് നമ്മൾ കാതോർത്തത്. അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 നിങ്ങൾക്ക് നേരിട്ടും സംശയങ്ങൾ ചോദിക്കാം.

0: മെഹനാസ് ഗഫൂർ പാലത്തിങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കൽ ടീമിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും ഇന്ന് നമ്മുടെ കൂടെ ടെക്നിക്കൽ ടീമിലുള്ളത് ഹിഷാം വീട്ടിയും സാബിക് കീഴ്ശേരിയുമാണ്.
1: മഷാല്ലാ, ഹിഷാമും സാബിക്കും ചെറിയ കുട്ടികളാണ്, നമ്മുടെ ടെക്നിക്കൽ ടീമിലെ
2: ജൂനിയർ
0: ജൂനിയേഴ്സ് ആണ്.
1: പക്ഷെ വളരെ മിടുക്കരായി
0: അവരാണ്.
1: ഇന്ന് ഒരുപാട് ശ്രോതാക്കളുടെ പ്രശംസക്കർഹരായി, പ്രാർത്ഥനക്കർഹരായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ,
0: ആമീൻ. ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്ര ഇന്നത്തെ എല്ലാ പരിപാടിയും കേട്ടു അൽഹംദുലില്ലാ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. അഫീഫ കെ മുട്ടിൽ വയനാട്, വ്യക്തവും കൃത്യവുമായ മറുപടി. നമ്മുടെ ഇതിൽ തന്നെ ചോദ്യം വന്നിരുന്നല്ലോ അല്ലേ, കയ്യിൽ കെട്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഒരു പിന്നെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മള്
1: അവര് കമന്റിൽ
0: ഒരു പിന്നെ ഒരാള് ചോദിച്ചിരുന്നു അങ്ങനെ കെട്ടാൻ പാടുന്ന എന്റെ അനിയന്റെ
1: കൃത്യമായ മറുപടി ഇന്നത്തെ ചോദ്യത്തിൽ
0: എന്നുള്ളതാണ്. അപ്പൊ അത് അഫീഫ കെ മുട്ടിൽ വയനാട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നു, വ്യക്തവും കൃത്യവുമായ മറുപടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, ഇന്നലത്തെ വിജയികളിൽ ഞാൻ ഉൾപ്പെട്ടു. ഇന്ന് ഒന്നാമത്തെ വിജയി എൻ്റെ സഹോദര ഭാര്യ ഷെഫീന, അൽഹംദുലില്ലാ. അപ്പം നിങ്ങളെ കുടുംബത്തിലേക്കാണ് ഇപ്പം ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ റുഷ്താ കളി ഇന്നലെ കൗൺസിലിങ്ങിന് എന്ന എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് പീസ് റേഡിയോ രണ്ട് പേനയും വീട്ടിലേക്ക് ഫോൺ സ്റ്റാൻഡ്.
1: ഇന്നലെ കൗൺസിലിംഗിൽ പങ്കെടുത്തു എന്റെ ജ്യേഷ്ഠൻ.
0: അങ്ങനെയാണ് അല്ലെ.
1: എനിക്ക് പീസ് റേഡിയോ സ്റ്റാളിൽ നിന്ന് രണ്ട് പേനയും വീട്ടിലേക്ക് ഒരു ഫോൺ സ്റ്റാൻഡും വാങ്ങി തന്നു എന്നാണ് അവർ പറയുന്നത്. കൗൺസിലിംഗിൽ
0: നിങ്ങളിപ്പോ അവിടെ കുടുങ്ങിയ അമിർട്ടി അടുത്ത നാട്ടുകാര ഫൈനൽ എക്സാം ഈ വരുന്ന ഞായറാഴ്ചയാണ് ഇൻഷാല്ലാ എന്നാണ് അമിർട്ടി അടുത്ത നാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്.
1: നമ്മുടെ ശ്രോതാക്കളുടെ ആ ഒരു എഫേർട്ടിനെ നമ്മൾ മറക്കാൻ പാടില്ല.
0: അതെ അതെ,
1: കാരണം അവര് വളരെ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് ഇത് മെസ്സേജ് അയക്കുന്നത്. അപ്പോ ന്യായമായി മാറും, കൗൺസിലിംഗ് ആയി മാറും.
0: അതെ,
1: അങ്ങനെ വരുന്ന ഒരു വ്യത്യാസമാണ്.
0: തീർച്ചയായും എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയാൻ ചോദിക്കുന്നു, താജിക്ക പറയും പോലെ കല്യാണം ആലോചിക്കുന്നുണ്ടോ ടെക്നിക്കൽ ഉള്ളവർ എന്ന്
1: ചോദിക്കുന്നുണ്ട്.
0: അവരുടെ പിന്നെ മുഖത്തൊരു നാണം മിന്നി മറയുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ആയിക്കോട്ടെ, ശരി. പിന്നെ റസിയ ചെങ്ങാണി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇതുവരെ കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചം. അള്ളാഹുവേ ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിപ്പിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്.
1: ഇന്നത്തെ വിജയികൾ ഒരിക്കൽ കൂടി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അൻസാരി. ആരൊക്കെയാണത്
0: ഇന്നത്തെ വിജയികൾ? ഇവരാണ് ഷെഫീന, സജന ആറാമയിൽ വയനാട്, പിന്നെ സീനത്ത് സി ടി ചുള്ളിയോട്, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, ഫാത്തിമ പനക്കൽ മൂവാറ്റുപുഴ, താഹിറ മാഹി, സെറീന വി പി വളാഞ്ചേരി, റഫീദ കൊയിലാണ്ടി, അമീർ ടി എടത്തനാട്ടുകര, സാദിഖ് പാലക്കാഴി, ഖദീജ എം കുറുക്കിലമ്പാട്, ഇർഫാന ഷജി പൂച്ചാക്കൽ, എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയ, ഇവരാണ് ഇന്നത്തെ വിജയികളായിട്ടുള്ളത്. അപ്പം മിക്കവാറും നമ്മൾ പിന്നെ നല്ല ഇന്നത്തെ ഒരു മൊത്തം നമ്മൾ പിന്നെ ഒരു ഫീഡ്ബാക്കുകൾ വിലയിരുത്തുകയാണെങ്കിൽ നല്ലൊരു ടഫുള്ള ചോദ്യമായിരുന്നു, കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ചോദ്യമായിരുന്നു എന്നുള്ളത് അറിയാം. അതിൽ
1: ഇന്നത്തെ ലൈവ് തൂക്കിയത് നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിലെ
0: മാഷാല്ലാ
1: നമ്മുടെ
0: കുട്ടികളാണ് ഇന്നത്തെ ലൈവ് ഒരു തൂക്കി എന്ന് പറയുന്നുണ്ട് അല്ലേ. ആയിക്കോട്ടെ, അപ്പോൾ ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഒരു 2 മണിക്കൂർ സമയമായി നമ്മുടെ ലൈവിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നു. ഇൻഷാല്ലാ നമ്മളൊരു അവസാനത്തിലേക്കുള്ള നമ്മുടെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. എന്തായിരുന്നാലും ഇന്ന് ഒരുപാട് നന്മകൾ വാരി വിതറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു അൽഹംദുലില്ലാ. ഇനിയും ഇൻഷാല്ലാ മറ്റൊരു നമ്മുടെ ലൈവിൽ നമുക്ക് കാണാം. ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി, ടെക്നിക്കൽ ടീമിൽ ഹിഷാം വീട്ടിയും സാദിഖ് കീഴ്ശേരിയും. ഇൻഷാല്ലാ ഇനി നമുക്ക് മോർണിംഗ് വൈബ്സിലേക്ക് കാതോർക്കാം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം സാദിഖ് ബിൻ സലീം ചേരുകയാണ്. സാദിഖ, പിന്നെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൊല്ലൻ്റെ അടികൊണ്ട് ആ ഇരുമ്പിൻ്റെ കഷ്ണം അങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാ ഇയാൾ ഇന്നിങ്ങനെ അടിക്കണത് വെച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായി തുടങ്ങിയിട്ട് നിർത്തണില്ല, ഭയങ്കര ശല്യമാണ് കേട്ടോ. ഹേയ്, ഈ ഒരു ഇടങ്ങേറുന്ന എപ്പോഴാണ് ഞാൻ കഴിച്ചിലാവുക, ഇതിനൊന്നും രക്ഷ വേണ്ടേ എന്നൊക്കെ ആ ഇരുമ്പിൻ്റെ കഷ്ണം ഇങ്ങനെ ആലോചിക്കണം. ഈ കൊല്ലൻ്റെ ആലയിൽ, ഇന്ന് കൊല്ലൻ്റെ ആല പരിചയം ഉണ്ടാവില്ല ആളുകൾക്ക്, എന്തായാലും ആ കൊല്ലൻ്റെ ആലയിൽ കുറേ ചുറ്റുമുള്ള ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണല്ലോ, ആരും ഇതൊന്നും തടയണില്ല, ഭയങ്കര പ്രയാസം തന്നെ കേട്ടോ എന്നൊക്കെ ഈ ഇരുമ്പിൻ്റെ കഷ്ണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞു ഇയാൾ

0: എന്റെ അടുത്ത് കൊണ്ടുവരുന്നു, പിന്നെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നു. പണിയായുധത്തെ ഒരു ജോലിക്കാരൻ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ
1: പരിഗണിക്കും പരിചരിക്കും ചെയ്യും.
0: അപ്പൊ അങ്ങനെ ഒരു പരിഗണനയാണ് പിന്നീട് കിട്ടിയത്. അപ്പൊ തുടക്കത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത്,
1: അതായത് ഒരു ഇരുമ്പിന്റെ കഷ്ണം എന്ന് പറയുമ്പോൾ ആർക്കും വേണ്ടാതെ തൊടിയിൽ തുരുമ്പിച്ച് കിടക്കുന്ന, പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമെന്ന് പേടിയോടുകൂടെ മാത്രം കാണുന്ന ഒരു സാധനത്തെ ഏറ്റവും നല്ല പരിഗണനയും പരിചരണവും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ കഥയിൽ പറഞ്ഞത്.
0: അതെ, ഈ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ചിന്തയാണ് ഇരുമ്പിന്റെ കഷ്ണത്തിനുണ്ടായത്. കഥയാണ്, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കുറേ പ്രോസസ്സുകൾ നടക്കും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മളെ പരുവപ്പെടുത്തുകയാണ് എന്ന ചിന്തയില്ല എങ്കിൽ അത് നമുക്ക് യാതൊരു ഉപകാരവും ചെയ്യൂല. ഈ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ആളുകൾ പരിഗണിക്കാതിരിക്കലും, എന്ത് ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടായിട്ടും ആരും ശ്രദ്ധിക്കണില്ല, എന്നെ ഒന്നും മൈൻഡ് ചെയ്യണില്ല, ഒന്നും രക്ഷപ്പെടുത്തണില്ല എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് എന്നൊരു പോസിറ്റീവായൊരു മനസ്സ് നമുക്കുണ്ടായാൽ അത് ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടും.
1: അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മനസ്സോടുകൂടി ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ശ്രോതാക്കൾ നമ്മളോടൊപ്പം ചേരണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യപ്പെടാൻ.
0: അതെ, നമ്മൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം മുജീബ് ഒട്ടുമ്മലാണ് ചേരുന്നത്.
1: മാനവികതയുടെ ഇസ്ലാമിക പാഠങ്ങൾ എന്ന വിഷയമാണ് അദ്ദേഹം ശ്രോതാക്കൾക്കായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്.
0: അപ്പോൾ ഇൻസൈറ്റ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1949 ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത്. രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അഥവാ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട്. ജനീവ കരാർ പ്രകാരം യുദ്ധത്തിലോ പട്ടാള നടപടികൾക്കിടയിലോ കസ്റ്റഡിയിലാകുന്ന സൈനികർ യുദ്ധ തടവുകാരനാണ്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന നൽകി വേണം കസ്റ്റഡിയിൽ വെക്കാൻ. യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടത്. ബലപ്രയോഗം നടത്തുക, ക്രൂരമായി ഉപദ്രവിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. താമസം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള അവസരം നൽകണം. കൂടാതെ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ജനീവ കരാറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കരാറുകളെല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വ്യത്യസ്ത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവർ പക്ഷേ തടവുകാരെ പീഡിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ തടവുകാരായാലും കേവലം കുറ്റാരോപണങ്ങൾ നടത്തിയും ജയിലിലടക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയുമ്പോൾ മാനവികത ഭീകരമായ വന്യതയിലേക്ക് വഴിമാറുന്നതായി കാണാം. അതിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് തടവുകാരെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂബയിലെ ഗ്വാണ്ടനാമോ ജയിൽ. മനുഷ്യനെ ജീവനോടെ പച്ചയായ മാംസം വാർന്നെടുത്തും മാംസളമായ ശരീരഭാഗങ്ങൾ ഭയങ്കര നായകളെ കൊണ്ട് തീറ്റിച്ചും ക്രൂരതകളിൽ ആറാടുകയാണവിടെ. അമേരിക്കയിലെ ഒരു ദ്വീപിൽ നിർമ്മിച്ച അൽകാട്രാസ് ജയിലിലും തടവുകാർ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. മറ്റൊരു കേന്ദ്രമാണ് മുഹങ്ക ജയിൽ. മനുഷ്യ മാംസങ്ങളെ പച്ചയായി തീറ്റിക്കുന്നതടക്കമുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്രസീലിലെ കരണ്ടിരു പെനിറ്റൻഷ്യറി ജയിലും കൊളറാഡോയിലെ ADX ഫ്ലോറൻസ് ജയിലുമെല്ലാം മറ്റു ഉദാഹരണങ്ങളാണ്. വേറെയും ധാരാളം തടവറകൾ കണ്ടെത്താനാകും. നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും സ്ത്രീകളുമടക്കം 10,000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലെ യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഭീകര താണ്ഡവമാടുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അതിനൊത്താശകൾ ചെയ്തു കൊടുക്കുമ്പോഴും മാനവികതയുടെ എല്ലാ സീമകളും അതിർലംഘിക്കുകയാണെന്ന് ബോധ്യപ്പെടും.

0: എന്നിട്ടും ഇസ്ലാമിൻ്റെ മാനവിക നിയമങ്ങളെയും ആശയങ്ങളെയും എതിർപക്ഷത്ത് നിർത്താനാണ് ലോകമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തടവുകാരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉന്നത മൂല്യങ്ങളെ കണ്ടെത്താനാകും. യുദ്ധങ്ങളിൽ ബന്ദിയാക്കപ്പെടുന്നവർക്ക് നിരുപാധിക മതസ്വാതന്ത്ര്യം പോലും ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈബറിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന സൊഫിയയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇൻ അഖംതി അലാ ദീനിക്ക് അലം ഉക്രിഹിക്ക വ ഇൻ ഇഖ്തർതില്ല വ റസൂലഹു ഫഹുവ ഖൈറുൽ ലക്കി. നിന്റെ പഴയ മതത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അത് ഉപേക്ഷിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കാനായി സർവ്വകഴിവ് വിനിയോഗിച്ചവർ ബദർ യുദ്ധാനന്തരം തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ക്രൂര ചെയ്തികൾ നിമിത്തം അവരുടെ തല വെട്ടണമെന്ന് നിർദ്ദേശിച്ച അനുയായികളെ തിരുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ലക്ഷ്യം രക്തമല്ലെന്നും ധർമ്മ സംസ്ഥാപനമാണെന്നും പഠിപ്പിക്കുകയുണ്ടായി. മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിച്ചു. മോചനദ്രവ്യത്തിന് സാധ്യമാകാത്തവരോട് അക്ഷരജ്ഞാനമില്ലാത്ത മദീന നിവാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി പരിഗണിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട പലരും പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും പെരുമാറ്റവും സ്വഭാവ മഹിമയും അവരോടുള്ള സമീപനവും കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീച്ചുളയിലായിരുന്നിട്ട് പോലും പ്രവാചകൻ്റെ ഹൃദ്യമായ പെരുമാറ്റം അവരുടെ മനസ്സുമാറാൻ കാരണമാവുകയായിരുന്നു. എത്ര വലിയ ശത്രുക്കളാണ് മുന്നിലുള്ളതെങ്കിലും നീതിയോടെയേ വർത്തിക്കാവൂ എന്ന അധ്യാപനമാണ് മാനവികതയുടെ പാഠം പകർന്നു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് ولا يجرمنكم شنآن قوم على ألا تعدلوا يعدل هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തോട് ഇസ്ലാമിൻ്റെ സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മാനവികതയുടെ അകക്കാമ്പ് തിരിച്ചറിയാനാകും. യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആദർശമാണ്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആദർശ ജീവിതം നയിക്കാനുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തും അഭിമാനവും മതം സംരക്ഷിക്കുക, നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആന്തരിക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ എല്ലായിടത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്ത നിർവഹണ ഭാഗമായാണ് ഇസ്ലാം യുദ്ധം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാതൊരു ആപത്തും വരാതെ സൂക്ഷിക്കാൻ സൈന്യം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിനായി നിയോഗിച്ച സൈന്യത്തോട് മഹാനായ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു: യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിങ്ങൾ നിൽക്കുക. ഊസീകും ബിഅശ്രിം ഫഹ്ഫദൂഹ അന്നി, പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കുന്നവരാകരുത്. വലാ തഖുല്ലു വലാ തഖ്ദിറു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും നിങ്ങൾ ചതിക്കുന്നവരുമാകരുത്. വലാ തുമസിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, നിങ്ങൾ അനുകരിക്കുന്നവരും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുമാകരുത്. ഔ ശൈഖൻ കബീറ, വയോധികരായ ആളുകളെ നിങ്ങൾ കൊല്ലരുത്. വലംറഅതൻ, അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്ഉറു നഖ്ലൻ, ഈ തപ്പന നിങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തുഹരിഖൂഹു, അതിനെ കരിച്ചു കളയരുത്. വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരത്തെ നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ശാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ നിങ്ങൾ അറുത്തു കളയരുത്. വസൗഫ തമുറൂന ബി അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കും. ഖദ് ഫറഖു അൻഫുസഹും അസ്സവാമിഅ, അവർ അവരുടെ ക്ഷേത്രങ്ങളിൽ സിനഗോഗുകളിൽ അഭയം തേടിയവരായിരിക്കും. ഫദഊഹു വമാ ഫറഖു അൻഫുസഹും ലഹു, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന അവർ ഒഴിഞ്ഞിരിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യരുത്, അവരവരെ പാട്ടിന് വിട്ടേക്കണം. വസൗഫ തഖ്ദുമൂൻ അലാ ഖൗമിൻ, അതുപോലെ ഒരു സമൂഹത്തിനടുത്തുകൂടി നിങ്ങൾ ചെല്ലും. യഅതൂനകും ബിആനിയ, അവർ പാത്രങ്ങളുമായി നിങ്ങളെ സമീപിക്കും. ഫീഹാ അൽവാനു തആം, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകും. ഫഇദാ അക്കൽതു മിൻഹാ ശൈഅൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കരുത് എന്നാണ്. അവിടെയുള്ള ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിക്കരുത് എന്നാണ്. വയോധികരെയും അതുപോലെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയരുത് എന്നതാണ്. മാനവികതയുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ആശയങ്ങളെ വിളിച്ചോതുന്ന ഈ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ എല്ലാ മഹത്വങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാരണമാകണം. കാര്യങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ, ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ നാം ശ്രോതാക്കൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. മാനവികതയുടെ ഇസ്ലാമിക പാഠങ്ങൾ മുജീബ് ഒട്ടുമലിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ വന്നിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റ് ഞങ്ങൾ മുമ്പ് സംസാരിച്ചതാണല്ലോ, ഇന്നയാളോട് ഇങ്ങനൊരു വിഷയം ഡിസ്കസ് ചെയ്താണല്ലോ, അയാൾ ചോദിച്ച ചോദ്യത്തിന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ഉത്തരായിട്ടുണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഇത് കേട്ടപ്പോൾ തോന്നൂ ഇത് ഇന്നയാൾ കേട്ടാൽ നന്നാവും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം അവസാനിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് റിവൈൻഡിൽ പോവുക. രാവിലെ 8 മുതൽ 9 വരെയുള്ളത് റേഡിയോ വൈബ്സ് അതിൻ്റെ പാർട്ട് 1 അതിൻ്റെ പിന്നെ റിവൈൻഡിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം 8:03 മുതലുള്ള ഭാഗം ഒന്ന് നീ കേൾക്കണം. ഇതിൻ്റെ ആദ്യത്തെ 3 കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യക്തിക്ക് ഒന്ന് അയച്ചു കൊടുക്കുക, അയാൾ ഈ ഒരു പ്രോഗ്രാം കേട്ടു എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിക്കാം.
2: നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ് സ്വരം.
1: അതെ, സ്വരത്തിൽ ഇന്ന് റിയാ എടവണ്ണയുടെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ലോകത്തിനുടയവൻ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനം.
2: ഏതായാലും നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ.

0: മാഷാല്ല, ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്.
1: സ്വരത്തിൽ കേൾക്കുന്ന ഓരോ പാട്ടിനും അർത്ഥഗാംഭീര്യം ഉണ്ടാവും, അതിന് വലിയ ആശയതല ഉണ്ടാവും. മാത്രമല്ല മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാത്ത ശബ്ദത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒട്ടും അതിന് മായം ചേർക്കാത്ത ശബ്ദമായിരിക്കും മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത്. റേഡിയോയിലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനമേതാണ്? സ്വരത്തിലൂടെ നിങ്ങൾ കേട്ട ഏറ്റവും നല്ല പാട്ട് ഏതാണ്?
0: ശ്രോതാക്കൾക്ക് ഇന്ന ഗാനം വേണം എന്ന് ആവശ്യപ്പെടാലോ അല്ലെ? ഫീഡ്ബാക്കിലൂടെ
1: എന്താ സംശയം?
0: തീർച്ചയായും നമ്മൾ പരിഗണിക്കും.
1: നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ആരോഗ്യ വിചാരമാണ് ഇനി റേഡിയോയിൽ കേൾക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. കോഴിക്കോട് മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അഥവാ ബ്ലഡ് ബാങ്ക് ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെന്റിലെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഡോക്ടർ വി പി ശശിധരൻ സാറാണ്. അദ്ദേഹത്തെ ആരോഗ്യചരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ രക്തദാനം മഹാദാനം എന്ന് പലപ്പോഴും പല സ്ഥലത്തും എഴുതി വെച്ചതിനെ നാം കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങൾക്കും പല മരുന്നുകളും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്തം ആവശ്യമുള്ള പല ഘട്ടങ്ങളിലും രക്തമല്ലാതെ മറ്റൊരു മറുമരുന്നില്ല എന്നുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ബ്ലഡ് ഒരാൾ നമ്മൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ രക്ത ബാങ്കിൽ എന്തൊക്കെയാണ് ആ ബ്ലഡ്? നേരത്തെ സാറ് പറഞ്ഞു മുൻകാലങ്ങളിൽ കിട്ടിയ രക്തം അതേപോലെ മറ്റൊരാൾക്ക് കയറ്റാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് അതിൽ ചെയ്യുന്നത്?
3: ഇപ്പം സാധാരണ നമുക്കറിയില്ല, ഗ്രൂപ്പ് ഒക്കെ എന്തായാലും നോക്കാം. അത് കഴിഞ്ഞാൽ രക്തത്തിന് ഘടകങ്ങളാക്കും. ഒന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ അസുഖങ്ങൾ പല അസുഖങ്ങൾ അതുണ്ടോയെന്ന് അറിയണം. പിന്നെ ഇതിലും വലിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മൾ രക്തം സ്ക്രീൻ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും രക്തം സ്ക്രീൻ ചെയ്ത് അതായത് രക്തം പരിശോധന ശേഷമാണ് കൊടുക്കുക. ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് പെട്ടെന്ന് പൊട്ടിയിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ ശരിക്ക് ശ്വാസം എടുക്കുന്ന ഒരാളാണെങ്കിൽ ശ്വാസത്തിന് തടസ്സം വരും. അതിനാണ് ട്രാലി എന്ന് പറയുക, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട്, പെട്ടെന്നുണ്ടാവുന്ന ലങ് ഇഞ്ചുറി, ട്രാലി. അപ്പം പനി വരും, ട്രാലി വരും. പിന്നെ അതിനെക്കാട്ടിലും വേറെ പ്രോബ്ലം ഉള്ള ചിലപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെ നാട്ടിൽ വേങ്ങര ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ, അതേപോലെ ഈ വടകര ആ ഭാഗത്തുള്ള വേങ്ങര കുണ്ടൂട്ടി ആ ഭാഗത്തുള്ള മെഡിക്കോളേന്ന് വന്ന അവർ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ ഗർഭാശയം നിൽക്കുന്ന, സാധാരണ ഹിസ്റ്ററക്ടമിക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, ബ്ലഡിൻ്റെ ആവശ്യം സാധാരണ വരുമില്ല. ഏതായാലും ഒരു സ്ഥലത്തുനിന്ന് ഏതോ ഒരു ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് മക്കൾ ഗൾഫിലാണ്. അപ്പം മക്കൾ രണ്ടാളും ബ്ലഡും കൊടുത്ത്, ഏതായാലും അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രക്തം കയറ്റും ചെയ്ത്, രക്തം കയറ്റി ഒക്കെ കഴിഞ്ഞ് സുഖമില്ലേ, പോകുന്നില്ലേ. ഒരു 3 ആഴ്ച കഴിഞ്ഞ സമയത്ത് ശരീരത്തിൽ നിറച്ചും കറുത്ത ബുള്ളസ്, പപ്പടം പൊള്ളിച്ച മാനുള്ളതും ബുള്ളസ് വന്ന്, പിന്നെ സിവിയർ മഞ്ഞപ്പിത്തം, പനി, ഡയേറിയ, അങ്ങനെയുള്ള ഒരുപാട് അസുഖം. അതായത് ഒരു പ്രത്യേക ഹിസ്റ്ററക്ടമി അറിയില്ല, അത് ഗർഭാശയം നിൽക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് നേരിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഈ ബ്ലഡ് കയറ്റുകൊണ്ട് മാത്രം ഉണ്ടായ അസുഖമാണ്. അതായത് ഇത്ര സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ്, ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരാൾക്ക് സ്വന്തം റിലേറ്റീവ്സിൻ്റെ, സ്വന്തം റിലേറ്റീവ്സ് മക്കളോ അമ്മയോ
4: അച്ഛനോ,
3: രക്തബന്ധുക്കളിൽ നിന്ന് രക്തം കിട്ടിയതുകൊണ്ട് ഉണ്ടായ മഹാ കോംപ്ലിക്കേഷനാണ്. അതായത് നല്ലൊരമ്മ അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി വീട്ടിൽ പോകുന്നതിന് പകരം മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രക്തം കൊടുക്കുന്ന ആൾ, നിങ്ങൾ രക്തം സ്വീകരിക്കുന്ന ആൾ, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള രക്തം കൊടുക്കുന്ന രക്തം, അതിലുള്ള ലിംഫോസൈറ്റ്, അതായത് വെളുത്ത കോശങ്ങൾ T4 ലിംഫോസൈറ്റ് എന്ന സംഗതിയാണ്. അത് രോഗിയിലെ കയറിയതിന് ശേഷം പടപടാന്ന് പെരുക, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പെരുകിയതിന് ശേഷം രോഗിയിലുള്ള വെളുത്ത കോശത്തിന് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഫോറിൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ മക്ക പിടിച്ച് പൊട്ടിക്കും, നശിപ്പിക്കും, മനസ്സിലായി, തിന്നും, ഈ വെളുത്ത കോശങ്ങൾ അതിനെ നശിപ്പിക്കും. അങ്ങനെ അവസാനം ഈ രോഗിയിൽ പിന്നെ പ്രതിരോധ ശക്തി ഉണ്ടാകുന്ന ഈ കോശങ്ങൾ, വെളുത്ത കോശങ്ങൾ തീരെ ഉണ്ടാവില്ല. അങ്ങനെ അത് മുഴുവൻ നശിച്ച് പാൻസൈറ്റോപീനിയ, കോശങ്ങളില്ലാണ്ടായി പെട്ടെന്ന് മരിക്കുന്ന ഒരു അസുഖം. അതിലും ഇതേപോലെ സിവിയർ ഡയറിയ, ഹെപ്പറ്റൈറ്റിസ്, ഫീവർ, പിന്നെ അങ്ങനെ വന്ന് അത് 90% മരണമാണ്, ഉറപ്പാണ്, 90% മോർട്ടാലിറ്റി. പിന്നെ അത് നോട്ട് റെസ്പോണ്ടിങ് ടു യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഇതാണ് GVHD എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ, GVHD. ഈ അതായത് ഡോണർ ശരീരത്തിൽ, രക്തദാതാവിൻ്റെ ശരീരത്തിലുള്ള കോശങ്ങൾ രോഗിയിൽ നിന്ന് പെട്ടെന്ന് T4 ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെളുത്ത കോശം, അത് പെട്ടെന്ന് പെരുകി രോഗിയിലുള്ള നല്ല കോശങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് നശിപ്പിക്കുക. അപ്പോൾ അതിൽ ഈ കോശങ്ങളില്ലാതാവ ഒരു ഒരു പാൻസൈറ്റോപീനിയ, പെട്ടെന്ന് പല അസുഖങ്ങൾക്കും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം, പനി ഒക്കെ, അങ്ങനെ മേലൊക്കെ ബുള്ള സ്കിൻ ലീഷൻസ് ഉണ്ടായിട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല. ആദ്യത്തെ കേസ് വന്ന സമയത്ത് തന്നെ ഞാൻ നമ്മളെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ്, ICU അഡ്മിറ്റ് ചെയ്ത കോഴിക്കോട് മെഴുകുന്ന മരിച്ചു. പിന്നെ ഇതേപോലെ രണ്ടാമതൊരു കേസ് വടകര ആ ഭാഗത്തു നിന്നാണ്, തലശ്ശേരി വടകര ആ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീ അമ്മ വന്നത്, ഒരു 55 വയസ്സുള്ള സ്ത്രീയാണ്. അവർ വന്ന ഉടനെ തന്നെ മെഡിസിൻ്റെ പ്രൊഫസർ ഉദയഭാസ്കർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സീരിയസ്, നമുക്ക് എന്ത് വില കൊടുത്തു തന്നെ അങ്ങനെ രക്ഷിക്കണം, അത്ര ഏറ്റവും നല്ല, അല്ലെങ്കിൽ തന്നെ കോളേജിൽ നല്ല മരുന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും ഞങ്ങളെപ്പോഴും ഒരുപാട് ശ്രദ്ധിച്ചു. ഇതേപോലെ ആ സ്ത്രീ പറഞ്ഞതും ഇതേ കാര്യമാണ്, മകനാരോ ബ്ലഡ് കൊടുത്ത. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മളെ കുട്ടീനെ അഡ്മിറ്റം അമ്മ അച്ഛനാണ് ബ്ലഡ് കൊടുത്തോടെന്നാണ് പറയാറ്. അപ്പം ഇത് ജനങ്ങളിൽ ശരിക്കും ബോധം ഉണ്ടാവണം. നമ്മൾ അമ്മ അച്ഛനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മക്കളൊക്കെ ആണെങ്കിൽ, കഴിയുന്നത് നമ്മുടെ നല്ല ഫ്രണ്ട്സിൻ്റെ, നല്ല സുഹൃത്തുക്കളിൽ നിന്ന് രക്തം വാങ്ങിയിട്ട് കൊടുക്കാൻ പറയുക. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. നമ്മൾ അച്ഛനും അമ്മയ്ക്കാണ് നമ്മളെ ബ്ലഡ് കൊടുക്കുക. അപ്പോൾ എല്ലാ ബ്ലഡ് ബാങ്കിലും ഒക്കെ തന്നെ നമ്മളെ രക്തം ശേഖരിച്ചിട്ട് ഒരിക്കലും അവർക്ക്, പിന്നെ അവർ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് അമ്മയും അച്ഛനാണെങ്കിൽ കൊടുക്കൂല, കൊടുക്കാൻ പാടില്ല. എങ്കിലും ഇപ്പം പല ആളുകളും, ഡോക്ടർമാർ വരെ എന്നോട് പറയുന്നത്, ശശി ഞാൻ എൻ്റെ അതാണ് ഞാൻ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ് ബ്ലഡ് തരുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം ജനങ്ങളിൽ ഏതായാലും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരിക. വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം രക്തം തരുമ്പം അവർ നല്ല നോക്കി രക്തമേ തരുള്ളൂ. ചെറിയ ആശുപത്രിയൊക്കെ ആണെങ്കിൽ പറ്റെങ്കിൽ ഡോണേഴ്സ് തന്നെ പറയുന്നത് നല്ലതായിരിക്കും. രക്തരോഗിയുടെ എൻ്റെ അച്ഛനും അമ്മയാണ്, അപ്പോൾ ഞാൻ രക്തം തരുന്നു. ഇങ്ങനെ ഇത് ആർക്കും അറിയില്ല, ഡോക്ടർമാർക്ക് വരെ ഇതിനെപ്പറ്റി ബോധമില്ല. പക്ഷെ വളരെ വളരെ സീരിയസ്
4: ആയിട്ടുള്ള
3: അത് വേണമെങ്കിൽ ല്യൂക്കോ ഡെപ്ലീഷൻ, അത് അത്ര ഇതല്ല. WBC ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ല്യൂക്കോ ഡെപ്ലീഷൻ കഴിഞ്ഞാലും അതിലെ കോശങ്ങൾ കുറച്ച് തന്നെ ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ കോശം ഏതായാലും അത് അത് അത് അപ്പം അതായി ഒന്ന് ട്രാലി പനി ഫീവർ, രണ്ടാമത്തെ ട്രാലി, പിന്നെ ഈ GVHD. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വൈറസിനും ഈ കൊണ്ട് നടക്കുന്ന ആള് WBC ആണ്. ഇപ്പം HIV അല്ലെങ്കിൽ സൈറ്റോമെഗാല വൈറസ് ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള എപ്സ്റ്റീൻ-ബാർ വൈറസ്, എല്ലാ ഒരുപാട് വൈറസുകളെ WBC ട്രാൻസ്മിഷൻ, ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് WBC ആണ്. അപ്പോൾ കോശങ്ങളുടെ പ്രശ്നമായ പിന്നെ പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കും. ഈ സാധാരണ ഇപ്പം നമുക്ക് മീനോ ഞണ്ടോ ചെമ്മീനോ ഞണ്ടോ അല്ലെ കടുക്ക ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. ബീഫ് ഒക്കെ കഴിച്ചാൽ ചിലർക്ക് ചൊറിച്ച, അതാണ് അലർജി. അത് പ്രോട്ടീനാണ്, പ്ലാസ്മയിൽ അടങ്ങിയ പ്രോട്ടീൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ പ്ലാസ്മ പ്രോട്ടീൻ അലർജി ഉണ്ടാക്കും. അപ്പൊ അലർജി, പിന്നെ ഏറ്റവും വലിയൊരു ഇമ്മ്യൂണോ ഐ ജി എ ആന്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബിൻ എ ആന്റിബോഡി സഡൻ ഡെത്ത് ഉണ്ടാക്കുക. അനാഫിലാക്സിസ് സഡൻ ഡെത്ത്, പെട്ടെന്ന് മരിക്കുക. അങ്ങനെ അത് ഇതെല്ലാം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്.
2: അതേപോലെ കയറ്റുന്ന കാലത്ത് ഉണ്ടായിരുന്ന
3: കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവായി കൂടെ. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ, ചെറിയ കുട്ടി 3 വയസ്സുള്ള കുട്ടി വന്നില്ലേ, ആ 3 വയസ്സുള്ള കുട്ടിക്ക് രക്ത മോണലിൽ നിന്ന് വരുന്ന കൊണ്ട് പ്ലേറ്റ്ലെറ്റ്സിന്റെ കുറവാണ് ഞാൻ മനസ്സിലാക്കി. പണ്ട് കാലത്ത് ഒട്ടാക ഷൂ എന്ന് പറഞ്ഞിട്ട് രക്തം ഒട്ടാക കയറ്റി, അതിന് പകരം ചെറിയ 100-120 മില്ലി മാത്രമുള്ള പി ആർ പി കൊടുക്കുക. പിന്നെ ഇനിയും അത് കുറയ്ക്കാൻ പറ്റും. പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് റിച്ച് പ്ലാസ്മയാണ്. ആ പ്ലാസ്മ ഉള്ള 120 മില്ലി ഉള്ള സാധനം പിന്നെയും സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എടുക്കുക. അപ്പോൾ പ്രോട്ടീനും കൂടെ ഒഴിവാക്കി, പ്ലാസ്മയും കൂടെ ഒഴിവാക്കി, ഇതിനാണ് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ അതൊരു 20-30 മില്ലി ഉണ്ടാകും. അതായത് പണ്ട് കാലത്ത് 350 മില്ലി കൊടുക്കുന്നതിന് പകരം നമുക്ക് 30-40, അത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഇതിനനുസരിച്ച് 30-40 ml മാത്രം കൊടുത്തിട്ട് ആ കുട്ടീനെ ചികിത്സിക്കാനും പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഈ കോശങ്ങളുടെ ഒരുപാട് റിയാക്ഷൻ, അതിന് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഏറ്റവും വലിയ സംഗതിയാണ്, ഈ ലോകത്തെല്ലായിടത്തും ഉള്ളതാണ് ഇപ്പം ഈ രക്തം, രക്തത്തിലെ ഈ
2: കമ്പോണൻസ്
3: ഘടകങ്ങൾ
2: കേരളത്തിലും എല്ലാം
3: നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എഫറസിസ്. എഫറസിസ് ഇപ്പം സാധാരണ ചില ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ഈ പനിയില്ലേ, മൺസൂൺ മഴ വന്നപ്പോൾ കാണാം വൈറൽ പനി, വൈറൽ പനി എന്ന് പറഞ്ഞിട്ട് ഡെങ്കി ഫീവറൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്, ഒരു ഭാഗമാണ് ചികിത്സേൻ്റെ. അപ്പോൾ അതേപോലെ പല ഓരോ കോശങ്ങൾ മാത്രം എടുക്കുന്ന ഒരു ഒരു പ്രക്രിയ. ഇപ്പം രക്തം എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു ഡോണർക്ക് പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ എഫറസിസ് എന്നുള്ള പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിടന്ന് ബ്ലഡ് എടുക്കുന്ന പോലെ പോയിട്ട് കിടന്ന് ഏകദേശം ഒരു 1-3 മണിക്കൂറോളമുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മുടെ ശരീരത്തിന് പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രം ശേഖരിച്ച് ബാക്കിയുള്ള രക്തകോശം എല്ലാം രക്തത്തിനൊക്കെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ച്, അതായത് ആവശ്യമുള്ള സാധനം മാത്രം ബാക്കി അങ്ങോട്ട് കൊടുക്കുക. അത് ഇപ്പം പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം ചെയ്യാം. അതല്ല, ഒരാൾക്ക് ആർ ബി സി ആണ് ആവശ്യമുള്ളത് വെച്ചാൽ ആർ ബി സി മാത്രം എടുക്കുക. ഏത് കോശങ്ങൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രമാണ്, അത് ഒരുപാട് പറയണ്ട. പക്ഷേ രക്ത ദാനമായിട്ട് നമുക്ക് കോശങ്ങൾ എടുക്കാം. ഇപ്പം പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ്സിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
2: സാറ് പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെ, കാരണം 2-3 കാര്യങ്ങളാണ് ഈ ഒരു ഒത്തിരി സംസാരത്തിനിടയിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ കമ്പോണൻറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മുൻകാലത്ത് വളരെയധികം അപകട ജീവൻ രക്ഷിക്കുന്ന എന്നാൽ പലപ്പോഴും അപകടകാരിയായി മാറിയുന്ന ബ്ലഡ് മൊത്തമായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥ മാറ്റിയിട്ട് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം കൊടുക്കുകയും ആവശ്യമില്ലാത്ത എല്ലാ ഘടകങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് രക്തദാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു സംഗതി തന്നെയാണ്. മറ്റൊന്ന് സാറ് സൂചിപ്പിച്ചത് 350 ml എന്ന് പലപ്പോഴും സൂചിപ്പിച്ചു. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം രക്തമുണ്ട്. അതിൽ 350 ml മാത്രമേ സ്വീകരിക്കുന്നു ഒരു സമയത്ത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ശരീരത്തിലെ ബ്ലഡ് മൊത്തം എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അതിൽ നമുക്ക് ഹൈലൈറ്റ്
3: ചെയ്യാം. 20-ൽ 1 അംശം, അതെ 20-ൽ 1 അംശം മാത്രം
2: എടുക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യത്തിന് ഒരു ഹാനികരം ഉണ്ടാവില്ല എന്നുള്ള
3: മാത്രമല്ല, പിന്നെ ഈ എടുക്കുന്ന രക്തം ഇപ്പൊ ഒരു ശരീരം നടന്നു പോകുന്ന ആളുകൾ 5 ലിറ്റർ ബ്ലഡ് നമ്മളെ കയ്യിലില്ല എന്ന് 350 ml രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരം തന്നെ അതിനുള്ള പണിയൊക്കെ ചെയ്തു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നമ്മുടെ സ്പ്ലീൻ ഉണ്ടല്ലോ, രക്തം സ്റ്റോറേജ് ആണ് സ്പ്ലീൻ, അതൊന്നുകൊണ്ട് കോൺട്രാക്ട് ചെയ്യും. അപ്പം അത്യാവശ്യമുള്ള സ്ഥലം ബ്രെയിനും ഹാർട്ടൊക്കെ മൊബൈൽ അവിടേക്കുള്ള അതൊക്കെ ശരിയാക്കും. അങ്ങോട്ടുള്ള കാര്യം സ്പ്ലെയിൻ നോക്കാം. മാത്രമല്ലേ കാലിലും കയ്യിലും കാലിലും വലിയ അധികം രക്തം ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ബ്ലഡ് വെസലൊക്കെ ഒന്ന് ചുരുങ്ങി കൊടുക്കും. അപ്പോൾ അവിടെ ബ്ലഡ് വേണ്ട, എല്ലാവരും കൂടി ബ്രെയിനിനെ സഹായിക്കും. അപ്പോൾ അവിടെ പ്രശ്നമില്ലാതെ അങ്ങനെ ശരീരം തന്നെ ചെയ്യും. പിന്നെ ഈ വോളിയം 350 മില്ലി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകമാണ് നഷ്ടപ്പെടുന്നത്, ഒരു ഫ്ലൂയിഡ്. അത് മറ്റ് ശരീരത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ആഗീകരണം ചെയ്ത്. അതുകൊണ്ടാണ് പറയുന്നത് രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. പിന്നെ വേറെ എന്ന് വെച്ചാൽ രക്തം കഴിച്ച പോയിട്ട് അപ്പം തന്നെ വലിയ ഭക്ഷണം ഒരുപാട് കഴിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ, ഭക്ഷണം കഴിച്ചാൽ ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ വലിയ ഹോട്ടലിൽ പോയി ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ബ്ലഡെല്ലാം സ്റ്റൊമക്കിലേക്ക് വരും, ഇൻ്റസ്റ്റൈൻ്റെ ഭാഗത്തേക്ക് വരും, അപ്പോഴേക്ക് തലയിൽ ബ്ലഡ് കുറയും. അപ്പോൾ തലയിൽ ഉണ്ടാവുന്ന അസാധ്യത. അപ്പോൾ ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കുക, അത് നമ്മൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. രക്തം ദാനം ചെയ്യുക, ഒരുപാട് വെള്ളം കുടിക്കുക, എന്തെങ്കിലും വെള്ളം കുടിക്കുക. പിന്നെ വേണേ ലേശം മുതലുള്ള വെള്ളം, സാധാരണ ജ്യൂസാണ് നമ്മളെല്ലാവരും കഴിക്കുക, ഒന്നിൻ്റെ ആവശ്യമില്ല, വെറും വെള്ളം കുടിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ ലേശം ഷുഗർ എന്നിട്ടിട്ട് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം.
2: വെള്ളമാണ് ഏറ്റവും പ്രധാനം. സാധാരണ ക്ഷീണം വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹെവി ഫുഡ് കഴിക്കാനാണ് നോക്കുന്നത്, പ്രവണത ശരിയല്ല എന്നുള്ള തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളതാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചാൽ തന്നെ ഒരു എച്ച് ഐ വി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉള്ള ഒരു രോഗി അത് അയാളെ രക്തം ദാനം ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ പീരീഡ് അവിടെയൊക്കെ ബാധകമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ 7 ദിവസം തന്നെയാണ്, അതിൻ്റെ ഇടയിൽ അയാളുടെ രക്തം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആ അണുബാധ മറ്റാൾക്ക് പകരാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ യാതൊരു വിധവും അസുഖവും ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ പരമാവധി രക്തദാനത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അസുഖമുള്ള ആളുകളുടെ രക്തം സ്വീകരിക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ള വലിയൊരു കാര്യമാണ് സാറിൻ്റെ നേരത്തെ സംസാരിച്ചതിനൊക്കെ
3: മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ഇപ്പൊ എയ്ഡ്സ് കെയറിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരുപാട് കാര്യമുണ്ട്. ഒരു പണ്ട് 5-6 കൊല്ലം മുന്നേ പിന്നെ ക്ലബ് 25 അതായത് ഒരു 18 വയസ്സിനല്ലുമ്പോഴും നേരത്തെ പറഞ്ഞത് ഈ 18 വയസ്സുള്ള കുട്ടികളൊക്കെ എല്ലാ കോളേജിലും പോയിട്ട് 18 വയസ്സുള്ള 18-19 വയസ്സുള്ള കുട്ടികളെ കാണാം, അവരോട് 3 മാസം കൂടുമ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ആകുമ്പോൾ കണക്കുകൂട്ടി വരുമ്പം 25-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് അയാൾ 25 പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ക്ലബ് 25. പക്ഷേ അത് നടത്താൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചിരുന്നത്. 25 ഒന്നും അല്ലെങ്കിൽ ഒരു 4-5 പ്രാവശ്യം തന്നെ കുട്ടികൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം നല്ലത്. അതൊരു ആ ക്ലബ് 25 എന്ന് പറഞ്ഞ സംഗതി ചെയ്തിരുന്നത്. പിന്നെ നേരത്തെ പരാമർശിച്ച പോലെ ഈ എയ്ഡ്സ് ആണല്ലോ ഇപ്പം നമുക്കൊക്കെ പേടിയുള്ള സാധനം, അത് അന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇല്ലാതാക്കാൻ നേരത്തെ പറഞ്ഞല്ലേ എന്താണ് വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ സംഗതി കുറയ്ക്കണം, അതിന് കിറ്റ് കൊണ്ടുവരണം. പിന്നെ കിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത കാലത്ത് RCCയിലുണ്ടായ പ്രശ്നമൊക്കെ വെച്ചിട്ട് പിന്നെയും ചർച്ചകളായി. അപ്പം നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ PCR, അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു നാറ്റിന് 1000 രൂപയോളം വരും ഒരു ടെസ്റ്റിന് മാത്രം. പക്ഷെ അതിലൊന്നും അതിലും 100% സീറോ ആക്കാനൊന്നും പറ്റില്ല, അതിനും 2-3 ദിവസമൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആർക്കും ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ ഗവൺമെൻറ് അതിനെപ്പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഒരു റീജിയണലായിട്ട് ഒരു സെൻറ്റർ കണ്ടുപിടിക്കാനും എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെയുള്ള നാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പണ്ട് അതായത് 1991-92 ആ സമയത്താണ് നമ്മൾ എയ്ഡ്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് നമുക്ക് 1-4 എണ്ണം വരെ കിട്ടിയ ദിവസമുണ്ട്. 1400-1500 ബ്ലഡ് ഡൊണേഷൻ നടക്കുന്ന ഒരു മാസം നടക്കും, അതിൽ 2 ആൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമല്ലേ, അത് 4 ആൾ വന്നാലോ, അങ്ങനെ വരെ ഉണ്ടായ കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും ഒരുപാട് ചർച്ച ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൗൺസിലേഴ്സിനെ 2 കൗൺസിലേഴ്സിനെ വെച്ചിട്ടുണ്ട്, 2 കൗൺസിലർ. ഈ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ഡോണർ വന്നാൽ അയാളെ ഇരുത്തി കൃത്യമായിട്ട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തെങ്കിലും കാരണവശാൽ ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സ്
2: ലോങ്
3: റൂട്ടിലാണ്, അങ്ങനെയുള്ള മിക്ക ആളുകൾ, പിന്നെ മദ്യം, അങ്ങനെയുള്ള അത് അവർ ചോദിക്കും. ഈ കൗൺസിലേഴ്സ് കൃത്യമായി ചോദിച്ചാൽ അങ്ങനെയുള്ള രക്തദാതാക്കളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി. ഇപ്പം എന്താ ഇതെന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോൾ ഒക്കെ ഒരു എയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും ഞാനെപ്പോഴും പറയാറ്, നല്ല കൗൺസിലേഴ്സിനെ വെച്ചാൽ, അല്ലാണ്ട് ഒരുപാട് വലിയ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല കൗൺസിലേഴ്സിനെ വെക്കുക, നല്ല നിലയിലെല്ലാം പോയാൽ എല്ലാം നന്നാവും. പിന്നെ കൗൺസിലേഴ്സ് തന്നെ മതി. കൗൺസിലേഴ്സ് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കുക, അങ്ങനെ പുറമേ എവിടെയും പോയിരുന്നു, ആ ഞാൻ ഇവിടെ ദൂരത്ത് പോയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പോയി എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ബന്ധപ്പെട്ടെന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് ഒഴിവാക്കാം. അങ്ങനെ അതാണ് ഏറ്റവും നല്ലത്. കൗൺസിലിംഗ് നമ്മളെല്ലാവരും പറയേണ്ടത് ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ട് എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ രക്തം സ്വീകരിക്കുന്നു, രക്തം എടുക്കുന്നു, അവിടെ മുഴുവനും കൗൺസിലേഴ്സിന് വെക്കാം. നല്ല വിവരമുള്ള കൗൺസിലേഴ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ
2: പ്രശ്നമാണ്
3: ചെയ്യേണ്ടത്.
2: ഓക്കെ, അപ്പോൾ സാറ് ഇതിൽ നൂതനമായ പല കാര്യങ്ങളും പറഞ്ഞു. ഇതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും രക്ത കമ്പോണന്റ് സെപ്പറേഷനിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ?
3: ഒരു കാര്യം, ഇപ്പം കിട്ടാൻ പ്രയാസമുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ബോംബെ ഗ്രൂപ്പ്,
2: അല്ലെങ്കിൽ
3: ബി നെഗറ്റീവ്, അങ്ങനെയൊക്കെ
2: പറഞ്ഞാൽ
3: അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് വിചാരിക്കാം. ഒരു തൊണ്ടയ്ക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, തൈറോയിഡ് ഓപ്പറേഷൻ ഉണ്ട്, അപ്പം എവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കാഞ്ച, ഈ രോഗി, ഇപ്പം ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ എബി നെഗറ്റീവ് അല്ലെ ബോംബെ ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടാത്ത സാധനമാണെങ്കിൽ എൻ്റെ രക്തം തന്നെ എനിക്ക് കൊടുക്കാം. അത് 3 തരമുണ്ട്. പ്രീ ഡിപ്പോസിറ്റ്, പ്രീ എന്ന് പറഞ്ഞാൽ മിന്നെ, ഇപ്പം പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് പ്രീ ഡിഗ്രി, അങ്ങനെ പ്രീ ഡൊണേഷൻ, പ്രീ ഡിപ്പോസിറ്റ് കുറച്ച് ദിവസം മുന്നേ രക്തം എടുത്തേക്കാം. അതല്ലെങ്കിൽ ഹീമോ ഡയല്യൂഷൻ, ഹീമോ രണ്ടാമത്താണ് ഹീമോ ഹീമോ ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ രോഗീനെ കൊണ്ടുപോവാം, കൊണ്ടുപോകുന്നതിൻ്റെ ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി തിയേറ്ററിൽ കൊണ്ടുപോയി തിയേറ്ററിൽ എത്തിയ ഉടനെ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുന്നേ അനസ്തെറ്റിസ്റ്റ് അവരെ ബ്ലഡ് എടുക്കുക. ബ്ലഡ് അനസ്തീഷ്യ കൊടുക്കുന്ന ജസ്റ്റ് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ബ്ലഡ് എടുത്താൽ അതിനാണ് ഹീമോ ഡയല്യൂഷൻ. എന്നിട്ട് ആ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വോളിയം പോകുമല്ലോ 380, അപ്പം തന്നെ അത് ക്ലിയർ ആക്കുക. ക്രിസ്റ്റലോയിഡ്സോ കൊളോയിഡ്സോ ഒക്കെ കൊടുത്ത് ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നുള്ളത് ഇൻട്രാ ഓപ്പറേറ്റീവ് സാൽവേജ്. ഇപ്പം പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു ബസ് ആക്സിഡൻ്റ് ആയി, ലിവർ പൊട്ടി, അല്ലെങ്കിൽ അങ്ങനെ സ്പ്ലെയിൻ പൊട്ടി, ഇൻറ്റേർണൽ ഹെമറേജ്, അല്ലെ അനൂറിസം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ രക്തക്കോഴൽ പെട്ടെന്ന് വികസിക്കുന്നുള്ള ഒരു കണ്ടി, അങ്ങനെയൊക്കെ പൊട്ടിയിട്ട് ശരീര വയറിൻ്റെ ഉള്ളിൽ നിറയെ രക്തം ബ്ലീഡ് ചെയ്ത് നിൽക്കുക, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ പെട്ടെന്ന് വരികയാണെങ്കിൽ ആ കട്ട് ചെയ്ത് നിൽക്കുന്ന കൂടി നിൽക്കുന്ന പൂളി നിൽക്കുന്ന രക്തത്തിനെ പെട്ടെന്ന് മെഷീൻ വെച്ചിട്ട് വലിച്ചെടുക്കാം. സക്ക് ചെയ്തെടുത്തിട്ട് മുഴുവൻ വലിച്ചെടുത്തിട്ട് ഒരു സാൽവേജ് ഇൻട്രാ ഓപ്പറേ സാൽവേജ് അപ്പാരറ്റസ് എന്ന സാധനം അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് രക്തം മയിൽ മുഴുവൻ രക്തം ക്ലോട്ടൊക്കെ ആയിരിക്കില്ല ഉണ്ടാവുക, അതെല്ലാം മാറ്റിയിട്ട് ആ ബ്ലഡ് എടുത്തിട്ട് ആരോഗ്യത്തിന് കൊടുക്കാം. ഇപ്പം 3 തരമല്ലേ, ഒന്ന് പ്രീ ഡിപ്പോസിറ്റ്. പ്രീ ഡിപ്പോസിറ്റ് തന്നെ നമുക്ക് 5 കുപ്പി വരെ ബ്ലഡ് എടുക്കാം. അത് ഫ്രീ ലീപ് ഫ്രോഗ് ടെക്നിക്ക്, ഇപ്പോൾ ഈ 28 ദിവസം, ഇപ്പം മുന്നേ 1 മാസം മുന്നേ നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ 5 കുപ്പി വരെ എടുക്കുക. അതായത് അത് കുറച്ച് ഡീറ്റെയിലായിട്ട് പറയണമെങ്കിൽ ഫസ്റ്റ് ഡേ 1 കുപ്പി എടുക്കുക, ഫസ്റ്റ് ഡേ 7 ദിവസം കഴിഞ്ഞിട്ട് 2 കുപ്പി എടുക്കുക. അതിന്ന് 2 ബോട്ടിൽ ബ്ലഡ് എടുത്തിന് പണ്ടെടുത്ത് 1 ബോട്ടിൽ കയറ്റുക. അപ്പം നമുക്ക് 2 കുപ്പി ബ്ലഡ് ആയില്ലേ. പിന്നെ 3-ാമത്തെ, അതായത് 1, 7, 14, 21, 28, അപ്പോൾ 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാം എല്ലാ ദിവസവും നമ്മൾ 2 കുപ്പി എടുക്കുക. ഓരോന്ന് തിരിച്ചേറ്റ, അതായത് നമ്മൾ ആകെ 9 കുപ്പി ബ്ലഡ് എടുക്കും. ഈ 9 കുപ്പിയിൽ 4 എണ്ണം തിരിച്ചേറ്റ്, ബാക്കി 5 എണ്ണം. അതിനാണ് ലീപ് ഫ്രോഗ്. അതൊക്കെ ശരിക്കും ചെയ്യാവുന്നതാണ്. അതിനിപ്പോൾ ഈ ഓട്ടലോഗസം എന്താ ഗുണം? എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ചെയ്യണ്ട, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണ്ട, ആൻറ്റിബോഡി അങ്ങനത്തെ ഒരു
4: പ്രശ്നം
3: ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. ശരിക്കും അതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ്. അതാണ് ഈ ഓട്ടോലോഗസ് സ്വന്തം രക്തം കൊടുക്കുന്ന ഇത് കോഴിക്കോട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഡോക്ടർ റസാഖ് അനസ്തീഷ്യയിലെ പ്രൊഫസർ ഉണ്ടായിരുന്നു, അവർ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ചെയ്തതാണ് ഓട്ടോലോഗസ്.
2: അപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട. പൊതു ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ ചിലപ്പോൾ ഇങ്ങനത്തെ ആവശ്യം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നാം ബേജാറാവാതെ നേരവണ്ണം മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അബദ്ധങ്ങളും ഒഴിവാക്കുകയും പല ജീവനും രക്ഷിക്കാനും കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഇത്തരം ചർച്ചയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സാറ് വർഷങ്ങളായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മേധാവിയായിട്ടും അതുപോലെ തന്നെ ഏതാനും കാലങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തലവനായിരിക്കെ എത്രമാത്രം ഇതിൽ സ്വയം സന്നദ്ധനായി ഡൊണേഷനും കാര്യങ്ങളും സാർ എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു
3: ഞാൻ സെക്കൻഡ് ഇയർ കോഴിക്കോട് മെഡിക്കൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന
2: സമയത്ത്
3: MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ബ്ലഡ് കൊടുക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു കോയദ്ദീൻ എന്നൊരു ഒരു നമ്മൾ ഒരാൾക്കാണ് ആദ്യമായിട്ട് ബ്ലഡ് ഹാർട്ട് ഓപ്പറേഷനായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ എല്ലാ ജനുവരി ഒന്നാം തീയതി കൊടുക്കും,
2: എല്ലാ വർഷത്തിലും
3: എല്ലാ വർഷം ജനുവരി ഒന്നാം തീയതി ബ്ലഡ് കൊടുക്കും. പിന്നെ അതിന് ശേഷം പിന്നെ ആവശ്യം വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊരു കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വന്ന സംഗതിയാണ്.
2: എല്ലാവർക്കും ഒരു നല്ലൊരു മാതൃകയാണ്. ഇപ്പൊ സാറിന് ഇപ്പൊ ഏകദേശം വയസ്സ്?
3: എനിക്കിപ്പോ 60
2: ഇപ്പോഴും രക്തം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
3: ഇപ്പൊ 60 പ്രാവശ്യം കഴിഞ്ഞ IMA ഇതില് ബ്ലഡ് ഡോണേഴ്സ് ഡേയില് 60 പ്രാവശ്യം കൊടുത്തു.
2: അപ്പോൾ നമ്മുടെ രക്തദാനം ഒരിക്കലും ആരോഗ്യത്തെ ബാധിക്കാനുള്ള എന്നുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് സാർ. കാരണം ഈ ഒരു വയസ്സിലും കൊടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെ അതിലൊരു പ്രാധാന്യം വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നാം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ബോധവാന്മാരുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സ്വയം സന്നദ്ധരായിട്ട് രക്തദാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നാം ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ ആണെങ്കിൽ പോലും ഇത്രയും നമ്മുടെ വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പ്രൊഫസർ NHOD അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളുമായ ഡോക്ടർ VP ശശിധരൻ സാറിന് ആരോഗ്യവിചാരത്തിന് വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ വിഭവങ്ങളുമായി തുടർ എപ്പിസോഡിൽ ഇൻഷാല്ലാ വീണ്ടും ശ്രദ്ധിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വളരെ ശരിയായ രൂപത്തിൽ അതിൻ്റെ കാഴ്ചപ്പാടുകൾ പകർന്ന് നൽകിക്കൊണ്ട് തന്നെ ആരോഗ്യ വിചാരം നമ്മൾ കേട്ടു. ഈ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈൻഡ് ഓപ്ഷനിൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ റിവൈൻഡിൽ കയറി അതൊന്ന് കേട്ട് നോക്കുക, അതോടൊപ്പം അത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഒരു നന്മയാണത്. ഈ രോഗമുണ്ടായിക്കഴിഞ്ഞ ആളുകൾക്കും രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മളിത് അയച്ചു കൊടുക്കാം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പ്രത്യേകത ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനിയൊരു പ്രാർത്ഥന പഠിക്കാം. പ്രാർത്ഥനയുമായി നമ്മളോടൊപ്പം സഫീർ അൽഹിക്കമി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു വരുന്നത്.
0: 5 പൂർത്തിയാക്കിയിട്ടുണ്ട്. 6 നമ്മൾ പ്രവേശിക്കുന്നത്. സഫീർ അൽഹിക്കമിയാണ് ഈ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് കടക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു വലിയ പ്രാർത്ഥനയുടെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അതിപ്രകാരമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അതിൻ്റെ ബാക്കി ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാ വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു ലാ ഇലാഹ ഇല്ലല്ലാ വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു. വളരെ എളുപ്പമുള്ള വാചകമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും പരിചയമില്ലാത്തതായ ഒരു വാചകമാണ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായി ഒരു അക്ഷരം മാത്രമാണുള്ളത്, വലാ നഅബുദു ഐൻ. അവിടെയുള്ള ഐന് അതിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. വലാ നഅബുദു നഅബുദു ഐന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗൈനാകരുത്, നഅബുദു എന്നായാൽ അത് തെറ്റാകും. അതേപോലെ തന്നെ നഅബുദു എന്നോ നഹബുദു എന്നോ ആ ഹംസയോ ഹായോ ഒക്കെ ആയിട്ട് ഉച്ചരിച്ചാൽ അതെല്ലാം തെറ്റാണ്. ഇബാദത്ത് ആരാധന എന്നതിൻ്റെ പദമാണ് നഅബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. എന്താണ് അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പദമാണ്, നമുക്കറിയാവുന്ന അർത്ഥമാണ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. വലാ നഅബുദു ഇല്ലാ ഇയാഹു, വലാ നഅബുദു ഞങ്ങൾ ആരാധിക്കുകയേ ഇല്ല, ഇല്ലാ ഇയാഹു അവനെയല്ലാതെ, അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയേ ഇല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബുദു ഇല്ലാ ഇയാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല, ഞങ്ങൾ അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുകയുമില്ല എന്നതാണ് ഈ പ്രാർത്ഥന വാചകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ പ്രാർത്ഥന പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൂടെ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. തുടക്കം മുതൽ നമ്മൾ പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചേർന്ന് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക് ജസാകല്ലാഹു ഖൈറ. നമ്മുടെ സഫീർ അൽഹിക്കമി വളരെ മനോഹരമായി പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓരോ വാക്കുകൾ മുറിച്ചു പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്ന്, അതിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ചു തന്ന്, അങ്ങനെ പ്രാർത്ഥനകൾ അതിങ്ങനെ കേട്ടു പോകുമ്പോൾ തന്നെയാണ് മനപ്പാടാകുന്നത്. പിന്നെ അത് പറഞ്ഞു നോക്കണ്ട, പറഞ്ഞു നോക്കാതെ തന്നെ മനപ്പാടാകുന്ന രൂപത്തിലാണ് ആ പ്രാർത്ഥനകളുള്ളത്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പ്രാർത്ഥനകൾ.
6: നമ്മൾ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന സമയത്താണ് സാധാരണ മനസ്സിൽ നിന്നും പ്രാർത്ഥനകൾ പുറത്തു വരാറുള്ളത്.
4: അപ്പം ഇത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറേണ്ട ഒന്നാണ്. ഇപ്പം നിസ്കാരശേഷം പിന്നെ എന്താ പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു മെസ്സേജ് നോക്കിയിട്ട് ഞാൻ വീണ്ടും ദിക്റുകളൊക്കെ പൂർത്തിയാക്കും.
6: പക്ഷെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല,
4: വളരെ കുറവാണ് സാധ്യത. അപ്പോൾ അർജൻറ്റ് ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ വളരെ അർജൻറ്റായ ഒരു സംഗതിക്ക് നിൽക്കുന്നതിൻ്റെ അടിയിൽ നിസ്കാരത്തിന് വന്നു, എന്നിട്ട് അതിന് തൊട്ടുശേഷം നോക്കി, അതിനെപ്പോൾ കുറ്റപ്പെടുത്തല്ല, പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടൻ
6: അതൊരു പതിവാകുന്നതാണ് പ്രശ്നം.
4: ആദ്യം പറയേണ്ട എന്താണ്? ശരിക്കും കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറയലാണ് അതിൻ്റെ പതിവ്. പക്ഷെ ആ പതിവ് തെറ്റിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഹാബിറ്റായി ഈ ഫോൺ എടുക്കൽ എന്നുള്ളത് പലരുടേതും മാറിയിട്ടുണ്ട്. ഉറങ്ങണേൻ്റെ മുമ്പാണെങ്കിലും ഉണർന്ന ഉടനെയാണെങ്കിലും അലാം ഓഫാക്കിയിട്ട് പിന്നെ നെറ്റ് ഓഫ് അല്ലെങ്കിൽ പിന്നെ എന്താണ് വന്നത്, എന്താണ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പതിവ് ചര്യകളുടെ ഭാഗമാണ് പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ
6: ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. പൂമരത്തണലിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പീസ് റേഡിയോ പ്രത്യേകം ഡിസൈൻ ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് പൂമരത്തണൽ.
4: ഇപ്പോൾ തിങ്കളാഴ്ച സ്കൂള്, പിന്നെ കുട്ടികൾ സ്കൂളിലായിരിക്കും പൊതുവെ. ഇനി ഏതെങ്കിലും വീടുകളിൽ മഴ കാരണത്താൽ അവധി കിട്ടിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ കൂട്ടുകെട്ടിനെ പറ്റിയാണല്ലേ പറയണത്?
6: ഓക്കെ, സുബൈർ സലഫിയാണ് ഇന്ന് പൂമരത്തണലിൽ നമ്മുടെ കുട്ടികളോട് സംവദിക്കുന്നത്.
4: ഓക്കെ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മതപരമായ അറിവും വ്യക്തിജീവിതത്തിലെ പല മര്യാദകളുമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ സംസാരിക്കുകയും പരസ്പരം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. പൂമരത്തണൽ എന്ന ഈ പീസ് റേഡിയോയുടെ പ്രോഗ്രാം കുട്ടികൾക്കിടയിൽ ഏറെ പ്രചരിക്കേണ്ടതുണ്ട്. നമ്മളറിയുന്ന നന്മകളാണെങ്കിലും നമുക്കറിയാത്ത വിവരങ്ങളാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘടകവുമായി നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. കൂട്ടുകെട്ട് എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക? കൂട്ടുകെട്ട് എന്ന നമ്മുടെ സൗഹൃദ വലയം കൊണ്ട് എന്തൊക്കെ ചീത്തയായ വശങ്ങൾ കയറി വരാൻ സാധ്യതകളുണ്ട്? ശരിയായ സൗഹൃദവും കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ എന്താണ്, അതൊന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പല ആളുകളും പല തെറ്റുകളിലേക്ക് ചെന്നു ചാടിയതിൻ്റെ പിന്നിലുള്ള ചരിത്രം അയാളുടെ കൂട്ടുകാരൻ കാരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവേ നടത്തി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ മാത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ 27% വരുന്ന ലഹരി ഉപഭോക്താക്കളായ കുട്ടികൾ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയാണ് ഇത്തരം ലഹരികൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ദുസ്വഭാവങ്ങൾ പലതും കയറി വന്നതുപോലും മറ്റേതോ വീട്ടിലെ മറ്റൊരു ഉപ്പയുടെ ഉമ്മയുടെ മോനായ നമ്മുടെ കൂട്ടുകാരനിൽ നിന്ന് വന്നതാണ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയുന്നത് പോലെ തന്നെ എല്ലാ വിഷയത്തിലും നമുക്കാവശ്യമായ ഒരു വഹീന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശങ്ങളെ ഇന്നും മികച്ചു നിൽക്കുകയാണ്, വർഷങ്ങൾ 14 കഴിഞ്ഞിട്ടുപോലും. കൂട്ടുകാരെ, എന്റെ പ്രിയ ചങ്ങാതിമാരെ, നമ്മളൊന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ പറയുന്നത്, അർജുലു അലാ ദീനി ഖലീലി ഫല്യൻലുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തനും ആലോചിക്കണം, ചിന്തിക്കണം, താൻ ആരുമായി കൂട്ടുകൂടണം എന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ദുസ്വഭാവങ്ങളാവട്ടെ നമ്മുടെ ചീത്തയായ പല പ്രവർത്തനങ്ങളിലേക്കും പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ കൂട്ടുകാരാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ, ഏത് ഒരു കുട്ടിയുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാം അയാളുടെ മോശപ്പെട്ട വശങ്ങളിലെ കാരണം ഒന്ന് അയാളുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും. കളവ് പറയുന്ന സാഹചര്യങ്ങൾ, മോഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ, സിനിമയും വേണ്ടാത്തരങ്ങളും സുഖമായി കാണാൻ പറ്റാവുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങൾ നമ്മളെ നശിപ്പിക്കാറുണ്ട് ചിലപ്പോൾ. രണ്ടാമത്തൊരു വശമാണ് മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ. പല കാര്യങ്ങളിലേക്കും നമ്മളെ എടുത്തുകൊണ്ടുപോകുന്നതിലെ ഒരു സുപ്രധാന മേഖലയാണത്. ഇനിയും ഒരുപാട് കാരണങ്ങൾ നമുക്ക് വിലയിരുത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. വഴിയെ വരുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് സൂചനകൾ നൽകും ഇൻഷാല്ലാ. നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ തുടർച്ചയായി ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെട്ട് കാണും. നമ്മുടെ മനസ്സിലേക്കത് സത്യത്തിൻ്റെ ഒരു പ്രകാശകിരണമായി അതങ്ങ് കയറിയിരിക്കണം. ഇസ്ലാം നമ്മളോട് പറയുന്നു, സൗഹൃദങ്ങൾ വേണം, കൂട്ടുകൂടലുകൾ വേണം, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ഇഷ്ടപ്പെടണം. നമുക്കൊരാളെ, നമ്മുടെ സുഹൃത്തിന്, നമ്മുടെ കൂട്ടുകാരനെ ഇഷ്ടമാണെങ്കിൽ അയാളോട് ഇന്നി ഒഹിബു ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയണമെന്ന. വേറൊരു ഹദീസിൽ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും നിർബന്ധമായി കിട്ടുന്നൊരു വിഭാഗമുണ്ട്. വജബത്ത് മെഹബത്തി ലിൽ മുത്തഹബ്ബീന ഫിയ്യ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ, ആ സുഹൃത്തിനെ അയാളെങ്ങാനും അള്ളാഹുവിനിഷ്ടല്ലാത്ത, പ്രവാചകനിഷ്ടല്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയാളുമായുള്ള റിലേഷൻ അവസാനിപ്പിക്കും. എന്തുകൊണ്ടാണ്? അയാൾ അള്ളാഹുവിനെതിരായി വരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അവർക്ക് അള്ളാഹുവിൻ്റെ തണലിട്ട് കൊടുക്കും പരലോകത്ത്. റജുലാനി തഹബ്ബ ഫില്ലാ വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പരസ്പരം സ്നേഹിച്ചു, പരസ്പരം ഒരുമിച്ചു, അവസാനം ഒരു ഘട്ടം വന്നപ്പോൾ അവർ പിരിയുകയും ചെയ്തു. ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. കൂട്ടുകാരുടെയും സുഹൃത്തിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും പേരു പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തിന്മ, ഒരു തെറ്റ്, ഒരു ധിക്കാരം, ഒരു ദുസ്വഭാവം നമ്മൾ അനുകരിക്കുകയോ കൊണ്ടു നടക്കുകയോ ചെയ്യരുത്. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരനെ സ്വീകരിച്ചു. ആരെയാണ്? മഹാനായ സ്വാഹിബ് എന്ന് വിളിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ അദ്ദേഹത്തിന്റെ ഗുണം? സത്യസന്ധതയാണ്. മറ്റൊന്ന്, പ്രവാചകൻ പറയുന്ന സത്യങ്ങൾ ഒരു മടിയും കൂടാതെ ലോകത്ത് ആരെതിർത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ, ഞാനത് അംഗീകരിക്കും. അതുകൊണ്ടാണ് സിദ്ദീഖ്. ഹിജറ പോകുന്ന വേളയിൽ ഒരാളെ സഹായത്തിന് വേണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ക്ഷണിച്ചു. പ്രവാചകന് അസുഖം ബാധിച്ചു, ഒരാളെ ഇമാമ് നിർത്തണം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞു. പ്രവാചകന്റെ കാലം കഴിഞ്ഞ് ഖലീഫയാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, നിങ്ങൾ അത് സ്വഹാബിമാർക്കിടയിൽ ചർച്ച ചെയ്ത് അബൂബക്കർ അള്ളാഹുവിനെ ഒന്നാമത്തെ ഖലീഫയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോലും പറഞ്ഞു, ഈ ഉമ്മത്തിലെ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്കൊരു ഖലീൽ, ഏറ്റവും അടുത്ത ഒരു ഖലീലിനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ എൻ്റെ ഏറ്റവും നല്ല ഖലീലായി, കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടാളുകളെ ഖലീലായി, ഉറ്റമിത്രമെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി സ്വീകരിച്ചു. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ആയത്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു ആയത്തോക്കി. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അള്ളാഹു ഇബ്രാഹീമിനെ ഖലീലാക്കിയിരിക്കുന്നു. അത് ഖുർആനിലുള്ള ആയത്താണ്. ഹദീസിൽ കാണുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കിയതുപോലെ അള്ളാഹു എന്നെയും ഖലീലാക്കിയിരിക്കുന്നു. അപ്പം അതൊരു ബന്ധമാണ്. എന്നാൽ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല മതപരമായ മൂല്യങ്ങളും ധാർമ്മികമായ ബോധങ്ങളും സദാചാരവും നന്മയും ഒക്കെയുള്ള ആളായിരിക്കണം. മഹാനായ അലി റളിയ

കൊടുക്കരുത്, നമ്മൾ അതിൽ നിന്ന് മാറിപ്പോരണം, അവരെ തടുക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ കാണുകയാണെങ്കിൽ അവൻ അതിനെ കൈകൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടുക്കട്ടെ, സാധ്യമല്ലെങ്കിൽ പറയാൻ കഴിയുമെങ്കിൽ അത് പറ്റില്ലെന്ന് പറയട്ടെ, അതിനു സാധ്യമല്ലെങ്കിൽ അതിനോട് മനസ്സിലൊരു വെറുപ്പെങ്കിലും ഉണ്ടാവട്ടെ. അതാണ് ഈമാനുള്ളവൻ്റെ ഒരു അവസാനത്തൊരു ഘട്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തപ്പോൾ ഞാനത് ചെയ്തതാണ്. ഞാൻ ക്ലാസ്സിൽ കയറാതെ കട്ട് ചെയ്ത് നടന്നു, റോട്ടിലൂടെ നടന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കറങ്ങി നടന്നു, ഉമ്മാനോടും ഉപ്പാനോടും കളവ് പറഞ്ഞ് വേറെ വേണ്ടാത്തരങ്ങളിലേക്ക് പുറപ്പെട്ടു. അവസാനം പറയുന്ന കാര്യം, ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. സ്കൂളിലും മദ്രസയിലുമൊക്കെ അധ്യാപകരോട് ചോദിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു നല്ല ഉദാഹരണവും ഉണ്ടല്ലോ. ഈ നല്ല ഒരു കൂട്ടുകാരൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ, ഈ അത്തറ് വിൽക്കുന്ന, സുഗന്ധം വിൽക്കുന്ന വ്യക്തിയുടെ കൂടെ പോയി ഇരിക്കുന്നവൻ്റെ പോലെയാണ്. അയാളിൽ ഒരുപാട് സൽഗുണങ്ങളും നല്ല ശീലങ്ങളും ഉണ്ടെങ്കിൽ ഈ അത്തറ് കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിരുന്ന് ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അയാളുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്നാൽ അയാൾ വെറുതെ തേച്ചു തരുന്ന ഓരോ തുള്ളികൾ, അയാളുടെ അരികിൽ കച്ചവടത്തിന് വരുന്ന ആളുകൾക്ക് അയാൾ വിൽക്കുന്നത് സുഗന്ധമാണ്, അയാളതിൻ്റെ കാശ് മേടിച്ച് അവിടെ വെക്കുന്നു, വീണ്ടും വരുന്ന കച്ചവടക്കാരന് വീണ്ടും കൊടുക്കുന്നതും സുഗന്ധമാണ്, അവിടെ പോയി ഇരിക്കുന്നവർക്കും വെറുതെ അദ്ദേഹമൊക്കെ ചിലപ്പോൾ ഒന്ന് സാമ്പിളിന് വേണ്ടി തേച്ചു കൊടുക്കുന്നതും സുഗന്ധമാണ്, അവിടെ എത്ര സമയം പോയിരുന്നാലും നമുക്ക് കിട്ടുന്നത് ഒരു നല്ല മണമാണ്. എന്നാൽ ഈ ഇരുമ്പ് പോലത്തെ ആയുധങ്ങളും അത്തരം വസ്തുക്കളുമൊക്കെ ചൂടാക്കി മൂർച്ച കൂട്ടാൻ വേണ്ടി കൊണ്ടുപോവാറുള്ള ആലയിൽ പോയി നമ്മളൊരു അരമണിക്കൂർ ഇരുന്നാൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് ലഭിക്കുന്ന അവിടുത്തെ കറുത്ത പുക, അവിടെ നിന്ന് പാറിക്കൊണ്ടിരിക്കുന്ന തീനാളങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ആയാൽ ഡ്രസ്സ് വരെ പൊള്ളും. ഒരു കറുത്ത പുകയും ചളിയുമാണ് അവിടെ കാര്യമായിട്ടും കിട്ടുന്നത്. അങ്ങനെ പറയത്തക്കുറി നല്ല മണമോ ഗുണമോ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെ ഏതു വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭൂമിയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളും ആലോചിക്കുക, ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സമീപിക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും എന്നർത്ഥം. നല്ല കൂട്ടുകാരന്മാരുടെ ചില ഗുണങ്ങൾ കൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യുമ്പോൾ അവർ നമ്മെ തടുക്കും. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട്, ശുദ്ധ ഖുർആനിലെ ആയത്ത, യാ ബുനൈയാഖിമി സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, പൊന്നുമോനെ, അല്ലേ പൊന്നുമോനെ, അഖിമി സ്വലാത്ത്, നീ നമസ്കാരം നിർവഹിക്കണം. കുട്ടികളോട് നമുക്ക് പറയാനുള്ളതാ, നമ്മുടെ ഫ്രണ്ടിനോട് നമുക്ക് പറയേണ്ടതാണ്, നിസ്കാരം നിലനിർത്തുന്ന കൂട്ടുകാരനാവണം. പിന്നെയോ, വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം. ചീത്ത കാര്യം കൽപ്പിക്കണമെന്നല്ല, നല്ല കാര്യങ്ങളാണ് അവരോട് കൽപ്പിക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് അവരിൽ, ജനങ്ങളിൽ, നിന്റെ കൂട്ടുകാരിൽ, നിന്റെ ക്ലാസ്സിൽ കണ്ടാൽ നീ എന്താ ചെയ്യേണ്ടത്? വൻഹാനിൽ മുങ്കർ, തിന്മയെ നീ തടയണം, തെറ്റുകളെ നീ ബ്ലോക്ക് ചെയ്യണം, പാടില്ലെന്ന് പറയണം, ഞാൻ സഹായിക്കില്ലെന്ന് പറയണം, ഞാനത് കാണാൻ വരില്ലെന്ന് പറയണം, എനിക്കതിഷ്ടമില്ലെന്നവരോട് പറയണം. ചിലപ്പോൾ അവരൊറ്റപ്പെടുത്തും, വിഷമിപ്പിക്കും, ചീത്ത പറയും, ചിലപ്പോൾ പരിഹസിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, പലതുണ്ടാകും. വസ്ബിരാലാമാസ്വാബക് ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ. അവിടെ എന്താ? നീ ക്ഷമ പാലിക്കുക, നിനക്ക് ബാധിച്ച ഈ വിപത്തിലൊക്കെ നീ ക്ഷമിക്കുക. അപ്പൊ നമ്മൾ എന്താണ് സുഹൃത്തിൽ കാണേണ്ട ഗുണം? നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളായിരിക്കണം. തിന്മ, നമ്മളിൽ എന്തെങ്കിലും ഒരു സൈഡായി, നെഗറ്റീവായി എന്തെങ്കിലും വന്നാൽ അതിനെ വളരെ സ്നേഹത്തോടെ, നസീഹത്തോടെ തിരുത്തിത്തരണം. അദ്ദീനു അന്നസീഹ

0: മതം എന്നു പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്, ആളുകളുടെ ഇടയിലിട്ട് വഷളാക്കുന്നവനല്ല, ചീത്ത വിളിക്കുന്നവനല്ല. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, അധർമ്മമാണ്. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുന്നത് അധർമ്മമാണ്, ധിക്കാരമാണ്, തുനിവാസമാണ്. അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളോട് പിണക്കങ്ങൾ വരും, സ്വാഭാവികമാണ്. ഒരു കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പൊക്കെ ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളതും ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ പിണക്കങ്ങൾ വരും. പക്ഷെ ആ പിണക്കൊക്കെ എത്ര വരെ പോവാൻ പാടുള്ളൂ? നല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ഒരു വിശ്വാസി മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് പിണങ്ങി നിൽക്കുന്നത് 3 ദിവസമാണ്. അതിനപ്പുറം പിണങ്ങാൻ പാടില്ല. അതിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാന്നറിയോ? നമ്മൾ പിണങ്ങിയപ്പോ ആദ്യം സലാം കൊണ്ട് തുടങ്ങിയവനാണ് ഏറ്റവും നല്ല വ്യക്തി. നമ്മളൊരാളോട് പിണക്കണ്ടെങ്കിൽ നമ്മൾ അവനോട് അങ്ങോട്ട് ചെന്ന് സലാം പറയണം, എനിക്കങ്ങനെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. നനയ്ക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ അള്ളാഹു തആല നമുക്ക് പുറത്തു വരുള്ളൂ. അതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ നന്മകളുണ്ടാവാൻ ആവശ്യമായ നല്ല നല്ല ബോധം അവർ കേൾക്കണം, അവർ പഠിക്കണം. അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റുകൾ നമ്മൾ തിരുത്തിക്കൊടുക്കണം, നന്ദിയുള്ളവരാകണം. നമ്മുടെ സുഹൃത്ത് നമുക്കൊരുപാട് ഉപകാരം ചെയ്തു, അതിന് നന്ദി ഉണ്ടാവണം. ലാ യഷ്കുരില്ലാഹമല്ലാ യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു നന്ദി കാണിക്കില്ല. നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ട് പോലും നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ, നമ്മുടെ കൂട്ടുകാരനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അള്ളാഹു തആല അവരെ നന്ദി കാണിക്കില്ല അവനോട്. അപ്പോൾ ഇത് നമുക്ക് എത്ര പ്രധാനമുണ്ട്. എന്നാൽ ഞാൻ അവസാന ഘട്ടത്തിൽ ഒന്നുകൂടെ പറയാം. പല കുട്ടികളോടും നമ്മൾ ക്ലാസ് റൂമിലും സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടവും ഏറ്റവും സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതും ഒഴിവ് കിട്ടിയാലും മറ്റുമൊക്കെ സംസാരിക്കാനും ആരോടാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും പറയാറുള്ളത് എൻ്റെ ഫ്രണ്ടിനോടാണ്. ചിലപ്പോൾ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം പറയും എൻ്റെ ഉപ്പാനോട്, എൻ്റെ ഉമ്മാനോട്. ഒരു സംഭവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ പറയാണ്, നമ്മൾ സുഹൃത്തുക്കളോട് വളരെ ക്ലോസ് ആവുകയും പേരൻസിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് നമ്മൾ അകലുകയും ചെയ്യുക എന്നത് ഒരു മഹാ അപകടമായിക്കൊണ്ട് ഖിയാമത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന തെറ്റായ തിന്മയായ അടയാളമായിട്ട് റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിൽ ഒരാളാവാൻ പാടില്ല. ഏറ്റവും നമ്മൾ അടുപ്പം കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത്, നമ്മുടെ സന്തോഷങ്ങളും തമാശകളും ഒക്കെ വരേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടെ പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ചീത്ത പറയുന്ന അകറ്റുന്ന ഒരു സംഭവം, ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ വരാൻ പാടില്ല. നല്ല സുഹൃത്തുക്കളായിക്കൊണ്ട് നല്ല ഒരുപാട് ആളുകളെ പുതുതായി പരിചയപ്പെടുക, പരിചയമുള്ളവനെയും പരിചയമില്ലാത്തവനോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് പരിചയപ്പെടാൻ, അവർക്കൊക്കെ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ശരിയായ ഭാഗങ്ങൾ പറഞ്ഞുകൊടുക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനുമൊക്കെ നമ്മൾ നമ്മുടെ അറിവും നമ്മുടെ സംസാരശേഷിയും നമ്മുടെ എഴുത്തുശേഷിയും നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരിലൂടെ നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലെത്താനുള്ള ശ്രമങ്ങളുണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ റേഡിയോ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: പൂമരത്തണലിൽ അല്പനേരം നമ്മൾ ഒന്നിച്ചിരുന്നു കൂട്ടുകാരോടൊപ്പം.
2: പിന്നെ തണലിൻ്റെ ശീതളിമ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. കൂട്ടുകെട്ട് എന്ന ഏറ്റവും പ്രസക്തമായൊരു വിഷയമാണ് കുട്ടികളുമായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓക്കെ, ഇനി നുറുങ്ങുകൾ നമുക്ക് കേൾക്കാം. നുറുങ്ങുകളിൽ ചില ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ സാധാരണ സംപ്രേഷണം ചെയ്യാറുള്ളത്.
2: ജീവിത വഴികളെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധ്യമായ ഒരു ചിന്തയാണ് ഇന്നും നുറുങ്ങുകളിലൂടെ നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
4: വീണ്ടും സ്ത്രീധന പീഡന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മഹത്തായ ഒരു ബന്ധം, പവിത്രമായ പരിപാവനമായ ആത്മബന്ധം കേവലം പണത്തിനും പണ്ടത്തിനും മറ്റും വേണ്ടി പിച്ച് ചീന്തപ്പെടുകയാണ്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? പുരുഷന്മാർ മാത്രമാണോ? ഓരോ പീഡന ആത്മഹത്യ വിവരങ്ങൾ അറിയുമ്പോഴും പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാർ? അന്വേഷണം സ്ത്രീകളിലേക്കും നീളുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവിന്റെ മാതാവിലേക്കും സഹോദരിമാരിലേക്കും നീളുന്നു. അവരെയും കുറ്റക്കാരായി കാണുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ മാത്രമാണോ സ്ത്രീയുടെ ശത്രു? അല്ല, സ്ത്രീകളും സ്ത്രീയുടെ ശത്രുവാണ്. സ്ത്രീധനത്തുക കുറഞ്ഞതിന്റെ പേരിൽ, ആഭരണം കുറഞ്ഞതിന്റെ പേരിൽ വീടുകളിൽ അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീയുടെ കുത്തുവാക്കുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് മാറ്റം വരേണ്ടത്. പലപ്പോഴും അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീവർഗമാണ് പുരുഷന്മാരുടെ ചെവിയിൽ മന്ത്രമോതുന്നത്. ഏതൊരു അമ്മയും ഉമ്മയും തൻ്റെ മകൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിലേക്ക് മരുമകളായി കടന്നുവരുന്ന കുട്ടി എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വിവാഹ കമ്പോളങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് അവസാനം കുറെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മാതാവ് കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്നില്ല? മറിച്ച് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സഹായാഭ്യർത്ഥനയുമായി എന്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? ഉണ്ട്. അവരെക്കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനം വാങ്ങുമോ? പിന്നെ മകൾക്ക് കൊടുത്തതിന്റെ ഇരട്ടി ഞാൻ വാങ്ങും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വേറൊരു ഉമ്മ കഷ്ടപ്പെടരുതെന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അവരുടെ മറുപടി, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ എന്തിനറിയണം? ഇതാണ് സ്ത്രീ മനസ്സ്. അപ്പോൾ സ്ത്രീയുടെ ശത്രു ആരാണ്? ഞാനൊരിക്കലും സ്ത്രീധനം കൊടുക്കാനുള്ള സഹായം ആർക്കും നൽകാറില്ല. പലരും പറയും, അതിലെന്താണ് തെറ്റ്? നിഷിദ്ധമായ സ്ത്രീധനം നൽകാൻ സഹായിക്കുന്നതും നിഷിദ്ധമാണ്. 1984 സുഹൈർ ചുങ്കത്തറ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ആഭരണവും ധരിക്കരുത് എന്നായിരുന്നു നിബന്ധന. കാതുപോലും കുത്താത്ത എനിക്കതൊരു പ്രയാസമായിരുന്നില്ല. 1982 പ്രവർത്തനമാരംഭിച്ച ബിസ്മിയുടെ പ്രവർത്തനങ്ങളിൽ കുറേയൊക്കെ സഹായിക്കാനും കൂടെ യാത്ര ചെയ്യാനും ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങാൻ തയ്യാറല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ, എന്നാൽ അവർക്ക് തടസ്സം മാതാപിതാക്കൾ. ബാപ്പാനെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, ഉമ്മാനെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നവർ. ഉമ്മമാരെയും പെങ്ങന്മാരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പലയിടത്തേക്കും യാത്രകൾ, പാതിരവരെ ചർച്ച, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത ധാരാളം മക്കൾ ഉള്ള വീടുകൾ, പെങ്ങന്മാരെ വിവാഹം ചെയ്തേക്കാത്തതിനാൽ വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വരുന്ന പ്രായമുള്ള ആങ്ങളമാർ. ബിസ്മിയുടെ സ്ത്രീധനം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന വിപ്ലവം മഹത്തായ മാറ്റങ്ങളുണ്ടാക്കി. ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്നു. കേരളത്തിലുടനീളം മഹത്തായ മാറ്റങ്ങൾ. എന്നാലും ആഭരണം ചിലർക്ക് പ്രശ്നമായിരുന്നു. ആഭരണഭ്രമം വെടിയുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോയി. പലർക്കും ആഭരണം ധരിക്കാത്തവരെ മതിയെന്നായി. മഹത്തായ മാറ്റങ്ങൾ. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്നത് വിവാഹ ചെലവാണെന്നതിനാൽ പിന്നീടുള്ള വിപ്ലവം കല്യാണം ലളിതമാക്കുന്നതിലായി. ഉച്ചക്ക് പകരം 4 കല്യാണം, അതും സംഘവിവാഹങ്ങൾ, ചിലവ് ലളിതം. ഒരുപാട് സംഘവിവാഹങ്ങൾ നടന്നു. കാലം കടന്നുപോയി. ഞങ്ങളുടെ മക്കൾക്കും വിവാഹപ്രായമായി. മൂത്ത മകൾ അമത്തുന്നൂറും മുണ്ടേരിയിലെ ഞങ്ങളുടെ അമ്മായിയുടെ പേരമകൻ സമീറുമായുള്ള വിവാഹം. ഞങ്ങൾക്ക് കല്യാണത്തിന് ചിലവ് വെറും 500 രൂപ. സ്ത്രീധനം ഇല്ല, ആഭരണമില്ല, കല്യാണച്ചിലവില്ല. ഇസ്ലാമിൽ വിവാഹ ചെലവ് പുരുഷന്റെ വകയാണല്ലോ. പിന്നെ 500 രൂപ എന്തിന്? പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവളുടെ ആങ്ങളമാരും അനുജത്തിയും കൂടെ പോയി. ആ വകയിലെ വണ്ടി വാടകയാണ് 500. സുഹൈർ പറഞ്ഞു, അതും അവരോട് വാങ്ങണം. ഞാൻ പറഞ്ഞു, അമത്തും നമ്മുടെ വണ്ടിയിലായിരുന്നെങ്കിൽ അവനോട് വാടക വാങ്ങാമായിരുന്നു. മൂത്ത മകൻ അബ്ദുള്ളയുടെ കല്യാണം. വിവാഹ ചെലവും മഹറും മറ്റും അവനാണല്ലോ വഹിക്കേണ്ടത്. ലളിത വിവാഹമായതിനാൽ ഞങ്ങൾക്ക് കുറച്ച് കാശേ ചെലവായുള്ളൂ. യാതൊരു ആഭരണവും ധരിക്കരുതെന്ന് ഞങ്ങൾ നിർബന്ധം പറഞ്ഞു. കാതിൽ കമ്മൽ ഉണ്ടെങ്കിൽ അതും ഊരി വെക്കാൻ പറഞ്ഞു. വീട്ടുകാർക്കും കുടുംബക്കാർക്കും അത്ഭുതം. അവൾ ജസ്ല ചുങ്കത്തറ നജാത്ത് കോളേജിൽ പഠിച്ചതുകൊണ്ട് അവൾക്ക് ഈ രീതിയെല്ലാം കുറച്ചൊക്കെ പരിചയമുണ്ടായിരുന്നു. അന്ന് അവളുടെ ഉപ്പ ഒരു മുതലാളിയുടെ തോട്ടത്തിലെ കാര്യസ്ഥനായിരുന്നു. ആ മുതലാളി എന്നോട് പറഞ്ഞു, ഞങ്ങൾ മുതലാളിമാർ കല്യാണത്തിനാണ് തൊഴിലാളികളെ സഹായിക്കാറ്. നിങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാത്ത സമയത്തും സന്ദർഭത്തിലും നിങ്ങൾക്ക് സഹായിക്കാമല്ലോ. എന്തായാലും ഈ സഹായം ഞങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ മറ്റു മക്കളുടെയും കല്യാണങ്ങൾ നടന്നു. അബ്ദുറഹ്മാൻ, അബ്ദുൽ ഷഹീദ്, അബ്ദുൽ മാജിദ്, അബ്ദുൽ അഹദ്, അബ്ദുൽ വാജിദ്, അബ്ദുൽ വാരിസ്, അബ്ദുൽ വാഹിദ്, അബ്ദുൽ വാസിർ, അബ്ദുൽ ഹയ്യ് എല്ലാവരോടും ഞങ്ങളുടെ നിബന്ധനകൾ പറഞ്ഞു. എല്ലാവരും ഒരു തരി സ്വർണം ധരിക്കാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. അൽഹംദുലില്ല. ആഭരണത്തിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി കടന്നു വരുന്നവളെ, മക്കൾക്ക് ഉമ്മയാവേണ്ടവളെ, പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവളെ എന്തിന് വില പേശണം?
1: ഈ നുറുങ്ങുകളിലൂടെ ഒരുപാട് ചിന്തകളും ആലോചനകളും നമുക്ക് സ്ഥിരമായി സമ്മാനിച്ചുകൊണ്ട് ഓരോ നുറുങ്ങുകളും സുന്ദരമാണ്, മനോഹരമാണ്, ചിന്തനീയമാണ്. അപ്പോൾ റേഡിയോ ശ്രോതാക്കൾക്ക് നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്, ഈ എഴുത്ത് നുറുങ്ങുകളിൽ വായിക്കാൻ പറ്റിയതാണോ എന്നൊരു ടൈറ്റിലോടുകൂടി നിങ്ങൾ എഴുതി അയക്കുക. ആ എഴുത്ത് താഴെയാക്കരുത്, മുകളിൽ എഴുതുക. എന്നാൽ പിന്നെ പ്രൊഡക്ഷൻ ടീം അത് പ്രത്യേകം പരിശോധിക്കും, നിങ്ങൾ എഴുതിയതും നുറുങ്ങുകളിൽ വായിക്കും.
2: ചെറിയ ഒരു സമയത്തിനുള്ളിൽ വലിയ ഒരു നന്മ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്.
1: ഓക്കെ, ഇനി ഗൗരവമേറിയ ചില വിഷയ പഠനങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം. അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
2: അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഏറ്റവും പ്രാമാണികമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന.
1: അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു വലിയ മനസ്സമാധാനം, ഒരു ധൈര്യം, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു തോന്നൽ, ആ ഒരു ഉറപ്പ്, അത് ലഭിക്കാൻ ഇത്തരം പഠനങ്ങൾ നമുക്ക് കാരണം.
2: മാത്രമല്ല നമ്മളുടെ വിശ്വാസത്തെ അത് ഏറ്റവും ദൃഢമായി പിന്നെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു പഠനം നമ്മളെ സഹായിക്കും. ഷമീർ മദീനിയാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഉസ്താദ് ഷമീർ മദീനിയെ നമുക്ക് കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചറബിനെ ഏറ്റവും നന്നായി അറിയുവാനുള്ള ഋജുവായ മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുക, മനസ്സിലാക്കുക എന്നത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. അടുത്തതായി അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന, അള്ളാഹു പരിചയപ്പെടുത്തിയ ഒരു നാമം അൽ കരീം എന്നതാണ്. അൽ കരീം എന്നതിന് രണ്ട് മൂന്ന് തലങ്ങളിലാണ്, ആശയ തലങ്ങളിലാണ് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഒന്ന്, അത്യുദാരൻ, അൽ അക്രം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ, വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കറമുമായി ബന്ധപ്പെട്ട അൽ മുൻഇം, അൽ മുക്രിം, ധാരാളമായി ഔദാര്യം ചെയ്യുന്ന അനുഗ്രഹദാതാവായ അള്ളാഹു. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നമുക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തൊരു സുഖവും ആസ്വാദനവും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതാണ് അൽ കരീം അല്ലെങ്കിൽ അൽ അക്രം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഒരു ആശയ തലം. രണ്ടാമത്തെ ഒന്ന്, മാന്യതയുള്ളവൻ, അൽ മുനസ്സഹു അനിൻ നഖായിസ് വൽ ഉയൂബ്, ന്യൂനതകളും കുറവുകളുമില്ലാത്ത, അതിൽ നിന്നൊക്കെ ഏറെ പരിശുദ്ധനായവൻ, ഏറെ മാന്യനായവൻ. അത് കരീം എന്ന വാക്കിൻ്റെ, നാമത്തിൻ്റെ ഒരു അർത്ഥമാണ്. അതേപോലെ പടച്ചറബിൻ്റെ ഔദാര്യതയുടെയും ഉദാരതയുടെയും മാന്യതയുടെയും ഭാഗമാണ് മൂന്നാമത്തെ ഒരു ആശയതലം, ഏറെ മാപ്പാക്കുന്നവൻ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം മാപ്പ് ചെയ്യുന്നവനാണ്, ഏറെ മാന്യതയുള്ളവനാണ്, അത്യുദാരനാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഇൻഫിത്വാറിൽ ആറാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിച്ചതുപോലെ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് വഞ്ചിച്ചു കളഞ്ഞതെന്താണ് മനുഷ്യ? പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടും കിട്ടിയിട്ട് അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളുമുണ്ടായി പടച്ച റബ്ബ് നൽകിയ എല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് ആ റബ്ബിനെ നിഷേധിക്കുവാനും ധിക്കരിക്കുവാനും പോലും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നിട്ടും പടച്ചറബ് ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവരുടെ നിഷേധത്തിനും ധിക്കാരത്തിനും ഊക്കുകൂടുന്ന അവസ്ഥ. അള്ളാഹുവിൻ്റെ അത്യുദാരമായ ഏറെ മാന്യതയുള്ള പടച്ചറബിൻ്റെ ആ ഒരു വിശേഷണം പലയാളുകളെയും വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, അഥവാ അവർ തെറ്റിദ്ധരിച്ച് അള്ളാഹുവിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. ഫഇന്ന റബ്ബി ഗനിയുൻ കരീം. സൂറത്തുൻ നഹലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഗനിയാണ്, മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. കരീം, അവനേറെ ഔദാര്യം ചെയ്യുന്നവനും മാന്യതയുള്ളവനുമാണ്. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാഹു വ റബ്ബുൽ അർശിൽ കരീം. രണ്ട് രൂപത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 116-ാമത്തെ ആയത്തിന് ഖിറാഅത്തുണ്ട്, പാഠഭേദമുണ്ട്. റബ്ബുൽ കരീം എന്നും റബ്ബുൽ അർശിൽ കരീമി എന്ന് ജറായിട്ടും റഫായിട്ടും, അഥവാ ലൊമ്മ കൊടുത്തുകൊണ്ടും കസർ കൊടുത്തുകൊണ്ടുമുള്ള പാരായണമുണ്ട്. അപ്പോൾ ലൊമ്മായി പറയുമ്പോൾ, റഫായി പറയുമ്പോൾ റബ്ബുൽ അർശ് അൽ കരീം, അത്യുദാരനായ രക്ഷിതാവ് എന്നായി. ആ പടച്ച റബ്ബ് ഇന്നല്ലാഹ കരീമുൻ യുഹിബ്ബുൽ കറം, അള്ളാഹു മാന്യനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്, അവൻ കറമിനെ ഇഷ്ടപ്പെടുന്നു, അഥവാ മാന്യതയെയും ഉദാരതയെയും അവൻ ഇഷ്ടമാണ്. വയുഹിബ്ബു മആലിമൽ അഖ്ലാഖ്, ഉന്നതമായ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെയും അവനിഷ്ടമാണ്. വയഖറഉ സഫ്സാഫഹ, താഴ്ന്ന നിലവാരം കുറഞ്ഞ സ്വഭാവങ്ങളെ പെരുമാറ്റങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പടച്ചറബിൻ്റെ മാന്യതയുടെയും ഉദാരതയുടെയും തലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു ഔദാര്യം നമ്മളോട് ചെയ്തിട്ടുണ്ട്. കഴിവുണ്ടായിട്ടും മാപ്പാക്കുന്നവനാണ് അള്ളാഹു. വാക്ക് പറഞ്ഞത് അതേപോലെ പാലിക്കുന്നവനാണ് അള്ളാഹു. പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി തരുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചെറിയ ചെറിയ കർമ്മങ്ങളായിരുന്നിട്ടും അടിമകളുടെ ആ പ്രവർത്തനങ്ങളെ പടച്ച റബ്ബ് സ്വീകരിച്ച് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യതയുടെയും മാന്യതയുടെയും നിദർശനങ്ങളാണ്. അവനിലേക്കാണ് പ്രാർത്ഥനയുടെ മനസ്സുമായി കൈകളുമായി വിശ്വാസികൾ തിരിയേണ്ടത്. മറ്റുള്ളവരിലേക്ക് അങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് അംഗീകരിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ നന്ദികേടുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളക്കണക്കിന് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവനും നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന വെള്ളവും നാം കാണുന്ന കണ്ണും നാം കേൾക്കുന്ന കാതും നാം പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും എന്ന് വേണ്ട എല്ലാം അള്ളാഹു നൽകിയതാണ്. അല്ലദീ യുഅതി ലാ ലിഇവളിൻ, പടച്ചറബ് ധാരാളമായി നമുക്ക് നൽകിയിട്ടുണ്ട്, നാം അള്ളാഹുവിന് എന്തെങ്കിലും കൊടുത്തതിൻ്റെ പകരമായിട്ടല്ല. ഒന്നിനും പ്രത്യുപകാരം എന്ന നിലയിലല്ലാതെ അള്ളാഹു ഔദാര്യമായി അവൻ്റെ ഓശാരമായി നൽകിയ അനുഗ്രഹങ്ങളാണതൊക്കെ. അല്ലദി യസ്തബ്ശിറു ബിഖബൂലി അത്വാഇഹ്, അവൻ കൊടുത്തത് തൻ്റെ അടിമ സ്വീകരിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവനുമാണ് അള്ളാഹു. അള്ളാഹു നിഅമത്ത് കൊടുത്തതിൻ്റെ അടയാളം ആ അടിമയിൽ കാണുവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പടച്ച റബ്ബിൻ്റെ നിഅമത്തുകൾ, അത് പറയേണ്ടിടത്ത് പറയാനും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി അത് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണം. അത് എൻ്റെ അവകാശപ്പെട്ടതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നിങ്ങൾക്കതില്ല എന്ന പേരിൽ അവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അവരോട് അഹംഭാവത്തിൻ്റെയും അഹന്തയുടെയും ദുരഭിമാനത്തിൻ്റെയും ഒരു കാട്ടിക്കൂട്ടലായി അത് വരുമ്പോൾ തെറ്റായി മാറുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലല്ലാതെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നാം സ്വീകരിച്ച് അള്ളാഹു പറഞ്ഞ രീതിയിൽ അത് വിനിയോഗിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. അതേപോലെ വല്ലദി യുഅ്തി ഖബ്ല സുആൽ, ഒരാളും ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ഔദാര്യമായി ധാരാളം കൊടുത്തവനാണ് അള്ളാഹു, കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, നിങ്ങൾക്ക് എല്ലാ സംഗതികളും നിങ്ങൾ ചോദിക്കാതെ തന്നെ ചോദിച്ചിട്ടെന്ന പോലെ നൽകിയവനാണ് അള്ളാഹു. നമ്മളാരും മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ ഞാൻ ഇനി പോകേണ്ടുന്ന ലോകത്ത് എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുഖം പോലും കാണണമെങ്കിൽ എനിക്ക് രണ്ട് കണ്ണ് വേണം, കാഴ്ചയുള്ള കണ്ണ്. നമ്മളാരും അങ്ങനെ അറിഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. കാതിൻ്റെയും കയ്യിൻ്റെയും കാലിൻ്റെയും എന്ന് വേണ്ട ശരീരത്തിൻ്റെ മൊത്തത്തിലും മറ്റനുഗ്രഹങ്ങളുടെ കാര്യത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നിട്ടും വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, എല്ലാ സംഗതികളും ഇവിടെ ഒരുക്കിത്തന്ന അള്ളാഹു, അവൻ്റെ അനുഗ്രഹങ്ങളുടെ വിശാലമായ തലങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാണ്. പടച്ചറബിനെ ആ രൂപത്തിൽ അറിയാൻ സാധിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കരീം അൽ അക്രം, ധാരാളമായി ഔദാര്യം ചെയ്യുന്നവനാണ്, മാന്യതയുള്ളവനാണ് എന്നറിയുമ്പോൾ, അടുക്കുന്നവരെ അകറ്റാത്തവനാണ് പടച്ചറബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതുപോലെ, ഇദാ തഖറബ ഇലയ്യ അബ്ദി ശിബ്റൻ, ഒരു ചാൺ എന്നിലേക്ക് എൻ്റെ അടിമ അടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാഅ, അവനിലേക്ക് ഞാനൊരു മുഴം അടുക്കുമെന്നാണ്. നിസാരനായ അടിമ ആ അത്യുന്നതനായ പടച്ചറബിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അകന്നു പോവുകയല്ല, അവർ അടക്കുന്നതിനേക്കാൾ അടുത്തു വരും എന്നാണ്. ഇനി ഒരു മുഴം അവൻ അടുക്കാൻ തയ്യാറായാലോ, അള്ളാഹു ഒരു മാറടുക്കും. അവരൊരു മാറടുക്കാൻ തയ്യാറായാൽ അള്ളാഹു അവരിലേക്ക് അതിനേക്കാൾ കൂടുതൽ അടുക്കും. അള്ളാഹുവിലേക്ക് നടന്നു ചെല്ലാൻ ഒരടിമ തീരുമാനിച്ചാൽ അള്ളാഹു അവനിലേക്ക് ഓടിച്ചെല്ലും എന്നാണ്. ഇങ്ങനെ അടുക്കുന്നവരെ അകറ്റാത്ത, അവരിലേക്ക് കൂടുതൽ അടുക്കുന്ന, ചോദിച്ചു വരുന്നവരെ ആട്ടിയകറ്റാത്ത പടച്ചിറബ്, അവനാണ് അൽ കരീം അൽ അക്രം. അതുകൊണ്ട് അവനോട് ചോദിക്കാൻ യാതൊരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല, യാതൊരു ലജ്ജയും നമുക്ക് തോന്നേണ്ടതില്ല. നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അവനോട് പറയാം. അല്ലദി ലാ യുളിഉ മൻ തവസ്സല ഇലൈഹി വലാ യത്റുഖു മൻ ഇൽതജഅ ഇലൈഹി, തന്നിലേക്ക് അഭയം തേടി വന്നവനെ ഒരിക്കലും കൈയൊഴിക്കാത്തവനാണ് അള്ളാഹു. തന്നിലേക്ക് സാമീപ്യം തേടി അടുത്തു വരുന്നവനെ ഒരാളെയും കൈയൊഴിക്കാത്തവനാണ് അള്ളാഹു. സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കരീമാണ്, അൽ അക്രമാണ്, അത്യുദാരനാണ്, ഏറെ മാന്യതയുള്ളവനാണ്, ധാരാളമായി മാപ്പാക്കുന്നവനാണ് എന്നൊക്കെ അറിയുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും അടുപ്പവും എല്ലാം അധികരിക്കുകയും അവനിലേക്ക് പരമാവധി അടുത്തു ചെന്ന് തൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കാനായി അവൻ്റെ മുന്നിൽ അതെല്ലാം സമർപ്പിക്കുന്ന ഒരവസ്ഥ വിശ്വാസിക്കുണ്ടാകും. കഫീറുൻ നഫ്ഇ വദ്ദായിമി ബിൽ ഖൈർ, ധാരാളം ഉപകാരമുള്ള നന്മകളുള്ള അള്ളാഹു, നന്മകൾ തുടർച്ചയായി നിത്യേന എന്നോണം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു, കസീറുൽ ഖൈരി വൽ അത്വാ, ധാരാളം നന്മകളുള്ള, ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു. ആ പടച്ചിറബ് ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നാൽ ലാ മാനി അലിമാ അഅത്വാഹു, അള്ളാഹു നൽകിയതിന് തടയാൻ ആരുമില്ല. വലാ മുഅതിയ ലിമൻ മനഅഹു, അള്ളാഹു തടഞ്ഞ ഒരാൾക്ക് അത് വാങ്ങിക്കൊടുക്കുവാനും ഒരാളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിലുള്ളതുപോലെ നമസ്കാര ശേഷം നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ലാ മാനി അലിമ അഅത്വൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്, അള്ളാഹുവേ നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകുവാനോ ഒരാളുമില്ല, ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ള അള്ളാഹു, ആ പടച്ചറബ്, അവൻ്റെ ഔദാര്യം കേവലം ഭൗതികമായ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ പരിമിതമല്ല. തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിൻ്റെ ഈ ഔദാര്യത്തിൻ്റെ ഭാഗമാണ്, കറമിൻ്റെ ഭാഗമാണ്, അവൻ്റെ മാന്യതയുടെ ഭാഗമാണ്. പടച്ചറബിനോട് പശ്ചാത്തപിച്ച് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് തപിക്കുന്ന മനസ്സുമായി പടച്ചവനിലേക്ക് തിരിയുമ്പോൾ അത്തരം ആളുകളെ അവൻ സ്വീകരിക്കുകയും മാപ്പാക്കുകയും ചെയ്യും. അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുത്ത് തൗബ സ്വീകരിക്കും എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വെറും കൊയ്യയോടെ ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നീട്ടിയ കൈകൾ അള്ളാഹു ഫലശൂന്യമായി മടക്കുകയില്ല എന്നാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്നവരോട് അവനൊരു പുച്ഛമില്ല, ചോദിക്കാത്തവരോടാണ് അവന് ദേഷ്യം. അപ്പോൾ അത്യുദാരനായ, ഏറെ മാന്യതയുള്ള അള്ളാഹു, അള്ളാഹുവിലേക്കൊരടിമ കൈ ഉയർത്തി എൻ്റെ ഇന്ന ഇന്ന ആവശ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് പടച്ചറബിൻ്റെ കാരുണ്യത്തിനായി ഔദാര്യത്തിനായി കെഞ്ചുമ്പോൾ ആ കൈ വെറും കൈയോടെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അവൻ്റെ മാന്യത അതിന് സമ്മതിക്കുകയില്ല എന്നാണ്. എന്നാൽ ആ പടച്ചറബിൻ്റെ കറാമത്ത്, അവൻ്റെ ഔദാര്യം നമുക്ക് ലഭ്യമാക്കാൻ, നമ്മെ അതിന് പ്രാപ്തരാക്കാൻ ഏറ്റവും വലിയ മാർഗം തഖ്വയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള സന്നദ്ധതയാണ്. അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, കറമു ലഭിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആളുകളാണ്. അള്ളാഹു ഇന്നത് നിഷിദ്ധമാക്കി, ഇന്നത് അരുത് എന്ന് പറഞ്ഞു എങ്കിൽ വേണ്ട എന്ന് വെക്കാൻ, അതിൻ്റെ പിന്നിലുള്ള ലാഭം എത്രയാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിച്ചാൽ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നതിൽ യാതൊരു മടിയും വൈമനസ്യവുമില്ലാതെ സ്വീകരിക്കാൻ സാധിക്കുക എന്നത്, അതാണ് തഖ്വ. ഇംതിസാലുൽ അവാമിർ വജ്തിനാബുൻ നവാഹി, കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കുക, വിലക്കുകളിൽ നിന്ന് വിട്ടകന്നു നിൽക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കറാമത്ത്, അള്ളാഹുവിൻ്റെ കറം നമ്മെ തേടിയെത്തും. അത്യുദാരനായ, ഏറെ മാന്യതയുള്ള പടച്ചറബിനെ അറിയാനും സ്നേഹിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ പീസ് റേഡിയോയിൽ ഇതുവരെ കേട്ടത്.
1: അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടൊരു വലിയ ഇഷ്ടമുണ്ടാവും. അള്ളാഹുവിനെ ഇപ്പോൾ അള്ളാഹനെ പേടി എന്നാണല്ലോ സാധാരണ പറയുന്നത്, പടച്ചോനെ പേടി വേണം,
2: പടച്ചോനെ പേടി വേണം.
1: പക്ഷെ പടച്ചോനെ പേടി എങ്ങനെ ഉണ്ടാവണം? ശരിക്ക് പടച്ചോനോടുള്ള അങ്ങേയറ്റ ഇഷ്ടത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി.
2: പടച്ചോനെ കുറിച്ച് നന്നായിട്ട് അറിവ് ലഭിക്കുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ പേടിക്കുക.
1: അതെ, അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു
2: പേടി എന്നുള്ളത് ശരിക്ക് സൂക്ഷ്മത എന്നുള്ളതാണല്ലോ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ.
1: പടച്ചോനോട് നമുക്ക് ഒരു അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനും അവൻ്റെ മഹത്വം ബോധ്യപ്പെടാനും അവനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ ആവശ്യമാണ്. ഏറ്റവും അഷറഫുലുഴലും അൽമകളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനം എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. കാരണം ബാക്കിയൊക്കെ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനമാണ്, ഇത് സൃഷ്ടാവിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന ഇവിടെ മാത്രമല്ല, നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പീസ് റേഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ജമീൽ ആപ്ലിക്കേഷൻ, ആ ജമീൽ ആപ്ലിക്കേഷനിലും ഓഡിയോ സെഷനിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശദമായി പഠിക്കാവുന്ന ക്ലാസ്സുകളുണ്ട്,
2: പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന പ്രത്യേകം നമ്മൾ ജമീൽ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്.
1: അതിലൂടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ കേൾക്കുക, ദീർഘമായ പഠനമാണ്, സമയമെടുത്ത് അത് കേൾക്കാനും പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക.
2: ഷമീർ മദീനിയാണ് ഇന്നും അസ്മാഉൽ ഹുസനയിൽ ശ്രോതാക്കളോട് സംസാരിച്ചത്.
1: അപ്പം ഞാനൊരു കഥ കേൾക്കണം.
2: യെസ്, കഥകൾക്ക് വളരെ പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ പുസ്തകത്തിൽ നിന്നുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: മാറ്റം വന്ന വഴി കഥയുടെ ടൈറ്റിൽ അതാണ്. അവതരിപ്പിക്കുന്നത് അബ്ദുസലാം വീട്ടി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥ മാറ്റം വന്ന വഴി. സമയം രാവിലെ 8 മണി. പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ഹാരിസ് എഴുന്നേറ്റ് കൈ കഴുകി. സുബഹിക്കു തുടങ്ങിയ മഴ തോർന്നിട്ടുണ്ട്, എങ്കിലും സൂര്യപ്രകാശം മണ്ണിലേക്ക് എത്തി നോക്കാൻ മടിക്കുന്നത് പോലെ തോന്നി. മോനെ, മുടിയാകെ ഒരുപാട് വളർന്നു, നാളെ പോയി മുടിവെട്ടണം. ഉമ്മ പറഞ്ഞത് കേൾക്കാത്ത പോലെ ഹാരിസ് മുറ്റത്തേക്ക് ഇറങ്ങി. ഹാരിസേ, നിന്നോടാണ് പറഞ്ഞത്, ഇന്നലെ ഉപ്പ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ് നിന്റെ മുടി വെട്ടണമെന്ന്.
7: എന്റെ മുടി വെട്ടാനായിട്ടില്ലല്ലോ ഉമ്മ, എന്റെ കൂട്ടുകാർക്കൊക്കെ എന്തോരം മുടിയാ.
6: കൂട്ടുകാർ ചെയ്യുന്നതൊക്കെ നീ ചെയ്യാൻ നിൽക്കണ്ട, ഒരുമാതിരി ഭ്രാന്തൻ കോലുണ്ട് ഇപ്പൊ കാണാൻ.
7: ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഉമ്മച്ചി.
6: ഈ വർഷം മദ്രസ നിർത്തിയപ്പോഴാണല്ലോ നീ നിന്റെ ട്രെൻഡിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത്.
7: അതേ ഉമ്മ, അഷ്റഫ് ഉസ്താദ് പറഞ്ഞതുപോലെ വെട്ടിയില്ലെങ്കിൽ അടി തരും. അപ്പോ ഇപ്പൊ ഉസ്താദിനെ പേടിക്കണ്ടല്ലോ.
6: ഹാരിസ് പറഞ്ഞു തീർക്കും മുമ്പ് ആരോ മുറ്റത്തെത്തി സലാം പറഞ്ഞു.
7: സലാമലൈക്കും,
6: നല്ല പരിചയമുള്ള ശബ്ദം. ഹാരിസ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അഷ്റഫ് ഉസ്താദിനെ തന്നെ. കൂടെ പള്ളിക്കമ്മിറ്റിക്കാരായ 2 പേരുണ്ട്. ഞാൻ പറഞ്ഞത് ഉസ്താദും കൂടെയുള്ളവരും കേട്ടിട്ടുണ്ടാകുമല്ലോ എന്നൊരു ചിന്ത ഹാരിസിനെ വല്ലാതെ അസ്വസ്ഥനാക്കി.
7: കേറിയിരിക്കീൻ, അകത്തുനിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു.
6: ഞങ്ങൾ നമ്മുടെ മദ്രസ വിപുലീകരണവുമായി ബന്ധപ്പെട്ട കളക്ഷൻ ഇറങ്ങിയതാണ്, എല്ലാ വീടുകളിലും എത്തണം.
7: മുടിവെട്ടലുമായി ബന്ധപ്പെട്ട് ഹാരിസ് പറഞ്ഞത് ഞാൻ കേട്ടു.
6: അതുകൊണ്ട് ഹാരിസിനോടൽപ്പമൊന്ന് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞു.
7: ഇത് കേട്ടപ്പോ ഹാരിസ് അവിടെ നിന്ന് വിയർത്തു.
6: നിങ്ങൾ ഈ സമയത്ത് തന്നെ വന്നത് എന്തായാലും നന്നായി.
7: ആ, നിങ്ങൾ മുറ്റത്ത് തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കീൻ, ഹാരിസിന്റെ ഉമ്മ അകത്തു നിന്ന് പറഞ്ഞു.
6: ഉസ്താദും കൂടെയുള്ളവരും സിറ്റൌട്ടിലെ കസേരകളിൽ ഇരുന്നു.
7: ഹാരിസ് ഇവിടെ വന്നിരിക്കേ,
6: ഉസ്താദ് പറഞ്ഞു.
7: ഞാൻ ഇവിടെ നിന്നോളാം,
6: ഹാരിസ് മടിച്ചു മടിച്ചു പറഞ്ഞു.
7: അത് കേട്ടപ്പോ ഉസ്താദ് എഴുന്നേറ്റ് ചെന്ന് ഹാരിസിന്റെ കൈപിടിച്ച് തന്റെ അടുത്തുള്ള കസേരയിലിരുത്തി.
6: അവനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോനെ ഹാരിസേ,
7: നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടല്ലോ.
6: ഉണ്ട്.
7: അല്ലാഹുവിന്റെ റസൂലിലോ?
6: അതുണ്ട്.
7: അല്ലാഹുവിനെയും റസൂലിനെയും ഒരു മുസ്ലിം അനുസരിക്കണമെന്ന് നീ പഠിച്ചിട്ടില്ലേ?
6: ഓ,
7: സ്വർഗവും നരകവും ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
6: അതൊക്കെ ഉണ്ട് ഉസ്താദേ.
7: നമ്മുടെ വേഷം എങ്ങനെയായിരിക്കണം, നാം എങ്ങനെയാണ് മുടിവെട്ടുന്നത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ ആരാണ് നമ്മെ പഠിപ്പിച്ചത്?
6: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
7: അപ്പോൾ കാര്യങ്ങളെല്ലാം നിനക്കറിയാം.
6: കഴിഞ്ഞ വർഷം നീ മുടി 4 ഭാഗവും എടുത്ത് തലയിൽ തൊപ്പിവെച്ച പോലെയാക്കി വന്നപ്പോ
7: അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു.
6: പിന്നീട് നീ അങ്ങനെ ചെയ്തിരുന്നില്ല.
7: എന്നാൽ മദ്രസയിൽ നിന്ന് പോന്നതോടെ നീ സ്വന്തം ഇഷ്ടം പോലെല്ലാം ചെയ്യാൻ തുടങ്ങി.
6: ആണോ?
7: അത് ഉസ്താദേ, ഞാന് കൂട്ടുകാരൊക്കെ നിർബന്ധിപ്പിച്ചപ്പോ
6: ഉസ്താദിനെയും ഉപ്പാനെയും ഉമ്മാനെയും പേടിച്ചല്ല,
7: അല്ലാഹുവിനെ പേടിച്ചാണ് നാം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതും ദുഷ്കർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതും.
6: അപ്പോൾ ഏത് കൂട്ടുകാരൻ നിർബന്ധിച്ചാലും നമുക്ക് ഇസ്ലാമിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല.
7: മോനെ, ചായ കൊണ്ടുകൊടുക്ക്,
6: ഉമ്മ വിളിച്ചു പറഞ്ഞു.
7: വേണ്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് വരുന്നത്,
6: ഉസ്താദിന്റെ കൂടെയുള്ള റഷീദ്ക്ക് പറഞ്ഞു.
7: ഹാരിസ് അകത്തേക്ക് പോയി ചായയുമായി വന്നു.
6: ചായ കുടിക്കുന്നതിനിടയിൽ ഉസ്താദ് പറഞ്ഞു,
7: ഹാരിസേ, മുടി വെട്ടുന്നതിൽ മാത്രമല്ല കേട്ടോ,
6: ജീവിതത്തിൽ ഏത് കാര്യവും ചെയ്യുന്നതിൽ നാം നബിചര്യ പിൻപറ്റണം. നാം എപ്പോൾ മരിക്കുമെന്ന് അള്ളാഹുവിനെ അറിയൂ.
7: മരിക്കാൻ പ്രായമാകണമെന്നൊന്നുമില്ല.
6: മരണത്തിനു മുമ്പ് ജീവിതം നന്നാക്കിയാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ.
7: ഇത് കേട്ടപ്പോൾ ഹാരിസിന് ഓർമ്മ വന്നത് തന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഐദിനെക്കുറിച്ചാണ്. നന്നായി പഠിച്ചിരുന്ന നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. കഴിഞ്ഞ മാസമാണ് അവനവന്റെ ഉപ്പയും ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റിൽ പെട്ടത്. ഐദിനപ്പു തന്നെ മരണപ്പെട്ടു. കൂട്ടുകാരനെ ഓർമ്മയിൽ വന്നപ്പോൾ ഹാരിസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദേ, ഇനി മുതൽ ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നന്നായിട്ട് ജീവിക്കാം. മോനെ, നല്ല തീരുമാനം. ഒപ്പനെയും ഉമ്മയെയും അനുസരിക്കണം, അവരെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്. മകന്റെ വാക്കുകൾ കേട്ടു നിൽക്കുകയായിരുന്ന ഉമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, ഉസ്താദ് പറഞ്ഞു.
1: വീട്ടിയങ്കിളിന്റെ കഥ കേട്ട് ഉസ്മാൻ പാലക്കായുടെ രചന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ് നമ്മൾ കേട്ടത്, മാറ്റം വന്ന വഴി.
2: കടലും കപ്പലും, അതായിരുന്നു ഉസ്മാൻ പാലക്കാഴിയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണ് മാറ്റം വന്ന വഴി.
1: ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ചിന്തകൾ സമ്മാനിക്കുന്നത്, അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്, മുതിർന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കഥകളാണ് ഈ കഥ പറയാം സെഷനിൽ നമ്മൾ കൊണ്ടുവരാറുള്ളത്.
2: അല്ലെങ്കിലും ചിന്തകൾക്ക് പ്രായപരിധിയില്ലല്ലോ.
1: കഥ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇനി ജനക്ഷേമത്തിലേക്ക് പോവുകയാണ്. ജനക്ഷേമത്തിൽ നമ്മൾ ജനോപകാരപ്രദമായ സർക്കാർ സംവിധാനങ്ങളെപ്പറ്റി പറയാറുണ്ട്.
2: ഒരുപാട് സർക്കാർ പദ്ധതികളുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും അനുഗുണമായ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും അത് നമുക്കൊരു സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം. ആ ഒരു പരിമിതിയെ മറികടക്കുക എന്നുള്ളതാണ് ജനക്ഷേമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ജനക്ഷേമത്തിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: റേഡിയോ ഒരിക്കലും ഒരു മതവിഷയങ്ങൾ മാത്രം പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടല്ല ഉപയോഗപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏതു കാര്യവും, ജനങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് ദീനാണ്, ദീനീ ബോധമാണ്, മതചിന്തയാണ്, ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളാണ്. അതോടൊപ്പം ജീവിതം സുഖകരമാക്കാനും എളുപ്പമാക്കാനും ജീവിതത്തിൽ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനുമൊക്കെ ഗുണകരമായ ഒട്ടനവധി നിർദ്ദേശങ്ങളും താക്കീതുകളും റേഡിയോ സ്ഥിരമായി നമുക്ക് നൽകാറുണ്ട്.
2: ഇന്ന് ഗദ്ദാമ ഹൗസ് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന വിഷയത്തിൻ്റെ 8-ാം ഭാഗമാണ് നമ്മൾ ജനക്ഷേമത്തിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്.
1: കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കേട്ട ആളുകൾക്കറിയാം, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ലത്തീഫ് തെച്ചിയും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും ചേർന്ന് അവതരിപ്പിച്ച ജനക്ഷേമം ആണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളെ എന്നുമായി ഷെയർ ചെയ്തത്. ബഹുമാന്യനായ ലത്തീഫ് തെച്ചി സാഹിബാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് നീങ്ങാം. അതായത് വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീകൾ ഹൗസ് ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതിൻ്റെ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ എന്താണ്? വീട്ടുജോലിക്ക് വരുമ്പോൾ പറഞ്ഞാൽ നമുക്കറിയില്ലോ, പല ഇപ്പോൾ വീട്ടിലിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു വീട്ടുജോലിക്ക് ഒരു സ്ത്രീ വരികയാണെന്ന്
9: വിചാരിക്കും.
8: ഇനിയിപ്പോൾ ഞാൻ വളരെ നല്ല ക്ലീൻ ആയിരിക്കാം, ബാക്കിയുള്ള ആളുകളൊക്കെ ചുറ്റുമൊക്കെ വളരെ മോശമായിരിക്കാം. അപ്പോൾ അവരെടുക്കേണ്ട പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ വീട്ടുജോലിക്കാരുടെ.
9: ഓ, തീർച്ചയായിട്ടും,
8: അതൊന്ന് വിശദീകരിക്കാമോ?
9: അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് വരുന്ന ഈ വിസ ഹൗസ് ഡ്രൈവറും അല്ലെങ്കിൽ ഗദ്ദാമയാണ് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചില ട്രാവൽ ഏജൻസികളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കണിശത പുലർത്തിയിട്ടുണ്ട്. ഗദ്ദാമമാരെ കൊണ്ടുവരുമ്പോൾ അതാത് പ്രവിശ്യയിലെ എംബസിയിലും കോൺസുലേറ്റിലും ആ സൗദിയുടെ പിന്നെ ബത്താക്കൻ്റെ കോപ്പിയും അവർക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 12,000 റിയാല് മൂന്നോ ഒരു കൊല്ലത്തെ ശമ്പളം കെട്ടിവെച്ചെങ്കിൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഇപ്പം അല്ലാത്തവരൊക്കെ എന്താ ചെയ്യുന്നത്, മാൻപവർ സപ്ലൈ കമ്പനിയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ സബ് കോൺട്രാക്ട് ഏജൻസി, അവരിൽ നിന്നാണ് ഈടാക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഭാഷ അറിയാത്തവരാകുമ്പോൾ വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം അറബികളുടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, അവരുടെ ഭാഷ അറിയില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ഒരു പ്രയാസം തന്നെയാണത്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിയുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എംബസിയെയോ അല്ലെങ്കിൽ വനിതാ ക്ഷേമ സംഘടനകളോ ഈ വിവരങ്ങൾ അറിയിക്കണം.
10: അറിയിക്കാനുള്ള വകുപ്പ്
9: ഉണ്ട്. ഞാൻ പറഞ്ഞ അപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിന്നെ നമ്മളെ ബാലുശ്ശേരിയിൽ നിന്ന് ഒരു ലേഡിയാണ് പോരുന്നതെങ്കിൽ അവർ ആ മാതാപിതാക്കളെ ഇവർ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞാൽ ചോദിക്കും ഏത് ഏജൻസിയിൽ നിന്നാണ് പോയത്, അത് കോഴിക്കോട്ടിലെ ഏജൻസി. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് എന്താണ് ആരൊക്കെയാണോ സ്പോൺസർക്കാണോ വന്നത് അവരെ വിളിച്ച് പറയാൻ പറ്റും, ഇങ്ങനെ ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഫോണില്ലേ, ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പോൺസർ അറിയിക്കും, അല്ല അത് അവർക്ക് ഇക്കാമ എടുക്കാൻ വേണ്ടിയുള്ള താമസമാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇക്കാമ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സിമ്മ് കിട്ടിയില്ല എന്ന് പറയുക. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ രീതിയിലാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ മറ്റു പല ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, സ്കൂളുകൾ, എംബസികൾ, ഇങ്ങനത്തെ ഒക്കെ പെൺകുട്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കാരണം അത് കോൺട്രാക്ടിങ് കമ്പനിയാണ്, അത് മുഹസസയിലും കമ്പനിയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന അതേ സിസ്റ്റം അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടമായി വരുന്നതുകൊണ്ട് അക്കോമഡേഷനോ ജോലിയിലൊന്നും പ്രശ്നങ്ങൾ അങ്ങനെ കൂടുതലില്ല. പക്ഷേ സ്വാഭാവികമായിട്ടൊരു കമ്പനിക്ക് കോൺട്രാക്ട് നഷ്ടപ്പെട്ടു, പറഞ്ഞ കോൺട്രാക്ട് കിട്ടിയില്ല. അപ്പോൾ ആ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് കോൺട്രാക്ട് കിട്ടുന്നവരെ അവർക്ക് ഫുഡും കൊടുത്ത് റൂമും കൊടുത്ത് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കും, വെയിറ്റ് ചെയ്യാനുള്ള സന്മനസ് കാണിക്കണം. എല്ലാവർക്കും ഒരുപോലുള്ള സൗകര്യങ്ങളല്ലല്ലോ, അതൊരു ഫ്രീ വിസ
10: സമ്പ്രദായത്തിന്
9: 100% തെറ്റ. അപ്പം നിയമത്തെ നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് തെറ്റാ പിടിക്കപ്പെട്ട്, ഇനിയിപ്പോ പുതിയ സൗദിയിൽ അതൊക്കെ കർശനാക്കാൻ പോവാ. ഒരു സൗദിയുടെ ഹൗസ് ഡ്രൈവറായി വിസയിൽ വന്നവൻ ആ സൗദിയുടെ കീഴിൽ തന്നെ ജോലി ചെയ്യണം, പോകുന്ന വഴിക്ക് പിടിച്ചു കഴിഞ്ഞാൽ സൗദിക്കും ഫൈൻ വരും, ആ വിശേഷ വിജയത്തിൽ സൗദിക്കും ഫൈൻ വരും, ജയിലുണ്ട്, ഇവന് നാട് കടത്തലും വരും. അങ്ങനെ നിയമം
10: പോകുന്ന വഴിക്ക് പിടിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹൗസ് ഡ്രൈവർ പറഞ്ഞാൽ വണ്ടി ഓടിക്കലാണല്ലോ അവന്റെ പണി.
9: ഓക്കെ,
10: അത് കഴിഞ്ഞ സമയത്ത് അവന് വേറെ എവിടെയെങ്കിലും പോകണോണ്ട് എന്താ കുഴപ്പം,
9: പോണി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അബഹയിലുണ്ട് കഫീലുള്ളവൻ ഹൗസ് ഡ്രൈവറായി റിയാദ് എന്ന് പിടിച്ചാൽ എന്തിനവിടെ ഒന്നും വയ്ക്കൂലേ? കാരണം പറയണം, എന്റെ കഫീല് ജിദ്ദയിലാണ്, ഞാൻ ജോലി ചെയ്യുന്നത് മദീനത്താണ്, ഈ എന്തിനവിടെ വന്നു, എന്റെ കഫീലവിടെ കഫീലാണ്. അപ്പൊ അത് തെറ്റാന്നുള്ള നിയമത്തിന് മുമ്പ് തന്നെ നിയമപാലകർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിയമം ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി 100% നമ്മൾ
10: നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇടപെട്ടോട്ടെ. ഇപ്പൊ സൗദിയിൽ ഇപ്പൊ എന്റെ ഹൗസ് ഡ്രൈവർ, എന്റെ എന്റെ സ്പോൺസർ ഇവിടെ ദമാമിലാണ്. പക്ഷെ ഞാന് പിന്നെ അദ്ദേഹത്തെയായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ അദ്ദേഹം പറയാണ് പിന്നെ നീ ഒന്ന് റിയാദിൽ പോയിട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് റിയാദിൽ പോയാല് എന്നെന്താ പ്രശ്നം?
9: ഒരു പ്രശ്നമില്ല. അതേ സമയത്ത് ഇപ്പൊ പിടിക്കുന്ന പോലീസ് ഓഫീസറും ആ കഫീലിനെ വിളിച്ച് ചോദിക്കും, എന്റെ ഉമ്മാലിനെ ഇവിടെ കിട്ടിയത് ഞാൻ വെട്ടാണെന്ന് ആവശ്യം, ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. മറ്റു കഫീൽ അബഹയിലും നീ റിയാദിലും ധീരയിലും ദെറിയയിലും ആയി കഴിഞ്ഞാൽ അത് കൂലിക്കോടുന്നത് പോലെയുള്ള ഒരു വ്യവസ്ഥിതി കൂലിക്ക
10: മനസ്സിലാവും.
9: അത് അത് സ്വാഭാവികമല്ലേ, അവര് കാണുന്നുണ്ടല്ലോ.
10: നമുക്ക് അതിന് പിന്നെ നമ്മളുടെ ആളുകളുടെ നിന്നൊക്കെ ചിലപ്പം വിലപിടിച്ച പാസ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, രേഖകളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യം,
9: ഏത് രേഖ നഷ്ടപ്പെട്ടാലും നമ്മൾ ഇക്കാമയാണ് നഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പരാതി കൊടുക്കണം രേഖാമൂലം. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു ലെറ്റർ കിട്ടും. അത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ എംബസി അറിയിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കണം. പക്ഷേ എംബസി ഡിമാൻഡ് ചെയ്യും അതിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് എവിടുന്ന ബത്തേന്നാ, എന്നാൽ ബത്ത പോലീസ് സ്റ്റേഷനിൽ ആ ദിവസം പോയി പരാതി കൊടുത്താൽ അവർ പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ വാങ്ങാൻ പറയും ആ ലെറ്റർ. പിന്നെ കഫീൽ എവിടെയുള്ളത്, കഫീൽ കഫീലിനോട് പറയണം, ഇങ്ങനെ ഒന്നാ പോയപ്പോൾ പോലീസ് കഫീലിൻ്റെ ലെറ്റർ കിട്ടും, അത് ചാമ്പർ അടിക്കാം. പിന്നെ ഇക്കാമ ഉണ്ടാക്കാം, ഇക്കാമയുടെ ജവാസാത്ത് സ്റ്റാറ്റസ് പ്രിന്റ് എടുക്കാം. ഈ 3 പ്രിന്റ് എടുത്ത് എംബസിയിൽ ലോസ്റ്റ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്താൽ രാവിലെ കൊടുത്താൽ തത്കാലാണെങ്കിൽ പിറ്റേന്ന് രാവിലെ വൈകുന്നേരം തന്നെ പാസ്പോർട്ട് എംബസിയിൽ നിന്ന് കിട്ടും. ഇക്കാമയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ രേഖ കൊടുത്ത് നഷ്ടപ്പെട്ടു തെളിവായി പിടിച്ചു വരച്ച് പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് ആ പോലീസ് സ്റ്റേഷനിൽ രേഖ കൊടുത്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇക്കാമ കിട്ടും. അതിന് അത്ര ഭയക്കേണ്ട ഒരിക്കലുമില്ല, കാരണമായിട്ട് ഭയപ്പെടേണ്ടൊന്നുമില്ല. നിയമ വ്യവസ്ഥ അനുസരിച്ച് എന്ത് സംഭവിച്ചാലും പാസ്പോർട്ടും ഇക്കാമയും പുതിയതായിട്ട് കിട്ടാനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങൾ എന്നിവിടെ സൗദി അറേബ്യയിലെ എംബസിയും ജവാസാത്തും ഒരുക്കിയിട്ടുണ്ട്.
10: ഇനി നമുക്ക് പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇവിടെ അനുവദിക്കാത്ത ചില കാര്യങ്ങൾ, ഇവിടെ ഞാനിപ്പോ ഇവിടെ വന്നു, ഒരു ജോലിക്കാരനായിട്ട് വന്നു, പിന്നെ ഞാൻ എനിക്ക് തോന്നുകയാണ് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ബിസിനസ്സൊക്കെ തുടങ്ങുക, ഒരു നിയമത്തിൻ്റെ കീഴിലല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അത് അങ്ങനെ വന്നിട്ടുള്ള ആളുകളെ ഒരുപാട് കേസുകളൊക്കെ വന്നിട്ടുണ്ടോ?
9: ഉണ്ട്, നോക്കൂ, അതൊക്കെ ഇഷ്ടംപോലെ ഈ ഫ്രീ വിസ സമ്പ്രദായം, ആസാദ് വിസ സമ്പ്രദായം വന്നതോടുകൂടി കഫീലിന് ഒരു പൈസ നിശ്ചയിക്കും, ഒരു മാസത്തിലത്രേ, അതൊരു കൊല്ലത്തെ പൈസ
10: കൊടുക്കും,
9: കഫാലത്ത്, കൂലി കഫാലത്ത് പോലെ. എന്നിട്ട് പോയിട്ട് കഫാലത്തിലല്ലാതെ ഇവൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. പക്ഷെ അവിടെ ഇപ്പോൾ സൗദി ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് ആ കഫീലിന് വരെ ഫൈനും ഇവന് ജയിലും നാടുകടത്തിൽ വരെയുണ്ട്. അത്തരം ആളുകളെ സംരക്ഷിക്കുകയും നിയമവിധേയമല്ലാത്ത രീതിയിൽ ബിസിനസ് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കഫീൽ കൊടുക്കും. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോ ഡീപ്പോർട്ടേഷൻ സെന്ററിലോ ചോദിച്ചാൽ കഫീലിനോടാണ് ചോദിക്കുന്നത്, എൻ്റെ ഉമ്മാലാണല്ലോ. അപ്പൊ അത് ഭയപ്പെടുന്നവരുണ്ട്. അതായത് തെറ്റായ രീതിയിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിയമ വ്യവസ്ഥയല്ലാതെ നിയമത്തിന്റെ മാർഗത്തിലൂടെ അല്ലാതെ ചെയ്യുന്ന അതെല്ലാം തെറ്റ് തെറ്റ് തന്നെയാണ്. ഒരിക്കലും അത് നമുക്ക് വേണ്ടിയിട്ട് ശരിയാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല.
10: പിന്നെ നമ്മള് ഇസ്ലാമികമായി പറഞ്ഞതാണ് അവിഹിതമായ ബന്ധങ്ങൾ ഇവിടെ, പിന്നെ അങ്ങനെ ഉള്ള കേസുകൾ വരുന്ന കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ അല്ലേ. ആ ഒരു
9: അതെ, അത് ഇപ്പൊ എനിക്ക് ഒരു മലയാളി മലപ്പുറത്തുള്ള ഒരാൾ ഇന്തോനേഷ്യൻ പെണ്ണിന്റെ കല്യാണം കഴിച്ചു. അത് പിന്നെ പക്ഷെ അതിനും കുറെ പ്രശ്നങ്ങളുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്നലെ ഒരു കേസ് വന്നത് യു എ ഇന്നാ. അത് ഒരു ഫിലിപ്പീനിയെ കല്യാണം കഴിച്ച മലയാളി, എനിക്ക് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകൻ എനിക്ക് അയച്ചു തന്നത്, കൊറോണ വന്നു ആ സ്ത്രീ മരിച്ചു. അപ്പൊ മലയാളി കല്യാണം കഴിച്ചതിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ട്. പെൺകുട്ടിക്ക് ഫിലിപ്പീൻ പാസ്പോർട്ടും ആൺകുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ടും. ലത്തീഫ് അവൾ മരിച്ചു, ഓക്കെ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടുമെന്ന് വെച്ചിട്ടാണ് സാമൂഹ്യ പ്രവർത്തകൻ മറിയം ബി എന്നോട് അയച്ചു, ഇന്നലെ അയച്ചു തന്നാണ്. ഞാൻ 72 മണിക്കൂർ സമയം ചോദിച്ചത് കാരണം വിദേശകാര്യമന്ത്രാലയത്തെ സമീപിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ കണ്ടു, ഡൽഹി സുപ്രീം കോടതി അഡ്വക്കേറ്റ് ജോസഫ് ബ്രാഹ്മണെ കണ്ടു, എന്നിട്ട് നമുക്കൊരു വ്യക്തമായ രീതി നിങ്ങൾ എന്തെങ്കിലും സഹായിക്കുമെന്ന് വെച്ചിട്ടാണ് ചോദിച്ചത്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നിയമം അനുസരിച്ച് എന്തൊക്കെ രേഖകൾ നിയമവിധേയമായ മാർഗത്തിലൂടെ ചെയ്യാൻ പറ്റും. ഒരാൾ ജനിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഏത് രാജ്യക്കാരനാണോ പാസ്പോർട്ട്, അത് നമ്മൾ ഉണ്ടാക്കാൻ നിർബന്ധമായിട്ടും നമ്മൾ ശ്രമിക്കണം. ഭാര്യ ഫിലിപ്പീനി ആയാലും ഇന്ത്യക്കാരനാണെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ നിയമം തടസ്സമുണ്ട്. അമ്മ മരിച്ചു ഈ കൊറോണ വന്ന്, ആ പെൺകുട്ടിക്ക് ഫിലിപ്പീൻ പാസ്പോർട്ടാ, ഭർത്താവ് മലയാളിയാ, മോൻ ഇന്ത്യൻ പാസ്പോർട്ടാ, എന്ത് ചെയ്യും എന്നാണ്
10: ചോദിച്ചിരിക്കുന്നത്.
9: ജനങ്ങൾ പറഞ്ഞാൽ ഈ പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, രാജ്യം മാറി കല്യാണം കഴിക്കുക, ഇപ്പോ ഒരു മലയാളിയായ ഒരാൾ ഒരു പാകിസ്ഥാനി പെണ്ണിനെ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോ ഇതും കൂടി അപകടകരമാണ്. കാരണം ഇത് ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ടും പൈസ കൊണ്ടും എന്നും കാലാകാലം ഇവിടെ ജീവിക്കാന്ന് കരുതിയിട്ടാണ് നിൽക്കുക. പക്ഷെ രണ്ട് കുട്ടികളുണ്ടായി, ഭാര്യ പാകിസ്ഥാനിയാ, ഇന്ത്യയിൽ കൊണ്ടാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നിയമവ്യവസ്ഥയെ മാനിക്കാനും രാജ്യങ്ങളുടെ ഭരണഘടനയെ ബഹുമാനിക്കാനും നമ്മൾ 100% ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും, നിസ്സഹായരായി
10: പോകും.
9: സാമൂഹ്യ പ്രവർത്തകർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത.
10: ഇവിടെ പിന്നെ നമ്മൾ ഈ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിരുത്സാഹപ്പെടുത്താൻ ഒരു കാര്യമാണ്. ഇനി അഥവാ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലേ അതിന് ഒരുപാട് എക്സ്പെൻസ് ഒക്കെ വരുമോ?
9: അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത സത്യത്തിൽ സ്പോൺസർക്കാണ്, കമ്പനിക്കാണ്. കുടുംബം ആവശ്യപ്പെട്ടാൽ, അതായത് ഭാര്യയും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ, വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും, ഇനി ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാൻ ആയാലും, കുടുംബം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലേക്ക് അയക്കാവുന്നതാണ്. അതിന് ഏകദേശം 6,100 റിയാലോളം ഇവിടെ ബാങ്കിൽ കെട്ടിവെക്കണം. അതെന്തിനാണെന്നറിയോ? ഈ മയ്യത്ത് കിടക്കുന്ന മോർച്ചറിയിൽ നിന്ന് ആ മയ്യത്തിന് എംബാം ചെയ്ത് അത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പെട്ടിയിലാക്കി കൊണ്ടുപോകാനുള്ള ആ പെട്ടിയുടെ ചാർജും എംബാം ചാർജും നിർബന്ധമായിട്ടും സൗദി ഗവൺമെന്റിന് 6,100 റിയാല് ഇവിടെ ഗവൺമെന്റ് ബാങ്കിൽ കെട്ടിവെക്കണം. പിന്നെ ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കാർഗോന്റെ 3 സീറ്റ് ഒഴിവാക്കിയിട്ടാണ് വെക്കുക. 3 ആളെ ടിക്കറ്റിന്റെ പൈസ അതും വരും 6,000. അപ്പോൾ 12,000 റിയാലോളം ആ ചെലവ് മുടക്കിയെങ്കിലും ഈ മയ്യത്ത് നാട്ടിലെത്തും. എന്നാൽ ആ സ്പോൺസറോട് നമ്മൾ പറഞ്ഞാലേ ഈ 12,000 ആ കുടുംബത്തിന് അയച്ചു കൊടുത്താൽ ഓർക്ക് സുഖമായിട്ട് ഭാര്യക്കും മക്കൾക്കും ജീവിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ഉത്തരവാദിത്വത്തോടു കൂടി അവരെ ബോധ്യപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്, മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം. സംഗതി മയ്യത്ത് എത്തിക്കാൻ പറ്റും, പക്ഷെ എക്സ്പെൻസീവ് ആണ്, ദിവസങ്ങൾ എടുക്കും. കാരണം ഞാൻ പറഞ്ഞ ശമ്പള കുടിശ്ശികയും എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റും കിട്ടാതെ എംബസിന് ഒബ്ജക്ഷൻ തരൂല. അവസാനം മയ്യത്ത് പോയി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരെ വാപ്പ മരിച്ചു പോയി, പൈസ വേണമെന്ന് പറഞ്ഞാൽ സ്വാഹ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം കമ്പനി ചിലപ്പോൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അത് അന്ന് എംബസി നിർബന്ധിക്കുന്നത് പോലെ നമ്മൾ വാശി പിടിച്ചാൽ ആ പൈസയും കിട്ടും, ആനുകൂല്യം കിട്ടും, മയ്യത്ത് കവറെടുക്കാനും പറ്റും, ഈ 12,000 ലാഭിക്കാൻ പറ്റും നമുക്ക്. ഈ കിട്ടിയ ബെനിഫിറ്റ് ആ കുടുംബത്തിന് വെച്ചാൽ മരണം വരെ കുട്ടിയുടെ വിദ്യാഭ്യാസവും കടങ്ങളില്ലാതെ രോഗചികിത്സയും സഹായങ്ങളായിട്ട് ആ കുടുംബത്തിന് വാപ്പാൻ്റെ അഭാവത്തിൽ ജീവിക്കാനും പറ്റും. അങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. അതെ.
10: പിന്നെ നമ്മള് പിന്നെ അവിഹിത ബന്ധങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കേസുകളൊക്കെ അറ്റൻഡ് ചെയ്തു
9: വരാറുണ്ട്. അത് നോക്കൂ, അതിലൊക്കെ നമ്മളെപ്പോഴും നിയമത്തിന്റെ മാർഗം വഴികൾ പറഞ്ഞു കൊടുക്കും. ഒരാൾ പിടിക്കപ്പെട്ടാൽ അവൻ അടിയും ഒക്കെ ശിക്ഷയുണ്ടെങ്കിൽ അതിൽ പിന്നെ കോടതിക്ക് അവൻ ബോധ്യപ്പെടുകയാണ്, അവൻ നിരപരാധിയാണ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ അബദ്ധം പറ്റിയിട്ടുള്ളൂ എങ്കിൽ കോടതി സ്വാഭാവികമായിട്ടും കോടതിക്കും ഇവിടെ ഇസ്ലാമിക വ്യവസ്ഥ ശരിയത്ത് നിലവിലുള്ളതാണല്ലോ, മാപ്പ് കൊടുക്കും. അതേ സമയത്ത് ഇതുപോലെ ഖുർആൻ ക്ലാസ് പോയിട്ട് പിടിച്ചാലല്ലോ, അല്ലെങ്കിൽ ഒരു മതപ്രസംഗത്തിന് പോയപ്പോ പിടിച്ചാലല്ലോ, ജഡ്ജിമാരുണ്ട്. പിന്നെ എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, റമദാൻ വരുമ്പോ, പുതിയ വർഷം മുഹറം വരുമ്പോ, അമീർമാരെ കോടതി എന്നൊക്കെ അഫുവിൽ മാപ്പിലൊക്കെ പെടുത്തി എത്രയോ ആളുകളെ, വിദേശികളായ ആളുകളെ നാട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ശിക്ഷകൾ കുറച്ചിട്ടൊക്കെ കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ.
10: നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു സംസാരത്തിൽ നിന്നാണ് എനിക്കത് ചോദ്യമായിട്ട് വരുന്നത്. കാരണം നമ്മളിപ്പോ എന്നും ഇവിടെ പിന്നെ വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു കുറകാലത്തെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിലരൊക്കെ കയ്യും വീശിയിട്ടാണ് ഇവിടുന്ന് പോവാറ്. അത്തരം ഒരു പ്രവാസ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട ചില മര്യാദകളും ചില ശീലങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് അതൊന്ന് ചുരുക്കി വിവരിക്കാൻ പറ്റും?
9: അത് സത്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കൊറോണ വന്നു, ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ?
10: പ്രതീക്ഷിച്ചില്ല.
9: സ്വന്തം സഹോദരനെ കാണാൻ പറ്റൂല, കയ്യിന് ധരിക്കണം, മാസ്ക് ധരിക്കണം, ഇത് ലിക്വിഡ് പുരട്ടണം, എന്നിട്ട് സ്വന്തം വാപ്പ സുഖമില്ലാതെ കിടക്കുക, ഉമ്മ സുഖമില്ലാതെ കിടക്കുക, മക്കൾക്കും അല്ല ഭാര്യകൾക്കും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ,
10: മരിച്ചാലും
9: പറ്റാത്ത അവസ്ഥ. നമുക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്, ഒരു ദുരനുഭവം മയ്യത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെപ്പെട്ട എൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ മുജീബ് കായംകുളം, അദ്ദേഹമാണ് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ റിയാദുകാരുടെ ജോലി തരാം. മുസ്ലിം സഹോദരൻ്റെ കൊറോണ പിടിച്ച മയ്യത്ത് വാങ്ങി ഞങ്ങൾ ഇവിടെ കവറടക്കി. ഇന്ന് ഇന്നത്തെ ലോകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു മോശപ്പെട്ട അവസ്ഥ, അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന നിങ്ങളുടെ ഗുണങ്ങൾ അത് ഒരിക്കലും നിങ്ങൾ മരിക്കുന്നത് വരെ ഒരാളും എടുത്തു പറയില്ല. അദ്ദേഹത്തിന്റെ കഴിവിനെയോ സമൂഹത്തിനോ നാടിനോ നാട്ടുകാർക്കോ ലോകത്തിനോ ഉപയോഗപ്പെടുത്താനോ ഒരാളും ശ്രമിക്കൂല. നിങ്ങളോ ഞാനോ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ നൂല് വരും വലിയ റീത്തുമായിട്ട് വന്നിട്ട് പറയും, ഓ അയാൾ നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സേവനം ചെയ്ത ആളാണോ. പക്ഷേ കണ്ടാലൊന്ന് മിണ്ടാനോ, കാണുമ്പോൾ ഒന്ന് സലാം പറയാനോ, ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രശംസിക്കാനോ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ അഭിനന്ദിക്കാനോ ഇന്നത്തെ ലോകത്താരും ശ്രമിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ റീത്തും മരണത്തിന് ശേഷം കുറേ പൂവുകളുമായി വന്നിട്ട് പറയും പ്രശംസിക്കാൻ ആളുകൾ വന്നു. റസൂല് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നന്മയെ നമ്മൾ വർദ്ധിപ്പിക്കുക, നന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഈ സമ്പാദ്യം ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, 36 വർഷങ്ങൾക്ക് മുമ്പ് വെറും 500 റിയാലിന് വന്ന ഞാൻ, അന്നും ഇന്നും ഞാൻ കാണുന്ന ഒരു കാര്യം, 500 1500 15000 50000 റിയാൽ കിട്ടുന്നവനും ഒരുപോലെ ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് സൗദി
10: അറേബ്യ. അതൊരു പ്രത്യേകതയാണ്.
9: ഇവിടുത്തെ പൈസക്ക് ഒരു ബർക്കത്തുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലോകോത്തരമായ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യൻ പസഫിക്കറ്റും മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങളിലും ഇറാഖിലും ലിബിയയിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളുമായി സംവദിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ലത്തിഫ്ക, സൗദിയിലെ പൈസക്ക് ഒരു ബർക്കത്തുണ്ട് ഗൾഫിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പൊ അതുകൊണ്ട് സമ്പാദ്യശീലം നിർബന്ധമായിട്ട്.
10: അതിൻ്റെ ഒരു അനുഭവസ്ഥനാണല്ലോ ഞാൻ. ഞാൻ മറ്റുള്ള ഞാൻ പേരും അറിയുന്നില്ല, പക്ഷെ സൗദി അറേബ്യയിൽ വന്നപ്പോ എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് വളരെ വ്യത്യസ്തം
9: അതുണ്ടാവണം. അത് അതിൽ ശ്രദ്ധിക്കേണ്ട, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ, ഓൻ്റെ മാതാപിതാക്കളോ ഓൻ്റെ കുടുംബത്തിലുള്ള ചില ആളുകളോ അവനൊരു നല്ലൊരു അവയർനെസ്സും ഗൈഡൻസും കൊടുത്തുകൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നടത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. വീടില്ലെങ്കിൽ വീടുണ്ടാക്കാൻ, കല്യാണത്തിന് മുമ്പ് സമ്പാദിക്കാൻ, നിർബന്ധം. അതൊരു സാമൂഹ്യ ബാധ്യതയായിട്ട് ജബ്ബാർക്ക് ഞാനും പി സി റേഡിയോയുടെ ശ്രോതാക്കളും ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കൂടെയുള്ളവൻ, അടുത്തുള്ളവൻ, കാണുന്നവൻ, കൂടെ ജോലി ചെയ്യുന്നവൻ, എവിടുത്തുകാരനും ആയിക്കോട്ടെ, ഏത് ദേശക്കാരനോ ഭാഷക്കാരനും, അവനോടൊന്ന് നമ്മൾ ഒരു സൗഹൃദം സ്ഥാപിച്ച്, ഒരു പിന്നെ വ്യക്തിബന്ധം സ്ഥാപിച്ച്, ഒരു നിരന്തര ബന്ധം സ്ഥാപിച്ച്, ഒരു നല്ലൊരു സൗഹൃദം സ്ഥാപിച്ച് അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിൽ കടന്നു ചെന്ന് സമ്പാദ്യങ്ങളില്ലെങ്കിൽ അവനെ ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം, രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കിന് ഒരു സമ്പാദ്യശീലമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ ഏത്
10: പ്രവാസി
9: 100% ഏത് പ്രവാസിയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ ഞാൻ പറഞ്ഞ നിപ്പ വന്നപ്പോഴും 1st വെള്ളപ്പൊക്കം 2nd വെള്ളം പതറിപ്പോയവരാണ്. പക്ഷേ കേരളക്കരയെ പിടിച്ചു നിർത്താൻ പ്രവാസ ലോകം കാണിച്ച ധൈര്യതയുണ്ട്. ആ ദൈന്യതയുടെ മുഖത്ത് നിന്ന് ധീരമായി സംഭാവനകൾ പിരിച്ച് സദക്കയും അതിയും ഡൊണേഷനും സക്കാത്തും അയച്ചു കൊടുത്തുകൊണ്ട് കേരളക്കരയെ പിടിച്ചു നിർത്തിയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്ന ഒരുത്തിൻ്റെ രോഗചികിത്സക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡ്രസ്സോ യൂണിഫോമോ പുസ്തകങ്ങളോ വാങ്ങിക്കൊടുക്കാനോ ഫീസ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട് കെട്ടിമേയാനോ അല്ലെങ്കിൽ ഒരു പള്ളിയോ മദ്രസയോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ ഫുട്ബോൾ ഗ്രൗണ്ടോ ഉണ്ടാക്കാനോ ഒരു അഗതി അനാഥ മന്ദിരം ഉണ്ടാക്കാനോ എത്തിങ്ങാനുണ്ടാക്കാനോ സഹായിക്കാൻ അവനെ എപ്പോഴും സാധിക്കും. ചേർത്ത് പിടിച്ചാൽ അത് ഈ രീതിയിലൂടെ സാധിക്കുമെന്നത് നഗ്ന സത്യം തന്നെയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗൾഫും നമ്മുടെ നാടും. 100% തെളിവ്, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്നുമില്ലാത്തവനുണ്ടാവും, വീടുണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അതാണ് ഇതിന്റെ യഥാർത്ഥം.
10: പിന്നെ നമ്മൾ ഒരുപാട് ഏരിയകൾ കവർ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു പ്രാസംഗിക രംഗമല്ലാതെ കല, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖയിലൊക്കെ?
9: സത്യത്തിൽ മദ്രസയിൽ, തെച്ചിയിലെ മദ്രസയിൽ തംലീന തുലവ സാഹിത്യ സമാജം, ഇജ്ജത്ത് തുലവ സാഹിത്യ സമാജം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, പൊതുരംഗത്തേക്ക് വന്നപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കല്ലാനോട് സ്റ്റേഡിയത്തിൽ, പിന്നെ അവിടുത്തെ വലിയ സ്റ്റേഡിയത്തിൽ ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിന്റെ ഫുട്ബോൾ ടീമിന്റെ ടീം മാനേജറായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. കിനാലൂർ എസ്റ്റേറ്റിലെ വർക്കേഴ്സ് ക്ലബിന്റെ പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ മത്സരത്തിന് കൺവീനർ ആയിട്ടുണ്ട്. തെച്ചി വികസന സമിതി സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേവഗിരി കോളേജിൽ മഹാനായ

0: സംഘടനയുടെ നേതൃത്വത്തിലും പോലീസ് ഇന്ത്യയുടെ നേതൃത്വത്തിലും ഒക്കെ
1: ആ
0: സാമൂഹ്യ പ്രവർത്തകരെയും വളണ്ടിയർമാരെയും സേവിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും. പക്ഷേ പ്ലീസ് റേഡിയോയുടെ ശ്രോതാക്കളോടുള്ള അഭ്യർത്ഥന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ആയുഷ്കാലത്തെ ജീവിതത്തിനിടയിൽ നമുക്ക് ദൈവം തമ്പുരാൻ പടച്ചവൻ തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ നാളെ നമ്മുടെ ഖബർസ്ഥാനിൽ ഖബറിടത്തിൽ പ്രകാശം കിട്ടുന്ന കർമ്മങ്ങളായി, നാളെ പരലോകത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മഷറയിൽ ഒരു കാരുണ്യം കിട്ടുന്ന രേഖപ്പെടുത്തപ്പെട്ട കർമ്മങ്ങളായി ഇത് എത്തപ്പെടാൻ, എഴുതപ്പെടാൻ നിങ്ങളും നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ആഗ്രഹങ്ങളും മോഹങ്ങളുമായി നടക്കുന്ന കോടാനുകോടി ജനങ്ങളിൽ നിങ്ങളും ഞാനും അടക്കമുള്ള അടിമകളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. അത് ദുന്യവ്യായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നാടിനും നാട്ടുകാർക്കും പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീനിലെ ജനതക്കൊക്കെ വേണ്ടിയിട്ടുള്ള നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് ദുഖുലൂഫിൽ ജന്നത്തി ബിറഹ്മത്തില്ല, എൻ്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കർമ്മങ്ങൾ പാഴായി പോവാതെ ഹസനാത്ത് ലഭിക്കുന്ന കർമ്മങ്ങളായി കിട്ടാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, സച്ചരിതരായ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ, ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ, നല്ല അടിമകളുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മളെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അബ്ബനാ അബിനാമൻ അസുവാജിനാവ ദുരിയാത്തിനാ കുറത്താഴ്വജനാൻ മുത്തക്കിന് ഇമാമ എന്ന് കാരുണ്യത്തിന് പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ ഉമ്മത്തിന്റെ അടിമകളെയും പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: നമ്മൾ ഇനി കൂടുതലൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് ജനക്ഷേമത്തിലൂടെ നാം കേട്ടത്. ഗദ്ദാമ ഹൗസ് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക്
3: ആ വിഷയം നമ്മൾ കേട്ടു, മനസ്സിലാക്കി. ഇത് നമ്മൾ കേട്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല, എങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉപകാരപ്പെടുന്ന ആളുകളുണ്ടാവും. ജോലി ആഗ്രഹിച്ച് വിദേശത്തേക്ക് പോകുന്നവരും പോയവരും ഒക്കെയായ ആളുകൾ, അവർക്ക് ഈ പ്രോഗ്രാം നിങ്ങൾ നിർദ്ദേശിക്കാം.
2: ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രവാസികളെയാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ പങ്കെടുത്തത് ലത്തീഫ് തെച്ചി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
4: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പീസ് റേഡിയോ സ്നേഹക്കൂടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. കുടുംബങ്ങളിൽ കുളിർത്തനലായി സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം ഹാരിസ് ബിൻ സലീം ചേരുകയാണ്, കൂടെ താജുദ്ദീൻ സലാഹി.
2: അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിഷയമാണ് ഇന്ന് സ്നേഹക്കൂടിലൂടെ നാം ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ വിശേഷിച്ച് മുസ്ലിം കുടുംബ പശ്ചാത്തലങ്ങളിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും തിരിച്ചുവിടലുകൾക്കും സമാശ്വാസങ്ങൾക്കും കാരണമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അത് ഇപ്പോൾ കേൾക്കുന്നവരും ഇനി കേൾക്കേണ്ടവരുമായ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് അതിലെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു. ഇടവേളക്ക് ശേഷം നമ്മൾ സ്നേഹക്കൂട് ഇപ്പോൾ തുടർച്ചയായ എപ്പിസോഡുകൾ കഴിഞ്ഞ എല്ലാ ആഴ്ചകളിലും കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും വിഷയങ്ങളിൽ കൃത്യതയോടുകൂടെ സംസാരിക്കാനുമുള്ള തൗഫീഖിനു വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിന്ന് അസംതൃപ്തരായ കുറേ മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ തൃപ്തിയൊട്ടുമില്ലാതെ അങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെയേ എനിക്ക് പറ്റൂ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, ഇത് വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന, ഇത് വിധിയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ഒരു മുളം കയറിൽ തൂങ്ങിയാടുന്ന മൃതശരീരങ്ങളാകാതെ ജീവിക്കുന്ന കുറെ മനുഷ്യർ, അവരുടെ ചില പ്രതിനിധികൾ നമുക്ക് അയച്ച ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഭാര്യയെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭർത്താവുണ്ട്, ഭർത്താവിനെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭാര്യയുണ്ട്, ഉപ്പയെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്, മക്കളെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്. അങ്ങനെ അസംതൃപ്തിയുടെ കാരണം മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളാണ്. അത്തരം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് സ്നേഹക്കൂടിൻ്റെ ഒരു സവിശേഷത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരിസ് മൗലവി നമ്മളുടെ കൂടെ ഉണ്ട്. ആരിസ്ക, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ

0: കാര്യമാണ്, ഭാര്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. സ്വയംഭോഗം ഹറാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ഇണയിൽ നിന്ന് വിവാഹം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൗൺസിലർ പോയി കണ്ടു. അപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മെത്തേഡ്സ് എടുത്തുകൂടെ എന്നാണ്. സ്വയം സംതൃപ്തി കണ്ടെത്താനുള്ള വഴികൾ എടുത്തുകൂടെ, എനിക്കൊരു വിശ്വാസിയായി മരിക്കണം എന്നുണ്ട്, ഈ ഇത് നിഷിദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ആവശ്യമാണെങ്കിൽ നടക്കണമില്ല, ഞാൻ എന്ത് ചെയ്യുന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചോദ്യം.
1: അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മുഖപുര തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കും ഈ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുക എന്ന് പറയുമ്പോഴേ അത് വളരെ ധാരാളം പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്നറിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അവസ്ഥയെ നന്നാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കൂല. കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊക്കെ ഒരു ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കച്ചവടം ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ സംതൃപ്തർ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അത് ചേഞ്ച് ചെയ്യണ പറ്റി അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കണ പറ്റി ഒക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുമ്പോൾ പ്രശ്നം അതാണ്. രണ്ടാമത്തൊന്ന്, നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാണ് ചിന്തിക്കുക. അയാൾക്ക് ഉഷാറാണല്ലോ, അയാൾക്ക് ഉഷാർ, അയാളെ കച്ചവടം ഉഷാറാണ്, അയാളെ ഭാര്യ ഉഷാറാണ്, അയാളുടെ മക്കൾ ഉഷാറാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല, നമ്മുടെ ഭാര്യനെ ഇഷ്ടപ്പെടാൻ പറ്റൂല, നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടാൻ പറ്റൂല, അതേപോലെ തന്നെ നമ്മുടെ കച്ചവടത്തെ ഇഷ്ടപ്പെടാൻ പറ്റൂല. അപ്പൊ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയോ അവരോട് നമ്മളൊരു അറ്റാച്ച്മെന്റ് കാണിക്കുകയോ ഒന്നും ചെയ്യൂല. ഇത് സത്യം എന്താ വെച്ചാൽ ഈ ഒരു സംതൃപ്തിയില്ലായ്മ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. വല അഷ്റ ഇബു ഇലാ മാലം യഫുത്തമാൻ, ഭാവിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, ഭാവിയിൽ എന്ത് കാര്യം നമുക്ക് ആഗ്രഹിക്കാലോ, അത് ഞാനിങ്ങനെ ഭാവിയിൽ എന്താ എനിക്ക് കിട്ടുക, എന്താ എനിക്ക് കിട്ടുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കലില്ല. അതേപോലെ വല അബീത്തു അല മാഫാത്ത ഹസ്രാന, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ എന്താകാറില്ല, വിഷമിക്കാറില്ല. ഒരു മനുഷ്യന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും എന്ത് ചെയ്യാ, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ എത്ര ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. വരാൻ പോകുന്നത് എന്തോ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് കാണാമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ഏത് കുടുംബപരമായ പ്രശ്നങ്ങളെയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത് പിന്നെ സത്യത്തിൽ ഇതിലൊരു വളരെ വലിയൊരു അത്ഭുതം നമുക്ക് തോന്നണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുമല്ലോ, വിവാഹിതർക്കിടയിലുള്ള അവിഹിത ബന്ധങ്ങൾ. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ഒരു പയ്യൻ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹിതയായൊരു പെൺകുട്ടിയുമായിട്ട് അവൻ എന്ത് ചെയ്തു, പ്രേമമായി. അവൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനം വെച്ച് എന്താ വെച്ചാൽ അവർക്ക് വളരെ ഒരു പ്രതിസന്ധി വന്നു. കാരണം ഭർത്താവ് ഉള്ളൊരു പെൺകുട്ടിയാണല്ലോ, ഇവൻ വിവാഹം ഇതിനല്ല. അപ്പോൾ അവളെക്കാളൊരു വയസ്സ് കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ ബന്ധം തുടരാവോ എന്നൊക്കെയാണ് അവൻ്റെ സംശയം. അപ്പോൾ അവിടെ അവൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, പിന്നെ ഇവളും ഞാനും അടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം, പരിഗണന അതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ഞാനാണ് എന്തിനു കൊടുക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, അവള് എന്തല്ല അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ സംതൃപ്തനല്ലാത്തത് കൊണ്ടാണ് എന്തിനു വേറൊരാളെ തേടുന്നത്. പിന്നെ ഇവന്റെ അടുക്കുന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. സ്വാഭാവികമായിട്ട് ആ അദ്ദേഹം അടഞ്ഞു പോയി, പിന്നെ ആ ബന്ധങ്ങളില്ല. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞാല്, നമ്മുടെ ഭാര്യയെ വേറൊരാൾക്ക് എന്താകാമായിരുന്നു ഏറ്റവും നന്നായി സ്നേഹിക്കാനും പ്രേമിക്കാനും കൊണ്ടുനടക്കാനൊക്കെ പറ്റണേ, നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വേറൊരാളെ ഭാര്യയെ പറ്റുന്നുണ്ട്, ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ അത് സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളുടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഭാര്യയെ എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള നമ്മുടെ ഭർത്താവിനെ ഭാര്യയെ അത് ഏറ്റവും നന്നായി ഉപയോഗിച്ച് നമ്മൾ വളരെ സംതൃപ്തമായി മുന്നോട്ട് പോവുക എന്ന ഒരാഗ്രഹമാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഭാര്യനു പറ്റൂല, എൻ്റെ ഭർത്താവിന് പറ്റൂല, അയാൾ അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ്, ഇയാൾ ഇങ്ങനെ എല്ലാവർക്കും പറയാലോ, അതൊന്ന് മാറി. മനുഷ്യനല്ലേ, ഏത് മനുഷ്യനെയും ഏത് സ്വഭാവങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു എനിക്ക് അനുവദിച്ച് തന്ന ഈ ബന്ധത്തിൽ, ഈ ദാമ്പത്യത്തിൽ എൻ്റെ വൈകാരികതയും എൻ്റെ ലൈംഗികതയും എൻ്റെ മാനസിക സ്വസ്ഥതയും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കണം. അവരാണല്ലോ ഒരു കൗൺസിലർ എടുത്ത് വരുന്നത്, അവരാണ് പ്രശ്ന പരിഹാരമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കൗൺസിലർ പറയണം എന്തിനാ, ഒരു ഭാര്യയില്ലാത്ത ഒരാള് എങ്ങനെയാണോ അയാളുടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നത് അതേ വഴി തന്നെ സ്വീകരിച്ചുകൂടെ ഈ ഭാര്യ നിലനിർത്തിക്കൊണ്ടതാണ്. ഈ ഭാര്യയിലൂടെ അതെങ്ങനെ സാധ്യമാകും എന്നതിനുള്ള ഒരു വഴി
0: പറഞ്ഞുകൊടുക്കണില്ല
1: എന്നുള്ളതാണ് ഇവിടുത്തെ പരാജയം. അപ്പൊ ഇവിടെ വിവാഹിതനായ ഒരാൾ ഒരു സ്വയംഭോഗത്തിൽ അഭയം തേടേണ്ടി വരിക എന്ന് പറഞ്ഞ് അത് വളരെ അപകടകരമാണ്. അതിനുള്ള കാരണങ്ങൾ ഒന്ന്, വിവാഹത്തിന് മുമ്പ് മിക്കവാറും ആളുകൾ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നൊരു വഴിയാണെന്ത് മാസ്തർഭാഷ. അപ്പം എന്ത് ചെയ്യും, അത് വിവാഹം കഴിച്ചാലും അത് തുടരും. കാരണം പ്രകൃതി വിരുദ്ധമായ ചില ശീലങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹം കഴിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് മടങ്ങി വരാൻ ബുദ്ധിമുട്ടായിത്തീരുന്നുള്ളതാണ്. അത് ഒരു കാരണമാകും. രണ്ടാമത്തൊരു കാരണം, സ്വാഭാവികമായും ഒരു പക്ഷേ അയാൾ വിവാഹം കഴിക്കുന്നതോട് ചിലപ്പോൾ അതിന്ന് വിരമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിവാഹം പരാജയപ്പെടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ ലൈംഗികതയുടെ പൂർണ്ണത അത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരമായ വഴിക്ക് വഹലക്കനാക്കും അസ്വാജ്, അത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആണും പെണ്ണും ഇണകളായി ജീവിക്കാവുന്ന ഒരു, അതുകൊണ്ട് 100% വിജയകരമായ ആഹ്ലാദകരമായ ആസ്വാദകരമായ സെക്സ് നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഭാര്യമാരെന്ന് കിട്ടുള്ളൂ, വേറൊരു പെണ്ണൊന്നും കിട്ടൂല. കാരണം ഒരു കുറ്റബോധമല്ലാതെ മനസ്സംതൃപ്തിയോടുകൂടെ പൂർണ്ണമായും അങ്ങേയറ്റത്തെ ഹൃദയ ബന്ധത്തോടെയും സ്നേഹത്തോടെയും കൂടെ ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത് വിവാഹത്തിലൂടെ മാത്രം. അപ്പൊ എവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലാണ് ലൈംഗികതയുടെ പൂർണ്ണ സംതൃപ്തി എന്നതിലേക്ക് എല്ലാവരും തിരിച്ചു വരേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി, അതെൻ്റെ ഭാര്യയോട് ഞാൻ ചെയ്യുന്നൊരു ചതിയാണ്, എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നൊരു ചതിയാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹു ഇതിനെല്ലാം സാക്ഷിയാണെന്ന് ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തീർത്തും ഇല്ല അല അസുവാജി എന്ന് പറഞ്ഞ ഭാര്യമാരിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് എന്താണ് അഭിഹിതങ്ങളിലും ഇതിലൊന്നും കിട്ടാത്ത ഒരു സുഖവും ആനന്ദവും ഇതിൽ നിന്ന് കിട്ടിത്തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം.
0: അതെ, ഇതിൽ ഈ ഇങ്ങനെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ അവരുടെ അടുത്ത് സാധാരണ കാണാൻ സാധ്യതയുള്ള ഫോൾട്ടുകൾ എന്താണ്?
1: അതായത്
0: ഇപ്പം ഇപ്പോ ഇയാൾക്കിത് ഇങ്ങനത്തെ ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കോമൺ ആയി പൊതുവെ ഇപ്പൊ നമ്മൾ ഇങ്ങനെടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസിന്റെ ഒക്കെ ഒരു പശ്ചാത്തലങ്ങൾ എടുത്തു നോക്കുമ്പോ അങ്ങനത്തെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചായിരുന്നു കുറെ ഏരിയ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ അതെ, അതിപ്പോ എന്താണെന്നറിയോ, നമ്മളിപ്പോ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സെക്സ് എന്നുള്ളത് സ്നേഹവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് എന്താണ് യജിരുദു അഹദുക്കും, നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഇമ്രാത്തൻ ഭാര്യയെ നിങ്ങൾ അടിക്കുന്നു എന്നാണ് ജൽദിൽ അടിമയെ അടിക്കുന്ന പോലെ നിങ്ങൾ അടിക്കും, എന്നിട്ട് സുമ യുജാമിഹ അവളുമായി. അത് നബി സലാസ്മയുടെ ആ ഒരു പ്രയോഗം, ആ ഹദീസ് അതൊരു വല്ലാത്തൊരു ഹദീസാണ്. അതായത് അടിമയെ തല്ലുന്നത് പോലെ ഭാര്യയെ തല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, തികച്ചും വൈരുദ്ധ്യമല്ലേ? കാരണം ശരിക്കും ഖുർആന്റെ പ്രയോഗപ്രകാരം എന്താ വെച്ചാൽ, സ്നേഹം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഭാര്യയെ പൊതിയുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഒരു ഒരു സെക്സിൽ നടക്കുന്നത്. അപ്പോ നമ്മുടെ മനസ്സും ശരീരവും ഒരാളെ സ്നേഹത്തോടുകൂടെ പൊതിയുമ്പോൾ നടക്കുന്നതാണെന്ത് ഈ ലൈംഗികതയെങ്കിൽ, അത് നല്ല മാനസിക ബന്ധവും നല്ല ആഹ്ലാദകരമായ ജീവിതവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കുള്ളൂ. ഇന്നിപ്പോ കുറെ ആളുകൾ എങ്ങനെയെന്ന് വെച്ചാല് പോൺ സൈറ്റുകൾ അതേപോലെ തന്നെ കാണുന്ന സ്ഥലത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിൽ വെച്ച് അത് നിർവഹിക്കാനുള്ള ഒരു ഇടമായി മാത്രം. അതുകൊണ്ട് അവർ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യയുടെ സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ല, നല്ല സംസാരങ്ങൾ നടക്കുന്നില്ല, അവർ തമ്മിൽ ആകർഷണീയമായ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവുന്നില്ല, തമാശകൾ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായിട്ടാണ് മിക്കവാറും ഇന്ന് ദാമ്പത്യ ജീവിതത്തിലെ സെക്സ് എന്ന് പറഞ്ഞത്. ശരിക്കും അതല്ല വേണ്ടത്. വളരെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന ആള്, ഈ ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസിക ശാരീരിക ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒന്നായി സെക്സിനെ വരുത്താതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. ഇന്ന് വളരെ അപകടകരമാണ്. കാരണം മറ്റുള്ളത് പലതും കണ്ട് അതിൽ പ്രചോദിതനായി എന്തു ചെയ്യുക, അതിൻ്റെ കേവല നിർവഹണത്തിന് വേണ്ടി മാത്രം എന്തു ചെയ്യണം, അവിടെ അയാളുടെ മനസ്സിൽ അയാളുടെ ഭാര്യ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു സ്ത്രീ എന്താവില്ല, സംതൃപ്തയാവില്ല. അവൾക്ക് ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആസ്വാദനം ലഭിക്കില്ല. അങ്ങനെ വരുമ്പോഴാണത് വഴിതെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടാവുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ കിട്ടാത്ത സംതൃപ്തിയാണ് വേറെ തേടിപ്പോകുന്നത്. ഇപ്പം ശരിക്കൊരു ധാർമ്മികമായ വിശുദ്ധമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ശരിയായ ലൈംഗികത സാധ്യമാകൂന്നാണ് മനസ്സിലാവും.
0: ഇതിൽ പിന്നെ കുറച്ച് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഐസ്കാക്കും എനിക്കൊക്കെ അറിയണ കോമൺ ആയ ഒരാള്, അയാള് ഇതേപോലത്തെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാവുന്ന അത്ര ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. അയാളുടെ പ്രശ്നം കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കുടുംബജീവിതം ഉണ്ട്. ആ കുടുംബജീവിതത്തിൽ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും അയാൾക്ക് ഒരു പൂർത്തീകരണം കിട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം നന്നായി പാട്ട് കേൾക്കുന്ന ആളാണ്, പാട്ട് കേൾക്കുന്ന ആളാണ്. ചോദിച്ചു, നിങ്ങൾ സംഗീതം നന്നായിട്ട് കേൾക്കല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, സംഗീതം കേൾക്കുമ്പോൾ പൊതുവെ പ്രണയഗാനങ്ങളാണ് ഇയാൾ കേൾക്കുക, പിന്നെ പോൺ വീഡിയോകൾ കാണും, അയാളുടെ ഓഫീസിലുള്ള സ്ത്രീകളായിട്ട് നന്നായി മിംഗിൾ ചെയ്യും. അതേപോലെ തന്നെ അയാൾ ഈ പിന്നെ എല്ലാവരും ഒഴിവാക്കിയ സാധനമാണ് ഈ മാസികകളൊക്കെ. ഈ മാസികകളൊക്കെ പൊതുവെ അവർ മറിച്ചു നോക്കും. ഞാൻ മറിച്ചു നോക്കാറുണ്ട് വായനശാലയിൽ പോകുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഒരു ചായ അടിച്ചു, പിന്നെ വേറൊരു കടി കയറി കുറച്ച് ചോറ് കഴിച്ചു, ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിൽ ചെന്നാൽ വീട്ടിലെ എത്ര നല്ല ഫുഡാണെങ്കിലും ആ ഫുഡ് ഫീൽ ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ എന്ത് കഴിവിനും കാഴ്ചക്ക് ഒരു ലിമിറ്റുള്ള പോലെ, കേൾവിക്കർ ലിമിറ്റുള്ള പോലെ, ലൈംഗികതയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം, ആ ഡാറ്റ യൂസ് ചെയ്തതിന്റെ ശേഷമാണ് എന്ത് ചെയ്യണത്, നമ്മളൊരു പുതിയ കാലത്തിന്റെ ഭാഷ പറയണമെങ്കിൽ വരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ?
1: അത് തീർച്ചയായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ മുന്നിൽ ഇഷ്ടംപോലെ അവസരങ്ങളാണല്ലോ. ആ അവസരങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഫോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പോൺ സൈറ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമല്ലേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന ഒരാൾക്ക് ഒരിക്കലും എന്തു ചെയ്യില്ല, വൈഫിലേക്കൊരു ആവശ്യം വരൂല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാൻ, ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞേ, വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ എന്തുള്ളൂ ശരിയായൊരു കുടുംബവും ദാമ്പത്യവും ഉണ്ടായിത്തീരൂ എന്നുള്ളത് തന്നെയാണ് വസ്തുത. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പല നിലക്കുള്ള ലൈംഗികമായ പ്രചോദനങ്ങളും ഉണ്ടാകും. ആ പ്രചോദനങ്ങളൊന്നും ഫോക്കസ് ചെയ്യണത് ആരിലല്ല, നമ്മുടെ ഭാര്യയിലല്ലോ. നിറച്ച് ഭാര്യയോടുള്ള ബന്ധത്തിൽ നിന്നും ഭാര്യയോടുള്ള സംസാരങ്ങളിൽ നിന്നും ഭാര്യയെ കാണുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രചോദനങ്ങൾ മാത്രമേ അവളിലേക്ക് എത്തൂ. നമുക്കിപ്പോ ഒരാൾ പിന്നെ ഇതേമാതിരി പാട്ട് കേൾക്കാരിച്ചു, നിങ്ങൾ മ്യൂസിക് കേൾക്കുക, മ്യൂസിക് കേൾക്കുമ്പോൾ അത് ചിത്രീകരിക്കപ്പെടുന്ന ഒന്നും നമ്മുടെ ഭാര്യയല്ലല്ലോ. നമ്മൾ കാണുന്ന ഈ വീഡിയോസിൽ കാണുന്ന സ്ത്രീ നമ്മുടെ ഭാര്യയല്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീ ഏറ്റവും അണിഞ്ഞൊരുങ്ങി അവളുടെ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ സംസാരവും ഒക്കെ ഭർത്താവിൽ കേന്ദ്രീകരിച്ചിട്ട് അവരെന്ത് ചെയ്യണം, പരസ്പരം ആകർഷിക്കാവുന്ന പ്രചോദനങ്ങളായി നമ്മുടെ ലൈംഗികമായ മറ്റു പ്രവർത്തനങ്ങൾ വരണം. അതൊക്കെ നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് വഴിവിട്ട് പോയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് സെക്സിലേക്ക് അല്ലെങ്കിൽ ഈ ബന്ധത്തിലേക്ക് ഭാര്യയിലേക്ക് വരിക എന്നുള്ളത് സാധ്യം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കണ്ട് അവരുടെ ഡ്രസ്സും ആസ്വാദനങ്ങളും പെരുമാറ്റങ്ങളിലൊക്കെ ആകർഷിക്കപ്പെട്ട് എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾ തന്നെ ഉണ്ടായി വരണം. മറ്റേ പുറത്തുള്ള പ്രചോദനങ്ങളൊന്നും എന്താവില്ല. ഇപ്പൊ ചില കൗൺസിലേഴ്സൊക്കെ മുമ്പൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണെന്ത്, ഇപ്പൊ ചില സെക്സിന് താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, പോൺ വീഡിയോസ് കാണാൻ അവർ പറയും. അത് കണ്ടാൽ അപ്പൊ അത് കാണുന്നതിലൂടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അയാൾ എന്ത് ചെയ്യുന്നില്ല, ഭാര്യയിലൂടെയുള്ള ഒരു സംതൃപ്തിയിലേക്ക് എത്തണില്ലല്ലോ. അത് വേറൊരു ലോകമല്ലേ, വേറെ പ്രവൃത്തിയല്ലേ. അപ്പൊ അതാണ് അതിലേക്ക് സംഭവിക്കുന്നത്.
0: പിന്നെ ഇതില് രോഗ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, പ്രായത്തിന്റെ ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
1: അതൊക്കെ പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോ ഒരു സ്നേഹക്കൂടിന്റെ പശ്ചാത്തലത്തിൽ കുടുംബങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചില പരിമിതികൾ ഉണ്ടല്ലോ. അതിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അപൂർണതകളുള്ളതാണ്. നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ എത്ര എന്തൊക്കെ ജീവിതമായ സാഹചര്യങ്ങൾ നമുക്ക് അപൂർണം. ഈ അപൂർണത എല്ലാ വിഷയത്തിലുമുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് എന്ത്, പിന്നെ ഒരു നല്ലൊരു കൊട്ടാര സമ്മാനമായ വീട് കാണുമ്പോൾ ഓ എന്തൊരു ആഹ്ലാദമാണ് ആ വീട്ടിൽ നിന്ന്, നമ്മുടെ വീടിൻ്റെ സന്തോഷം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സങ്കല്പമാണ് എന്ത്, അയാളും ഭാര്യയും അത്രയും. നമ്മളതിൻ്റെ ഒരു സ്വകാര്യതകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും ഉണ്ട് പരിമിതി. ഈ പരിമിതികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പോൺ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് എന്ത് നമ്മൾ ഫിസിക്കലി അയാൾക്ക് എന്തൊരു കാര്യമാണ് കിട്ടുന്നത്, വെറും കാഴ്ച കൊണ്ടല്ലേ കിട്ടണുള്ളൂ.
0: അപ്പൊ
1: ഞാൻ പറഞ്ഞു, സെക്സ് എന്ന് പറയുമ്പോൾ വെറും ശാരീരിക ബന്ധങ്ങളിൽ പരിമിതപ്പെടുത്തേണ്ട, ഞാൻ പറഞ്ഞു വിശാലമായ തലങ്ങളുണ്ട്. ഒരു ആർത്തവത്തിന്റെ സമയത്ത് പോലും എന്താണ് ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം ഇസ്ലാം അനുവദിച്ചത് എന്തുകൊണ്ടാണ്? അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരു ലൈംഗികത പൂർണ്ണമായി തടസ്സപ്പെടുത്തപ്പെടുന്നില്ല. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, അവിടെയൊക്കെ ഈ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്സിന് വേറൊരു തലമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇനി അതല്ല വേറൊരു വിവാഹത്തിന്റെ സാധ്യതകളോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷെ അതൊക്കെ നിസ്സാരമായ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാകുമ്പോൾ നമ്മുടെ ഭദ്രമായൊരു കുടുംബം, സമാധാനപരമായ അന്തരീക്ഷം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്ന് മാത്രമുള്ള കാര്യം.
0: ഓക്കെ, ഈ ഏരിയ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അരിസ്ക പറഞ്ഞ ലാസ്റ്റ് ഒരു പോയിന്റ് ഒന്നുകൂടി ഒന്ന് ഞാൻ ഒന്ന് ക്ലിയർ ആക്കുകയാണ്. അതായത് പൊതുവേ ഒരു സംതൃപ്തി കുറവ് തോന്നിയ അപ്പം പുരുഷന്മാർ ചെയ്യുന്ന ഒരു വർക്കാണെന്ത്, അടുത്തൊരു വിവാഹം അന്വേഷണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളടുത്ത് ഒരാൾക്കത് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് പരമാവധി ചിന്തിക്കാവുന്നത് എപ്പോഴാണ് എന്നത് നമുക്കൊന്ന് പറയാലോ?
1: അതെ, നമ്മളെന്താ അറിയോ, അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു മറ്റൊന്നായിക്കൂടെ എന്നൊരാഗ്രഹം നിലനിൽക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ മാർഗത്തിലൂടെ, വിവാഹത്തിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പൊ പൊതുവേ ഇപ്പം എന്താ വെച്ചാൽ, രണ്ടാമതൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത പുരുഷന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കോളന്നില്ല.
0: ഇപ്പൊ
1: എല്ലാവരും കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാണ്? അവിടെ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ടാണ്. അത് പ്രധാന സംഗതി. ഇപ്പൊ ഒന്നാമത്തൊരു കല്യാണം കഴിക്കാൻ തന്നെ പറഞ്ഞത് മൈസത്താ മിൻകുബുൽ ബാത്താന്ന് പറഞ്ഞില്ല, ഇതിനകത്ത് പറയണു എന്തായാലും ഒരു വിവാഹം വേണ്ടേ, എന്നാ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാൽ പോരാ, ആ കല്യാണം കഴിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, അതിന് ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, അയാളൊരു ജീവിതത്തെ തേടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മൂന്ന് ജീവിതങ്ങളാണ്. അയാൾക്ക് ജീവിതമല്ല, അയാൾ ആദ്യത്തെ ഭാര്യയ്ക്ക് ജീവിതമല്ല, രണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് എന്തിനാണ് മുതിരുന്നതെന്ന് അപ്പോഴാണ് പണ്ഡിതന്മാർ പറയണത്. എന്താണ് അപ്പോൾ ശാന്തമായൊരു കുടുംബാന്തരീക്ഷത്തിന് തകരാറ് വരിക, കുട്ടികളുടെയൊക്കെ മാനസിക നിലകൾ തെറ്റുക, കുടുംബഭദ്രത തകർക്കുക, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാനീ മനസ്സിലാക്കിയെടുത്തോളം, ഈ പോണ ആളുകളൊക്കെ എന്താ വെച്ചാൽ, നേരത്തെ അവൾ പറഞ്ഞ പോലെ തൻ്റെ കയ്യിലുള്ളതിൻ്റെ സംതൃപ്തിയും അനുഭവവും ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തവരാണ് പലപ്പോഴും തേടുന്നത്. അവിടെ ഒന്ന് വിജയിക്കാത്ത ആൾക്ക് രണ്ടാമത്തെ ഒന്ന് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ
0: ഒരുറപ്പില്ല.
1: നമ്മളൊരു കച്ചവടം പരാജയപ്പെടുമ്പോൾ അതിനെങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വേറൊരു കച്ചവടം, പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാന്ന് വിചാരിക്കുമ്പോൾ രണ്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ല അയാൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില പരിമിതികളുണ്ട്. അതല്ല എന്നാൽ അപൂർവമായിട്ടൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്ന് അതിനുള്ള എല്ലാ ചുറ്റുപാടുകളുമുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള സ്ത്രീകൾക്കറിയൊരു സ്വകാര്യം, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവരെന്നെ എന്ത് ചെയ്യും, ഒരു മൗനം എന്ന നിലക്ക് അവർ ചിലപ്പോൾ അനുവാദം കൊടുക്കുന്ന കേസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വിജയിച്ച് പോകുന്ന ഇഷ്ടംപോലെ സംഗതികളുണ്ട്. പക്ഷേ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നാണ്
0: മനസ്സിലാക്കുന്നത്. നമ്മളിനി തിരിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഭർത്താവ് തുടർച്ചയായി സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്ത്രീ ദീനിയായ നല്ല ബോധ്യങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ശേഷം അവരവരുടെ കണ്ണിനെയും മനസ്സിനെയൊക്കെ ഒരുപാട് നിയന്ത്രിച്ച് നല്ല വൃത്തിക്ക് പോവാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്നു എന്നല്ലാതെ ഈ സ്മെല്ലും സംഗതിയും വെച്ചിട്ട് ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ കിട്ടണില്ല. അപ്പം ഇസ്ലാമിൽ എല്ലാറ്റിനും റെമഡി ഉണ്ട്, എനിക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നാണ്, പരിഹാരം ഉണ്ടോ എന്നാണ് അവരെ ക്വസ്റ്റ്യൻ. തിരിച്ച് നമ്മൾ പുരുഷന്റെ കാര്യമാണ് പൊതുവെ ഇപ്പം ഡിസ്കസ് ചെയ്തത്, തിരിച്ച് സ്ത്രീ അനുഭവിക്കണ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം, പുരുഷന്മാരോട് എന്ത് പറയണം?
1: എന്താച്ചാല് പിന്നെ നമ്മൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ രണ്ടാളും കൂടെ വിചാരിച്ചാലല്ലേ അത് വിജയിച്ച് പോവുള്ളൂ.
0: അതെ.
1: അപ്പൊ പലപ്പോഴും ഈ പുരുഷന്മാർ ഈ സ്ത്രീകളെ തീരെ കൺസിഡർ ചെയ്യലില്ല, അതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ജീവിത സമീപനമാണ് പുരുഷ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവൾ
0: വിട്ടുപോകുള്ളൂ.
1: ആ ഒരു ബന്ധത്തെ ചൂഷണം ചെയ്ത് തികച്ചും അതായത് അവൾക്കൊരു ഭർത്താവില്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം പോലും ഭർത്താവ് ഉണ്ടായിട്ട് കിട്ടാത്ത അവസ്ഥയിൽ നിറയിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, അയാളെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും ഇഷ്ടപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നിരുത്തരവാദം. അതായത് ഇപ്പം ഈ പുകവലി, അതേപോലെ തന്നെ ഈ ഒരു വൃത്തികെട്ട സ്മെല്ല്, അതേപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ, ഭാര്യമാരുടെ അസുഖത്തെക്കുറിച്ചോ അവരുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അത്തരം ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, അവരൊക്കെ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അതൊരു മറ്റൊരു നമുക്കിപ്പോൾ മറ്റൊരവസരം മുന്നിലുണ്ടെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെ മറ്റൊരവസരമില്ലല്ലോ. ഒരു സ്ത്രീക്ക് എന്തായിരുന്നാലും രണ്ട് ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്തി കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ ക്രൂരതയാണെന്ന് ആലോചിക്കും നിങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അമ്മോഷൻ എന്തോ എന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എന്ത് ചോദിച്ചാൽ, ഒരു വളരെ ഒരു വയലന്റ് ആയൊരു അവസ്ഥ, ശ്വാസം കിട്ടാതെയായി, വീണ് പെടഞ്ഞ് വായി നിൽക്കുന്ന ഒരേയും പതിയും വന്ന് മണിക്കൂറുകളോളം മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൾ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് വളരെ വൈകിയാണ് അവൾക്ക് ഒരു ശരിയായ നില പ്രാപിച്ചത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒരു സ്വരം കൊടുക്കണില്ലേ, അവളെ വീട്ടിൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റണില്ല. ഭർത്താവ് ഇഷ്ടമുള്ള ആൾ തന്നെയാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, വാപ്പൻ്റെയും ഉമ്മൻ്റെയും വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളാകുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണില്ല, അതിനെ സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ എന്ത് ചെയ്യുന്നുള്ള നിസ്സഹായം. അപ്പം ഇതിങ്ങനെ സഹിച്ച് സഹിച്ച് സഹിച്ച് ഒരു 10-15 കൊല്ലം ജീവിച്ചിട്ട് അവസാനം എന്താ വെച്ചാൽ ഇതിനെ സഹിക്കെട്ട് തകരുകയാണ്, അപ്പം ഉണ്ടാവണ ഒരു സൈക്യാട്രിക് അവസ്ഥയാണത്. അപ്പം നമ്മൾ ആ ഒരു ഭയാനകത ആ വീട്ടിൽ അതിന് സാക്ഷിയായ ഒരാൾ വിശദീകരിക്കുമ്പോൾ അത് ഭയങ്കര ഭീകരം. ഇങ്ങനത്തെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. അപ്പം ഈ സ്ത്രീയുടെയൊക്കെ അവസ്ഥ വെച്ചാൽ നമ്മൾ പുരുഷന്മാരെ ശരിക്കും അവരെ നമ്മൾ ബോധവൽക്കരിക്കണം. അനേകം ജീവിതങ്ങളെ ഇതേപോലെ ബന്ധനസ്ഥരാക്കി അവർക്ക് ജീവിക്കാനും അനുവദിക്കല തറുഹക്കലുമാല്ലക്കാറല്ലേ, കെട്ടിടുന്ന ഒരു അവസ്ഥ തന്നെ വളരെ ഭയാനകല്ലേ. ഞാൻ ആലോചിക്കും ഈ സ്ത്രീകളൊക്കെ ഒരു സ്ത്രീനെ ഒരു പുരുഷന് നൽകുമ്പോൾ ഇത്രയും വലിയ കരാറും കാര്യമൊക്കെ പടച്ചോൻ സ്വീകരിച്ചത്, ആ കരാറിനൊക്കെ എന്തു വിലയാണ് ഇവർ കൊടുക്കുന്നത്? അതൊക്കെ ഭയങ്കര കരാറല്ലേ അത്. ഇതൊരു വാപ്പൻ്റെ ഉമ്മൻ്റെയും അടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിനേക്കാളും നല്ലൊരു ലൈഫ് ഞാൻ കൊടുത്തോളാം എന്നിട്ട് നമ്മുടെ കാർക്ക് കയറ്റാൻ കൊണ്ടുപോകല്ലേ ചെയ്യണത്? എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഇടുന്ന ഈ ഒരവസ്ഥ എത്ര ഭയാനകമാണ്. തികച്ചും നമ്മൾ ഈ വിഷയത്തിൽ ശരിക്കും നമ്മൾ ഇടപെട്ട് എന്ത് ചെയ്യണം, ബോധവൽക്കരണങ്ങൾ നൽകി അത് അങ്ങനത്തെ ആളുകളെ നമ്മളത് ശരിക്ക് ഇടപെട്ട് ശരിയാക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം മരണം വരെ എന്ത് ചെയ്യും, ഒന്നും അനുഭവിക്കാതെ അവസാനിക്കുന്ന ഒരവസ്ഥ.
0: ഈ സഹിക്കാന്ന് പറയുന്ന സാധനമുണ്ട്,
1: അതെ അതെ,
0: അതിന്റെ ലെവൽ എത്ര വരെയാണ്? അതിപ്പോ ഒന്നുകൂടി ഇതിൽ പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന കേസിൽ ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നറിയുന്ന, ഒരിക്കലും ഭർത്താവ് തുറക്കാത്ത ഒരു ഷെൽഫിന്റെ ഡോറ് തുറന്ന് അതിൽ നിന്ന് ആ സ്ത്രീയുടെ കത്തുകളും ഫോട്ടോയും കിട്ടിയ ഒരു ഒരു സ്ത്രീ, അവരിപ്പോഴും എന്ത് ചെയ്യുന്നു, 100% ആ ഭർത്താവിന്റെ കൂടെ സഹിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സഹിച്ച് ജീവിക്കുന്നു. എന്നും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടി പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ. അപ്പം നമ്മളിപ്പം പി ശ്രീഡോയിലോട് വിളിച്ച് പറഞ്ഞിട്ട് അയാൾ കള്ളുടിച്ച് വീണ് കിടക്കുന്ന സമയത്ത് അയാളെ പൊറുക്കിയെടുത്ത്, നമ്മുടെ യൂത്തിൻ്റെ പ്രവർത്തകർ പൊറുക്കിയെടുത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി ഒക്കെ ട്രീറ്റ്മെന്റ്. ഈ സ്ത്രീ അധ്വാനിച്ച് പൈസ 21,000 രൂപ കൊടുത്ത് അയാളെ ശരിയാക്കി എടുക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. സഹിച്ച് ഇപ്പോഴും പോവുകയാണ്, ഒരു മാറ്റമല്ല. ഇപ്പൊ ഈ സഹനത്തിന്റെ ഒരു തോത് എത്രയാണെന്നുള്ളതാണ്.
1: ഇത് സത്യത്തിൽ സംഭവിക്കണം എന്താന്ന് വിചാരിച്ചാല്, ഒന്ന് അവരുടെ പ്രതീക്ഷകളാണ്. എന്തു ചെയ്യും, അയാള് ശരിയാവും, അയാള് ശരിയാവും. അങ്ങനെയാണ് ഈ മദ്യപാന്മാരുടെ ഭാര്യമാര് നിലനിൽക്കണം. അയാൾ മാറും, അയാള് ശരിയാവും. ഇപ്പൊ നമ്മളൊരു വ്യക്തിനെ ഇഷ്ടപ്പെട്ട് പോവാണല്ലോ. അപ്പൊ ആ ഇഷ്ടപ്പെട്ട് പോകുമ്പോ എന്ത് ചെയ്യുക, അയാൾ എന്ത് ക്രൂരതകൾ ചെയ്താലും ഇവരുടെ സ്നേഹം അവരിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അയാൾ ശരിയാവും, ശരിയാവും എന്ന് പറഞ്ഞ പ്രതീക്ഷിച്ചിങ്ങാട് കാത്തിരിക്കാൻ. അവരാണ് പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ ആൾക്കാരത്ത് നിന്ന് പോകണത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാല് എന്തായാലും വേർപിരിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും,
0: ഒറ്റപ്പെടും.
1: അപ്പൊ എന്താ വെച്ചാൽ, പൊതുവെ ഇപ്പോ എന്ത് ചെയ്യാ, അവനവന്റെ ജീവിതം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവിക്കാണ്. കാരണം വീട്ടിൽ പോകാൻ പറ്റില്ല. ഇന്നിപ്പോ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒരു വാടകയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവര്. മക്കളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അപ്പൊ ഭർത്താവ് എന്താണ്, എല്ലാത്തിലും എന്തൊക്കെ ഈ ലോകത്ത് അധാർമികത ഉണ്ട് അതൊക്കെ ഉണ്ട്. അയാൾക്ക് അവിശ്വാസമുണ്ട്, നിരീശ്വരത്വമുണ്ട്, മദ്യപാനമുണ്ട്. അപ്പൊ അയാളിപ്പോ വേർപെടുത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ജീവിക്കണം. പക്ഷെ അവർക്ക് വീടില്ല, വാടകയിലാണ്. ഇനിയിപ്പോ അയാൾ കൊടുത്ത വാടക അവസാനിച്ചാൽ ഇനി ആര് വാടക കൊടുക്കും, ഇനി എവിടെ പോകും, മക്കൾ എന്ത് ചെയ്യും, വേറെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താന്ന് വിചാരിച്ചാൽ, ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ സഹിക്കല്ലാതെ വേറെ നിവർത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ ചില പ്രതീക്ഷകളെ കൊണ്ട് അവരാരും തകർന്നു പോകുന്നില്ല. അവരെന്തിൻ്റെ കുട്ടി വലുതായ ശരിയായിക്കോളും, അങ്ങനെയുള്ള ചില ഹോപ്പ് ഉണ്ടല്ലോ, ആ ഹോപ്പ് കൊണ്ടാണ് ഇവർക്ക് ഇത് സഹിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞത് ഒരിക്കലും സഹിക്കാൻ പറ്റും. അതായത് ഒരു പെണ്ണിനും ഭർത്താവിൻ്റെ അവിഹിതങ്ങളിൽ സഹിക്കാൻ പറ്റും. കാരണം ആ സമയം അത് വന്നാൽ മിക്കവാറും ആളുകൾ തകരും. ഞാൻ ഇനി നിൽക്കുന്നില്ല, പോവുകയാണെന്ന് പറയും. എന്നിട്ടും നമ്മൾ ആ സ്ത്രീകളുടെ ഒരു മനസ്സ് കാണണം. ഞാൻ അങ്ങനെ പോയാൽ എന്തിന് പോയി എന്ന് ചോദിക്കും. അപ്പൊ അവിഹിതമാണെന്ന് അറിഞ്ഞാൽ ഇയാളുടെ മാനം പോകും, അതുകൊണ്ട് പോണില്ല. അതുകൊണ്ട് അവസാനം പോലും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും അയാളുടെ അഭിമാനത്തിന്, ഇപ്പൊ ഒരു സ്ത്രീ കഴിഞ്ഞ പറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്തിനു പോയി എന്ന് ഇവിടെ ചോദ്യം വരും. അപ്പൊ എനിക്കത് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ കുറ്റകാരിയാവും. അപ്പൊ ഞാൻ എന്ത് പറയേണ്ടി വരും, അയാളുടെ അവിഹിതങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. പറയുമ്പോൾ അയാളുടെ അഭിമാനം പോയാൽ പ്രശ്നം എന്താണ്, എന്റെ കുട്ടികളുടെ അഭിമാനം പോകും. അയാളുടെ അഭിമാനം പോകുമ്പോൾ എന്റെ കുട്ടികളുടെ അഭിമാനം പോകും. അപ്പൊ എന്തൊക്കെ നോക്കണം, ഇതൊക്കെ നോക്കിയിട്ടാണ്, ചില തെറ്റായ പ്രതീക്ഷകളും വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഈ സ്ത്രീകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പഠിച്ചോണ്ട് പറയുന്നത്, മർദ്ദിതന്റെ പ്രാർത്ഥന ഇവരൊക്കെ പേടിക്കും. കാരണം അവർക്ക് വാപ്പനോടും വേണം പറയാൻ പറ്റൂല, ഭർത്താവിനോട് എന്തായാലും പറയാൻ പറ്റൂ, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റൂ, കുട്ടികളോട് പറയാൻ പറ്റൂല. അപ്പോൾ അവരാരോട് പറയും, പഠിച്ചോളൂ. ഒരുപക്ഷെ അവരെതിരെ പ്രാർത്ഥിച്ചില്ലായിരിക്കാം, അയാൾ തന്നാവട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ മർദ്ദത്തിൻ്റെ പ്രാർത്ഥന അവരുടെ ഈ ഈ ഒരു പീഡനാവസ്ഥക്ക് ആരാണോ കാരണം,
0: അവർക്ക് കിട്ടും,
1: അവിടെയല്ലേ അള്ളാഹു ഇടപെടുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരൊക്കെ സൂക്ഷിക്കണം, നല്ലതാണ്.
0: കഴിഞ്ഞ നിമിഷങ്ങൾ കണ്ണു നിറഞ്ഞ് ധാരാളം മനുഷ്യരുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ക്ലിയറായി പറഞ്ഞാൽ, വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയാൽ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ കുടുംബ വീടുകളുടെ പരിസരങ്ങളിൽ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നവരും സ്വന്തം വീടിൻ്റെ കൊലായിലും വരാന്തയിലും ഓഫീസ് മുറിയിലുമൊക്കെ ചിരിക്കുകയും ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ, ടോയ്ലറ്റിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ മുഖം പൊത്തി കരഞ്ഞ് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മളെടുത്ത് അവർക്ക് തുറന്ന് സംസാരിക്കാവുന്ന സാഹചര്യം കുടുംബാന്തരീക്ഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ, എൻ്റെ അയൽപ്പക്കങ്ങളിൽ അങ്ങനെ ആരും ഇല്ലെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ വലിയ മുന്നേറ്റം തീർച്ചയായും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ വന്ന ഒരു പ്രതികരണത്തിൽ 10.5 കൊല്ലമായി വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കൽ പോലും എൻ്റെ കണ്ണ് നനയുന്നത് പോലും ശ്രദ്ധിച്ചെന്നെ കൊണ്ടു നടന്ന അദ്ദേഹം, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഓൺലൈൻ റമ്മിയിൽ കുടുങ്ങി 1.5 കോടി രൂപ കടത്തിലാണ്. 10.5 കൊല്ലം സേഫായി ജീവിച്ച ആളുകൾ. അപ്പോൾ ആരും ഈ വിഷയത്തിൽ നിന്ന് സുരക്ഷിതരല്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അസംതൃപ്തികളെ കുറിച്ചാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അസംതൃപ്തി പറഞ്ഞു. ഇനി ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറുപ്പം തൊട്ടേ വളരെ ദീന് സംസാരിക്കുന്ന ആളാണ്. വാപ്പയെക്കുറിച്ച് വളരെ അവജ്ഞയോടെയാണ് ഈ ചെറുപ്പക്കാരനെ എഴുതിയിട്ടുള്ളത്. വാപ്പ പറഞ്ഞ ദീനൊക്കെ കെട്ടിയാൽ നന്നാവാൻ ശ്രമിച്ചു. പക്ഷെ ഉപ്പ വളരെ ദേഷ്യക്കാരനും കർക്കശ സ്വഭാവിയാണ്. ചെറുപ്പത്തിൽ ഞങ്ങളെ സ്റ്റൂള് കൊണ്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഇക്കാക്കുമാരും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ദീൻ ഇതാണോ, ഇങ്ങനെയൊക്കെയാണോ ഇസ്ലാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദീനിന്റെ പാതയിലെത്തി. എന്നാൽ ഉപ്പ മറ്റു കാരണങ്ങൾ കണ്ടുപിടിച്ച് ഉപദ്രവിക്കും, ചീത്ത പറയും, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കും. ഉപ്പ സുബഹിന് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, പക്ഷേ മക്കളായ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. ഉമ്മാന്റെ മുഖത്തടിക്കും, ചൂടുള്ള ചായ മുഖത്തേക്ക് ഒഴിക്കും. അങ്ങനെ ക്രൂരമായൊരു സ്വഭാവം വാപ്പാക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചു. ഇപ്പൊ വാപ്പ എല്ലാവരോടും പിണക്കത്തിലാണ്, എല്ലാ മക്കളോടും പിണക്കത്തിലാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഞാൻ പറഞ്ഞ ഒരു കാരണങ്ങളെ കൊണ്ടും വാപ്പയോട് പിണങ്ങാനോ വാപ്പയുമായുള്ള കടമകൾ നിർവഹിക്കാതിരിക്കാനോ
0: പാടില്ല,
1: ഒരു നേരക്കും പാടില്ല. പിന്നെ പറഞ്ഞപ്പോ നമ്മളിപ്പോ ഈ ഒരു കഥ പൂർണ്ണമായി കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഒരു സ്വഭാവ പ്രകൃതി ആണത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ആവാൻ പറ്റൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അയാൾ തെറ്റായി ജീവിതത്തിൽ സ്വീകരിച്ച ചില പെരുമാറ്റ ദോഷങ്ങളാണ് എന്ത് ചെയ്യുന്നത്,
0: ചിലപ്പോൾ മരുന്നുകൊണ്ട് മാറാൻ
1: സാധ്യത. സാധാരണഗതി എന്താ വെച്ചാൽ ഇത്രയും മോശമായിട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും തിരിച്ച് പ്രതികരിക്കുക ചെയ്യുക. ആ തിരിച്ച പ്രതികരണങ്ങളിൽ നിന്നാണ് ഇവര് ശരിക്കും നന്നാവുക. പക്ഷെ മക്കൾക്ക് അത് പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ നിലനിൽക്കണത്. ഭാര്യക്ക് അത് പറ്റില്ലല്ലോ, അവിടെ നിലനിൽക്കണം. അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും എന്തിനു കേൾക്കണാണ് മക്കള് വാപ്പാരെ അടിക്കണേ, കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്തും ചെയ്യാം. കുട്ടികൾ മുതിർന്ന് മുതിർന്ന് വരുമ്പോൾ അവർ നമ്മളെക്കാളും ആരോഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളുടെ ഈ സ്വഭാവ ശൈലി ചിലപ്പോൾ മാറൂല.
0: അപ്പൊ
1: അങ്ങനത്തെ ഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ക്രൂര കൃത്യങ്ങൾ, ഒരിക്കലും മറക്കാത്ത ഒരിക്കലും പൊറുക്കാത്ത അത്തരം പാപങ്ങൾ മക്കൾ ചെയ്തു പോകണതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വാപ്പ വന്നിട്ട് ഭർത്താവ് വന്നിട്ട് ഉപദ്രവിച്ചപ്പോൾ മകൻ കുറച്ച് മുതിർന്ന ആളാണ്, ഒന്നുമ്മനെ തല്ലെന്ന് കാണാൻ കഴിഞ്ഞില്ല, അവൻ പ്രതികരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇത്തരം സ്വഭാവ പ്രകൃതികളുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ മാറ്റിയെടുക്കും, അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പറയും. അത് മക്കൾക്കും പിന്നെ അതേപോലെ തന്നെ ഭാര്യക്കൊന്നും പറ്റിക്കോളുന്നില്ല. അവരുടെ നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരാദരിക്കുന്ന പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരോ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ വിവരങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുമെല്ലാം വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരുടെ പരലോകം നന്നാവാനും ഇവരുടെ ജീവിതം നന്നാവാനും അത് ആവശ്യമാണല്ലോ. അതാണ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇസ്ലാമിക നിയമത്തിന് ഉള്ളിൽ നിന്നിട്ടേ പറ്റുള്ളൂ. വികാരങ്ങൾ പരിഹാരമല്ലല്ലോ, അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും എന്തായാലും പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാ, മാറി ചിന്തിക്കുക, വാപ്പനോട് നല്ല നിലക്ക്. പിന്നെ ഇസ്ലാമികമായി എങ്ങനെയാണ് ഇതിപ്പോ വില്ലത്തി ഹാസന അല്ലേ, നമ്മൾ ഇങ്ങോട്ടത്ര മോശമായി പെരുമാറിയാലും നല്ല നിലക്ക് പെരുമാറിയങ്ങാട്ടല്ലേ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് വാപ്പനോട് നല്ല നിലക്ക് നിൽക്കണം.
0: ഓക്കെ, സ്നേഹക്കൂടിന്റെ ഇന്നത്തെ ചർച്ചയിൽ അസംതൃപ്തരായ മനുഷ്യരുടെ നൊമ്പരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരുപക്ഷെ ധാരാളം വ്യക്തികൾക്ക് വലിയ തിരുത്തുകൾക്ക് അവസരമുണ്ടായ ഒരു ചർച്ചയാണ്. നിങ്ങൾ ഈ ചർച്ച നിങ്ങൾക്ക് ഇത്തരം പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിലവിൽ പീസ് റേഡിയോ ആപ്പിൽ നിന്ന് കേൾക്കുന്ന ആളുകളോട് പറയുന്നു, നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, വീഡിയോ ലിങ്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന ഇവിടെ നിർദ്ദേശിച്ചതിലപ്പുറമുള്ള എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെങ്കിൽ, പലതും പ്രായോഗിക വിഷയങ്ങളാണ്, പ്രാമാണിക വിഷയങ്ങളെക്കാൾ പ്രായോഗിക വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയും കൂടി ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ടെക്സ്റ്റ് ചെയ്യാം, അതൊക്കെ നമുക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വരാൻ ശ്രമിക്കും, അല്ലാഹു അതിന് അവസരമുണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ജസാകുമുല്ലാഹു ഖൈറാ ബാറകല്ലാഹു ഫീക്കും. അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് നമ്മൾ കേട്ടത്.
3: നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ആണ് നമ്മൾ സ്നേഹക്കൂടിലൂടെ സ്ഥിരമായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ വ്യത്യസ്തമായ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്.
2: ഓരോ ദിവസവും സ്നേഹക്കൂടിലൂടെ ആളുകൾക്ക് കേൾക്കുന്ന വിഷയങ്ങൾ, അത് മനസ്സിന് സമാധാനമാണ് നൽകുന്നത്, ആശ്വാസമാണ് നൽകുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അതൊന്നും ശരിയാവില്ല, അങ്ങനെയൊന്നും നടക്കൂല, ഇതൊക്കെ അങ്ങനെ തന്നെ ആവുള്ളൂ, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ പോയി എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷയും ധൈര്യവും അത് മാത്രമല്ല, വെറുതെ ഒരു പ്രതീക്ഷയും ധൈര്യം കൊടുക്കുക മാത്രമല്ല, പ്രാക്ടിക്കലായ ഒരുപാട് നിർദ്ദേശങ്ങളും സ്നേഹക്കൂട് സ്ഥിരമായി നൽകാറുണ്ട്.
3: പ്രശ്നകലുഷിതമായി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ നയങ്ങളിലും സമീപനങ്ങളിലും ഉണ്ടാക്കുന്ന ചെറിയൊരു മാറ്റം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു ഭാഗത്തേക്ക് നയിക്കാൻ സഹായകമായിരിക്കും. അതാണ് നമ്മൾ സ്നേഹക്കൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ വലിയ ആധിയ ആളുകൾക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കപ്പുറത്ത് മറ്റുള്ളവരുടെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് തുരങ്കപ്പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി, അവിടെ മരണപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബങ്ങൾ ഇവിടേക്ക് വന്നത്, നാട്ടിൽ അവരുടെ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് ഒക്കെ ഒരു മടങ്ങിവരവാണ്. അവിടെ ജോലിക്ക് പോയതാണ്, വരുമാനം കൊണ്ടുവരും, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരണപ്പെടുക, വിദേശത്തേക്ക് യാത്ര പോകുന്ന ആളുകളും ഇതേപോലെ മരണപ്പെടാറുണ്ട്. ഞാൻ മരണം മാത്രമാണ് വലിയൊരു പ്രശ്നം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുക.
3: ചില കാര്യങ്ങളുണ്ട് നമ്മൾ അവഗണിച്ചാലായിരിക്കും അത് ശരിയാവുക. അത്തരത്തിലെ അവഗണിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കണം.
2: അതെ, ജീവിതത്തിൽ നമുക്ക് കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നൽകി സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ തുടരുമ്പോൾ ലൈവ് കൗൺസിലിംഗ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും 8:45 മുതൽ 9:15 വരെ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യാറുണ്ട്. നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ ഒക്കെ തുറന്നെഴുതാം, അതിനുള്ള പരിഹാരങ്ങൾ ലൈവ് കൗൺസിലിംഗിൽ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ.
3: നമ്മുടെ റേഡിയോ വൈബ്സ് ഇനി പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
2: അൽ ഉസൂലിൽ നമ്മൾ അബ്ദുൽ മാലിക് സലഫിയെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്. വളരെ ആഴമേറിയ പഠനങ്ങൾ വളരെ സരസമായി ലളിതമായി നമുക്ക് അവതരിപ്പിച്ചു തരുന്ന ബൃഹത്തായ അറബി ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയ പഠനമാണ് അൽ ഉസൂലിൽ നമ്മൾ നടത്തുന്നത്.
3: ഇന്ന് സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം, ഈ വിഷയമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
2: അൽ ഉസൂൽ കേൾക്കുന്ന ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിൽ സാങ്കേതിക ശബ്ദങ്ങൾ പദങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് എന്താണ് ശരിയായി ഉദ്ദേശിക്കുന്നത് എന്ന് ഏറ്റവും ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തരാൻ കഴിയുന്ന, അത് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രഗത്ഭ വ്യക്തിത്വം ഉസ്താദാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഇതിലാറ് ലളിതമായി മറ്റൊരു സ്ഥലത്ത് നിന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്നൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് കൂടി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്.
3: ഈ ഒരു അമൂല്യമായ സംസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد പ്രേം ഉള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും താബിഈകളും അവരടങ്ങുന്ന സലഫുകൾ ഉൾക്കൊള്ളുന്ന ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ ഹദീസുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ചില രൂപങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനോടുള്ള ആദരവ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള സ്നേഹം. ആ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഗൈതവുമായ സ്നേഹാദരവിൻ്റെ മറ്റൊരു നാമമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിച്ച് ബഹുമാനിച്ച് സർവ്വവിധ ബഹുമാന ആദരവുകളോടും കൂടിയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിട്ടുള്ളത്, അതിനെ സമീപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കൂടെ ഒരു മനുഷ്യൻ്റെ വാക്കിനെയും അവർ മുന്തിച്ചിട്ടില്ല. അത് എത്ര വലിയ ആളായിരുന്നാലും എത്ര വലിയ സ്ഥാനമലങ്കരിക്കുന്നവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവർക്ക് കിട്ടിയാൽ, അവർ അറിഞ്ഞാൽ, ആ ഹദീസിനെയാണ് അവർ മുറുകെ പിടിക്കുക. അതിനെതിരായി ആരൊക്കെ എന്തൊക്കെ വാക്കുകളും ഫത്വകളും
5: അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയാലും സർവ ആദരവുകളോടും കൂടി ആ അഭിപ്രായത്തെ മാറ്റി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ രീതി. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള കൂറിൻ്റെ ഭാഗമാണ്, തൻ്റെ രണ്ടാം ഷഹാദത്തിനോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്തിക്കുക മാത്രമല്ല, ആ ഹദീസ് പഠിക്കുമ്പോൾ, ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഹദീസ് മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ, ചോദിക്കുമ്പോൾ എല്ലാം വളരെ അതവോടുകൂടി മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് പഠിക്കാം. അഅ്മശ് ളറാറ ബിൻ മുറ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാം. അദ്ദേഹം പറഞ്ഞു, കാനു യക്റഹൂന അൻ യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും അലാ ഗൈരി വളൂഇൻ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സലഫുസ് സ്വാലിഹികളായ മുഹദ്ദിസുകൾ, പണ്ഡിതന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പറയുന്നതിന് വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല, വളുവോടു കൂടിയല്ലാതെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും വളു ചെയ്തുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പൂർണ്ണമായ ശുദ്ധിയോടുകൂടിയാണ് അവർ ഹദീസുകൾ പഠിപ്പിച്ചിരുന്നത്, ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണിത്. അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സലഫുകളിൽപ്പെട്ട മഹാപണ്ഡിതനാണ്, ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇമാം ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമിൽ രണ്ടാം വാള്യം 199-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: വഖാന അൽഅമശ് ഇദ അറാദ അൻ യുഹദ്ദിസ് വഹുവ അലാ ഗൈരി വളൂഇൻ തയമ്മം. അഅ്മശിന് ഒരു ഹദീസ് പറയേണ്ടി വന്നു, അങ്ങനെ അദ്ദേഹം അതിന് ആഗ്രഹിച്ചാൽ, ഒരു പക്ഷേ അദ്ദേഹം വളു അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തയമ്മം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ഹദീസ് പഠിപ്പിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധിയോടുകൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുൻഗാമികൾ ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. എന്താണിതിന് കാരണം? പ്രവാചകൻ്റെ തിരുവചനങ്ങളോടുള്ള മനസ്സിൻ്റെ സ്നേഹവും അവർക്ക് ആ ഹദീസുകളോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനൊരു വാചകവും ഇബിൻ അബ്ദുൽ ബറ തന്നെ ജാമിഉ ഇൽമിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലഖദ് ഖാന യസ്തഹിബ് അൻ ലാ തഖ്റ അൽ ഹദീസ് അല്ലതി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല അലാ തഹൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് ശുദ്ധിയോടുകൂടിയല്ലാതെ നീ പാരായണം ചെയ്യരുത്, നീ അതിനൊരിക്കലും വായിക്കുക പോലും ചെയ്യരുത് എന്നത് ഒരു മുസ്തഹബായ, ഒരു പുണ്യകരമായ കാര്യമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നത് മാത്രമല്ല, അത് വായിക്കുമ്പോൾ പോലും ശുദ്ധിയുണ്ടാവുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളയോടുള്ള സ്നേഹത്തിൻ്റെ, പ്രവാചകൻ്റെ തിരുവചനങ്ങളുള്ള മഹബത്തിൻ്റെ ഭാഗമാണത്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ അദ്ദേഹം കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യം വന്നു. അദ്ദേഹം തൻ്റെ കൂടെയുള്ള, തൻ്റെ ചുറ്റിലും നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, അജിലിസൂനി അജിലിസൂനി, നിങ്ങൾ എന്നെ പിടിച്ചിരുത്തുക. കാരണം ഫഇന്നി അക്റഹ് അൻ ഉഹദ്ദിസ ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുൽതജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നതിനെ ഞാൻ വെറുക്കുന്നു. നോക്കുക, രോഗിയായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായ ശയ്യാവലംബിയായി ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവിടുത്തെ ഹദീസുകളോടുള്ള സ്നേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ ഹദീസുകളോടുമുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമായി പ്രവാചകന്റെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നത് ഒരു അപമര്യാദയായി പോകുമോ, ഒരു അദബുകേടായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിടിച്ചിരുത്തുവാൻ വേണ്ടി പറയുന്ന സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, എത്ര മഹനീയമായ സുന്ദരമായ ചരിത്ര സംഭവങ്ങൾ ഈ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇമാം റാം ഹുർമുസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നൊരു വാചകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖാൻ അക്സറുഹും യതതഹറൂന ഇൻദമ യതസദ്ദറൂന അൽതഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി, പ്രവാചകന്റെ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ അവരുടെ വസ്ത്രം അവർ ശുദ്ധിയാക്കും. ശുദ്ധിയാക്കുക മാത്രമല്ല, നല്ല വസ്ത്രം ധരിക്കും. ഫയൽ ബസുൽ ആലിം അഹ്സന സിയാബ, ഏറ്റവും നല്ല വസ്ത്രമാണവർ ധരിക്കുക. വൈതവല്ല വുളു അലി സ്വലാത്ത്, നമസ്കാരത്തിന് വുളു ചെയ്യുന്നതുപോലെ അവർ വുളു ചെയ്യും. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലിഹിയുടെ ഉദ്ധരണി അദ്ദേഹം കൊടുക്കുകയാണ്, ഇദ ഹദ്ദസ്ത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഫസ്ദഹിർ, നീ പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ നീ അതിനുവേണ്ടി ഒരുങ്ങി ഒരു അലങ്കാരം പുറത്തു കാണിച്ചുകൊണ്ട് ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നീ അത് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും, നമ്മുടെ മുൻഗാമികളെല്ലാവരും, സലഫുകളിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ ഹദീസ് വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടും കൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇദ അറാദ അയ്യ ഖുറുജ യുഹദ്ദിസു, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി, ഹദീസ് പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ, തവല്ല, അദ്ദേഹം വുളു ചെയ്യും. വുളുഅഹുലിസ്വല, നമസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുളു ചെയ്യുന്നത് അതുപോലെ വുളു ചെയ്യും. വലബിസ അഹ്സന സിയാബി, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. വലബിസ ഖലൻസുവ, തലപ്പാവ് ധരിക്കും. ഒമശത്ത ലഹിയത്തഹു, താടിയൊക്കെ ചീകി ഒതുക്കി, വാർന്ന് ചീകി ഒതുക്കി, നല്ല സൗന്ദര്യത്തോടുകൂടി, നല്ല വൃത്തിയോടുകൂടി ഒരുങ്ങി തയ്യാറായി, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാലിക് വീട്ടിൽ നിന്നിറങ്ങുക. ആ സന്ദർഭത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പഠിപ്പിക്കാൻ ഇത്രമാത്രം വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ കാരണം? അദ്ദേഹം കൊടുത്ത മറുപടി, ഉഖ്തിറു ഹദീസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നാണ്. ആ പ്രവാചകന്റെ ഹദീസുകളോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് ആ ഹദീസുകൾ പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വൃത്തിയുള്ള, നല്ല സുഗന്ധപൂശിയ, പൂർണ്ണമായ വസ്ത്രം ധരിച്ച രീതിയിലാവുക എന്നത്. അത് ഇമാം മാലിക്കിൻ്റെ ഒരു പതിവായിരുന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകന്റെ ഹദീസുകളെ അവർ ആദരിച്ച് ബഹുമാനിച്ച് ആ രീതിയിലായിരുന്നു അവർ ഉണ്ടായിട്ടുള്ളത്. അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ വഴികളിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ പറയാറുണ്ടായിരുന്നില്ല. അതിൻ്റേതായ സദസ്സുകളിൽ വച്ച്, ആ പ്രവാചകനോ പ്രവാചകന്റെ ഹദീസുകളോടുള്ള സർവവിധ ആദരവുകളും മുന്നിൽ വച്ചുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിരുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പഠിച്ച പാഠം. ഇതിൽ നമുക്കും ചില പാഠങ്ങളൊക്കെയുണ്ട്. പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ആ ഹദീസുകളോടുള്ള ഒരു സ്നേഹവും ഒരു ആദരവും ഒരു ബഹുമാനവും നമ്മുടെ മനസ്സിൽ മുളവൊട്ടേണ്ടതുണ്ട്. ആ ഹദീസുകൾക്ക് മുമ്പിൽ വിനയാന്വിതരാവുകയും അതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കീഴൊതുങ്ങുകയും ചെയ്യുക എന്നത് ഹദീസുകളോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക. ഇൻഷാ അല്ലാ, അങ്ങനെയുള്ള ഒരു ആദരവിൻ്റെ മനസ്സോടുകൂടി പ്രവാചകൻ്റെ ഹദീസുകൾ നാം സ്വീകരിക്കുന്നവർ, പ്രവാചകൻ്റെ ഹദീസുകൾ നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ അൽ ഉസൂൽ നമ്മൾ കേട്ടത്.
3: അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് അൽ ഉസൂലിൽ ശ്രോതാക്കളോട് സംസാരിച്ചത്.
2: റേഡിയോ ശ്രോതാക്കൾ, ഓരോ പ്രോഗ്രാമിനെ പറ്റിയും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, നിർദ്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കണം. റേഡിയോയെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും മാറ്റങ്ങൾ കൊണ്ടുവരാനും റേഡിയോ അവതാരകർക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ ലഭിക്കാനുമൊക്കെ അത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ ജാഫർ സലഫിയും നജാഹ് ജാഫറും നമുക്ക് കാതോർക്കാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കാം.
9: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: يأتيها رزقها رغدا من كل مكان.
1: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അള്ളാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ.
3: നന്മകൾക്കുന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
4: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം, ഇംഗ്ലീഷിന് 50% വേണം. 2025 ജൂലൈ 1, 2010 ജനുവരി 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത, ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി. എഴുത്ത് നസീമ വാടാനപ്പള്ളി. മനുഷ്യന്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ കെട്ടുറപ്പിനും സുരക്ഷിതത്വത്തിനും വംശവർദ്ധനവിനുമൊക്കെയായി ഇസ്ലാം നിശ്ചയിച്ച ഒന്നാണ് വിവാഹം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ചടങ്ങ് മാത്രമല്ല, സ്രഷ്ടാവായ റബ്ബിനനുസരിക്കുന്ന ഇബാദത്ത് കൂടിയാണ്. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമായൊരു ചടങ്ങാണ്. വധുവിനെ ഏറ്റെടുക്കുന്ന വരൻ വധുവിൻ്റെ രക്ഷിതാവിനോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ദൃഢമായ ഒരു കരാറാണ് നിക്കാഹ്. സാമ്പത്തിക ശേഷിക്കനുസരിച്ച് വിവാഹ സതി നൽകുകയുമാകാം. പവിത്രമായ കർമ്മത്തിൽ മതവിരുദ്ധമായൊരു ആചാരവും കടന്നുകൂടാതിരിക്കാൻ ശ്രമിക്കേണ്ടവരാണ് വിശ്വാസികൾ. എന്നാൽ ഇന്ന് വിവാഹരംഗം പലവിധ ആഭാസങ്ങളാൽ ദുഷിച്ചുപോയിരിക്കുന്നു. അത് പൊങ്ങച്ചത്തിൻ്റെയും പത്രാസിൻ്റെയും ധൂർത്തിൻ്റെയും പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും ഇതര സമുദായങ്ങൾക്ക് ഉത്തമ മാതൃക കാണിക്കേണ്ട ഒരു മതത്തിൻ്റെ അനുയായികൾ വിവാഹരംഗത്ത് പലവിധ കോപ്രായങ്ങളും കാട്ടി മതത്തെ പരിഹസിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. നിക്കാഹിന് മുമ്പ് തന്നെ ഇന്ന് ആഘോഷങ്ങൾ പുടിക്കുകയാണ്. നിക്കാഹിലൂടെയല്ലാതെ ഒരു പുരുഷന് ഒരു സ്ത്രീ അനുവദനീയമാവുകയില്ല എന്നിരിക്കെ വിവാഹമുറപ്പിച്ചതിൻ്റെ പേരും പറഞ്ഞ് സേവ് ദി ഡേറ്റ് വീഡിയോ നിർമ്മിക്കാൻ കൈകോർത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ പാടത്തും പറമ്പിലുമൊക്കെ കറങ്ങുകയാണ്. അഭിമാനത്തോടെ വീഡിയോയും ഫോട്ടോകളും സ്റ്റാറ്റസും റീലുമൊക്കെ ആക്കുകയാണ്. മൂന്നും നാലും അഞ്ചും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഇന്ന് പലരുടെയും കല്യാണങ്ങൾ, പല പേരുകളിൽ അറിയപ്പെടുന്ന കല്യാണങ്ങൾ. ആ ദിവസങ്ങളിലൊക്കെയും കല്യാണപ്പെണ്ണിനും കുടുംബക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഡ്രസ്സുകളാണ്. ഫോട്ടോഷൂട്ട് എന്ന പേരിൽ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ഏതു വിധേനയും നിന്നുകൊടുക്കുന്ന ആഭാസത്തിന് എന്തു പേരാണ് വിളിക്കേണ്ടത്? സ്റ്റേജിൽ വെച്ച് വീഡിയോയ്ക്ക് വേണ്ടി വട്ടം കറക്കലും കെട്ടിപ്പിടിക്കലും നടക്കുന്നു. ഒരു പ്രദർശന വസ്തുവായി തൻ്റെ ഇണയെ മാറ്റാൻ ഒരു ലജ്ജയുമില്ലാത്ത വരൻ. സ്റ്റേജിൽ നടക്കുന്ന മറ്റാഭാസങ്ങൾ വിവരണാതീതമാണ്. പാട്ടും ഒപ്പനയും ഡാൻസും ഗാനമേളയും എന്തിനേറെ DJ പാർട്ടികൾ വരെ ഇന്ന് ചില കല്യാണങ്ങളിൽ കാണാം. ഒരു സാധു കുടുംബത്തിലെ കുട്ടിയുടെ നിക്കാഹിന് രണ്ടു ദിവസം മുമ്പ് അടുത്ത പരിചയമുള്ളതിനാൽ ഒരു സൗഹൃദ സന്ദർശനത്തിന് പോയി. ചെന്നപ്പോൾ ആ വീട്ടിൽ ഏതാനും സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണപ്പെണ്ണിന് തിരക്കിയപ്പോൾ ഇന്ന് രംഗോളിയല്ലേ ഫോട്ടോഷൂട്ടിന് പുറത്തുപോയിരിക്കുന്നു എന്നായിരുന്നു മറുപടി. മൈലാഞ്ചി കല്യാണം ഇന്നലെ കഴിഞ്ഞു എന്നും വിശദീകരണം കേട്ടു. നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഇന്നെല്ലാവർക്കും പച്ച ഡ്രസ്സാണ്, വളരെ ആവേശത്തോടെ അവർ പറഞ്ഞു. ഇല്ലെന്ന മറുപടിയിൽ ചിലർ നെറ്റിചുളിച്ചു. ഇത്തരം ആഭാസങ്ങൾക്ക് ന്യൂ ജനറേഷനെ പഴിപറഞ്ഞ് രക്ഷപ്പെടാൻ രക്ഷിതാക്കൾക്ക് കഴിയുമോ? കരിമരുന്നു പ്രയോഗവും JCBയിലും മറ്റും വധൂവരന്മാരെ ആനയിക്കലുമടക്കം എന്തെല്ലാം തോന്നിയാസങ്ങളാണ് നടക്കുന്നത്! അതിലൊക്കെ എന്താ പ്രശ്നം? കുട്ടികൾ സന്തോഷിക്കട്ടെ എന്ന് വളരെ ലാഘവത്തോടെ പറയുന്ന കാരണവന്മാരുമുണ്ട് എന്നതാണ് സങ്കടകരം. തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവർ പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നസീമ വാടാനപ്പള്ളി എഴുതിയ ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി എന്ന രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേർന്നത്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഐ ടി ജാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നിങ്ങൾക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഡാറ്റാസ് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങളുമായി സാലിഹ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഐ ടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ഡേ ആയിട്ട് ഏകദേശം നമുക്കൊരു ഒരു ഒരു വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വേർഡാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു വേർഡ്. ചെറിയ മക്കൾ മുതൽ വലിയവരെ ഒരു യൂത്ത് അഥവാ യുവജനങ്ങളടക്കം, എന്നാൽ മുകളിൽ നിൽക്കുന്ന പിന്നെ ഉപ്പമാരടക്കം, അത് ജ്യേഷ്ഠന്മാരടക്കം, ജ്യേഷ്ഠ സുഹൃത്തുക്കളടക്കം, ഈവൻ 50 കഴിഞ്ഞ് 55 കഴിഞ്ഞ് റിട്ടയേർഡ് ലൈഫൊക്കെ ആയി നിൽക്കുന്ന ആളുകളടക്കം കേട്ടുകൊണ്ടിരിക്കുന്നൊരു വേർഡാണ് AI. ഈ AI സിമ്പിളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈവൻ അത് ഏത് പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് ഈസി ആയിട്ട് മെറ്റ അഥവാ നമ്മുടെ വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിനം കാര്യങ്ങൾക്കും ഓഫീസ് കാര്യങ്ങൾക്കും ഓഫീസ് പർപ്പസിനും അതേപോലെ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ പഠന കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളാവട്ടെ എല്ലാത്തിനും ഇപ്പോൾ വാട്സപ്പ് ഒരു പ്രധാന ടൂള് തന്നെയാണ്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിൻ്റെ അകത്തും നമുക്ക് AI കൊണ്ടുവന്നിട്ടുണ്ട്, പലരും ഉപയോഗിക്കുന്നവരായിരിക്കും. മെറ്റ AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ബട്ടൺ അഥവാ പുതിയൊരു മെസ്സേജ് ടാപ്പ് പ്ലസ് എന്നുള്ളൊരു ഐക്കൺ കാണാം. ആ ഐക്കണിൻ്റെ തൊട്ട് മുകളിലായി മെറ്റ AI ഒരു പിന്നെ ഐക്കൺ നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഈയിടെയായിട്ട് അതിൻ്റെ ലോഗോ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചേഞ്ചസ് മെറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്കൊരു കുറച്ച് ടിപ്സുകൾ നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡായി പ്രീ ബിൽഡാക്കി വെച്ച് കുറച്ച് കമൻസുകൾ കുറച്ച് പ്രോംപ്റ്റുകൾ അവിടെ കാണാം. അത് ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ജസ്റ്റ് സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാവും. വേറെയുള്ള ChatGPT ജെമിനി പോലെയുള്ള AI ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, നമുക്ക് കുറേ സമയങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അതല്ലെങ്കിൽ കുറേ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട കുറേ ഡാറ്റാസ് ഇൻഫോർമേഷൻസ് ഇതേപോലെയുള്ള ഒരു ഒരു ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഡാറ്റാസ് സമ്മറൈസ് ചെയ്യാനും അതിൻ്റെ സെർച്ചിങ് ഈസി ആവാനും അതിൻ്റെ ഒരു കൺസോളിഡേഷൻസ് ചെയ്യാൻ അതേപോലെ കമ്പാരിസൺസ് ചെയ്യാൻ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു വിവരത്തെക്കുറിച്ചൊരു ഒരു ഒരു പേരിനെ കുറിച്ചോ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിലും നിന്നിട്ടും ആൻസർ ചെയ്യാൻ നമുക്ക് ഈ AI മെറ്റ AI വാട്സപ്പിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജസ് അപ്ലോഡ് ചെയ്ത് ഇമേജിന് കുറിച്ച് ചോദിക്കാൻ പറ്റും. ഗാലറിയിലൊരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് PDF പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡാറ്റനെ കുറിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും അതനുസരിച്ച് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസേഴ്സുകൾ കിട്ടാനും പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പഠനത്തിൽ ബിസിനസ്സിൽ കച്ചവടത്തിൽ അപ്പോൾ ഏതൊക്കെ രംഗത്ത് നമുക്ക് പേർപ്പസ്ഫുള്ളി യൂസ്ഫുൾ ആവാം, അതേപോലെ ലേണിംഗ് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ ഒരു ഒരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് പഠനം നിർത്താതെ തന്നെ കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും, ഇവിടെയൊക്കെ നമുക്ക് എന്തേ പറ്റും, ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റ AI എന്ന് പറയുന്നത്. ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് അത് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക ഇൻഷാ അള്ളാ. രണ്ടാമത്തൊരു കാര്യം, വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂം എത്ത് എന്ന് പറയുന്നൊരു അപ്ലിക്കേഷനുണ്ട്. സൂം എത്ത് ഒരു ക്ലൈമറ്റ് ഒക്കെ പിന്നെ നമുക്ക് നോക്കാനും അതേപോലെ അതിനെക്കുറിച്ച് മീൻസ് ഒരു നമ്മൾ പറയാമല്ലോ വെതർ ഫോർകാസ്റ്റിംഗ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് സൂം എർത്ത്, ZOOMEARTH. ഇതാണ് അതിൻ്റെ സ്പെല്ലിംഗ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒരു പോസിബിലിറ്റിയാണ് സ്വാഭാവികമായിട്ട് പറയാം. നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട് ഒരു പത്രത്തിലും അല്ലെങ്കിൽ റേഡിയോ ചാനലിൽ അല്ലെങ്കിൽ ടി വി ചാനലിലൊക്കെ മഴ പെയ്യും പെയ്യാതിരിക്കാനും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡാറ്റ ഒരു ഒരു ഈ വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത്. ഇതിൽ നമുക്ക് ഏത് ലൊക്കേഷനും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ആപ്പിൽ വൺസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആദ്യം ഇനീഷ്യലി നമുക്ക് ഹോം സ്ക്രീനിൻ്റെ അകത്ത് നമ്മുടെ ലൊക്കേഷൻസ് അതേപോലെ ഇന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളിലുള്ള ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ അതേപോലെ പിന്നെ നമ്മൾ ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ ഇപ്പോൾ ഉള്ള റെയിൻ ഒരു ഒരു റെയിനിങ് ആണെങ്കിൽ അത് കാണിക്കും. ലൈറ്റ് മോഡറേറ്റ് ഹെവി സ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അതിൻ്റെ ഇത് കാണിക്കാൻ പറ്റും. അതേപോലെ ഒരു സമയം ബാക്കിലോട്ട് മുന്നോട്ട് എടുക്കാൻ അതിനൊക്കെ എന്തുണ്ട് അതിൻ്റെ താഴെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ഉള്ള വെതറിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെയിലി ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് ചിലപ്പോൾ ആയിക്കോളുന്നില്ല, എന്നാലും പിന്നെ ഏകദേശം ഒരു ഡാറ്റ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു ഒരു ഡാറ്റ കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് സൂം എർത്ത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഐ ടി ജാലകത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്, വൈഡ് അപ്പ് ചെയ്യാണ്. വാഹിദ് അലഹമ്മദുല്ലാഹി റബ്ബുൽ ആലമീൻ. ജസാകല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കും വെതർ ഫോർകാസ്റ്റിംഗ് ഡാറ്റാസ് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത് സാലിഹ് ഇബ്രാഹിം.
7: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന് നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
8: അടുത്തൊരു സ്ലോട്ട് അറിയാം ഒരു നന്മ, നമ്മൾ അറിയുന്ന ഒരു നന്മ വിസ്ഡം ബുക്സിനെ പറ്റിയാണ്. ഇസ്ലാമിക പ്രബോധനം, ഖുറാൻ പഠനം, ആത്മീയത, ചരിത്രം, ബാലസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രമുഖ സ്ഥാപനമാണ് വിസ്ഡം ബുക്സ്. കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു വിസ്ഡം ബുക്സ് എന്ന ഒരു സംവിധാനത്തിലൂടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, ഹദീസ്, ചരിത്രം, പ്രാർത്ഥനകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. കോഴിക്കോടാണ് അതിന്റെ ആസ്ഥാനം എങ്കിലും ഓൺലൈൻ സേവനങ്ങൾ വിസ്ഡം ബുക്സ് നടത്തുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റായ വിസ്ഡം ബുക്സ് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയും. പ്രത്യേക ഓഫറുകൾ മദ്രസകൾക്കും ലൈബ്രറികൾക്കുമായി പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും വിസ്ഡം ബുക്സ് നൽകാറുണ്ട്. കേരളത്തിൽ ഓഫ്ലൈനായി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ തഫ്സീർ സാദിയുടെ മലയാള പരിഭാഷ, തഫ്സീറുകൾ, മറ്റു കർമ്മ മേഖലകളിലുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട്.
9: അതോടൊപ്പം നമ്മൾ പിന്നെ ഈ സമയം നമ്മൾ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു മിനിറ്റിൻ്റെ വില അറിയുന്നത് ഒരു ട്രെയിൻ മിസ്സാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ബസ് മിസ്സാകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു രോഗിയുമായിട്ട് നമ്മൾ പിന്നെ വേദന കടിച്ചമർത്തി നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്തിൻ്റെ വില, ഈ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനോട് പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ നമുക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല പിന്നെ ഒരുപാട് ഒരുപാട് അറിവുകൾ നമുക്ക്, അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നതും വായനയിലൂടെയാണ്.
8: നമ്മൾ ഈ വിസ്ഡം ബുക്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ അതിൽ കുറെ ടാബുകൾ കാണാൻ പറ്റും. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, യുക്തിവാദം, അനുഷ്ഠാനം, ചരിത്രം, പ്രാർത്ഥനകൾ, സംസ്കാരം, ബാലസാഹിത്യം, ഹദീസ്, നിരൂപണം, സംവാദം, പഠനം എന്നുള്ള കുറച്ച് കാറ്റഗറീസ്, അതിലിപ്പോൾ ഓരോന്നും നമ്മൾ എടുക്കാൻ. ഇപ്പോൾ വിശ്വാസം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, വിശ്വാസത്തിന്റെ അടിത്തറകൾ, സ്വഹാബികൾ, അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ പ്രബോധനം ഒരു മാർഗരേഖ, ലാ ഇലാഹ ഇല്ലല്ലാ, അതുപോലെ തന്നെ മതത്തിന്റെ അടിത്തറകൾ, ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം ബുക്കുകൾ ഓരോന്നിനും, വിശ്വാസത്തിൽ 15 ബുക്കുകൾ, സാമൂഹികത്തിന് 22, അങ്ങനെ ഓരോ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ നമ്മൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചതായി കാണാൻ കഴിയും. ഓൺലൈനിൽ ലഭ്യമാണ്. മറ്റു ഓഫ്ലൈനായ ബുക്കുകൾ അതിലേക്കാളേറുണ്ട്. ഓൺലൈനായ ബുക്കുകൾ നമുക്ക് ഇൻഷാ അല്ലാ അത് ഓൺലൈനായി വായിക്കുവാനും അത് വീട്ടിലേക്ക് അതിൻ്റെ കൊറിയറുമായി ഓർഡർ ചെയ്യുവാനും നമുക്ക് വിസ്ഡം ബുക്സ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
10: ഒരു കഥ പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നത് ഭയങ്കര ആവേശത്തിൽ പറയണ്ടത് കേൾക്കാനാണ് കാത്തിരിക്കുന്നത്.
11: അതെ, ഈ ചെറുപ്പക്കാർ മുതൽ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരല്ല, ചെറിയ കുട്ടികൾ മുതൽ ഏതൊരു പ്രായം ചെന്ന ആളുകളോട് നമ്മളൊരു കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ പ്രായത്തിലെ കഥ കേട്ട് അല്ലെങ്കിൽ കഥ കേൾപ്പിച്ച് വളർത്തി വലുതാക്കിയ കുട്ടികളെ അവർക്ക് കൂടുതൽ ആവേശം ഉണ്ടാവും. അത് എത്ര വലുതായാലും പ്രായം ചെന്നാലും അവരെന്ത് ചെയ്യും, കഥ കേൾക്കാൻ. ഇപ്പം ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അനുഭവങ്ങളോ അല്ലെങ്കിൽ കഥകളോ ഒക്കെ ഇങ്ങനെ പ്രഭാഷകന്മാർ പറയുമ്പോൾ അതിന് വേറെ ഒരു കഥയായിരിക്കും. അതുവരെ കേട്ട കഥനെ പറക്കൊക്കെ ഒരു റീപ്ലാന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവിടുന്ന് പതുക്കെ പറിച്ച് കേട്ടിട്ട് വേറെ കാത് കൊടുക്കും അവർക്ക്. കാരണം കഥ എന്ന് പറഞ്ഞാൽ അത്ര ഒരു സംഭവമാണ്. ഏതായാലും ഞാൻ ആ ഒരു ആവേശത്തിലാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ
10: ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു വനത്തിനുള്ളിലുള്ള കൊട്ടാരത്തിൽ നായാട്ട് നടത്തുകയാണ് രാജാവ്. അങ്ങനെ നായാട്ട് നടത്തിയതിന് ശേഷമുള്ളൊരു വിശ്രമം, ആ വിശ്രമത്തിൽ രാജാവും പരിവാരങ്ങളൊക്കെ സാധാരണ പിന്നെ ഒരു അവിടെ ആ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തുക. അതായത് അതിർത്തിയിലുള്ള വനത്തിനുള്ളിലാണല്ലോ. അപ്പോൾ ആ നായാട്ട് കഴിഞ്ഞിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് പിന്നെ വിശ്രമിക്കും നായാട്ട് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയാണ് സാധാരണ ഒരു അവരങ്ങനെ ഒരു പതിവ് രീതിയുണ്ട്. അന്ന് രാജാവ് പിന്നെ വിശ്രമം കഴിഞ്ഞ് എത്തുന്നറിഞ്ഞ കാവൽക്കാരൻ അവിടെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ വരുത്തി. നായിട്ട് കഴിഞ്ഞ് രാജാവ് വരികയല്ലേ, അപ്പോഴാണ് പിന്നെ അപ്പോൾ രാജാവ് വരുമ്പോൾ രാജാവിന് ഇരിക്കാനും ബാക്കിയുള്ള സംവിധാനങ്ങളും ആ ഒരു പ്രത്യേക ഒരു ഒരു മുറി തന്നെയാണത്. ആ സമയത്താണ് ദേഹം ആസകല മുറിവേറ്റ് ഒരാളിങ്ങനെ കൊട്ടാരമുറ്റത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നത് കണ്ടത്. രാജാവ് നായട്ടിന് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ അവിടെ വിശ്രമിക്കാനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ആ സമയത്താണ് ഒരാൾ മേലാകെ മുറിവേറ്റ് ഓടി വരുന്നത് കണ്ടത്. അങ്ങനെ അത് കണ്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ കാവൽക്കാരൻ ഈ വരുന്ന ആളെ വന്ന ആളൊന്നും നോക്കിയില്ല, മേലാകെ മുറിവേറ്റിട്ട് വരുന്ന ആളെ മറ്റൊന്നും നോക്കാതെ നേരെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് രാജാവിനായിട്ട് ഒരുക്കിയിട്ടുള്ള ആ കിടക്കയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അയാൾ ശുശ്രൂഷിച്ചു.
11: ഈ അപകടം പറ്റിയ ആള്,
10: ആ പറ്റിയ ആള്, രാജാവിന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സൈന്യാധിപൻ അയാൾ കാവൽക്കാരനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, എന്ത് പണിയെ കാട്ടിയത്, രാജാവിന് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങൾ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ വേറെ ആൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ഏത് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഈ ബഹളം കേട്ട് അകത്ത് ശുശ്രൂഷയൊക്കെ കിട്ടി ആ ഒരു ഇതിൽ നിന്ന് കിടക്കുന്ന ആ വ്യക്തി, അയാളുണ്ട് അവിടുന്ന് എണീറ്റിങ്ങനെ വരുന്നേ. അദ്ദേഹം എണീറ്റ് വന്നപ്പോൾ അയാൾ വന്ന് ബഹളം കേട്ടിങ്ങനെ വന്ന് ഉടനെ തന്നെ അപ്പോഴാണ് മറ്റേയാൾക്ക് മനസ്സിലായത് അത് രാജാവ് തന്നെ ഇനി എന്നുള്ളത്.
11: അപകടം പറ്റി വന്ന
10: ആള് രാജാവ് തന്നെയായിരുന്നു. അപ്പോ അത് അത് കേട്ടപ്പോ ഇത് കണ്ട ഉടനെ തന്നെ രാജാവ് വേഗം എന്ത് ചെയ്തു, ബഹളത്തിന്റെ ആ ഇടയിൽ നിന്ന് വന്ന് അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായത് രാജാവ് തന്നെയാണ്. അപ്പൊ രാജാവ് അവിടുന്ന് ഒരു കാര്യം അവിടുന്ന് പറയാണ്, അതായത് ഞാൻ ആരാണെന്ന് മനസ്സിലാകാതിരുന്നിട്ട് പോലും എന്നെ ശുശ്രൂഷിച്ചിട്ടുള്ള ആ കാവൽക്കാരൻ അയാളൊരു നല്ല വ്യക്തിയാണ്,
11: അതെ,
10: അതുകൊണ്ട് അയാൾക്ക് ഞാൻ സ്ഥാനക്കയറ്റം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെരുമാറ്റം മര്യാദ, അതാണ് ഇതിന് നമ്മുടെ കഥയുടെ ബിന്ദു, അതാണ് ചെറിയൊരു കഥയാണ്. പെരുമാറ്റം മര്യാദ എന്ന് പറഞ്ഞാൽ ആന്തരികമായി കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും, ഉള്ളിലേ ഉള്ളവർ, ചിലർ ബാഹ്യമായി നിലനിർത്തുന്ന ആളുകളുണ്ടാവും. അപ്പം മുന്നിൽ വരുന്ന ആളുകളുടെ സ്ഥാനവും നിലവാരവും അവരിലുള്ള പ്രയോജന സാധ്യതകൾക്ക് അളന്ന് പെരുമാറുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സ്വഭാവ വൈശിഷ്ട്യമെന്ന് പറയാൻ പറ്റൂല. മുതിർന്നവരെയും ഉയർന്നവരെയൊക്കെ എല്ലാവരെയും ബഹുമാനിക്കും, താഴ്ന്നവരെയും അർഹതയില്ലാത്തവരെയൊക്കെ പിന്നെ ആദരിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് ബാഹ്യമായ സ്വഭാവമുള്ള ആളുകൾ. പ്രത്യക്ഷത്തിൽ ഗുണം നോക്കിയിട്ട് എന്നിട്ട് രാജാവുമ്പോൾ നന്നായി പെരുമാറണം. അപ്പം അയാൾ സ്വാഭാവികമായ രീതിയാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ ചില ചിട്ടകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പ്രോട്ടോകോൾ എന്നൊക്കെ പറയില്ലേ, അത് സ്വഭാവമല്ല,
11: അത് അതൊരു ആർട്ടിഫിഷ്യൽ സംഭവമാണ്.
10: സ്വഭാവം എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഉള്ളിൽ, അത് ഏത് സന്ദർഭത്തിലും പുറത്തു ചാടും. അതുകൊണ്ട് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുത്താണോ കിടത്തണമെന്ന് നോക്കാതെ അയാൾ വേഗം ചെയ്തു, അയാളുടെ ഒരു നന്മ പെട്ടെന്ന് കൊണ്ടിട്ട് അവർ കിടത്തി വേഗം അയാൾ ചികിത്സിച്ചു. അത് കണ്ടപ്പോ രാജാവിന് മനസ്സിലായി അയാൾ നല്ല സ്വഭാവമാണ് അയാളുള്ളത്, അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നതല്ലാണ് കഥ.
11: യെസ്, ഇതൊരു ചരിത്രത്തിലും ഇതിൽ ഇതിൻ്റെ ഒരുപാട് ആഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയ സ്വഭാവമാണ്, അതായത് പെട്ടെന്ന് പ്രശ്നങ്ങൾ കണ്ട് ഇടപെടുക എന്നുള്ളത്. ചില ആളുകൾ പകച്ചു നിൽക്കും, ചില ആളുകൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതിന്, കാരണം ഇവിടെ നിങ്ങളീ പറഞ്ഞ പോലെ ആകെ ഒരു കട്ടിലേ ഉണ്ടാവുള്ളൂ, അതാണ് രാജാവിൻ്റെതാണ്, അവിടെ പിടിച്ച് കിടത്തിയാൽ ചിലപ്പോൾ
10: മറ്റുള്ളതൊക്കെ പാടെ ആലോചിച്ചിട്ട്
11: നടക്കില്ല. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക എന്ന് ചോദിച്ച് ആലോചിച്ച് നോക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, അപകടം പറ്റിയ ആൾക്ക് മിക്കവാറും മരണപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ മരണപ്പെട്ട ആളെ നോക്കുമ്പോഴേക്കും അയ്യോ ഇത് രാജാവിനെയാണ് അല്ലേ. അപ്പം അവിടെ ശരിക്കും എന്താണ് സഡൻ തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ ഇടപെടാനുള്ള കഴിവ് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് പല സമയങ്ങളിലും നമ്മൾ വീടുകളിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ, അവിടെയൊക്കെ നമുക്ക് പിന്നെ നേരിടാവുന്നൊരു ക്രൈസിസാണിത്. കാരണം ഇതിന് ഈ ചെയ്യാത്തവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ മനസ്സ് അവിടത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇനി പിന്നെ എന്താണ് എടുത്ത് കടത്തിക്കൂടരുതെന്ന് ചോദിച്ചാൽ അത് രാജാവിൻ്റെ കട്ടിലല്ലേ, ഞാനെങ്ങനെ അവിടെ എടുത്ത് കടത്തുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന രാജാവല്ലേ, അത് രാജാവ് പറഞ്ഞില്ലല്ലോ എന്ന് പറയാനും ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ മനസ്സിലായി, എല്ലാവർക്കും കഴിഞ്ഞോളമെന്നില്ല. പക്ഷേ ഇതൊരു വലിയൊരു നല്ല സ്വഭാവമാണ്, പെട്ടെന്നൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത് അതെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലിയൊരു സന്ദേശമാണ് കഥയിലൂടെ നിങ്ങൾ നൽകിയിട്ടുള്ളത്. മാഷാ അല്ലാ.
12: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. യുദ്ധങ്ങൾ ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകാവസാനത്തിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2920-ാമത്തെ ഹദീസിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅതും ബി മദീന, സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു മദീനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതിൻ്റെ പ്രത്യേകത ജാനിബുൻ മിൻഹ ഫിൽ ബരി വ ജാനിബുൻ മിൻഹ ഫിൽ ബഹരി, അതിൻ്റെ ഒരറ്റം കരയിലാണ് ഒരറ്റം കടലിലുമാണ്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, അതിൻ്റെ ഒരറ്റം കരയിലാണ് ഒരറ്റം കടലിലുമാണ്. ഖാലു നഅം യാ റസൂലല്ലാഹ്, അവ സ്വഹാബത്ത് പറഞ്ഞു, അതേ അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അതേതാണ് നാട്, അത് ഹദീസിൽ പറയുന്നില്ല. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ, മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അന്നഹ ഖുസ്തൻത്വീനിയ, അത് ഖുസ്തൻത്വീനിയയാണ്, അഥവാ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അഥവാ ഇസ്താംബുൾ, തുർക്കിയിലെ ഇന്നറിയപ്പെട്ട ഇസ്താംബുൾ, അതിൻ്റെ ആദ്യ പേരാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ, അറബിയിൽ ഖുസ്തൻത്വീനിയ എന്ന് പറയും. എതിർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിനെക്കുറിച്ച് പറയാണ്, ലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്ത യഗ്സുഹ സബ്ഊന അൽഫൻ മിൻ ബനി ഇസ്ഹാഖ്, ബനു ഇസ്ഹാഖിൽപ്പെട്ട അഥവാ ഇസ്ഹാഖ് സന്താന പരമ്പരയിൽപ്പെട്ട 70,000 ആളുകൾ അവിടെ യുദ്ധം ചെയ്യാതെ ലോകം അവസാനിക്കുകയില്ല. ഇവിടെ ഇസ്ഹാഖ് കൊണ്ട് ഉദ്ദേശം ഇസ്ഹാഖ് നബിയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട 70,000 ആളുകൾ ഈ ഇസ്താംബൂളിൽ യുദ്ധം ചെയ്യും എന്നാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം, പണ്ഡിതന്മാർ പറഞ്ഞത്, അറബികളല്ലാത്തവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച അഥവാ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും അറബികളല്ലാത്ത ഇസ്ലാം സ്വീകരിച്ച ബനു ഇസ്ഹാഖിൽപ്പെട്ട 70,000 ആളുകൾ എന്നാണ് എന്നതാണ്. ഏതായിരുന്നാലും അവിടെ യുദ്ധം നടക്കും. ഫ ഇദ ജാഊഹ നസലു, അങ്ങനെ അവർ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഇറങ്ങും, അഥവാ യുദ്ധത്തിന് വേണ്ടി വന്ന് അവരവിടെ ഇറങ്ങിയാൽ, ഫലം യുഖാതിലൂ ബിസിലാഹ്, അവർ വാളുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല, വലം യർമൂ ബിസഹ്മിൻ, അവർ അമ്പുകൾ എറിയുകയുമില്ല. അപ്പോൾ സാധാരണ യുദ്ധം നടക്കുമ്പോൾ അമ്പെയ്ത്തും വാൾപ്പയറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. വാളുകൊണ്ട് വെട്ടിയേ അമ്പയ്യേ ഒന്നും ഇല്ല, അങ്ങനെയല്ല യുദ്ധം. പിന്നെങ്ങനെയാണ്? കാലു, അവർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതോടുകൂടി ഫയസ്ഖുതു അഹദു ജാനിബൈഹ, ആ നാടിൻ്റെ രണ്ടറ്റങ്ങളുണ്ടല്ലോ, ഒന്ന് കരയിലും ഒന്ന് കടലിലും എന്ന് പറഞ്ഞില്ലേ, അതിലെ ഒരറ്റം തകർന്നു വീഴും. സുമ്മ യഖൂലു സാനിയ, പിന്നെ അവർ രണ്ടാമത് പറയും, അഥവാ ഈ ബനു ഇസ്ഹാഖിൽപ്പെട്ട 70,000 ആളുകൾ, അവർ രണ്ടാമതും പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതോടുകൂടി ഫയസ്ഖുതു ജാനിബുഹൽ ആഖറു, മറ്റേ അറ്റവും തകർന്നു വീഴും. സുമ്മ യഖൂലു സാലിസ, എന്നിട്ട് അവർ മൂന്നാമത് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതോടുകൂടി ഫയുഫറജുലഹും, അഥവാ അവർക്ക് അവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി തുറക്കപ്പെടും. ഫയദ്ഖുലൂഹ, അങ്ങനെ അവരതിലൂടെ ആ നാട്ടിലേക്ക് പ്രവേശിക്കും. ഫയഗ്നമു, എന്നിട്ടവർ ഗനീമത്ത് സ്വത്തുക്കൾ അത് ഒരുക്കൂട്ടുന്ന സമയത്ത് ഫബൈനമാഹും യഖ്തസിമൂന അൽമഗാനിം, അവരതിങ്ങനെ വീതിക്കുന്ന സമയത്ത് ഇത് ജാഅഹുമുസ്സരീഖ്, ഒരാൾ വന്ന് ഉറക്കെ വിളിച്ചു പറയും, ഇന്നദ്ദജ്ജാല ഖദ് ഖറജ, തീർച്ചയായും ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട്, അഥവാ നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ ദജ്ജാൽ പോയിട്ടുണ്ട്. ഫയത്രുക്കൂന കുല്ല ഷൈഇൻ, അപ്പോൾ അവർ ആ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാം ഉപേക്ഷിക്കുകയും വയർജിഉൻ, അവർ മടങ്ങുകയും ചെയ്യും. അഥവാ ദജ്ജാലിനെ നേരിടാൻ, തൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ ധൃതിയിൽ അവർ അതെല്ലാം ഉപേക്ഷിച്ച് പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുർക്കിയിൽ ഒരു ശക്തമായ യുദ്ധം വാളുകളില്ലാതെ അമ്പുകളില്ലാതെ നടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നതായിരിക്കും ഈ ബനു ഇസ്ഹാഖിലെ ആളുകളുടെ ആയുധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്കറിയിച്ചു തരുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ഹദീസ്, അത് ഇബ്നു മാജ തൻ്റെ സുനനിൽ 4084 ഹദീസായിട്ട് ഉദ്ധരിക്കുന്നതാണ്. സൗബാൻ മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റാവി. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, യഖ്തതിലു ഇൻദ കൻസികും, റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളുടെ നിധിക്ക് അരികിൽ യുദ്ധം ചെയ്യും ثلاثة മൂന്ന് വിഭാഗം ആളുകൾ, നിങ്ങളുടെ നിധിക്കരികിൽ മൂന്ന് വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഇബ്നു ഖലീഫ, അവരെല്ലാവരും ഖലീഫയുടെ മക്കളായിരിക്കും. സുമ്മ പിന്നീട് എന്താ സംഭവിക്കുക, ലാ യസീലു ഇലാ വാഹിദിൻ മിൻഹും, അവരിൽ ഒരാൾക്കും അത് എത്തിച്ചേരുകയില്ല, ആർക്കും കിട്ടൂല. സുമ്മ തുഖ്ബിലു റായാത്തു സൂദ് മിൻ ഖിബലിൽ മശ്രിഖ്, അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു സൈന്യം വരും. ഫയഖ്തുലൂനകും ഖത്ലൻ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും. ലം യഖ്തുല്ലുഹു ഖൗമുൻ, അങ്ങനത്തെ ഒരു യുദ്ധം ഇതുവരെ സംഭവിച്ചിട്ടില്ല, അത്രയും ശക്തമായ യുദ്ധം നടക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. ഫഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അവരെ കണ്ടുകഴിഞ്ഞാൽ, ഫബായിഉഹു, നിങ്ങൾ അവർക്ക് ബൈഅത്ത് ചെയ്യണം, അതിലെ ആ നേതാവിന് ബൈഅത്ത് ചെയ്യണം. വലൗഹ ബുവൻ അലസ്സൽജി, ഒരു മഞ്ഞിൻ്റെ കട്ട, അതിലൂടെ മുട്ടിൽ ഇഴഞ്ഞു പോയിട്ടാണ് ബൈഅത്ത് ചെയ്യാൻ സാധിക്കൂ എങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം. അഥവാ കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും പ്രശ്നമല്ല, ആ സൈന്യത്തിലെ നേതാവിന് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം എന്നർത്ഥം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു, അതാരായിരിക്കും, ആ സൈന്യത്തിലെ നേതാവ് ആരായിരിക്കും, ഖലീഫത്തുല്ലാഹി അൽ മഹ്ദിയു, അത് അള്ളാഹുവിൻ്റെ ഖലീഫയായ മഹ്ദിയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങളുടെ നിധിക്ക് അരികിൽ വെച്ച് മൂന്ന് വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യുന്നതാണ്. എന്താണ് ഈ നിധി? അത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് കഅബയിലെ നിധിയാണ് എന്നുള്ളതാണ്. ഇന്നഹു കൻസുൽ കഅബ, കഅബയുടെ നിധിയായിരിക്കും. കഅബയിൽ ധാരാളം വലിയ സമ്പത്തുണ്ടല്ലോ, അപ്പോൾ അതിനു വേണ്ടി യുദ്ധം നടക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് ടൈഗ്രീസ് നദി വെളിവാക്കുന്ന നിധിയായിരിക്കും. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ടൈഗ്രീസ് നദി, അതിൽ നിന്നൊരു സ്വർണത്തിൻ്റെ മല പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞല്ലോ, അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും യുദ്ധം എന്നാണ്. ഏതായിരുന്നാലും ഇതിലേതെങ്കിലും ഒരു നിധിക്ക് വേണ്ടിയായിരിക്കും. ആ യുദ്ധത്തിൽ മൂന്ന് ഖലീഫയുടെ മക്കളായിരിക്കും. എന്നാൽ അതാരാണ്? അത് വ്യക്തമായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ യുദ്ധം വരാനുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ഇനി അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേതാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യൻസില റൂമു ബിൽ അഅമാഖി ഔ ബിദാബിഖിൻ, റോമക്കാർ അഅമാഖിലോ ദാബിഖിലോ ഇറങ്ങുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. റോമക്കാർ എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ്, അവർ ദാബിഖിലോ അഅമാഖിലോ ഇറങ്ങുന്നതാണ്. ദാബിഖ്, അഅമാഖ്, ഇത് എവിടെയാണ്? ഇത് ഹലബിനടുത്തുള്ള പ്രദേശമാണ്. സൂറിയയിലെ, സിറിയയിലെ ഹലബ് എന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ ദാബിഖും അഅമാഖും. അവിടെ യൂറോപ്യൻസ് ഇറങ്ങും, റോമക്കാർ ഇറങ്ങും. ഫയഖ്റുജു ഇലൈഹിം, അപ്പോൾ അവരിലേക്ക് പുറപ്പെടും, ജയ്ഷും മിനൽ മദീന, മദീനയിൽ നിന്നുള്ള ഒരു സംഘം, ഒരു സൈന്യം അവരിലേക്ക് പുറപ്പെടും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന യസ്രിബ്, അവിടെ നിന്നും ഒരു സൈന്യം അവിടേക്ക് പുറപ്പെടും. അവരുടെ പ്രത്യേകത എന്താണ്? മിൻ ഖിയാരി അഹ്ലിൽ അർദി യൗമ ഇദിൻ, ആ കാലഘട്ടത്തിൽ ഭൂമിയിലെ ഏറ്റവും നല്ല സൈന്യമായിരിക്കും അവർ. അങ്ങനെ ഫഇദാ തസാഫു, അവർ സൊഫ് സൊഫായി നിന്നാൽ, അഥവാ യുദ്ധത്തിന് വേണ്ടി രണ്ടു വശത്തും യുദ്ധത്തിന് വേണ്ടി പരസ്പരം സൊഫ് സൊഫായി നിന്ന് കഴിഞ്ഞാൽ, ഖാലത്തി റൂം, റോമക്കാർ പറയും, ഖല്ലു ബൈനനാ വബൈന അല്ലദീന സബൂ മിന്നാ നുഖാതിൽഹും, ഞങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന, അഥവാ പുതുതായി ഇസ്ലാം സ്വീകരിച്ച, ഞങ്ങളുടെ മതം വിട്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ച് നിങ്ങളിലേക്ക് വന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകളില്ലേ, അവരെ വിട്ടുതാ, ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് അവരെയാണ്. ഫയഖൂലുൽ മുസ്ലിമൂൻ, അപ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ, ഇല്ല, വല്ലാഹി, അല്ലാഹുവാണ്, ലാ നുഖല്ലി ബൈനക്കും വബൈന ഇഖ്വാനിനാ, ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരൂല, അഥവാ അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരൂല. ഫയുഖാതിലൂനഹും, അപ്പോൾ അവിടെ യുദ്ധം നടക്കും. ഫയൻ ഹസിമു സുലുസുൻ, മൂന്നിൽ ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി പറഞ്ഞു, ലായതൂബുല്ലാഹു അലൈഹിം അബദ, അവർക്കല്ലാഹു ഒരു കാലത്തും പുറത്തു കൊടുക്കുകയില്ല. ഒരു കാലത്തും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത അല്ലാഹു പുറത്തു കൊടുക്കും ഏത് തെറ്റാണെങ്കിലും. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശം? അവർക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖിന് അല്ലാഹു കൊടുക്കില്ല എന്ന്. തൗബ ചെയ്യാൻ മനസ്സല്ല കൊടുക്കില്ല, അവർ തൗബ ചെയ്യൂല. വയുഖ്തലു സുലുസുഹും, മൂന്നിൽ ഒരു വിഭാഗം ആളുകൾ അതിൽ കൊല്ലപ്പെടും. അഫ്ലലു ശുഹദായി ഇന്ദല്ലാ, അവരാണ് അള്ളാഹുവിനടുക്കൽ ഏറ്റവും നല്ല ശഹീദീങ്ങൾ. വയഫ്തത്തിഹു സുലുസു, ബാക്കി മൂന്നിലൊന്നുണ്ടല്ലോ, അവർ ആ യുദ്ധത്തിൽ വിജയിക്കും. അങ്ങനെ അവർ ഉസ്തുന്തീനിയ, അഥവാ ഇസ്താംപൂൾ, അതും വിജയിച്ചടക്കും. അതും വിജയിച്ചടക്കി അവർ ഗനീമത്ത് സ്വത്തുക്കൾ പൊറുക്കുന്ന സമയത്ത് ഇത് സ്വാഹഫീഹി മുഷെയ്ത്വാൻ, ഒരു ഷെയ്ത്വാൻ വിളിച്ചു പറയും, ഇന്നൽ മസീഹ ഖദ് ഖലഫക്കും ഫീ അഹ്ലീക്കും, തീർച്ചയായും മസീഹ, അഥവാ ദജ്ജാല്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഫയഖ്റുജൂൻ, അങ്ങനെ അവരെന്ത് ചെയ്യും? അവർ കുടുംബത്തിലേക്ക് ദജ്ജാലിനെ, അവനെ വധിക്കുന്നതിന് വേണ്ടി, അവനെ ഏറ്റുമുട്ടുന്നതിന് വേണ്ടി, കുടുംബത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ പുറപ്പെടും. എന്നാൽ വദാലിക ബാത്തിൽ, അതൊരു വെറും വാക്കായിരിക്കും. ദജ്ജാലെന്ന് വന്നിട്ടുണ്ടാവില്ല, അത് വെറുതെ പറയേക്കരം. ഫഇദാ ജാ ഉശ്ശഉമ, അങ്ങനെ അവർ ഷാമിലേക്ക് എത്തുമ്പോഴോ, ഖറജ, ശരിക്കും ദജ്ജാൽ വരും. ഫബൈന മാഹും യുഇദ്ദൂന ലിൽ ഖിതാൽ, അങ്ങനെ അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കും. യുസവ്വൂന സുഫൂഫ, അവർ സൊഫ് സൊഫ് ശരിയാക്കി നിൽക്കും. ഇത് ഉഖീമത്തി സ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ. ഫയൻസിലു ഈസ ബിനു മറിയമ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫ അമ്മഹും, എന്നിട്ട് അവർക്ക് നേതൃത്വം നൽകും. ഫ ഇദാ റആഹു അദുവുല്ലാഹി, ഈസ നബിയെ അള്ളാഹുവിൻ്റെ ശത്രു അഥവാ ദജ്ജാൽ കണ്ടാൽ, ദാബ, അവൻ അലിയാൻ തുടങ്ങും. കമാ യദൂബുൽ മിൽഹു ഫിൽ മാഇ, വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നത് പോലെ അലിയുന്നത് പോലെ ദജ്ജാൽ അലിയാൻ തുടങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയമുള്ളവർ, ഇതൊക്കെ ലോകാവസാനത്തിന് മുന്നോടിയായി ഇവിടെ നടക്കാനിരിക്കുന്ന യുദ്ധങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
12: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ യുദ്ധങ്ങൾ എന്നതിൻ്റെ രണ്ടാം ഭാഗം വിശദീകരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
8: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റു വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാം, അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമര സംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടി, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം, കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെർപ്പുളശ്ശേരിയിൽ പള്ളിയിൽ സുബഹ് നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക.
14: പ്രാർത്ഥനകൾ
8: പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും. അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമി താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണല്ലോ, അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്. വാടാ നമുക്ക് അധികാരൽ മസാജല്ല, എന്നിട്ടും പോക്കറ്റ് കൈയിടുകയാണ്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ട് ഓനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടിയെ ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്. കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും, എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം, നമുക്ക് കളിക്കാൻ വാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അത് കാറിൽ മസാ ചെല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീപരമായി അവൻ നേടിയെടുത്തു ഒരു നിഷ്ഠയുടെ പ്രതിഫലനം, അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
14: മഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
8: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്ത് ആല ഇംറാനിന്റെ വചനം കേൾക്കാം.
15: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അതെ.
1: അബൂബക്കർ ശാത്തറി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തറി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിലെ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തറി ഹഫിള്ളഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മളിന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക.

0: ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാല്ലാ, ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റെതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് ഈ ഡയലോഗ് എന്ന പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പുരോഗമനവാദം, ചരിത്രം, പരിണാമം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഷംജാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സമകാലിക ഭൂമികയിൽ സാമൂഹികമായ പരിസ്ഥിതിയിൽ ഏറെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നവനാസ്തിക, അതല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ വെളിപ്പേരിട്ടുകൊണ്ട് എന്ത് തോന്നിയവാസങ്ങളെയും സമൂഹത്തിൽ നടപ്പിലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ആശയധാരകളെ കൃത്യമായി നമ്മൾ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വിചാരണ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിലും കലാലയ ഭൂമികളിലും അതിനപ്പുറത്തേക്ക് നമ്മുടെ വീടകങ്ങളിൽ തന്നെ എത്തി നിൽക്കുന്ന ലിബറൽ ചിന്താഗതികളും പുരോഗമനത്തിൻ്റെ മേൽക്കുപ്പായമണിഞ്ഞുകൊണ്ട് തങ്ങളുടെ തോന്നിയവാസങ്ങളെയും ദേഹേച്ഛകളെയുമെല്ലാം ന്യായീകരിക്കാൻ കഴിയുമെന്നെല്ലാം വാദിക്കുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലെല്ലാം നടപ്പിലാക്കേണ്ടത് എന്നും നിലനിൽക്കുന്ന കുടുംബ സാമൂഹിക ക്രമങ്ങളെല്ലാം പ്രാകൃതമാണ് എന്നും അതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് എന്നുമെല്ലാമുള്ള വാദവുമായിട്ടാണ് ഇത്തരം പുരോഗമനത്തിൻ്റെ ആശയക്കാർ കടന്നു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു അക്കാദമിക ഭൂമികയിൽ നമ്മൾ ഇത്തരം ആളുകളെ വിളിക്കാറുള്ളത് സ്വാതന്ത്ര്യവാദികളെന്നും ഉദാരവാദികളെന്നും അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ വക്താക്കളെന്നും എല്ലാമാണ്. എന്നാൽ നേർക്കുനേരെ നമ്മുടെ എല്ലാം സാമൂഹിക ചട്ടക്കൂടുകളിലേക്ക് വരുമ്പോൾ നാം പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും നിങ്ങളിൽ കാണുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമെന്നും ലിംഗസമത്വമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും എല്ലാം പേരിട്ട് സർവസ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ കെട്ടുപാടുകളും ഞങ്ങൾക്കതിന് തടസ്സമാണ് എന്നും വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുക സോഷ്യൽ മീഡിയയിലായിരിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ആഹ്വാനം ചെയ്യുന്ന ചില വാക്യങ്ങളുണ്ട്. ലവ് ഈസ് ലവ് എന്നും മൈ ബോഡി മൈ റൈറ്റ് എന്നും മതമില്ലാത്ത ലോകമാണ് മനുഷ്യ നന്മയ്ക്ക് ആവശ്യമെന്നും കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പാറിപ്പറക്കണമെന്നുമെല്ലാം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലിബറലിസം എന്ന പുരോഗമനവാദം എന്ന ഒരാശയധാരയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇത് കേവല മതനിരാസമോ ദൈവനിഷേധമോ അതല്ലെങ്കിൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ ആളുകൾക്ക് സംഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അവർക്കുണ്ടായ മൂല്യച്യുതിയോ ഒന്നുമല്ല. മറിച്ച് ഇതിന് കൃത്യമായ അടിത്തറയുണ്ട്, കൃത്യമായ ആദർശമുണ്ട്. ഇത് നാം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും പാശ്ചാത്യ ലോകത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്ന അതേ കാര്യം ലിബറലിസത്തിനും ബാധകമാണ്. യഥാർത്ഥത്തിൽ ലിബറലിസത്തിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച് പിന്നീട് 17-18 നൂറ്റാണ്ടുകളിലെല്ലാം വ്യാപകമായി യൂറോപ്പിലെല്ലാം സംഭവിച്ച യൂറോപ്യൻ നവോത്ഥാനം എന്നെല്ലാം നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പഠിച്ച ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സഭയും പൗരോഹിത്യവും അടക്കി ഭരിച്ചിരുന്ന രാജഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. അന്ന് പൗരോഹിത്യമാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത്. പൗരോഹിത്യത്തിന് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ തീരുമാനിക്കുകയും അത് പാവങ്ങളായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നൊരു സാമൂഹിക പരിസ്ഥിതി. മറ്റൊരു പ്രത്യേകത കൂടി ആ സാമൂഹിക കാലഘട്ടത്തിനുണ്ട്. അത് തങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമൊന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്നും അതെല്ലാം പൗരോഹിത്യത്തിന് അവകാശപ്പെട്ടതാണ് എന്നും പൗരോഹിത്യം വകവെച്ച് നൽകുന്ന അവകാശമാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആനുകൂല്യം എന്നും എല്ലാമുള്ള ഒരു വാദമായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെതിരെയാണ് ലിബറലിസത്തിൻ്റെ തുടക്കമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ലിബറലിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ജോൺ ലോക്ക് അടക്കമുള്ള, തോമസ് ഹോബ്സ് അടക്കമുള്ള വളരെ തത്വചിന്തകരായിട്ടുള്ള, സൈദ്ധാന്തികരായിട്ടുള്ള ആളുകളെല്ലാം മുന്നോട്ട് വന്നത്. അവർ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് തങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം തങ്ങൾക്ക് ചെലവഴിക്കാനും ആസ്വദിക്കാനും കഴിയണമെന്നുള്ള ഒരു വാദവുമായിട്ടാണ്. എന്നാൽ

0: ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങൾക്ക് സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം തങ്ങൾക്ക് ചെലവഴിക്കാനുള്ള അവകാശം വേണമെന്നും അതിനുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുകയും എന്നാൽ അതിൻ്റെ ഏകദേശം അടുത്ത ഒരു പരിസരങ്ങളിൽ തന്നെ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നും അത് വളരെ വ്യതിരിക്തമായിക്കൊണ്ട് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ലിബറലിസത്തെ നമ്മൾ 5 ഘട്ടങ്ങളായി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ 1-ാം ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ സ്വത്തിനെയും സമ്പാദ്യങ്ങളെയും എല്ലാം തങ്ങൾക്ക് ചെലവഴിക്കാൻ സ്വാധിക്കണമെന്ന ഒരു അവകാശവാദമായിരുന്നെങ്കിൽ പിന്നീട് അത് എത്തിച്ചേർന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കുമാണ്. പൊസസീവ് ഇൻഡിവിജ്വാലിസം എന്ന പേരിൽ ഇവർ മുന്നോട്ട് വെച്ച ഒരു വാദമാണ് പിന്നീട് നമ്മൾ 18-ാം നൂറ്റാണ്ടിൻ്റെയും 17-ാം നൂറ്റാണ്ടിൻ്റെയും ആ ഒരു കാലഘട്ടം മുഴുവൻ കണ്ട ലോകത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ഇവർ കുടിയേറി പാർക്കുകയും അവിടെ കോളനി വൽക്കരിക്കുകയും ചെയ്തിരുന്ന ഇമ്പീരിയലിസ്റ്റ് നാഷൻസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു ഇതിൻ്റെ 2-ാം ഘട്ടം. എന്നുവെച്ചാൽ വ്യക്തികൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ അവർക്ക് മത്സരിക്കാമെന്നും അവർക്ക് ആ മത്സരത്തിൻ്റെ അപ്പുറത്തേക്ക് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന നിലക്ക് അവർക്ക് അടിച്ചമർത്തിക്കൊണ്ട് അവരെ ഉപയോഗിക്കാമെന്നുമെല്ലാമുള്ള വാദം ആരംഭിക്കുന്നു. പിന്നീട് ഇതിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു സാമൂഹിക പരിസ്ഥിതി മുഴുവൻ മാറുകയാണ്. പിന്നീട് നാം കാണുന്നത് ഈ കോളനിവൽക്കരണത്തിൻ്റെ ആകെത്തുകയായിക്കൊണ്ട് വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ ആരംഭിക്കുകയും ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആകെത്തുകയായിക്കൊണ്ട് ഗ്രാമങ്ങളിൽ രാപ്പാർത്തിരുന്ന ആളുകളെല്ലാം നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുകയും നഗരങ്ങളിൽ പുതിയൊരു സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ വാദിച്ചിരുന്ന ഫ്രീഡത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ഇവർ ഇക്വാലിറ്റി ഫോർ ആൾ എന്ന് പറയുമെങ്കിലും ഈ ആൾ എന്ന് പറയുന്ന പരിസ്ഥിതിയിൽ ആകെ പെട്ടിരുന്നത് വൈറ്റ് മെൻ അഥവാ വെള്ളക്കാർ മാത്രമായിരുന്നു എന്നുള്ളതാണ്. വെള്ളക്കാരായ സ്ത്രീകളെ പോലും പരിഗണിക്കാത്ത കറുത്ത വർഗ്ഗക്കാരെല്ലാം അപരിഷ്കൃതരാണ് എന്നും അവരെ പരിഷ്കരിക്കേണ്ട ദൗത്യം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്നും വാദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിപ്ലവങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ 4-ഉം 5-ഉം കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കിനും നിയോ ലിബറലിസം എന്ന നവനാസ്തികതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കിനും നാം ഈ പറഞ്ഞ അടിത്തറയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു പുതിയ ആശയധാര മുന്നോട്ട് വരികയാണ്. അതാണ് 1960 കാലഘട്ടത്തിൽ യൂറോപ്പിൽ ആകമാനം ആഞ്ഞടിച്ചിരുന്ന യൂറോപ്പിലെ ക്യാമ്പസുകളിലും കലാലയ ഭൂമികളിലും എത്രത്തോളം എന്ന് വെച്ചാൽ 1950 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള വളരെ കൊടുംഭീരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയമായ ചർച്ചകളെല്ലാം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം കരുതിയിരുന്നത് അവരാണ് പൊതുബോധത്തെ സൃഷ്ടിക്കുന്നത് എന്നും അവരാണ് ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഗമനം നിയന്ത്രിക്കുന്നത് എന്നുമായിരുന്നു. എന്നാൽ അവർക്ക് തെറ്റിയിരുന്നു. യൂറോപ്പിലെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ആഞ്ഞടിച്ചിരുന്ന ഇത്തരത്തിലുള്ള സെക്ഷൽ റവല്യൂഷൻ പോലെയുള്ള മൂവ്മെൻറ്റുകളായിരുന്നു അന്നത്തെ സാമൂഹിക പരിസ്ഥിതിയെ നിയന്ത്രിച്ചിരുന്നത്. നാം സെക്ഷൽ റവല്യൂഷൻ എന്നൊരു വാക്ക് ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്നും ഫ്രഞ്ച് റവല്യൂഷൻ എന്നെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും സെക്ഷൽ റവല്യൂഷൻ എന്ന പേരിൽ ലൈംഗികമായ ഒരു വിപ്ലവത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഇവർ വാദിക്കുന്നുണ്ട്. ഇതിനൊരു സാമൂഹികമായ പരിസ്ഥിതിയുണ്ട്. പൗരോഹിത്യം കയ്യാളിയിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു നിയമമായിരുന്നു യഥാർത്ഥത്തിൽ സെക്സ് എന്നത് ഒരു ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക എന്നത് കേവലം റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ളതാണ് എന്നും അതൊരു സുഖങ്ങൾക്ക് വേണ്ടിയോ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതല്ല എന്നും ആർക്കെങ്കിലും റീപ്രൊഡക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ സെക്സിൽ ഏർപ്പെടാമെന്നുമുള്ള ഒരു നിയമം അന്ന് നിലനിന്നിരുന്നു. ഈ ഒരു നിയമത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആത്യന്തിയിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ സെക്ഷൽ റവല്യൂഷൻ എന്നുള്ളത്. അതേ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നടന്നിരുന്ന മറ്റൊരു മൂവ്മെൻ്റ് ആയിരുന്നു കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻ്റ് എന്നുള്ളത്. എന്നാൽ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെ മുഴുവൻ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ആൻറ്റി മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവരികയാണ്. സെക്ഷൽ റവല്യൂഷൻ്റെ ഒരു മോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മേക്ക് ലവ് നോട്ട് വാർ എന്നാണ്. യഥാർത്ഥത്തിൽ നാം സാഹിത്യപരമായി ഉപയോഗിക്കുന്ന സ്നേഹത്തിൻ്റെ പര്യായ പദമല്ല ലവ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഫ്രീ സെക്സിനെയാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. ആർക്കും ആരെയും ഭോഗിക്കാവുന്ന ഏതൊരു സാമൂഹിക സ്ഥിതിയിലും ആർക്കും കൺസെൻറ്റോട് കൂടി ആരെയും ബന്ധപ്പെടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. സെക്ഷൽ റവല്യൂഷൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് പിന്നീട് സംഭവിച്ച ചില കാര്യങ്ങളെ ഞാൻ വേഗത്തിൽ സൂചിപ്പിക്കുകയാണ്. സെക്ഷൽ റവല്യൂഷൻ എന്ന ഈ ലൈംഗിക വിപ്ലവം യൂറോപ്പിൽ ആഞ്ഞു വീശുകയും പിന്നീട് സംഭവിച്ചത് സ്വാഭാവികമായും അനിയന്ത്രിതമായിക്കൊണ്ട് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇവർ ഗർഭധാരണത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഗർഭധാരണം നടത്തുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഇവർക്ക് കുട്ടികളെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അബോർഷന് വേണ്ടി പുതിയ മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ തങ്ങൾ സ്വയം വരുത്തിവെച്ച ഈ ഗർഭധാരണത്തെ തങ്ങൾക്ക് നിഷ്ഠൂരം കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന മൂവ്മെൻറ്റുകൾ സാമൂഹിക പരിസ്ഥിതിയിൽ നിറഞ്ഞാടുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അൺമാരീഡ് ആയിട്ടുള്ള വൈവാഹിക ബന്ധത്തിന് പുറത്ത് ഗർഭധാരണത്തിൽ ഏർപ്പെട്ട ആളുകളുടെ കണക്കാണ് കാണുന്നത്. ആ കണക്കുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ബ്ലാക്ക് വുമൺ അഥവാ കറുത്ത വർഗ്ഗക്കാരികളായ സ്ത്രീകൾ അനുഭവിച്ച ഗർഭധാരണത്തെക്കുറിച്ചാണ്. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് മാൻ അഥവാ വെള്ളക്കാർക്ക് മാത്രമായിരുന്നു ഇവർ ലിംഗനീതിയും ലിംഗസമത്വവും എല്ലാം വിഭാവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അപരിഷ്കൃതരായിട്ടുള്ള സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരത്തിലുള്ള കറുത്ത വർഗ്ഗക്കാരെ ഇവർ ഉപയോഗിച്ചിരുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഇവരുടെ ഭോഗ വസ്തുവായിട്ടും കേവലം ജീവി വർഗമായിട്ടും മാത്രമായിരുന്നു എന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പരിണിത ഫലമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിവാഹമോചനം എന്നുള്ളത്. ഇത്തരത്തിൽ ആർക്കും ആരുമായി ബന്ധപ്പെടാമെന്ന് വാദവുമായി സമൂഹത്തിൽ മുന്നോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും കുടുംബ സംവിധാനങ്ങൾ കെട്ടഴിക്കുകയാണ്. തങ്ങൾക്ക് ഒരു സ്ത്രീയുമായി മാത്രമല്ല വൈവാഹികമായി അതല്ലാത്ത അപ്പുറത്തുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടാമെന്നുള്ള വാദവുമായി പോളി അമോറസ് മൂവ്മെൻറ്റുകൾ നടക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ 1960 കാലഘട്ടത്തിൽ വിവാഹമോചനത്തിൻ്റെ കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുത്തനെയുള്ളൊരു വർധനവാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പരിണിത ഫലങ്ങൾ അനുഭവിച്ച ഒരു വിപ്ലവമാണ് യഥാർത്ഥത്തിൽ സെക്ഷൽ റവല്യൂഷൻ എന്ന അഥവാ യൂറോപ്യൻ പരിസ്ഥിതിയിൽ 50 മുൻപ് അഥവാ 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടമാടിയിരുന്ന ആ വിപ്ലവം എന്നുള്ളത്. ഇതിൻ്റെ അടുത്തൊരു പരിണിത ഫലമായിരുന്നു യഥാർത്ഥത്തിൽ പോണോഗ്രഫി പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ട്രാഫിക്കിംഗ് പോലെയുള്ള ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്ന സ്ത്രീകളെ കേവലം ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന ചിന്താഗതികൾ മുന്നോട്ട് വരിക എന്നുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വാദം എന്നുള്ളത് പുതിയ കാലത്ത് ലിബറൽ വാദികൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ ഏറ്റവും ആദ്യം മുന്നോട്ട് വെക്കാറുള്ളത് സ്ത്രീ സുരക്ഷയാണ്, ഫെമിനിസമാണ്. തങ്ങളാണ് സ്ത്രീകളെ സാമൂഹികമായി സുരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്നും അവരുടെ സ്വാതന്ത്ര്യത്തിന് ബാധിക്കുന്നതെന്നും പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്ത ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകളെ നിഷ്ഠൂരം കേവലം ഭോഗവസ്തുക്കളായി മാത്രം കണ്ടിരുന്ന ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ നിന്നുമാണ് ഇത് ഉറവെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതുമാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വിപ്ലവം. നാം ഇന്ന് നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന LGBTQIA+ മൂവ്മെൻറ്റുകൾ. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് 1960 കാലഘട്ടത്തിലാണ്. 1955 കാലഘട്ടത്തിൽ ജോൺ മണി എന്ന സെക്സോളജിസ്റ്റാണ് ആദ്യമായിട്ട് ജെൻഡർ റോൾ എന്നൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്രത്യേക കാര്യമുണ്ട്. സെക്ഷൽ റവല്യൂഷൻ്റെ ഭാഗമായി ആർക്കും ആരെയും ഭോഗിക്കാമെന്നും യാതൊരു നിയമങ്ങളും അതിനില്ല എന്നുമുള്ള വാദം മുന്നോട്ട് വന്നപ്പോൾ ആണുങ്ങൾക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും ഭോഗിക്കാമെന്ന അവസ്ഥയിലേക്ക് ആ സാഹചര്യത്തിലേക്ക് അത് എത്തുകയാണ്. ഇത് പിന്നീട് വലിയ മൂവ്മെൻ്റായി രൂപപ്പെടുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിലനിന്നിരുന്ന സാമൂഹിക പരിസ്ഥിതിയിലെ കുടുംബ ബന്ധങ്ങളിലടക്കം ഇത് വലിയ രീതിയിലുള്ള മൂല്യച്യുതി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ഒരു ചരിത്രം പറയാനുള്ള കാരണം, നാം പലപ്പോഴും ഇത്തരത്തിലുള്ള നമ്മുടെ സമകാലിക ഭൂമികയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുമ്പോൾ നാം എപ്പോഴും പറയാറുള്ള കാര്യമാണ് പാശ്ചാത്യ ലോകത്തു നിന്നും വന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ ലിബറൽ ലോകത്തിലെ എല്ലാ വാദങ്ങളെയും അടിത്തറകളെയും പരിശോധിക്കുമ്പോൾ അതെല്ലാം നമുക്ക് പരിശോധിച്ച് അതിൻ്റെ ഉത്ഭവത്തിലേക്ക് തുടക്കത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം തുടക്കം യഥാർത്ഥത്തിൽ യൂറോപ്പിലും പാശ്ചാത്യ ലോകത്താണ് എന്നാണ്. മാത്രമല്ല 50 മുൻപ് യൂറോപ്യൻ ലോകത്ത് സംഭവിച്ച ഒരു വിപ്ലവവും ആ വിപ്ലവത്തിൻ്റെ പരിണിത ഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കുകയും 1990 കാലഘട്ടത്തിൽ അമേരിക്കയിൽ അവതരിച്ച ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക എന്നത്, അച്ഛനില്ലാത്ത അമേരിക്ക എന്നുള്ളത്. അത്രത്തോളം കുട്ടികൾ ഉണ്ടാവുകയും എന്നാൽ കുട്ടികൾ നോക്കാനുള്ള മാതാപിതാക്കൾ ഇല്ലാത്ത അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം. ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക പരിസ്ഥിതിയെ അനുഭവിക്കുകയും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിൽ നിന്നും കരകയറാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ഭൂമികയിൽ നിന്നും അത് കടമെടുക്കുകയും ഇന്ന് നമ്മുടെ ഓൺലൈൻ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ, നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ കുട്ടികളും ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിലൂടെ ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും എല്ലാം നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ഇവർ ഈ കമ്പോളവൽക്കരണത്തിൻ്റെയും ഈ ഒരു സാമൂഹിക അധാർമിക അവസ്ഥയുടെയും ഏജൻറ്റുമാരാണ് എന്നുള്ളതാണ്. ഞാൻ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള വാദഗതികൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ യാതൊരു ദാർശനികമായ മൂല്യങ്ങളെയും മുന്നോട്ട് വെക്കാതെ, യാതൊരു ദാർശനികമായ അടിത്തറയെയും പഠിക്കാതെ, അതിൻ്റെ ഉത്ഭവത്തെയോ അതിൻ്റെ പരിണാമത്തെയോ മനസ്സിലാക്കാതെ, ഇതെല്ലാം കേവലം ഒരു തോന്നിയവാസത്തിൻ്റെയും ദേഹേച്ഛയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ നമ്മുടെ മുമ്പിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളുകൾ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1960 കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന പരിണിത ഫലങ്ങളെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനെ കൊണ്ടുവന്നാൽ അവർക്കുണ്ടാവുന്ന സ്വാർത്ഥമായ കമ്പോളകരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നാം കേവല നിഷ്കളങ്കരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുരോഗമനവാദങ്ങളും സ്വാതന്ത്ര്യവാദങ്ങളും ഉണ്ടാവുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ യുവത്വം സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുകയും അവിടെയുള്ള ആശയങ്ങളെല്ലാം എടുത്ത് അവർ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും കോവിഡാനന്തര കാലഘട്ടത്തിൽ അവർ 2 വർഷത്തെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലുണ്ടായ അസാംസ്കാരികമായ മൂല്യച്യുതിയുടെ ഭാഗമാണ് എന്നെല്ലാമുള്ള നിഷ്കളങ്കമായ ചിന്തയിൽ നിന്നും നമ്മൾ മാറണമെന്നും ഇതിന് കൃത്യമായ അടിത്തറയുണ്ട് എന്നും ഇതിന് കൃത്യമായ പശ്ചാത്തലമുണ്ട് എന്നും ആ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അധികം വൈകാതെ നമ്മളും അനുഭവിക്കാൻ തുടങ്ങുമെന്നുള്ള തികഞ്ഞ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്നും ഇവിടെ സാമൂഹികമായി ഇത്തരത്തിലുള്ള മൂല്യച്യുതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വിചാരണക്കെടുക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, പുരോഗമനവാദം ചരിത്രം പരിണാമം, വിഷയം അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്ന 2 ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിങ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവില്ല. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാൻ ഇതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാൻ, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം എവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു സർക്കസിലൊരു കോമാളിയുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പറ്റും. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
3: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന 2 വേർഡ് ഫോമോയും ഫോബോയും. ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണെ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലൊരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടീനോട്. ഓ, ഇതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. കാറ് എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എൻ്റെ ഈ ഇതിനെന്താ പറയുക പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറിയൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്, ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം, എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, ഐ മീൻസ് വേറൊന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തണതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ ഒന്ന് കതറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോ സെറ്റ് ചെയ്തതാണ്, എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള, അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും, ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും, കണ്ണാടിന് മുമ്പ് പോയിരുന്നാ പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം, താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാം, ജോലൻ എന്ന് തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ അല്ലേ വേർഡ്? അപ്പൊ അത് എനിക്ക് വേണം, അതില്ലാത്തൊരാള്
2: ശരിയല്ല,
3: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടോ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും, ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
2: അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
3: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാറ നിസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടെന്ന്. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മൂപ്പരത് ഇതൊക്കെ പോകും, മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും, ഞാനിപ്പോൾ ഉത്തരൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബർ കുറയും, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
2: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത് അഡ്മിറ്റ് ചെയ്തിട്ടാണ്.
3: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്, വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല, ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സൗജന്യ തുടർ പഠനം പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. SSLC പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്നതിന് കേരള പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ 22 വയസ്സ് താഴെയുള്ളവർക്ക് അതത് ജില്ലയിൽ വെച്ചാണ് പരിശീലനം നൽകുന്നത്. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലോ 9497900200 എന്ന നമ്പറിലോ ജൂലൈ 31 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം.
2: أعوذ بالله من الشيطان الرجيم
3: ويقول الإنسان أئذا ما مت لسوف أخرج حيا

وإن

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ദുൽ ഖുർആൻ, നേതൃത്വം ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഹുജുറാത്തിലെ 14-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. അവസാനം വരെ നന്നായി ശ്രദ്ധിക്കുകയും കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഒന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 13-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ഖുൽ ലം തുഅ്മിനു. ഖുൽ ലം എന്നതിലെ രണ്ട് ലാമ അടുത്തടുത്ത് വരുന്നുണ്ട്, അത് രണ്ടുകൂടി ഒന്നാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. അതായത് ഖുൽ എന്നതിലെ ലാമും ലം എന്നതിലെ ആദ്യത്തെ ലാമും രണ്ടുകൂടി ഒന്നാക്കണം. ഖുൽ ലം, ഖു കഴിഞ്ഞ ഒറ്റ ലാമ, അതിന് ശ്രദ്ധ കൊടുത്താൽ മതി.
1: ഖുൽ ലം തുഅ്മിനു, ഖുൽ ലം തുഅ്മിനു, ഖുൽ ലം തുഅ്മിനു, ഖുൽ ലം തുഅ്മിനു.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പരലോക വിജയത്തിനായി നിസ്കാരം നിലനിർത്തുക, ദാനധർമ്മം ചെയ്യുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നരകമോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ശിർക്കിൽ നിന്നും മുക്തനായി ജീവിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കുക, അള്ളാഹുവിനോട് വളരെയധികം ഭക്തിയുള്ളവനായി കൊണ്ട് ജീവിക്കുക എന്നീ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത നന്മകൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ്, ഒരു നമ്മുടെ ബാധ്യതാ നിർവഹണമാണ് 5 നേരത്തെ നമസ്കാരം എന്നുള്ളത്. അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നിസ്കാരത്തിൻ്റെ പരിപൂർണ രൂപത്തോടുകൂടി ചിട്ടയോടുകൂടി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ നരകത്തിൽ നിന്ന് നാം കരകയറാൻ നമുക്ക് സാധിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹാഫള അലസ്സലവാത്തിൽ ഖംസ്, ആരെങ്കിലും 5 നേരത്തെ നമസ്കാരത്തിൽ കണിശത പാലിക്കുകയാണ് എങ്കിൽ, റുക്ഉഹുന്ന അവൻ്റെ റുക്ഉകളിലും, വസുജൂദുഹുന്ന അവൻ്റെ സുജൂദുകളിലും, വമവാഖിതുഹുന്ന അതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലും, വഅലിമ അന്നഹുന്ന ഹഖ്ഖും മിൻ അന്ദില്ലാ, ഈ നമസ്കാരം എന്നത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ, ദഖലൽ ജന്ന അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ഹറമ അലന്നാർ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും എന്നതാണ്. 5 നേരത്തെ നമസ്കാരം, അതിൻ്റെ റുക്കുകളും സുജൂദുകളും കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തിലാണ് ഉള്ളത് എന്ന ബോധത്തോടുകൂടി നമ്മൾ സമയം തെറ്റാതെ നമസ്കരിക്കുകയാണ് എങ്കിൽ, ഹറമ അലന്നാർ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ, നരകത്തിൽ നിന്നും കരകയറാനുള്ള മറ്റൊരു മാർഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമസ്കാരം ഒഴിവാക്കാതെ അതിനെ കൃത്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു വ്യക്തി അവൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെ മുഴുവനായും അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. അവൻ മുൻപ് ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറിയ പാപങ്ങളെയും അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും അവൻ നമസ്കാരത്തിൽ റുക്കുഉകളിലേക്കും സുജൂദുകളിലേക്കും പോകുമ്പോൾ എത്രത്തോളം സമയം അവൻ റുക്കുഉയിൽ നിൽക്കുന്നുണ്ടോ, സുജൂദിൽ അവൻ കിടക്കുന്നുണ്ടോ, അത്രയും സമയത്ത് അവൻ്റെ പാപങ്ങളെല്ലാം അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാതെ അതിനെ കൃത്യമായി കൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു, നീ നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ളത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏതൊരു നന്മ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ നന്മ എന്നുള്ളത്, ബാധ്യത എന്നത് നമസ്കാരമാണ്. അതിൽ നമ്മൾ കൃത്യത കാത്തു സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നന്മക്കും അവിടെ ഒരു വിലയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വിചാരണക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായി കൊണ്ട് നോക്കുന്നത് അവന് നമസ്കാരം കൃത്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവൻ്റെ നമസ്കാരങ്ങളെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം നല്ല രീതിയിലാണ് അവൻ നമസ്കരിച്ചിട്ടുള്ളത്, എവിടെയെങ്കിലും അവൻ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നവൻ അവിടെ പരിശോധിക്കും. ഉണ്ട് എങ്കിൽ അവൻ്റെ ഒരു നന്മക്കും അവിടെ വാല്യൂ ഇല്ല എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഫർളായ നമസ്കാരങ്ങളെ കൃത്യമായി കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഫർള നമസ്കാരങ്ങളിലെ അപാകതകൾ നികത്താൻ അവൻ്റെ ജീവിതത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുകയും ഇല്ല എങ്കിൽ അവന് ആ ഫർള നമസ്കാരങ്ങളുടെ അപാകത നികത്താനാവാതെ അവിടെ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത നാം വരുത്തേണ്ടതുണ്ട്. അഞ്ചു നേരവും കൃത്യമായി നമസ്കരിക്കാൻ, സമയബന്ധിതമായി കൊണ്ട് നമസ്കരിക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കുക. അള്ളാഹു നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും കരകയറാനുള്ള മറ്റൊരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അസ്സദഖതു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുക, സദഖ നൽകുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണക്ക് ചെന്ന് നിൽക്കുന്ന ആ ഒരു രംഗം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മാ മിൻ കും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബിഹി, നിങ്ങളിലെ ഓരോരുത്തരും നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അവനോട് നേരിട്ട് സംസാരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ, അവനും അള്ളാഹുവിനുമിടയിൽ ഒരു പരിഭാഷപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു പറയുന്നത് നിങ്ങൾക്കും, നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് മനസ്സിലാവുന്ന വിധം നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കും. ഫയൻലുർ ഐമന മിൻഹു, ആ മനുഷ്യൻ അവൻ്റെ വലതു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഫലയറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി, അവൻ ചെയ്ത നന്മകൾ മുഴുവനും അവിടെ വെച്ചവൻ കാണുന്നതാണ്. ഫയൻലുർ അഷ്അബ മിൻഹു, എന്നിട്ടവൻ അവൻ്റെ ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫലയറാ ഇല്ലാ മാ ഖദ്ദമ, അവൻ ചെയ്ത മുഴുവൻ തിന്മകളും അവിടെ വെച്ചവൻ കാണുന്നതാണ്. വയൻലുർ ബൈന യദൈഹി, പിന്നീട് അവൻ അവൻ്റെ മുന്നിലേക്ക് നോക്കുകയും ഫലയറാ ഇല്ലന്നാറ തൽഖാ വജ്ഹഹു, അവൻ്റെ മുമ്പിലതാ ആളി കത്തുന്ന നരകം അവനവിടെ കാണുകയാണ്. ഇതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫത്തഖുന്നാർ വലൗ ബിശഖി തംബ്ര, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, വലൗ ബിശഖി തംബ്ര, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും. ഒരുപക്ഷേ നിങ്ങൾ മറ്റാർക്കെങ്കിലും നൽകുന്ന ഒരു കാരക്കയുടെ ചീള് കൊണ്ടാവാം നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. സദഖയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം മുന്നിട്ടിറങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സദഖ എന്നുള്ളത് ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. കുറേ സമ്പാദിച്ചു വച്ചിട്ട് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് എനിക്കിതെല്ലാം വെറുതെയായല്ലോ എന്ന നിരാശയ്ക്ക് പകരം അവിടെ ജീവിതത്തിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, അത് നാളേക്ക് വേണ്ടി, പരലോക ജീവിതത്തേക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പരലോക വിജയത്തിനായി നിസ്കാരം നിലനിർത്തുക, ദാനധർമ്മം. ക്ലാസ് എടുത്തത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ.
5: يا من يرى ما في الضمير ويسمع انت المعد لكل
6: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരം, വൃക്കകളുടെ സംരക്ഷണം. ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. ഇപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ ബി പി എ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയട്ടൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
7: ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
8: അതെ അതെ.
7: ഒന്ന് സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
8: അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5-5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകൾ 5 സ്റ്റേജുകളായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേജിൽ

0: പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
1: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു, അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? എന്താ
0: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്, മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
1: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്, അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
0: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ്, നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
1: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും.
0: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ടെസ്റ്റുകളാണ് ഉള്ളത്.
1: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു, അത് നോർമലാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
0: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്, മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടി കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
0: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങളും. അപ്പം മിതമായൊരു അളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു പൊതുവേ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ട്

0: ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖങ്ങൾ, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
1: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദനാ സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദനാ സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
0: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദനാ സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിന് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
1: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
0: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
1: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
0: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
1: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ, അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്, ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറം തള്ളില്ല, ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൺ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷെ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, ജസാകുമുല്ലാ ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ള, ശ്രോതാക്കൾ പ്രത്യേകിച്ച്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, വൃക്കകളുടെ സംരക്ഷണം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
3: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്. ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെ നേക്കാളപ്പുറത്ത് ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ പിന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ എന്നെ വിശേഷം പറയാനല്ല, ആ ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത്, അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ചെറിയ യാത്രയാണെങ്കിൽ പോലും, ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ, 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ, ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യനെ നർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
4: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം പ്രതികൂലമായ. സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
3: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്നു പോവുക എന്ന് പറയുന്നതല്ല മികവ്. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്നതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലും നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മൾ മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലല്ലോ. ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്നതിന് ശാസ്ത്രീയം അതിൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ വെള്ളത്തെ തേടി പോവുകയാണ്. അപ്പം ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്.
4: നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പം യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ 1 ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
3: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചയ്ക്ക് കരുത്തായി തീരുന്നത്. അപ്പം ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ച ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിന് ആ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ അതിനൊന്നും പ്രസക്തി ഇല്ലാതെ പോകണം. അപ്പോൾ ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത് തേടി പിടിച്ച് നമ്മൾ എത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
4: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ?
3: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടുവളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത് എന്ന്. നട്ടുവളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
4: അപ്പോൾ പാഠം കൂടി അതിൽ
3: അതുകൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ് ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെ കുറിച്ച് കാണാൻ പറ്റും.
4: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.
3: ഓക്കേ.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ക്വാളിറ്റീസുള്ള ഒരു ഫ്രണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ഒന്ന്, നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നീ ചെയ്തത് ശരിയല്ലട്ടോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആള്, ആൾ ഒരിക്കലും നിങ്ങളെ കുഴിയും കൊണ്ട് വെച്ച് അടിക്കില്ല. രണ്ടാമത്തെ, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ മുന്നിൽ പോയിട്ട് ഒരു പ്രജഡീസും ഇല്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാള്. മൂന്നാമത്തെ, നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ള ഒരാള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് യുവർ ഗോൾഡ് മൈൻ.
3: അതിമനോഹരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ സൗഹൃദത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം മനോഹരമാണ് സൗഹൃദമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്ക് ബന്ധങ്ങൾ മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണല്ലോ. വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും മൂല്യത്തിലും നിലനിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തുമാത്രം മനോഹരമാണ് ജീവിതം. ഒരാൾ പണ്ട് പറഞ്ഞ് അങ്ങനെ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ കണ്ടിട്ട് എത്രയോ കാലമായി, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊരു പഴക്കമില്ല. നമ്മൾ കാണാതിരിക്കുന്ന പഴക്കേ ഉള്ളൂ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് എനിക്ക് പഴക്കമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഒന്നാമത്തെ പറഞ്ഞെന്താണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. എന്ത് തുറന്ന് പറയാൻ കഴിയുക, വിശ്വസിക്കുക. അപ്പോൾ അവിടെ പരസ്പര വിശ്വാസ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ അവിടെ പറയും, ഓനോട് പറഞ്ഞ മറ്റവനോട് പറയും. അപ്പോൾ ഒരു വിശ്വാസ്യത ബന്ധത്തിൽ തോന്നിയിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാം. പിന്നെ ഇല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തെറ്റിത്തിരുത്തുക. ചെറുക്ക് പറയുക, എന്താ തെറ്റ് തിരുത്തുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. എങ്ങനെ രണ്ട് രൂപത്തിൽ തെറ്റുതിരുത്തും. ഒന്ന്, അവനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ അഭിമാനത്തെപ്പോലും പരിഗണിക്കാതെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ജഡ്ജ് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിക്ഷിത താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണലായിട്ട് കണ്ടിട്ട് അവൻ്റെ ഗുണം ആഗ്രഹിച്ചു കൊണ്ടുള്ള തെറ്റിതിരുത്തൽ. അങ്ങനത്തെ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ളതെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ എണ്ണ എല്ലാവരും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഉണ്ടാവുമോ എല്ലാവരും എല്ലാ സൗഹൃദങ്ങളും വന്നിട്ട് നമ്മളോട് അങ്ങനെ നിങ്ങൾ ചെയ്ത്. ആ ശരിക്ക് പലരും നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം, പക്ഷെ ചിലർ ഈ തെറ്റ് തിരുത്തൂല. അത് വലിയൊരു ഒരു എന്താ പറയുക, തെറ്റ് തിരുത്തണം. ശരിക്ക് നമ്മൾ തിരുത്തണോ നമ്മൾ ആലോചിക്കണം അല്ലേ.
4: ഈ ചങ്ക് ബ്രോ അല്ലേ, ഇപ്പോൾ എല്ലാം അതാണല്ലോ.
3: അതെ അതെ,
4: ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങനെ പിന്നെ ബൈക്കിൽ വന്ന് മുറ്റത്ത് നിർത്തിയിട്ട് പറയാണ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് തീരുമാനിക്കണം. അവർ ആ സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായ ലക്ഷ്യമോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, അങ്ങനത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് യഥാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നല്ലൊരു ഒരു മൂന്ന് മെസ്സേജുകളാണ് ഇപ്പോൾ വന്നത്.
3: എന്തിനും കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് പറയും, അതിൽ ചില അടിവരയേണ്ട കാര്യമുണ്ട്. എന്തിനും കട്ടക്ക് കൂടെ നിൽക്കലല്ല, സെലക്റ്റീവ് ആയിരിക്കണം. അതും വേണ്ടടാ, അതും നമുക്ക് നമ്മളുടെ നയരേഖ തീരുമാനിക്കുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസത്തോടനുബന്ധിച്ചുള്ള മൂല്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കണം നയരേഖ. അപ്പോഴാണ് ഒരു സുഹൃത്താവുള്ളൂ. മറ്റേത് ഏത് തോന്നിവാസങ്ങളിലേക്കും കൂട്ടുകൂടുന്ന കുറേ കൂട്ടങ്ങൾ മാത്രമാണ്.
4: സുഹൃത്തുക്കൾ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കഴിയില്ല. അതിൻ്റെ പേരിലാണ് പലരും ആ സുഹൃത്ത് ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സെലക്റ്റീവാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഒരു വാങ്ങിക്കണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പോയി നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ നല്ല അന്വേഷിച്ചിട്ട് തന്നെ അത് കണ്ടെത്താറുള്ളൂ അല്ലേ. ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് അതെന്തും ആവട്ടെ. പക്ഷേ ഈയൊരു സെലക്ഷൻ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലുണ്ട് അല്ലേ.
3: ഓ,
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടത് ആരായിരുന്നു?
3: അബൂബക്കർ സിദ്ദീഖ്.
4: അതിനൊരു കാരണം ആ സുദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെയാണല്ലോ,
3: ആ വിശ്വാസ്യതയാണ്. നബി വിശ്വസിച്ചു എന്തിലും അല്ലേ, ആത്മാർത്ഥമായി വിശ്വസിച്ചു.
4: അപ്പൊ നമുക്ക് അതിലൊക്കെ ആരെ സുഹൃത്താക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നാട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? യെസ്, എങ്കിൽ
3: വിശ്വസിച്ചു,
4: ഞാൻ വിശ്വസിച്ചു. അതാണ് സുഹൃത്ത്. ഇപ്പം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഫീലിംഗ് ആണ്, നമുക്ക് തോന്നിയതാണ് അല്ലേ. അതിപ്പോൾ അത് അതേപോലെ അംഗീകരിക്കുന്ന ഒരു സുഹൃത്താണ് ശരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത്. മറിച്ച് അതോടൊപ്പം നമ്മുടെയൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സുഹൃത്ത് ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ അതേപോലെ അത് ചെയ്യാമെന്ന് പറയുന്ന സുഹൃത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൈക്കിൻ്റെ ബൈക്കിലിരുന്ന് സുഹൃത്തിൻ്റെ ആഗ്രഹം എന്താണ്, ഇന്ന് ഊട്ടി പോകലാണ്, ഊട്ടിക്കുള്ള യാത്ര എന്താ ഒന്നും ചിന്തിക്കണില്ല. അത് ആ ഒരു നമ്മൾ ഊട്ടി പോകുന്നില്ലെങ്കിലും നമ്മുടെ സുഹൃത്തിന് ഊട്ടി പോകാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവൻ്റെ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം യാത്ര സേഫാണോ എന്നൊക്കെ നോക്കിയിട്ട് നെല്ലും പതിരും തിരിച്ച് കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് എന്നുകൂടി.
3: നമ്മളെ ആവശ്യവും അതുപോലെ നമ്മൾ സുഹൃത്തിൻ്റെ ആവശ്യം ഇതിന് യോജിക്കുന്നുണ്ടോ പരസ്പരം, അല്ലെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെയുള്ള പ്രധാനം ഒന്ന് തെറ്റിതിരുത്തണം, മറ്റൊന്ന് ആപത്തിൽ കൂടെ നിൽക്കുക, പ്രയാസം ഉണ്ടാവുമ്പം സഹായിക്കാനുണ്ടാകും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞ കാര്യമാണ് ശരിക്കും അങ്ങനെ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയുടെ കൂടെ ഓരോ അബൂക്കറല്ലാനെ കുറിച്ച് പറയാം, എൻ്റെ ഖലീൽ പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഓരോ പ്രതിസന്ധികൾ റസൂലിൻ്റെ കൂടെ ഉണ്ടായ അബൂക്കർ സിദ്ദീഖുള്ളാണ്. അപ്പോൾ അത് ജീവിതത്തിൽ സൗഹൃദങ്ങൾ അല്ലേ, നല്ല നല്ല സുഹൃത്തുക്കളെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് തന്നെ നബി എന്താണ് അത്ര വിൽക്കുന്നവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ.
4: അങ്ങനെ ആവണം.
3: അപ്പം അങ്ങനെ ആവണം. അപ്പം
4: നമ്മളിപ്പോൾ ഈ സലംക്ക ഈ സുഹൃത്ത് ബന്ധങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റിയത്, നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാവണം. ആ ഒരു സമയത്താണ് നമ്മൾ ആക്സിഡൻ്റ് വാർത്ത കേട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ ഐ സി യുവിൽ അവർ സങ്കടത്തോടെ നിന്ന് ബന്ധുക്കളും കുടുംബങ്ങളും നിൽക്കുന്നത് പോലെ തന്നെ അവർ നിൽക്കും. ഒരുപക്ഷെ അവരെക്കാൾ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവരുടെ വാപ്പയുമ്മയൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ട് സുഹൃത്തുക്കളായിരിക്കും ഐ സി യു കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുക്കുക. അങ്ങനത്തെ സുഹൃത്തുക്കളും അപ്പോൾ ആപത്ത് വരുന്ന സമയത്തുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ക്വാളിറ്റികളാണ് ആദ്യത്തെ
3: ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഒരാൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അയാൾ മരണപ്പെട്ടു, തൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതിനെ കുറിച്ച് പറയണം. മരിക്കുന്നവരെ ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായിരുന്ന മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇത് ഇടയ്ക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിരുന്നില്ല, ഒരുപാട് ആളുകൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് പ്രാർത്ഥന കിട്ടുന്നു. അതുകൂടിയും മരണപ്പെട്ടതോടുകൂടി തൻ്റെ സുഹൃത്ത് അപ്രത്യക്ഷനാവുന്നില്ല, അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ സൗഹൃദം അതിൻ്റെ എൻഡ്, അത് പരലോകമായിട്ടുള്ള, അതാണല്ലോ റസൂല് പറഞ്ഞത്, അവിടേക്ക് കൂട്ടാണ്. അവസാനം പറയരുത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന വിരൽ കടിക്കുന്നൊരു നിമിഷം പറയുന്നുണ്ടല്ലോ. സൗഹൃദങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിത്വ നില തീരുമാനിക്കുന്നിടത്തും വഴി തിരിച്ചു വിടുന്നിടത്തൊക്കെ പല സൗഹൃദങ്ങളാണ്. പൊതുവെ രക്ഷിതാക്കൾ അപ്പോഴും അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുട്ടിയെ നമ്മളൊരിക്കലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നിടത്തല്ല അവൻ്റെ ആറ്റിറ്റ്യൂഡുകൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നിടത്താന്നുള്ളത് ഒരു മുൻകൂട്ടി ചിന്ത ഉണ്ടാവുകയും അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ സൗഹൃദങ്ങൾ ആരാണ് നേരത്തെ തീരുമാനിക്കപ്പെടാൻ അതും ചിന്തിക്കാനും കഴിയണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങളിലേക്ക് അവരാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല വഴി കിട്ടി. നേരെ മറിച്ച് നമ്മൾ അവൻ്റെ അവൻ ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം നമ്മൾ അവിടെ ഒരു ചോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾ ഈ വഴിവിട്ട ആൾക്കൂട്ട കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി പോവുകയും ഇന്നലത്തെ ചിന്തയിൽ പറഞ്ഞില്ലേ ആ കൂട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ടാണ് അധ്യാപകൻ വരെ അടിച്ചത്. അവിടെയൊന്നും വേണ്ടടാ എന്ന് പറയാൻ അവിടെ ഞാനതിലില്ല, നമുക്കതിൽ വേണ്ട. അപ്പോൾ അവിടെ വേഗം ആൾക്കൂട്ടം അവിടെ ആ കൂട്ടത്തിലുള്ള ആൾ തീരുമാനിക്കപ്പെടും വേണ്ട നല്ലതല്ല, അപ്പം മാറി നിൽക്കും. അതൊക്കെ നല്ലതാണെന്ന് കൂട്ടം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും.
4: സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന ഒരു ക്വാളിറ്റിയിലെ, അതായിക്കഴിഞ്ഞാൽ മുസ്ലിമിന് ഒരു വിശ്വാസം നന്നായി കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാനനായ മുജീബ് റഹ്മാൻ സുലാഹി.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽ ളാലിമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിലെ ബാബു സബറിലുള്ള അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നാം പഠന വിധേയമാക്കുന്നത്. വാനിബിന് മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹാ സതകൂനു ബഅദി അസറത്തുൻ وأمور تنكرونها قالوا يا رسول الله فما تأمرنا قال تؤدون الحق الذي عليكم وتسألون الله الذي لكم. متفق عليه. عبد الله بن مسعود رضي الله عنه അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനിവിടെ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹാ തീർച്ചയായും കാര്യം, സതകൂനു അധികം വൈകാതെ ഉണ്ടാകും, ബഅദി എനിക്ക് ശേഷം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് ദീർഘകാലം കഴിയാതെ ഉണ്ടാകും. എന്തുണ്ടാകും? അസറത്തുൻ, അസറത്തുണ്ടാകും, സ്വാർത്ഥത, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട കാര്യം അത് നൽകാതെ സ്വന്തമാക്കി വെക്കുക, അതാണ് അസറത്ത്. ആ അസറത്ത് ഉണ്ടാകുക തന്നെ ചെയ്യും, അത് എല്ലാ മേഖലകളിലും ഉണ്ടാവും. അതുകൊണ്ടാണ് അസറത്ത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നക്കിറയായി ഉപയോഗിച്ചത്. എല്ലാ തരത്തിലുള്ള സ്വാർത്ഥതയെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പദമായിട്ടാണ് റസൂലുള്ളാഹ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വ്യാപകമായിരിക്കും, എല്ലാവരിലും ഉണ്ടാവാം. അല്ലാഹു സംരക്ഷണം നൽകിയ ആളുകളിൽ ഒഴികെ ബാക്കി എല്ലാ ആളുകളിലും ഈ അസറത്ത് പ്രകടമാകും, അത് ഉണ്ടാകും. ഭരണാധികാരികളിലും ഉണ്ടാകും, പ്രജകളിലും ഉണ്ടാകും ഈ ഒരു സ്വഭാവ വ്യതിയാനം എന്നാണ് ഹദീസിൽ നിന്ന് ഗ്രാഹ്യമാകുന്നത്. അപ്പോൾ ഒന്ന്, എനിക്ക് ശേഷം അസറത്തുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഉമൂറുൻ തുങ്കിറൂനഹ, നിങ്ങൾക്ക് അപരിചിതമായ അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചത് അംറു ഉമൂർ, അംറു എന്നതിൻ്റെ ബഹുവചനമാണ് ഉമൂർ. കുറേ കാര്യങ്ങൾ എന്നാണ്, അത് ഇന്ന കാര്യങ്ങൾ എന്ന് റസൂലുള്ള പറഞ്ഞില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നക്കിറയായ ഒരു പദമാണ്. അപ്പോൾ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ, അത് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, ദീൻ അംഗീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അത് വിശ്വാസരംഗത്തായിരുന്നാലും ആരാധന, ഇടപാട്, ഇടപെടലുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാ,
6: അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ യാ റസൂലല്ലാ എന്ന ഈ ഒരു വിളി സാധാരണഗതിയിൽ നമുക്ക് അറിയാവുന്നതുപോലെ യാ എന്ന പദം വെച്ച് വിളിക്കാറുള്ളത് ദൂരെയുള്ള ഒരാളെയാണ്. ദൂരെയുള്ള ആളുകളെ വിളിക്കാനാണല്ലോ യാ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. അടുത്തിരിക്കുന്ന ഒരാളെ വിളിക്കാൻ യാ എന്ന പദം അല്ല ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തിരുന്നു കൊണ്ട് സദസ്സിലുള്ള ആളുകൾ തന്നെയാണ് ദൂരെയുള്ള ഒരാളെ വിളിക്കുന്നത് പോലെ പ്രവാചകനെ വിളിക്കുന്നത്. അതിലടങ്ങിയ കാര്യം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമാണ്, അവർക്കുണ്ടായിരുന്ന ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിളിക്കുന്ന ആളുകളും വിളിക്കപ്പെടുന്ന പ്രവാചകനും അവർ രണ്ടും രണ്ട് പദവിയിലാണുള്ളത്. പ്രവാചകന്റെ പദവിയോളം ഏതായിരുന്നാലും ആർക്കും എത്താൻ കഴിയില്ലല്ലോ. അപ്പം ആ സ്ഥാനത്തിലുള്ള പദവിയിലുള്ള വ്യത്യാസം, പ്രവാചകനും ഇരിക്കുന്ന ഉന്നതമായ വിധാനവും സ്വഹാബികളുടെ സ്ഥാനവും, അത് രണ്ടിനെയും വേർതിരിക്കാനും അങ്ങനെ പ്രവാചകനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുവാനുമാണ് യാ എന്ന പദം ഉപയോഗിക്കുന്നത്. പ്രവാചകനോടുള്ള ബഹുമാനമാണ്, അതാണ് യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ. ഫമാത്ത് ഉമുറുന, അപ്പോൾ താങ്കൾ ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ശേഷം അഥവാ നബിക്ക് ശേഷം അസറത്തുണ്ടാകും, സ്വാർത്ഥതയുണ്ടാകും, അന്യർക്ക് അവകാശപ്പെട്ടത് നൽകാതെ അത് സ്വന്തമാക്കി വെക്കുന്ന സ്വഭാവ വ്യതിയാനം ഉണ്ടാകും. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ, ആ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുണ്ടായാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങളോട് കൽപ്പിക്കുക. എന്താണ് ഞങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണമെന്നാണ് നബിയെ താങ്കൾ ഞങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ്. ഇവിടെ ഫമാത്ത് ഉമുറുന എന്ന പദം, ഇത്തരം തിന്മകളുണ്ടാകുമ്പോൾ നിർബന്ധമായും ഞങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യം എന്താണ് എന്നർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഫമാത്ത് ഉമുറുന, താങ്കൾ ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് എന്ന പ്രയോഗത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ നിർബന്ധമായും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഖാല, റസൂലുള്ള പറഞ്ഞു, തുഅദ്ദൂനൽ ഹഖ് അല്ലദീ അലൈക്കും, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കുക. തുഅദ്ദൂന, നിങ്ങൾ നിർവഹിക്കും, അൽ ഹഖ് അല്ലദീ അലൈക്കും, നിങ്ങളിൽ അർപ്പിതമായ ബാധ്യത അത് നിങ്ങൾ നിർവഹിക്കും, അതാണ് ഒന്ന്. ഇവിടെ നിങ്ങളിൽ അർപ്പിതമായ ബാധ്യത അത് നിങ്ങൾ നിർവഹിക്കും. അലയിക്കും എന്ന പ്രയോഗം അക്കാര്യം നിങ്ങൾ ചെയ്യൽ നിർബന്ധമാണ് എന്നതിലേക്കുള്ള സൂചന കൂടിയാണ്. തുഅദ്ദൂന, നിങ്ങൾ നിർവഹിക്കും എന്നാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ തുഅദ്ദൂന എന്ന് പറഞ്ഞാൽ അത് ഖബരിയായ ജുമ്ലയാണ് എന്ന് പറയും, അതിൽ കൽപ്പനയില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ അതിൽ കൽപ്പനയുടെ ആശയമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങളിലുള്ള ഹക്ക്, നിങ്ങളിൽ അർപ്പിതമായ ബാധ്യത അത് നിങ്ങൾ നിർവഹിക്കണം എന്നാണ്. വതസ്അലൂനല്ലാഹ, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കും, ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. അല്ലാതെ ഈ ലഖും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളിൽ അർപ്പിതമായ ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുകയും നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവിടെ അസറത്ത് പ്രകടമാകും. ഉമൂറും തുങ്കിറൂന, അസറത്ത് പ്രകടമാകുക എന്ന് പറഞ്ഞതിൽ നിന്ന് ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകാതെ അത് തടഞ്ഞു വെക്കുക എന്നതാണ് ഒന്ന്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലം, ആ ഭരണകാലം പരിശോധിച്ചാൽ നമുക്ക് കാണാം ചില ഭരണാധികാരികൾ അന്യരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുകയും ധാരാളമായി അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഭരണം ഏറ്റെടുത്ത നാളിൽ, അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് ഭരണാധികാരികൾ പിടിച്ചെടുത്തിട്ടുള്ള അനർഹമായി നേടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചുപിടിച്ച് അത് പൊതുഖജനാവിൽ ലയിപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നതിൽ നിന്ന് ഈ അസറത്ത് സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഈ അസറത്ത് അക്കാലത്ത് കുറേ പ്രകടമായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടും. സ്വന്തം പത്നി, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ സ്വന്തം പത്നി ഫാത്തിമയോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിക്കുന്നുണ്ട്, മിന്നൈന സ്വാറ ഹാദൽ മാലു ഇലൈക്ക്, ഈ ധനമെല്ലാം നിന്നിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അവർക്ക് വിലപിടിപ്പുള്ള ധാരാളം ആഭരണങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്, ഇതെവിടെന്നാ കിട്ടിയത്? അവർ പറഞ്ഞു, ഇതെൻ്റെ പിതാവ്, ഭരണാധികാരിയായിരുന്ന എൻ്റെ പിതാവ് എനിക്ക് നൽകിയതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞു, ഇമ്മാ തറുദ്ദീന തറുദ്ദീഹി, നീ ഒന്നുകിൽ ഈ സ്വത്ത് പൊതുഖജനാവിലേക്ക് ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ നമുക്ക് പരസ്പരം വേർപിരിയാം, കാരണം ഈ സ്വത്തുമായി എൻ്റെ വീട്ടിൽ നീ കഴിഞ്ഞുകൂടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ഭാര്യ അതെല്ലാം പൊതുഖജനാവിലേക്ക് നൽകി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ, തുടർന്നും ജീവിക്കുവാൻ സന്നദ്ധയായി എന്നതാണ് ചരിത്രം. ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് പല രീതിയിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് പലരുടെയും കയ്യിൽ അന്ന് ഉണ്ടായിരുന്നു. ഇക്കാലത്ത് അത് പറയുകയും വേണ്ട, ധാരാളമായ അത്തരം സംഭവങ്ങൾ പിൽക്കാലത്ത് കൂടുതലായും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറഞ്ഞ ഈ അസറത്ത് അത് പ്രകടമാകുകയാണ്. അതാണ് അതീതിന് ആദ്യ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റു ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ കൂടെ ആ ഹദീദിനെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. തുടർന്നുള്ള എപ്പിസോഡിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
7: ജസാകുമുല്ലാഹു ഖൈറൻ. റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം പങ്കിട്ടത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
8: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
9: അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ മധുരതരമായ പാരായണം കേട്ടുകൊണ്ട് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ അധ്യായം സൂറത്തു അൽ മുർസലാത്ത്. പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അഴ്സി.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചാർക്കോൾ മാസ്ക് ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല. ചാർക്കോൾ മാസ്ക് ഇപ്പോൾ ഈ ചർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു ട്രെൻഡായിക്കൊണ്ട് കാണുന്ന ഒരു കാര്യമാകുന്നു ഈ ചാർക്കോൾ മാസ്ക്. ചർമ്മത്തിലെ അഴുക്കുകൾ, അധിക എണ്ണ, കറുത്ത പാടുകൾ എന്നിവ നീക്കം ചെയ്യാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്ന ഫലപ്രദമായ മാർഗമാണ് ഇത്. വിവിധ തരം ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ചാർക്കോൾ മാസ്കുകൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇത് കൃത്യമായി ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അമിതമായി കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് കൂടുതൽ ദോഷം ചെയ്യും. ചർമ്മത്തിലെ അഴുക്കുകളെ വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഇവ ചർമ്മത്തിനാവശ്യമായ സ്വാഭാവിക എണ്ണമയം ഇല്ലാതാക്കും. ഇത് ചർമ്മം വരണ്ടതാക്കാനും വലിഞ്ഞു മുറുകിയതായി അനുഭവപ്പെടാനും ഒക്കെ കാരണമാകും. ചർമ്മത്തിലെ സംരക്ഷണ പാളികൾക്കും ഇത്തരം മാസ്കുകൾ ദോഷം ചെയ്യും. പില്ലോഫ് മാസ്കുകൾ പൊളിച്ചു മാറ്റുമ്പോൾ ചർമ്മത്തിൻ്റെ പുറത്തുള്ള പാളിയായ സ്ട്രാറ്റൻ കോർണിയം ഇളകിപ്പോകാൻ കാരണമാകും. കൂടാതെ ആരോഗ്യകരമായ ചർമ്മകോശങ്ങളെയും മുഖത്തെ നേർത്ത രോമങ്ങളെയും ഇത് ബാധിക്കും. ഇത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തും. ഉണങ്ങിയ ശേഷം മാസ്കുകൾ പറിച്ചു കളയുന്നത് ചർമ്മത്തിൽ വേദനയുണ്ടാക്കും. സെൻസിറ്റീവ് ചർമ്മമുള്ളവരിൽ ചുവപ്പ്, തടിപ്പ്, വീക്കം എന്നിവയ്ക്ക് ഇത് കാരണമാകും. അതുകൊണ്ട് മുഖക്കുരു, എക്സിമ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങളുള്ളവർ ചാർക്കോൾ മാസ്കുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. അമിതമായ തൊലി ഉരിഞ്ഞു പോകാൻ കാരണം ചില സന്ദർഭങ്ങളിൽ ഗുരുതരമായ ചർമ്മ പ്രശ്നങ്ങൾ, പാടുകൾ, അണുബാധ എന്നിവ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില ഉൽപ്പന്നത്തിലെ രാസവസ്തുക്കൾ, സുഗന്ധങ്ങൾ, നിറങ്ങൾ എന്നിവ അലർജിക്ക് കാരണമായേക്കാം. ഇതാണ് ചാർക്കോൾ മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈയൊരു ചാർക്കോൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മാസ്ക് ഉപയോഗിക്കുക. അമിതമായ ഉപയോഗം അതിൻ്റെ സ്വാഭാവികമായ എണ്ണമയത്തെ ഇല്ലാതാക്കും. അതുപോലെ സെൻസിറ്റീവ് ഭാഗം ഒഴിവാക്കുക. ചർമ്മത്തിലെ സെൻസിറ്റീവ് ഭാഗങ്ങളായ പുരികം, ചുണ്ട്, കണ്ണ് തുടങ്ങിയ ചുറ്റുകൾ, ചർമ്മം തുടങ്ങിയവയൊക്കെ അവിടേക്ക് മാസ്ക് പുരട്ടാതിരിക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് മാസ്ക് വെക്കേണ്ടത്. അതിൽ കൂടുതൽ സമയം വെക്കുന്നത് ചർമ്മത്തിലെ ഈർപ്പം വലിച്ചെടുക്കാനത് കാരണമാകും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചാർക്കോൾ മാസ്ക് ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു ശ്രോതാവിൻ്റെ ഒരു സന്ദേശമാണ് വായിക്കാനുള്ളത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. പീസ് റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങട്ടെ. പീസ് റേഡിയോ എന്ന സംരംഭം

0: റേഡിയോ ശബ്ദം എന്നാണ് ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എത്രമേൽ അയാളുടെ മനസ്സിനെ ആഴത്തിൽ ഈ പീസ് റേഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്കറിയാം ഓരോരുത്തർക്കും പീസ് റേഡിയോയെ പിന്തുടരാൻ ഓരോരോ കാരണങ്ങളായിരിക്കാം. ഒന്നുകിൽ അത് വിജനതയിലുള്ള കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഏകാന്തതയിലുള്ള വഴികാട്ടി, അതല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു വിളക്കുമാടം, അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നിരത്തിവെക്കാനുണ്ടാകും. ഓരോരുത്തരോടും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ദീർഘമായി നമ്മളൊരു പേജിലേക്ക് അക്ഷരങ്ങളെ അത് മഷികളായി പുരട്ടുകയാണെങ്കിൽ പേജുകളോളം അത് നീണ്ടു നിൽക്കും. അത്രമേൽ പീസ് റേഡിയോയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ മലോകരെ കേൾപ്പിക്കുവാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം, അകമഴിഞ്ഞ സഹകരണമുണ്ടാകണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ചോദ്യോത്തര പംക്തി അൽ ഇജാബയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ എഴുതി കിട്ടിയതിൽ ആദ്യത്തേത്, അത്തഹിയാത്തിൽ വിരൽ ഇളക്കുന്നതാണോ ഇളക്കാതിരിക്കുന്നതാണോ ശരിയായ രീതി? ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ കേൾക്കാനിടയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാവശ്യം മാത്രമേ വിരൽ ഇളക്കിയിട്ടുള്ളൂ എന്നും ഇബ്ലീസിനെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും നിങ്ങൾ അത് തുടരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുമാണ് കേട്ടത്. തിരുമേനിയുടെ വിശദീകരണം കേൾക്കുന്നതിനു മുമ്പ് പള്ളിയിൽ നിന്നും ഇറങ്ങി ദൂരെ ദിക്കിലേക്ക് പോയവരിൽ നിന്നാണ് ഇത് പ്രചരിച്ചത് എന്നുമാണ് കേൾക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം അറിയാം.

0: ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു ശ്രോതാവ് അല്ലിജാവിലേക്ക് എഴുതിയിട്ടുള്ളത്.
1: ബഹുമാന്യ ചോദ്യകർത്താവ്, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനെ എതിർത്തുകൊണ്ടുള്ളൊരു സംസാരം കേട്ടതിനാലാണ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിരൽ ഇളക്കുന്ന വിഷയത്തിൽ ഒരു ഹദീസ് വായിൽ ബിൻ ഹുജൂർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ഇരുന്ന് ഇടത് കൈ ഇടത് കാൽ തുടയിൽ വെച്ചു, അതേപോലെ തന്നെ വലത് കാലിൻ്റെ തുടയിൽ വലത് കൈ വെച്ചു, എന്നിട്ട് വലത് കൈ അതിൻ്റെ രണ്ട് വിരലുകൾ മടക്കി പിടിച്ചു, എന്നിട്ട് തള്ളവിരലും നടുവിരലും ചേർത്ത് ഒരു വളയമെന്ന പോലെ പിടിച്ചു, ചൂണ്ടുവിരൽ ഉയർത്തി. വായിൽ ബിൻ ഹുജ്ർ റളിയല്ലാഹു പറയുകയാണ്, ഫറായിതുഹു യുഹർരികുഹ യദഉ ബിഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരൽ അനക്കുന്നതും അതുകൊണ്ട് ദുആ ചെയ്യുന്നതും ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തി ദുആയുടെ സമയം അത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്താൽ വിരൽ ചൂണ്ടുമായിരുന്നു, വലാ യുഹർരികുഹ, വിരൽ ഇളക്കിയിരുന്നില്ല എന്നുള്ളതാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറിൻ്റെ നിവേദനത്തിലുള്ളത്. ഈ രണ്ട് ഹദീസുകളും ബലപ്പെട്ടതാണ്. പക്ഷേ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത്, ഇളക്കുന്ന വിഷയമുണ്ടല്ലോ, അത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതുണ്ടായിട്ടില്ല. അതാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറിൻ്റെ ഹദീസ് അറിയിക്കുന്നത്, തഹ്രീഖു ദാഇം, ഇരുന്ന് സലാം കിട്ടുന്നത് വരെ ഇങ്ങനെ വിരൽ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അതാണ് കാന യുഷീറു ബി ഇസ്ബിഹി ഇദാ ദഅ വലാ യുഹർരികുഹ, അത് ഇളക്കിയിരുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഉദ്ദേശം. എന്നാൽ വായിൽ ബിൻ ഹജർ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ യുഹർരികുഹ, ഇളക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് തഹരീഖു ഇൻദ ദുആ, ദുആൻ്റെ സമയം ഇളക്കിയിരുന്നു എന്നുള്ളതിനാണ് അറിയിക്കുന്നത്. അപ്പോൾ രണ്ട് ഹദീസും തമ്മിൽ വായിൽ റളിയല്ലാഹുവിൻ്റെയും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെയും ഹദീസുകൾക്കിടയിൽ വൈരുദ്ധ്യമല്ല, രണ്ടും വേറെ വേറെ വിഷയങ്ങളെയാണ് അറിയിക്കുന്നത്. പ്രാമാണികർ ഈ നിലയ്ക്ക് ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ചോദ്യകർത്താവിനോട് ആ വിഷയത്തിൽ അദ്ദേഹം എൻ്റെ വിശദീകരണം ചോദിച്ചതിൽ പറയാനുള്ളത്. അള്ളാഹു ആലം.
0: കോൺസ്റ്റാൻറ്റിനോപ്പിൾ വിമോചകനായ മുഹമ്മദ് ബിൻ ഫത്തഹിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാതുരീദി ത്വരീഖത്ത് സ്വീകരിച്ച വ്യക്തിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത് കൊണ്ട് അത് ശരിയാണെന്നും ഒരു ഇഖ്വാനി സഹോദരൻ പറഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
1: മുഹമ്മദ് ഫാത്തിഹ് വിശ്വാസപരമായി അഷ്അരി അല്ലെങ്കിൽ മാതുരീദി ആദർശക്കാരനാണ്. അതുകൊണ്ട് ആ ആദർശം ശരിയാണ് എന്ന് ചിലർ ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞതാണ് ചോദ്യം ഉന്നയിക്കാൻ കാരണമായിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇപ്രകാരം വന്നിട്ടുണ്ട്, ലതുഫ്തഹന്നൽ ഖുസ്തന്തീനിയത്തു, കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇസ്താംബൂൾ അത് ജയിച്ചടക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഫലനിയ അമീറു അമീറുഹ, അതിൻ്റെ അമീർ എത്ര നല്ല അമീർ, വലനിയ അമൽ ജയിച്ചു ദാലിക്കൽ ജയ്ഷ്, ആ സൈന്യം എത്ര നല്ല സൈന്യം എന്നാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഖുസ്തന്തീനിയ വിജയിച്ചടക്കുന്നതുമായിട്ടാണ് ഈ നിവേദനം ഉള്ളത്. കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ വിജയശില്പി മുഹമ്മദ് അൽ ഫാത്തിഹ് എന്ന് പറയുന്ന മഹാനാണ്. അബുൽ ഖൈറാത്ത് എന്ന് അദ്ദേഹം വിളിക്കപ്പെടും. അൽ ഫാത്തിഹ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. ഉസ്മാനി ഖലീഫമാരിൽ AD 1451 ഭരണാധികാരിയായ മഹാനാണ് മുഹമ്മദ് അൽ ഫാത്തിഹ് അബുൽ ഖൈറാത്ത്. അദ്ദേഹം പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ മീമാംസയും ഭരണപാഠവും ഒക്കെ തികഞ്ഞ ഒരു മഹാനാണ്. അതിലൊന്നും രക്ഷിക്കാറില്ല. കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ വിജയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ വന്നത് അബ്ദുല്ലാഹി ഇബ്നു അംർ നിവേദനം ചെയ്യുന്നത് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ ഇപ്രകാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവ്വലൻ, രണ്ട് പട്ടണങ്ങളിൽ ഏതാണ് ആദ്യം വിജയിച്ചടക്കപ്പെടുക, അൽ ഖുസ്തന്തീനിയത്തു ഔ അറുമിയ, കോൺസ്റ്റാൻറ്റിനോപ്പിളാണോ റോമയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മദീനത്ത് ഹിറക്കൽ തുഫ്തഹു അവ്വലൻ എന്നാണ്. ആദ്യം ജയിച്ചടക്കൽ ഹിറോക്ലിയസിൻ്റെ നാടാണെന്ന് പറഞ്ഞാൽ റോമയാണെന്ന് പറഞ്ഞു. ബൈസന്റീനിയ പൗരസ്യ റോമ സാമ്രാജ്യം ആദ്യം വിജയിച്ചടക്കപ്പെട്ടതാണല്ലോ. ഖുസ്തന്തീനിയ പിൽക്കാലത്താണ് വരുന്നത്. ഏതായാലും ഈ ഖുസ്തന്തീനിയയുടെ വിജയം അത് സാക്ഷാത്കൃതമായത് ഉസ്മാനി ഭരണാധികാരിയായ ഒട്ടോമിയൻ ഭരണാധികാരിയായ മുഹമ്മദുൽ ഫാത്തിഹ് എന്ന ഭരണാധികാരിയിലൂടെയാണ്. നിസ്ലാസ്ലമ തങ്ങളായി പ്രവചനം നടത്തി 800 വർഷത്തിനിപ്പുറമാണ് അത് ഉണ്ടായത്. പലതവണ വിജയപരാജയങ്ങൾ ഏൽക്കുന്നൊരു വിശേഷമാണ് ഈ ഇത്തരം നാടുകൾക്കുള്ളത്. അത് അന്തിമ വിജയം ഇനി വരാനിരിക്കുന്നു അന്ത്യനാളോടനുബന്ധിച്ച്. മുസ്ലിമീങ്ങൾക്ക് ഈ നാടുകൾ കൈമോശം വരും എന്നിട്ട് പിന്നെ അന്ത്യനാൾ അടുക്കുമ്പോൾ അത് മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കുന്ന ഒരു നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. മുഹമ്മദ് അൽ ഫാത്തിഹ് സുപ്രസിദ്ധമാണ്, ന്യായ ഭരണാധികാരിയാണ്, ചെറുപ്രായത്തിൽ അധികാരത്തിൽ വന്നു. 22-ാം വയസ്സിലെന്നും 18-ാം വയസ്സിലെന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും അദ്ദേഹം 30 വർഷത്തോളം ഭരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആദർശം ശരിയാണ് എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പ്രശംസിച്ചത്. ന്യായമൽ അമീറു അമീറുഹ എന്ന് പറഞ്ഞല്ലേ, അവിടെ നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈ കുസ്തന്തീനിയ വിജയിച്ചടക്കപ്പെടും, അതിൻ്റെ അമീർ എത്ര നല്ല അമീർ, ആ സൈന്യം എത്ര നല്ല സൈന്യം എന്ന് പറയുന്ന നിവേദനം, അത് ബലപ്പെട്ട നിവേദനമല്ല. മുസ്നദിലാണ് ഹദീസ് വന്നിട്ടുള്ളത്. ആ ഹദീസിൻ്റെ സനദ് അത് ദുർബലം എന്നാണ് ഷുഐബ് അൽ അർണാഊത് അതിനെക്കുറിച്ച് വിധി പറഞ്ഞിട്ടുള്ളത്. ഹദീസ് ബലപ്പെട്ടതല്ല. അബ്ദുല്ലാ ഇബ്നു ബിഷർ അൽ ഖസ്അമി എന്ന ഒരു മജ്ഹൂലായ റാവി അതിലുള്ളതിനാലാണ് അതിൻ്റെ ദുർബലത അർണാഊത് അദ്ദേഹത്തെ പോലത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് സഹീഹാണെന്ന് വെച്ചാൽ തന്നെ മുഹമ്മദ് അൽ ഫാത്തിഹ്, മുഹമ്മദ് സാനി അൽ ഫാത്തിഹ് എന്ന ഭരണാധികാരിയുടെ ആദർശം അഖീദ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നില്ല. പിന്നെയോ അദ്ദേഹത്തിൻ്റെ കയ്യാൽ നടക്കുന്ന യുദ്ധവിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. കുസ്തന്തീനിയ വിജയിച്ചടക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ വിജയിച്ചടക്കുന്നതിൽ മുഹമ്മദ് അൽ ഫാത്തിഹ് അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളത് ശരിയാണ്. അതിൽ ആയിരങ്ങൾ അണിനിരന്ന ഒരു യുദ്ധമാണത്. അതിലെല്ലാ ആദർശക്കാരും വിശ്വാസക്കാരും ഉണ്ടാകും, അവരുടേതൊക്കെ അതിനാൽ ശരി എന്ന് പറയാൻ പറ്റില്ല. നിയമൽ അമീറു അമീറുഹ വനിയമൽ ജയ്ഷു ദാലിക്കൽ ജയ്ഷ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ വിജയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അവിടെ വിശേഷിപ്പിച്ചത്, അല്ലാതെ ആ വിജയം സമ്മാനിച്ച ആളുകളെല്ലാവരുടെയും അവരുടെ ആദർശം അതിനാൽ ശരി എന്ന് പറയണില്ല. ചില പണ്ഡിതന്മാർ ലതുഫ്തഹന്നൽ ഖുസ്തന്തീനിയത്തു, ഖുസ്തന്തീനിയ വിജയിച്ചടക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ പറയപ്പെട്ട ഈ വിജയം ആദ്യ വിജയം ആണോ അല്ല അവസാന വിജയമാണോ, അന്ത്യനാളോടനുബന്ധിച്ച് ഇത് വിജയിച്ചടക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ വിജയം ദജ്ജാല് വരുന്നതുമായി എന്നോടനുബന്ധിച്ചാണ്. ആ വിജയത്തിന് പ്രത്യേകതയുണ്ട്, അത് വിശദമായ ഹദീസുകളിൽ കാണാം. അപ്പോൾ ആ അവസാന കാലത്ത് നടക്കുന്ന വിജയമാണ് ഈ വിജയം എന്ന് ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. കാരണം ആദ്യത്തെ വിജയം എന്നില്ല, പിന്നെയോ വിജയിച്ചടക്കപ്പെടുന്നേ ഉള്ളൂ. അത് ആദ്യത്തേതാണോ അതല്ല അവസാനത്തേതാണോ, രണ്ട് വിജയത്തെക്കുറിച്ചും ചരിത്രമുണ്ട് പരാമർശമുണ്ട്. പിന്നെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം, അഷ്അരികളുടെ അഖീദ, മാത്രീദികളുടെ അഖീദ, അത് അള്ളാഹുവിൻ്റെ സിഫത്തിൻ്റെ വ്യാഖ്യാനിക്കലുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ്. ആ വിഷയങ്ങളിൽ ഇസ്ലാമിക ലോകം ഒരു കാലത്ത് അഷ്അരികളുടെ നിലപാടാണ് ശരിയെന്ന നിലക്കായിരുന്നു അംഗീകരിച്ചിരുന്നതും പുലർത്തിപ്പോന്നതും, അത് പണ്ഡിതന്മാർ വരെ, അമീറന്മാർ മാത്രമല്ല. പക്ഷെ പിന്നീട് പ്രാമാണികരായ പണ്ഡിതന്മാർ വന്ന് ഈ അഷ്അരികളുടെ അഖീദയല്ല അഹ്ലു സുന്നയുടെ അഖീദ എന്നുള്ളത് തിരുത്തി. അപ്പോൾ അന്ന് ആളുകളിൽ പണ്ഡിതന്മാർ വരെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ നായകന്മാർ നേതാക്കന്മാർ അവർ അതിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ദീനിൽ അഗാധമുള്ള പടുക്കളോ പണ്ഡിതന്മാരോ ആയി പറയപ്പെട്ടവരല്ല മുഹമ്മദ് അൽ ഫാത്തിഹിനെ പോലുള്ളതായ ഇമാം നേതാക്കന്മാർ, ഭരണാധികാരികൾ. അവർ ശരിയാണ്, അവർക്ക് ധാരാളം മേന്മകളും നന്മകളുമുണ്ട്, ഇതുപോലത്തെ യുദ്ധവിജയങ്ങളുടെ ശില്പികളാണ് അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില സിഫാത്തുകളുടെ വിഷയത്തിൽ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളൊക്കെ ആശാരികൾക്കുള്ളത് മാതൃരീതികൾക്കുള്ളത് ഇവർക്കുണ്ടെങ്കിലും അവരുടെ നന്മകൾ സമുദ്രങ്ങൾക്ക് സമ്മാനമാണ്. ആ വിശാലമായ നന്മകളിൽ അവരുടെ ചില ഇതുപോലത്തെ വീഴ്ചകൾ അത് പൊറുക്കപ്പെട്ടേക്കാം. കാരണം അവർ ഈ വിഷയത്തിൽ സാധാരണക്കാരെ പോലെയാണ്, അറിവിൻ്റെ വിഷയത്തിൽ പാമരന്മാരായ ആളുകളെപ്പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധവിജയത്തിൻ്റെ ശില്പി എന്നതിനാൽ അദ്ദേഹം കൊണ്ടു നടന്ന ആദർശം ശരിയാണ്, അതാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ ആദർശം എന്ന് വിധിക്കാൻ പാടുള്ളതല്ല. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
0: ബാങ്ക് കേൾക്കുമ്പോൾ തല മറക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മറക്കണോ വേണ്ടേ എന്നുള്ള വിവരണമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തല മറക്കേണ്ടതില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. സ്ത്രീകൾക്ക് തല ഔറത്തായ സ്ഥിതിക്ക് മറക്കേണ്ടത് നിർബന്ധമല്ലേ എന്നാണ് ചോദ്യം.
1: ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണെന്നോ അത് നിബന്ധനയാണെന്നോ നമ്മുടെ ദീനിൽ ഇല്ല. ബാങ്ക് വിളി കേട്ട് നിസ്കരിക്കുമ്പോഴാണ് തലമറക്കൽ നിബന്ധനയും ഷർത്തും നിർബന്ധമൊക്കെ ആകുന്നത്. ഒരു സ്ത്രീ ബാങ്ക് വിളി കേൾക്കുമ്പോൾ തലമറക്കാത്ത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഔറത്ത് മറക്കാത്ത അവസ്ഥയിലാണ്, ബാങ്ക് വിളി കേൾക്കുന്നതോടുകൂടി ഔറത്ത് മറക്കൽ നിർബന്ധമാണെന്ന നിലക്ക് ഔറത്ത് മറക്കാൻ നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുക, ഉദാഹരണത്തിന് ബാങ്ക് വിളി കേൾക്കുന്നു, ഉടൻ തലയുൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ മറച്ച് നിൽക്കണം. എന്നിട്ട് ബാങ്ക് വിളി കഴിഞ്ഞതിന് ശേഷം കൂളി തുടരണം ഇങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിനാലാണ് തല മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അള്ളാഹു ആലം.
0: വഹ്ഷി ഹംസ റളിയല്ലാഹു അൻഹുവിനെ തന്ത്രപൂർവ്വം ചാട്ടുളി ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ഉത്തുബയുടെ മകളായിരുന്ന ഹിന്ദ് അദ്ദേഹത്തിൻ്റെ നെഞ്ച് കുത്തിക്കീറി കരൾ പുറത്തെടുത്ത് ചവച്ചു തുപ്പി നൃത്തമാടി. കണ്ണും കാതുമെല്ലാം അരിഞ്ഞെടുത്ത് മയ്യത്ത് പോലും വികൃതമാക്കി. ഇത് ജമീൽ ആപ്പിൽ നിന്നാണ്. ഇത് ശരിയല്ലെന്ന് പറയുന്നു കേൾക്കുന്നു. വാസ്തവം എന്താണ്?
1: ഹംസത്ത് റളിയല്ലാഹു തആലനെ വധിക്കുവാൻ വഹ്ഷിയെ കൊണ്ടുവന്നത് ഹിന്ദ് ബിന്ദു ഉത്ബ എന്നവരാണ്. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ഷഹീദായതിൽ പിന്നെ വഹ്ഷി ഹിന്ദിനോട് പറയുകയും പിന്നെ ഹിന്ദ് മഹദി ഇസ്ലാം ആശ്രയിച്ചിട്ട് പിന്നീട് റളിയല്ലാഹു തആല അൻഹ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കാത് ചെത്തി, മൂക്ക് ചെത്തി, പിന്നെ വയറ് പിളർത്തി, കരൾ കടിച്ചു തുപ്പി, ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ചരിത്രങ്ങളിലും ആ ഒരു വിഷയം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വഹ്ഷിയെ ഉഹുദ് യുദ്ധത്തിന് കൊണ്ടുവരുന്നത് ഹിന്ദ് ബിന്ദു ഉത്ബ അല്ല, വഹ്ഷിയെ കൊണ്ടുവരുന്നത് ജുബൈർ ഇബിനു മുത്തഴിം എന്നവരാണ്. ഈ ജുബൈർ ഇബിനു മുത്തഴിമും പിന്നീട് ഇസ്ലാം ആശ്രയിച്ചിട്ടുണ്ട്. മഹാനായ സഹാബിയാണ് അദ്ദേഹം. എന്തിനാണ് ജുബൈർ ഇബിനു മുത്തഴിം വഹ്ഷിയെ കൊണ്ടുവരുന്നത്? ബദർ യുദ്ധത്തിൽ ഈ ജുബൈർ ഇബിനു മുത്തഴിമിൻ്റെ പിതൃ സഹോദരൻ മുത്തഈമയെ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു വധിച്ചിരുന്നു ബദറിൽ. ജുബൈർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ മുത്തഈമും മുത്തഈമിൻ്റെ സഹോദരൻ മുത്തഈമയും ഈ മുത്തഈമയെ ബദറിൽ ഹംസത്ത് റളിയല്ലാഹുവിന് വധിച്ചതിനാൽ ഹംസയെ പ്രതികാരം തീർക്കാനാണ് മുത്തഈമയുടെ സഹോദരപുത്രൻ ജുബൈർ വഹ്ഷിയെ കൊണ്ടുവരുന്നത്. അത് വഹ്ഷി തന്നെ പറയുന്നുണ്ട്. പിൽക്കാലത്ത് വഹ്ഷി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, കുറേ കാലം ജീവിച്ചിട്ടുമുണ്ട്. ഉബൈദുള്ള ഇബ്നു അദി വഹ്ഷിനോട് ചോദിക്കുന്നുണ്ട്, അലാ തുഖ്ബിറുന ബിഖത്ലി ഹംസ, ഹംസയെ വധിച്ചതിനെക്കുറിച്ച് ഞങ്ങളോട് പറയോ എന്ന്. അപ്പോൾ അതേ എന്ന് പറഞ്ഞ് വഹ്ഷി പറയുകയാണ്, ഇന്ന ഹംസത ഖതല തുഐമ ഇബ്നു അദി ഇബ്നുൽ ഖിയാർ ബിബദർ. ഹംസത്ത് തുഐമ ഇബ്നുൽ അദി എന്നവരെ ബദറിൽ വെച്ച് കൊന്നു. ഞാൻ മുത്തഈമ എന്നാണ് പറഞ്ഞത്, മുത്തഈമും മുത്തഈമയും, മുത്തഈമ എന്നല്ല, തുഐമയാണ് സഹോദരൻ ജുബൈർ റളിയല്ലാഹുവിൻ്റെ പിതൃ സഹോദരൻ തുഐമ. ഏതായാലും ബദറിൽ തുഐമയെ ഹംസത്ത് വധിച്ചു. അപ്പോൾ വഹ്ഷി ജുബൈർ ഇബ്നു മുത്തഈമിൻ്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ വഹ്ഷി പറയാണ്, എൻ്റെ യജമാനൻ ജുബൈർ ഇബ്നു മുത്തഈം എന്നോട് പറഞ്ഞു, ഇൻ ഖതൽത ഹംസത ബി അമ്മി ഫഅൻത ഹുറുൻ, എൻ്റെ പിതൃ സഹോദരൻ തുഐമയുടെ ഘാതകനായ ഹംസയെ റളിയല്ലാഹു അൻഹു നീ വധിക്കുകയാണ് എങ്കിൽ നീ സ്വതന്ത്രനാണ്. വഹ്ഷി അടിമയാണ്, വഹ്ഷി സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വഹ്ഷി പറയാണ്, ഞാൻ ജനങ്ങളുടെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ രണ്ട് സൈന്യങ്ങൾ, മുസ്ലിം സൈന്യവും മുശ്രിക്കിൻ്റെ സൈന്യവും മുഖാമുഖം കണ്ടപ്പോൾ പിന്നെ വഹ്ഷി പറയാണ്, സിബ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൊന്ന യുദ്ധത്തിന് വെല്ലുവിളിച്ച് മുശ്രിക്കുകളുടെ പക്ഷത്തുനിന്ന് ഹൽമി മുബാരിസിൻ, ദൊന്ന യുദ്ധത്തിന് ആരെങ്കിലും ഒരുക്കമാണോ എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ഹംസ റളിയല്ലാഹു തആല അൻഹു സിബായിനോട് ദൊന്ന യുദ്ധത്തിന് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം സൈന്യത്തിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഹംസത്ത് യാ സിബാ യബ്ന ഉമ്മി അൻമാർ മുഖത്യാത്തിൽ ബുദൂർ അതുഹാദുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ച് ഈ സിബായിനോട് ഒച്ച വെച്ച് സംസാരിച്ചു. അങ്ങനെ വഹ്ഷി പറയാണ്, ഈ സിബായിനോട് ഹംസത്ത് അടുക്കുകയും എന്നിട്ട് ഹംസത്ത് ഈ സിബായിനെ നിലംപരിശാക്കി അവിടെ ഒരാളില്ലാത്ത വിധം പരത്തി എന്നുള്ളതാണ്. വഹ്ഷി പറയാണ്, ഞാനൊരു പാറക്കെട്ടിന് മറഞ്ഞു നിന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു തആല അൻഹു ഈ സിബായിനെ വകവരുത്തിയ ആ ആവേശത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഒളിഞ്ഞു നിന്ന ഞാൻ ഹംസയുടെ നേരെ എൻ്റെ ചാട്ടുളി കൊണ്ട് എറിയുകയും അങ്ങനെ ആ ചാട്ടുളി അദ്ദേഹത്തിൻ്റെ സുന്നയിൽ, സുന്ന എന്ന് പറഞ്ഞാൽ ഈ പൊക്കിളിന് താഴെയുള്ള ഭാഗത്തിലൂടെ കടന്ന് ഖറജത് മിമ്പൈ നിവരിക്കൈഹി എന്നാണ്, അദ്ദേഹത്തിൻ്റെ കാലുകൾക്കിടയിലൂടെ അത് പുറത്തേക്ക് പിൻഭാഗത്തിലൂടെ വന്നു എന്നാണ്. ഇതാണ് ഹംസയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് വഹ്ഷി വിശദീകരിക്കുന്നത്. അപ്പോൾ വഹ്ഷിയെ കൊണ്ടുപോകുന്നത് ജുബൈർ ഇബിന് മുത്തഴിമാണ്, ഉഹുദിലേക്ക്, ഹിന്ദ് ബിന്ദു ഉത്ബയല്ല. എന്നാൽ ഹംസത്ത് റളിയല്ലാഹു തആലാനുവിനെ വികൃതമാക്കുകയും ശരീരാവയവങ്ങൾ മുറിക്കുകയൊക്കെ ചെയ്തത് ഉഹുദിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഹംസയുടെ വിഷയത്തിൽ മാത്രമല്ല, ഏറെക്കുറെ മുസ്ലിമീങ്ങളായ എല്ലാ ശുഹദാക്കൾക്കും ആ ഒരു ദുരവസ്ഥ മുശ്രിക്കുകളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കണ്ണിൽ തെളിഞ്ഞവരെയെല്ലാം, കയ്യിൽ കിട്ടിയവരെയെല്ലാം അവർ ഇതുപോലെ കൊത്തി നുറുക്കിയിട്ടുണ്ട്. ബദറിന് അവർ കണക്ക് തീർക്കാൻ എല്ലാ ശരീരങ്ങളെയും അവർ വികൃതമാക്കി എന്നുള്ളതാണ്. കാത് ചെത്തി, മൂക്ക് ചെത്തി, മുഖം വികൃതമാക്കി, ശരീരങ്ങൾ വികൃതമാക്കി, വയറ് പിളർത്തി ഒക്കെ. അതിൽ ഹംവല റളിയല്ലാഹു തആല അൻഹുവിനെ അവർ ഒഴിവാക്കിയത് ചരിത്രത്തിൽ കാണാം. കാരണം ഹംവലയുടെ ഉപ്പ ഈ അബു റാഹിബ് എന്ന് പറയുന്ന കപടൻ മുനാഫിഖ് മുശ്രിക്കുകളോട് ഓരം ചേരുകയും മുശ്രിക്കുകൾക്ക് വിവരങ്ങൾ ഒറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്തതിനാലുള്ള ഒരു കൂറെന്ന നിലക്ക്, ആ വാപ്പാൻ്റെ മകൻ എന്ന നിലക്ക് ഹംവല റളിയല്ലാഹു തആല അൻഹു അവർ വികൃതമാക്കിയില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ചിലരെ അവരൊഴിവാക്കിയിട്ടുണ്ട്. അതേസമയം കയ്യിൽ കിട്ടിയവരെയെല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്, വികൃതമാക്കിയിട്ടുണ്ട്. വിശിഷ്യ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ആ വികൃതമാക്കുന്നതിൽ എല്ലാ മുശ്രിക്കുകൾക്കും പങ്കുണ്ട്. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹയും അതിൽ പങ്കാളിയാണ്. ഹംസത്തിനെയും ഹംസത്തല്ലാത്തവരെയും അവർ ഈ നിലക്ക് കണക്ക് തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ഹിന്ദിൻ്റെ ഉപ്പ റബിയ ഉത്ബ ഇബ്നു റബിയ, പിന്നെ ഹിന്ദിൻ്റെ പിതൃ സഹോദരൻ ഷൈബത്ത് ഇബ്നു റബിയ, പിന്നെ ഹിന്ദിൻ്റെ സഹോദരൻ അൽ വലീദ് ഇബ്നു ഉത്ബ, ഇവരൊക്കെ ബദറിൽ കൊല്ലപ്പെട്ടവരാണ്. ഹംസയാണ് ഷൈബത്തിനെ വധിച്ചത്. ഹംസയും അലിയും റളിയല്ലാഹു അൻഹുമ വലീദ് ഇബ്നു ഉത്ബയെ വധിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കണക്ക് തീർക്കാൻ തന്നെയാണ് ഈ മുശ്രിക്കുകൾ ഉഹുദിൽ പരിശ്രമിച്ചത്, പണിയെടുത്തത്. അതവർ കണക്കിന് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദ് റളിയല്ലാഹു തആല അന്ന് മുശ്രിക്കത്താണ്, ബദറിന് കണക്ക് തീർക്കാൻ വേണ്ടി വന്നവരാണ്. അവർ മുശ്രിക്കുകളോടൊപ്പം അത് നന്നായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പണി ചെയ്തതെല്ലാം ഹിന്ദ് മാത്രമാണ് എന്ന നിലക്ക് പറയുകയും ഈ അമവി കുടുംബത്തെ മാത്രം ഈ വിഷയത്തിൽ ക്രൂശീകരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ, അതൊരു നീതിയല്ല. പിന്നെ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ അവരിൽ നിന്ന് വന്ന കടുത്ത അപരാധങ്ങളിൽപ്പെട്ടതാണിത്. എന്നാൽ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹിന്ദ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഭർത്താവ് അബൂ സുഫിയാൻ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചിട്ടും നിലപാടുകൾ നന്നാക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടും ഇസ്ലാമിന് മുമ്പുള്ള ഈ കടുത്ത അപരാധങ്ങൾ, അതിൽ അവരെപ്പോലെ മറ്റുള്ളവരും പങ്കാളികളാണ്. പക്ഷേ ആ പങ്കാളികളായ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ഇവരെ മാത്രം പിൽക്കാലത്ത് ക്രൂശീകരിക്കുന്ന ഒരു പക്ഷപാതിത്വം അത് തുടരുന്നു. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നന്മയിൽ മുന്നേറിയ മഹത്തുക്കളെ ഇന്നും അവരുടെ ജാഹിലിയത്തിലെ അപരാധങ്ങളുടെ പേരിൽ ക്രൂശീകരിക്കുന്നത് ഒരിക്കലും നീതിയല്ല, അത് ശരിയല്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായവരാണ്. ഇസ്ലാം ആശ്ലേഷിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രീതിപ്പെടുന്ന അവസ്ഥയിൽ ഈ ദുനിയാവിനോട് യാത്രയായവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സാഹിത്യങ്ങളിലും ചരിത്രങ്ങളിലും പിന്നെ പാട്ടുകളിലുമൊക്കെ ഇന്നും ഈ മഹദിയെ ഹിന്ദ് ബിന്ദു ഉത്ബ റളിയല്ലാഹു അൻഹയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ അതാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രമൊരു ഇച്ചിരി വിശദമായി ഇവിടെ ഉണർത്തിയത്. അല്ലാഹു തആല ആലം.
0: പീസ് റേഡിയോയിലെ ഒരു ക്ലാസ്സിൽ സാറാ ബീവിയും ഹാജറാ ബീവിയും തമ്മിൽ ഒരു സ്വരച്ചേർച്ച കുറവുണ്ടായപ്പോഴാണ് ഹാജറാ ബീവിയെ മക്കയിൽ കൊണ്ടാക്കിയതെന്ന് കേട്ടു. ഇത് ഒന്നുകൂടി വിശദീകരിച്ചു തരാമോ? ക്ലാസ് ഏതാണെന്ന് ഓർമ്മയില്ല എന്നുകൂടി ചോദ്യകർത്താവ് അടിക്കുറിപ്പ് വെച്ചിട്ടുണ്ട്.
1: ചോദ്യകർത്താവ് പീസ് റേഡിയോയിലെ ക്ലാസ്സിൽ കേട്ട വിഷയം ശരിയാണ്. സാറ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഒരു രോഷവും ദേഷ്യവും ഉണ്ടായിരുന്നു. സ്ത്രീ സഹജമായിട്ടുണ്ടാകുന്ന ഒരു വികാരം. നമുക്കറിയാം ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം സാറ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട പാരിതോഷികവും സമ്മാനവുമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും സാറയും അലൈഹി സ്വലാം മിസർ ദേശത്തേക്ക് പോയി. മിസർ ദേശത്തിലെത്തിയപ്പോൾ അവിടെ ഒരു അഹങ്കാരിയായ ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അഹങ്കാരിയായ ഭരണാധികാരി സാറയെ അക്രമിക്കാനും പ്രാപിക്കാനും അന്യായമായി അടുക്കാനും ശ്രമിച്ച വിഷയം, കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ച വിഷയം. അപ്പോൾ ഈ അക്രമിയായ ഭരണാധികാരിക്ക് അതിന് സാധിക്കാതെ വന്നു. സാറ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാന തആലയോട് ദുആ ചെയ്താണ് അയാൾക്ക് മോക്ഷമുണ്ടായത്. സാറയെ പിടിക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചപ്പോഴൊക്കെ അയാൾ പാറ പോലെ ഉറച്ചു പോകുകയാണുണ്ടായത്. സാറ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഹദിയാണെന്നും മഹത്വമുള്ള പുണ്യവതിയാണെന്നും ബോധ്യപ്പെട്ട ഈ മിസറിൻ്റെ ഭരണാധികാരി ഫിർഔൻ അവർക്ക് സമ്മാനിച്ച സ്ത്രീയാണ് ഹാജർ. അത് ആ ഭരണാധികാരിയുടെ മകളാണെന്നും അല്ല അവിടുത്തെ വൃത്തിയാണെന്നും പറയപ്പെടുന്നു. ഏതായാലും ഹാജർ സാറയുടെ കീഴിലായി. നമുക്കറിയാം ഇബ്രാഹിം സാറ ദമ്പതികൾ അവർക്ക് പ്രായമേറെയായിട്ടും ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹാജറിനെ സാറ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് ഇസ്മായിൽ എന്ന കുഞ്ഞുണ്ടായി. ആ ഇസ്മായിൽ എന്ന കുഞ്ഞുണ്ടായപ്പോൾ സാറ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സ്ത്രീ സഹജമായ ഒരു വിഷമവും രോഷവും ഹാജറിനോടുണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇമാം ബുഖാരി മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ കാണാം, ഇന്നവല മത്തഖദ നിസാഉൽ മിൻതഖ് മിൻ ഖബ്ലി ഉമ്മി ഇസ്മായിൽ, ആദ്യമായി സ്ത്രീകളിൽ അരപ്പട്ട ഉപയോഗിച്ചത് ഉമ്മു ഇസ്മായിലാണ് അഥവാ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അത് അവരുപയോഗിച്ചത് ഇത്തഖദത് മിൻ തഖൻ ലി തുഅഫിയ അസറഹ അലാ സാറ, അവർ നടന്നു പോകുന്ന വഴി അറിയാതിരിക്കാൻ, അവരുടെ കാൽപ്പാടുകളെ മറക്കാൻ, ആരെ തൊട്ട് മറക്കാൻ, സാറയെ തൊട്ട് മറക്കാൻ അവർ അത് ഉപയോഗിച്ചു എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു വസ്ത്രം അത് നിലത്ത് തൂങ്ങിക്കിടക്കുമാർ ധരിക്കുകയും അത് അരയിലേക്ക് പിടിച്ചു കെട്ടുകയും ചെയ്തു. എന്തിനാണ് അവർ നടന്ന അടയാളം ഈ വസ്ത്രം അത് മായ്ക്കുന്നതിന് വേണ്ടി എന്നാണ്. ഫത്വഹുൽ ബാരിയിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നുണ്ട്, അതിൻ്റെ കാരണം സാറ ഹാജറിനെ ഇബ്രാഹിമിന് അലൈഹിമുസ്സലാം സമ്മാനിച്ചു, ദാനം ചെയ്തു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഇസ്മായിലിനെ ഹാജർ ഗർഭം ധരിച്ചു. ഹാജർ പ്രസവിച്ചപ്പോൾ ഗാറത്ത് മിൻഹ എന്നാണ്, സാറക്ക് അവരോട് രോഷമുണ്ടായി, ദേഷ്യമുണ്ടായി. അങ്ങനെ സാറ സത്യം ചെയ്യുന്നുണ്ട് ഹാജറിൻ്റെ മൂന്ന് ശരീരാവയവങ്ങൾ മുറിക്കുമെന്നൊക്കെ. ഏതായാലും സാറയിൽ നിന്ന് രക്ഷപ്പെടാൻ, അകലാൻ വേണ്ടിയിട്ട് ഹാജർ പരിശ്രമിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തുടർന്ന് ഹാജറിനെയും ഇസ്മായിലിനെയും കൊണ്ട് പുറപ്പെടുകയും അങ്ങനെ അവരെ മക്കയിൽ പാർപ്പിക്കുകയുമാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്ന ചരിത്രം. ഏതായാലും ഇവർ തമ്മിലുണ്ടായിരുന്ന ആ പിണക്കം, ആ ഒരു രോഷം, അത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
0: ഇന്നത്തെ അലിജാബ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വേണ്ടി ബഹുമാന്യരായ പണ്ഡിതന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് ബൃഹത്തായ പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്തുകൊണ്ടാണ് ഉത്തരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്വരം. ഇലാഹായ പുരാനോട് ഈ വരികൾക്ക് ഈണം നൽകുന്നത് അനസ് സൊലാഹി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കളിപ്പോൾ കേട്ടത് സ്വരം. ഇലാഹായ പുരാനോട് ഈ വരികൾക്ക് ഈണം നൽകിയത് അനസ് സ്വലാഹി.
1: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ. Tune to reality.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചു വിദ്യാർത്ഥികളുടെ മനോഹരങ്ങളായ പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ മറ്റു വ്യത്യസ്തങ്ങളായ അവതരണങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ്. ഇന്നും ഈ ഒരു സുദിനത്തിൽ നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ആവശ്യകത. കാരണം കഴിഞ്ഞ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ കുട്ടികളിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾക്ക് പ്രോഗ്രാമുകളുടെ ആധിക്യം കാരണം റേഡിയോയിൽ അന്നത്തെ ദിവസം ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ, എന്നാൽ നമ്മൾക്ക് ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒട്ടനേകം പ്രോഗ്രാമുകളാണ് ഇന്നത്തെ ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു പ്രോഗ്രാമിലേക്കാണ് ഇന്ന് ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും ജൗഹർ ഒഴികൂറിൻ്റെ കൂടെ
1: ഷാമിൽ ചുങ്കത്തറ.
0: യെസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ദുആ വരുന്നുണ്ട്. ആരാണ് ആ ദുആ? ആയിഷ ദുആയാണ്,
1: നാലാം ക്ലാസ്സുകാരിയാണ്, കോഴിക്കോടുകാരിയാണ്. കോഴിക്കോടുകാരി,
0: കോഴിക്കോട്,
1: കാലിക്കറ്റ്.
0: യെസ്. GGUPS പൊക്കുന്ന് അല്ലേ. ആയിഷ ദുആ നാലാം ക്ലാസ്സുകാരിയാണ്. ഒരു മലയാളം ഗാനമാണ്, കേൾക്കാം നമുക്ക് ആ മലയാള ഗാനം ഇൻഷാ അല്ലാ.

ഇലാഹേ, ഉടയുന്ന മക്കൾക്കു തണലേ ഗുറബേ, ഉരുകും ഫലസ്തീന് തുണേഗിലാഹേ, ഉടയുന്ന മക്കൾക്കു തണലേ ഗുറബേ, ഗസ തൻ്റെ മാറിൽ നിന്നുയരും

ഉരുകും ഫലസ്തീന് തുണയേകിലാഹേ, ഉടയുന്ന മക്കൾക്ക് തണലേകു റബ്ബേ. അക്സ മണൽ തരി പോലും കരഞ്ഞു, ആ മണ്ണിൽ ചോര തൻ ഗന്ധം പടർന്നു.

0: ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഈസമോൻ്റെ ഒരു
1: കിടില
0: ചുറുചുറുക്കുള്ള പാട്ടിൽ നിന്നും,
1: അതെ
0: അല്ലേ, ഒരു നാണയത്തിൻ്റെ മറുവശം എന്ന്
1: മറുവശം.
0: പറയാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു രാവും പകലും വ്യത്യാസം എന്നുള്ള രൂപത്തിലേക്കാണ് ഈ ഒരു പാട്ട് ശരിക്കും പോയിട്ടുള്ളത്. കാരണം ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ദ്വായുടെ വോയിസിൽ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി.
1: ഫീലാകും
0: യെസ്,
1: ചില
0: കാരണം
1: പാട്ടുകൾ അങ്ങനെയാണല്ലോ.
0: യെസ് കാരണം ഫലസ്തീനിലെ, ഗസയിലെ പാവപ്പെട്ടവരായ, നിരാലംബരായ, അല്ലേ, ഒരു നിലക്ക് പോലും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആയുധ ശൂന്യരായ ആളുകളിലേക്ക് ഒരു ദയവുമില്ലാതെ ഇസ്രായേലിൻ്റെ കിരാത ഹസ്തങ്ങൾ ഒരുപാടൊരുപാട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിൻ്റെ ഫലമായിട്ട് ഇന്നും അവർ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രൂപത്തിലുള്ള ഒരു സങ്കടകരമായ പാട്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള പാട്ടുകൾ. അതിൻ്റെ യഥാർത്ഥ ഒരു ഫീൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള വോയിസ് അത്യാവശ്യമാണ്.
1: ആണ്
0: ആ ഒരു ശൈലിയിൽ പാടുക എന്നുള്ളതാണ് നമ്മുടെ ആയിഷമോൾ അത് കൃത്യമായി എന്ത് ചെയ്തു, നിർവഹിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു.
1: ഇനിയും പടച്ചോനെ ഇതിനേക്കാളും ഭംഗിയായിട്ട് പാടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
0: ആമീൻ, ഇൻഷാല്ലാ.
1: ഓക്കേ, ഇൻഷാല്ലാ.
0: അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റാർ ക്വസ്റ്റ് ഒന്ന് ഉഷാറാക്കണ്ടേ?
1: അതെ, ഉഷാറാക്കണം.
0: ഉഷാറാക്കണം.
1: അടുത്തതായി നമ്മുടെ പാടുള്ളത്
0: ഒരു ഖാലിദ്.
1: ഖാലിദ്,
0: ആ,
1: ഏത് ഖാലിദ്?
0: ഷൻസാ
1: ഖാലിദ്.
0: ഖാലിദ്, യെസ്, AKMHSS കോട്ടൂരിൽ നിന്നും അഞ്ചാം ക്ലാസ്സുകാരിയായ ഒരു ഷൻസ ഖാലിദ് ഒരു മലയാള ഗാനവുമായിട്ടാണ് വരുന്നത്. കേട്ടു നോക്കിയാലോ,
1: നോക്കാം.
0: ഇൻഷാല്ലാ.

0: കുട്ടികൾ ഇങ്ങനത്തെ പാട്ട് പാടാൻ കാരണം എന്താണെന്നറിയോ?
1: എന്താ?
0: പെരുന്നാളിൻ്റെ അന്ന് പോകേണ്ട
1: ആ ആദ്യ
0: പ്രോഗ്രാമാണ്.
1: ദിവസം അതെ.
0: പക്ഷേ ഇത് പോകുന്നത്
1: എന്നാണ്?
0: പെരുന്നാളും കഴിഞ്ഞ് ഒരു ന്യൂഇയറും കഴിഞ്ഞ്. കഴിഞ്ഞോ?
1: അല്ല, പെരുന്നാൾ കഴിഞ്ഞ്,
0: ആ
1: കൊല്ലം കഴിഞ്ഞ്,
0: ആ
1: അടുത്ത കൊല്ലം തുടങ്ങി.
0: അതെ,
1: തുടങ്ങിയില്ലേ?
0: തുടങ്ങി. പക്ഷെ എന്താ വെച്ചാലേ, ഈ പാട്ടുകൾക്ക് എന്നും പ്രസക്തിയുണ്ട്.
1: അതെ.
0: അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ കാരണമെന്നുള്ളത് ശ്രോതാക്കൾ മനസ്സിലാക്കുന്നുണ്ടാകും ഇൻഷാല്ല. നമ്മുടെ ഷൻസ ഖാലിദിൻ്റെ ഹജ്ജുമായി ബന്ധപ്പെട്ടല്ലേ, ഒരു ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നോമ്പ് നോൽക്കും, നമസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, അല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹജ്ജ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹമാണ്. ഈ പാട്ടിൻ്റെ തുടക്കം അങ്ങനെയാണ്, ഹജ്ജിൻ്റെ രാവിലെ കാബും തവാഫിനെ സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ അതൊരു ഒരു ഒരു ഒരു അല്ലേ, ഒരാളുടെ സ്വപ്നം തന്നെയാണത്,
1: എല്ലാവർക്കും ആ ഒരു സ്വപ്നം
0: സാക്ഷാത്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇൻഷാല്ല. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി തവാഫ് ചെയ്യാം.
1: ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ ഓരോ സബ്ജക്റ്റിൽ വരുമ്പോൾ, മക്ക, മദീന, അല്ലെങ്കിൽ ഓരോ വിഷയം വരുമ്പോൾ നമുക്കത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു പിക്ചറിലേക്ക് നമ്മളെ മൈൻഡ് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ അത് പോകുമ്പോഴാണ് ആ പാട്ടും കണക്ട് ചെയ്ത് കേൾക്കാൻ ഒരു രസം ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷെൻസമോളെ ആ വോയിസും കൂടി ആകുമ്പോൾ
0: അതെ,
1: ഉഷാറായിട്ടുണ്ട്. ഓക്കെ,
0: അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ
1: അടുത്തതായി
0: വാങ്ങിയ പ്രോഗ്രാമുകളിൽ അടുത്തത് എന്താണ്?
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളതൊരു മലയാള പോയമാണ്, പദ്യമാണ്.
0: സ്പെഷ്യൽ സാധനമാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പോ സഫ്വാന എസ് കെ വി യു പി എസ് പാങ്ങോട് തിരുവനന്തപുരത്തിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് സഫ്വാന എസ്. ഒരു മലയാളം കവിത കേൾക്കാം നമുക്ക്.
2: ചിറകൊടുങ്ങി പോയ പക്ഷി തന്റെ നഷ്ടമായ സ്വപ്നങ്ങളുടെ വേദനയിൽ സംഗീതം കൊണ്ട് മറികടക്കുന്ന ഒരു ഉജ്ജ്വല കവിത. സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും.

0: പട്ടുപക്ഷി. നന്ദി, നമസ്കാരം.
1: അപ്പോ സുഗതകുമാരിയുടെ മനോഹരമായ ഒരു എന്താണ്
2: പോയം, പദ്യം,
1: ആ ഒരു മലയാളം കവിതയാണ് നമ്മൾക്ക് നമ്മുടെ കൊച്ചുകൂട്ടുകാരി സഫ്വാനമോള് പാടിത്തന്നത്. നല്ല രസമുണ്ട് കേൾക്കാനല്ലേ.
2: അതാണ് കവിതകൾ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ട സ്പീച്ച് പോലെയോ പാട്ട് പോലെയോ ഒന്നല്ല.
1: അതെ,
2: അതിന്റെ ഫീല് അത് എല്ലാവർക്കും ചിലപ്പോ ഒന്ന് കണക്ട് ആയിട്ട് വരണമെന്നൊന്നും ഉണ്ടാവില്ല.
1: അതെ,
2: പക്ഷെ അതങ്ങനെ കേൾക്കാൻ ഭയങ്കര
1: ചില മലയാളം പദങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല.
2: അതെ,
1: ചിലപ്പോൾ നമ്മളത് ഡിക്ഷണറി ഒക്കെ എടുത്ത് നോക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പം അത് അത്രയും വായനയും അതുപോലെ തന്നെ ഒരു നിറഞ്ഞ
2: പറയണത് ആരാ, നമ്മുടെ ഭാഷ ഏതാ?
1: അതെ,
2: നമ്മുടെ മാതൃഭാഷ ഏതാ?
1: അത് മലയാളമാണ്.
2: മലയാളം
1: അങ്ങനെ പറയാൻ പാടില്ല. അതായത് ചില അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്നാ പറഞ്ഞത്.
2: അതെ അതെ അതെ.
1: അതിപ്പോ ഏത് ഭാഷയിലായാലും അതിൻ്റെതായ പരിമിതികൾ അതിന്റെ ആളുകൾക്കുണ്ടാവും, ഭാഷയ്ക്ക് ഉണ്ടാവില്ല, അതിന്റെ ആളുകൾക്കുണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഡിക്ഷണറി ഒക്കെ എടുത്ത് പരത്തി നോക്കേണ്ടി വരും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ഡിക്ഷണറിയിൽ കാണുന്ന അർത്ഥമായിരിക്കൂല കവി ഉദ്ദേശിക്കുക, അതും ഉണ്ടാകും. അപ്പൊ അത്രയും പരന്ന വായനയും അറിവും ഒക്കെ ഉള്ള ആളുകൾക്കാണ് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെയുള്ള പാട്ടുകൾ അവർ മനസ്സിലാക്കാൻ പറ്റുക. ഏതായിരുന്നാലും നമ്മുടെ കൊച്ചു കൂട്ടുകാരി
2: സഫ്വാൻ
1: എന്താണ്,
2: എന്നാ കഴിഞ്ഞ പെരുന്നാളിന് അയച്ച പ്രോഗ്രാമാണ്. അപ്പോ നമ്മളിത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്താക്കാം, പ്രോഗ്രാമിലേക്ക് പോകാം
1: ഇൻഷാല്ലാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരാണ്, ഒരു ഹംദ കെ എസ് വരുന്നുണ്ട്, സ്കൂൾ ഓഫ് ഖുർആൻ വെങ്കിടങ്ങിൽ നിന്ന്,
2: തൃശ്ശൂർ.
1: യെസ്, പാടൂർ.
2: പാടൂർ
1: അവൻ പാടാനാണ് വന്നത്.
2: പാടൂരിൽ നിന്ന്. ഓക്കെ,
1: അവനല്ല,
2: അവളാണ് അല്ലേ?
1: അവളെ
2: അടി വന്നിരുന്നു ഇപ്പം. അപ്പൊ ഹംദ കെ എസ് മൂന്നാം ക്ലാസ് കാരിയാണ്, നമ്മുടെ വെങ്കിടങ് സ്കൂൾ ഓഫ് ഖുർആൻ വെങ്കിടങ്. നമ്മുടെ സെൽസബിയിലാണ് സ്കൂൾ ഓഫ് ഖുർആൻ ഉള്ളത്, മനസ്സിലാക്കുന്നത്.
1: അവിടെ
2: പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

0: മഷാല്ലാ ബാറക്കില്ല ഹംദ മോള്, വളരെ അല്ലേ
1: ഓ ഓ ഓ,
0: ഉഷാറായിട്ട്.
1: അതായത് ഖുർആനെ കുറിച്ചാണ് പാടിയത്.
0: അതെ,
1: ഖുർആൻ എവിടേക്ക് ക്ഷണിക്കുന്നു എന്ന്
0: അവിടെ
1: പറയുന്നുണ്ട്.
0: കണ്ടാണ് ഒരു കാണുന്നത്. സ്കൂൾ ഓഫ് ഖുർആന്റെ വിദ്യാർത്ഥിനിയും കൂടിയാണ് ആര്, നമ്മുടെ
1: യെസ്.
0: ഹംദ മോള്.
1: അപ്പൊ എന്തായാലും ഖുർആനെ കുറിച്ച് തന്നെ പാടും, പാടും.
0: പാടുള്ളൂ,
1: യെസ്.
0: അതാണ്.
1: അപ്പോൾ ഖുർആൻ പഠിക്കുന്ന കുട്ടിയാണ്, ഖുർആനെ കുറിച്ചാണ് പാടിയത്, ഖുർആൻ എങ്ങോട്ട് നയിക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ അതിലേക്ക് ഹംദയുടെ വോയിസും കൂടെ
0: വോയിസ്
1: ആഡ്
0: കൂടെ ആഡ്.
1: ചെയ്യുമ്പോൾ
0: ഇപ്പൊ
1: മനോഹരം, സുന്ദരം.
0: പിന്നെ നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മള് നമ്മുടെ എപ്പിസോഡേക്ക് പ്രോഗ്രാമുകൾ അയക്കുന്ന സന്ദർഭത്തിൽ നോയ്സ് വരാത്ത രൂപത്തിൽ, ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോക്ക് വരാൻ പറ്റുന്ന ആളുകൾക്ക് എന്താക്കാം, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്ത് പോവാം. അല്ലാത്ത ദൂരം ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും.
1: അതെ, അത് പെരിന്തൽമണ്ണയും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ വാലി
0: മുക്കത്തും ഉണ്ട്.
1: ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് വന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും.
0: കേൾക്കാൻ പറ്റും
1: ഇത്. പിന്നെ സാധാരണ മൊബൈലിലായാലും മതി, പക്ഷെ എന്താ വെച്ചാല് പുറത്തുനിന്നുള്ള ബാക്കി സൗണ്ടുകളൊക്കെ
0: ശബ്ദങ്ങൾ
1: മാക്സിമം
0: ഒഴിവാക്കാൻ നോക്കണം. അപ്പം ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ അതിലാരെ ഭംഗിയുണ്ട്. ഓൾറെഡി നമ്മൾ കുട്ടികളയച്ച പ്രോഗ്രാമൊക്കെ നല്ല രസമാണ് കേൾക്കാൻ.
1: യെസ്. അതേപോലെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് റെക്കോർഡ് ചെയ്യാൻ, നമ്മുടെ ജാമിയ അൽ ഹിന്ദിലും ഉണ്ട്.
0: ആ ജാമിയ അൽ ഹിന്ദിൽ ആ അടുത്ത് മലപ്പുറം, അതുപോലെ തന്നെ
1: കോഴിക്കോട് ഭാഗത്തുള്ള
0: ആളുകൾക്ക് അവർ കണ്ടക്ട് ചെയ്യാൻ പറ്റും. വേങ്ങര, തിരൂര്, താനൂര് ഭാഗത്തുള്ള ആളുകൾക്ക് അങ്ങോട്ട് വരാം. പിന്നെ കോഴിക്കോട് ആ ഭാഗത്ത് താമരശ്ശേരി, ഇനിയിപ്പോ വയനാട് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇവിടെ മുക്കത്ത് പോയി, ഗ്രീൻ വാലി പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പെരിന്തൽമണ്ണ ഈ ഭാഗത്താണെങ്കിൽ
1: പാലക്കാട്, അങ്ങനെ.
0: ഇൻഷാല്ലാ ഇനിയും നമുക്ക് ഓരോ സ്റ്റേഷനുകൾ ഓരോ ജില്ലകളിലും ഇൻഷാല്ലാ വരുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: എല്ലാവരും
0: പ്രാർത്ഥിക്കാം.
1: അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യാം, നോയ്സ് ഇല്ലാതെ പുറത്തുള്ള അപശബ്ദങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാം, അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ കേൾക്കാം നമുക്ക് ഒരു നെഹ്റിൻ. എന്ത് നെഹ്റിനാണ്?
0: ഇസാൻ നെഹ്റിൻ,
1: ഇസാൻ
0: ഹിക്മ സെന്റർ ഹോളിഡേ മദ്രസ നന്ദി,
1: നന്ദിയിൽ നിന്ന്.
0: കൊയിലാണ്ടി.
1: യെസ്. അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഇസാൻ നെഹ്റിൻ. ഒരു മലയാള ഗാനമാണ്, കേൾക്കാം നമുക്ക്.

0: ബാറക്കില്ല, വളരെ അർത്ഥവത്തായ പാട്ടാണ് നമ്മുടെ ഇസ നെഹ്റിൻ മോള് നമുക്ക് പിസ്രോടേക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അല്ലേ.
1: ഈ പാട്ട് കേട്ടപ്പോൾ എന്താ പറയുക, അതായത് റസൂലുള്ള ആ ഒരു ഗുഹയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്,
0: ഇറങ്ങി വന്ന് പേടിച്ചു വരച്ച്,
1: അതായത് അതുവരെ കാണാത്തൊരു രൂപം കണ്ട്,
0: രൂപം കണ്ട് പേടിച്ചു വരച്ച് ഖദീജ
1: ബീവിന്റെ സംസാരിക്കും കൂടി ചെയ്യുമ്പോൾ അത് പ്രത്യേക വേറൊരു പേടിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സഹധർമ്മിണി ആശ്വസിപ്പിക്കുന്നതും അല്ലേ,
0: ഖദീജ ബീവിനോട് പുതപ്പെട്ട് മൂടിത്തരാനും, അത്രക്കും നബിക്ക് പനി ഉണ്ടായിരുന്നു ആ ഒരു ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: പിന്നെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ആ രംഗം അല്ലേ, ആ ഒരു രംഗം, അതുപോലെ തന്നെ അവര് പിന്നെ മറ്റൊരാളുടെ അടുത്ത് പണ്ഡിതന്റെ അടുത്ത്
0: പോയി സംസാരിച്ച് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്,
1: ആ രംഗമൊക്കെ നമുക്ക് ഇങ്ങനെ ഈ പാട്ടിലൂടെ
0: കണക്ട് ചെയ്യാൻ പറ്റും.
1: ഇങ്ങനെ വരും, അതിന്റെ കൂടെ ആരുടെ സൗണ്ടും വേണം,
0: സൗണ്ട് സദാണയില് മുഖ്യം
1: ഇസാ നെഹ്റിന്റെ വോയിസും വേണം. അപ്പോ ഇസാ നെഹ്റിൻ അൽ ഹിക്മ സെന്റർ ഹോളിഡേ മദ്രസ നന്ദിയിൽ നിന്ന് നമ്മോട് മനോഹരമായൊരു ഗാനം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകളും പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം, പരിചയപ്പെടാം ഇൻഷാ അല്ലാ. അതുവരേക്കും
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ഒരു മോളുണ്ടായിരുന്നു, മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പൻ്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല, ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും, ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി, ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടിഷ്ടമാണ്, അപ്പം മോളായ എനിക്കും ഞണ്ടിഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പെന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പെന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാര്, മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ് അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും, അതാണ് ഉപ്പന്മാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ.
3: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
2: അപ്പൊ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ, പക്ഷെ അപ്പോഴും ഉപ്പയെക്കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കള് ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക്

0: പറ്റും, അത് ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് കെട്ടിച്ചേക്കുമല്ലോ, പിന്നെ അവർക്ക് കിട്ടുന്നില്ല, ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറെ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു, യൂനുസ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്, തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരെ പെൺമക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം എൻ്റെ മുന്നിൽ മോള് ഇരിക്കുന്നുണ്ടാവും, മോളെ ചൂണ്ടിയിട്ടാണ്. മോള് ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കല്ലേ. അത് പറയുമ്പോൾ മോളെ കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ, അപ്പം വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും കൂട്ടും, നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്, അത് ഇല്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
1: തീർച്ചയായും വാപ്പാന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ, ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിന് അവസാനം ഒരു തീരുമാനം എടുക്കുന്ന ആൾ എന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയായിരിക്കും, കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ കണ്ടത് ഉമ്മ ഒരു 3-4 മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഓരോ ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ ഇരുത്തിക്കാണ്, ഒറ്റ വാക്കിൽ ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാൻ്റെ അടുത്ത് ജെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോ ഇങ്ങനെ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒരു ഒരു തണലാണ് ആ ഒരു ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് ഉപ്പാൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കാന്ന്, അത് ഉമ്മയാവട്ടെ മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കും.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ അൽ മിമ്പറിൻ്റെ സമയമാണ്. ഇന്നത്തെ അൽ മിമ്പറിൽ പാലക്കാട് ചുങ്കത്തെ മസ്ജിദുൽ ഹിക്കമയിൽ അർഷദ് അൽ ഹിക്കമി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം കേൾക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്.
1: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച ഹുസൈൻ റളിയല്ലാഹു തഅൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഹുസൈനു മിന്നി വ അന മിൻഹു, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനൻ, ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹു തഅൻഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ അല്ലാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച, പ്രവാചകൻ ഏറെ ലാളിച്ച പേരക്കുട്ടിയാണ് ഹുസൈൻ. സ്വഹാബത്തിനും ആ ഒരു സ്നേഹമുണ്ടായിരുന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തഅനഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബാക്കൾക്ക് വ്യത്യസ്തങ്ങളായ പാരിതോഷികങ്ങൾ നൽകുമ്പോൾ അതിൽ ഹുസൈൻ റളിയല്ലാഹു തഅനഹുവിന് മറ്റുള്ളവർക്ക് നൽകുന്നത് നൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകമായി യമനിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു തഅനഹുവിനെ പ്രത്യേകമായി പരിഗണിക്കാനും അദ്ദേഹത്തിന് പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകാനും മഹാനായ ഉമർ റളിയല്ലാഹു തഅനഹു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ ആ സ്നേഹം, അത് സ്വഹാബാക്കളും അവര് നൽകിപ്പോന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅനഹു കൂഫയിലേക്ക് പുറപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അദ്ദേഹം ആദ്യം കൂഫയിലേക്ക് പറഞ്ഞയച്ച മുസ്ലിം ഇബ്നു അഖീൽ, അദ്ദേഹം വധിക്കപ്പെട്ടു. പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഹുസൈൻ റളിയല്ലാഹു തഅനഹു അറിഞ്ഞിട്ടില്ല. അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്നു. സ്വഹാബത്ത് അതിശക്തമായി ഹുസൈൻ റളിയല്ലാഹു തഅനഹുവിനെ എതിർത്തു. അതിൽപ്പെട്ടയാളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അംറ ബിൻത് അബ്ദുറഹ്മാൻ. അവരൊരു എടുത്ത് ഹുസൈൻ റളിയല്ലാഹു തഅനഹുവിന് കൊടുത്തയക്കുകയാണ്. അതിലുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ബാബിൽ എന്ന നാട്ടിൽ വെച്ച് താങ്കൾ വധിക്കപ്പെടും, അഥവാ ബാബിലോണിയ. ഇപ്പൊ ഇറാഖിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തഅനഹു വധിക്കപ്പെടും. അതൊരു എഴുത്തിലൂടെ അവരറിയിച്ചു. എങ്കിൽ ഞാൻ അവിടേക്ക് പോകൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅനഹു യാത്ര പുറപ്പെട്ടു. അദ്ദേഹം വരുന്നു എന്ന വാർത്ത അറിയിക്കാൻ കൂഫയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഉബൈദുള്ളയുടെ സൈന്യം ആ ദൂതനെ പിടികൂടി, താങ്കളെ വെറുതെ വിടണമെങ്കിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറി അലി റളിയല്ലാഹു തഅനഹുവിനെ മോശമായി പറയണം, അദ്ദേഹത്തെ അസഭ്യം പറയണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഉബൈദുള്ള തനിച്ച ഷിയാണ്, ഷിയ വിശ്വാസം വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ്. എന്നാൽ ആ ഭൃത്യൻ അലി റളിയല്ലാഹു തഅനഹുവിന് വേണ്ടി അദ്ദേഹം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഉടനെ അതിന്റെ മുകളിൽ നിന്ന്, മട്ടുപ്പാവിന്റെ മുകളിൽ നിന്ന് ഭൃത്യനെ താഴേക്ക് തള്ളിയിട്ട്, ആ ദൂതനെ താഴേക്ക് തള്ളിയിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി, അദ്ദേഹം മരണപ്പെട്ടു. യാത്രാമധ്യേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅനഹു ആ വാർത്തയറിഞ്ഞു, ദൂതൻ മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ മുസ്ലിം, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ആ സംഘത്തിലുണ്ട്, അവർ തിരിച്ചു പോകാൻ ഇഷ്ടപ്പെട്ടില്ല. യാത്ര മുന്നോട്ട് തന്നെ പോകണം എന്നവർ ആവശ്യപ്പെടുകയും അങ്ങനെ യാത്ര ഹുസൈൻ റളിയല്ലാഹു തഅനഹു തുടരുകയുമാണ്. മുഹറം 3-നാണ് ഹുസൈൻ റളിയല്ലാഹു തഅനഹു കർബലയിലെത്തുന്നത്. അദ്ദേഹം ചോദിച്ചു, ഏതാണ് ഈ നാട്? നമ്മൾ എത്തിയ ഈ പ്രദേശം ഏതാണ്? അവര് പറഞ്ഞു, ഇത് കർബലയാണ്. കർബുൻ വബല, എങ്കിൽ ഇനി കടുപ്പമാണ്, ഇനി പരീക്ഷണമാണ്, ഇനി പ്രയാസങ്ങളുടെ ദിവസമാണ് എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു അവരോട് പറഞ്ഞു. സൈന്യം ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും വളഞ്ഞു. 72 വരുന്ന പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ആ കൂടെയുള്ളത്. അലി റളിയല്ലാഹു തഅലൻഹുവിന്റെ മറ്റു മക്കൾ ആ കൂട്ടത്തിലുണ്ട്. അതിലൊരു മകനാണ് അബൂബക്കർ, മറ്റൊരു മകനാണ് ഉസ്മാൻ. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ മക്കൾ ആ കൂട്ടത്തിലുണ്ട്. ആ സംഘത്തെ, വളരെ ചെറിയ സംഘത്തെ, 12,000 വരുന്ന സൈന്യമാണ് പിടിച്ചുവെക്കുന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു ഒരു യുദ്ധത്തിന് തയ്യാറായില്ല. അദ്ദേഹം 3 കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ, നിങ്ങൾ യസീദ് ഇബ്നു മുആവിയയെ കാണാൻ എന്നെ അനുവദിക്കണം, യസീദിന്റെ അരികിലേക്ക് എത്താൻ എനിക്ക് അനുവാദം നൽകണം. 2 കാര്യം, സൈന്യത്തിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ നിങ്ങൾ അനുവാദം നൽകണം. ഏതെങ്കിലും അതിർത്തിയിൽ ഒരു സൈന്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ നിന്നുകൊള്ളാം എന്നതാണ് 2 ആവശ്യപ്പെട്ടത്. അതുമല്ല എങ്കിൽ മക്കയിലേക്കോ മദീനയിലേക്കോ തിരിച്ചു മടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെ ഞങ്ങളെ തിരിച്ചു പറഞ്ഞയക്കാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടു. ഈ വിവരങ്ങൾ ഉബൈദുള്ളയുടെ അരികിലേക്ക് കത്തായി എഴുതി അറിയിച്ചു. എന്നാൽ ഷംറി എന്നു പേരുള്ള ഒരു ദുഷ്ടൻ അയാൾ ഇടപെടുകയും യുദ്ധം ആരംഭിക്കുകയുമാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഈ ഷംറാണ് വലിയ അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 72 ആളുകൾക്കെതിരെ 12,000 വരുന്ന ഒരു സൈന്യം, അതിനെ എങ്ങനെയാണ് യുദ്ധമെന്ന് വിളിക്കുക? അഹ്ലു ബൈത്തിൽപ്പെട്ട ഓരോരുത്തരെയും അവർ വധിച്ചു, രക്തസാക്ഷികളായി. അലി റളിയല്ലാഹു തന്റെ മക്കൾ മരണപ്പെട്ടു, ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ മക്കൾ മരണപ്പെട്ടു, അഹ്ലു ബൈത്തിൽപ്പെട്ട, പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരും മരണപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിനെ വധിക്കാൻ, അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്താൻ ആ സൈന്യത്തിൽ ആർക്കും ധൈര്യമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വളർത്തിയ കുട്ടിയാണ്, പ്രവാചകൻ തുരുതുരാ ചുംബനങ്ങൾ നൽകിയ പേരക്കുട്ടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആ കവിളുകൾ എടുത്ത് കവിളിൽ ചുംബിച്ച, അങ്ങനെ റസൂലുള്ളാഹി സ്നേഹിച്ച ആ കുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരാളും ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ അരികിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല. ആ സമയത്ത് മാലിക് ഇബ്നു ബഷീർ എന്നു പേരുള്ള ഒരു ദുഷ്ടൻ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ തലക്കു വെട്ടി. ഹുസൈൻ ഇബ്നു തമീം എന്നു പേരുള്ള ആ സൈന്യത്തിലുള്ള ഒരു അംഗം കുന്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിനെ കുത്തി വീഴ്ത്തി. മറ്റൊരാൾ 2 ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ 2 വെട്ടി. സിനാൻ എന്നു പേരുള്ള ഒരു ദുഷ്ടൻ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ കടുത്തറുത്തു. 33 കുന്തം കൊണ്ടുള്ള കുത്തുകളും 34 വെട്ടുകളും മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ, അള്ളാഹുവിന്റെ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തല അവർ അറുത്തെടുത്ത് അത് യസീദിന്റെ അരികിലേക്ക് അവർ കൊടുത്തയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പോലെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ ശരീരം. മുഖം ഹസൻ റളിയല്ലാഹു തഅലൻഹുവിന്റേതും അള്ളാഹുവിന്റെ റസൂലിന്റേതും ഒരുപോലെയാണ്. പ്രവാചകന്റെ മുഖത്തോട് സാദൃശ്യമുള്ളത് ഹസൻ റളിയല്ലാഹു തഅലൻഹുവിനാണ്. ശരീരത്തോട് ആ നടത്തം, ആ രൂപം, അത് ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിനോട് ആണുള്ളത്. പ്രവാചകന്റെ ശരീരത്തോട് സാദൃശ്യമുള്ള ആ ശരീരത്തെ അവർ വെട്ടിവീഴ്ത്തി. 54 വയസ്സിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. കത്തയച്ച, 500 കത്തുകൾ അയച്ച കൂഫയിലെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഷിയാക്കളെയും ഒരാളെയും ആ സമയത്ത് സഹായത്തിന് കാണാൻ കഴിഞ്ഞില്ല. മുഹറം 10 വെള്ളിയാഴ്ച നോമ്പുകാരനായിരിക്കെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹു ലോകത്തു നിന്ന് വിട പറയുന്നത്. മരണവാർത്ത അറിഞ്ഞ യസീദ് അദ്ദേഹം ഉബൈദുള്ളയെ ശപിച്ചു. അല്ലാഹു ആ മനുഷ്യനെ ശപിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അരികിലേക്കെത്തിയ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ തല കണ്ട് അവിടെ കൂടി നിന്ന മനുഷ്യരെല്ലാം പൊട്ടിക്കരഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച ആ ചുണ്ടുകളാണല്ലോ, ആ തലയാണല്ലോ ഈ ദുഷ്ടന്മാർ അറുത്തെടുത്തത് എന്ന് അവർ പറഞ്ഞു. അതിൽ പങ്കാളികളായ ആളുകൾക്ക് പ്രതിക്രിയ നടപ്പിലാക്കി. പിന്നീട് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുന്നത്, മദീനയിൽ ഫാത്തിമ റളിയല്ലാഹു തഅലൻഹയുടെ അരികിലാണ് ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ തല അത് മറബ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ലോകത്ത് പല ഭാഗത്തും ഖബറുകളുണ്ട്. ഇറാഖിലുണ്ട്, പല രാജ്യങ്ങളിൽ ഖബറുകളുണ്ട്, അവിടെ എല്ലാം മക്ബറകളുണ്ട്, അവിടെ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മദീനയിൽ ബഖയിൽ ഫാത്തിമ റളിയല്ലാഹു തഅലൻഹയുടെ ഖബറിന്റെ തൊട്ടരികിലായിക്കൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിനെ മറവ് ചെയ്തത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ രണ്ടു മക്കൾ കർബലയിൽ വധിക്കപ്പെട്ടു. അലി അബ്ദുള്ള, രണ്ട് അലിയുണ്ട്, അക്ബറുണ്ട്, അസ്ഹറുണ്ട്. അലി അൽ അസ്ഹർ അഥവാ അലി സൈനുൽ ആബിദീൻ, ആ കുട്ടി മാത്രമാണ് പ്രവാചക കുടുംബത്തിൽ ബാക്കിയായത്. അലി സൈനുൽ ആബിദീനിലൂടെയാണ് പിന്നീട് ആ പരമ്പര കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി റളിയല്ലാഹു തഅലൻഹുവിന്റെ രണ്ടു മക്കൾ അതിൽ മരണപ്പെട്ടു. അബൂബക്കർ, ഉസ്മാൻ. ചില ആളുകൾ പറയുന്നത് അലി റളിയല്ലാഹു തഅലൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹുവിനോട് ദേഷ്യമാണ്, ഉസ്മാൻ റളിയല്ലാഹു തഅലൻഹുവിനോട് ദേഷ്യമാണ്. മക്കൾക്ക് പേര് പോലും നൽകിയിട്ടുള്ളത് അലി റളിയല്ലാഹു തഅലൻഹു അബൂബക്കറിന്റെയും ഉസ്മാൻ റളിയല്ലാഹു തഅലൻഹുവിന്റെയും പേരുകളാണ്. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സ്വഹാബാക്കൾക്കിടയിൽ മതപരമായ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. നമ്മുടെ നിലപാട് അബൂബക്കറും ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, ഉസ്മാനുൻ ഫിൽ ജന്ന. അബൂബക്കർ റളിയല്ലാഹു തഅലൻഹു സ്വർഗത്തിലാണ്, ഉമർ റളിയല്ലാഹു തഅലൻഹു സ്വർഗത്തിലാണ്, ഉസ്മാൻ റളിയല്ലാഹു തഅലൻഹു, അലി റളിയല്ലാഹു തഅലൻഹു സ്വർഗത്തിലാണ്. ഇന്ന് അന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ മരണ ദിവസങ്ങളിൽ മുസ്ലിം സമൂഹം ദുഃഖാചരണത്തിലാണ്. കറുത്ത വസ്ത്രം ധരിച്ച് അവർ നെഞ്ചത്തടിക്കുന്നു. ഹസൻ, യാ ഹസൻ, യാ ഹുസൈൻ എന്നു വിളിച്ചുകൊണ്ട് ആയുധങ്ങൾ ശരീരത്തിലേക്ക് ആഴത്തിലിറക്കുന്നു. ആണും പെണ്ണും ഘോഷയാത്രയായി നടന്ന് അവർ വിലപിക്കുകയാണ്, വിലാപയാത്രകളാണ്. എന്തിന്? അന്ന് ഞങ്ങൾ ചതിച്ചു കൊല്ലാൻ അതിന് കാരണക്കാരായല്ലോ എന്ന കള്ളക്കണ്ണീരാണ് ഈ ദുഃഖാചരണത്തിന്റെ പിന്നിൽ. ശരി, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുഃഖാചരണം ഉണ്ടെങ്കിൽ അവരുടെ മൂന്നാമത്തെ ഇമാമാണ് ഹുസൈൻ. നമ്മൾ പലപ്പോഴും ഷിയായിസ് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഷിയാക്കൾക്ക് 12 ഇമാമുമാരാണ്. ആ ഇമാമിയത്തിലാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ ഖുർആനല്ല അവരുടെ ഖുർആൻ. നമ്മൾ ഓതുന്ന ഖുർആനിലല്ല ഷിയാക്കൾ വിശ്വസിച്ചിട്ടുള്ളത്. 12-ാമത്തെ ഇമാമിന്റെ കൈകളിൽ അവരുടെ ഖുർആനുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ ഖുർആനിൽ 12,000 ആയത്തുകളുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു തഅലൻഹയ്ക്കെതിരെ, ഉമർ റളിയല്ലാഹു തഅലൻഹുവിനെതിരെ, അബൂബക്കർ സിദ്ദീഖിനെതിരെ ആയത്തുകളുണ്ട്. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. മൂന്നാമത്തെ ഇമാമായ ഹുസൈൻ റളിയല്ലാഹു തഅലൻഹുവിന്റെ വിഷയത്തിൽ അതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുമ്പോൾ ന്യായമായ ചോദ്യം, ഒന്നാമത്തെ ഇമാമായ അലി റളിയല്ലാഹു തഅലൻഹു അതേ കൂഫയിൽ വധിക്കപ്പെട്ടു. സുബ്ഹി നമസ്കാരത്തിന് ഓരോ വാതിലും തട്ടിവിളിച്ച് ജനങ്ങളെ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ ഇബ്നു മുൽജിം ലഅനത്തുള്ള അലിയാരുടെ തലവെട്ടി തല രണ്ടായി പിളരുന്ന ദുഃഖകരമായ സാഹചര്യങ്ങളുണ്ടായി. എന്തേ ആ ദിവസത്തിൽ ഒരു ദുഃഖാചരണമില്ലാത്തത്? എന്തേ ആ ദിവസത്തിൽ നെഞ്ചിലടിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലില്ലാത്തത്? അന്നൊരു കറുത്ത വസ്ത്രമില്ലാത്തത്? അന്നൊരു വിലാപയാത്രയില്ലാത്തത്? ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ സങ്കടം, സ്വഹാവത്ത് മുഴുവൻ പൊട്ടിക്കരഞ്ഞ, അവരുടെ കണ്ണുകളിൽ ഇരുട്ടുപടർന്ന, അവരവരെ തന്നെ കാണാതിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്, ആ ദിവസത്തിൽ എന്തേ മുസ്ലിം സമുദായത്തിന് ഒരു ദുഃഖാചരണമില്ലാത്തത്? അന്നും ഘോഷയാത്രയുണ്ട്, മിഠായിയുമായിട്ടാണ്, പായസവുമായിട്ടാണ്, ബിരിയാണിയുമായിട്ടാണ്. കർബലയോ? കർബലക്കെന്തോ ഒരു പ്രത്യേകത, ആ ദിവസത്തിനൊരു പ്രത്യേക ദുഃഖാചരണം. കർബല അനുസ്മരണങ്ങൾ നമ്മുടെ നാട്ടിലും എത്തി. നമ്മുടെ നാട്ടിലും ഒരു കാലഘട്ടത്തിൽ ഇറാഖിലും ഇറാനിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും കണ്ടിരുന്ന ഷിയാക്കളുടെ കർബല ആചാരങ്ങൾ നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണണം. ഇത് പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹമല്ല, ഇത് ദീനിനോടുള്ള സ്നേഹമല്ല, ഇത് ഷിയായിസമാണ്, ഇത് ഷിയായിസമാണ്. ഇസ്ലാമിനെ ചതിച്ചുകൊല്ലാൻ, ഹുസൈൻ റളിയല്ലാഹു തഅലനെ ചതിച്ചുകൊല്ലാൻ ഷിയാക്കൾ എന്തു പണിയാണോ എടുത്തത്, അതേ പണിയാണ് ഇന്ന് മുസ്ലിം സമുദായത്തോടും ഷിയാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ സ്വന്തം ശരീരത്തെ വേദനിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹു അങ്ങനെ ഒരു ഇബാദത്ത് പഠിപ്പിച്ചോ? കത്തികൊണ്ട് ശരീരത്തിൽ കുത്തിയിട്ട് ദീന് തെളിയിക്കൽ? ഉമർ ഖത്താബ് റളിയല്ലാഹു തഅലൻഹു തെളിയിച്ചോ? ഇന്ന് സ്വന്തം ശരീരത്തെ മുറിവാക്കിയിട്ട്, സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തം വരുത്തിയിട്ട് ദീന് പ്രകടിപ്പിക്കാൻ ഇസ്ലാമിലെ ഇബാദത്തുകൾക്കൊരു സംസ്കാരമുണ്ട്. നിസ്കാരം കണ്ട്, നമസ്കാരത്തിന്റെ രൂപം കണ്ട് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബാക്കളുണ്ട്. ഈ ഇബാദത്തിനൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചരിത്രത്തെ വസ്തുനിഷ്ഠമായി നമ്മൾ പഠിച്ചു പോകണം. ഇന്ന് പലപ്പോഴും യഥാർത്ഥ ചരിത്രം ജനങ്ങൾക്കറിയില്ല, മറിച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുവിടും. ആ കഥകളാണ് നമ്മൾ ഇങ്ങനെ കേട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു തഅലൻഹുവിന്റെ ഉമ്മ ഹിന്ദ്, എന്താ മുസ്ലിമീങ്ങളുടെ വിശ്വാസം? ഹംസ റളിയല്ലാഹു തഅലൻഹു മരണപ്പെട്ടപ്പോ കരള് പിടിച്ചെടുത്തു, ആ കരള് കടിച്ചു തുപ്പി, എന്നിട്ട് ഹംസ റളിയല്ലാഹു തഅലൻഹുവിനോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചു. മിമ്പറുകളിൽ നിന്ന് മിമ്പറുകളിലേക്ക് കൈമാറുന്നു, പ്രഭാഷകന്മാർ പ്രസംഗങ്ങളിലൂടെ കൈമാറുന്നു. ഇതാരുണ്ടാക്കി? എന്തിനുണ്ടാക്കി? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ചരിത്രത്തിൽ വസ്തുതകളല്ലാത്ത കാര്യങ്ങളാണ്, സ്വഹാബാക്കളെ കുറിച്ച് തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന അത്തരം കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവത്തിലറിയുകയും യഥാർത്ഥ ചരിത്രം പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി.
0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പാലക്കാട് ചുങ്കത്തെ മസ്ജിദുൽ ഹിക്മയിൽ അർഷദ് അൽ ഹിക്മി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം ഇതുവരെ കേട്ടത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്.
2: നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. മസ്ജിദുൻ നബവിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ വന്നു. അങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിനടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മുമ്പുള്ള സ്ഥലം, അഥവാ കുബയുമായി ബന്ധപ്പെട്ട ആ ഒരു പള്ളി നിർമ്മാണവും അവിടെയാണ് പ്രവാചകൻ തങ്ങിയത്. അങ്ങനെ പ്രവാചകൻ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊത്ത് മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മദീന അന്ന് പ്രകാശപൂരിതമായ ഒരു ഒരു സമയമാണ്. അതുപോലെ മദീന പ്രകാശപൂരിതമായ ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വഹാബ കിറാമിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും.
3: ജനങ്ങളൊക്കെ
2: ആഹ്ലാദഭരിതരായി എല്ലാവരും പ്രവാചകൻ ഒരു നോക്ക് കാണുവാനും കേൾക്കുവാനും വേണ്ടി നല്ല വസ്ത്രം ധരിച്ച് അവർ കാത്തിരിക്കുന്ന വളരെ ഉത്സാഹപൂർണമായ ഒരു കാഴ്ചയാണ് അന്ന് മദീനത്ത് സംഭവിച്ചത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പ്രവേശിച്ചപ്പോൾ പ്രവാചകനെ എതിരേൽക്കാൻ വേണ്ടി തങ്ങളുടെ വീടുകളിൽ തങ്ങണം, കാരണം പ്രവാചകന് വീടില്ലല്ലോ. അപ്പം തങ്ങളുടെ വീടുകളിൽ അതിഥിയായി കിട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ സ്വഹാബാക്കളും എന്ത് ചെയ്തു, ഈ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് അവരവരുടെ വീടെത്തുമ്പോഴേക്ക് എന്ത് ചെയ്തു, അതിലേക്ക് വലിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമുക്കറിയാം പ്രസിദ്ധമായൊരു വാക്ക്, ഖല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറ, നിങ്ങൾ അതിനെ ഒന്നും ചെയ്യണ്ട, ആ മൃഗത്തെ നിങ്ങളൊന്നും ചെയ്യണ്ട, അത് കൽപ്പിക്കപ്പെട്ടതാണ്, അതിനറിയാം എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത്, മുട്ടുകുത്തേണ്ടത് എന്നറിയാം. അപ്പോൾ വീട് കഴിഞ്ഞു പോയ സഹാബത്തിന് സങ്കടമായി, വരാനിരിക്കുന്നവർക്ക് പ്രതീക്ഷയായിട്ട് ഈ ഒട്ടകം ഇങ്ങനെ മുന്നോട്ട് പോവാൻ, തങ്ങളുടെ വീടുകൾ കഴിഞ്ഞു പോയ ആളുകൾക്ക് സഹാബികൾക്ക് എന്തായി സങ്കടമായി, ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങില്ലല്ലോ. വരാനിരിക്കുന്ന വീടുകളുള്ള സഹാബികൾക്കൊരു പ്രതീക്ഷയും, ഒട്ടകം നമ്മുടെ പിന്നെ വീടിൻ്റെ മുമ്പിലെങ്ങാനും വന്നിരുന്നാലോ. അങ്ങനെ ഈ ഒട്ടകം പോയിട്ടൊരു ഒരു ഒഴിഞ്ഞ ഒരു പറമ്പിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുട്ടുകുത്തുന്നത്. അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ അറിയാം രണ്ട് അനാഥ ബാലന്മാരുടെ ഒരു പറമ്പാണത്, ഇങ്ങനെ ഒരു വിശാലമായി കിടക്കുന്ന, അതായത് ആ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈത്തപ്പഴമൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒട്ടകം പോയിട്ട് എന്ത് ചെയ്യുന്നത്, മുട്ടുകുത്തുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു ഇതാരുടെ പറമ്പാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കിട്ടി, ഇത് സഹൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് അനാഥ ബാലന്മാരുടെ പറമ്പാണ് എന്ന് കിട്ടി. അപ്പോൾ പ്രവാചകൻ്റെ മനസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എന്താണുള്ളത്, ഇവിടെ പള്ളി നിർമ്മിക്കണം, അതിനോടനുബന്ധമായിട്ട് എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കണം. അപ്പോൾ ഇതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അനാഥ ബാലന്മാർ നമ്മൾ ആലോചിക്കണം, അവർ സന്നദ്ധരായി എന്നാണ് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. സൗജന്യമായിട്ട് മസ്ജിദുൻ നബവി ഇന്ന് നിൽക്കുന്ന സ്ഥലം സൗജന്യമായിട്ട് കൊടുക്കാൻ അവർ തയ്യാറായി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സമ്മതിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ത്, ഇതിൻ്റെ വില നിങ്ങൾ നിശ്ചയിക്കുക, ഇതിൻ്റെ വില നിങ്ങൾ എത്രയാണെന്ന് നിശ്ചയിക്കുക, അത് നൽകുക. അങ്ങനെയാണത് പർച്ചേസ് ചെയ്യുന്നത്, വില കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പള്ളി ആകുന്നത് വരെ താമസിക്കണമല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, അയ്യു ബുയൂത്തിൻ അഹ്ലുന അഖ്റബ്, ഇവിടെ അടുത്ത് വീടുള്ള ആളാരാണ്? അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലെ, സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുന്നത് ഖാലിദ് ബിൻ യസീദ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അതാണ് എൻ്റെ വീട്, അതാണ് എൻ്റെ വീടിൻ്റെ കവാടം, ആ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഖാലിദ് ബിൻ യസീദ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്കും നമുക്കും ഒരു ഒരു അവ്യക്തത ഉണ്ടാകും. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ നെഞ്ചിലേറ്റുന്ന അദ്ദേഹത്തിൻ്റെ കുനിയത്ത് കേട്ട നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആ കുനിയത്ത് എന്ന് പറയുന്നത് അബു അയ്യൂബ് അൻസാരിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമാണെന്ത്, ഖാലിദ് ബിൻ യസീദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബു അയ്യൂബ് അൻസാരി. അപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് ഒരുപാട് നമ്മൾക്കൊക്കെ ഇങ്ങനെ കണ്ണീരോടുക്കനെ വായിക്കുന്ന ചില ചരിത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനത്ത് ആദ്യമായി വിരുന്നൂട്ടാനുള്ള അവസരം ആർക്ക് കിട്ടാണ്, അബൂ അയ്യൂബ് അൻസാരിക്ക്.
3: അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ അല്ലേ മുട്ടുകുത്തിയത്?
2: അല്ല,
3: ഈ ബാലന്മാരുടെ.
2: അതെ.
3: അപ്പൊ അവര് അനാഥബാലരായതുകൊണ്ട്,
2: അതെ,
3: അവരെ കാരണം അവരുടെ ഭാവിയുള്ള ജീവിതം കൂടി കണ്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സുസ്ഥിരമായ ഒരു വീടും സ്ഥലവും നിശ്ചയിച്ചതിനു ശേഷമാണ് അവിടെ, കാരണം അത് പ്രവാചക അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ് എന്നുള്ളത് കൊണ്ട്. പിന്നെ തൊട്ടടുത്താണ്
2: വീട്. അപ്പൊ തൽക്കാലം ഈ വീട് പിന്നെ പള്ളിയുടെ നിർമ്മാണവും തന്റെ വീടിന്റെ നിർമ്മാണവും പൂർത്തിയാകുന്നതുവരെ ഒരു രണ്ടാഴ്ച കാലം, നമ്മുടെ ഇന്നത്തെ ഒരു കോൺക്രീറ്റ് കെട്ടിട അല്ലല്ലോ, അപ്പൊ അതൊന്ന് പൂർത്തിയാകുന്നവരെ തൽക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കണം. അതിനാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട് സെലക്ട് ചെയ്തത്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വാക്കുകളിൽ തന്നെ അത് കാണാൻ കഴിയുമെന്ന്, തനിക്ക് കിട്ടിയ ലോകത്ത് ലഭ്യമാകുന്ന നിധികളേക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ്, ഒരു ലോകത്തുള്ള മുഴുവൻ നിധികളും തനിക്ക് കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാകും, അത്രയും സന്തോഷമാണ് പ്രവാചകനെ അതിഥിയായി കിട്ടിയതിൽ എനിക്കെന്ന് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഈ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന് എന്ത് ചെയ്യണം, പിന്നെ വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ ഏകദേശം ഒരു ഒരു മോശമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ വലിയ പണക്കാരനുമല്ല, എന്നാൽ അങ്ങേയറ്റം ദരിദ്രനുമല്ല, ഒരു രണ്ടു നില വീടാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടു നില വീടെന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തടി കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഓല കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു രണ്ടു നില വീട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യണം, പിന്നെ മുകളിലാണ് സൗകര്യം ഒരുക്കിയത്. ആര്? അബൂ അയ്യൂബ് അൻസാരി
3: റളിയല്ലാഹു അൻഹു,
2: ഖാലിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആഗതനായിട്ട് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു സന്തോഷത്തോടുകൂടി, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങക്ക് മുഗൾ ഭാഗമാണ് ഞങ്ങളുടെ വീടിൻ്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂ അയ്യൂബ്, അത് നിങ്ങൾക്ക് വിഷമകരാവും. ഞാനിവിടെ താമസിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്ദർശകർ എനിക്കുണ്ടാവും. അപ്പോൾ അത് താങ്കളുടെ സ്വകാര്യതയെ അത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് താഴ്ഭാഗത്ത് നിങ്ങൾ സൗകര്യം ഒരുക്കുക എന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധത്തിന് വഴങ്ങി താഴത്തെ നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗകര്യം ഒരുക്കുക. അങ്ങനെ അന്നത്തെ രാത്രി പിന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിനും ഭാര്യയും കിടക്കുമ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്, എങ്ങനെയാണ് പ്രവാചകനെ ഇനി തൃപ്തിപ്പെടുത്തുക എന്നുള്ള ആലോചനയിലാണ്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്. അത് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയണം, അല്ല നമ്മളെന്തു പണിയായി ചെയ്തത്, നമ്മൾ എവിടെയാണ് ഈ കിടക്കുന്നത്, നമ്മളെവിടെയാണ് ഈ ചവിട്ടുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ താഴെ കിടക്കുന്നത്, അപ്പം നമ്മൾ മുകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് പോലെയല്ലേ. അപ്പം ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്. അപ്പോൾ പിന്നീട് ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചുമരിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ നമ്മൾ കിടക്കുക, മുകളിൽ നമ്മൾ ചവിട്ടുക, അങ്ങനെ അവർ പിന്നെ ചുമരിനോട് ചേർന്ന് നടന്നു എന്നുള്ളതാണ്. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ അയ്യൂബ് അൻസാരി അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ മുകളിലേക്ക് വരണം, നിങ്ങൾക്ക് ഞങ്ങൾ മുകളിൽ ഒരുക്കിത്തരാം. അപ്പോൾ അതെന്താ അബൂ അയ്യൂബ് അങ്ങനൊരു സംസാരം? അപ്പോൾ പറഞ്ഞു, എന്ത്, ഇന്നലെ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല, അങ്ങ് താഴെ ഞങ്ങൾ മുകളിൽ, ഞങ്ങളവിടെ നടക്കുന്നു, മുകളിൽ കിടക്കുന്നു, അതൊരു അദബ് കേടല്ലേ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂ അയ്യൂബ്, അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുകയാണ്. അങ്ങനെ ഇത് മനസ്സിലുണ്ട്. അപ്പോൾ മനസ്സിലുള്ള സമയത്ത് മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ്. നമ്മളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു നല്ലൊരു തണുപ്പുള്ള ഒരു ഒരു രാത്രി. അപ്പോൾ ആ തണുപ്പുള്ള ഒരു രാത്രി അബൂ അയ്യൂബ് അൻസാരി റള്ളാഹുവിന് ഭാര്യ മുകളിൽ കിടക്കുന്ന സമയത്ത് അബൂ അയ്യൂബ് റള്ളാഹുവിനൊരു ഒരു ദാഹം തോന്നി. അങ്ങനെ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു പിന്നെ മൺകൂജുണ്ട്, അപ്പോൾ ആ കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് അപ്പോൾ അറിയാതെ എന്ത് ചെയ്തു, ഇത് തട്ടി താഴെ വീണു, അത് പൊട്ടി, അതിലുള്ള വെള്ളം എന്ത് ചെയ്തു, താഴേക്ക് ഒഴുകി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മൊസൈക്കിൻ്റെയോ മാർബിളിൻ്റെയോ തറയല്ല, ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ തറയാണ്. അങ്ങനെ എന്ത് ചെയ്തു, പെട്ടെന്ന് ഓർമ്മ വന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് ആകെണ്ടായിരുന്ന ഒരു കമ്പിളി കൊണ്ട് എന്ത് ചെയ്തു, അത് വെച്ച് അത് ഒപ്പിയെടുത്ത്, ഈ ഭാര്യയും അബൂ അയ്യൂബ് റളിയല്ലാഹുവിനും അത് ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് എന്ത് ചെയ്തു, പിന്നെ വെള്ളം താഴേക്ക് വീഴാത്ത രൂപത്തിൽ അതാക്കി തീർത്തുന്നു. പിന്നീട് ശേഷം അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം ആ കൊടും തണുപ്പത്തുണ്ടായിരുന്ന കമ്പിളി കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ വെള്ളം ഒപ്പിയെടുത്തത്. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഇനി ഒരു നിവൃത്തിയില്ല, അങ്ങ് മുകളിലേക്ക് തന്നെ വരണം. അപ്പോൾ എന്താ പോയു? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി എന്ത് ചെയ്തു, അബൂ അയ്യൂബ് റളിയല്ലാഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് ഇതുണ്ടായത്. അപ്പോൾ ഞാൻ ദീർഘമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനുണ്ട്, പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ സ്വഹാബത്ത് എത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചു, അവരുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ചിന്ത കൊണ്ടുമൊക്കെ അവർ എത്രമാത്രം ആ പ്രവാചകനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ഇവിടെ വെച്ചത്.
0: പീസ് റേഡിയോയിൽ ഇനി പീസ് റേഡിയോ കൂടിക്കാഴ്ച, ദ്വീപിലെ ഇസ്ലാഹി ചലനങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ അബ്ദുസ്സലാം വീട്ടി.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ഷറഫുദ്ദീൻ എ പി സാറിൻ്റെ കൂടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എത്ര കണ്ടാലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും ഒരു ദ്വീപുകാരനെ കാണുമ്പോൾ എന്തൊക്കെ ദ്വീപിലെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാനുള്ളൊരു തര മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാർ ആദ്യമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വാലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ നിങ്ങളുടെ വ്യക്തിപരമായ സർവീസുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൂടെ പോയി. ഇനി അവിടുത്തെ ഒരു ലക്ഷദ്വീപിൽ ശരിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു പഴയകാലം ഇന്നും എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ആ മാറ്റങ്ങൾ. അപ്പോൾ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എങ്ങനെയാണ് നോക്കി കാണുന്നത്?
3: അന്ന് എൻ്റെ ബാല്യകാലമാണ് അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മുടെ ഒരു കുട്ടികളുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ തിയേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ദ്വീപ്. പണ്ട് തീരെയില്ല, പിന്നീട് ഈ റീൽ കൊണ്ട് കാണിക്കുന്ന, പ്രൊജക്ടർ വെച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദ്വീപിൻ്റെ ഓരോ മൂലകളിൽ ഇങ്ങനെ ഗവൺമെൻറ് ഓരോരോ സിനിമ അനൗൺസ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ കുട്ടികളൊക്കെ പണി അങ്ങോട്ട് വിടുക, അത് കാണുക. പിന്നെ ഒന്നാമത് ചെറിയ കുട്ടികളൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട, രാവിലെ സ്കൂളില്ലെങ്കിൽ കടലിലായിരിക്കും, കടലിൽ നീന്തുക, ചാടുക, കളിക്കുക, അങ്ങനെയൊക്കെ, അതൊക്കെ ആയിരുന്നു മെയിൻ. അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോവുക, അതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. ഇന്ന് അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ആ കടലിലൊന്നും ആ കുട്ടികളെ അങ്ങനെ കാണാറില്ല.
4: ശരി.
3: ആ ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും മൊബൈലിലും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോയി, ആ എൻ്റർടൈൻമെൻറ്റൊക്കെ പോയി. അന്നൊരു കടപ്പുറത്തൊരു കളി ഉണ്ടായിരുന്നു, ഈ എട്ട് കളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ മടം തെങ്ങിൻ്റെ ഓലയുടെ ഇതുണ്ട്, എന്താണ് മടൽ കഷ്ണ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മൂന്ന് കഷ്ണമാക്കി വെട്ടിയെടുക്കും, എന്നിട്ട് അതിങ്ങനെ തിരിച്ചിട്ടുന്നൊരു കളിയാണ്. അതൊക്കെ മണിക്കൂറുകളോളം കടപ്പുറത്ത് നിന്ന് കളിക്കും. പിന്നെ ഈ ചെസ്റ്റ് കളി മാതിരിയുള്ള ഒരു ചതുരക്കളി ഉണ്ട്,
4: ചതുരക്കളി,
3: അതും ഇതൊക്കെ മണിക്കൂറുകളോളം കളിച്ച് സമയം കളയും. ഇന്ന് ഒറ്റൊരു കുട്ടികളെയും അതിന് കാണാറില്ല, കാരണം അത് അങ്ങനത്തെ കളി ഇല്ല ഇപ്പോൾ, അതൊക്കെ വാനിഷ് ചെയ്ത് പോയ പോലെയാണുള്ളത്.
4: അന്ന് ഈ കളിയുടെ കൂട്ടത്തിൽ തന്നെ കടല്, കടലിന്റെ സ്വഭാവം, വെള്ളം, മീൻ, ഇതൊക്കെ ഒരു പാഠമായിരുന്നല്ലോ
3: കുട്ടികൾ
4: അല്ലേ? പക്ഷെ അങ്ങനെ ഒരു പാഠോ മീൻ എന്താണ് ഏതാണല്ലോ അതൊന്നും കുട്ടികൾക്ക് പോയി ഫോണിലാവുമ്പോൾ ഉണ്ടാവില്ല.
3: ഇല്ല, അവർ ഇന്ന് ആ രീതിയിലല്ല പോകുന്നത്. ഇന്നിപ്പോൾ സ്കൂബ ഡൈവിങ്ങിലും സ്നോക്കലിങ്ങിലാണ് കുട്ടികൾ മീനിനെ കാണുന്നതും പഠിക്കുന്നത്. പക്ഷേ അന്ന് ഈ ചൂണ്ടയും സ്ട്രിങ്ങും ഉപയോഗിച്ച് പിടിക്കുന്ന പരിപാടിയായിരുന്നു. ഇന്ന് അതൊക്കെ ഒഴിവായി, വളരെ അപൂർവം കുറച്ച് പേര് ആ ഫിഷിംഗ് ടെക്നോളജിയിലേക്ക് നീങ്ങുന്നുള്ളൂ. വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട് കുട്ടികൾ.
4: ഇതിൽ മാത്രമല്ല, പിന്നെ അവിടുത്തെ ജീവിത സംസ്കാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും സംസ്കാരത്തിൽ തന്നെ
4: ബന്ധങ്ങൾക്കിടയിലുള്ള, പണ്ടാണെങ്കിൽ, പണ്ട് ഇപ്പം നമ്മളെ കേരളത്തിലാണെങ്കിലും പണ്ട് വറുതിയുടെ പട്ടിണിയുടെ കാലത്ത് കൂടുതൽ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമായിരുന്നു, പരസ്പരം കാണുമായിരുന്നു. ആഘോഷങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളൊക്കെ വരുമ്പോൾ. അപ്പോൾ അതേപോലെ ഇന്ന് പാക്ക് കുറേ മാറി, പരിമിതമായി അവനവൻ്റെ റൗണ്ടിനകത്ത് മാത്രം പരിമിതമായി. അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് അവിടെ.
3: തീർച്ചയായും അതേപോലെ തന്നെ. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ അനിയൻ്റെ മക്കളും മക്കളെ മക്കളെയും വരെ അന്ന് വളരെ നമുക്ക് അറിയാമായിരുന്നു, പേര് വരെ അറിയാമായിരുന്നു. ഇന്ന് സ്വന്തം അനിയൻ്റെ കുട്ടീൻ്റെ പേര് അറിയാത്തവരാണ് ഇന്നുള്ള സമൂഹം.
4: ഒരു ദ്വീപിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? കവരത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും?
3: കവരത്തിൽ ഒരു 9000 പോപ്പുലേഷൻ ഉണ്ടാകും,
4: പോപ്പുലേഷൻ ഉണ്ടാവും.
3: പക്ഷേ ഒരു 2500 അഗൈൻ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടി ഉണ്ടാവും. മറ്റു ദ്വീപുകളിലെ തലസ്ഥാന നഗരി ആയതുകൊണ്ട് മറ്റു ദ്വീപുകളിലെ ആൾക്കാരും പിന്നെ സെക്രട്ടേറിയറ്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന ഉദ്യോഗസ്ഥൻ, ഔദ്യോഗിക ജീവിതത്തിന് വരുന്ന വരെയും കൂടി ഒരു 11000 എപ്പോഴും ഫ്ലോ ഉണ്ടാവും.
4: അത് കവരത്തി മറ്റുള്ള ദ്വീപ്, അതിനേക്കാൾ കുറവാണോ മറ്റുള്ള ദ്വീപുകൾ?
5: മറ്റുള്ള ദ്വീപുകളിലെല്ലാം ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു 10,000, 9,000, 10,000 മേജർ അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപിൽ, വലിയ ദ്വീപുകൾ അന്ത്രോ മിനിക്കോയാണ് അവിടെയുള്ളു. മറ്റു ദ്വീപുകളിലൊക്കെ 5,000, 3,000, 4,000 ആൾക്കാർ വെച്ചിട്ടാണ്.
4: കവരത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കവരത്തിക്കാരനാണ് അയാൾ, അങ്ങനെ അങ്ങനെ കുടുംബ പരസ്പരം അറിയുന്ന കുടുംബ ബന്ധങ്ങൾ കൊണ്ട് കെട്ടി പിണക്കപ്പെട്ട ആളുകളാണ്, അതല്ല അങ്ങനെ അറിയാതെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം അങ്ങനെ അത്ര കേരളം പോലെ അല്ലല്ലോ.
5: അല്ല,
4: അപ്പോൾ അവിടെ പരസ്പരങ്ങളെ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും,
5: ഏകദേശം എല്ലാം അറിയുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത് അറിയാതായി പോയി,
4: പോയിട്ടുണ്ട്.
5: നേരത്തെ എവിടെയായാലും അത് കവർത്തിക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെയൊക്കെ ഒരു 15-20 വയസ്സുകളിലൊക്കെ കവർത്തിക്കാരനാണെന്നെങ്കിൽ നമുക്ക് എവിടെയും കവർത്തിക്കാരനാണെന്ന് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്,
4: അങ്ങനെ പറയാൻ പറ്റില്ല,
5: ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൊണ്ട് കവർത്തിയും കടുമ്പം എല്ലാ ദ്വീപുകാരും കവർത്തിയിലുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് മിക്സഡായി.
4: അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ കേട്ട് ദ്വീപുകാർ ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള ആളുകളാണ്,
5: തീർച്ചയായിട്ടും.
4: അല്ലെങ്കിൽ അപ്പോൾ ഭയങ്കര മറ്റുള്ളവരെ ക്ഷണിക്കാനും അവിടെ വരാനും അല്ലെങ്കിൽ കൊടുക്കാനൊക്കെ ഉള്ള, അങ്ങനത്തെ ആ ഒരു കൾച്ചറിലൊക്കെ ഇന്ന് മാറ്റം വന്നിട്ടുണ്ടോ പുതിയ തലമുറയിൽ? എങ്ങനെയാണ്
5: മാറ്റം വന്നിട്ടുണ്ട് വെച്ചാൽ മാറ്റം വന്നിട്ടുണ്ട്, എന്നാലും വളരെ അത് തുടർച്ചയായി വന്നതുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്, അത് നിലനിന്ന് വരുന്നുണ്ട്. ഇനിയും ആൾക്കാർക്ക് ആ ആതിഥ്യ മര്യാദ ഉള്ളിലുണ്ട്.
4: നിങ്ങൾക്ക് അവിടെ നിന്ന് കേരളത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ പല കൾച്ചറൽ ആളുകൾ കാണുമ്പോൾ ഇവരെന്തെങ്ങനെയും തോന്നാറുണ്ടോ? പലപ്പോഴും
5: അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല.
4: നമ്മൾ കൾച്ചറിന് പറ്റാത്ത എന്നുവെച്ചാൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിന് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം ആളുകൾ എന്താ ബന്ധം, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന, അല്ല അപ്പം വ്യത്യസ്ത നിങ്ങളുടെ ഒരു ഒരു എനിക്ക് തോന്നുന്ന കുറച്ചുകൂടിയും തന്മയത്വമുള്ള കുറച്ച് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവ പെരുമാറ്റങ്ങൾ മാറി ചില കാപ്പട്യങ്ങൾ കാണുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ.
5: അത് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ട്. പക്ഷെ അത് ക്രമേണ ഇങ്ങനെ മാറി വരികയാണ്. നമ്മുടെ ഈ ക്രിമിനൽ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ദ്വീപിലെ കുട്ടികളും ദ്വീപിലെ യുവാക്കളും ഒക്കെ ഇതിൽ കുടുങ്ങിക്കൊണ്ട് വരികയാണ്. അത്രയും മാത്രം അതിലേക്ക് മിംഗിളായി കഴിഞ്ഞു.
4: പണ്ട് ഇപ്പോൾ പറഞ്ഞോടെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല, മദ്യശാലകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പോൾ പുതിയ ഒരുപാടതിൻ്റെ അടക്ക് കുറച്ച് ദ്വീപിൽ ഗവൺമെൻറ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി,
5: അത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഐ ഒരു പ്രഫുൽ കൊട പാട്ടേൽ, ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ഒരു അഞ്ചു വർഷം ആയിപ്പോൾ. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ്, ഡെവലപ്മെൻ്റ് ആണ്, ടൂറിസം ഡെവലപ്മെൻ്റ് ആണ് മൂപ്പര് മുഖ്യ അജണ്ട. അപ്പം ടൂറിസം ഡെവലപ്മെൻറ്റിലെ ഒരു ഒരു പാർട്ടാണ് ഇത്, ഈ പറഞ്ഞ പോലെ മദ്യം.
4: അത് ആ ആ നിലക്കുള്ള മാറ്റം വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ,
5: അത് അതിവിദൂര ഭാവിയിൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ
4: പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ആ നിലക്കുള്ള ചേഞ്ചസുകളിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, മത്സ്യബന്ധനം. പണ്ട് നിങ്ങളൊക്കെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടോ?
5: തീർച്ചയായിട്ടും.
4: കടലിൽ പോയിട്ടുണ്ട്, കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ട്.
5: അവിടെ മെയിൻ ട്യൂണ ഫിഷിംഗ് ആണ് മെയിൻ കാര്യം. അന്ന് ഇത് ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഹോളിഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ എപ്പോഴെങ്കിലും വേക്കൻസി കിട്ടുമ്പോഴൊക്കെ ഫിഷിങ്ങിന് പോവുക ഒരു 90% ആൾക്കാരുടെ ഹോബിയാണ്. ഈ പോളാൻ ലൈൻ ഉപയോഗിച്ചിട്ട് പിടിക്കുന്ന അത് വലിയൊരു രസമുള്ള പരിപാടിയാണ്. അതിൽ ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പോയി പോകും. അപ്പോൾ അതിൽ 90% ആൾക്കാരും എംപ്ലോയി ആയാലും ഈ ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ പോകും. അതൊരു വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമകളോ മറ്റ് കാര്യങ്ങളോ ഇല്ല, അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇതാണ്. അപ്പോൾ അതിലേക്ക് പോയി, അങ്ങനെ എംപ്ലോയി ആയാലും ആരായാലും ഈ 90% ആൾക്കാരും ഇതിൻ്റെ പിന്നാലെ പോകും.
4: പിന്നാലെ പോകും.
5: ഞാനൊക്കെ അതിൻ്റെ ഒരുപാട് ഫിഷിങ്ങിനും ഇതിനൊക്കെ പോയി പരിചയമുണ്ട്.
4: ഒരേ മീൻ തന്നെയല്ലേ കിട്ടുന്നത്?
5: ഒരു മോസ്റ്റ് അതായത് കൂടുതലും നമ്മൾ ഈ മാസ് ഉണ്ടാക്കണ ട്യൂണയാണ് ഈ പിടിക്കുന്നത്.
4: അല്ല, ദ്വീപിൻ്റെ മത്സ്യവിഭവങ്ങൾ ഈ മാസ് തന്നെയാണ്, അതല്ലാതെ പുറത്ത് നിങ്ങൾ പിന്നെ അവിടെ മീൻ വീട്ടിൽ മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഏതൊക്കെ മീനാണ്? നമ്മളെ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ മീനുകളൊക്കെ,
5: കേരളത്തിൽ കിട്ടുന്ന മീൻ അധികം കിട്ടാറില്ല നമുക്ക്. വേറെ ഈ അയക്കുറ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ അയക്കുറയും ദ്വീപിൽ അയക്കുറയും വ്യത്യാസമുണ്ട്. പിന്നെ തിരണ്ടി അതൊക്കെ കോമൺ ആണ്, ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ മെയിൻ നമ്മൾ ട്യൂണയാണ് അവിടുത്തെ
4: മെയിൻ
5: കോമൺ ഫിഷ് എന്ന് പറയും.
4: ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും,
5: ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും.
4: ടൂണ ഇവിടെ വന്നിട്ട് എവിടെ നിന്നെങ്കിലും കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ?
5: വീട്ടുകാർ ട്യൂണ വേണമെന്ന് പറയുമ്പോൾ ട്യൂണ് എടുത്തോണ്ടും പക്ഷെ അത്
4: യാതൊരു ബന്ധമുണ്ടാവില്ല,
5: ടേസ്റ്റ് കുറവായിരിക്കും,
4: ഭയങ്കര ടേസ്റ്റ് മാറ്റുണ്ടാവും
5: തീർച്ചയായിട്ടും. ഫ്രഷ് കിട്ടുന്നതിനേക്കാൾ
4: ഇല്ലെങ്കിൽ ആ ഫ്രഷ് മീൻ കഴിക്കായിരുന്നു തോന്നി പോകും
5: തീർച്ചയായിട്ടും
4: ഇത് കഴിക്കുമ്പോൾ പൊതുവെ ഉണ്ടാവുന്ന. അപ്പോൾ പിന്നെ മത്സ്യബന്ധനം പറഞ്ഞ പോലെ ഒരു അവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെത് ഇപ്പം എല്ലാവരും നിങ്ങൾ എനിക്ക് തോന്നുന്ന പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാരാണ് അധികം ഉണ്ടാവുക. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇത് ജോലി ഏറ്റെടുക്കുന്ന
5: ആൾക്കാരുണ്ട്,
4: അത് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട് മീന് ടൂണ പിടിച്ചിട്ട് അല്ലേ. ഓക്കെ, അവിടുത്തെ നമ്മളിനി പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് പോകുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ദ്വീപിൽ പൊതുവെ ദ്വീപിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കുറേ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ഒരു മുസ്ലിം കൾച്ചർ അവിടെ ഉണ്ടെങ്കിലും മറ്റ് യഥാർത്ഥ എനിക്ക് തോന്നുന്നു ഒരു സുന്നി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അത് വളരെ ഡീപ്പായിട്ട് പോയിരുന്നതിൽ നിന്ന് ഒരു തൗഹീദിൻ്റെ ആദർശം ദ്വീപിൽ കവരത്തിയിൽ എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്?
5: ഞാനൊക്കെ ചെറിയ കാലങ്ങളിൽ വളരെ ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വേറെ ദ്വീപിലാണ്, വാപ്പയുടെ ഉദ്യോഗം വേറെ ദ്വീപിലായതുകൊണ്ട് കവരത്തിയിൽ നിന്ന് മാറി വേറെ ദ്വീപിലാണ് ഉണ്ടായത്. പിന്നെ എനിക്കൊരു 5-6 ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ശരിക്കൊരു കവർത്തിയിലെ കുട്ടികളുമായിട്ട് ഇടപെടാൻ കിട്ടുന്നത്. അന്ന് ഏകദേശം ഒരു 1957 തന്നെ അഗത്തിയിലൊരു മുഹമ്മദ് മൗലവിയുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വരികയും അദ്ദേഹം ഈ ആദർശം തൗഹീദി ആദർശം അഗത്തി ദ്വീപിലേക്ക് എത്തിക്കാനായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ എൻ്റെ വാപ്പയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നവർ തമ്മിൽ ബന്ധമുണ്ടാവില്ല, എൻ്റെ വാപ്പയാണ് കവരത്തിയിലേക്ക് ഈ തൗഹീദി ആദർശം അവിടെ എത്തിക്കുന്നത്.
4: ഉപ്പാൻ്റെ പേര് എന്തായിരുന്നു?
5: ഉപ്പാൻ്റെ പേര് അബ്ദുസ്സലാം, അറബിക് ടീച്ചറായിരുന്നു, ഇവിടെ ഇവിടെ അരീക്കോട് സുല്ലം സുല്ലം പഠിച്ചതാണ്.
4: ആണോ?
5: വളരെ പണ്ട് അവർ വന്നിട്ട് പിന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അന്നത്തെ കാലത്ത് അറിയാമല്ലോ എല്ലാം. ഈവൻ ഞാൻ തന്നെ ചില സമയത്ത് പന്ത് കളിക്കാൻ പോകുമ്പോൾ അവന് മറ്റ് വഹാബിയാണ് അവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ബാബ തൗഹീദ് ആദർശം അവിടെ എത്തിച്ചത്.
4: അവിടെ എത്തിച്ച്
5: തീർച്ചയായും
4: ആദ്യം ഉണ്ടായിരുന്ന പ്രതികരണം അതൊരു പ്രതികരണങ്ങളൊക്കെ രൂക്ഷമായിരുന്നു.
5: ആദ്യം വളരെ രൂക്ഷമായി.
4: പിന്നീട് അതിൻ്റെ ഒരു ഒരു ഒരു മുന്നോട്ട് പോക്കി എങ്ങനെ നിങ്ങൾ കാണുന്നത്? പിന്നീട്
5: പിന്നീട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് പേരത് മനസ്സിലാക്കുകയും ആദർശത്തെ മുറുകെ പിടിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഓരോ ദ്വീപിലും വളരെ 1-2 ദ്വീപ് ഒഴിച്ച് ബാക്കി എല്ലാ ദ്വീപുകളിലും നമുക്കൊരു ഒരു തൗഹീദി ആദർശമുള്ള ഒരു പള്ളികൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
4: ജനങ്ങൾ ഫസ്റ്റ് തൗഹീദ് പറയുമ്പോൾ, കാരണം അത്രമേൽ പോലെ ആദ്യം ഇപ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എനിക്കാണ് അതിനോടുള്ള ഒരു ഒരു ഒരു റിജക്ഷൻ, എന്താ പറയുക, ഒരു അഗ്രസീവായിട്ടുള്ള ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കല്ലേറും ഭയങ്കര ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു.
5: ചെറുപ്പം വാപ്പയൊക്കെ പറഞ്ഞ കാലത്ത് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് വാപ്പ പറഞ്ഞു കേട്ടതല്ല, എനിക്ക് അനുഭവം ഇല്ല. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു മുസ്ലിയാർ വാപ്പൻ്റെ തലയിൽ ചവിട്ടിയ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉള്ളു കൊടുക്കാൻ ഇങ്ങനെ കുഞ്ഞു നിൽക്കുമ്പോൾ തലയിൽ ചവിട്ടുകയും അങ്ങനത്തെ അനുഭവങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ വാപ്പ ആദർശം സ്വീകരിച്ചു എൻ്റെ വാപ്പ വഴി. ഉമ്മൻ്റെ വാപ്പയെ അതുപോലെ ഇങ്ങനെ കുട്ടികൾ കളിയാക്കും, മൊഹിദീൻ എന്ന് പറഞ്ഞിട്ട് വീഴും, വീഴുമ്പോൾ വെറുതെ തമാശക്കെ പോകും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു അതാണ് വാപ്പനിൽ നിന്ന്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് എൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ കളിച്ചോളുന്ന ഇപ്പോൾ എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ തുടങ്ങി. എല്ലാ സമയം എൻ്റെ കൂടെ ആയതുകൊണ്ട് എൻ്റെ കൂടെ നമ്മുടെ സലഫി പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ അന്ന് വീട്ടിൽ പോയി കെട്ടിയിട്ടിട്ട് അടിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ നിസ്കാരമില്ല ഒന്നുമില്ല, അവനങ്ങനെ ആ രീതിയിലേക്ക് പോയി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
4: ദഅ്‌വാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലൊരു മികച്ച ദഅ്‌വാ പ്രവർത്തനം കുറേ ആളുകൾ ഈ ആദർശത്തെ മനസ്സിലാക്കി പള്ളി വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു, അതൊക്കെ ഒരു എങ്ങനെയാണ്, എത്ര വർഷം മുമ്പാണ്, എങ്ങനെയാണ്?
5: ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് തന്നെ അങ്ങനെ നമ്മൾ ചെറിയ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരികയും അവിടെ നമ്മളെ കേന്ദ്രം ആദർശമുള്ള ആൾക്കാരൊക്കെ വന്ന് പണ്ഡിതന്മാരെ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സമ്മേളനമൊക്കെ നടത്തി വരാറുണ്ട്.
4: അവിടെ മറ്റ് ദഅ്‌വ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വരിക, പണ്ഡിതന്മാർ വരുന്നു, അവരെ പള്ളിയിൽ നിൽക്കുന്നു, ഇമാമാവുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ. ദ്വീപുകാരായ ആരെങ്കിലും അതിന് പ്രാപ്തമായിട്ട് ദീനി പഠിച്ച് വന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടോ?
5: അതിപ്പോൾ നമ്മൾ കടമത്ത് ദ്വീപിൽ രണ്ടുപേരും, അനിയനും ജ്യേഷ്ഠനുണ്ട്. രണ്ടുപേരും, ഒരാൾ ഹാഫിലാണ്, സുന്നി ദർശനമൊക്കെ പഠിച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാരാണ്. അവരിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ആദർശം സ്വീകരിച്ച് നമ്മുടെ പള്ളിയിലെ കത്തീബായിട്ട് രണ്ടുപേരും നോക്കുന്നുണ്ട്. പിന്നീട് ഒരു നമ്മളൊരു സ്റ്റുഡൻ്റ് ഇപ്പോൾ അൽഹംദുലില്ലാ ജാമിയയിൽ ഉണ്ടിപ്പോൾ, മുസ്ലിം
4: മുസ്ലിം
5: ഒരു പക്ഷേ ഇപ്പോൾ പുള്ളി ഇത് തീരാറായിരുന്നു. പിന്നെ പഠിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ ഈ അറബി കോളേജിൽ നിന്ന്
4: അല്ലപ്പം ബാപ്പ അറബി കോളേജിൽ പഠിച്ചിരുന്നല്ലോ, പഠിച്ചിരുന്നല്ലോ. അപ്പം അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ ബാക്കിയുള്ള അടുത്തും ഉണ്ടായി. പള്ളിയിലൊക്കെ ഇപ്പോൾ നമ്മൾ കവരത്തി പള്ളിയില്ലേ, കവരത്തിയിലിപ്പോൾ കെ എൻ എമ്മിൻ്റെ പള്ളി, വിസ്ഡത്തിൻ്റെ പള്ളി, അങ്ങനെ ഉണ്ടോ? അത് ഇപ്പം എങ്ങനെയുള്ളത്?
5: ഇല്ല, കവരത്തിയിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട്. കെ എൻ എമ്മിന് നമ്മൾ ഒന്നിച്ചുള്ളപ്പോൾ കെ എൻ എം രജിസ്ട്രേഷനിലാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുറന്നു പോകുന്നു, കെ എൻ എമ്മിൻ്റെ പള്ളിയായിട്ട് തോന്നുന്നു. വിസ്ഡം ഒരു രൂപീകരിച്ച് വിസ്ഡം സംഘടനയായിട്ട് ഇവിടെ രൂപീകരണം നടന്നിട്ടില്ല, പക്ഷെ വിസ്ഡം ആദർശമുള്ള ഒരുപാട് പേര് ദ്വീപിലുണ്ട്. പള്ളി, ചില പള്ളികളൊക്കെ വിസ്ഡത്തിൻ്റെ അണ്ടറിലാണ്, അവരുടെ നോളിനോടത്തിലാണ്
4: നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. മദ്രസ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്?
5: ഈ മെയിൻ ഈ കവർത്തി, അഗത്തി, കടമത്ത്, ഈ മൂന്ന് ദ്വീപുകളും വലിയ പള്ളികളാണ്. അവിടെ സൽഫികളും ആദർശം കൂടുതലുള്ള ആൾക്കാരാണ്. അവിടെ മദ്രസ, കടമത്ത്, അഗത്തി, ഇവിടെ നമ്മുടെ വിസ്ഡം മദ്രസയുടെ സിലബസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവർത്തിയിൽ കെ എൻ എമ്മിൻ്റെ മദ്രസ ആണ് ഫോളോ
4: ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ ഓർമ്മയിൽ?
5: ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല 25 വർഷങ്ങളോളമായി ഒരു ഗ്രൂപ്പായിട്ട് നടന്നിട്ട്. പക്ഷെ അത് ഈ കേരളവും ദ്വീപും തമ്മിലുള്ള അകൽച്ച, ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട്, അത് ദൈവത്തിന് ഒരുപാട് മാന്ദിക്കുന്നുണ്ട്. വളരെ സാവകാശം നടക്കുന്നുള്ളൂ. പിന്നെ ദ്വീപുകൾ തമ്മിലുള്ള അകലം, ഒരു ദ്വീപിൽ കുറച്ച് സലഫികളും മറ്റു ദ്വീപിൽ കുറച്ച് ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് യാത്രാ സൗകര്യമില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ നമ്മളെ പ്രപ്പൂർ സാഹിബിനോടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട നടപടികളൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
4: അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ പിന്നെ നിങ്ങൾ നാട്ടിലിവിടെ നമ്മൾ പിന്നെ ഈ വിസ്ഡം ഹൗസിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നു. ഇനി നാട്ടിലേക്ക് എങ്ങനെയാണ്, നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെ തന്നെ സെറ്റിലാവുകയാണോ? എന്താണ് പ്ലാനിങ്?
5: അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ചുള്ള കുട്ടികളൊക്കെ ഇവിടെയാണുള്ളത്. എൻ്റെ മൂത്ത മോള് ഹസ്ബൻഡ് റെയിൽവേയിലാണ് ഡ്യൂട്ടി. അപ്പോൾ ദ്വീപിൽ റെയിൽവേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ ആയിരിക്കും ഡ്യൂട്ടി. പിന്നെ ഇളയ രണ്ടാമത്തെ മോളും തൃശ്ശൂരിൽ, അപ്പം ഹസ്ബൻഡ് തൃശ്ശൂരിലെ സ്കൂളിൽ അധ്യാപകനാണ്. അപ്പോൾ മുപ്പരും ഇവിടെ കുടുങ്ങി. പിന്നെ പറഞ്ഞില്ലേ, രണ്ടുപേരും മറ്റു രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ വീട്ടിൽ എൻ്റെ മക്കളാരില്ലാത്തതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അതുവരെ പോകുന്നവരെ ഇവിടെ ദഅ്‌വാ പ്രവർത്തനമായിട്ട് ഇങ്ങനെ കഴിയുക, അങ്ങനെ അങ്ങനെയാണെന്നുള്ള നിശ്ചയിച്ചെങ്കിൽ നാട്ടിലേക്ക് പോകും.
4: അപ്പോൾ അവിടെ നാട്ടിൽ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ്, കുടുംബങ്ങൾ ആരൊക്കെ ഉണ്ടാവും?
5: കുടുംബങ്ങൾ, ഉമ്മയപ്പൊക്കെ മരിച്ചിട്ട് കുറേ കാലങ്ങളായി, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പെങ്ങള്, സഹോദരന്മാർ, അവരെ മക്കള്, മക്കളൊക്കെ എല്ലാം അവിടെ ഉണ്ട്.
4: അല്ല, അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെക്കേഷനോ കാര്യങ്ങളോ പോക്കുണ്ടോ?
5: അതെ, ഞാൻ ഇപ്പോൾ പോയി വന്നിട്ട് ഒരു മാസമേ ഉള്ളൂ.
4: ഒരു മാസമേ ഉള്ളൂ.
5: ആ, ഞാൻ കല്യാണം കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പോവും. മെയിൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആണ്, 16 വർഷമായി. അപ്പോൾ എല്ലാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് നടക്കില്ല. അതാണ് ഇവിടെ കൂടുതലും, ഇവിടെ ഇങ്ങനെ കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ MICCയിലും ഇക്രയിലൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം എമർജൻസിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ, ഇപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള
4: റാത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. കുറേ വിശേഷങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുണ്ടായി. ഇൻഷാല്ലാ കൂടിക്കാഴ്ച ഇവിടെ 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷറഫുദ്ദീൻ സാറിന് പീസ് റേഡിയോ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അല്ലാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗത്തിനൊക്കെ ഏറ്റവും ശമനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ഒരു പ്രോഗ്രാമുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
5: വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. ദ്വീപിലെ ഇസ്ലാഹി ചലനങ്ങൾ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ അബ്ദുസ്സലാം വീട്ടി.

0: പീസ് റേഡിയോയിലെ അടുത്ത പരിപാടി പ്രകാശതീരം ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി അവതരിപ്പിക്കുന്നു.
1: അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് ബല്ലഗ റിസാല വഅദ്ദൽ അമാനത ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أتاه اليقين وصلوات ربي وسلامه عليه وعلى آله وصحبه أجمعين أما بعد പ്രിയം ഉള്ള ശ്രോതാക്കളെ, മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇന്ന് വക്കാലത്തുമായി ബന്ധപ്പെട്ട കർമ്മപരമായ ചില വശങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ അവന് ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ പലതും ഒന്നുകിൽ അവൻ്റെ കഴിവുകേട് മൂലമോ അല്ലെങ്കിൽ സമയക്കുറവ് മൂലമോ മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കാറുണ്ട്. കോടതി ഭാഷയിൽ പരിചയമുള്ള ഒരു വാക്കാണല്ലോ വക്കീൽ. പ്രസ്തുത വാക്ക് അറബി ഭാഷയിലുള്ളതാണ്.

എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ ഞങ്ങൾക്ക് അല്ലാഹു മതി, വ നിഅമൽ വക്കീൽ, വക്കീലായി അവൻ എത്ര നല്ലവനാണ്. അവിടെ വക്കീൽ എന്ന വാക്ക് അതുകൊണ്ടുള്ള വിവക്ഷ, ഐ അൽ ഹാഫിൽ, ഞങ്ങളുടെ സംരക്ഷകനായി എത്ര നല്ലവനാണ് അല്ലാഹു. അപ്പോൾ വക്കീൽ എന്ന വാക്ക് അൽ ഹാഫിൽ, സംരക്ഷിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ വക്കല എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക എന്ന ആശയത്തിന് ഉപയോഗിക്കും. പൊതുവെ ആ ഒരു ആശയത്തിനാണ് വക്കീല്, വക്കാലത്ത് എന്ന് പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു അഹ്സാബിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, വത്തവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിൽ തവക്കുലാക്കുക. തവക്കല യതവക്കലു എന്ന വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചത്. അതായത് ഫൗവിൽ അംറക ഇലല്ലാ, നീ നിന്റെ കാര്യം അല്ലാഹുവിലേക്ക് തവക്കുൽ നടത്തുക എന്ന് പറഞ്ഞാൽ തഫ്വീൽ, ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ്. അപ്പോൾ ഭാഷയിൽ തവക്കുൽ, വക്കീൽ, വക്കാല എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, ഏറ്റെടുക്കുക എന്നിത്യാദി അർത്ഥത്തിന് ഉപയോഗിക്കും. പൊതുവെ ഈ ഒരു പ്രയോഗം അല്ലെങ്കിൽ ഈ ഒരു ഇടപാട് മനുഷ്യർ ചെയ്തു വരുന്നതാണ്. സകാത്ത് സ്വയം കൊടുക്കാൻ കഴിയാത്ത ഒരാൾക്ക്, അവകാശികളെ എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരാൾ മറ്റുള്ള ആളുകളെ വക്കാലത്ത് കൊടുക്കാറുണ്ട്. വക്കാലത്ത് കൊടുക്കുക എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ആരെയാണോ വക്കാലത്ത് ഏൽപ്പിച്ചത് അയാളാണ് സക്കാത്ത് വിതരണം ചെയ്യുക. പ്രത്യേകിച്ച് ഈദുൽ ഫിത്റിൽ ഫിത്റു സക്കാത്ത്, ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സക്കാത്തുൽ ഫിത്ർ, അത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും സംഘടനകളെയോ അതല്ലെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യുന്ന പ്രത്യേക കേന്ദ്രങ്ങളെയോ പള്ളികളെയോ ഒക്കെ വക്കാലത്ത് ഏൽപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ വിവാഹം നടത്തേണ്ട വലി, പിതാവാണ് ഒന്നാമത്തെ വലി, ആ വലി സ്ഥലത്തില്ല എങ്കിൽ പ്രസ്തുത കർമ്മം നിർവഹിക്കുവാൻ വലി മറ്റൊരാളെ വക്കാലത്ത് കൊടുക്കാറുണ്ട്. കോടതികളിൽ തങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ബോധ്യപ്പെടുത്തുവാൻ അർഹനായ ഒരാളെ ഏൽപ്പിക്കും. അയാൾക്കാണ് നമ്മൾ വക്കീൽ എന്ന് പറയുക. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും വക്കാലത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനുഷ്യൻ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിഷയങ്ങൾ അറിയൽ അനിവാര്യമാണ്. ശറഈൽ അല്ലെങ്കിൽ ഇസ്തിലാഹിയായി സാങ്കേതികമായി വക്കീൽ, വക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ തനിക്ക് ചെയ്തു തീർക്കുവാനുള്ള അനുവദനീയമായ ഒരു കാര്യം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള വക്കാലത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്ത് നിസാഇലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യമാർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനിഹിമാ ഫബ്അസു ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹാ, ഭാര്യയുടെ പിണക്കം ഭയപ്പെടുന്ന ഭർത്താവ് അവളെ ഉപദേശിക്കണം, കിടപ്പറ മാറിക്കിടക്കണം, മുഖത്തല്ലാത്ത രൂപത്തിൽ അവളെ അടിക്കണം, ഇത്യാദി മാർഗങ്ങളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും അവളുടെ ഭാഗത്തു നിന്നും ഒരു മാറ്റം കാണുന്നില്ല എങ്കിൽ ഉടനെ തൊലാക്ക് ചൊല്ലുകയല്ല, വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനിഹിമാ, അവരുടെ രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വേർപാട് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, ഫബ്അസു ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹ, അവൻ്റെ അഥവാ ഭർത്താവിൻ്റെ ആളുകളിൽ നിന്നും ഒരാളെ ഹകം, ഹകമായി, അതേപോലെ തന്നെ അവളുടെ വീട്ടുകാരിൽ നിന്നും ഒരാളെ ഹക്കമായി നിങ്ങൾ നിയോഗിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ, അത് രൂക്ഷമായി കഴിഞ്ഞാൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് അവരുടെ ആളുകളിൽ നിന്ന് ഓരോരുത്തരെ നിങ്ങൾ വക്കീലായി അവരുടെ കാര്യങ്ങൾ പറയുവാനും
അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഓരോ

0: ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുക. അവരാണ് ഇവരുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ടത്. മുന്നോട്ട് പോകണോ അതല്ല ഇതോടുകൂടി അവസാനിപ്പിക്കണം. അപ്പോൾ തങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി മറ്റൊരാളെ ഏർപ്പാട് ചെയ്യുക. ഇവിടെ ഹക്കം എന്ന് പറഞ്ഞത് വക്കീൽ എന്ന അർത്ഥത്തിനാണ്, ആശയത്തിനാണ്. അതേപോലെ തന്നെ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ, ഈജിപ്തിലെ രാജാവിൻ്റെ അടുക്കൽ എത്തിപ്പെട്ടപ്പോൾ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അറിവും പരിജ്ഞാനവും വിനയവുമെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ രാജാവ് അദ്ദേഹത്തെ പ്രത്യേകമായൊരു സ്ഥാനമേൽപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ വേളയിൽ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വിഷയമായി ഖുർആൻ പറഞ്ഞു, വജ്ഇൽനി അലാ ഖസാഇനിൽ അർ, നിങ്ങൾ എന്നെ ഭൂമിയുടെ ഖജനാവുകൾ അഥവാ സാമ്പത്തിക കാര്യം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക എന്ന് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഈ സൂറത്ത് യൂസഫ് കാണുന്നു. അവിടെ സാമ്പത്തിക വിഷയങ്ങൾ അഥവാ ഈ ധനകാര്യം, അതിൻ്റെ വക്കാലത്ത്, അതിനെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക. അവിടെ വക്കീൽ എന്ന അർത്ഥത്തിനാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇത്തരത്തിലുള്ള വക്കാലത്തുമായി ബന്ധപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണല്ലോ മദീനയിലെ ഭരണാധികാരിയും രാജാവും, അതുകൊണ്ട് അവിടുത്തെ സക്കാത്ത് സ്വീകരിക്കേണ്ട ശേഖരിക്കേണ്ട ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പലരെയുമാണ് നിയോഗിച്ചയക്കാറുള്ളത്. ഉദാഹരണമായി ഇബ്നു ലുത്ബിയ എന്ന് പറയുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രത്തിൻ്റെ സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. വളരെ പ്രസിദ്ധമായ സംഭവമാണ്. ഇബ്നു ലുത്ബിയ പോയി അദ്ദേഹത്തിന് ലഭിച്ച സക്കാത്തുകൾ ശേഖരിച്ചു കൊണ്ടുവന്നപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ ഇത് സക്കാത്തും ഇത് എനിക്ക് അവർ പാരിതോഷികമായി തന്ന കാര്യവുമാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കോപിച്ചു. കാരണം ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞ് ഒരു പ്രവർത്തനം നടത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഏതായിരുന്നാലും ശരി, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി മറ്റുള്ള ആളുകളെ നിയോഗിച്ചു. ഇതേ ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമ നമ്മുടെ ഉമ്മ ഉമ്മു ഹബീബ അഥവാ റംല ബിൻത് അബി സുഫിയാൻ, അബു സുഫിയാന്റെ മകൾ റംല, അവരുടെ ഉമ്മു ഹബീബ എന്ന പേരിലാണ് അറിയപ്പെടുക. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്ന വേളയിൽ പ്രവാചകൻ അവരുടെ കൂടെയല്ല, നാട്ടിലല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കാര്യം ഏൽപ്പിച്ചത് അംറ് ഇബ്നു ഉമയ്യ അൽ-ദമ്രി എന്ന് പറയുന്ന സഹാബിയാണ്. അദ്ദേഹമാണ് ആ വിവാഹം പ്രവാചകന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തത്. വക്കാലത്ത്, വിവാഹത്തിൻ്റെ വക്കാലത്ത് അത് അംറ് ഇബ്നു ഉമയ്യ അൽ-ദമ്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഖുർആനിൽ രേഖയുണ്ട് വക്കാലത്തിന്, സുന്നത്തിൽ രേഖയുണ്ട്. മാത്രമല്ല ഇജ്മാ, പണ്ഡിതന്മാരുടെ ഇജ്മാ വക്കാലത്ത് അത് അനുവദനീയമാണ്, അത് ആവശ്യമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഒരു വലിയ ധനാഢ്യൻ, അയാൾക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ടാകും. ആ സ്ഥാപനങ്ങളെല്ലാം നോക്കി നടത്തുവാനും അതിനെ ഒരു ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും അയാൾക്ക് മാത്രം സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചില സ്ഥാപനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വക്കാലത്ത് കൊടുക്കുന്നു, അവിടെ ഏൽപ്പിക്കുന്നു. ഇത് അനുവദനീയമാണ്. ഒരു കേസുണ്ടെന്ന് വിചാരിക്കുക. കേസിൽ തൻ്റെ സത്യസന്ധമായ ഭാഗങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഒരു പക്ഷേ അയാളുടെ മാനസികമായ പക്വതക്കുറവ് മൂലമോ അല്ലെങ്കിൽ അയാളുടെ വാചാലത കുറവ് മൂലമോ കോടതിയിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രസ്തുത കാര്യം ഏൽപ്പിക്കുവാൻ ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തുന്നു. ഇതൊക്കെ അനുവദനീയവും ഒരു പക്ഷേ അത്യന്താപേക്ഷിതവുമായി തീരുന്നു. നാല് ഘടകങ്ങളാണ് ഈ വക്കാലത്ത് എന്ന് പറയുന്ന ഇടപാടിലുണ്ടാകുക. ഒന്ന്, ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി. അപ്പോൾ ഉദാഹരണമായി ഒരു മുതലാളി, അയാൾക്ക് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽപ്പെട്ട ഒരു കച്ചവട സ്ഥാപനം നോക്കി നടത്തുവാനും അതിൻ്റെ ദിനേനയുള്ള കാര്യങ്ങൾ നോക്കി നടത്തുവാനും വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു. അപ്പം നോക്കി നടത്തുവാൻ ഏൽപ്പിച്ച ഈ ഉടമസ്ഥൻ മുതലാളി അയാളെ നമ്മൾക്ക് മുവക്കിൽ അഥവാ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി എന്ന് പറയാം. ഇതാണ് ഒന്നാമത്തെ ഘടകം, പ്രധാനപ്പെട്ട ഘടകം. ഇത് മുവക്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന്, മതപരമായി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള അനുവാദമുള്ള ആളായിരിക്കണം മുവക്കിൽ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കുട്ടികൾ, ഭ്രാന്തന്മാർ, ബോധക്ഷയമുള്ള ആളുകൾ, ഇതൊക്കെ കർമ്മശാസ്ത്ര വിഷയത്തിലെ ചർച്ചകളാണ്. അവരൊന്നും തന്നെ ഒരു മുവക്കിലാകുവാൻ കഴിയില്ല. ഉദാഹരണമായി ഒരു കുട്ടി, വലിയ ധനാട്ടിയൻ, ആ കുട്ടിയുടെ പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. കുട്ടി ചെറുതായിരിക്കുമ്പോൾ, ഒരു 5 വയസ്സുള്ള കുട്ടി. പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ സ്വത്തെല്ലാം തന്നെ കുട്ടിയുടെ പേരിലാണ്. കുട്ടിയാണ് അതിനർഹൻ എങ്കിൽ ആ കുട്ടിക്ക്, പ്രായപൂർത്തിയെത്താത്ത വകതിരിവില്ലാത്ത കുട്ടി, ഞാൻ ഇതിനൊക്കെ ഉടമസ്ഥനാണ്, എനിക്ക് ആരെ വേണമെങ്കിലും ഇത് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അവന് തോന്നിയ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം കുട്ടികൾ കൈകാര്യം ചെയ്യൽ അത് അവരുടെ സ്വത്താണെങ്കിൽ തന്നെയും അവർക്ക് ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദമില്ല. അറബി ഭാഷയിൽ അതിന് മഹ്ജൂറുൻ അലൈ, അഥവാ അവന് കൈകാര്യം ചെയ്യുവാൻ മതപരമായി തടസ്സമുണ്ട്. കാരണം ആ കുട്ടി അവൻ്റെ ധനം ഇഷ്ടം പോലെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അവന് തന്നെ അത് വിനയായിരിക്കും എന്നതുകൊണ്ടാണ് മതം കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന, അവരുടെ ധനം കൈകാര്യം ചെയ്യുന്നത് വിരോധിച്ചത്. ഇങ്ങനെ വിരോധിക്കപ്പെട്ട, കൈകാര്യം ചെയ്യൽ വിരോധിക്കപ്പെട്ട ആളായിരിക്കുവാൻ പാടില്ല കുട്ടി. അതുപോലെ ഭ്രാന്തന്മാർ, ബോധക്ഷയമുള്ള ആളുകൾ, ഇവരും തന്നെ മുവക്കിൽ ആകുവാൻ പാടില്ല. കൈകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ മതപരമായി അനുവാദമുള്ളവനായിരിക്കണം കുട്ടി. രണ്ടാമത്തത്, ആരെയാണോ ഏൽപ്പിക്കുന്നത്, ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിക്കാണ് വക്കീൽ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒന്നുകൂടെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് കോടതിയിലുള്ള വക്കീൽ. കോടതിയിൽ സംസാരിക്കുന്ന, വാദിക്കുന്ന വക്കീൽ, അയാൾ അയാളുടെ വിഷയമോ അയാളുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല, മറിച്ച് ആരാണോ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത് അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ് വക്കീൽ എന്ന് പറയും. ഒരു കടയിൽ ഉടമസ്ഥൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ആ തൊഴിലാളി അല്ലെങ്കിൽ പണിക്കാരൻ, അയാൾ വക്കീലാണ്. അവനും അഥവാ വക്കീലും ഇതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ആളായിരിക്കണം എന്നൊരു നിബന്ധനയും അതിലുണ്ട്. മൂന്നാമത്തത്, വക്കാല എന്ന് പറയുന്ന കർമ്മശാസ്ത്രപരമായ ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ ഘടകം, അത് ഏൽപ്പിക്കുന്ന വ്യക്തിയും ഏൽപ്പിക്കപ്പെട്ടവനും പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം. അതിനാണ് പിന്നെ ഈജാബ് കബൂല് എന്നൊക്കെ പറയുക. ഏൽപ്പിച്ചു കൊടുക്കുക ഇഷ്ടം, സ്വന്തം ഇഷ്ടപ്രകാരം, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, ആരെയും ഭയപ്പെട്ടുകൊണ്ടല്ല, ആരും പ്രലോഭിപ്പിച്ചതുകൊണ്ടുമല്ല. അതേപോലെ തന്നെ അത് ഏറ്റെടുക്കുന്ന വക്കീലും സ്വയം ഇഷ്ടപ്രകാരം ഏറ്റെടുക്കണം എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ആ നാട്ടിലുള്ള സമ്പ്രദായത്തിൽ നിന്നോ, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഞാനത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു തന്നു എന്നൊക്കെ വ്യക്തമായി പറയുമ്പോൾ മാത്രമാണ് അതിൻ്റെ രൂപം ഉണ്ടായിത്തീരുക. ഉദാഹരണമായി, എൻ്റെ വീട് വിൽക്കുവാൻ ഞാൻ താങ്കളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ ആ വാക്ക് സത്യസന്ധമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ഈജാബും കബൂലും, അതിൻ്റെ രൂപം സഹിയായി ശരിപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മസ്അലയിലെ നാലാമത്തെ ഘടകം, എന്തൊരു വസ്തുവാണോ ഏൽപ്പിക്കുന്നത്, അതാണ് മുവക്കലു ഫീഹി എന്ന് പറയും. എൻ്റെ വീട് വിൽക്കുവാൻ ഞാൻ താങ്കളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, വീട്, ഈ ഒരു വീട് വിൽക്കുവാൻ ഉള്ള വിഷയം മാത്രമേ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വക്കീലിൻ്റെ ചുമതല ഈ വീട് വിൽക്കുവാൻ മാത്രമാണ്. ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട വസ്തു, അത് മുവക്കിലിൻ്റെ, ആരാണോ ഏൽപ്പിച്ചത് അയാളുടെ ഉടമസ്ഥയിലുള്ളതായിരിക്കണം. അതേപോലെ തന്നെ നിർണിതമായി കൊടുക്കണം. ധാരാളം വീടുകളുള്ള, ധാരാളം തോട്ടങ്ങളും എസ്റ്റേറ്റുകളുമുള്ള ഒരാൾ, എൻ്റെ തോട്ടത്തിൽ ചിലത് വിൽക്കുവാൻ ഞാൻ താങ്കളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു വക്കാലം ശരിയാകുകയല്ല. കൃത്യമായി നിർണ്ണയിക്കണം, ഇന്ന സ്ഥലം, ഇന്ന വീട്, ഇന്ന കട എന്നൊക്കെ മുവക്കിൽ കൃത്യമായും ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ഇടപാട് ശരിയായി തീരുകയുള്ളൂ. അതേപോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഈ ഒരു ജോലി അതിന് അർഹമായ അനുവാദമുള്ള ജോലിയുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല. ഒരാൾ പറയുകയാണ്, ഞാൻ അല്പം തിരക്കിലാണ്, അതുകൊണ്ട് ഇന്നത്തെ ദുഹ്ർ നമസ്കാരം എനിക്ക് വേണ്ടി നീ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ജോലി ആരാധനയാണല്ലോ. ഒരാളുടെ ആരാധന മറ്റൊരാൾ നിർവഹിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം, അതേപോലെ തന്നെ നോമ്പ് എന്നിത്യാദി പ്രധാനപ്പെട്ട ഏകദേശം എല്ലാ ആരാധനകളും അത് ഏൽപ്പിച്ചു കൊടുക്കാൻ വക്കാലത്ത് കൊടുക്കാൻ പാടില്ല. ഏതാനും അല്പം ചില കാര്യങ്ങളൊഴിച്ച്. ഉദാഹരണമായി, ഒരാൾക്ക് ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, അയാൾക്കതിനുള്ള ശാരീരിക കഴിവില്ല എങ്കിൽ പ്രസ്തുത വ്യക്തിക്ക് അയാളുടെ ധനം ചെലവഴിച്ചുകൊണ്ട് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം, എനിക്ക് വേണ്ടി ഉംറ ചെയ്യണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ ഒരു മനുഷ്യൻ ഇപ്രകാരം ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് കേട്ടു, ലബ്ബൈക അൻ ശിബുറുമ, ശിബുറമക്ക് വേണ്ടി ഞാൻ തൽബിയത്ത് ചൊല്ലുന്നു അഥവാ ഹജ്ജിൽ പ്രവേശിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ശിബുറുമ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഹജ്ജിൽ പ്രവേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഹുല്ലി ഔ ഖരീബുല്ലി, എൻ്റെ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എൻ്റെ പിന്നെ ഖരീബ് ബന്ധുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് ആർക്ക് വേണ്ടിയാണോ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആ നിർവഹിക്കുന്ന വ്യക്തി ആദ്യം തനിക്ക് വേണ്ടി സ്വന്തം നിർവഹിച്ചവനായിരിക്കണം, ആദ്യം നിനക്ക് വേണ്ടി നീ ഹജ്ജും ഉംറയും ചെയ്യുക, ശേഷം ശിബ്രമക്ക് വേണ്ടി നിർവഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ വേളയിൽ ജംറകളിലുള്ള ഏറുകൾ, ജംറത്തുൽ സുഗ്ര, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നിത്യാദി ജംറകളിൽ എറിയുവാൻ സാധിക്കാത്ത ആളുകൾ, അത് കുട്ടികളാകട്ടെ വൃദ്ധന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, ശാരീരികമായി അവർക്ക് കഴിവില്ല എങ്കിൽ ഹജ്ജ് നിർവഹിക്കുന്ന ഒരാൾക്ക് അഥവാ ഹജ്ജ് നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രസ്തുത കർമ്മം മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, ഏൽപ്പിക്കപ്പെടുന്ന ഏൽപ്പിക്കപ്പെടുന്ന കാര്യം അത് ഒരിക്കലും ആരാധനയാകുവാൻ പാടില്ല, ആരാധനകൾ മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല, ഏതാനും ഈ എണ്ണപ്പെട്ട ചില ആരാധനാ കർമ്മങ്ങളൊഴിച്ച്. ഇനി നമ്മൾ പരിശോധിച്ചാൽ വക്കാലത്തുകൾ പല രൂപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധപ്പെടുന്ന ഹുക്കൂക്കുകളാണെങ്കിൽ ആ ഹുക്കൂക്കുകളിൽപ്പെട്ട ചിലത് മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കാൻ സാധിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിക ശിക്ഷാവിധികൾ അത് സ്ഥിരീകരിക്കലും അത് നടപ്പിലാക്കലും സത്യത്തിൽ ഭരണാധികാരിയുടെ ചുമതലയാണ്, അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതുമാണ്, ഭരണാധികാരി ചെയ്തു കൊടുക്കേണ്ട നിർവഹിക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് രാജ്യത്തുള്ള എല്ലാ ഇത്തരത്തിലുള്ള ഹുദൂദുകളും ഇസ്ലാമിക ശിക്ഷാവിധികളും കണ്ടെത്തുവാനും അത് സ്ഥിരീകരിക്കുവാനും അത് നടപ്പിലാക്കുവാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണാധികാരിക്ക് മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കാവുന്ന, അതുകൊണ്ടാണ് ഇസ്ലാമിക അത്തരത്തിലുള്ള ചുമതലകൾ ഇസ്ലാമിക രാജ്യങ്ങൾ കാദിമാരെ ഏൽപ്പിക്കുന്നത്, കോടതികളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഹുദൂദുകൾ, ഇസ്ലാമിക ശിക്ഷാവിധികൾ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്, അനുവാദമുള്ളതാണ്. ഉദാഹരണമായി, കട്ടവൻ്റെ കൈമുറിക്കുക, വ്യഭിചരിച്ചവൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടായപ്പോൾ ഉനൈസ് എന്ന് പറയുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖുദു യാ ഉനൈസ് ഇലംറാതി ഹാ ഇലംറാതി ഹാദ ഫൈന അതറഫത് ഫർജുംഹാ. ഒരു വേലക്കാരൻ യജമാനത്തിൻ്റെ ഭാര്യയുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിഷയമെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉനൈസിനെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, ഉനൈസ് താങ്കൾ പോകുക ആ സ്ത്രീയുടെ അടുക്കിലേക്ക്, എന്നിട്ട് അവരിങ്ങനെ ഈ തെറ്റ് സമ്മതിച്ചാൽ ഫൈനി അതറഫ് അവരെങ്ങാനും അവർ ചെയ്തു പോയി എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഫർജുംഹ, നിങ്ങളവരെ റജിമ നടത്തുക, എറിഞ്ഞുകൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഹുക്കൂക്കുകൾപ്പെട്ട ഇസ്ലാമിക ശിക്ഷാവിധികൾ ഇതൊക്കെ സ്ഥിരീകരിക്കുവാൻ അനസിൻ്റെ അടുക്കൽ ഉനൈസിനോട് പോയി അത് സ്ഥിരീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ സ്ഥിരീകരിച്ച് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ ഇസ്ലാമിക ശിക്ഷാവിധി നടപ്പിലാക്കുവാൻ അതും ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ് എന്ന് ഈ ഒരു ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാധ്യതകൾ അടിമകളുമായുള്ളതാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനുമായി ചെയ്തു കൊടുക്കേണ്ട കുറേ അടിമകൾ കുറേ ബാധ്യതകളുണ്ട്. അഥവാ കച്ചവടം, വാങ്ങുക വിൽക്കുക, വിവാഹം, വിവാഹമോചനം, ശരിക്ക കമ്പനികൾ, ഇതൊക്കെ തന്നെയും അത് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുടെ പെൺമക്കളെ കെട്ടിക്കുവാൻ രക്ഷിതാവ് സ്ഥലത്തില്ല എങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, വക്കാലത്ത് കൊടുക്കുന്നത്. വിവാഹമോചനം ചെയ്യുവാനും ആ രൂപത്തിൽ വക്കാലത്ത് കൊടുക്കാവുന്നതാണ്. ഒരു വസ്തു വിൽക്കുവാനും ഒരു വസ്തു വാങ്ങുവാനുമൊക്കെ സ്വന്തം അനുവാദമുണ്ട് എന്നതുപോലെ തന്നെ മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുത്തും ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ അടിമകളുമായി ബന്ധപ്പെട്ട അഥവാ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പല ഇടപാടുകളിലും വക്കാലത്ത് അനുവദനീയമാണ്, അല്ല അധിക ഇടപാടുകളിലും വക്കാലത്ത് അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രസ്തുത പ്രശ്നങ്ങൾ തങ്ങളുടെ ഭാഗം എന്ത് എന്ന് സത്യസന്ധമായി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു വക്കീലിനെ വക്കൽ അനുവാദമാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തനിക്കുണ്ടായ ഒരു പ്രശ്നം അത് പരിഹരിക്കുവാൻ വേണ്ടി അഖീൽ എന്ന് പറയുന്ന തൻ്റെ ബന്ധുവായ അഖീലിനെ ഏൽപ്പിക്കുകയുണ്ടായി, വക്കീലായി അഖീലിനെ ഏൽപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തനിക്കുണ്ടായ ഒരു പ്രശ്നം അത് പറഞ്ഞു തീർക്കുവാൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ അത് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയച്ചത്. അപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ ഇടപെടാം എന്നതുപോലെ തന്നെ അത് മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതുമാകുന്നു എന്ന് ഇങ്ങനെയുള്ള അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ സാക്ഷ്യം വഹിക്കുവാൻ ഒരാളെ ഏൽപ്പിക്കുക, ഒരു കൊലപാതകം ഒരാൾ കണ്ടു എന്ന് വിചാരിക്കുക, അയാളാണ് സാക്ഷി, അയാൾക്ക് ആ പ്രസ്തുത സാക്ഷ്യത്വം മറ്റാളെ ഏൽപ്പിക്കാവുന്നതല്ല. ഞാൻ കണ്ടു എന്ന് നിങ്ങൾ സാക്ഷി പറയണം എന്ന് ഏൽപ്പിക്കാൻ പാടില്ല. അതേപോലെ സത്യം ചെയ്യുന്ന കാര്യം അതും ഇതേപോലെ വക്കാലത്ത് കൊടുക്കുവാൻ സാധിക്കുകയില്ല, നേർച്ച ചെയ്ത കാര്യം അതും വക്കാലത്ത് കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാത്ത കച്ചവടം, സമ്മാനം കൊടുക്കൽ, സ്വതക്ക കൊടുക്കൽ, വാടക വാങ്ങൽ, വായ്പ കൊടുക്കൽ, ഒരു വസ്തു മറ്റൊരാളുടെ അടുക്കൽ നിക്ഷേപിക്കൽ, ഇങ്ങനെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട അധിക വിഷയങ്ങളിലും വക്കാലത്ത് അനുവദനീയമാകുന്നു എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു, തലാഖിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുകയാണ് എങ്കിൽ അഥവാ ഭാര്യയുടെ ആവശ്യപ്രകാരം ഭർത്താവ് വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അതിനാണല്ലോ ഹുൽ എന്ന് പറയുക. പ്രസ്തുത കർമ്മവും ഒരാളെ വക്കാലത്ത് കൊടുക്കാം. ഭാര്യയെ മടക്കിയെടുക്കുവാൻ അഥവാ ഭാര്യ ഇദ്ദയുടെ സമയത്താണ് ഭാര്യയെ വിവാഹമോചനം ചെയ്തു, അവൾ ഇദ്ദയിലാണ് എങ്കിൽ അവളെ മടക്കിയെടുക്കുവാൻ ധാരാളം വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് താൻ സ്വയം മടക്കിയെടുത്തു എന്ന് പറയുന്നതിനപ്പുറം ഒരാളെ ആ കാര്യത്തിന് വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാകുന്നു. ഇനി വക്കാലത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില നിയമങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ വക്കീലായി നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ വക്കീൽ മറ്റൊരു വക്കീലിനെ ഏൽപ്പിക്കുവാൻ പാടില്ല. ഒരാൾ ഒരു കട നടത്തുവാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, തൻ്റെ സ്ഥാപനമാണ്, പക്ഷെ നടത്തുവാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത വ്യക്തി തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് യജമാനൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, വക്കീൽ മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വക്കീൽ സാങ്കേതികമായി അറബിയിൽ അയാളുടെ യദ് അയാളുടെ ഉത്തരവാദിത്വം ഒരു അമീനിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുക. അമീനിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടെ വക്കീൽ അയാൾ ഉടമസ്ഥൻ്റെ അതേ റോളിലും അതേ പോസ്റ്റിലുമാണുള്ളത്. ഒരു കച്ചവട സ്ഥാപനം മുതലാളിക്ക് അവിടെ ഇരിക്കുവാനും കച്ചവടം നടത്തുവാനും കഴിയില്ല, തിരക്കോ മറ്റു കാര്യങ്ങളോ കാരണം. എങ്കിൽ അത് അവിടെയുള്ളൊരു തൊഴിലാളിയെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട വ്യക്തി വക്കീൽ സത്യത്തിൽ മുവക്കീലിനെ പോലെ തന്നെയാണ്. അവിടെ മുതലാളിക്ക് ഉടമസ്ഥന് ലാഭകരമായ കച്ചവടമേ ചെയ്യാൻ പാടുള്ളൂ. വക്കീൽ അയാൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടി സത്യസന്ധമായിരിക്കണം. ഇന്ന സമയത്ത് കട തുറക്കണം, ഇന്ന സമയത്ത് കട അടക്കണം, ഇത്ര കാശിന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് നീ ഹാജരാകണം, ആഴ്ചയിൽ ഇത്ര ലീവേ എടുക്കാൻ പാടുള്ളൂ, എന്തെല്ലാം നിബന്ധനകൾ മുവക്കീൽ പറഞ്ഞുവോ ആ നിയമങ്ങൾ പരിപൂർണമായി പാലിക്കുവാൻ വക്കീൽ സന്നദ്ധനാകണം. അങ്ങനെ പരിപൂർണമായി പാലിച്ച് അതിൻ്റെ ഇടയിൽ പല അപാകതകളും തൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ വന്നു. ഒരാൾ ഉദാഹരണമായി ഒരാൾ ഒരു കട നടത്തുകയാണ്, വക്കീലാണ് കട നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ ആ കടക്ക് വല്ല തീപിടുത്തവും സംഭവിച്ചാൽ ഒരിക്കലും വക്കീൽ അതിൻ്റെ നഷ്ടപരിഹാരം മുതലാളി കൊടുക്കേണ്ടതില്ല, കാരണം അയാൾ അതിൽ ഉത്തരവാദിയല്ല. അതേപോലെ തന്നെ ഒരു മുതലാളിയുടെ സ്ഥാപനം ഒരു വക്കീൽ നടത്തുകയാണ്, അപ്പോഴാണ് മോഷ്ടാക്കൾ വന്ന് പിടിച്ചു പറയും മോഷണം നടത്തി എങ്കിൽ അതിലൊരിക്കലും വക്കീൽ ഉത്തരവാദിയല്ല എന്നതുകൊണ്ട് അതിൻ്റെ ളമാൻ, അതിൻ്റെ ജാമ്യം ഒരിക്കലും വക്കീൽ ഏറ്റെടുക്കേണ്ടി വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ, പലപ്പോഴും ഈ ഒരു മസലകൾ, ഇത്തരത്തിലുള്ള മസലകൾ മനുഷ്യരുമായി ദിനേന ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം ആളുകൾക്കിടയിൽ ശത്രുതയും പ്രത്യക്ഷമായ പോരും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വക്കാലത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് പറയുവാനുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ.
1: ഇന്നത്തെ പ്രകാശതീരം ഇവിടെ അവസാനിക്കുകയാണ്. വക്കാലത്ത് ഈ വിഷയത്തിലുള്ള ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയുടെ അവതരണമാണ് നിങ്ങൾ

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന എപ്പിസോഡാണ് ഹൃദയവസന്തം. സൂറത്തു റഅദിലെ 11 വചനം, മലക്കുകളുടെ കാവൽ എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് ഹസ്സൻ അൻസാരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13 അധ്യായം സൂറ റഅദിലെ 11 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്കൊന്ന് ആദ്യമായി ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. إِنَّ اللَّهَ لَا يُغَيِّرُ مَا بِقَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ وَإِذَا أَرَادَ اللَّهُ بِقَوْمٍ سُوءًا فَلَا مَرَدَّ لَهُ وَمَا لَهُم مِّن دُونِهِ مِن وَال. അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ആയത്തിൽ, അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 10 ആയത്തിൽ അവിടെ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ വിഷയബന്ധിതമായി മനസ്സിലാക്കാൻ സഹായകമാകും എന്നുള്ള നിലക്ക് ഞാനതൊന്ന്, അതിൻ്റെ ആശയം മാത്രം ഒന്ന് പറയാം. 10 ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്തായിരുന്നു? സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിം ബില്ലൈലി വസാരിബും ബിന്നഹാർ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങളിൽ നിന്ന് വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവൻ്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്ക് വരുന്നവനും സമമാണ് എന്നതാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അള്ളാഹു മറ്റൊരു സുപ്രധാനമായ ഒരു വിഷയം, മുഅ്മിനീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാനമായ വിഷയമാണ് നമ്മൾ ഊതി വച്ച 11 ആയത്തിൻ്റെ ഉള്ളടക്കം. അതെന്താണ് എന്ന് നമുക്കതിൻ്റെ വാക്കർത്ഥം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നത് നോക്കൂ, ലഹു മുഅഖിബാതുൻ. ലഹു മഅന അവനുണ്ട്, അതായത് മനുഷ്യനുണ്ട് എന്നർത്ഥം. എന്തുണ്ട്? മുഅഖിബാതുൻ. എന്താണ് മുഅഖിബാത്? മഅന മുഅഖിബാത് എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിനു പിന്നാലെ മറ്റൊരു സംഘം, അഥവാ ഉദ്ദേശിക്കുന്നത് മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന ഹഫലത്തിൻ്റെ മലായിക്കത്തുകൾ എന്നാണ് ഇമാം ബുഖാരി റഹിമഹുമുള്ള ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഹഫലത്തുൻ തഅഖബുൽ ഊല മിൻഹൽ ഉഖ്ര. ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ. ലഹു മനുഷ്യനുണ്ട്, മുഅഖിബാതുൻ എന്തുണ്ട്? തുടർന്നു വരുന്ന, ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ഹഫലത്തിൻ്റെ മലായിക്കത്തുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? മിംബൈനി യദൈഹി. മിംബൈനി യദൈഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പിലൂടെ കാവൽ നൽകും. ഒരു മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെ കാവൽ നൽകുന്ന മലക്കുകളുണ്ട്. വമിൻ ഖൽഫിഹി. അവൻ ഖൽഫിഹി മഅന അവൻ്റെ പിന്നിലൂടെയും. അപ്പം അവൻ്റെ പിന്നിലൂടെയും അവൻ്റെ മുമ്പിലൂടെയും കാവൽ നിൽക്കുന്ന മുഅക്കിബാത്തുകൾ ഒന്നിനു പുറമെ മറ്റൊന്നായി, ഒന്നിനു ശേഷം ഒന്നായി തുടർന്ന് വരുന്നവ എന്നർത്ഥം. അങ്ങനെയുള്ള ചില കൂട്ടങ്ങളുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? യഹ്ഫദൂനഹു, അവർ എന്തു ചെയ്യുന്നു? ഈ മനുഷ്യനെ ഹിഫ്ളു ചെയ്യുന്നു. ഹിഫ്ളു ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ കാക്കുന്നു, സൂക്ഷിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പം യഹ്ഫദൂനഹു, ഈ മനുഷ്യനെ കാത്തു സൂക്ഷിക്കുന്നു. എങ്ങനെ? മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ അംറിനാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ. അപ്പം നമ്മളൊന്ന് ഒന്നിച്ച് അർത്ഥം പറഞ്ഞു നോക്കുമ്പോൾ, ലഹു മുഅഖിബാതുൻ, മനുഷ്യനുണ്ട്, മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അവൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ മനുഷ്യനെ കാത്തുകൊണ്ടിരിക്കുന്ന, മനുഷ്യൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഉള്ള തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട് എന്നാണ് ഇതിൻ്റെ മായന. ഇനി ആയത്തിൻ്റെ ബാക്കിയിൽ എന്താ അള്ളാഹു പറയുന്നത്? ഇന്നല്ലാഹ, ഇന്നല്ലാഹ മായന, തീർച്ചയായും അള്ളാഹു. അപ്പം തീർച്ചയായും അള്ളാഹു, ലാ യുഗയ്യിറു, അവനെന്തു ചെയ്യുകയില്ല, മാറ്റം വരുത്തുകയില്ല, വ്യത്യാസം വരുത്തുകയില്ല. ആരെ? മാ ബി ഖൗമിൻ, ഒരു ജനതയെ, ഒരു ജനങ്ങളെയും അള്ളാഹു വ്യത്യാസപ്പെടുത്തുകയില്ല, മാറ്റത്തിന് വിധേയമാക്കുകയില്ല. ഏതുവരെ? ഹത്താ, ഏതുവരേക്കും? യുഗയ്യിറു, അവർ വ്യത്യാസപ്പെടുന്നത് വരെ, മാറുന്നത് വരെ. എന്ത്? മാ ബി അംഫുസിഹിം, അവർ സ്വയം സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, അള്ളാഹു ഒരു ജനതയും അവരുടെ സ്ഥിതിഗതികളെ വ്യത്യാസപ്പെടുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അംഫുസിഹിം, സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും. അപ്പോൾ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അംഫുസിഹിം. ഇനി അടുത്തത് നോക്കൂ. വൈദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, വൈദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, എന്തിന്? ബി ഖൗമിൻ, ഒരു ജനതയെ, ഒരു ജനതക്ക് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, സു ആ, ഒരു തിന്മ, വല്ല തിന്മയും അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു ജനതക്ക് ഉദ്ദേശിച്ചാൽ, ഫലാ മറദ്ദലഹു, അതിന് യാതൊരു തടവുമില്ല, അതിന് യാതൊരു തടവുമില്ല. വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനു പുറമേ, മിൻ വാൽ, ഒരു രക്ഷാധികാരിയും. അപ്പോൾ വൈദാ അറാദല്ലാഹു ബി ഖൗമിൻ, അല്ലാഹു ഒരു ജനതക്ക് ഉദ്ദേശിച്ചാൽ, സുഅ, വല്ല തിന്മയും, ഫലാ മറദ്ദലഹു, അതിന് യാതൊരു തടവുമില്ല, തടസ്സവുമില്ല. വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനു പുറമെ, മിൻ വാൽ, ഒരു രക്ഷാധികാരിയും. അപ്പം നമുക്ക് ഒന്നുകൂടി ആയത്തൊന്ന് വായിച്ചു നോക്കാം. ലഹു, മനുഷ്യനുണ്ട്, മുഅഖിബാതുൻ, തുടർന്നു വരുന്നവ, മിൻ ബൈനി യദൈഹി, അവൻ്റെ മുമ്പിലൂടെയും, വമിൻ ഖൽഫിഹി, അവൻ്റെ പിന്നിലൂടെയും. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, ഒരു ജനതക്കും അള്ളാഹു വ്യത്യാസം വരുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അംഫുസിഹിം, സ്വന്തം സ്ഥിതിഗതികളെ അവർ മാറ്റം വരുത്തുന്നതുവരേക്കും. വൈദാ അറാദല്ലാഹു ബി ഖൗമിൻ, അള്ളാഹു ഒരു ജനതക്ക് ഉദ്ദേശിച്ചാൽ, സു ആ, വല്ല തിന്മയും, ഫലാ മറദ്ദലഹു, അതിനെ തടസ്സപ്പെടുത്താൻ ആരുമില്ല. വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനെ കൂടാതെ, മിൻ വാൽ, ഒരു രക്ഷാധികാരിയും. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. മുഅഖിബാത്ത് എന്ന വാക്കിന് ആദ്യ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ എന്നാണ് പ്രസിദ്ധരായ ഇമാമിങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കും. സുബ്ഹ് നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലും അവർ ഒരുമിച്ചു ചേരും. രാത്രി കഴിച്ചു കൂട്ടിയവർ കയറി ചെല്ലുമ്പോൾ അള്ളാഹു അവന് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നതാണ്. എന്നിരുന്നാലും അവരോട് ചോദിക്കും, എൻ്റെ അടിയാന്മാരെ നിങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും, ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നത് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ അവരെ വിട്ടുപോകുന്നതും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്? ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന് പല വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെയും അറിയപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, യഹ്ഫദൂനഹു മിൻ അംരില്ല എന്ന് അള്ളാഹു അതിന് ശേഷം പറഞ്ഞല്ലോ. എന്താണത്? അള്ളാഹുവിൻ്റെ കൽപ്പന നിമിത്തം മലക്കുകൾ അവനെ കാക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ വിധി നിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മാത്രമല്ല, ഇമാം മുജാഹിദ് റഹിമഹുള്ള പറയുകയാണ്, ഒരടിയാനും തന്നെ അവൻ്റെ ഉറക്കിലും അവൻ്റെ ഉണർച്ചയിലും ജിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ, പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനായി ആരുമില്ല. അങ്ങനെ ഇവരിൽ നിന്ന്, അഥവാ ജിന്നുകളിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ പ്രാണികളിൽ നിന്നോ വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാറ്റിനോടും ആ മലക്ക് പറയും, പിന്നോക്കം പോയിക്കോ എന്ന് പറയാതിരിക്കുകയില്ല എന്ന് ഇമാം മുജാഹിദ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. എന്താണത്? ഒരടിയാൻ്റെയും കൂടെ തന്നെ അവൻ്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോകുകയോ അവൻ കത്തിച്ചാമ്പലായി പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് അവനെ കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകളില്ലാതെയില്ല. അള്ളാഹുവിൻ്റെ കള വരുമ്പോൾ, വിധി വരുമ്പോൾ, അവൻ്റെയും ആ കലായിൻ്റെയും ഇടയിൽ, വിധിയുമിടയിടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും. അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ, ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കാൻ മലക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. എന്താണ്? അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആ ആയത്തിൻ്റെ ഭാഗത്ത് അള്ളാഹു അത് സവിസ്തരം പറഞ്ഞു. ഒന്നെന്താണ്? ഒരു ജനത അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്തുകയില്ല. ഒരു ജനസമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കോ ഭദ്രതക്കോ സമാധാനത്തിനോ തകരാറ് ബാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ ചെയ്തികളുടെ ഫലമായിരിക്കുമെന്ന് ഈ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആ ചെയ്തിയിൽ പങ്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ചില വ്യക്തികളുടെയോ ചെയ്തികളായിരിക്കും ആ സമൂഹത്തിന് പൊതുവെ നാശകരമായിട്ട് കലാശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വല്ല തിന്മയും ബാധിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നീട് അതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുകയില്ല. രോഗം വരിക, ക്ഷാമം അനുഭവിപ്പിക്കുക, പരാജയം വരിക, ഭയം വരിക, ദേഹനഷ്ടം സംഭവിക്കുക, ധനനഷ്ടം സംഭവിക്കുക തുടങ്ങിയ എല്ലാ തരത്തിലുള്ള തിന്മകളും ഇതിൽ കാണുന്നു. പക്ഷേ പ്രത്യേകമായ അവരിൽ നിന്നുള്ള കാരണമോ യുക്തമായ ലക്ഷ്യമോ കൂടാതെ അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുകയില്ല എന്നത് തീർച്ച തന്നെ. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാലും ഒരു കാരണത്താലും അത് തടയാൻ ആർക്കും സാധ്യമല്ല എന്ന് ചുരുക്കം. മൂന്നാമത്തെ ഒരു കാര്യം, മനുഷ്യരുടെ കൈകാര്യങ്ങൾ നടത്തുന്ന യഥാർത്ഥ രക്ഷാധികാരി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വമാലഹും മിൻ ദൂനിഹി മിൻ വാൽ, ദൈവങ്ങൾക്കോ ദിവ്യന്മാർക്കോ പുണ്യാത്മാക്കൾക്കോ പിശാചുക്കൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഒന്നും തന്നെ അതിൽ പങ്കില്ല. മനുഷ്യർക്ക് വല്ല ഗുണമോ ദോഷമോ ചെയ്യുവാനും നന്മയോ തിന്മയോ നൽകുവാനുള്ള യഥാർത്ഥ കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹഫലത്തിൻ്റെ മലായിക്കത്തുകളുടെ കാവലിലാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത്. അവൻ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ ഖളാ വരുമ്പോൾ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരത് മാറി നിൽക്കുന്നു. ഇനിയോ ഒരു സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ജനതയെയും സ്വയം മാറാതെ അള്ളാഹു മാറ്റത്തിന് വിധേയമാക്കുകയില്ല. അള്ളാഹു ഒരു ജനതയ്ക്ക് തിന്മ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആരുമില്ല. പിന്നെയോ അള്ളാഹുവല്ലാതെ മറ്റാരും അവർക്ക് സംരക്ഷകരായിട്ടില്ല എന്ന സുപ്രധാനമായ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു റഅദിലെ 11-ാം വചനം, മലക്കുകളുടെ കാവൽ എന്ന വിഷയം ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് ഹസൻ അൻസാരി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ രണ്ട് വിദ്യാർത്ഥികളുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടണം. അതുപോലെ ഷമീം അൽ ഹൈക്കമി കൂടെയുണ്ട്. ഷമീം സാറേ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ട് പുതുതായി ഇവിടെ ഗ്രീൻ ഹോം ഹോസ്റ്റൽ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ പ്രോഗ്രാമുകൾക്ക് അവർ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് അവരുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് വരണം. പക്ഷേ നമ്മളെ കൂടെ ആരൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കണം. ആരൊക്കെ പിള്ളേ എന്നുള്ളത് നമ്മൾ അത് പതിവ് മുടക്കണ്ടല്ലോ. ആരൊക്കെയായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക? മുഗുൽസു, ചിറമംഗലം, നഫീസ പി എ, താമരശ്ശേരി, സഫിയ കെ, തിരുരങ്ങാടി, ഒമീറ തൃശൂർ, നഫീസ കാടാമ്പുഴ, മെഹനാസ് ഗഫൂർ പാലത്തുങ്കൽ, ഫൗസിയ മമ്മു, കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, സൽമാൻ ഉറോടംപാലം, പിന്നെ സാജിദ കാലിക്കറ്റ്, ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് ലൈവിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈവനിങ് പ്രാർത്ഥനകൾ, വൈകുന്നേരത്തെ സന്ധ്യാ പ്രാർത്ഥനകൾ, അപ്പോൾ പ്രാർത്ഥനകൾ മറക്കാതിരിക്കുക. പ്രാർത്ഥന നിർഭരമായ ഒരു സായാഹ്നത്തെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ഈവനിങ് ലൈവിൻ്റെ ഓരോ പ്രോഗ്രാമിലൂടെയും നമുക്ക് കടന്നു പോകാം. എല്ലായിടത്തും മഴയൊക്കെ കുറവുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പൊതുവേ ശക്തമായ മഴയുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. ഈ സമയത്ത് സുലൈഖ തിരുവാലി ഓരും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഷംനാദ് ഖാനുണ്ട്, സലാം പറഞ്ഞു വന്നതാണ്. താഹിറ ടി കെ കാസർഗോഡ്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഷമീം സാർ,
1: അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഗസ്റ്റിനെ പരിചയപ്പെടല്ലേ?
0: എന്നിട്ട്
1: ഓക്കെ, ഫസ്റ്റ് അതാ ബറാമി തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തു.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഒമേർ ബറാമി എ ആണ്. ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് കോഴിക്കോട്ടിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ്, ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ. ഇന്ന് ഞാനിപ്പോൾ പീസ് റേഡിയോ വന്ന എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിക്കൊണ്ടാണ്.
0: സാധാരണ ഫസ്റ്റ് വരുമ്പോ ഷമി സാറേ പറയു, വരുമ്പോ അസ്സലാമു അലൈക്കും പറയുമ്പോ വാലൈക്കും അസ്സലാം പരിചയപ്പെടുത്തിക്കു പറയുമ്പോ എന്താ പേരിന്റെ പേര്, പിന്നെ നമ്മൾ ഇങ്ങനെ
1: ചോദിക്കണം.
0: വളരെ കോൺഫിഡന്റ് ആയിട്ട് ഓനോന്റെ പേര് പറഞ്ഞു. വീട്ടില് ഉമ്മാനെ പല പേര് പറഞ്ഞു, ഓൻ വിട്ടുപോയി അല്ലേ? ആന്ന് പറയാം.
2: എന്റെ ഉമ്മാന്റെ പേര് ഖദീജ പിയ, എന്റെ ഉപ്പന്റെ പേര് മുഹമ്മദ് നിയാസ് ബറാമി.
0: മുഹമ്മദ് നിയാസ് ബറാമി,
1: ബറാമി കുടുംബം.
0: ബറാമി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണോ?
2: അല്ലല്ല, ഒരു കുടുംബത്തിന്റെ പേരാണ്.
0: കുടുംബത്തിന്റെ പേരാണ്. അപ്പോ ബറാമി കുടുംബത്തിൽ പെട്ടതാണ്. അപ്പൊ നീ നിന്റെ ഒരു ആഗ്രഹം എന്താണെന്നാ പറഞ്ഞിരുന്നത്? ആഗ്രഹം എന്തുണ്ടെന്നാ പറഞ്ഞിരുന്നത്?
2: ഒരു പീസ് റേഡിയോയിൽ ഇങ്ങനെ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടിനു.
0: നേരത്തെ പീസ്, പിന്നെ ഉമേറിന് നേരത്തെ പീസ് റേഡിയോ പരിചയമുണ്ടോ?
2: ഇല്ല, നേരത്തെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പീസ് റേഡിയോ അറിഞ്ഞത്.
0: ഇവിടെ വന്നാരെ കേൾക്കുന്നത് പീസ് റേഡിയോ കുറിച്ച് അല്ലേ? അപ്പോ എന്താ തോന്നിയിരുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്.
2: പീസ് റേഡിയോയിലെ എല്ലാരും ഇങ്ങനെ ആവാൻ തുടങ്ങിയപ്പോ അപ്പൊ എനിക്ക് ഒരു പൂതി ഇങ്ങനെ പറയണമെന്ന്, അപ്പൊ ഞാന് ഇത് പറഞ്ഞതാണ്.
0: എന്നെ കുറിച്ച്, അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്നിട്ട് എന്താ എന്തൊക്കെയാ നോക്കി വെച്ചു?
2: ഞാന് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, കൊറേയൊക്കെ ട്രൈ ചെയ്ത്, പക്ഷേ പക്ഷെ കുറച്ചൊക്കെ പറ്റാതായി. ഇപ്പോള് കുറച്ച് ഇംഗ്ലീഷാണ് എനിക്ക് മെയിനായിട്ട് അറിയുക, അത് മലയാളം അത്ര അറിയില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നോടെ ഞാൻ ഇംഗ്ലീഷാണ് പറയല്.
0: ഓക്കെ, അപ്പോൾ എന്ന് മുതൽ ഇവിടെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്? ഇന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നോ ഇന്നത്തെ ദിവസം?
2: ഞാൻ ഫ്രൈഡേ പറഞ്ഞിരുന്നു,
0: ഫ്രൈഡേ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞിരുന്നു. എൻ്റെ കൂടെ ഒരാൾ വേണമല്ലോ, അപ്പം

0: ആണ്. ഉമ്മ ഇപ്പോൾ വീട്ടിൽ തന്നെക്കാണ്. ഇക്കാക്ക എന്തേനു ജർമ്മനിയിൽ പണി ഇതാക്കാണ്. പിന്നെ രണ്ടാമത്തെ കാക്ക സൗദി അറേബ്യയിലാണ്. പിന്നെ ഇത്താത്ത ഒന്നാമത്തെ താത്ത കോളേജിലപ്പോൾ പഠിക്കണ്. പിന്നെ രണ്ടാമത്തെ താത്ത 9ാം ക്ലാസ്സിലും.
1: അവസാനത്തെ മോനാണ് ബറാമിയിലെ.
2: ഈ അപ്പൊ ഉമ്മന്റെ ഉപ്പന്റെ കുഞ്ഞു ചെറിയ കുട്ടിയാണ്.
1: കുട്ടിയാണ്.
2: അപ്പൊ നല്ല ആനുകൂല്യങ്ങൾ കിട്ടിണ്ടാവും എനിക്ക്. എല്ലാവർക്കും കിട്ടാത്തതൊക്കെ എനിക്ക് കിട്ടിണ്ടാവും. എനിക്ക് നല്ല ഡൗട്ട്.
1: അല്ല, എല്ലാരും പുറത്താണ്, ജർമ്മനിയിലൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും വീട്ടില് പോകാൻ മാത്രം.
2: പറയും.
1: അപ്പൊ എന്തായാലും കിട്ടിണ്ടാവും.
2: അപ്പൊ അത് മാത്രമല്ല, ഉമ്മാന്റെ അടുത്തുനിന്നുണ്ട്, ഉപ്പാന്റെ അടുത്തുനിന്നുണ്ട്. വലിയ താത്ത വലിയ കാക്ക എവിടെയാണ് പറഞ്ഞേ?
0: ജർമ്മനിയില്
2: എന്താ ചെയ്യുന്നേ?
0: പണി ഇപ്പൊ ആദ്യം ഓടിന്റെ കമ്പനിയിലായിരുന്നു, ഇപ്പൊ വേറെ പണി നോക്കാണ്.
2: എത്ര വയസ്സായി ഉണ്ടാവും?
0: 29.
2: കല്യാണം കഴിഞ്ഞോ? ഇല്ല, 24, 25 വയസ്സ്. അപ്പൊ
1: വയസ്സ്
2: ഇക്കാക്കാന്റെ കുട്ടിയും കൂടിയാണ്.
1: കുട്ടി കൂടിയാണ്.
2: പിന്നെ താത്ത ഉണ്ടോ?
0: ഉണ്ട്.
2: എന്താ താത്ത എത്ര ക്ലാസ്സിലാ?
0: ഒന്നാമത്തെ താത്ത കോളേജിലാണ്.
2: എത്ര ആളായി ആകെ ഇനിയിപ്പോ ഇവിടെ വന്നിട്ട്. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഗ്രീൻ ഹോമിലെ
1: ചെറിയ കുട്ടിയല്ലേ?
2: 5ാം ക്ലാസ്സിലല്ലേ? അമ്മൂത് എത്ര ക്ലാസ്സിലാ?
3: 7ാം ക്ലാസ്സിലാണ്.
2: അപ്പൊ കസിൻസിന് കസിനായതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിലാണ്. അവരെ അവന്റെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇവിടെയും പരിഗണന. അപ്പൊ എല്ലായിടത്തും എനിക്ക് നല്ല പരിഗണനയാണ്. റേഡിയോയിൽ ഇനിയിപ്പോ നമ്മുടെ ശ്രോതാക്കള് എന്തൊക്കെ പറയണത് നോക്കാം. എന്താ
1: പറയണേ?
2: അപ്പോ ഉമേർ, പിന്നെ വേറെ എന്തൊക്കെ പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്? ഒന്ന് ഈ സ്റ്റോറി ഉണ്ട്,
1: സ്റ്റോറി പിന്നെ
2: പിന്നെ റേഡിയോ പ്രോഗ്രാം. റേഡിയോ കുറിച്ച് ഇവിടെ വന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ പറയലുണ്ട്, റേഡിയോയിൽ അവതരിപ്പിക്കുന്ന പരിപാടിയെ കുറിച്ച് പറഞ്ഞു കേട്ടു. അപ്പൊ എനിക്കൊന്ന് അവതരിപ്പിക്കണം താല്പര്യം വന്നു, അങ്ങനെ അതിനു വേണ്ടി റെഡിയായി. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി വീട്ടിൽ ഉമ്മനോട് ഉപ്പനോട് അവരൊക്കെ ചിലപ്പോൾ റേഡിയോ കേൾക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് പറയാൻ പറ്റും. ഇന്നിപ്പോ ഉപ്പ കേൾക്കാൻ ചാൻസ് ഉണ്ടോ? അത് പറഞ്ഞിരുന്നോ നീ?
0: ഇല്ല, ഇന്നലെ ഫോൺ വിളി കിട്ടിയില്ല.
2: അപ്പൊ പിന്നെ പറയാൻ പറ്റിയിട്ടില്ല. നമുക്ക് റിവൈൻഡ്, നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം റിവൈൻഡ് ഓപ്ഷനിൽ കേൾക്കാൻ വേണ്ടി പറയാം അല്ലേ? ശരി, ഓക്കെ. എന്റെ ഇനീഷ്യൽ പി ഒ ആണ്. മോന്റെ വീട്ടുപേരൊന്ന് പറയാമോ? മുഗുൽസു ചിറമംഗലാണ് ചോദിച്ചത്. ഇനീഷ്യൽ ഇനീഷ്യൽ പി ഒ എന്നുള്ള എന്റെ എന്താ വീട്ടുപേരെന്താണ്?
0: പുതിയ
2: പുതിയ ഒജിന്തകം. പി ഒ മനസ്സിലായല്ലോ. യെസ്.
1: മുബീന കുനിയിൽ, അതുപോലെ തന്നെ ആയിഷ തോട്ടശ്രീയറ, ഇമ്രാൻ ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഷമീജ പാറൽ, അതുപോലെ തന്നെ ആയിഷ കരുമ്പിൽ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
2: ഇവിടെ സഫിയക്കെ തിരങ്ങാടി പറഞ്ഞു തന്നോ? മോൻ്റെ സംസാരം നല്ല സംസാരം. അലഹമ്മദില്ല, കൂടുതൽ എല്ലാ വിവരങ്ങളും അവൻ പറഞ്ഞു തരുന്നു. അല്ലാഹു മക്കളെ ഉയർച്ചയിലെത്തട്ടെ, എത്തിക്കട്ടെ. അപ്പോൾ അവരൊക്കെ നിന്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ ആ കഥക്ക് ഹൈപ്പ് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഷമീം സാറേ, അമൂദ് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അമൂദിന് ഇപ്പോ ഒക്കെ പറയണ്ടാകുമല്ലോ. അമൂദിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ഹമൂദാണ്, ഹമൂദ് ബിൻ അജബ് ഫുൾ നെയിം. എന്റെ ഉപ്പാന്റെ പേര് അജബാണ്. എന്റെ ഉമ്മാന്റെ പേര് ആയിഷ. പിന്നെ ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കൊല്ലാണ് ഹോസ്റ്റലില് ഗ്രീൻ ഹോം ക്യാമ്പസിൽ വന്നത്. പിന്നെ ഞാൻ ഇന്നൊരു ഉപദേശമായിട്ടാണ് വന്നത്. ക്ഷമ, അതാണ് എൻ്റെ ടോപ്പിക്ക്. പിന്നെ എൻ്റെ ഇത്താത്തപ്പോൾ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ കാക്ക ബഹ്റൈനിൽ ഖുറാൻ പഠിക്കുന്നത്, ഇസ്ലാമിക് സ്റ്റഡീസ്. പിന്നെ എൻ്റെ ഉപ്പ ബിസിനസ്, ഇവിടെ നാട്ടിൽ തന്നെ. പിന്നെ എൻ്റെ ഉമ്മ ഹൗസ് വൈഫാണ് സാധാരണ. പിന്നെ ഉപ്പാപ്പക്കും ഒരു ബിസിനസ് തന്നെ ഉള്ളത്.
2: ഉപ്പാപ്പം ബിസിനസ് തന്നെ. കോഴിക്കോട് എവിടെ ഇങ്ങനെ വീടാപ്പം?
3: ഒന്ന് ഇതിലുണ്ട്, ഒന്ന് കോഴിക്കോട് ഇതിലെന്നെ പുഷ്പ ജംഗ്ഷന്റെ അവിടെ.
2: അവിടെ വീടുണ്ട്?
3: അല്ല, അവിടെ വീടല്ല, വീട് കല്ലായി ചെർമ്മൻശ്ശേരി റോഡ് അവിടെ. പുഷ്പ ജംഗ്ഷൻ
2: അവിടെ
3: ഒരു ഷോപ്പുണ്ട്. പിന്നെ
2: പിന്നെ
3: ഉപ്പാൻ്റെ വല്യപ്പാൻ്റെ ഷോപ്പ്. പിന്നെ വേറെ അവിടെ ഓർമ്മയില്ല, പക്ഷേ കുറച്ച് ദൂരാണ്.
2: പിന്നെ നിനക്ക് ഇങ്ങനെ പീസ് റേഡിയോയിൽ പങ്കെടുക്കാൻ താല്പര്യം?
3: എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറിയൊരു ഉപദേശമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ട്.

0: ഉപദേശമായിട്ട്
1: മഷാല്ലാ. അപ്പോൾ പിന്നെ നമുക്ക് സാരോപദേശം കേട്ടിട്ട്
0: വന്നതാ. ഓക്കെ, വരാം
1: അല്ലേ.
0: പോഡ്കാസ്റ്റിലേക്ക് വരാം. ശോ
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മാഈൻ, അമ്മാ ബഅദ്. നമ്മളെല്ലാവരും നമസ്കരിക്കാറുണ്ട്. എത്ര കാലമായി നാം നമസ്കരിക്കുന്നു? വളരെ ചുരുങ്ങിയ കൊല്ലം അല്ലേ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്ന ഒരാളെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മുൻദു കം തുസല്ലി ഹാദിഹി സ്വല, ഇപ്രകാരം താങ്കൾ എത്രയായി നമസ്കരിക്കുന്നു? ഈ രൂപത്തിൽ താങ്കൾ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? അദ്ദേഹം പറഞ്ഞു, മുൻദു അർബഈന ആമൻ, 40 കൊല്ലമായി. ഇത് കേട്ടപ്പോൾ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, അദ്ദേഹം ഈ മനുഷ്യനോട് പറയാണ്, മാ സല്ലൈത മുൻദു അർബഈന സന വലോ മിത്ത വ അൻത തുസല്ലി ഹാദിഹി സ്വല ലമിത്ത അലാ ഗൈരി ഫിത്രത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കൾ 40 കൊല്ലം നമസ്കരിച്ചിട്ടില്ല. ഈ അവസ്ഥയിലാണ് താങ്കൾ മരിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലായിരിക്കില്ല താങ്കൾ മരിക്കുന്നത് എന്നാണ്. അതായത് 40 കൊല്ലം താങ്കൾ നിസ്കരിച്ചത് റോങ്ങാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ നമസ്കാരം, അതിൻ്റെ സുജൂദും റുകൂഉം ഒന്നും ശരിയായിരുന്നില്ല. പലപ്പോഴും തിരക്കാണ് എല്ലാവർക്കും. മണിക്കൂറുകളോളം കളിക്കാനും ടി വി കാണാനും ഫോൺ നോക്കാനൊന്നും ആർക്കൊരു പ്രയാസമില്ല. എന്നാൽ നല്ലൊരു കാര്യം കേൾക്കാനും പഠിക്കാനും ഖുർആൻ ഓതാനും വായിക്കാനും നിസ്കരിക്കാനും ഒക്കെ വേണ്ടിയിരിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്ക് പിടിച്ചാൽ നമസ്കാരം ബാത്തിലായി പോവും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് നിസ്കരിക്കുകയാണ്. അയാൾ നിസ്കാരം കഴിഞ്ഞ് നബിയോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ നബി സലാം മടക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫ ഇന്നക ലം തുസല്ലി, നീ മടങ്ങ് എന്നിട്ട് നിസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല. അവിടെ പോയി വീണ്ടും നിസ്കരിച്ചു, തിരിച്ചു വന്നു. നബി ഇതേ ഡയലോഗ് പറഞ്ഞു. വീണ്ടും പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇതേ ഡയലോഗ്. പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയും. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അത്തുമഅനീനതു ഫിസ്സല, നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും വേണം. തിരക്കും ധൃതിയും പിടിച്ച് പെട്ടെന്നൊരു ചടങ്ങ് തീർക്കുന്നതാകരുത് നിസ്കാരം. മറിച്ച് ശരീരത്തിനൊരു ഒതുക്കം വേണം, പ്രാർത്ഥനകൾക്കും ഓതുന്നതിനും ഒരടക്കവും ഒതുക്കവും വേണം, ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരടക്കവും ഒതുക്കവും വേണം. എന്താണിപ്പോൾ ഈ അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നിസ്കരിക്കുകയാണ്, അല്ലാഹു അക്ബർ എന്ന് കെട്ടി നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന ദുആഉൽ ഇഫ്തിതാഹ്, അത് നമ്മൾ സാവകാശം മോദി അല്ലാഹുമ്മ ബഈദ് ബൈനി വബൈന ഖതായായ, അല്ലെങ്കിൽ വജ്ജഹതു വജ്ഹി, അങ്ങനെ ഏത് ദുആയാണോ അത് നമ്മൾ സാവകാശം ചൊല്ലി. പിന്നെ ഫാത്തിഹ ഉദയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, അങ്ങനെ ഓരോ ആയത്തുകളായിട്ടും. പിന്നീട് ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഓതുന്ന സൂറത്ത് അത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സാവകാശം ഓതുന്നു. എന്നിട്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോകുന്നു. റുകൂഇലേക്ക് പോയ ചില ആളുകൾ അപ്പം തന്നെ പൊങ്ങും, സുജൂദ് പോയ ഉടൻ പൊങ്ങും, അങ്ങനെ ചില സ്പീഡിൻ്റെ ആൾക്കാരുണ്ട്, മിന്നൽ നമസ്കാരക്കാർ. യഥാർത്ഥത്തിൽ ആ നിസ്കാരവും മിന്നിപ്പോവും, അത് സ്വീകരിക്കൂല പഠിച്ചവൻ. അതുകൊണ്ട് റുകൂഇൽ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ചേരം റുകൂഇലായിട്ട് കുനിഞ്ഞ് നിൽക്കുക. പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എണീക്കുമ്പോൾ അങ്ങനെ എണീറ്റിട്ട് കൈയും താഴ്ത്തിയിട്ട് അല്പനേരം നിന്ന് പ്രാർത്ഥിക്കാം. ജസ്റ്റ് ഇങ്ങനെ റുക്കുയിൽ പോയിട്ട് പെട്ടെന്ന് തല പൊക്കിയിട്ട് പെട്ടെന്ന് സുജൂദിൽ പോയിട്ട് വീണ്ടും പൊക്കിയിട്ട് അങ്ങനെ ഫാസ്റ്റായിരുന്നു, കോഴി കൊത്തുന്ന പോലെയാകരുത് നിസ്കാരം. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലം നിസ്കരിച്ചാലോട് പറഞ്ഞത്. ഇക്കോലത്തിലാണ് നിങ്ങളെ 40 കൊല്ലത്തെ നിസ്കാരമെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര സീരിയസ് ആണ്! അതുകൊണ്ട് അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കണം. അത് നമ്മൾ ലൈഫിൽ മൊത്തത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണത്. എല്ലാത്തിലും ഒരു അടക്കവും ഒതുക്കവും, എല്ലാറ്റിനും അതിൻ്റേതായൊരു സമയമെടുത്ത് സാവകാശമെടുത്ത് ക്ലിയറായി കൃത്യമായി നമ്മൾ ചെയ്തു പോവുക. എല്ലാറ്റിനും ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രോത്സാഹിപ്പിച്ച ഗുണമാണ്. എസ്പെഷ്യലി അത് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരത്തിലും ഉണ്ടായില്ലെങ്കിൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും മനോഹരമായി നിസ്കരിക്കാൻ അതിലൂടെ പരലോകത്ത് വിജയിക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാഅല്ലാഹ്. അപ്പോൾ എന്തൊക്കെയാണ് ഉമേറെ ഹമൂദേ, മുനവർ സാർ എന്താ പറഞ്ഞത്? മുനവർ സാർ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ എന്തായിരിക്കും? എന്താ അതിൻ്റെ ഒരു ഒരു ഒരു കണ്ടന്റ് എന്തൊക്കെയായാലും വന്നിട്ടുണ്ടാവും? പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെ ഓർമ്മയുണ്ടോ ഹമൂദേ? എന്താ പറഞ്ഞത്?
0: നിസ്കാരത്തിൽ ശ്രദ്ധയോടെ നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരം മൊത്തം ബാത്തിലാവും. പിന്നെ പെട്ടെന്നും നിസ്കരിച്ച് പോകാൻ പാടില്ല. പിന്നെ റുക്കോയിൽ പോകുമ്പോഴൊക്കെ കറക്റ്റ് കുനിങ്ങി ആ പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് സമയ അല്ലാഹു അലി ഹമിദ പറഞ്ഞെണീക്കണം.
1: ചുരുക്കി പറഞ്ഞാൽ തുമഗനീനത്ത്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ തുമഗനീനത്ത് പറഞ്ഞു. തിരക്കാണ് പലർക്കും അല്ലേ, പെട്ടെന്ന് നിർവഹിച്ച് പായലാണ്
3: പലപ്പോഴും.
1: അപ്പൊ അത് വേണ്ട, നമസ്കാരത്തെ ഭംഗിയായിട്ട് നിർവഹിക്കാനാണ് പറഞ്ഞത് അല്ലേ. നല്ലൊരു ഉപദേശമായിരുന്നു മാഷാല്ലാ. അപ്പോ ഷമീ സാറെ, നമ്മൾ ഇനിയിപ്പോ സാറ ഉപദേശം കേട്ടല്ലോ. നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാ നമസ്കാരവും. അതുമായി ബന്ധപ്പെട്ടാണ് ഷൊയ്ബായും വള്ളപ്പെട്ടണം മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ ഒരു കുസൃതി ചോദ്യം, എഴുത്തുണ്ട് ചുമരിൽ, ചുമരല്ല, ചിത്രമുണ്ട് പുസ്തകമല്ല, വട്ടത്തിലാണ്, ഉത്തരം എന്താണ്? ഒരു ചോദ്യം ഇതാണ്, എഴുത്തുണ്ട് പക്ഷെ ചുമരല്ല, ചിത്രമുണ്ട് പുസ്തകമല്ല, വട്ടത്തിലാണ്, എന്താണ്?
3: അറിയോ, സഫിയ കെ തീഴങ്ങാടി പറഞ്ഞു, അസ്സലാമു അലൈക്കും സാർ, ഉപദേശം നല്ല നല്ലൊരു ഉപദേശം തന്നെ. നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക, മക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക, അൽഹംദുലില്ലാ, സോലിഹായ അമലായി സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ സഫിയ അടപ്പാൽ, മാഷാല്ലാ, എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇന്ന് ഉസ്താദ് പറഞ്ഞു തന്നത്. ഉസ്താദിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: അത് മാഷാല്ലാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണങ്ങളും മൊഴികളും രേഖപ്പെടുത്തിയ കൃതി ഏത് എന്ന് ഇമ്രാൻ എൻ വി കുമരനല്ലൂർ ചോദിക്കുന്നുണ്ട്. നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം പലരും അയച്ചിട്ടുണ്ടല്ലോ ഷമീം സാർ. എന്താണ് ചോദ്യം? ഇതായിരുന്നു ചോദ്യം,
3: ചുമരല്ല, ചിത്രമുണ്ട്, പുസ്തകമല്ല, വട്ടത്തിലാണ്,
1: എന്താണ് ഉത്തരം? ഉത്തരം അയച്ച ആളുകൾ
3: ആരൊക്കെയാണ്?
1: തോട്ടശ്ശേരി അറ, ഷംനാദ് ഖാൻ, സൽമ ഫറൂഖ്. ആദ്യ ഉത്തരം വന്നത് സൽമ ഫറൂഖ് ആണല്ലേ.
3: നിങ്ങൾക്ക് ഉത്തരം അറിയോ? അറിയില്ലല്ലോ.
1: പറയില്ലേ നമുക്ക്? എന്നാല് പറഞ്ഞോക്കി, എന്താണ് ഉത്തരം?
3: ഉത്തരം നാണയം, കോയിൻ.
1: എഴുത്തുണ്ട് ചുമരല്ല, കോയിനല്ലേ, അതിലെ എഴുത്തില്ലേ, പക്ഷെ ചുമരല്ല. പിന്നെ ചിത്രണ്ട്,
3: വട്ടത്തിലുമാണ്,
1: ചിത്രണ്ട്,
3: ചിത്രണ്ട്, പുസ്തകമല്ല,
1: പുസ്തകമല്ല, ചിത്രണ്ടാവല്ലേ, വട്ടത്തിലോ,
3: വട്ടത്തിലാണ്,
1: കിണറല്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യാം, വട്ടത്തിലാണ്, കിണറല്ല. അപ്പൊ എന്തായിരിക്കും? നാണയം അല്ലേ. യെസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സെൽത്തനയച്ച കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ഇനി ഷമീം സാറേ, നമ്മൾ കൗതുകപൂർവ്വം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത് ഉമേറിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹമ്മൂദിന്റെ പ്രോഗ്രാം. അപ്പൊ ആദ്യമായിട്ട് ഉമേറിന്റെ ഒരു പ്രോഗ്രാം ആദ്യത്തെ എന്താണ്?
4: സ്റ്റോറിയാണ്.
1: എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി? എന്താണ് അതിന്റെ ആശയം? എവിടെ നടന്ന സ്റ്റോറിയാണ്? എന്താണ്, എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയൂ.
4: ഒരു ഒരു ചെറിയൊരു ഗേളായിരുന്നു. ആ ഗേള് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇന്ത്യയിലാണ് ജനിച്ചത്, നിൽക്കണൊക്കെ. അപ്പോൾ ഒരു ദിവസം ഓളെ പാരൻസൊക്കെ മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടി ഒറ്റക്കായിപ്പോയി. അപ്പോൾ ആ കുട്ടീൻ്റെ അങ്കിള് അറിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് വന്നു എന്ന്. അപ്പോൾ അങ്കിളിൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞ്. അപ്പോൾ ആ കുട്ടി ഇംഗ്ലണ്ടിലേക്ക് പോയി അങ്കിളടുത്ത്. അപ്പോൾ അങ്കിളിൻ്റെ ഹോമിലെത്തിയപ്പോൾ ഒരു വലിയ ഹൗസായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ നട്ടിപ്പോയി, ഇത്രയും വലിയ ഹൗസാണെന്ന്. അപ്പോൾ
1: അങ്കിളിൻ്റെ വീട്ടിലെത്തിയപ്പോൾ
4: അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ല വലിയ ഹൗസായിരുന്നു. അപ്പോൾ ഒരു കൺട്രി സൈഡിൻ്റെ അടുത്തേനു. അപ്പോൾ അങ്കിളിൻ്റെ വൈഫും മരിച്ചിരുന്നു. അപ്പോൾ അങ്കിളുടെ വൈഫ് മരിച്ചപ്പോൾ എന്തേനോ ആ കുട്ടി സ്റ്റാർട്ട് ചെയ്ത് തിങ്ക് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗാർഡന് കണ്ട്, ഒരു സീക്രട്ട് ഗാർഡൻ. വീടിൻ്റെ തൊട്ട് സൈഡിൽ അതിലുള്ള. അപ്പോൾ ആ ഡോർ തുറന്നപ്പോൾ ഫുള്ള് ലീഫ് അങ്ങനത്തെ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല, ഫുള്ള് ആ ട്രീസ് പൊട്ടി പൊളിഞ്ഞ് അങ്ങനത്തെ കേനു. അപ്പോൾ കുറേ പ്രാവശ്യം കുറച്ച് നടന്നപ്പോൾ എന്തോ ഒരു കരീന സൗണ്ട് കേട്ട്, കരീന സൗണ്ട് കേട്ടപ്പോൾ പേടിച്ച്. അപ്പോൾ ഒരു മെഡ്ലോക്ക് പറഞ്ഞൊരു ഇതുണ്ട്, അത് ഇതാണ് ഹെൽപ്പ് ഹെൽപ്പറാണ് വീട്ടിലത്തെ. അപ്പോൾ ഓര് വന്നപ്പോൾ പറഞ്ഞ അത് തോന്നി തേക്കൂ ഒന്നുമില്ല വന്നോന്ന്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങിയൊക്കെ ചെയ്ത്, പിന്നെ രാവിലെ എണീച്ചപ്പോൾ ഒന്നും കൂടി പോയോക്കി. പിന്നും ഒച്ചിട്ടപ്പോൾ പിന്നും ആ ഹെൽപ്പറിനെ വിളിച്ച്, ഹെൽപ്പറിനെ വിളിച്ചപ്പോൾ ഹെൽപ്പറും കേട്ട്. ഹെൽപ്പർ പറഞ്ഞ് അത് വേറെ ഓടുന്നു ആണ് ശബ്ദം, അപ്പോൾ ഇത് കയ്യോല വേറെ എന്തെങ്കിലും അയക്കുമെന്ന്, വേറെ പുറത്തുനിന്ന് എവിടെയും ശബ്ദം അയക്കും പറഞ്ഞ്. അപ്പോൾ ശബ്ദം പറഞ്ഞപ്പോൾ ഓൾ പിന്നും വീട്ടിലേക്ക് പോയി. അങ്കൾ ഫുഡ് അയച്ച്, പിന്നെ രാത്രി പിന്നെ ഫുഡ് അയച്ച് കുറേ നേരം കളിച്ച്. ഓൾ വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വേറെ ഫ്രണ്ട് പേര് ക്രാവൻ പറഞ്ഞിട്ടേനു ആ പേര് ഫ്രണ്ടിന്. അപ്പോൾ കുറേ നേരം കളിച്ചപ്പോൾ പിന്നെ മകിരി പോയി. മകിരി പോയപ്പോൾ എന്തേനോ അവൾ എന്തേനോ ഫുഡ് അങ്കിളിനോട് ചോദിച്ച് ഫുഡുണ്ടോന്ന്. അങ്കിൾ പറഞ്ഞ് മറ്റേ ഹെൽപ്പറിന് ചോദിച്ചേക്കാം, ഹെൽപ്പർ പറഞ്ഞ് ആ ഫുഡുണ്ട് തിന്നോന്ന്. പിന്നെ ഫുഡ് തിന്ന് കഴിഞ്ഞിട്ട് അവൾ കുറച്ചേരം ഉറങ്ങാൻ വിചാരിച്ച്, പക്ഷെ കുറച്ചേരം ഉറങ്ങിയപ്പോൾ രാവിലെ ആയിപ്പോയി. രാവിലെ ആയപ്പോൾ പിന്നെ ആ കുട്ടിക്ക് തോന്നി പിന്നെ ഒന്നും കൂടി പോയോക്കാന്ന്. പിന്നെ പോയപ്പോൾ ഒരു പെട്ടെന്നൊരു കരിച്ചൽ, നല്ല കരിച്ചൽ ശബ്ദത്തിൽ. അപ്പോൾ കുറച്ചും കൂടി കുറേ അടുത്തേക്ക് പോയപ്പോൾ ഒരു ഡോറ് കണ്ട്, ഡോറ് കണ്ടപ്പോൾ ആ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു വലിയ ബെഡ്ഡു, ഒരു അറിയാത്തൊരു സ്ട്രേഞ്ച് മാനും ഉണ്ടായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഒരു വീൽ ചെയറും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ ചെയ്തു കുറേ നേരം. അപ്പോൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ട്സായി. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോവാ ചോദിച്ച്, പുറത്തേക്ക് പോവാൻ പറഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ കഴിയില്ല പറഞ്ഞ്. അപ്പോൾ വീൽ ചെയറുണ്ട്, വീൽ ചെയറിൽ പോവാന്ന് പറഞ്ഞ്. വീൽ ചെയർ പോയപ്പോൾ കുറേ വീൽ ചെയറിൽ പോയി. എന്നിട്ട് പുറത്തേക്ക് പുറത്തില്ല ഗാർഡനിൽ പോയപ്പോൾ നടത്തിപ്പിക്കാൻ നോക്കി, പക്ഷെ കഴിഞ്ഞ കാല് നീങ്ങും ചെയ്യുക. അപ്പോൾ കാല് നീങ്ങാത്തതുകൊണ്ട് കുറേ പ്രാവശ്യം നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. അതിന് പിറ്റേ ദിവസം എന്തിനോ കുറേ നോക്കി, പിന്നെ നോക്കി കുറേ നടത്തിപ്പിക്കാൻ, പക്ഷെ കഴിയുന്നില്ല, അതിന് കഴിയുന്നില്ല. അപ്പോൾ അന്ന് ദിവസം പിന്നെ വാതിൽ തുറക്കുമ്പോൾ ഒരു പിന്നെ ഒരു സ്ട്രേഞ്ച് മാൻ ട്രീൻ്റെ അടുത്ത്, ഒരു അതിന് ഒരു വളർത്തുന്ന റാബിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അതിന് നടക്കാൻ ഒന്നുമില്ലേനോ, ഒരു പ്രശ്നമില്ലേനോ. അപ്പോൾ അത് പുറത്തേക്ക് വന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ആണ് ഹെൽപ്പറിൻ്റെ മോനാണെന്ന്. അപ്പോൾ ഹെൽപ്പറിനെ ചോദിച്ചപ്പോൾ ഹെൽപ്പർക്ക് അറിയില്ല എന്ന്. അപ്പോൾ ഹെൽപ്പർ പിന്നെ പോയി ഉള്ളിലേക്ക് പോയി. അപ്പോൾ ആ ഇത് പറഞ്ഞ് ഹെൽപ്പറിൻ്റെ മോനെ പറഞ്ഞപ്പോൾ ആ ഹെൽപ്പർ പറഞ്ഞ അല്ല എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഞാൻ ഹെൽപ്പറിൻ്റെ മോനാണ്, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ കുറേ പിന്നെ അതിൻ്റെ റാബിറ്റ് ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിണ്ടിനു, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ആ കുട്ടി നമ്മൾ കുറേ പ്രാവശ്യം ആ വീൽ ചെയറിൽ വലിയ കുട്ടിയും ആ പെൺകുട്ടിയും കുറേ സംസാരിച്ചൊക്കെ ചെയ്ത് പിന്നെ ഒരു മൂന്നാളും ഒരു ഫ്രണ്ട്സായി. ആ ഫ്രണ്ട്സായപ്പോൾ കുറേ പ്രാവശ്യം പിന്നെ ഈ വീൽ ചെയറിലെ കുറേ പ്രാവശ്യം ഹെൽപ്പ് ചെയ്ത്, ഈ രണ്ടാളും വാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത്. പിന്നെ കുറേ മന്ത്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് നടക്കാൻ പഠിച്ച്. അപ്പോൾ ഇവർ ഒരു തീരുമാനം അടിച്ച് എന്തേനോ ഈ ട്രീസൊക്കെ നമുക്ക് അങ്ങനെ വെക്കാം, നല്ലപോലെ വെക്കാന്ന്. ഈ ട്രീസ് നല്ലപോലെ വെച്ച് നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി ഇങ്ങനെ ആയി. അപ്പോൾ ആയപ്പോൾ എന്തേനു ആ കുറേ ആയി, കുറേ ക്ഷമിച്ചപ്പോൾ കുറേയൊക്കെ ഫെയിൽഡ് ആയിനു ചില ട്രീസ്. അപ്പോൾ ഒരു 1 ഇയർ ഒക്കെ എടുത്ത് ഇതാവാൻ എല്ലാം കൂടി. വലിയ സീക്രട്ട് ഗാർഡൻ ആയിക്കൊണ്ട് ഇത് കുറേ 1 വർഷമൊക്കെ എടുത്ത്. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം, പിന്നെ ഫുള്ള് 1 ദിവസം 1 വർഷം കഴിഞ്ഞിട്ട് 1 ദിവസം ഇങ്ങനെ സീക്രട്ട് ഗാർഡൻ്റെ ഇത് ഇങ്ങനെ തുറക്കേനു. അപ്പോൾ ഫുള്ള് ഫ്ലവേഴ്സ്, ലീവ്സ്, നല്ല ബ്യൂട്ടിഫുൾ ട്രീസൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ ട്രീസും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ആയിരുന്നു. അപ്പോൾ ഈ ഈ വീച്ചാറിലില്ല ഒരു സ്കിന്നി മാനേനു, അതിന് ഫുഡൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒരു സ്കിന്നി മാനേനു. അപ്പോൾ അതിന് പെട്ടെന്ന് എല്ലാ ആരോഗ്യം വന്നിട്ട് പെട്ടെന്ന് സ്കിന്നിയൊക്കെ മാറിയിട്ട് കറക്റ്റ് ഫിറ്റൊക്കെ ആയി. അപ്പോൾ അതെങ്ങനെ ആയി ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി വരാ, ഈ സീക്രട്ട് ഗാർഡൻ്റെ ഈ ഫ്ലവേഴ്സും ഈ ലീവ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ നേച്ചറിൻ്റെ ഗുണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ആരോഗ്യമില്ലാത്തവനെ ഇങ്ങനെ നല്ല അസുഖമില്ലവനെ ഇങ്ങനെ അസുഖമില്ലാതാക്കിയത്. അപ്പോൾ എന്നിട്ട് കുറേ വാക്കൊക്കെ ചെയ്ത് കുറേ നേരം പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അങ്കിള് വന്നപ്പോൾ ചോദിച്ച് ഈ രണ്ടാളും ആരാന്ന്. അപ്പോൾ അങ്കിള് ആ ചെറിയ പെൺകുട്ടി പറഞ്ഞ് അത് എൻ്റെ 2 ഫ്രണ്ട്സാണ് ഈ സീക്രട്ട് ഗാർഡനിൽ കണ്ടതെന്ന്. അപ്പോൾ അങ്കിള് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കുക, നമ്മൾ ഫുഡ് തരാക്കെ തരാ പറഞ്ഞ്, ഫുഡ് തരാ പറഞ്ഞ്. പിന്നെ ആ അങ്കിളിൻ്റെ പേര് ഡിക്കണ്ണേനു, അങ്കിളിൻ്റെ പേര് ഡിക്കണ്ണാണ്. പിന്നെ നമുക്ക് പുറത്ത് പോവാ ചോദിച്ച്, വീട്ടിൻ്റെ പുറത്ത് ചിറ്റാൻ പോവാ ചോദിച്ച്. അപ്പോൾ ഇത് പറഞ്ഞ് വീൽച്ചാറിലില്ലോന്നില്ലേ, നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞ് വേണ്ട, എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നാൽ മതി. അപ്പോൾ എന്താ ചോദിച്ച്, എന്താ ചോദിച്ചപ്പോൾ എനിക്ക് പുറത്ത് പോകണ ഇഷ്ടമില്ല, പണ്ട് ഞാൻ വീൽച്ചാറിലായിക്കൊണ്ട് പണ്ട് എല്ലാവരും എന്നെ കളിയാക്കിന്, അതുകൊണ്ട് ഞാൻ ഈ സീക്രട്ട് ഗാർഡനിൽ നിന്നേന്ന്. അപ്പോൾ ആ കുറേ പറഞ്ഞ്, അപ്പോൾ കുറേ പുറത്ത് പോവാ നമുക്ക് പറഞ്ഞ് കുറേ പറഞ്ഞ് പറഞ്ഞാണ് കാറിൽ കയറ്റിപ്പിച്ചത്. എന്നിട്ട് കാറിൽ കയറ്റിപ്പിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഒരു തിന്നാൻ പോവാന്ന്. തിന്നാൻ പോയപ്പോൾ ഒരു ഫുഡ് തിന്ന്, ഫുഡ് തിന്നായിട്ട് വീട്ടിൽ പോയപ്പോൾ അത് ഉറങ്ങിപ്പോയി. ഉറക്കി പോയപ്പോൾ കുറേ പ്രാവശ്യം വിളിച്ചിട്ട് എണീച്ചില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അത് അറിഞ്ഞത് അത് ഇതായിന്ന്, മരിച്ചെന്ന്. പിന്നെ അത് ഉണ്ടായില്ല
1: കുട്ടി,
4: ആ വീൽച്ചാറിൽ
1: കുട്ടി മരിച്ചു.
4: ആ
1: ഇതാണ് കഥ അല്ലേ, സീക്രട്ട് ഗാർഡൻ. ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോ മുമ്പ് ഇതിനു വേണ്ടി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റോറി അല്ലേ, ഉമ്മേറിന് എന്താ തോന്നിയിരുന്നത്?
4: എനിക്ക് ഇത് പഠിപ്പിച്ചെന്നത് ഹസ്നത്ത് മാമാണ്. ഹസ്നത്ത് മാം പറഞ്ഞ ഞാൻ പീസ് റേഡിയോക്ക് ഇങ്ങനെ ഞാനിതാ വായിക്കണേ പറഞ്ഞിരുന്നു. അപ്പൊ ഹസ്നത്ത് മാം നല്ലോണം എനിക്കിത് നല്ലോണം ഇതാക്കി തന്നിരുന്നു. പോണ മുന്നേ ഹസ്നത്ത് മാം ഇപ്പോൾ വേറെ ഇടുവാണ്. അപ്പോൾ ഹസ്നത്ത് മാം നല്ലോണം എനിക്ക് പഠിപ്പിച്ചെന്ന് ഇങ്ങനെയൊക്കെ ആക്കി തന്നിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ചത്. ആ ഇപ്പോൾ എന്തോ തമിഴ്നാട്ടിൽ എന്തോ എക്സാം എഴുതാൻ പോയതാണ് തോന്നുന്നത്.
1: Yes, very good. അപ്പോ ഏതായിരുന്നാലും മോൻ ഇതിനു വേണ്ടി പഠിച്ചു, എഫേർട്ട് എടുത്തു, കുറച്ചൊരു വായിച്ച്. നമ്മള് ഉമേറിന്റെ ഒരു പ്രത്യേകത ചോദിച്ചാൽ ഉമേർ അത് റീഡ് ചെയ്തിട്ട് അവതരിപ്പിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഉമേറിനോട് പറഞ്ഞത് നീ അത് റീഡ് ചെയ്യണ്ട, നീ അത് റീഡ് ചെയ്തത് നോക്കിയിട്ട് അതിന്റെ ആശയം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അത് ആശയം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു തന്ന ആ സ്റ്റോറി, ഒരു സ്റ്റോറി ടെല്ലിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലിലേക്കുള്ള ആദ്യ തുടക്കമായിരിക്കും ഉമേറിൻ്റെ ഇത് അല്ലേ ഉമേറെ. അങ്ങനത്തെ കഥകൾ ഉമേറിന് കഥകൾ ഇഷ്ടമാണോ?
4: ആ ഞാന് മറ്റേ ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് ഞാനിങ്ങനെ നോക്കൂ. പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ഇതില്ലേ ഒരു സ്റ്റോറി സ്റ്റോറി ബുക്കിൽ ഇങ്ങനെ കുറെ പിക്ചേഴ്സ് നോക്കൂ. അപ്പോൾ ആ പിക്ചേഴ്സ് മനസ്സിലായില്ലെങ്കിൽ ഞാന് ആ ബുക്കിൽ ആ മനസ്സിലായില്ലേ അതിൻ്റെ റീഡിങ് ചെയ്യൂ. ഇങ്ങനെ റീഡ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ
1: കിട്ടിയതാണ്. അപ്പോ ഇത് ഇങ്ങനെ ഇനി ഇനിയും ഇതുപോലെ സ്റ്റോറികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ചു കഴിഞ്ഞ സ്റ്റോറി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം ഉണ്ടല്ലോ.
4: പറഞ്ഞുകൊടുക്കാൻ ഇതുവരെ ഞാൻ പറഞ്ഞുകൊടുത്തില്ല.
1: ഇനി മുതൽ ഇത് ഒരു പക്ഷെ ഇത് ആദ്യത്തെ ഒരു സ്കില്ലായിരിക്കാം, സ്റ്റാർട്ടിംഗ് ആയിരിക്കാം. അപ്പൊ റേഡിയോയിൽ നല്ല സഹാബികളുടെ ചരിത്രം അതുപോലെ നല്ല സ്റ്റോറീസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് അത് ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈവനിങ് ലൈവിൽ വന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയായിരിക്കും ആ കഥ എങ്ങനെ വീണ്ടും വീണ്ടും ഓർക്കുക, എന്നിട്ട് നമുക്കിവിടെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇവിടെ ഒരാൾ ഒരു മെസ്സേജ് കണ്ടത് ഷുഹൈബായ വളപട്ടണം അയച്ചത് എന്താണ്, മഷാല്ല നല്ല കഥ, മോൻ ആദ്യമായത് കൊണ്ടാണ് ഒരു ടെൻഷൻ പോലെ തോന്നി, ഇൻഷാല്ല ഇടയ്ക്കിടെ പേസ് റേഡിയോയിൽ വന്ന് പരിപാടികൾ അവതരിപ്പിച്ചാലൊക്കെ ശരിയാവും. അടിപൊളിയായിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ എഴുതിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉമേർ മോൻ ഇത്രയും കാണാതെ പഠിച്ചതാണോ, ബാറക്കല്ല മഷാല്ല ഉഷാറായിട്ടുണ്ട്, മൂൽ സൂച്ചർ മംഗലാണ് ചോദിച്ചത്, ഇത് കാണാതെ പഠിച്ചതല്ല, അതിൻ്റെ അപ്പുറത്ത് മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞു അല്ലേ. യെസ്. ഇതൊരു കുസൃതി ചോദ്യമുണ്ട്, എന്താണ്?
3: ലോകത്ത് എവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ്.
1: അതെന്തായിരിക്കും?
3: ലോകത്ത് എവിടെയും എന്റെ പേര് ഒന്നാണ്, എവിടെ പോയാലും പേരൊന്നു തന്നെ.
1: ഓക്കേ, അപ്പോ
3: നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, അതിന് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലേ. അലി റളിയല്ലാഹുവിന്റെ പ്രഭാഷണങ്ങളും മൊഴികളും രേഖപ്പെടുത്തിയ കൃതി ഏതാണെന്ന് ചോദിച്ചു, ഉത്തരം കണ്ടില്ല.
1: ഓക്കെ, അത് വരട്ടെ. പിന്നെ ഇടയ്ക്ക് ഇവിടെ നഫീസ പി എ താമരശ്ശേരി ഇന്നലെ പേരെ കുട്ടികൾ കഥ പാട്ടൊക്കെ അയച്ചിരുന്നു, ഒന്നും പ്രക്ഷേപണം ചെയ്ത് കണ്ടില്ല. ഇന്നലെ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കാവുന്നതാണ്. ടെക്നിക്കൽ വിങ്ങിനോട് സ്വാദിനോട് നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്യാം, ഇന്നലെ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കഥ പാട്ടൊക്കെ നമുക്ക് ഇന്ന് സംപ്രേഷണം ചെയ്യാവുന്നതാണ്. ഇൻഷാല്ല ഓക്കെ ആണെങ്കിൽ അവൻ അറിയിക്കുമായിരിക്കും. മോൻ്റെ കഥ സൂപ്പർ ആയിരുന്നു എന്നാണ് സഫിയ എടപ്പാൾ പറഞ്ഞത്. ആത്തിഫ് രണ്ടത്താണ് ഈ കഥ കേൾക്കാൻ കൂടെ വന്നിട്ടുണ്ട്. ആത്തിഫ് കഥ കഴിഞ്ഞു പോയി. ആത്തിഫിൻ്റെ കഥയല്ല, ഒമേർ പറഞ്ഞ കഥ തൽക്കാലം അവസാനിച്ചു. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ എഴിയൂരുണ്ട്, അതുപോലെ പിന്നെ ഷമീം സാറേ, ഇനി നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം നാണയം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ആരാണ് ഉത്തരം പറഞ്ഞതെന്നുള്ളത് പറഞ്ഞില്ലേ. കോയിനാണ്, എന്താ കോയിൻ്റെ ചോദ്യം എന്താ ഓർമ്മണ്ടോ, അമ്മുദിന് ഓർമ്മണ്ടോ കോയിനെ കുറിച്ച് പറഞ്ഞ ചോദ്യം എന്താണ്? ചിത്രമുണ്ട് ചുമരല്ലോ,
4: വട്ടത്തിലാണ്
1: കിണറല്ല. പിന്നെ എന്തായിരിക്കും ഉത്തരം? കോയിൻ. കോയിൻ ആദ്യ ആരോ ഉത്തരം പറഞ്ഞു, സൽമാ ഫറൂഖ് ആണോ? യാ ഗുഡ്. അലി റളിയല്ലാഹുവിന്റെ പ്രഭാഷണങ്ങളും മൊഴികൾ രേഖപ്പെടുത്തിയ കൃതി ഏതാന്ന് ഒരാൾ ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം വന്നിട്ടുണ്ടോ?
3: വന്നിട്ടില്ല.
1: ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഷൈബാൻ വളപട്ടണം ചോദിച്ചത് പാമ്പിനെ പോലെ തൊലി മാറ്റുന്ന ജീവി ഏതാണ്? ലിസാർഡ് ആണോ?
4: പാമ്പിനെ പോലെ
1: തൊലി മാറ്റുന്നത്,
4: കളറ് മാറ്റണം,
1: പാമ്പിനെ പോലെ തൊലി അതിന്റെ തൊലി അല്ലെ, സ്കിൻ ഇങ്ങനെ ഒഴിവാക്കുന്നത്, സ്കിൻ ഒഴിവാക്കും പാമ്പിനെ പോലെ. പാമ്പ് അതിന്റെ സ്കിന്ന് അതിന്റെ തൊലി ഒഴിവാക്കിയിട്ട് പോവല്ലോ. പാമ്പിന്റെ ശരീരത്തിൽ പുറത്തുണ്ടാവുന്ന ഒരു സ്കിന്നിട അത് പാമ്പ് ഊരിയിട്ട് പോവല്ലേ എന്നതുപോലെ തൊലി മാറ്റുന്ന ഒരു ജീവി ഏതാണത്? നമുക്കറിയാൻ പറ്റും, ചിലപ്പോ സ്ഥലത്തൊക്കെ ഇങ്ങനെ അങ്ങനെ തൂങ്ങി കിടക്കണൊക്കെ
4: ഉണ്ടാവും,
1: പല്ലി തൊലി മാറ്റി പോലല്ലോ. നല്ലൊരു ചോദ്യമാണത്, നമ്മള് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ അതെന്താണെന്നോ, അത് നിങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഉത്തരം ഞാൻ പറയാം, ചിലന്തി.
4: ചിലന്തി
1: പറഞ്ഞ എന്താ? സ്പൈഡർ. സ്പൈഡറിന്റെ തൊലി ഉണ്ടില്ലേ, സ്പൈഡർ ഇങ്ങനെ തൂങ്ങി സ്പൈഡർ പിന്നെ എന്റെ അതിന്റെ തൊലി ഒഴിവാക്കിയിട്ട് കിടക്കണ്ടാവും, മാറാലായിട്ട് തൂങ്ങി കിടക്കണ്ടാവും. ആ വെബ് അല്ല, വെബിന്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അത് ഒഴിവാക്കി പോയത്. ശരി, അതുപോലെ ഒരു കുസൃതി ചോദ്യം ഉണ്ട്, ലോകത്ത് എവിടെ, ആ അത് നമ്മൾ അത് പറഞ്ഞോ, എവിടെയാണെങ്കിലും എന്റെ പേര് ഒന്ന് തന്നെയാണെന്ന ഉത്തരം പറഞ്ഞിട്ടുണ്ടോ?
3: താമരശ്ശേരി ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്,
1: എന്തൊക്കെയോ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓന്ത്, കൂറ, ബട്ടർഫ്ലൈ ഇതൊക്കെ വന്ന്, ഇത് എന്തിനെ കുറിച്ചുള്ളതാണ് വന്നത്? നേരത്തെ ഒഴിവാക്കുന്നത് ഒന്ന് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താ ഒന്ന്?
4: ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ?
1: ഫോണ് എന്ന് പറഞ്ഞിട്ട് ഹലോ എന്ന് പറയൽ ലോകത്ത് എവിടെയാലും ഒന്ന് തന്നെയാണ്.
4: അല്ല, വേറെ ആശയം ഉണ്ടാവില്ലേ?
1: ഹലോ ഹലോ എന്ന് എല്ലായിടത്തും ഒരേപോലെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഉത്തരം കുറച്ചുകൂടി എന്താണ്? നമ്പർ പ്ലേറ്റ്. അത് അതായിരുന്നു ചോദ്യം ചോദിച്ചേ.
3: സഫിയ അടപ്പാൾ.
1: ആ, അവരതിനൊന്ന് വിശദീകരിക്കട്ടെ, അതിന്റെ ഷെറഹ് കൊടുക്കട്ടെ.
3: ഷെറഹാണ്
1: സമീജ പാറാൽ നഹ്ജുൽ ബലാഗ. ആ, നഹ്ജുൽ ബലാഗ. ഇവര് സമീജ പാറാൽ അറബിക്കൊള്ളയിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റിയത്. ശരി, നമുക്കിനി ഹമൂദ് ഹമൂദിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മുന്നൊരു കാര്യം ചെയ്താലോ. ഇന്നലെ നഫീസ പി എ താമരശ്ശേരിയുടെ പേരക്കുട്ടികളയച്ച ഒരു സ്റ്റോറി പാട്ട് കണ്ടിരുന്നു. എന്നാൽ അത് നമുക്ക്
3: കേൾക്കാം.
5: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഐസ മറിയം. ഞാൻ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ്. ഞാൻ ഐഡിൽ ഇംഗ്ലീഷ് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. വെള്ള ലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറ് പൂശി തന്നിടണം.

0: വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറ് പൂശി തന്നിടണം.
1: അപ്പോ മനോഹരമായിട്ട് ഐസ മറിയം ഐറ മറിയം എന്ന് പറഞ്ഞ യെസ് ഐറയാണ് നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ടായി. ഇനി അതിൽ സ്റ്റോറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വേറെ സ്റ്റോറി കൂടി ഉണ്ടാവും, നമുക്ക് പിന്നീട് കേൾക്കാവുന്നതാണ്. അപ്പോൾ നഫീസ പി എ താമരശ്ശേരിയുടെ പേരക്കുട്ടികളാണ്. എന്നാ നമുക്ക് നമ്മുടെ കുട്ടികളായ
2: ഹമ്മൂദിലേക്ക് പോകാം.
1: ഹമ്മൂദിലേക്ക് പോവാം. ഹമ്മൂദ് എന്താണ് ഇന്ന് ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് വിചാരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്?
3: ക്ഷമ കൈക്കലാക്കുക.
1: ക്ഷമ കൈക്കലാക്കുക,
3: ക്ഷമ, അതാണ് നമ്മുടെ ടോപ്പിക്, എന്റെ ടോപ്പിക്. അപ്പോ ക്ഷമ, ക്ഷമ എന്ന് പറഞ്ഞാൽ ദാവ നമ്മള് നമ്മള് ഇതാ ക്ഷമിക്ക വേറൊരാള് ചെയ്ത സാധനം. ഇപ്പൊ ഒരു കഥ, ഞാൻ ഒരു കഥ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഉണ്ടായിരുന്നു, സാലിം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ആ കുട്ടി ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തു പോകലുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയാണല്ലോ ഈമാനി കുട്ടിയാണ്, നല്ലോണം ഖുറാൻ പഠിക്കും, ഇസ്ലാമിക അത് അങ്ങനെയൊക്കെ നല്ല ഇസ്ലാമുകാര ആയുള്ള കുട്ടിയാണത്. അപ്പം ആ കുട്ടി ഫ്രണ്ട്സ് കൂട്ടുകാരൻ്റെ കൂടെ പുറത്ത് പോയപ്പം കുറേ ആ കുട്ടീനെ കളിയാക്കണ വാക്കുകളും കളിയാക്കണം, പിന്നെ ആ കുട്ടീനെ ചീത്ത വിളിക്കണതൊക്കെ കേട്ടപ്പോൾ, എന്നിട്ട് ആ കുട്ടി എല്ലാം ക്ഷമിച്ചു നിന്ന്. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ ചെന്ന് അപ്പം ആ ഉമ്മാനോടി ആ കുട്ടി പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഇങ്ങനെ കളിക്കാൻ പോയപ്പോഴും പുറത്തേക്ക് പോയപ്പോഴൊക്കെ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, പിന്നെ കളിയാക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം ഉമ്മ പറഞ്ഞപ്പോൾ നീ എന്ത് ചെയ്തു എന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞ് ഞാൻ ക്ഷമിച്ച്, അപ്പോൾ ഉപ്പ കയറി വന്ന്. ആ ഉപ്പാനോട് ഇത് പറഞ്ഞ്, അപ്പോൾ ഉപ്പ പറഞ്ഞ് നീ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് ഞാൻ ക്ഷമിച്ചതാണ് അവർ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല തിരിച്ചത്. അപ്പം ഈ ഉപ്പ പറഞ്ഞ് ക്ഷമിച്ചാൽ സ്വർഗം ലഭിക്കാം അങ്ങനെ എന്താ പറഞ്ഞ്.
2: ക്ഷമ എന്ന് പറഞ്ഞാൽ
1: അപ്പൊ ക്ഷമ കൈക്കലാക്കാന്ന് പറഞ്ഞു. അപ്പൊ ക്ഷമ എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുക എന്ന് വെച്ചാല്, തിരിച്ച് നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യ, അതിനെ കൺട്രോൾ ചെയ്യ അല്ലേ, ക്ഷമയോടുകൂടി വരികയുള്ള. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം. അതെങ്ങനെ? ആ ടൈം നമ്മൾ അത്രയും ക്ഷമയോടുകൂടി നിൽക്കണം. നോമ്പ് നോൽക്കണമെങ്കിൽ ക്ഷമ വേണം അല്ലേ. തെറ്റ് ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. തെറ്റ് ചെയ്യാനപ്പോ ഒരുത്ത ദേഷ്യം വന്നിട്ട് അടിക്കാൻ അങ്ങനെ തോന്നുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
3: ക്ഷമിക്കണം.
1: ക്ഷമിച്ചവിടെ പിടിച്ചു നിൽക്കും. ഇല്ല അല്ലോ മീറെ, പക്ഷെ നമുക്ക് കഴിവുണ്ട് അടിക്കാൻ, അപ്പോഴാണ് നമ്മൾ ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നത്, ഫൊർഗീവ് ചെയ്യുന്നത്. നമുക്ക് കഴിവൊന്നുമില്ല ആടെ അടിക്കാനൊന്നും അറിയില്ല, അപ്പൊ ഞാൻ ക്ഷമിക്കുക. അതല്ല, നമുക്ക് കഴിവുണ്ടായിരിക്കെ അടിക്കാനും തിരിച്ചടിക്കാനും എന്തും പറയാനും കഴിവുണ്ടായിരിക്കെ നമ്മൾ പിടിച്ചു വെക്കുകയാണ് അല്ലേ, അതാണ് ക്ഷമ. അപ്പൊ ക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത് അല്ലേ. ശരി,
2: രോഗം വന്നാലും ക്ഷമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പലപ്പോഴും രോഗം വരുമ്പേ ഇപ്പോ 5 ദിവസം 6 ദിവസം ഒക്കെ കിടക്കേണ്ടി വരും. ഇതെന്ത് പനിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് രോഗത്തെ കുറ്റം പറയും, അല്ലെ ക്ഷമിച്ചെന്നാല് സ്വർഗം നേടാം.
1: മാഷാല്ലാ, നേരത്തെ പാട്ട് നന്നായിരുന്നു. പാട്ട് മോൾ പാടിയ പാട്ട് ഐറ അറിയാം, ഐറ അറിയാം, ആലപിച്ച പാട്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ഉണ്ട്, വെള്ളം കുടിച്ചാൽ ചത്തു പോകുന്ന ജീവി ഏതാണ്? വെള്ളം കുടിച്ചാൽ ചത്തു പോകുന്ന ജീവി ഏതാണ് എന്നതാണ് ചോദ്യം. ഉമ്മേറെ ഉമ്മേറ് അമുത് തല ചൊറിഞ്ഞ ആലേക്കുണ്ട്, കിട്ടിയിട്ടില്ലല്ലോ അമുതെ. അപ്പൊ വെള്ളം കുടിച്ചാൽ ജീവൻ നഷ്ടപ്പെടുന്ന ജീവി ഏതാണ്?
4: ഉറുമ്പാണോ? ഉറുമ്പിന് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, വെള്ളം കയ്യിലല്ലോ.
1: പക്ഷെ ഉറുമ്പ് വെള്ളം കുടിക്കില്ലല്ലോ. പിന്നെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോരുകയാണ്. ഇതവിടെ ക്ഷമയെ പറ്റി മോൻ നന്നായി അവതരിപ്പിച്ചു. മാഷാ അല്ലാ, ബാറക്കല്ലാ ഫീക്കും. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, പാഠക്കുറിപ്പ് കേൾക്കാം അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇന്നലത്തെ ഒരു സ്റ്റോറി, ആ സ്റ്റോറി ഒന്ന് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഒമർ ഐബക്. എൻ്റെ വീട് സുൽത്താൻ ബത്തേരി. ഞാൻ ഹെവൻ സ്കൈ ത്രീയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടെ ഇന്ന് ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. തയ്യൽക്കാരനും ആനയും. ഒരിടത്ത് തയ്യൽക്കാരനും ആനയും ഉണ്ടായിരുന്നു. ആന എന്നും ഒരു കുളത്തിൽ കുളിക്കാൻ പോവലുണ്ടായിരുന്നു. കുളിക്കാൻ പോകുമ്പോൾ ആനക്ക് എന്നും തയ്യൽക്കാരൻ ഒരു പഴം കൊടുക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം തയ്യൽക്കാരനൊരു കുസൃതി തോന്നി. ഒരു ദിവസം ആന പഴത്തിന് വന്നപ്പോൾ തയ്യൽക്കാരൻ ഒരു സൂചിയും കൊണ്ട് ഒറ്റൊരു കുത്ത്. എൻ്റെ തുമ്പിക്കൈ നല്ല നന്നതായി വണിച്ചു. ആന മുണ്ടാതെ കുളത്തിലേക്ക് കുളിക്കാൻ പോയി. ആന കുളത്തിൽ കുളിച്ചു വരുമ്പോൾ തുമ്പിക്കൈയിൽ വെള്ളമാക്കി ഒരു തയ്യൽക്കാരൻ്റെ നേരെ ഒറ്റൊരു ചീറ്റ്. തയ്യൽക്കാരനും തയ്യൽക്കാരൻ്റെ തുണികളും എല്ലാം നനഞ്ഞു പോയി. പിന്നീടൊരിക്കലും ആനയോട് തയ്യൽക്കാരൻ മുണ്ടിക്കില്ല.
2: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്. ഒരു നല്ലൊരു കഥയാണ് നമ്മൾ കേട്ടില്ലേ.
1: കേട്ട് പരിചയമുള്ള കഥ ആണെങ്കിലും മോള് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു. ആമറല്ല, ഉമറാണ് ഈ ഒരു മനോഹരമായ കഥ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. മാഷാല്ലാ. അബൂബക്കർ സുലൈമാൻ നമ്മുടെ കൂടെയുണ്ട്. ആത്തിഫ് രണ്ടത്താണി നേരത്തെ വെള്ളം കുടിച്ചാൽ ചത്തുപോകുന്ന ജീവി ഏതാന്നുള്ളതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
2: ഉപ്പ് എന്ന് പറഞ്ഞു,
1: ഉപ്പ് പറഞ്ഞുണ്ട്. തീ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അതിന്റെ ശരിയായ ഉത്തരം ചോദ്യം
2: ചോദിച്ചാൽ ജീവിയാണ്.
1: അപ്പൊ വെള്ളം കുടിച്ചാൽ ചത്തുപോകുന്ന ജീവി ഏതാന്നുള്ളത്, അത് അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു ഒരു വിവരം ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണെന്നോ, എന്താണ് ഷമീം സാറേ?
2: കംഗാരു,
1: കംഗാരു എലി,
2: എലി എന്ന് പറഞ്ഞത്.
1: കംഗാരു എലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലി ഉണ്ട്, അത് വെള്ളം കുടിച്ചാൽ ചത്തുപോകും. കംഗാരു എലി, യെസ്. അപ്പോ കംഗാരു എലി ഒരു ദീർഘമായിട്ടുള്ള പിൻകാലുകൾ ഉണ്ടെന്നാ, നീളം കൂടിയൊരു വാലുണ്ടാവും. കംഗാരുവിനെ പോലെ ചാടി ചാടി സഞ്ചരിക്കുന്നതാണ് ഇതിന് കംഗാരു എലി എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എലി അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, സിറിയ, ബംഗ്ലാദേശ് ഇങ്ങനെ കാണുന്ന, മിക്കവാറും ഇങ്ങനെയുള്ള കാണുന്ന ഒരു ഒരു കരണ്ട് തീനിയാണ് ഈ കംഗാരു എലി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് വെള്ളം കുടിച്ചാൽ
2: ചത്തുപോകും
1: എന്നാണ് പറഞ്ഞത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നുകൂടി നോക്കി. കുറച്ച് വെള്ളം മാത്രമാണ് ഇത് കുടിക്കലെന്നാണ് പറഞ്ഞു കേൾക്കണല്ലേ. വളരെ കുറച്ച് മാത്രം അല്ലേ. പക്ഷെ വെള്ളം കുടിച്ചാൽ, അപ്പൊ വെള്ളം കുടിച്ചാൽ ചത്തുപോകുന്നുള്ളത്
2: അമിതമായി
1: വളരെ കുറച്ചാണ് അതിന് ആവശ്യമുള്ളത് ജീവിക്കാൻ. അത്രയും കുറഞ്ഞ വെള്ളം മാത്രം അത് കുടിച്ചാൽ മതി. അത് ഈ വേരുകളിലും പിന്നെ മരുഭൂമിയിലെ സസ്യങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ടാണ് അത് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരി, ഇനി
2: സലാം സാർ. സഫിയ കെ തിരുവിടങ്ങാട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതാണ്, താനെ ഓടാത്തതും പൂച്ച പിടിക്കാത്തതുമായ എലി ഏതാണ്? താനെ ഓടാത്തതും പൂച്ച പിടിക്കാത്തതുമായ എലി. സിമ്പിളാവും. എന്തായാലും നമുക്ക് പാഠക്കുറിപ്പ് കേട്ടിട്ട് വരാം. ഓക്കെ.
6: الحمد لله، الحمد لله رب العالمين، ولا عاقبة للمتقين، ولا عدوان إلا على الظالمين، ونصلي ونسلم على خاتم الأنبياء والمرسلين. يا رسنه نرنيا കൂട്ടുകാരെ, നമ്മുടെ പാഠക്കുറിപ്പിന്റെ സെഷനിൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അഞ്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശരിക്ക് 10 കാര്യങ്ങളുണ്ട്, പക്ഷേ അഞ്ച് കാര്യങ്ങളും ഈ അതിൽ അഞ്ച് കാര്യങ്ങൾ മറ്റ് അഞ്ച് കാര്യങ്ങളോട് ഇങ്ങനെ അതിനെ തട്ടിച്ച് പറയുമ്പോഴാണ് ഇത് അഞ്ച് കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റണത്. അതിൽ അഞ്ച് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതാണ്, അല്ലെങ്കിൽ ഓർക്കാനോ പറയാനോ ഇഷ്ടപ്പെടാത്തതാണ്. ഏതായാലും നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് ഇങ്ങനെ ഉപദേശിച്ച് പറയുന്നത് കണ്ടു. എന്താ നബി ആ വ്യക്തിയോട് ഉപദേശിച്ച് പറയുന്നത്? പറയണം, നബി പറയണേ ഇഗ്തനിം ഹംസൻ കബല ഹംസിൻ, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് നീ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്ര ടോട്ടൽ പത്ത് കാര്യമല്ലേ. ഒന്ന്, ശബാബക്ക, യുവത്വത്തെ നീ ശ്രദ്ധിക്കണം. കബല ഹറമിക്ക, മുതലാക്കണം. എൻ്റെ യുവാവായി നിൽക്കണ ആ സമയം. അപ്പോൾ നമുക്കൊരു പ്രശ്നമല്ല, നല്ല ആരോഗ്യമുണ്ട്. പള്ളിയിലേക്ക് പോകാനും ഖുർആൻ പാരായണം ചെയ്യാനും നന്മകൾ ചെയ്യാനും ആളുകളെ സഹായിക്കാനൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഏതിനു മുമ്പ്? അതാണ് ഈ പത്ത് കാര്യങ്ങളിലെ ഓരോ കാര്യങ്ങളിൻ്റെ കൂടെ വരുന്ന ഓരോന്നോരോന്നുണ്ടല്ലോ, അത് ഞാൻ എണ്ണി പറയണം. ഇപ്പോൾ ഷബാബ്, യുവത്വത്തിൻ്റെ കൂടെ എന്താ പറഞ്ഞത്? കബില ഹറമിക്ക എന്ന് പറഞ്ഞു. നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പ്രായമായി കഴിഞ്ഞാൽ ആളുകളെ കണ്ടല്ലേ നമ്മൾ എത്ര ആളുകളുണ്ട്. പലതും നമ്മളൊന്നും ചെയ്യണത് പോലെ അവർക്ക് പലതും ചെയ്യാൻ പറ്റലുണ്ടാവില്ല, കഴിയൂല. അവരുടെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല, അവർ ക്ഷീണിച്ചു പോയി എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, വസിഹത്തക്ക കബല സക്കമിക്ക, ആരോഗ്യമുള്ള സമയത്തെ നമ്മളെന്താക്കുക? നമുക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ബാധിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റലുണ്ടാവില്ല, നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ കയ്യിലുണ്ടാവില്ല, ഒരു പക്ഷേ ചെയ്യാൻ തന്നെ കയ്യിലുണ്ടാവില്ല. രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ രോഗികളൊക്കെ നിസ്കരിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ടും, എത്ര പ്രയാസപ്പെടും. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കതിൻ്റെ കൃത്യമായ അവസ്ഥകളൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ, പക്ഷേ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യൂല. അതുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. ഏതിൻ്റെ മുമ്പ്? നമുക്ക് രോഗം വരുന്നതിന് മുമ്പ്. അപ്പോൾ നാല് കാര്യങ്ങളായി ടോട്ടലി. മറ്റൊന്ന്, വഗിനാക്ക കബല ഫഖരിക്ക, നിൻ്റെ ഐശ്വര്യത, വഗിനാക്ക്, നീ ഇപ്പോൾ ഐശ്വര്യവാനാണ്, ഇപ്പോൾ നല്ല പൈസയൊക്കെ ഉണ്ടാവും കയ്യിൽ, മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കൊടുക്കാനും വാങ്ങാനും ആളുകളെ സഹായിക്കാനൊക്കെ പൈസ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ കൂപ്പ് കുത്തും. അങ്ങനത്തെ ഒരു സമയം ഉണ്ടാവും, ഒന്നുമില്ലാത്ത പൈസ ഇല്ലാത്ത പാവപ്പെട്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോയിക്കൂടായില്ലല്ലോ, ദുനിയാവല്ലേ എന്തും സംഭവിക്കാലോ. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ പൈസ ഉള്ള ഐശ്വര്യതയുള്ള കയ്യിൽ സമ്പത്തുള്ള അവസ്ഥയെ നമ്മൾ ഉപയോഗിക്കണം, നബി നമ്മളെ പഠിപ്പിക്കണം. അപ്പം ടോട്ടൽ എത്ര കാര്യങ്ങളായി? ആറ് കാര്യങ്ങളായി. ഇനി നാല് കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണാണ് ഇത് പറയാൻ പോകുന്നത്. ഒന്ന്, ഫറാഖക കബല ശുഗലിക്കാന്ന്. ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വെറുതെ ഇരുന്ന് കണ്ട് നമ്മൾ സമയം അതങ്ങനെ കളയുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഒഴിവാക്കി നമ്മൾ സമയത്തെ ക്രമീകരിച്ച് നമുക്ക് ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അഥവാ നമ്മളൊരു തിരക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട നമ്മുടെ സൽക്കർമ്മങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല. അതാണ് നബി പഠിപ്പിച്ചത്, ഫറാഖക കബല ശുഗലിക്ക, നീ തിരക്കുള്ള ആളായി മാറുന്നതിന് മുമ്പ് ഇപ്പം കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടണമെങ്കിൽ ആ സമയത്തേക്ക് എന്താക്കുക? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ്. ലാസ്റ്റിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഹയാത്തക്ക കബല മൗതിക്ക, നീ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ ജീവിതം ഉണ്ടല്ലോ അതിനെ നീ ഉപയോഗപ്പെടുത്തുക. എല്ലാത്തിൻ്റെയും അവസാന പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഓ മാത്ത ദിരി നഫ്സുൻ ബി അയ്യി അർലിൻ തമൂത്ത്, എവിടെ വെച്ച് മരണപ്പെടും എന്നതിനെപ്പറ്റി ഒരാൾക്കും അറിവില്ല. അള്ളാഹു സുബ്ഹാൻ തആലയുടെ അടുക്കൽ മാത്രമുള്ളൊരു ഒരു അജലുൻ മുസമ്മ, ഒരു പേര്, ഒരു അറിയപ്പെട്ട ഒരു ടൈം, ഒരു സമയം ഉണ്ട്. അതുവരെ അള്ളാഹു സുബ്ഹാന നമ്മളെ കൊണ്ടുപോകും, അത് കഴിഞ്ഞ് നമ്മൾ മരണപ്പെടും. പക്ഷേ ആ സമയം വരെ നമ്മൾ ഈ സമയം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നന്മയിൽ വ്യാപൃതരാകുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാന തആല ഈ പറയപ്പെട്ട കാര്യങ്ങളെ, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ല ബുദ്ധിയുള്ള ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. മറക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: മാഷാ. അപ്പോൾ പാഠക്കുറിപ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഷമീം സാറേ, കുറേ അവതരണങ്ങൾ ഇവിടെ വന്നിരുന്നു, അല്ല പിന്നെ അഭിപ്രായങ്ങൾ കുറേ വന്നിട്ടുണ്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള. ഇതാണ് നേരത്തെ മോൻ്റെ കഥാവതരണം അടിപൊളിയായിരുന്നു. മോൻ്റെ അവതരണം കേട്ടപ്പോൾ ചിരി വന്നു, കാരണം അവൻ നല്ല ശൈലിയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ വോയിസ് കേട്ടില്ലേ, കഥ കേട്ടില്ലേ. പിന്നെ വെള്ളം കുടിച്ചാൽ ചത്തുപോകുന്ന ജീവി എന്നുള്ളതിന് ശരിക്കും അവർ പറഞ്ഞ ഉത്തരം കംഗാരു വെല്ലി എന്നാണ്. നമ്മളത് റിസർച്ച് ചെയ്യുന്ന സമയത്ത്, ഒന്നുകൂടി സെർച്ച് ചെയ്ത സമയത്ത്, കങ്കാരു എലി വളരെ കുറഞ്ഞ, അതായത് ആ എലി കുറഞ്ഞ വെള്ളം കുടിക്കുള്ളൂ, പക്ഷെ ചത്തുപോകും എന്നതിന് ഒരു സ്ഥിരീകരണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ വേറൊരു ഉത്തരം അതിനെ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം പറഞ്ഞ ആരൊക്കെയാണ്? കുറെ ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ എലി, കമ്പ്യൂട്ടർ മൗസ്,
2: കമ്പ്യൂട്ടർ മൗസ്, അത് ഞമ്മൾ നേരത്തെ ചോദിച്ചത്,
7: അതായത്
2: പൂച്ച പിടിക്കാത്തതും ഞമ്മൾ ചോദിച്ചല്ലോ, പൂച്ച പിടിക്കാത്തതുമായ എലി.
7: ആ അതിനാണ് അങ്ങനെ പറഞ്ഞല്ലേ. ശരി,
2: അതായത് എന്താ, പൂച്ച പിടിക്കാത്തതും അതുപോലെ തന്നെ
7: പൂച്ച പിടിക്കാത്ത ജീവി,
2: താനോടാത്തതും
7: പൂച്ച പിടിക്കാത്തതും. ആ താനോടാത്തതും പൂച്ച പിടിക്കാത്തതും എന്നുള്ളത്
2: ഓക്കെ
7: കമ്പ്യൂട്ടർ മൗസ് തന്നെയാണ്, ഏലിയൻ. പക്ഷെ ഇത് എനിക്ക് തോന്നി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചത്തുപോലെ, വെള്ളം കുടിക്കൂല, കുടിപ്പിച്ചാ മതി. അപ്പോ ആ ഉത്തരം പിന്നെ ആ രൂപത്തിൽ അങ്ങനെ പോട്ടെ. ഓക്കെ, എന്റെ 1 മിനിറ്റ് ടോക്ക് സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഒരു ചേച്ചി അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തു എല്ലാം, എനിക്ക് സന്തോഷമാണ് തോന്നിയത്. അവർ എൻ്റെ സ്റ്റാറ്റസ് കണ്ടാൽ ലൈക്ക് ചെയ്യാറുണ്ട്. ചേച്ചിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ല. പിന്നെ നമ്മുടേതാണ്, എന്നാൽ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണത്? ഉത്തരം ഞാൻ പറയാം. എന്താണ്? നമ്മളുടേതാണ്, പക്ഷെ ഉപയോഗിക്കലൊക്കെ മറ്റുള്ളവരാണ്. സ്വന്തം പേര്, സ്വന്തം പേര്. ആരോഗ്യമുള്ളപ്പോൾ നന്മ ചെയ്യണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ, അമീൻ. ഉത്തരം കമ്പ്യൂട്ടറിന്റെ മൗസ് എന്ന് ഷൈബാമി വള്ളപ്പട്ടണം. ആരാണ് ഉത്തരം ആദ്യം പറഞ്ഞത്? മൂൽസു ചെറുമംഗലം അവരൊക്കെ അയച്ചിട്ടുണ്ട്. ടോയ് എലി, ചത്ത എലി.
2: ആണോ
7: ആദ്യം ചോദിച്ചല്ലേ? ഗുഡ്, ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പോ നമുക്കേതായിരുന്നു ഇന്നത്തെ ഈവനിങ് ലൈവിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അധിക സമയം നമ്മുടെ മുമ്പിലില്ല. ഏതായിരുന്നാലും കുറെ ചോദ്യങ്ങൾ അവിടെ വന്നിരുന്നു. കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ. ചില വിവരങ്ങൾ അതിൻ്റെ ഇടക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ മൗസിൻ്റെ ഒരുപാട് ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട് അല്ലേ. ബാവലി എന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഓരോ വ്യത്യസ്ത തരത്തിലെ എലികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബാവലി, പെരുച്ചായി. ശരി, അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ദിവസം അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ കുട്ടികളുടെ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത് ഉമൈർ, അതുപോലെ ഹമൂദ്. ഇൻഷാല്ല നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ.
3: അസ്സലാമു അലൈക്കും.

പീസ് റേഡിയോ സ്വരം, കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിതാമോൾ.

0: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ പ്രവാചകനോട് പുറത്തു തരാൻ തേടുകയോ. ശബ്ദം മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊക്കെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചു. സാധാരണക്കാരുടെ ശ്രദ്ധ കൂടുതൽ പതിയുന്നതിനു വേണ്ടി മംഗൂസ് മൗലിദിൽ നിന്ന് ചിലത് എടുത്തു പറയുകയും ചെയ്തു. ഇർത്തകബത്തു അലൽ ഖതാ സയ്യിദി ഖൈറൻ നബി എന്ന പദ്യമാണ് പ്രധാനമായി ചൂണ്ടിപ്പറഞ്ഞത്. ഞങ്ങളുടെ യജമാനരെ, പ്രവാചക ശ്രേഷ്ഠരെ, ഞാൻ കണക്കറ്റ് പാപം ചെയ്തു പോയി. അതേക്കുറിച്ച് അവിടത്തോട് ഞാനിതാ സങ്കടം പറയുന്നു. ഇതാണ് ആ വരികളുടെ സാരം. പ്രാർത്ഥന അള്ളാഹുവിനോടു മാത്രമേ പാടുള്ളൂ. അതാണ് ഇസ്ലാം ദീൻ. മറ്റിതര മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വേർതിരിക്കുന്ന സുപ്രധാന വിഷയവും ഇതുതന്നെ. ഈ വ്യത്യാസം മംഗൂസ് മൗലിദ് കഴിച്ചുകൊണ്ട് നാം ഇല്ലാതാക്കുന്നു. അപകടകരമായ പ്രവൃത്തി, അപമാനകരമായ അവസ്ഥ, നിർഭാഗ്യകരമായ സ്ഥിതി. എന്റെ അന്നത്തെ പ്രസംഗ ചാതുര്യത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ഞാൻ വിവരിച്ചു. എന്നെ അനുകൂലിക്കുന്ന ഒറ്റയാൾ പോലും ആ സദസ്സിലില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നിശബ്ദവും നിശ്ചലവുമായ ഒരവസ്ഥ. അത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമായി പോകുമെന്ന തോന്നൽ നിമിത്തം അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ കാര്യമായി ചിന്തിച്ചതേയില്ല. ഞാൻ വിശ്വാസപരമായ ഒരു വൈകാരിക അടിമത്തത്തിലമരുകയാണിരുന്നുവെന്ന് പലർക്കും തോന്നിയേക്കാം. അല്ല, തികച്ചും വിചാരപരമായി തന്നെയായിരുന്നു എന്റെ പ്രവൃത്തി. പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചു. അധ്യക്ഷൻ എഴുന്നേറ്റു. ഇടയ്ക്കൊന്നു പറഞ്ഞോട്ടെ. സമുദായവും പണ്ഡിതവർഗവും ഏറെ പുരോഗമിച്ചുവെന്ന് കരുതുന്ന ഇക്കാലത്ത് പോലും എനിക്ക് ഈ തരത്തിലൊരു പ്രസംഗം പൂർത്തിയാക്കാൻ പറ്റുമോ? അധ്യക്ഷപദത്തിലിരിക്കുന്ന ഫൈസി സഖാഫിമാരുടെ ആംഗ്യത്തിന്റെ ഫലമായി ജനം എന്റെ കഥ അവിടെ വച്ചു തന്നെ കഴിക്കും. രണ്ടു വിഭാഗത്തിനും സ്വതന്ത്രമായി അവരവരുടെ വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള വേദിയൊരുക്കി ക്ഷണിച്ചിട്ടുപോലും മുസ്ലിയാക്കൾ ഹാജരാകുന്നില്ല. അത്തരം യോഗങ്ങൾ കൂകി വിളിച്ചും അസഭ്യമുദ്രാവാക്യങ്ങൾ കൊണ്ടും കലക്കാൻ അനുയായികളെ ഷട്ടം കിട്ടി അയക്കുകയാണ് ചെയ്യുന്നത്. മുമ്പ് ഇത്രയധികം പോക്കിരിത്തരം ഇല്ലായിരുന്നു. ചിന്താപരമായി ഉയർന്നത് ഏതു വിഷയത്തിലാണെന്ന് ആറു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവവുമായി ഇന്നത്തെ സ്ഥിതി തുലനം ചെയ്താൽ മനസ്സിലാകും. അങ്ങനെ അധ്യക്ഷൻ എഴുന്നേറ്റു പറഞ്ഞു.

0: സലാം പറയരുത്, സലാം മടക്കരുത്.
1: ഉടനെ നാട്ടിലെ പൗരപ്രധാനിയായ ജമാൽ മുഹമ്മദ് ലബ്ബ എഴുന്നേറ്റു. ഇദ്ദേഹം എൻ്റെ ശിഷ്യനാണ്, ഞാൻ കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ആദരപൂർവ്വം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് നാട്ടിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഹേ കൂട്ടരെ, നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞത് കേട്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. ഉമർ മുസ്ലിയാരെ രക്തബന്ധത്തിലുള്ള ഒരു സഹോദരനെ പോലെയാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ഇന്നു മുതൽ ഇയാൾ നമ്മുടെ ശത്രുവാകുന്നു. ഞാനെല്ലാം കേൾക്കുകയാണ്. മനസ്സിനകത്ത് ഒരു നീറ്റൽ, അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു സത്യം തുറന്നു പറഞ്ഞ ഏക കാരണത്താൽ മുസ്ലിങ്ങളെന്ന് അഭിമാനിക്കുന്ന സമൂഹം എനിക്കെതിരിൽ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൻ്റെ പ്രതിഫലമായി ശിക്ഷ ഏറ്റുവാങ്ങണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പരലോകമോക്ഷത്തിനും വേണ്ടി ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ, എന്തെന്തെല്ലാം പാഠങ്ങൾ. ആദർശം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരാൾക്കും അത് ആശ്വാസം നൽകും, ആവേശം പകരുകയും ചെയ്യും. എന്നാൽ ഇവിടെയോ സദസ്സിൽ നിന്ന് മറ്റൊരാൾ എണീറ്റു. എനിക്ക് വിവാഹം ആലോചിച്ച യുവതിയുടെ പിതാവായിരുന്നു അത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അബൂബക്കർ ഉസ്താദും ലബ്ബാ സാഹിബും പറഞ്ഞത് മനസ്സിലായി. എതിര് പറയാൻ ഞങ്ങൾക്കാവില്ല. എന്നാൽ ഒരപേക്ഷയുണ്ട്. ഉമർ മുസ്ലിയാർ ഇവിടെ ഹാജരുണ്ടല്ലോ. അദ്ദേഹത്തെ ഈ പിഴവിൽ നിന്നും മടക്കിക്കൊണ്ടുവരുവാൻ അബൂബക്കർ ഉസ്താദിന് ശ്രമിച്ചുകൂടെ? എന്നിട്ട് പോരെ ബാക്കി തീരുമാനങ്ങൾ. ഉടനെ മറ്റൊരാൾ വിളിച്ചു ചോദിക്കുകയാണ്, ഉമർ മുസ്ലിയാർ വാദപ്രതിവാദത്തിന് ഒരുക്കമുണ്ടോ? ആ ചോദ്യം പലരും ആവർത്തിച്ചു. ഒരുക്കമാണെന്ന് പറയുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലായിരുന്നു. അവിടെ വെച്ച് അപ്പോൾ തന്നെ തുടങ്ങി. ഇർത്തഖബത്തു എന്ന മംഗൂസ് മൗലൂദിൻ്റെ പദ്യശകലമാണ് ആദ്യ വിഷയം. അതിലെന്താണ് തെറ്റ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാൻ മറുപടി തുടങ്ങി. പദ്യത്തിൻ്റെ മലയാളാർത്ഥം ആദ്യം കേൾപ്പിച്ചു. ഞാൻ തുടർന്നു, നമ്മൾ വല്ല പാപങ്ങളും ചെയ്തു പോയാൽ അതിനെക്കുറിച്ച് ആവലാതി ബോധിപ്പിക്കേണ്ടതും മാപ്പിരക്കേണ്ടതും അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. ആയതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാമായിരുന്നു എന്ന് മാത്രം. പ്രവാചകൻ പ്രബോധകനാണ്, പാപം പൊറുക്കുന്നവനല്ല. ക്രിസ്ത്യാനികൾ പോപ്പിനും പുരോഹിതർക്കും മരിച്ചുപോയ പുണ്യാളന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർക്കും ഇത്തരമൊരു പദവി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരാകട്ടെ അത് അർഹതയില്ലാതെ സ്ഥാപിച്ചെടുത്തതുമാണ്. ഉടനെ എതിർവാദം വന്നു, മഴക്കാലം സസ്യങ്ങൾ മുളപ്പിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. മുളപ്പിച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹു ആണെങ്കിലും. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറയുന്നത്. അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിൽ മാൽപ്പു നൽകുന്നവൻ. അതുകൊണ്ട് ആ പദ്യത്തിൽ യാതൊരു തെറ്റുമില്ല. ആ വാദത്തെ ഞാൻ ഖണ്ഡിച്ചു. മഴക്കാലം സസ്യങ്ങൾ മുളപ്പിച്ചു എന്നത് ഒരു ആലങ്കാരിക മജാസി പ്രയോഗമാണ്. ഹേ മഴക്കാലമേ, ഞങ്ങൾക്ക് സസ്യങ്ങൾ മുളപ്പിച്ചു തരണമേ എന്ന് തേടിയാൽ അത് ശിർക്കാവും, തേടിയവൻ കാഫിറാകും. മഴമൂലം വെള്ളപ്പൊക്കമുണ്ടായാലും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നും ഞാൻ ചേർത്തു പറഞ്ഞു. എൻ്റെ വിശദീകരണം അവർ പ്രതീക്ഷിക്കാത്തതായിരുന്നു. അമ്മാവൻ ഏതാണ്ട് വെട്ടിൽ വീണ ഒരവസ്ഥയിലായി. അതോടെ മുസ്ലിയാക്കളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു. കോപിഷ്ഠനാവുകയും എതിർവാദവും മറുപടിയുമില്ലാത്ത നിലയിൽ അധികാരസ്വരത്തിൽ എന്നെ ഒരുപാട് ചീത്ത പറയുകയും വഹാബികളെ രൂക്ഷമായി ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. ജനസ്വാധീനമാണ് എല്ലാ കാലത്തും മുസ്ലിയാക്കളുടെ മുഖ്യ പിൻബലം. ഇവിടെയും നടന്നത് അതുതന്നെ. സംസാരം അനാവശ്യമായി ദീർഘനേരം നീണ്ടു. ഇടക്കിടക്ക് ഞാനും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. യോഗം നിർത്തിവെച്ചു. ഞങ്ങളുടെ വീട് പള്ളിക്കടുത്താണ്. അസ്വസ്ഥത കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ പരവശനായിരുന്നു. കഠിനമായ ദാഹം. വെള്ളം കുടിക്കാൻ ഞാൻ വീട്ടിലേക്ക് പോയി. ബാപ്പ സുഖമില്ലാതെ കിടപ്പിലാണ്. എൻ്റെ പിന്നാലെ അനുജൻ സെയ്ദും വന്നു. അവൻ കരയുന്നുണ്ടായിരുന്നു. ബാപ്പ അവനോട് കാരണം ചോദിച്ചു. പള്ളിയിലതാ അബൂക്കർകാക്കയും ആളുകളും കൂടി കുഞ്ഞിക്കാക്കാനെ എന്തോ കാട്ടാൻ ഒരുങ്ങുന്നു എന്നവൻ കരഞ്ഞു പറഞ്ഞു. അല്ല, വാവിട്ട് നിലവിളിച്ചു. കാക്കയും കുഞ്ഞിക്കാക്കയും കൂടി അവിടെ വാദപ്രതിവാദം നടന്നു എന്നും കരച്ചിലിനിടയിൽ അവൻ പറഞ്ഞു.
0: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം.
2: മാഷ അല്ലാ, നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ.
3: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
4: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
3: മനുഷ്യജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
4: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
3: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
4: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
3: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
4: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
3: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?

0: ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
1: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പ്രാമാണികമായ പഠനം,
0: പ്രായോഗികമായ പഠനക്രമം,
1: പണ്ഡിതോചിതമായ പ്രതിപാദനം,
0: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
1: ലളിത സുന്ദരമായ അവതരണം.
0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
0: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
1: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
0: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
0: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
1: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: أعوذ بالله من الشيطان الرجيم.

0: من أحد هل تحس منهم من أحد أو تسمع لهم ركزا.
1: Peace Radio. Tune to reality.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: Peace Radio. Tune to reality.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വൃക്കരോഗവും ഹെർബൽ മരുന്നുകളും. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആരോഗ്യചിന്ത എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെർബൽ മരുന്നുകൾ കിഡ്നിക്ക് അനുയോജ്യമയോ അല്ലയോ എന്ന് സംസാരിക്കാനാണ്. ഹെർബൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്നത് നേച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഒരു മരുന്നാണെന്നാണ്. നമ്മൾക്ക് എല്ലാവരും തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളത് എടുക്കുകയും ചെയ്യും. എന്നാൽ ഹെർബൽ പ്രൊഡക്ട്സിലുള്ള നെഫ്രോടോക്സിസിറ്റി എലമെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്, അത് നെഫ്രോടോക്സിക് ആണ്. അതുപോലെ അത് കിഡ്നിക്കകത്തുള്ള സൂക്ഷ്മ രക്തക്കുഴലുകളെ ബാധിക്കാനും അതിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹെർബൽ മെഡിസിൻസ് എടുക്കുമ്പോൾ ഒരു ഡോക്ടറോട് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എടുക്കരുത്.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, വൃക്കരോഗവും ഹെർബൽ മരുന്നുകളും. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏക ദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിൽ ഇനി ദൈവിക ദർശനങ്ങളുടെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ അവതരിപ്പിക്കുന്നത് താജുദ്ദീൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആൻഡ്രോയിഡിലെ ഒരു ആപ്പാണ് ബീറ്റ് ദ ബോസ് എന്ന ഒരു ഗെയിമിംഗ് ആപ്പ്. ഇവിടെ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ലാത്ത ഒരാളെ ഇതിൻ്റെ റിംഗ് ബോക്സിൽ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് അയാളെങ്ങനെ അടിക്കാം. എനിക്കൊരാൾ ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അടിക്കാം. അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാം എന്ന മതത്തെയും ലോകം നേരിടുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എന്ത് സംഭവങ്ങളുണ്ടായാലും ആ തിന്മ നിറഞ്ഞ സംഭവത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തുണ്ടാക്കി അതിൻ്റെ ആ തിന്മയുടെ ആ പ്രശ്നത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ലോകത്തെ കോടിക്കണക്കിന് നിസ്വാർത്ഥരായ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് ഇസ്ലാം ഒരു പ്രശ്നമാണെന്നും ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണെന്നും ഇസ്ലാമിനെ തുടച്ചു നീക്കേണ്ടതാണ് എന്നുമുള്ള ഒരു ക്യാമ്പയിൻ വളരെ ശക്തമായി നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിന് പറ്റിയ സംഭവങ്ങളാണ് വരിക. കൊറോണ എന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊറോണയെ എങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്കും ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പ് നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ ഇസ്ലാം പേടി ഉണ്ടാക്കിയെടുക്കാനും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നത് ഗവേഷണം നടക്കും. ശരിക്കും അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്നാണ് അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായത്. കൊറോണ വ്യാപിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ്, അവർ ഭക്ഷണത്തിൽ തുപ്പുന്നു, വേറെ ഏതൊക്കെയോ കോണ്ടെക്സ്റ്റിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ ഫേക്കായിട്ട് എടുത്തുണ്ടാക്കി പ്രചരിപ്പിക്കുന്നൊരു സ്വഭാവം നമ്മൾ കാണുകയുണ്ടായി. അത് നാർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്തെ ഒരു ഒരു സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു. ലഹരി എന്ന ഇസ്ലാമുമായി യാതൊരു നിലക്കും യോജിക്കാത്ത ലോകത്തെ ഏറ്റവും ശക്തമായി ലഹരിയെ വിമർശിച്ച ഒരു മതത്തെ അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്ത് അവരെ വശീകരിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്ന എങ്ങനെ നട്ടാലും മുളക്കാത്തൊരു നുണയെ ഏറ്റവും ശക്തമായി നടാൻ ശ്രമിച്ച് മുളപ്പിക്കാൻ ശ്രമിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ തീർച്ചയായും കണ്ടു. അവിഹിതങ്ങളെയും അവിശുദ്ധ ബന്ധങ്ങളെയും അതിശക്തമായി നിരാകരിക്കുന്ന ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ പ്രണയത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് ലൗ ജിഹാദ് നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇസ്ലാം പ്രതിയല്ലാത്ത കക്ഷിയല്ലാത്ത ഒരു വിഷയത്തിൽ ഇസ്ലാമിനെ കക്ഷി ചേർത്ത് ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതാണ് പലപ്പോഴും ഇസ്ലാം എപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഒരു വില്ലൻ്റെ സ്ഥാനത്തും നിൽക്കാനുള്ള കാരണം. എന്തൊക്കെ തിന്മ പറഞ്ഞാലും ഭീകരവാദം പറഞ്ഞാലും തീവ്രവാദം പറഞ്ഞാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയും മുസ്ലിം വേഷങ്ങളെയും ഒക്കെ ആളുകൾക്ക് ഓർമ്മ വരാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ഈ നർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്ത് പക്ഷേ കേരളത്തിൽ ആ നുണ മുളക്കാൻ സമ്മതിക്കാത്ത വിധം അതിശക്തമായി വേലി കെട്ടിയത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. മൊത്തത്തിൽ ഏകദേശം എല്ലാ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികളുമൊക്കെ താരതമ്യേന വളരെ മോശമല്ലാത്ത ഒരു സ്റ്റാൻഡ് അതിൽ സ്വീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മളത് വെറുതെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. എൻ്റെ സംസാരം റേഡിയോയിൽ നിന്ന് മാത്രം കേൾക്കുന്ന ആളുകൾക്ക് ആ വോയിസ് കേൾക്കാം, അല്ലാത്ത ആളുകൾക്ക് വീഡിയോ കൂടി കേൾക്കാം. എന്താണ് ഒരാൾ പറയണേ, 99% ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളിൽ ഇടപെടുന്നത് മുസ്ലിങ്ങളാണ് എന്നാണ്. ചാനൽ ചർച്ചകളിൽ ഇവിടുത്തെ ക്രിസംഗികളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം അത് പറയട്ടെ.
2: ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ലഹരിമനം നടക്കാം, ഒരു ഒരു വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്, നോക്കിയാൽ കാണാം. 99
1: വളരെ ഇൻ്റലക്ച്വലായി നടക്കേണ്ട ഒരു ചർച്ചയിൽ വായിൽ തോന്നിയത് പറഞ്ഞാണ് പോയാൽ വിടുമോ? ഓടന അവതാരകൻ ചോദിച്ചു, അതിൻ്റെ സ്റ്റാറ്റിക്സ് എവിടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഏജൻസി, ആര് തന്ന കണക്കാണിത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ.
2: അതെങ്ങനെ നിരുത്തരവാദപരവും?
3: എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്
1: അതിനുള്ള മറുപടി എന്താറിയോ? അതിനുള്ള മറുപടി ഇങ്ങനെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ട്, അല്ലെ ലോകത്തെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ടെന്നൊന്നുമല്ല, പാലാ പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ.
3: ഇവിടെ നർക്കോട്ടിക് ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഏജൻസിയുടെ, ഏത് കാലത്തേത്, ഏത് പോലീസ് എടുത്ത കേസ് കണക്ക് പറ?
2: ബാലാപിതാവ് വ്യക്തമായി പറഞ്ഞു,
3: ബാലാപിതാവ്
2: ഞങ്ങളുടെ കുട്ടികളടക്കം വിക്തിമാകുന്നു.
1: ഏയ് ഹലോ, ഏയ് ഹലോ, ഈ പാലാപിതാവ് പറഞ്ഞത് പാലയിലെ പിതാവിൻ്റെ മുന്നിലെത്തുന്ന ആളുകൾ മാത്രം സ്വീകരിക്കുള്ളൂ. അദ്ദേഹം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ സംവിധാനമൊന്നും അല്ല. അദ്ദേഹം നിങ്ങൾക്ക് മതപരമായി നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവഹേളിക്കാനോ മോശമാക്കാനോ ഞങ്ങൾ ശ്രമിക്കണില്ല. മനസ്സിലായില്ല? ഞങ്ങളുടെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. 99% ഇങ്ങനെ ഈ നാർക്കോട്ടിക് ഇഷ്യൂസിലൊക്കെ ഉള്ളത് മുസ്ലിങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കണക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പുറത്തുവിട്ടു. ലഹരി എന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിന്ന്. ആർക്കാണതറിയാത്തത്? ലഹരി എന്നത് അത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ എല്ലാവരും ഒന്നിച്ച് നേരിടേണ്ടതാണ് അല്ലേ? സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ളത് വളരെ വലിയ വ്യാപനത്തിലേക്ക് എത്തുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാം ലഹരിയെ നിരാകരിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് മദ്യനിരോധനത്തിൻ്റെ, ലഹരി നിരോധനത്തിൻ്റെ 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ജോർജ് വാഷിങ്ടൺ അമേരിക്കയിൽ എടുത്തൊരു സിസ്റ്റമായിരുന്നു. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെയും നിയമനിർമ്മാണ സഭകളുടെയും കോടതിയുടെയും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നിയമങ്ങളുടെ ദണ്ഡുകളുടെയും ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ പൂർത്തീകരിക്കും മുമ്പ് തന്നെ വളരെ ദുരവ്യാപകമായ പ്രതിസന്ധികളിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ബില്ല് പിൻവലിക്കേണ്ടി വന്നു. മദ്യമുക്തമായ അമേരിക്ക എന്നുള്ളത് നടന്നില്ല എന്ന് മാത്രമല്ല, അത് കുടുംബ വീടുകളിലെ സൽക്കാരങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട, ഒരു ചായ കുടിക്കുന്നതിലേറെ ലാഘവത്തോടുകൂടെ ആളുകൾ ഉപയോഗിക്കുന്ന, അതുകൊണ്ടുണ്ടാകുന്ന വലിയ നാശങ്ങളെയും നഷ്ടങ്ങളെയും അഭിമുഖീകരിക്കുന്ന പിന്നെ ഫ്ലോറിഡ പോലെയൊക്കെയുള്ള സ്റ്റേറ്റുകളിൽ ലഹരി ബാധിതർ ഒന്നിച്ച് അങ്ങനെ ലഹരിയടിച്ച് തളർന്ന് കിടക്കുന്ന ഭീകരമായ കാഴ്ചകൾ, അതേപോലെ തന്നെ ഒരു പ്രത്യേകതരം മനുഷ്യർ, ആക്രമണ ശൈലിയുള്ള പ്രത്യേകതരം മനുഷ്യരൊക്കെ സൃഷ്ടിക്കുന്നിടത്തേക്കാണ് അത് യഥാർത്ഥത്തിൽ എത്തിയത്. 2, ഇന്ത്യയിൽ ഗാന്ധിജി കൊണ്ടുവന്ന സംഭവമാണ്. ഇന്ത്യയിൽ ഗാന്ധിജി മദ്യമില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ നമ്മുടെ ഭരണചക്രം തിരിക്കപ്പെടുന്നത് തന്നെ സത്യത്തിൽ ഇന്ന് ലഹരി കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്ക് ലഹരി ഒരു തിന്മയാണ്, നന്മകൾ അതിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും അതിൻ്റെ നന്മകളെക്കാൾ വലുത് തിന്മയാണ് എന്ന തത്വം പഠിപ്പിച്ചു. പിന്നീട് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലഹരി ഇല്ലാതെ വരണമെന്ന് പഠിപ്പിച്ചു. രാത്രി നേരത്തെ നിർത്തേണ്ടി വന്നു. രാവിലെ കുടിച്ചാൽ തന്നെ ലൊഹറിൻ്റെ മുമ്പ് അവർക്കത് നിയന്ത്രിക്കപ്പെടും വിധമുള്ള അളവാക്കേണ്ടി വന്നു. അങ്നെ സ്വാഭാവികമായിട്ട് അവസാനം വഹാൽ അൻതു മുൻതഹുൻ, നിങ്ങൾ വിരമിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മദ്യത്തിൻ്റെ പുഴയൊഴുകിയ മദീന നമ്മൾ കണ്ടു. ലോകത്തെ ജനകോടികൾ മദ്യമെന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസാണ്, ഏറ്റവും വലിയ തിന്മയാണ് എന്ന തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് 100% ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? എത്രയോ കോടിക്കോടി മനുഷ്യർ അവർ മദ്യപിക്കാത്തതിൻ്റെ കാരണം ഇസ്ലാം മദ്യപാനത്തെ നിരോധിച്ചു എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അത് കിഡ്നി അടിച്ചു പോകുന്നുള്ളത് കൊണ്ടൊന്നുമല്ല. പരലോകമെന്നൊരു മഹാസംഭവം വരാനുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യനെ കുഞ്ഞു ബീജബിന്ദുക്കളിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കിയ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അസാധ്യമാകുന്ന ഒന്നല്ല എന്നുമുള്ള ആ വലിയ പാഠങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ വളരെ മഹത്തരമായി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അൽഹംറു ഉമ്മുൽ ഖബായിസ്, മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, അതിനി സിന്തറ്റിക് ലഹരിയായാലും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളായാലും ഒക്കെ ലഹരി ഉണ്ടാക്കുന്നുണ്ടോ? നിഷിദ്ധമാണ്. അതുപയോഗിച്ചയാൾക്ക് 40 നാളിലെ നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അവൻ അവിശ്വാസിയാവുകയാണ്. അങ്ങനെ അവൻ മരിച്ചാൽ അവനത് വലിയ നഷ്ടമാണ്. ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ട 10 വിഭാഗങ്ങളെ. അതുണ്ടാക്കുന്നവനെ, അത് വഹിക്കുന്നവനെ, അത് വിൽക്കുന്നവനെ, അതിൻ്റെ കണക്കെഴുതുന്നവനെ, ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള 10 വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി ഇസ്ലാം നിരാകരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നേരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റ് ദ ബോസ് ആപ്പിൽ ചെയ്യുന്നതുപോലെ ഏത് ചാൻസ് കിട്ടിയാലും ആ ചാൻസിലേക്ക് കയറ്റി നിർത്തി ആക്രമിക്കുക എന്നുള്ളൊരു കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇസ്ലാം എന്നും എപ്പോഴും ഒരു പ്രതിയുടെ വേഷത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായി എത്തിയിട്ടുള്ളൊരു തത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാം അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ അവരുള്ളത്. ഇതിലൊക്കെ എന്തായിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെൽ പ്ലാൻഡ് ആയ സംഭവങ്ങളാണ് കൊണ്ടുവരിക. ഒരു വസ്തുതയിലുണ്ടാകും, ഒരു വസ്തുത അതിലുണ്ടാകും. എന്നാൽ അതേ സമയത്ത് അതിൽ ഒരു നുണ ചേർത്തിട്ടുണ്ടാകും, അതിലൊരു അർദ്ധസത്യം ഉണ്ടാകും. ഇപ്പം ലഹരിയുടെ കാര്യത്തിൽ ലഹരി ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു റിയാലിറ്റിയാണ്, അതൊരു വസ്തുതയാണ്. അതിൻ്റെ അടുത്തൊരു സംഭവം എന്താ, ലഹരിയെ അല്ലെങ്കിൽ പ്രണയത്തെ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. അതാണ് അതിലെ നുണ. പിന്നെ അതിൽ അർദ്ധസത്യം എന്താ, മുസ്ലിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് മതം മാറ്റാനാണോ? മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി കടത്തുന്നുണ്ട്, മുസ്ലിങ്ങൾ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ അർദ്ധസത്യത്തെയും സമ്പൂർണ്ണ നുണയെയും അർദ്ധസത്യത്തെയും കൂട്ടിഘടിപ്പിച്ച് കുറേ ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്നും ഇൻസ്റ്റാ ഹാൻഡിലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒന്നിച്ചിതിങ്ങോട്ട് വരുമ്പോൾ അറക്കൽ രാജാവ് ആനനെ തുപ്പിയേ തുപ്പിയേ തുപ്പിയേ തുപ്പിയേ എന്നുള്ള ക്യാമ്പയിൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അത് തുപ്പി തുപ്പി തുപ്പി എന്ന് പറഞ്ഞ പോലെ ഒരാളിങ്ങനെ ആടിനെയും കൊണ്ടുപോകുമ്പോൾ നീ എവിടുക്ക ഒരു പട്ടിനെയും കൊണ്ടുപോകണു, അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ നല്ല ഉഗ്രൻ പട്ടിയാണല്ലോ, ഈ പട്ടിനെ കൊടുക്കണോ, ഏയ് ഇത് കടിക്കൂട്ടോ, ഇങ്ങനെ പറഞ്ഞ അവസാനം ആ ആടിൻ്റെ കരച്ചിൽ പട്ടിയുടെ കുരയായി തോന്നുന്ന ഞാൻ ആക്രമിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് ആ ആടിനെ തല്ലിക്കൊല്ലുന്ന ഉടമയെപ്പോലെ നമ്മൾ തന്നെയും ഇസ്ലാമിൽ കുറച്ചൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഗതി ഇങ്ങനെയാണ്. ലോകത്ത് നടക്കുന്ന ടോട്ടൽ ആക്രമണങ്ങൾ അനുബന്ധങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ, നക്സലേറ്റ് ആക്രമണങ്ങൾ, ക്രിസ്ത്യൻ വാർ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള എന്തെല്ലാം സംഭവ വികാസങ്ങൾ ലോകത്തുണ്ട്. വർണ്ണവെറിയുടെ പേരിൽ അമേരിക്ക അടക്കമുള്ള നാടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലേ, ഒരു പോലീസുകാരൻ ഒരു കറുത്ത വർഗ്ഗക്കാരനെ മുട്ടിൽ അമർത്തി കൊന്നു കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവിടെ എനിക്ക് ശ്വസിക്കണമെന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതൊന്നും മതത്തിൻ്റെ പേരിലേക്ക് പലപ്പോഴും ചേർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഈ ക്യാമ്പയിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക, യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുകയും ലോകത്തോട് ഇസ്ലാമിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കുകയും ചെയ്യുക വഴിയാണ് എന്നീ ഒരു ഘട്ടത്തിൽ ഓർപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകളാണ് ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അതിൻ്റെ ഏതാനും ഭാഗമാണ് അഥവാ ഒരു എപ്പിസോഡാണ് ഇന്ന് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് താജുദ്ദീൻ സലാഹി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أليس الله بكاف عبده.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല മലയാളികളും ലോകമൊക്കെ സഞ്ചരിച്ചിരിക്കണമെന്നൊക്കെ വരുന്ന ആ ലേബലിൽ വന്നുകൊണ്ട് യൂറോപ്പിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ യൂറോപ്പാണ് പുരോഗതി എന്ന് വാക്യം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പോൾ അമിത മാഷ് പറഞ്ഞതെന്ന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചം വരികയാണ്. ഇവർ എത്രമാത്രം അതബദ്ധിച്ച് വരുന്നുണ്ട്. എന്താണ് ഈ ഫുട്ബോളും മന്ത്രിമാരും?
3: ഇതിപ്പോൾ ശരിക്ക് രണ്ടു ദിവസമായിട്ട് മന്ത്രവാദി ഒരു ട്രോൾ കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ഇത് വളരെ ചർച്ചയായതോടുകൂടി കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് വാർത്ത എത്തിയതോടുകൂടി ഒരു മനുഷ്യനെങ്കിലും ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്രാവശ്യത്തെ ലോകകപ്പ് ഉപകാരപ്പെട്ടോ എന്ന് എങ്ങനെ ചിന്തിക്കണ്ടായി. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ വളരെ പ്രാദേശികമായ ഗ്രാമങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലം വരെ ഇത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ചൂഷണം 100 രൂപയും 1000 രൂപയുമാണെങ്കിൽ അവിടെ ഇത്തരം മന്ത്രവാദികൾ ചൂഷണം ചെയ്യുന്നത് ലക്ഷങ്ങളും കോടികളുമായിരിക്കും. നോർത്ത് ഇന്ത്യയിലെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് അതിനകത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാതെ അതിനകത്ത് സമ്പത്ത് നിധി ശേഖരിക്കും പോലെ ശേഖരിച്ചു വെച്ച പല ആൾദൈവങ്ങളെയും കുറിച്ച് നമുക്കറിയാം. അത് കേരളം മുതൽ അങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അവരൊക്കെ വളരെ എന്താ പറയുക, സമൂഹത്തിൽ വലിയ സ്ഥാനത്തിരുന്ന് ആളുകളുടെ ഭരണ സംവിധാനങ്ങളുടെ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടേക്കും എവിടുന്ന് ആളുകൾ വരുന്നുണ്ട്, യൂറോപ്പിൽ നിന്നും മറ്റൊക്കെ ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നതും കച്ചവടമായി നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടുന്നതും നമുക്ക് എന്താ പറയുക കാണാൻ സാധിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ശരിയായ മാർഗനിർദ്ദേശം മനുഷ്യന് ആവശ്യമുണ്ട്. ആ മാർഗനിർദ്ദേശം മനുഷ്യന് ലഭിക്കാതെ പോകുമ്പോഴാണ് ഇത്തരം ഭീമാബദ്ധങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെടുന്ന ആളുകൾ സാധാരണക്കാരല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എനിക്ക് ഈ ഫുട്ബോൾ താരങ്ങളുടെ വരുമാനം കാണിച്ചിട്ടുണ്ടായി. ഒരു സീസണാണോ ഒരു വർഷമാണോ എന്നറിയില്ല, ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ 800-900 കോടിയാണ് ലഭിക്കുന്നത്. ഒരു സീസണൊക്കെ കഴിയുമ്പോൾ 1000 കോടി രൂപ ലഭിക്കുന്നു. അപ്പം ഭയങ്കര സമ്പത്തുണ്ട്, വലിയ സമ്പത്തുണ്ടെങ്കിലും അവരുടെ കയ്യിലൊരു കെട്ടോ ശരീരത്തിൽ പ്രത്യേകമായ ടാറ്റുവോ, അവർ പ്രത്യേക നേരത്തെ പറഞ്ഞത് പോസ്റ്റിനെ ചോട്ട് പോയി മൂത്രമൊഴിക്കുന്നവരൊക്കെയാണ്. വലിയ സമ്പത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് സമാധാനത്തോടു കൂടി മനുഷ്യന് ഉറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ, അത് എന്താണ്, ഒരു കാല് ചന്ദ്രനിലും ബഹിരാകാശത്തും മറുകാല് ചെളിക്കുണ്ടിലുമാണെന്ന് നമ്മുടെ പല ഇത്തരം പിന്നെ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ സ്ഥാപനങ്ങളുടെ ചില പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കുമ്പോഴും പൂജ നടത്തും, ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം, പുതിയ ഒരു പദ്ധതി തുടക്കം കുറിക്കുമ്പോഴും അവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം അതെ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഏത് നല്ല വലിയ ലക്ഷൂറിയസ് വാഹനം വിദ്യാസമ്പന്നനായ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ വാങ്ങിയാലും അയാളുടെ കാറിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ അടിയിലോ അയാളുടെ വണ്ടിയുടെ ചോട്ടിലോ ഒരു കറുത്ത കയറിൻ്റെ കഷ്ണമോ ഒരു പച്ചത്തുണിയുടെ പൊട്ടോ ഒരു ചുവന്ന തുണിയുടെ കഷ്ണമോ ഉണ്ടാകും. പേടി മനുഷ്യനെ വേട്ടയാടുന്നു. എന്താണ് വേട്ടയാടാനുള്ള കാരണം? ഒരു ശരിയായ ദിശാബോധം ജീവിത കാഴ്ചപ്പാടിലോ വിശ്വാസരംഗത്തോ മനുഷ്യനില്ല എന്നത് തന്നെയാണ്. എല്ലാം നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന നിർഭയത്വം ലോകത്തെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ആ നിർഭയത്വമാണ് എന്താ പറയുക, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അയാൾക്ക് ആ പ്രതിസന്ധിക്കിടയിൽ എഴുന്നേറ്റ് നിൽക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നതാണ്. അവിടെ അന്ധവിശ്വാസങ്ങൾക്കോ ഇതുപോലെയുള്ള അബദ്ധധാരണകൾക്കോ യാതൊരുവിധ പ്രസക്തിയും ഇല്ല, അങ്ങനെ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നോക്കി ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സെലിബ്രിറ്റികളായ സിനിമാ രംഗത്തുള്ള, കായിക രംഗത്തുള്ള, മറ്റു മേഖലകളിലുള്ള സെലിബ്രിറ്റികളായ ആളുകളാണ് പരസ്യത്തിൽ വന്ന് അഭിനയിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ജ്യോതിഷം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമെന്നാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ, ഞാൻ അത്ഭുതം കാണിച്ചുതരാം. നിനക്ക് അതിൽ വിശ്വാസമില്ലേ? എന്നാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ. അപ്പോൾ ഈ സെലിബ്രിറ്റികൾ ഇത് പ്രചരിപ്പിക്കുക, ഇതിൻ്റെ പ്രചാരകരാവുകയാണ്. പറയുന്നത് ആധുനിക സംവിധാനങ്ങളും സങ്കേതങ്ങളും തെറ്റായ ഒരു വിശ്വാസത്തിലേക്ക്, എന്നിട്ട് അതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്നൊരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അറബി മാന്ത്രികം, മറ്റേ ഏലസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി വലംപിരി ഇടംപിരി എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി നമ്മൾ നേരത്തെ ടി വി ചാനലുകളിൽ മണിക്കൂറുകളോളം പരസ്യമുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള ആളുകളിലേക്ക് അത് കടന്നു വരുന്നു. അത് ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് തന്നെയാണ്. പണ്ട് ഈ മുഹമ്മദ് അസ്ഹറുദ്ദീൻ കഴുത്തിലൊരു സാധനം തൂക്കിയിട്ടാണ് കളിക്കാൻ ഇറങ്ങുക. കുറച്ച് കാലം അദ്ദേഹം ഫീൽഡ് ഔട്ടായി, പിന്നെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കഴുത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല? രണ്ട് സാധനം തൂക്കിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ അന്ധവിശ്വാസങ്ങളുണ്ട്. ശരിയായൊരു ദിശാബോധം ഇല്ലെങ്കിൽ ഭയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നിർഭയത്വത്തോടുകൂടി മനുഷ്യന് എപ്പോഴാണ് ജീവിക്കാൻ കഴിയുക? അത് തൻ്റെ സൃഷ്ടാവിനെ ഭയപ്പെട്ട് അവനാണ് തൻ്റെ നന്മയും തിന്മയും ജീവിതത്തിലെ ഭാഗ്യവും നിർഭാഗ്യവും ഐശ്വര്യവും നിർധനാവസ്ഥയും ഒക്കെ നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നൊരു മനുഷ്യൻ അവനെ അഭയം തേടി അവനോട് പ്രാർത്ഥിച്ച് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കും. അല്ലെങ്കിൽ പണം കൊണ്ട് സ്വർണം കൊണ്ട് കട്ടിലുണ്ടാക്കി അതിമ കടന്നാലും ഉറക്കം വരില്ല. ഓരോ കാല്, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ ദിവസം മൈതാനത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ഈ മന്ത്രവാദിനിയും ഇയാൾ പറഞ്ഞ കാര്യമൊക്കെ പേടിച്ച് ജീവിക്കായിരിക്കും. എന്തായിരുന്നാലും അയാൾ പറഞ്ഞത് അർജൻറ്റീനയെ ഒരു ഗോളിന്, എന്തായിരുന്നു മറ്റേ ടീമിൻ്റെ പേര്, ക്യാപ് വെറുതെ തോൽപ്പിക്കും, മെസ്സി ഗോളടിക്കൂല എന്ന് പറഞ്ഞു. തിരിച്ച് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഒരു ഗോളിന് അർജൻറ്റീന ക്യാപ് വെറുതെ തോൽപ്പിച്ചു, മെസ്സി ഒരു ഗോളടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ മന്ത്രവാദികളൊക്കെ ഉടായ്പ് പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും ആളുകൾക്ക്.
2: അതിപ്പോൾ ഈ വരുന്ന ഏറ്റവും വലിയ ഫുട്ബോളാണെങ്കിലും അതെല്ലാം ഇവിടെ കാളൗട്ടാണെങ്കിൽ പോലും ഈ രൂപത്തിൽ പിന്നെ ഓരോ ശകുനം ബാക്കി വെച്ചെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കാളൗട്ടിന് ഇന്ന ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇന്ന നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നമുക്കൊക്കെ പഠിച്ചറപ്പിൻ്റെ തോഫിയോടുകൂടി ഈ ഒരു തൗഹീദ് കിട്ടുന്ന ബേജാറിലാണ് ജീവിക്കണം. ഈ ഒരു സുഖം പല ആളുകൾക്കും ഒരുപാട് സമ്പത്തും എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും കിട്ടണില്ല എന്നുള്ളതാണ് അത്. തൗഹീദ് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതിനാണ് അതിൻ്റെ ഏറ്റവും പരിഹാരം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ സ്പോട്ട്ലൈറ്റിന്റെ എപ്പിസോഡോടെ പൂർണ്ണമാവുന്നു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ ഭാഗം രണ്ട്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: يا من يرى ما في الضمير ويسمع انت المعد.
5: നിത്യ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
6: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നവവി റഹിമഹുല്ലയുടെ റിയാദുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. കലിമത്തുൽ ഇഖ്ലാസ് അർത്ഥമാക്കുന്നത് എന്ത്? ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇമാം നബവി റഹിമഹുല്ലാ റിയാദു സ്വാലിഹീനിൽ 193-ാമത്തെ അധ്യായം, നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കൽപ്പന. നമസ്കാരം ഉപേക്ഷിക്കുന്നത് അതിനെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു അധ്യായത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ് ഏവരും കേൾക്കുന്നതും മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരു ഹദീസാണ്. ബുനിയൽ ഇസ്ലാം വല ഖംസ്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടുള്ളത് 5 കാര്യത്തിലാണ്. ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 5 സ്തംഭങ്ങളിലാണ്, 5 കാര്യങ്ങളിലാണ് എന്ന് പറയുന്ന ഹദീസിൽ ഒന്നാമത്തെ വിഷയം അത് ഷഹാദത്തു അല്ലാ ഇലാഹി ഇല്ലല്ലാഹു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നും വിശ്വസിക്കണം, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും സത്യപ്പെടുത്തി വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതർത്ഥമാക്കുന്നത് ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറുമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തെ സകലമാന വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ. അതുകൊണ്ട് തന്നെ ആരാധനക്ക് യഥാർത്ഥത്തിൽ ഹഖായ നിലക്ക് അർഹതയുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നറിയിക്കുന്ന ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ അതിൽ നിന്നും എല്ലാ മനുഷ്യനും ബോധ്യപ്പെടുന്നതായ ഒരു വസ്തുതയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവിശ്വാസികളായ ആളുകൾ, മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ പോലും അവർ അംഗീകരിച്ചിരുന്ന ഒരു വിഷയം, വല ഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുക തന്നെ ചെയ്യും, അള്ളാഹുവാണെന്ന്. വല ഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാ, സൂറത്തു സുഖറുഫിൻ്റെ 87-ാമത്തെ ആയത്തിൽ കാണാം. അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരുന്നവരായ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാൽ അവരും പറയും അള്ളാഹു മാത്രമാണ് എന്ന്. അതേപോലെ തന്നെ ഖുൽ മയ്യ റസ്ഖുകും മിനൽ സമാഇ വൽ അർളി അമ്മൻ യംലിക്കു സംഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന്നല്ലാ, സൂറത്തു യൂനുസിൻ്റെ 31-ാമത്തെ ആയത്തിൽ. ആരാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമായി നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് അവരോട് പറയുക, ചോദിക്കുക. കേൾവിയും കാഴ്ചശക്തിയുമെല്ലാം ഉടമപ്പെടുത്തുന്നത് ആരാണ്? നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയുമെല്ലാം പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അതേപോലെ കാര്യങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ്, അല്ലാഹു മാത്രമാണ് എന്ന്. ഇദൻ ഹാദർ റബ്ബു ഹുവൽ അല്ലദീ ഹുവ മൗസൂഫും ബിഹാദിഹിൽ ഔസാഫി ഹുവൽ മുസ്തഹിഖുൽ ഇബാദ, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ഉള്ളതായ റബ്ബ്, ഈ കാര്യങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ റബ്ബ്, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ കാഴ്ചയെയും കേൾവിയെയും എല്ലാം ഉടമപ്പെടുത്തിയത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. ഹൽ യസ്തഹിഖുൽ ഇബാദത്തെ ഷൈഉൻ മുദബ്ബർ, വേറെ കൺട്രോൾ ചെയ്യുന്നതായ ആരെങ്കിലുമുണ്ടോ ആരാധനക്കർഹനായിക്കൊണ്ട്? അശംസു മുദബ്ബറ, സൂര്യൻ ഏതെങ്കിലും ഒന്നിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? വശംസു തജീരിലി മുസ്തഖരി ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സൂര്യൻ എന്ന മഹാസൃഷ്ടി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭ്രമണ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതാപിയായ എല്ലാം അറിയുന്നവനായ റബ്ബിൻ്റെ തഖ്ദീർ, അവൻ്റെ കണക്കനുസരിച്ചാണ്, അവൻ നിർണയിച്ചതനുസരിച്ചാണ്, അവൻ തീരുമാനിച്ചതനുസരിച്ചാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് തർക്കിച്ച ഒരു വിഷയം. ഫലമ്മാ ജന്ന അലൈഹില്ലൈലുവാദലമറാക്കൗക്കബൻ, രാത്രി ഇരുൾ മുട്ടിയപ്പോൾ, രാത്രിയായപ്പോൾ നക്ഷത്രങ്ങളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജനതയിലുണ്ടായിരുന്ന ആളുകൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ യുക്തിപരമായി, വളരെ ബുദ്ധിപരമായി, വളരെ ഹിക്മത്തോടുകൂടി പ്രബോധനത്തിൻ്റെ കൃത്യമായ വഴികളെ സംബന്ധിച്ച്, അതിൻ്റെ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അദ്ദേഹം പറയുന്നു, ഹാദാ റബ്ബി, ഇതെൻ്റെ രക്ഷിതാവാണ്. ലിമാദഹ ഖാലഹ ഇബ്രാഹിം, എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞത്? ഹത്താ യുഖീമ അലൈഹിമുൽ ഹുജ്ജ, അവർ തെളിവ് അതിൻ്റെ മേൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇതെൻ്റെ ഹാദാ റബ്ബി എന്ന് പറയുമ്പോൾ, വകൽ ആദതി ഗാബ അൽകൗകബ്, സാധാരണ പോലെ കുറച്ച് കഴിയുമ്പോൾ ആ നക്ഷത്രങ്ങൾ അങ്ങനെ മറഞ്ഞു പോകും. ഫലമ്മാ അഫൽ, അതിങ്ങനെ അസ്തമിച്ചു പോയപ്പോൾ, മറഞ്ഞു പോയപ്പോൾ, ലഅഹിബുൽ ആഫിലീൻ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ മാഞ്ഞു പോകുന്നതിനെ, മറഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലഅഹിബുൽ ആഫിലീൻ ലിഅന്ന റബ്ബ ലാ യഗീബു അൻ ഇബാദിഹി, ഒരിക്കലും അടിമകളിൽ നിന്ന് അല്ലാഹു മറഞ്ഞു പോവുകയില്ല. വഹാദാ ഗാബ, ഇത് മാഞ്ഞു പോയിട്ടുണ്ട്, മറഞ്ഞു പോയിട്ടുണ്ട്. ഫലമ്മറ അൽ ഖമറ, ചന്ദ്രനെ കണ്ട സമയത്ത്, ബാസിഖൻ, അതിങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത്, അത് വഹു അലൽ നുജൂം ഇളാഅ, നക്ഷത്രങ്ങളെക്കാളും ഉയർന്ന വെളിച്ചം നൽകുന്നതാണ് ചന്ദ്രൻ. ചന്ദ്രൻ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറയുന്നത്, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമി ദാലീൻ, സൂറത്തുൽ അൻആമിലെ 77 കാണാം, എൻ്റെ രക്ഷിതാവ് എനിക്ക് സന്മാർഗം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പിഴച്ചുപോയ ആളുകളിൽ ഉൾപ്പെടുമായിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് അത് ലലാലത്താണ്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നത്, അങ്ങനെയൊരു കാര്യം. അവയുടെ വാദിഹി അഷദ്ദു മിനൽ ലൗല, ആദ്യം പറഞ്ഞതിനേക്കാൾ ശക്തമായത് ഇതാണ്. ആദ്യം നക്ഷത്രങ്ങളെ പറഞ്ഞു, പിന്നെ ചന്ദ്രനെ പറഞ്ഞു. ലഅഹിബ്ബു ലാഫിലീൻ, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫൈൻ അബത്തു ഹാദ ഫനൈദൻ ദാലൻ, അങ്ങനെ ഞാനിതിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ചന്ദ്രനെ, ഞാൻ വഴിതെറ്റിപ്പോകും. പിന്നീട് അതിനേക്കാളും വലിയൊരു കാര്യത്തിലേക്കാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അദ്ദേഹം പറയുന്നു, ഷംസ്, സൂര്യനെ കണ്ടപ്പോൾ, അവിടെ സൂര്യനെ ആരാധിക്കുന്നവരായ ആളുകളുണ്ടായിരുന്നു. ഫലമ്മാ റഅ ഷംസ ബാസിഖ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെൻ്റെ രക്ഷിതാവാണ്. അതും ഫലമ്മാ ഫലത്ത്, അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അസ്തമിച്ചു പോകുന്നതിനെ റബ്ബാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് തൗഹീദ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. മറഞ്ഞു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, ഇല്ലാതായി പോകുന്ന, മാഞ്ഞു പോകുന്നതിനെ അല്ല ആരാധിക്കേണ്ടത്. യാ ഖൗമി ഇന്നി ബരീ ഉമ്മിമാ തുശ്രിക്കൂൻ, എൻ്റെ ജനതകളെ, എൻ്റെ ജനങ്ങളെ, നിങ്ങളിൽ നിന്ന്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ ദൂരെയാണ്, ഞാൻ അകലെയാണ് എന്ന്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വലർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനെൻ്റെ മുഖം തിരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്കാണ്. ഞാനൊരിക്കലും ശിർക്ക് വെക്കുന്നവരായ ആളുകളിൽ ഇല്ല എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് വകുല്ലു മാ യഅബ്ദു മിൻ ദൂനില്ലാഹി ഫഹുവ ബാത്തിൽ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതെല്ലാം നിരർത്ഥകമാണ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്ന് അതറിയിക്കുന്നു. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്.

0: അത് നരകത്തിൻ്റെ വിറകുകളാണ്, നിങ്ങളവിടെ വരും നരകത്തിനടുക്കൽ എന്നതാണ്. ലൗ കാനഹ ഉലായി ആലിഹ ചമ്മാ വറദൂഹ വക്കുല്ലും ഫീഹ ഖാലിദൂൻ. ഇതെല്ലാം ആരാധന്മാരാണെങ്കിൽ വരാതിരിക്കുകയില്ല അവിടെ, എല്ലാം അതിൽ ശാശ്വതരാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടതെല്ലാം, നിങ്ങളും ആരാധിച്ചവരും ആരാധിക്കപ്പെട്ട കാര്യങ്ങളും എല്ലാം അത് അവിടെ ശാശ്വതരായി കത്തിക്കപ്പെടുന്നതാണ് എന്ന്. ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നെങ്കിൽ ഇവർ അതിൽ നരകത്തിൽ വന്നു ചേരുകയില്ലായിരുന്നു, അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ ഇവർക്ക് പിന്നെ യഥാർത്ഥത്തിൽ ഹക്കായ ആരാധ്യനല്ല എന്നതുകൊണ്ടാണ് ഇവരൊക്കെ നരകത്തിൻ്റെ പുറകുകളായി തീർന്നത് എന്ന്. അത് ശരിയാണ്. ലൗകാനത്ത് ഹാദിൽ അസ്ലാമു ആലിഹ ഹക്കൻ ഹൽ തരിദുന്നാറ, ഈ വിഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആരാധ്യന്മാരായിരുന്നെങ്കിൽ അത് തീതുന്നുമോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈ നരകത്തിൻ്റെ അടുക്കൽ വരുന്നു. അതായത് ലാ യസ്തഹിഖു അയ്യകൂന അന്തകൂന ആലിഹത്തൻ, ഇവയൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതല്ല. ഇന്നഹ ലം തുൻജി നഫ്സഹ ഫകൈഫ തുൻഖിദു ഗൈറഹ, സ്വന്തത്തിനെ പോലും ഈ വിഗ്രഹങ്ങൾക്ക് ബിംബങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് മഹാന്മാരായിരുന്നാലും ശരി, അവർ സ്വന്തം തടിയെപ്പോലെ രക്ഷപ്പെടുത്താൻ കഴിവില്ലാത്തവരാണ്. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുക? അതേപോലെ തന്നെ ആ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച ആളുകളും അവർ നരകത്തിലാണ്. അപ്പോൾ പിന്നെ ഒമയ്യ അബുദ് ഈസ അൻ നസാറ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ചവർ, നസറാനികളായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി, ഇന്നൽ ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലായിക അൻഹ മുബഅദൂൻ ലാ യസ്മഊന ഹസീസഹ വഹും ഫീ മസ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. സൂറത്തുൽ അംബിയായിലെ 101 മുതൽ 103 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്നൽ ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലായിക അൻഹ മുബഅദൂൻ, തീർച്ചയായും നമ്മുടെ പക്കൽ നിന്ന് മുമ്പേ നന്മ ലഭിച്ചവരാരോ അവർ അതിൽ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. ലാ യസ്മഊന ഹസീസഹ, അതിൻ്റെ നേരിയ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല നരകത്തിൻ്റെ. വഹും ഫീ മസ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, തങ്ങളുടെ മനസ്സുകൾക്ക് ഇഷ്ടപ്പെട്ട സുഖാനുഭവങ്ങളിൽ അവർ നിത്യവാസികളായിരിക്കും. ലാ യഹ്സനുഹുമുൽ ഫസഉൽ അക്ബർ വതതലഖാഹുമുൽ മലായിക ഹാദാ യൗമുകു അല്ലദീ കുൻതും തുഅദൂൻ, ഏറ്റവും വലിയ സംഭ്രമം അവർക്ക് ദുഃഖമുണ്ടാക്കുകയില്ല, മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ നിങ്ങളുടേതായ ദിവസമാണിത് എന്ന് അവരോട് പറയപ്പെടും. സഹോദരങ്ങളെ, ലാ ഇലാഹില്ലാഹയുടെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൻ്റെ മഹത്വം, ഈസാ ഇബ്നു മറിയം മിമ്മൻ സബഖത് ലഹു മിൻ അല്ലാഹിൽ ഹുസ്ന, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. മുമ്പ് കഴിഞ്ഞു പോയ അൽ ഹുസ്ന ഏറ്റവും നല്ല പ്രവാചകനാണ്. ഇൻലി അന്നഹു അഹദു ഉലിൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽ ദൂതന്മാരിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് അദ്ദേഹം. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, അൻ തഅലമു അന്ന കുല്ലമാ യുഅബദു മിൻ ദൂനില്ലാഹി ഫഹുവൽ ബാത്തിൽ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണെന്ന് പറയുമ്പോൾ, അത് സവാങ്കാന നജ്മൻ ഔ വലിയൻ ഔ സ്വാലിഹൻ ഔ ആലിമൻ ഔ റയീസൻ, ആരായിരുന്നാലും വലിയ ആയിരുന്നാലും സ്വാലിഹ ആയിരുന്നാലും ആലിമായിരുന്നാലും നേതാവായിരുന്നാലും, കുല്ലുമായി യുഅബദു മിൻ ദൂനില്ലാഹി ഫഹുവ ബാത്തിൽ, അതായത് ഇബാദത്തുഹു ബാത്തില, അതിനെ ഇബാദത്ത് ചെയ്യുന്നത് ആരാധന ചെയ്യുന്നത് ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും മനില്ലതി യസ്തഹഖുൽ ഇബാദ, അപ്പോൾ പിന്നെ ആരാണ് ആരാധനക്കർഹനായിട്ടുള്ളത്? ഇന്നഹു അല്ലാഹ്, അത് അല്ലാഹുവാണ്. വമാ സിവാഹു ഫഹുവ ബാത്തിൽ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് അത് ബാത്തിലാണ്, ഇത് ശരിയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹില്ലല്ലാ എന്നതിൻ്റെ മായന നമ്മൾ മനസ്സിലാക്കണം. ഫ ഷഹാദത്തു അല്ലാ ഇലാഹില്ലല്ലാ, അത് ഇഖ്ലാസാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഇബാദത്ത് ഇഖ്ലാസ് ഇല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ മുത്താബഅത്താണ്, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ എന്നുള്ളത് ഒരൊറ്റ ആ സ്തംഭത്തിൽ ഉൾപ്പെട്ടതാണ്. ലാ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളും കൃത്യമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഖലിമത്തുൽ ഇഖ്ലാസ് അർത്ഥമാക്കുന്നതെന്ത്? വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന്

0: ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
2: സ്ത്രീകൾ നിർഭയത്വവും സുരക്ഷിതത്വവും ഉറപ്പുള്ള ഘട്ടത്തിൽ മഹറമില്ലാതെ യാത്ര ചെയ്യാമോ എന്നാണ്.
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മണിക്കൂറിൻ്റെ കണക്കല്ല ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഒരു രാവും ഒരു പകലും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു രാവും പകലുമായി ഒരു ദിവസം പൂർണ്ണമായി ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്ററാണ് എന്ന് പറഞ്ഞാൽ 40ഉം 40ഉം അപ്പ് ആൻഡ് ഡൗൺ 80 കിലോമീറ്റർ ഉള്ള ഒരു യാത്രയാണെങ്കിൽ അതൊരു സ്ത്രീക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല, മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിൽ സൈന്യത്തിലേക്ക് വന്ന സൈന്യത്തിലേക്കെടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ, നീ ഇതിൽ നിന്നും ഒഴിവായി അവളുടെ കൂടെ പോയി ഹജ്ജ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയച്ച സംഭവമുണ്ട്. ഒരു രാവും ഒരു പകലുമുള്ള യാത്ര, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നേർക്കുനേരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് കിലോമീറ്റർ കണക്കിലേക്കോ അല്ലെങ്കിൽ മണിക്കൂറ് കണക്കിലേക്കോ എടുത്ത് അതിനെ ലഘൂകരിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരു ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അത് 40 കിലോമീറ്ററാണ് ഒട്ടകപ്പുറത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം യാത്ര ചെയ്യുക. ആ യാത്രാദൂരമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്ത് ദീൻ അനുസരിച്ച് ഒരു പെണ്ണിന് മഹ്റമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
2: വിത്ർ നിസ്കാരത്തിൽ ഏതെല്ലാം സൂറത്തുകളാണ് ഓതേണ്ടത് എന്നാണ്.
4: വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഒറ്റയാക്കുക, രാത്രികാലത്തുള്ള നമസ്കാരം അത് ഒറ്റയാക്കിയാണ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് ആ ഒരു ഖിയാമുല്ലൈലിന് തഹജ്ജുദിന് അവസാനമായി നമസ്കരിക്കുന്ന ആ റക്അത്തിന് അല്ലെങ്കിൽ അവസാനത്തെ 3 റക്അത്തിന് വിത്ര നമസ്കാരം എന്ന് പറയും. ഖിയാമുല്ലൈൽ ഒരു നമസ്കാരവും വിത്ര നമസ്കാരം മറ്റൊന്നുമല്ല. ഖിയാമുല്ലൈലിൽ അവസാന റക്അത്ത് ഒറ്റയാക്കുന്നു എന്നതുകൊണ്ടാണ് ആ നമസ്കാരത്തിന് വിത്ര എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നമസ്കാരത്തിന് മറ്റും പല പേരുകളുണ്ട്. തറാബീഹ് എന്നും തഹജ്ജുദ് എന്നും ഖിയാമുല്ലൈൽ എന്നും ഖിയാം റമദാൻ എന്നും. ഇതൊക്കെ ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെ ഉള്ള സമയത്ത് ചെയ്യുന്ന നമസ്കാരത്തിൻ്റെ പേരാണ്, വ്യത്യസ്ത പേരുകൾ എന്ന് മാത്രം. ഇവിടെ വിത്റിൽ ഏത് സൂറത്ത് പാരായണം ചെയ്യണം എന്നാണ്. ഏത് സൂറത്തുകളും പാരായണം ചെയ്യാം, അഥവാ ഇന്ന ഇന്ന സൂറത്തുകൾ പാരായണം ചെയ്യരുത് എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സൂറത്തും പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടമായി ശ്രേഷ്ഠമായി ഹദീസുകൾ വന്നിരിക്കുന്നത് ഏത് സൂറത്തും പാരായണം ചെയ്യാമെങ്കിലും ചില പ്രത്യേക സൂറത്തുകൾ അതിന് പ്രാധാന്യമുള്ളതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഇമാം അഹ്മദും ഇമാം തിർമദിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൂത്രു ബിസലാസിൻ, 3 സൂറത്തുകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയാക്കിയത്. അത് സബ്ഹ് ഇസ്മ റബ്ബിക്കൽ അഅല വഖുൽ യാ അയ്യുൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം തിർമിദി സഹീ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ അൽബാനിയും ആ ഹദീസ് സഹീ എന്ന് പറയുന്ന കൂട്ടത്തിലാണുള്ളത്. അപ്പോൾ ഈ മൂന്ന് സൂറത്തുകൾ, ഒന്നാമത്തെ റക്കാത്തിൽ കുലി സബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തെ റക്കാത്തിൽ കുൽ യാ അയ്യുഹൽ കാഫിർ, മൂന്നാമത്തെ റക്കാത്തിൽ കുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. ഇതേപോലെ തന്നെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലും കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്തറു ബിസബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്, നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ. ഇതും ഹദീസ് ഇബ്നു ഉദ്ധരിച്ചിരിക്കുന്നു, നസായി ഉദ്ധരിച്ചിരിക്കുന്നു, അൽബാനി സഹീ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ അവർ പറഞ്ഞു, കാന യഖ്റഊ ഫിൽ ഊല ബിസബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഒന്നാമത്തെ റക്അത്തിൽ സബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഇത് മൂന്നും ഓതിയിരുന്നു എന്നാണ്. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീത്തിനെ സഹീഹ് എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തി, മറ്റു ചില ഹദീത്ത് പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, യഹ്യ ബിൻ മഈൻ, ഇമാം അഖീലി, ഷൗക്കാനി ഇവരൊക്കെ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ലത്, ഇനിയിപ്പോൾ ഒരാൾ ഈ പറഞ്ഞ മൂന്ന് സൂറത്തും ഓതിയെന്ന് വിചാരിക്കുക, അതൊരു തെറ്റാണെന്നോ ബിദ്അത്താണോ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഏറ്റവും നല്ലത് ഒന്നാമത്തെ റക്അത്തിൽ സബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതലാണ് ഏറ്റവും ശരിയായ രീതി.
2: ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മുമ്പ് കഅബ ഉണ്ടായിരുന്നോ എന്നാണ്.
5: കഅബത്തിൻ്റെ നിർമ്മാണം ആരുടേത് എന്നതിൽ കുറേ അഭിപ്രായങ്ങളുണ്ട്. കാരണം എന്താ, കഅബം അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങളുണ്ട്. ആദ്യം നിർമ്മിച്ചത് ആര് എന്നതിൽ തന്നെ, ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണോ, അതല്ല മലക്കുകളുടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം പിന്നെ ആരെങ്കിലും ആണോ, ഇങ്ങനെ പല ചർച്ചകളുമുണ്ട്. പ്രബലമായിട്ട് പറയപ്പെട്ടുള്ളത് മലക്കുകൾ ആദ്യം നിർമ്മിച്ചു, പിന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ അതിനെ ഒന്ന് പുതുക്കി നിർമ്മിച്ചു, പിന്നീട് ചരിത്ര പ്രസിദ്ധമായ നിർമ്മാണം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും നിർമ്മാണമാണ്. ആ നിർമ്മാണം ഇല്ലാത്ത കഅബ നിർമ്മിക്കുകയല്ല, പിന്നെയോ കഅബത്തിൻ്റെ അസ്ഥിവാരം അവിടെ ഉണ്ടായിരുന്നു, അതിനെ അവരെന്ത് ചെയ്തു, പിന്നെ അടയാളപ്പെടുത്തിയതിന് ശേഷം നിർമ്മിക്കുകയാണ് ചെയ്തത്. വൈദി അർഫ ഇബ്രാഹിം ഉൽ ഖവായിദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ, ഇബ്രാഹീമും ഇസ്മായിലും കഅബത്തിൻ്റെ ഇതിനെ ഖവായിദിനെ ഈ ഫൗണ്ടേഷൻ അസ്ഥിവാരത്തെ പടുത്തുയർത്തിയ സന്ദർഭം എന്നാണ്. അപ്പോൾ പണ്ട് അതിന് മുമ്പ് കഅബ അവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നു, പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആയപ്പോൾ അതിൻ്റെ എടുപ്പുകൾ പോവുകയും പിന്നെ കഅബം ഉള്ളിടത്തൊരു കൂന മാത്രമായിട്ട് ശേഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മനസ്സിലെ അത്. പിന്നെ നമ്മളിപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ചു, പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് പോയി, പിന്നെ പിന്നെ സന്ദർശനം നടത്തിയ വേളയിലാണ് ഇബ്രാഹിം ഇസ്മായിൽ വളർന്നു വലുതായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബത്തെ നിർമ്മിക്കുന്നത്, ഈ പറഞ്ഞ നിർമ്മാണം. പക്ഷേ അതിനു മുമ്പ് കുരുന്നായിരിക്കെ ഇസ്മായിലിനെയും ഉമ്മ ഹാജറിനെയും അവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ തന്നെ എന്തിനുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ എൻ്റെ പിന്നെ ഭാര്യ സന്താനം ഇവരെ ഞാൻ പിന്നെ നിൻ്റെ വിശുദ്ധ ഭവനത്തിൻ്റെ അടുക്കൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, നിൻ്റെ വിശുദ്ധ ഭവനത്തിൻ്റെ അടുക്കൽ. അപ്പോൾ ആ വിശുദ്ധ ഭവനത്തിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിനെയാണ് ചെയ്തത്, പിന്നീട് പുതുക്കി നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിർമ്മാണം ആദ്യമായിട്ട് കഅബത്തിനുള്ള നിർമ്മാണമല്ല, അത് പിന്നീടുള്ള പുതുക്കി നിർമ്മാണമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ചരിത്രത്തിൽ കഅബക്ക് പലവിധ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്, പുതുക്കി നിർമ്മിച്ച പലരും ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെ ഖുറൈശികളുടെ നിർമ്മാണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിർമ്മാണത്തിനിപ്പുറം പിന്നെ പ്രധാനപ്പെട്ട നിർമ്മാണമാണ്. അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലന്റെ കാലത്ത് ഉണ്ടായ നിർമ്മാണം, അത് പ്രസിദ്ധമായ നിർമ്മാണമാണ്. അദ്ദേഹത്തോട് ദേഷ്യം തീർക്കാനും അദ്ദേഹം വൈരം തീർക്കാനും വേണ്ടി അത് പൊളിച്ച് ഹജ്ജാജ് ഇബ്നു യൂസഫ് നിർമ്മിച്ച നിർമ്മാണത്തിൽ അതും പിന്നെ പ്രസിദ്ധമായ നിർമ്മാണമാണ്. ഇങ്ങനെ കഅബത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നെ കുറേ ഘട്ടങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു തആല ആലം.
2: നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ വിരൽ അനക്കാമോ?
4: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തശഹുദിൻ്റെ രൂപം സഹാബിമാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരുന്നപ്പോൾ വലത് കൈ ചുരുട്ടിപ്പിടിക്കുകയും ചൂണ്ടാണി വിരൽ ചൂണ്ടുകയും ചെയ്തുവെന്നും അത് പിശാചിന് വളരെ പ്രയാസകരമാണ് എന്നും വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വക്കാന യദുഉ ബിഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും അതേപോലെ തന്നെ യുഹരിക്കുക അത് ചലിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ഒക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിലെ തശഹുദിൽ ഒരാൾ വിരലനക്കിയാൽ അത് തന്നെയാണ് സുന്നത്ത്, നബിയുടെ ചര്യയാണ്. അതൊരിക്കലും നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന അനക്കലല്ല എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും അതൊരു കളിയും തമാശയുമാണ് എന്ന് മറ്റ് പല ആളുകളും ജൽപ്പിക്കാറുണ്ട്. അല്ല, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
2: മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്തിനു വേണ്ടി നിസ്കരിക്കാമോ? ഒരാൾക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അയാൾക്ക് ആ മയ്യത്തിനു വേണ്ടി നിസ്കരിക്കാമോ എന്നാണ്.
5: മയ്യത്തിന് നമസ്കരിക്കേണ്ടത് മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്തതിന് ശേഷമാണ്. മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്തതിന് ശേഷമാണ് ജനാസക്ക് നമസ്കരിക്കേണ്ടത്. അങ്ങനെയല്ല എങ്കിൽ അത് സുന്നത്തിനെതിരാണ്. അങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നില്ല. ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്തതിന് ശേഷമാണ് ജനാസക്കുള്ള നമസ്കാരം. അങ്ങനെ ചെയ്യാത്തവർ സുന്നത്തിനെതിരാണ് പ്രവർത്തിക്കുന്നത്.
2: സിനിമാ പാട്ട് എന്തുകൊണ്ട് ഹറാം എന്ന് പറയുന്നു? കുട്ടികളോട് വിശദീകരണമായി എന്ത് പറഞ്ഞു കൊടുക്കും എന്നാണ്.
4: പ്രസ്തുത സിനിമയെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ ചരിത്രപരമായി തെറ്റിദ്ധരിപ്പിക്കുവാനുണ്ടാക്കിയ ഒരു സിനിമയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യം മറ്റ് പല രാജ്യങ്ങളുടെയും ചുവട് പിടിച്ചുകൊണ്ട് ചരിത്രത്തെ മാറ്റിത്തിരുത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം ഈ നാട് നയിച്ചത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. പാശ്ചാത്യ ശക്തികൾ നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ മുന്നോട്ട് എല്ലാ ആളുകളും വന്നപ്പോൾ അതിൽ മുൻനിരയിലുണ്ടായിരുന്നത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. സ്വതന്ത്ര സമരത്തിനും വേണ്ടിയും അതിനു മുമ്പും ഒക്കെ എത്രയോ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി അവരുടെ ശരീരത്തെ ബലി കൊടുത്തിട്ടുണ്ട്. ആ വിഷയമായി പൊരുതി മരണം വരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ തിരുത്തുവാൻ വേണ്ടി ചരിത്ര രചനയുടെ ചുക്കാൻ പിടിക്കുന്ന ആളുകളായി വർഗീയവാദികളെയും മറ്റും പ്രതിഷ്ഠിക്കുന്ന അവസ്ഥാവിശേഷമാണ് കണ്ടുവരുന്നത്. പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റപ്പെടുന്നു, പല ചരിത്രങ്ങളെയും തമസ്കരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു സിനിമ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ പ്രത്യക്ഷമായി ഒരു ചരിത്രത്തിനെതിരെ തിരിയുമ്പോൾ ജനങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതയില്ല എന്നതുകൊണ്ടാണ് ഇത്തരം സിനിമയിലൊക്കെ ഇസ്ലാമിൻ്റെ പേരിലുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ ഉള്ള ഒരു പാട്ട് ഒരു സിനിമയിലുണ്ടായി എന്നതുകൊണ്ട് ആ സിനിമ ഇസ്ലാമികമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ലല്ലോ. സിനിമകൾ ഏതു തന്നെയാകട്ടെ, അതിൻ്റെയൊക്കെ ലക്ഷ്യം ഖുർആനും സുന്നത്തും പഠിപ്പിക്കുകയും സമൂഹത്തെ സൽപാന്താവിലൂടെ കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് പലപ്പോഴും അതിനെതിരായി തീരണം എന്നതിനു വേണ്ടിയാണ് മിക്ക സിനിമകളും ഉണ്ടാക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമവിശേഷ ഗുണങ്ങൾ അത് സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് എതിരായി നിന്ന, അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത ഖവാരിജിയാക്കളുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ആശയം പ്രത്യക്ഷത്തിൽ നല്ലൊരാശയമായിരുന്നു. ഇനിൽ ഹുക്മു ഇല്ലാലില്ല, ഹുക്മു അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇനിൽ ഹുക്മു ഇല്ല, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല. ആ ഒരു ആപ്തവാക്യം കേട്ടപ്പോൾ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിൽ ബാത്തിൽ, അവർ പറഞ്ഞത് സത്യമാണ്, എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരർത്ഥകവും ബാത്തിലുമാണ്. ഇതേപോലെ ഒരു സിനിമയിൽ എന്തെങ്കിലും ഇസ്ലാമികമായ ഗാനം പാട്ടും വന്നു എന്നത് അത് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിൽ ബാത്തിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ, നാമങ്ങൾ ഒരു വ്യാഖ്യാനത്തിനും പഴുതുകൊടുക്കാതെ, രൂപ വ്യത്യാസപ്പെടുത്താതെ നമ്മൾ സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ.
2: പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയർത്തിയ കൈകൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ചുംബിക്കുക അല്ലെങ്കിൽ മുഖത്ത് തടവുക, ഇത് അനുവദനീയമാണോ എന്നാണ്.
3: ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ. ചില പണ്ഡിതന്മാർ വളരെ ഗൗരവമായി ഇത് ബിദ്അത്താണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെപ്പോലുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ, അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ വിഷയത്തിൽ വന്ന ഹദീസ് സ്വഹീഹാണോ ലഈഫാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ഹസനാണ്, സ്വീകാര്യമാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ കൈകൾ പ്രാർത്ഥിച്ച ശേഷം ചുംബിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായി ഹദീസിൻ്റെ സ്വീകാര്യതയും ബലാബലവും ചർച്ച ചെയ്യുമ്പോൾ ആ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ആരെങ്കിലും അങ്ങനെ കൈ ചുംബിക്കുന്നുണ്ട് എങ്കിൽ അവർക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നല്ലാതെ അവർ വലിയ ബിദ്അത്ത് ചെയ്യുന്നു എന്നേതായാലും നമ്മൾ പറയേണ്ടതില്ല. കാരണം ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തോടെ അതിനെ കാണേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുമ്പോൾ അമുസ്ലിം കുട്ടികളുടെ കൂടെയാണ് റൂം സൗകര്യമെങ്കിൽ വസ്ത്രധാരണത്തിലും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്.
4: ഇങ്ങനൊരു സംശയം വരാൻ കാരണം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവം സൂക്ഷിക്കട്ടെ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രകടമായതൊഴിച്ച് അത് പുറത്ത് കാണിക്കുവാൻ പാടില്ല, അവരുടെ മുഖമക്കന അവർ താഴ്ത്തിയിടട്ടെ എന്നൊക്കെ പറഞ്ഞ് വലാ യുബ്ദീന സീനത്തഹുന്ന, അവരവരുടെ സീനത്ത് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല. തുടർന്ന് ആരുടെ മുമ്പിലാണ് ഒരു സ്ത്രീക്ക് സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു, ഇല്ലാ ലിബൂലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, മക്കൾ, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ മക്കൾ, ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഔ നിസാ ഇഹിന്ന, അല്ലെങ്കിൽ അവരിലെ സ്ത്രീകളുടെ മുമ്പിലെ സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ, ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ. അപ്പം ഇവിടെ സീനത്ത് ഔ നിസാ ഇഹിന്ന, അവരിലെ സ്ത്രീകൾ എന്നതിന് മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് അർത്ഥം വെച്ച വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇവിടെ ആമായി മൊത്തത്തിൽ ഏതൊരു സ്ത്രീയുടെ മുമ്പിലും അവരുടെ ഒരു സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു എങ്കിൽ നിസാ ഇഹിന്ന എന്നതിലെ ളമീർ എന്തിലേക്കാണ് മടങ്ങുന്നത്, എന്തിനാണ് ഇവിടെ ഒരു ളമീർ കൊണ്ടുവന്നത്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്തിൽ ആയത്തിൻ്റെ ഒരു ക്രമം 18 വാക്യങ്ങളുടെ കൂട്ടത്തിൽ ളമീർ വരുന്നുണ്ട്. ബുഊലത്തിഹിന്ന, അബ ഇഹിന്ന, അബ ഇബുഊലത്തിഹിന്ന, അബ്ന ഇഹിന്ന, അബ്ന ഇബുഊലത്തിഹിന്ന, ഇഖ്വാനിഹിന്ന. അപ്പോൾ ഓരോ വാക്കിലും ളമീർ വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മൊത്തത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൻ്റെ ഭാഷ വൈദഗ്ധ്യം കൊണ്ട് അവിടെയും ഒരു ളമീർ ഉപയോഗിച്ചതാണ് എന്നതാണ് ആ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും അർത്ഥം പറയുമ്പോൾ അതിന് വരുന്ന വ്യത്യാസം, ഒന്നാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ വിവരണപ്രകാരം മറ്റ് സ്ത്രീകളുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്ന് വരുന്നു. രണ്ടാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് മുമ്പിൽ, അത് ഏതുതരം സ്ത്രീകളാകട്ടെ, അവർക്ക് ഭംഗി പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അർത്ഥവും വരുന്നു. മഹാനായ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വിവരണത്തിൽ പറയുന്നു, ഔ നിസാഇഹിന്ന എന്നത് ഫീഹി ഖൗലാനി, രണ്ട് അഭിപ്രായങ്ങൾ അതിലുണ്ട്. അഹദുഹുമ അന്നു ജമീഉ നിസാ, ഇതിലെല്ലാ സ്ത്രീകളും ഉൾപ്പെടും, അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി പ്രകടിപ്പിക്കാം എല്ലാ സ്ത്രീകളുടെ മുമ്പിലും. വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം, അന്നു നിസാ അൽ മുഅ്മിനീൻ, അവിടെ ഉദ്ദേശം മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന്. സുമകാല ശേഷം അദ്ദേഹം പറയുന്നു, വസ്സഹീഉ ഇന്ദി അന്നദാരിക ജായിദുൻ ലിജമീഉ നിസാ, എൻ്റെ അഭിപ്രായത്തിൽ അവിടെ എല്ലാ സ്ത്രീകളും എന്ന ആശയമാണ് ശരിയായി വരുന്നത്. അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, ഭർത്താവിൻ്റെ മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, സഹോദരൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, അതേപോലെ തന്നെ സ്ത്രീകളുടെ മുമ്പിലും പ്രദർശിപ്പിക്കാം എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ആലം, ഹംബലി മദ്ഹബിലും ഒക്കെ ആ ഒരു അഭിപ്രായമാണ്, ഷേഖ് ഇബ്നു ബാസ് ആ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ഭംഗി അന്യ മതസ്ഥരായ സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുണ്ടാകുമ്പോൾ തലമുടിയോ കൈ അതേപോലെ തന്നെ കണങ്കാലുകൾ ഇതൊക്കെ പ്രകടമായി എന്നതുകൊണ്ട് തെറ്റായൊരു കാര്യമല്ല. അത്യാവശ്യമായി ഹോം നഴ്സിനെ നിർത്തുന്ന വേളയിലും മറ്റുമൊക്കെ മുസ്ലിങ്ങളായ ആളുകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, സ്ത്രീകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇങ്ങനെ സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
6: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നേർരേഖ. ഇന്നത്തെ നേർരേഖയിൽ നമ്മോടൊപ്പം ചേരുന്നത് ശത്രുക്കളാകരുത് എന്ന വിഷയത്തിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ, അമ്മാ ബഅദ്. ഒരു സ്ഥാപന മേധാവിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം അങ്ങേയറ്റം ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും നല്ല അച്ചടക്കവും ഏറ്റവും നല്ല ഒരന്തരീക്ഷവും ഞങ്ങളുടെ സ്ഥാപനത്തിൽ സൃഷ്ടിക്കാൻ ആ സ്ഥാപന മേധാവിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചും സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചുമൊക്കെ അന്ന് ഏറെ സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയി. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം സ്ഥാപനത്തിൻ്റെ ഹെഡായിരുന്ന കാലഘട്ടത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. ഒരു അലുമിനി നിലനിലക്ക് ബന്ധപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അവരിലൊക്കെ സ്ഥാപനത്തോടൊരു ശത്രുത മനോഭാവമാണ് പലരും പ്രകടിപ്പിച്ചത്. ഞങ്ങൾക്ക് അത്ഭുതം തോന്നി, എന്താണ് ഇത്? അപ്പോൾ അവർ അന്നത്തെ സ്ഥാപന മേധാവിയെക്കുറിച്ചാണ് അവർ പരാതിപ്പെട്ടത്. അവർ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോടൊരു ശത്രുവിനെ പോലെയാണ് പെരുമാറിയിരുന്നതെന്നാണ്. അതുകൊണ്ട് ആ പെരുമാറ്റം സ്ഥാപനത്തോടും ഞങ്ങൾക്ക് ശത്രുതയുണ്ടാക്കി എന്നതാണ്. നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ നമ്മുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഉണ്ടാവരുതേ എന്നത്. ഒരു റിസ്ക്, ഇത് പലപ്പോഴും ഒരു സൗമ്യത നമുക്ക് നമ്മളെക്കാളും താഴെയുള്ള ആളുകളോട് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും സാധിക്കാതെ വരുന്നൊരു കാര്യമാണ്. കാരണം ഒരു പിതാവാണെങ്കിൽ മകനിലേക്ക് ഇറങ്ങി വരുന്നതും അവരോട് വാത്സല്യം കാണിക്കുന്നതും തൻ്റെ പദവിയെ, വാപ്പയെന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുമോ? അധ്യാപകനാകുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി വന്ന് സ്നേഹത്തോട് പെരുമാറിയാൽ അത് തൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുമോ എന്ന ഒരു ഭയം പെരുമാറ്റങ്ങളിൽ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തെ നിയന്ത്രിക്കേണ്ട ഒരു ഹെഡ് എന്നുള്ള നിലക്ക് അവിടെയുള്ള കുട്ടികളോട് അദ്ദേഹം ഒരല്പം ഗൗരവത്തോടെ പെരുമാറാനുള്ള കാരണം. നമ്മളെപ്പോഴും നമ്മുടെ സ്ഥാനവും മാനവും മഹത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് ഒരു വാത്സല്യവും സ്നേഹവും ലഭിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വാത്സല്യമുള്ളവരാവണം. നബി സല്ലല്ലാഹുമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുമ്മ മൻ റഫഖ ബി ഉമ്മത്തി ഫർഫുഖ് ബിഹി. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിൽ വാത്സല്യം കാണിക്കുന്നവൻ, എൻ്റെ ഉമ്മത്തിനെ കൊണ്ട് വാത്സല്യം കാണിക്കുന്നവന് നീ എന്തു ചെയ്യണം? അവനോട് നീ വാത്സല്യം കാണിക്കണം. വമൻ ശക്ക അലൈഹിം ഫഷുക്ക അലൈഹി. എന്നാൽ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ പ്രയാസമുണ്ടാക്കുന്നവന് നീയും പ്രയാസമുണ്ടാക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കിട്ടുമല്ലോ. എവിടെ ജീവിതത്തിൽ നമുക്കൊരു അലിവും സ്നേഹവും കാരുണ്യവും ലഭിക്കണോ, നാം മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടെ പെരുമാറേണ്ടതുണ്ട്. സൗമ്യത ഒരു സൗന്ദര്യമാണ്. സൗമ്യമായ പെരുമാറ്റങ്ങൾ നമുക്ക് അങ്ങേയറ്റം മനോഹരമായി തോന്നും. ഒരു വ്യക്തി എത്ര വിരൂപനാണെങ്കിലും, എത്ര താഴ്ന്നവനാണെങ്കിലും, എത്ര വില കുറഞ്ഞ വസ്ത്രവും വില കുറഞ്ഞ വാഹനവും ആണ് അയാൾ ഉപയോഗിക്കുന്നതെങ്കിലും, ഡീസൻ്റായി മനോഹരമായി ജമീലായി അയാൾ പെരുമാറുന്നുവെങ്കിൽ മറ്റൊരു അലങ്കാര വസ്തുക്കൾക്കും നൽകാനാവാത്ത ഒരു ഭംഗി യഥാർത്ഥത്തിൽ അയാളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഇങ്ങനെ ഒന്ന് ഡീസൻ്റാവാൻ, മാന്യമായി ഒരു നല്ല രൂപത്തിൽ പെരുമാറി ശീലിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് വലിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൃദയബന്ധം നാം ഇടപെടുന്നവരോട് ഉണ്ടായിത്തീരണമെങ്കിൽ മൃദുലമായ പെരുമാറ്റങ്ങളെക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അത് കൃത്രിമമാവരുത്. ആത്മാർത്ഥവും അതേപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള അത്തരം സ്നേഹങ്ങളെ ഉണ്ടാക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും അതുമൂലം ജീവിതത്തിൽ വാത്സല്യവും കരുണയും ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, ശത്രുക്കളാകരുത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഖുർആൻ പാഠങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സഹൽ അരിപ്രയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. يري سنهن رنيا സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും റബ്ബിൻ്റെ കൽപ്പനകൾ മാനിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലു ഇംറാനിലെ 97-ാമത്തെ വചനമാണ് കേട്ടത്. ഖുർആനിലെ ധാരാളം ആയത്തുകളും അതിലേറെ പാഠങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഖുർആൻ പാഠങ്ങളെന്ന് പറയുന്ന ഈ പങ്കതിയിൽ നമ്മൾ വ്യത്യസ്ത കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വലില്ലാഹി എന്ന പ്രയോഗം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് എന്ന് പറയുമ്പോൾ അവിടെ വലില്ലാഹി എന്ന പ്രയോഗം ഹജ്ജ് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് വലില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണെന്ന് കൃത്യമായി തെളിയിക്കണം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അടിസ്ഥാനമായ 5 കാര്യങ്ങളിലൊന്നാണ് ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇഖാമി സ്വലാ വ ഈതാഇ സകാ വൽ ഹജ്ജ് വ സൗമി റമദാൻ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണല്ലോ. ഇസ്ലാം 5 പണിയപ്പെട്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം, അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക, ഹജ്ജ്, റമദാനിലെ നോമ്പ്, ഇങ്ങനെ 5 കാര്യത്തിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അയ്യുഹൻ നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ് ഫഹജ്ജു. ജനങ്ങളെ, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുവിൻ എന്ന കൽപ്പന ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇതൊക്കെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ വഹയി പ്രകാരം പഠിപ്പിച്ച വചനങ്ങളാണല്ലോ. അതുകൊണ്ട് ഹജ്ജിന് സൗകര്യവും സംവിധാനവും ആപതും ആരോഗ്യവുമൊക്കെ ഉണ്ടായിട്ട് ഹജ്ജ് വൈകിപ്പിക്കുന്നതിനെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ലഖദ് ഹമംതു അൻ അബ്അസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ ഫയൻദുറു കുല്ല മൻ കാന ലഹു ജിദ വലം യഹജ്ജ ഫയദ്രിബു അലൈഹിം അൽ ജിസ്യ മാഹും ബിമുസ്ലിമീൻ മാഹും ബിമുസ്ലിമീൻ. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകമാണ്. അതായത് ഹജ്ജ് ചെയ്യാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് അത് നിർവഹിക്കാത്തവർ ആരൊക്കെയുണ്ടെന്ന് നോക്കാൻ വിവിധ നാടുകളിലേക്ക് പട്ടണങ്ങളിലേക്ക് ആളുകളെ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ വിചാരിച്ചു പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയണം, അവർക്ക് എത്രത്തോളം അതിൻ്റെ ഗൗരവം ഒന്നുകൂടി കൂടിയാണ്. അങ്ങനെ കഴിവുണ്ടായിട്ട് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് നിർവഹിക്കാത്ത ഹജ്ജ് നിർവഹിക്കാത്തവരെ അവർക്ക് ജിസിയ ചുമത്താൻ ഞാൻ ഉദ്ദേശിച്ചു, അവർ മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ വിശ്വാസികളുടെ തേട്ടമാണ് ശരിക്ക് അഭിലാഷവും ആഗ്രഹവും അതിനുള്ള പ്രാർത്ഥനയും അതിനുള്ള ശേഷിയും ഉണ്ടാക്കുക എന്നുള്ള നിയ്യത്തും ഒക്കെ ആ ഹജ്ജിന് അവസരം ലഭിക്കണമെന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയും വിശ്വാസിക്കുണ്ടാകേണ്ടത്. അവസരം ലഭിച്ചവർക്ക് ശരിയായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ലഭിക്കാത്തവർ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ അള്ളാഹു അവസരം ഒരുക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥന തുടരേണ്ടതുണ്ട്. അപ്പോൾ ഹജ്ജിന് ഒരു വിശ്വാസിക്ക് എപ്പോഴും നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പോലെ തന്നെ ഹജ്ജ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതിനൊക്കെ കഴിയണമെന്നുള്ള ശക്തമായ ഒരു തീർച്ചയും അതിനുള്ള പരിശ്രമവും അതിനുള്ള പ്രാർത്ഥനയുമൊക്കെ വിശ്വാസികൾ സദാ ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളിൽ ആ നിലക്കുള്ള ഒരു ആഗ്രഹം, മറ്റ് ആരാധനകൾ നമ്മൾ അതിനോട് സമീപിക്കുന്ന സമീപന രീതി ഹജ്ജിനോട് നമ്മൾ കാണിക്കാറുണ്ടോ? ആ നിലക്കുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകാറുണ്ടോ? അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹജ്ജിന് പോയി ഒരാൾ ഹജ്ജ് ചെയ്യാൻ പോയിട്ട് അനാവശ്യ വാക്കുകൾ പ്രവൃത്തികളൊന്നും ചെയ്യാതിരുന്നാൽ അയാൾ തിരിച്ച് ഹജ്ജ് ചെയ്ത് പൂർണ്ണാവസ്ഥയിൽ കൃത്യമായ നിയത്തോടുകൂടി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ ജനിച്ച ദിവസത്തെപ്പോലെ, അല്ലേ, ചെറിയ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ ജനിച്ച ദിവസത്തെപ്പോലെ പാപമുക്തനായി മടങ്ങുന്നതാണ് എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത്രക്കും വലിയ പുണ്യവും വലിയ നന്മയും ഒരാൾ മുസ്ലിമാണെങ്കിൽ, ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാകുമ്പോൾ ചെറുപ്പം അവൻ്റെ ഒരു പ്രായപൂർത്തിയെത്തുന്ന അവസ്ഥയിൽ തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ തുടങ്ങി, നമസ്കാരം മറ്റു ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ അന്ന് മുതൽക്കേ, ചെറുപ്പം മുതൽക്കേ ഉണ്ടാകേണ്ട ആഗ്രഹമാണ് എനിക്ക് ഹജ്ജ് ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്നുള്ള. അപ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ നമ്മൾ ഭൗതികമായൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കൈപ്പറ്റാനുള്ള പ്രവർത്തനം, ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു ബൈക്ക് വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, അത് വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തൊട്ട് ഒരു അല്പം സംഖ്യ, കുറഞ്ഞ സംഖ്യ മാറ്റിവെക്കുകയാണ്. മാറ്റിവെക്കുന്നത് അതിലേക്ക് വേണ്ടി മാത്രമാണ്, ബാക്കി ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നു പോകണമല്ലോ. അങ്ങനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ആ സംഖ്യ സ്വരുക്കൂട്ടി ഒരു നിശ്ചിത സമയമാകുമ്പോൾ അവനങ്ങനെ ബൈക്ക് വാങ്ങുകയാണ്. ഇതുപോലെ നിനക്കാൾ ഗൗരവത്തിലുള്ള പ്രയത്നം ഹജ്ജിന് വേണ്ടി നാം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആളുകൾ പൊതുവേ ആളുകളുടെ സമീപനം, അതൊക്കെ അല്പം പ്രായമായിട്ട് പോരെ, കുറച്ചുകൂടി കഴിയട്ടെ, എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, ഇത് കഴിവുണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് സാമ്പത്തിക ശേഷിയുണ്ടായിട്ട് എല്ലാ സൗകര്യവും സംവിധാനവും ഉണ്ടായിട്ട് പിന്നീടും ഈ നിലക്കുള്ള ചിന്ത, അത് തെറ്റാണ്, അതൊരിക്കലും ശരിയല്ല. നിർബന്ധമായ ബാധ്യതകൾ, നിർബന്ധമായ കടമകൾ, അതും നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ആ സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ് ഹജ്ജ്. നമ്മളെന്തിനാണ് നമസ്കരിക്കുന്നത്? അത് നമ്മുടെ കടമയാണ്, നിർബന്ധമായും ചെയ്യേണ്ട ആരാധനാകർമ്മമാണ്. അതുപോലെ ഒന്ന് തന്നെയാണ് ഹജ്ജ് എന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കും പ്രായം നോക്കാതെ, പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ ഒരു 60 വയസ്സാവട്ടെ, 70 അല്ലെങ്കിൽ അവരൊക്കെ പോകുമ്പോൾ 5 മണി കഴിഞ്ഞിട്ട് പോകാം, ഈ നിലക്കുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളും നിർത്തി ഗൗരവത്തിൽ നമുക്ക് ഹജ്ജിനെ സമീപിക്കാനും ഹജ്ജ് ചെയ്യാനും കഴിയുക, അതിനുവേണ്ടി പ്രയത്നിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിയുക. ഇൻഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ആത്മാർത്ഥമായ ഹജ്ജ് ചെയ്ത് അതിനുള്ള അവസരം നമുക്കൊക്കെ ഉണ്ടാവാനും അതിനുള്ള തൗഫീഖൊക്കെ നമുക്കൊക്കെ ഉണ്ടാവാനും ആ നിലക്ക് ഹജ്ജിന് പോയി കബൂലായ മക്കബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്ന് ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ആ ഇബാദത്തിനെ പുൽകാൻ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ സഹലരിപ്രയാണ് നമ്മോടൊപ്പം ചേർന്നത്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.

0: ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: اللهم بارك لهم فيما رزقتهم واغفر لهم വാഗോഫിർ ലഹും വ ഈ ഔഫിർ ലഹും എന്നാണ് അവിടെ വാവ് കൂടിച്ചേരുമ്പോൾ വ അലിഫിനെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വാഗോഫിർ ലഹും വാഗോഫിർ ലഹും വർഹംഹും വാഗോഫിർ ലഹും വർഹംഹും വാഗോഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും اللهم بارك لهم فيما رزقتهم واغفر لهم وارحمهم اللهم بارك لهم فيما رزقتهم واغفر لهم وارحمهم. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ദുആ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇതിനേക്കാൾ ചെറിയൊരു പ്രാർത്ഥനയാണ്. ബാറകല്ലാഹു ലക ഫി അഹ്ലിക വമാലിക, ഇത്രയേ ഉള്ളൂ. ബാറകല്ലാഹു ലക ഫി അഹ്ലിക വമാലിക, താങ്കളുടെ കുടുംബത്തിലും താങ്കളുടെ സമ്പത്തിലും അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്നതാണ് പ്രാർത്ഥന. ബാറകല്ലാഹു ലക ഫി അഹ്ലിക വമാലിക, ബാറകല്ലാഹു ലക, ബാറകല്ലാഹു ലക, ബാറകല്ലാഹു ലക ഫി അഹ്ലിക വമാലിക. അപ്പോൾ രണ്ട് പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഒന്ന് അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഗ്ഫിർ ലഹും വറഹംഹും. ഈ പ്രാർത്ഥന ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറകല്ലാഹു ലക ഫി അഹ്ലിക വമാലിക, ഈ രണ്ട് പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥന സുനൻ നസാഇയിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. ഈ രണ്ട് പ്രാർത്ഥനകളും പഠിക്കണം, മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മെ കടം നൽകി സഹായിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമ്മളിത് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്മനസ് കാണിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ സമകാലികം. ഡോക്ടർമാർ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞവർ. ഡോക്ടർമാർക്ക് നൽകാം ബിഗ് സലൂട്ട്. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സ് ദിനമായിരുന്നു. ഒട്ടനവധി ഡോക്ടർമാരുടെ അടുത്തായത് യാദൃശ്ചികമാകാം. രാവിലെ തൊണ്ടയാട് ഡയബ് കെയറിലെ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ചെന്നതും വൈകിട്ട് കോഴിക്കോട് BMHലെ കാർഡിയാക് ഡോക്ടർ രാജേഷ് മുരളീധരൻ്റെ അടുത്തേക്ക് ചെന്നതും ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അറിയിച്ചുകൊണ്ടായിരുന്നു. അവർ കൈകൂപ്പി സന്തോഷത്തോടെ എതിരേറ്റു. കൺസൾട്ടിന് ശേഷം ഞാൻ ചോദിച്ചു, ഇന്ന് വൈകിട്ട് ആഘോഷങ്ങളൊന്നുമില്ലേ? കണ്ടില്ലേ ഇവിടത്തെ തിരക്ക്? ഇതിനിടെ ഞങ്ങൾ ഡോക്ടർമാർക്ക് എന്താഘോഷം? അതായിരുന്നു ചിരിച്ചുകൊണ്ട് അവരുടെ മറുപടി. ഡോക്ടേഴ്സ് ദിനത്തെക്കുറിച്ച് എഴുതിയ ഈ ലേഖനം വായിച്ച് അഭിപ്രായം അറിയിക്കണമെന്ന് കെഞ്ചി ഞാനും മുമ്പേയും തിരിച്ചുപോന്നു. ഒരിക്കലെങ്കിലും ഡോക്ടർമാരെ കാണാത്ത അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ചെറുതും വലുതുമായ സകല അസുഖങ്ങൾക്കും ഉടൻ തന്നെ ഡോക്ടർമാരെ കാണുക എന്നതാണ് ആധുനികതയുടെ മുഖമുദ്ര. ഡോക്ടർമാരുടെ വിലമതിക്കാനാകാത്ത സേവനത്തിന് അംഗീകാരമെന്ന നിലയിലും അവർ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയിൽ പങ്കുവഹിക്കുന്ന പങ്ക് സ്മരിക്കുന്നതിനുമായിട്ടാണ് ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ നാഷണൽ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ തീം ബിഹൈൻഡ് ദി മാസ്ക് ഹൂ ഹീൽസ് ദി ഹീലേഴ്സ്, മാസ്കിന് പിന്നിൽ ആരാണ് രോഗശാന്തി നൽകുന്നവരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ്. ഈ തീം ആരോഗ്യപ്രവർത്തകർ നേരിടുന്ന മാനസികവും വൈകാരികവുമായ വെല്ലുവിളികളെയും അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഭിഷക്കുരൻ, ഫിസിഷ്യൻ, ഡോക്ടർ, സർജൻ എന്നൊക്കെ പറയുന്നത്. മനുഷ്യരുടെ ആരോഗ്യപരിപാലനം, രോഗങ്ങളെ ചികിത്സിക്കൽ എന്നിവയ്ക്ക് പുറമേ അസുഖങ്ങളെപ്പറ്റിയുള്ള പഠനം, രോഗനിർണയം, പരിക്കുകളുടെയും മറ്റ് ആരോഗ്യപ്രശ്നങ്ങളുടെയും പരിചരണം തുടങ്ങിയവയൊക്കെ അവരുടെ പരിഗണനയിൽ വരുന്നതാണ്. ശാരീരികവും മാനസികവുമായ

0: നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അവർ പഠിച്ച ആരോഗ്യശാസ്ത്രത്തിന്റെ മാനദണ്ഡമനുസരിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചികിത്സ വിധിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ജനങ്ങളുടെയും രാജ്യത്തിന്റെയും ആരോഗ്യം അവരുടെ കൈകളിലാണെന്ന് പറയാം. ഒരു ഡോക്ടറാവുക എന്നത് വളരെ മാന്യമായ ഒരു തൊഴിലായിട്ടാണ് വിദ്യാർത്ഥികളും സമൂഹവും കാണുന്നത്. കാരണം ആധുനിക സേവന രംഗത്തെ ഏറ്റവും ഉന്നതമായ പോസ്റ്റാണ് ഡോക്ടർ എന്നത്. സമൂഹത്തെ സേവിക്കാനും സമൂഹത്തിന്റെ ആദരവ് പിടിച്ചുപറ്റാനും ഏറ്റവും അനുയോജ്യമായൊരു ജോലിയാണത്. ഒപ്പം നല്ല ശമ്പളവും ജീവിത സാഹചര്യങ്ങളും. അതിനാൽ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ ഡോക്ടറാവുക എന്ന സ്വപ്നം കൊതിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ അമിത പ്രവണത ഒട്ടും ആശാസ്യവുമല്ല. കാരണം സ്വദേശത്തും വിദേശത്തുമായി 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളാണ് MBBS തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ പോയാൽ ഏതാനും വർഷം കൊണ്ട് രോഗികളേക്കാൾ കൂടുതൽ ഡോക്ടർമാരുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറും. മാത്രമല്ല, പല രാജ്യങ്ങളിലെയും മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടത്ര ഗുണങ്ങളോ നിലവാരമോ ഇല്ല. ധാരാളം പണം ചിലവഴിച്ചുള്ള ഈ പഠനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരവബോധം ഉണ്ടാകുന്നതും നല്ലതാണ്. ഇന്ത്യയുടെ ചികിത്സാ സമ്പ്രദായം ലോകമെമ്പാടും പുകഴ് പെറ്റതും ഇന്ത്യൻ ഡോക്ടർമാർ ലോകമെമ്പാടും അവരുടെ മേഖലകളിൽ മികവ് പുലർത്തിയവരുമാണ്. അലോപ്പതി ചികിത്സയ്ക്ക് പുറമെ ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി, അക്യുപങ്ചർ തുടങ്ങിയ ചികിത്സാരീതികളും ഇന്ത്യയിൽ ഫിസിഷ്യന്മാർ പരിശീലിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്ത് ഇന്ത്യൻ ഡോക്ടർമാർക്ക് വലിയ ഡിമാൻഡാണ്. അതിനാൽ തന്നെ മികച്ച സൗകര്യങ്ങളും തൊഴിൽ സാധ്യതകളും തേടി യോഗ്യരും പ്രതിഭാധനരുമായ ഡോക്ടർമാർ വിദേശത്തേക്ക് സ്ഥലം മാറുകയാണ്. തൽഫലമായി രാജ്യത്ത് കഴിവുറ്റവരും യോഗ്യരുമായ ഡോക്ടർമാരുടെ അഭാവം പ്രകടവുമാണ്. മികച്ച ഡോക്ടർമാരുണ്ടായിട്ടും രാജ്യത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നു എന്നതും വിരോധാഭാസമാണ്. കുറച്ചുകാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തിറക്കലിനെ പോലുള്ള ഒട്ടനവധി മിടുമിടുക്കരായ ഡോക്ടർമാർ നമുക്കുണ്ട്. ഇത്തരം ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യവും ജീവനും നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുമ്പോൾ തന്നെ അപൂർവം ചില ഡോക്ടർമാർക്ക് ദുഷ്പേരുണ്ടാക്കുന്നവരുമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മര്യാദയ്ക്ക് രോഗികളെയും ബന്ധുക്കളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലും ചികിത്സിക്കാത്തവരാണവർ. മാത്രമല്ല, അമിത ഫീസ് ഈടാക്കുന്നവരും അനാവശ്യ ടെസ്റ്റുകൾക്ക് നിർബന്ധിക്കുന്നവരുമുണ്ട്. ഹോസ്പിറ്റൽ മുതലാളികളുടെയോ മരുന്ന് കമ്പനികളുടെയോ ലാഭത്തിനും ഇംഗിതത്തിനുമനുസരിച്ച് ചിന്തിക്കുന്നവരും ചികിത്സിക്കുന്നവരും കുറിപ്പടി എഴുതുന്നവരുമുണ്ട്. പാവപ്പെട്ട രോഗികളെയും ബന്ധുക്കളെയും അവരുടെ അജ്ഞതയും നിർബന്ധിതാവസ്ഥയും മുതലെടുത്തുകൊണ്ട് പണം വാരുന്ന ഇക്കൂട്ടരെ മറ്റു ഡോക്ടർമാർ തന്നെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മൊത്തം ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെ കളങ്കമായിരിക്കും അവർ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങളുടെ വിരൽത്തുമ്പിൽ ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻഷാല്ലാ, നമ്മൾ ഇന്ന് പുതിയൊരു കാലഘട്ടത്തിൽ പുതിയ ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും പത്രമാധ്യമങ്ങളിലൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളവും അതുപോലെ തന്നെ പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മൂന്ന് വിഷയങ്ങളാണ് ഇന്നത്തെ ആഴ്ചയിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മൾ നമ്മളെ ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കേരളത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടയുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കേരളത്തിലെ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൂടി ക്ലാസ് കട്ട് ചെയ്ത് വരുന്ന രംഗവും ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായതൊക്കെ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലും നമുക്ക് വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കയറി തെറി പറയും എന്നുള്ളതാണ്. ഏറ്റവും സഭ്യമല്ലാത്ത രൂപത്തിൽ പെരുമാറുന്ന ആളുകളെ ഏറ്റവും മോശമായ രൂപത്തിൽ സംസാരിക്കുന്നൊരു വ്യക്തി, അതിനെ ഫാനുകളായിക്കൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. ഒരുപാട് ആ കാലഘട്ടം മുതൽ തന്നെ ഈ വ്യക്തി ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ തൊപ്പി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ, ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നിയമ നടപടിക്ക് ഏർപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളടക്കം പൂട്ടിക്കുന്ന അവസ്ഥ, സർക്കാർ പൂട്ടി വീഴുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊരുപാട് കാലഘട്ടമായി ഇദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ആളുകൾ ക്രൂശിക്കുകയും ഇദ്ദേഹത്തെ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ അഷ്റഫ് ഖാ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തൊപ്പി വീണ്ടും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പൂട്ടിട്ടിരിക്കുകയാണ്. സർക്കാർ ഒരു നിയമ നടപടിക്ക് തയ്യാറായിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ പലപ്പോഴും വൈകുന്നു എന്നുള്ളൊരു സാഹചര്യം, ഇങ്ങനെയൊരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ഒരുപാട് കാലഘട്ടമായിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇത്തരം വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം നിയമ നടപടികൾ എടുക്കാൻ വൈകുന്നു എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ സമൂഹത്തെ ഭയപ്പെടുത്തേണ്ടുന്ന ഒന്ന് തന്നെയാണോ?
4: അതെങ്ങനെയൊരു നടപടിയിലേക്ക് വരാൻ വൈകി എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്, ആശങ്കപ്പെടുത്തേണ്ടതാണ്. ആ അങ്ങനെ വൈകിയതിൻ്റെ പിന്നിലുള്ള രസതന്ത്രത്തെ പഠന വിധേയമാക്കേണ്ടതാണ്. എന്നാലും നമുക്ക് വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് വെച്ചതിന് നമ്മുടെ ഭരണകൂടത്തെ, സംവിധാനത്തെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ, അതിൻ്റെ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ പൂട്ടാൻ പലരും പല സന്ദർഭങ്ങളിലും അതിനൊരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടിട്ടും എന്തൊക്കെയോ കാരണങ്ങളാൽ അറച്ചു നിന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് ഇത് പൂട്ടിക്കെട്ടണം എന്ന് പറയുകയും അത് പൂട്ടിക്കെട്ടുകയും ചെയ്ത ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇനി അദ്ദേഹം കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അത് കൊടുക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് ഇന്ന് ആ വിഷയത്തിൽ സംതൃപ്തകരമായ നീക്കമാണ്. നാളെ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം ഇപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ പരിസരം ആശങ്കാകുലമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, അതായത് ഈ വളാഞ്ചേരിയിൽ ഇദ്ദേഹം വരുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വളാഞ്ചേരി വരുമ്പോഴല്ല അദ്ദേഹം ഫേമസ് ആവുന്നത് അല്ലെങ്കിൽ രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു സമാന്തര ലോകം ഉണ്ടായിരുന്നുവെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ അറിഞ്ഞതെന്നാണ് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ശ്രോതാക്കളായിട്ട് പ്രേക്ഷകരായിട്ട് ആ നേരത്തെ പറഞ്ഞ എൽ പി യു പി ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എത്രയോ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത് ഏത് വർഷമായിരിക്കും എനിക്ക് ഓർമ്മയില്ല,
3: കോവിഡ് കഴിഞ്ഞ തൊട്ട് ഉടനെ
4: അത് വർഷങ്ങൾ കഴിഞ്ഞ് എന്തായിരുന്നാലും, എന്നിട്ട് ഇപ്പോഴാണല്ലോ ഒരു നടപടിയിലേക്ക് വന്നത്. അപ്പം അത് വരാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പഠനം ആവശ്യമുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ ജെൻസി തലമുറ, ആ തലമുറയിൽ നിന്നുണ്ടാകുന്ന അരുതായ്മകൾ, അതിനോടൊക്കെ സമൂഹം ഒരു പ്രതികരിക്കാനൊന്ന് അറച്ചു നിന്നു എന്നത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് അത് ഒരു പ്രത്യേക തത്വശാസ്ത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഈ പുതിയ ജെൻസി തലമുറ, അതേപോലെ തന്നെ പിന്നെ ഓരോ തലമുറക്ക് ഓരോ പേരിട്ടും കണ്ടുള്ള സംഗതി, അതൊക്കെ വസ്തുതയാണ്, കാര്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അത് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം സ്ഥാപിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരിങ്ങനെയാണ്, ഇവരുടെ ലോകം അങ്ങനെയാണ്, അവസാനം ഇവരെ വിമർശിക്കണവരാണ് പ്രതികൾ, ഇവരെ അവലോകനം ചെയ്യണവരാണ് പ്രശ്നക്കാർ, അവരെ ഓഡിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ ലോകത്തിനും കാലത്തിനും ചേരാത്തത് എന്ന ഒരു നരേറ്റീവിലേക്ക് മൊത്തത്തിൽ കൊണ്ടുവന്നു.
3: പുതിയ വേർഡും വന്നു, തന്ത വൈബ്.
4: ആ തന്ത വൈബ് എന്നുള്ള വേർഡും വന്നു. പിന്നെ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി എന്ന് വെച്ചാൽ, സമാന്തര ലോകത്ത് ഇപ്പൊ അവരാണോ നമ്മളാണോ എന്ന് ചോദിക്കണത്തിലെത്തി. ഏയ്, ഇത് അവരൊരു സമാന്തര ലോകം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അവരാണോ നമ്മളാണോ സമാന്തര ലോകത്ത്, അഥവാ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളാണ് എന്ത് തന്ത വൈബായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ ധാർമ്മികത, സദാചാര മൂല്യം എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അതായത് അതിനെ വല്ലാതെ പിന്നെ ഒരു മഹത്വവൽക്കരിക്കുകയും ലെജിറ്റിമേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ സന്ദർഭത്തിൽ ശരിക്കും വിചാരണ ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അങ്ങനെ ചർച്ച ചെയ്ത ആളുകളൊക്കെ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാകണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് വൈകിയത് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഇതിൻ്റെ നടപടിയെടുക്കാൻ വൈകി എന്ന് പറഞ്ഞ എന്തുകൊണ്ട് വെച്ചാൽ, സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന ആശയക്കുഴപ്പമാണ്. അതായത് സമൂഹത്തിൻ്റെ ധാർമ്മികതയോട് വന്ന, ധാർമ്മിക സദാചാര മൂല്യങ്ങളോട് വന്ന മനോഭാവത്തിലുള്ള മാറ്റത്തെയാണ് ഈ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കുന്നത്, നമ്മൾ ചർച്ചക്കെടുക്കേണ്ടത്. അതായത് പണ്ട് നമ്മൾ ധാർമ്മികതയായി കണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇന്ന് അതേ അളവിലും അർത്ഥത്തിലും സ്ഥാനത്തും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാണ്, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അതിനെ മറിച്ചിടുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ തന്നെ വന്നു. അതുകൊണ്ടാണ് ഇത്ര പച്ചത്തെറി ഇയാൾ പറയാൻ തുടങ്ങിയിട്ട്. നമ്മളതന്ന് വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ടുള്ളൂ, അത് ആരോ ആ സമയത്ത് അയച്ചു തന്നതാണ്. അത് കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇതെന്ത് ഇയാളെയാണോ നമ്മളെ ആൾക്കാരിങ്ങനെ എന്നാലും അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുളിപ്പിക്കണതെന്ന് ഞാൻ നമ്മൾ അന്നേ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രതികരിച്ച് അയാളും പ്രതികരിച്ചിട്ടുണ്ട്, പിന്നെ ആരോ എനിക്കത് അയച്ചു തന്നു. അതിൻ്റെ അടിയിലൊക്കെ അന്ന് അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി, അത് ഈ ഒരു ലോകമല്ലേ, അവരുടെ പ്രായമല്ലേ, അവർക്കും പറയാനുള്ള അവസരമില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരുന്ന കുറേ ആൾ. അത് ആരെ ചോദിക്കണം വെച്ചാൽ അത്ര നമ്മൾ മോശക്കാരെന്ന് പറയുന്ന ആൾക്കാരൊന്നും അല്ല, കുറേ മീഡിയ പ്രവർത്തകരും മറ്റുള്ള ആളുകളും പല ടൈപ്പ് ആൾക്കാരൊക്കെ നേരിടണം ചോദിച്ചിട്ടുണ്ട്.
3: അവിടെ
4: ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം വെച്ച് ഇതിനൊക്കെ എന്താ അങ്ങനെയും പറഞ്ഞൂടെ, എന്താ അങ്ങനെയും ചെയ്തു, ആ കേൾക്കാരുന്നാ പോരെ, നിങ്ങൾ കാത് കുത്തിയാ പോരെ, നിങ്ങൾ നാലാൾ ഇവിടെയുണ്ട്, ഈ മുർശിത്തികൾ ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ട് ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണ എന്താ വെച്ചാൽ, നമ്മുടെ ധാർമ്മിക സദാചാര മൂല്യങ്ങളോട് സമൂഹത്തിൽ വന്ന ഒരു മനോഭാവത്തിലുള്ള മാറ്റമാണ് ഇത്രയും കാലം ഇതിലൊരു സ്റ്റെപ്പ് എടുക്കാൻ വൈകിപ്പോയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ സ്റ്റെപ്പ് എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഭരണകൂടമൊക്കെയാണ്. അവർക്കും തന്നെ ഇപ്പോൾ ഇടക്കാലത്ത് വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, മൂല്യമല്ല ഒരു കാര്യത്തിൽ നോക്കുന്നത്, എവിടെയാണ് ജനങ്ങൾ നിൽക്കുന്നതെന്ന് നോക്കുക. ജനാധിപത്യമാണല്ലോ നമ്മളെ പ്രധാനം. ഓക്കെ, അപ്പോൾ ജനങ്ങൾ ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ 8:30 കഴിഞ്ഞു, രാത്രി 8:30 കഴിഞ്ഞു, കുറേ ആൾക്കാർ വന്നിട്ട് പറയണത് ഇപ്പോൾ പകൽ 8:30 പറഞ്ഞാൽ എന്നാതാ ശരി, അത് അംഗീകരിക്കണം. ഏ രാത്രി 8:30 പറഞ്ഞോക്കെ, അത് ആൾ കുറവാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഈ രൂപത്തിലേക്ക് പിന്നെ വസ്തുതകളെ പിന്നെ വിശദീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും തല എണ്ണിക്കൊണ്ടാണ്. അപ്പോൾ ഈ തൊപ്പിൻ്റെ ഒപ്പം കുറേ ആളുണ്ട് കേട്ടോ, അപ്പോൾ അയാൾക്കെതിരെ പറഞ്ഞാൽ എന്താവും
3: പ്രശ്നം,
4: ഒരു നിലപാടെടുത്ത ഒരു പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരാവും, അത് അടുത്ത എൻ്റെ ഇലക്ഷനെ ബാധിക്കും. ഈ ഒരു പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജനപ്രതിനിധികളെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകൂടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളത് വ്യക്തമായിട്ട് പറയാതെന്നൊരു കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പം ഇതിന് ന്യായീകരിച്ച മനസ്സുകളൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് പുനരാലോചന നടത്തണം. പിന്നെ നമ്മുടെ കാലത്തൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ അമിത മാഷിക്കൊക്കെ അറിയാം, നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന പാഠഭാഗങ്ങൾ, കഥകൾ, അതുപോലെ കുറേ മോറൽ സ്റ്റോറീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പിതാക്കളിൽ നിന്ന് അങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ചെറുപ്രായത്തിൽ കേൾക്കുകയും കാണുകയും അറിയുകയും അയവറക്കുകയും ചെയ്ത ഒരു അങ്ങനെയുള്ള ഒരു മൂല്യബോധത്തിൽ നിന്നുകൊണ്ടാണ് അവർ വളരുകയും പിന്നെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയൊരു സമൂഹം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളാ കേട്ടിരുന്ന സ്ഥാനത്ത് ഇവർ കേൾക്കുന്നത് ഇദ്ദേഹത്തെയാണ്, ഇതുപോലെയുള്ള ആൾക്കാരെയാണ്. അത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഹെയർ സ്റ്റൈലും അവൻ്റെ രീതിയും അവൻ്റെ പൂക്കൃത്തരും അവൻ ആ വാപ്പാനോടും ഉമ്മാനോടും ലക്ഷ്മി കുടുംബത്തോടും സിസ്റ്റത്തോടും കാണിക്കുന്ന ആ കോപ്രായങ്ങളും ആ വൈകാരികതയും അങ്ങനത്തെ ഒരു പ്രതിഷേധ മനസ്സിൻ്റെ, അതായത് അത് അതുപോലെ തന്നെ ആരെയും വില വെക്കാത്ത ആരെയും കൂസാത്ത ഒരവസ്ഥയാണ് ഇവർക്ക് ചെറുപ്രായത്തിൽ ഈ കുട്ടികൾക്ക് അടിത്തറയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കാണാതെ പോകാൻ പാടില്ല. നമ്മളാ കേട്ട കഥകളോ നമ്മൾ വായിച്ച സംഭവങ്ങളോ അങ്ങനെയുള്ള മൂല്യങ്ങളോ ഒന്നും ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് കിട്ടി. ഇങ്ങനെയുള്ള ഒരു നിലപാട് തറയിൽ വളരുന്ന സമൂഹം ഭാവിയിൽ എന്താവും? അതിൻ്റെ ഉത്തരവാദിത്വം ഇത്രയും കാലം ഇതിനെ പിന്നെ ഒരു നടപടി എടുക്കാതെ ഇതിനെ ഫ്രീസറിൽ വെച്ച അല്ലെങ്കിൽ ബേസിലിട്ട ആളുകൾക്കൊക്കെ മറുപടി പറയേണ്ടിയിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും
4: ഇതാ തർക്കമല്ല കാര്യത്തിൽ. ഇതാ കണ്ടന്റ് ഒന്നിച്ചത് പൂട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായി. അതാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് തുറന്നാൽ കിട്ടാൻ പാടില്ലത്. അത് ഒറ്റ നോട്ടത്തിൽ ഇത് നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ സമുദായത്തിന് കാണാൻ സമൂഹത്തിന് കാണാൻ പാടില്ലാത്തതാണെന്ന് ഒരു തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ആളുകൾക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്സാര വിഷയമല്ല എന്ന് ഞാൻ പറയുന്നത്. ഏതായാലും വൈകിയാണെങ്കിലും നീതി വന്നതിൽ നമുക്ക് സന്തോഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കട ഉദ്ഘാടനം ചെയ്യാനുള്ള വളഞ്ചേരി കൊണ്ടുവന്നത്. ഈ ഉദ്ഘാടനം ചെയ്യണമെങ്കിലും തന്നെ അവരാൻ്റെ കടയിലേക്ക് ആളുകൾ വരണമെങ്കിൽ എന്ത് പിന്നെ മോശത്തരം വിളിച്ചു പറയുന്ന ആളായാലും പാടില്ല. ആൾക്കാരാരെ കൂടെ ഉള്ളത് വെച്ചാൽ അയാളെ കൊണ്ടുവരുന്നുള്ളൊരു ഉണ്ട്. അവരൊക്കെയാണ് ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വിസിബിലിറ്റി കൊടുക്കുന്നതും വളം വെച്ച് കൊടുക്കുന്നതും ഒക്കെ. എന്ത് അവരും ഇത് ഈ സന്ദർഭത്തിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു തുടക്കമാകണം. ഇതുപോലെ ധാരാളം സാധനങ്ങളുണ്ട് നമ്മളെ പിന്നെ നമ്മളൊക്കെ ഈ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കണ്ടപ്പോൾ ഇത്തരം വിഷപ്രയോഗം നടത്തുന്ന രണ്ട് ഭാഗമാണ്. ഒന്ന് സമൂഹത്തെ ഒരു തികച്ചും നിയമവിരുദ്ധമായ ഒരു ലിബറൽ സൊസൈറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ മാലിന്യങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു ആളുകളുണ്ട്. അതാണ് ഇങ്ങനത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ. മറ്റൊന്ന് ഒരു വെറുപ്പിൻ്റെ കടലിലേക്ക് കേരളത്തെ വലിച്ചെറിയാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരുണ്ട്. അത് പ്രധാനമായിട്ടും മുസ്ലിം വിരോധം തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അതിന് മുസ്ലിം പേര് കൂടി എന്ത് ചെയ്യും ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആളുകൾക്ക് കൂടി ഉള്ള ഒരു വാണിംഗ് ആയി ഈ വിഷയം വരണം. അതിലേക്ക് കൂടി ഈ നടപടികൾ പടർന്നെത്തേണ്ടതുണ്ട് എങ്കിലേ കേരളത്തെ രക്ഷപ്പെടുത്തണം.
3: തീർച്ചയായിട്ടും. പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയയിലെ ഒരു സ്വതന്ത്രമായ ഒരു ബന്ധപ്പെടലായിക്കൊണ്ട് ഉയർന്നു വന്ന ഒരവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴിപ്പോഴും ഇത്തരം ഒരു കേസൊക്കെ ഇപ്പം ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ ഫോളോവേഴ്സ് ഉള്ള വളരെ ഒരു മറ്റൊരു വ്യക്തിത്വം അല്ലേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സമയങ്ങളിലൊക്കെ ഇത്തരം കേസുകളൊക്കെ ഉണ്ടായി വരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ബന്ധപ്പെടലും കാര്യങ്ങളും കുറച്ചും കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നെറ്റിക്വിറ്റി ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവേണ്ട ഒരു ഒരു ഒരു സ്വഭാവ രൂപീകരണത്തിലുണ്ടാവേണ്ട കുറച്ച് പെരുമാറ്റ മര്യാദകൾ അത് കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ?
5: സോഷ്യൽ മീഡിയയിലെ ഒരു സ്പേസ് അത് ഉപയോഗിക്കുന്നതിലുള്ളൊരു സ്വാതന്ത്ര്യം ഇതൊക്കെ തീർച്ചയായിട്ടും നിയമങ്ങളും സർക്കാരും ഒക്കെ ആയിട്ടും കൂടെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണോ നിരീക്ഷണമാണോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും എന്തോ ഒരു ഈ അശ്ലീല ഇത് പോസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ കോടതി പറഞ്ഞ എന്താ വെച്ചാൽ അത് സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നേരിട്ടും കേട്ട് എന്ത് ചെയ്യേണ്ട, അതുമായിട്ട് വരേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ സ്റ്റേറ്റിന് അതിന് അധികാരമുണ്ടെന്നുള്ളതാണ് മനസ്സിലാണ്ട്. എന്തായാലും ഈ പറയുന്ന സോഷ്യൽ മീഡിയകളെല്ലാം ചില പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ അവരുണ്ടാക്കിയിട്ടുള്ള എന്തിനാണ്, സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെല് ചെയ്തിട്ട് ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ അവർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണ് എനിക്കും ഇങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു കണ്ടൻറ് ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൽ വെക്കുമ്പോഴും അതിൻ്റെ ഒരു ലാഭവും ഈ പറയും നമുക്കും കിട്ടുന്നുണ്ട്, ഈ പറയുന്നതിൻ്റെ ക്രിയേറ്റേഴ്സിന് കിട്ടുന്നുണ്ട്,
3: ഓണേഴ്സിന്.
5: അപ്പോൾ ഫലത്തിൽ ഇതൊരു വലിയൊരു നെറ്റ്വർക്കിനകത്തുള്ളൊരു കളിയാണ് നടക്കുന്നത്. ഇതിൽ ആരെ നിയന്ത്രിക്കണം? ഇപ്പോൾ ആഡുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ പരസ്യ വരുമാനങ്ങളുണ്ടാവും. എന്തായാലും ലോകത്തെല്ലായിടത്തും ചില ഈ സ്റ്റേറ്റുകളൊക്കെ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഐ ടി റൂൾ 2021 അനുസരിച്ച് തന്നെ ഇപ്പോൾ എല്ലാ ഈ മേജർ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയേറ്റേഴ്സും എന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ പരാതി പരിഹരിക്കാനുള്ള ഓഫീസേഴ്സിനെ വെക്കണം അതിനകത്ത്. അതായത് അവരുടെ വിദേശികൾ പോരാൻ നിർത്തും, ആ ഭാഷ അറിയുന്ന ആ ഭാഷ മറ്റേ തന്നെ കാര്യങ്ങൾ കണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമല്ല
3: റീജിയണൽ
5: ഗ്രീവൻസ് സെല്ലുകൾ ഉണ്ട്, മൾട്ടിപ്പിൾ മിനിസ്ട്രീസിന് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഒറ്റ മിനിസ്ട്രിക്കല്ല വ്യത്യസ്തമായ മിനിസ്ട്രി. അവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്ന വിഷയമാണെങ്കിൽ മറ്റേ അവർക്ക് ഇടപെടാൻ പറ്റും, കുട്ടികളുമായി ബന്ധപ്പെടാൻ. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യസ്ത മിനിസ്ട്രികൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഈ നിയമങ്ങൾ നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ സെക്ഷൻ 69A ഓഫ് ഐ ടി അനുസരിച്ച് എമർജൻസി ബ്ലോക്കിങ്ങിന് ഉള്ള സ്വാതന്ത്ര്യം എന്താണ് ഉണ്ട്. പിന്നെ അതിനെ തന്നെ വെച്ചാൽ അത് അവിടെ ഇപ്പോൾ മറ്റേ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി അവർക്കാണ് ഈ അധികാരമുള്ളത്. ഇതുപോലെ ഈ മറ്റേ ഭാരതീയ ന്യായ സംഹിതയിൽ 69ABCD എന്നുകൊണ്ട് കുറേ നിയമങ്ങൾ എന്താണ് ഇതിനകത്ത് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റ് നിയമ സംവിധാനങ്ങൾ, അതായത് പോലീസിന് ഇപ്പോൾ പോലീസിന് സെക്ഷൻ 78 അനുസരിച്ച് എന്ത് ചെയ്യാം, കേസെടുത്ത് അന്വേഷിക്കാം, അതുപോലെ തന്നെ 80 അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾ പലതും ഇതിനു വേണ്ടി റെഗുലേറ്ററി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനകത്ത് ഈ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതൊക്കെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകൾ ഡിജിറ്റൽ ക്രിയേഷൻ ആൻഡ് ഇൻഫ്ലുവൻസീവ് പോളിസി എന്നോട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ് ഉണ്ടാക്കുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വകീയമായ താല്പര്യങ്ങൾക്കോ എതിരാണെങ്കിൽ പെട്ടെന്ന് ഇടപെടാൻ. ഇപ്പോൾ UPയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സാധാരണ ഒരു മറ്റേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അദ്ദേഹം. എന്താ വെച്ചാൽ അവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിനെ കുറിച്ച് പിന്നെ ഒരു വീഡിയോ ഇട്ടു, അദ്ദേഹത്തെ ഉടനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ സെല്ലിൽ നിന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന വീഡിയോ പോലീസ് തന്നെ എടുത്ത് പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇനി അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഈ ഇൻ്റർനെറ്റ് ഗൈഡ് ലൈൻസ് എത്രത്തോളം ഫോളോ ചെയ്യപ്പെടുന്നു പാലിക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു ചോദ്യം ഉണ്ട്. അപ്പം ഈ അടുത്ത് നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് സെൻറ്റർ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഓർഗനൈസ്ഡ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന CSOH ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബും ഒക്കെ അടക്കമുള്ളതിനകത്ത് 523 ഹിന്ദി പോപ്പ് ഹെയ്റ്റ് സോങ്സ് കണ്ടെത്തി എന്നുള്ളതാണ്. അതിൽ മെജോറിറ്റി എന്ത് തന്നെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള സോങ്ങുകളാണ്. അത് എത്രത്തോളം വെറും ഹെയ്റ്റ് അല്ല, ത്രെറ്റ്, നിങ്ങൾ പശുവിനെ എന്താണ് തൊട്ട് കഴിഞ്ഞാൽ വെട്ടി നുറുക്കി കത്തിച്ച് കളയും എന്നൊക്കെ രീതിയിലുള്ള പാട്ടുകൾ. അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ മെറ്റയ്ക്ക് പരാതി കൊടുത്തപ്പോൾ ആകെ 18 മെറ്റ ഇന്ന് റിമൂവ് ചെയ്തെന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതായത് ഇത് യൂട്യൂബിലുണ്ട്, 198 മില്യൺ ആളുകളാണ് അത് കണ്ടത് അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ആവർത്തിച്ച് കാണുന്ന ഒരാളിലുണ്ടാകുന്ന ഒരു മാനസിക പ്രക്രിയ എന്താണ്, അത്രയും കടുത്ത വെറുപ്പും വിരോധവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ അഷ്റഫ് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ തൊപ്പിയോടുള്ള ഈ നിയന്ത്രണം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നർത്ഥം, മറിച്ച് വേറൊരു ഭാഗത്ത് അതിനേക്കാൾ മലീമസമായ രീതിയിൽ സമൂഹത്തിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയും സ്രോതസ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബുണ്ട്, അതുപോലെ അതിനകത്ത് സ്പോട്ടിഫൈയിൽ, ആപ്പിൾ മ്യൂസിക്കിൽ, മെറ്റയുടെ എന്താണ് മറ്റേ ഈ മ്യൂസിക്കിൻ്റെ ലൈബ്രറിയിൽ, ഇതിലെല്ലാം ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഞാൻ വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ക്യാമ്പയിൻ ആകേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കിപ്പോൾ ഈ നാഷണൽ ക്രൈം റിപ്പോർട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് NCRP എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമുക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൊടുത്തെന്താണ്ടാവുക എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ളതുകൾ നിരന്തരമായി ഇതുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനായി തന്നെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പോൾ തൊപ്പിയുടെ വിഷയത്തിൽ, തൊപ്പി ഒരേ സമയത്ത് അശ്ലീല ഇപ്പോൾ അശ്ലീല വിഷയത്തിലാണ് എന്ത് ചെയ്തില്ല നടപടി ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം അദ്ദേഹം വേറൊരർത്ഥത്തിൽ വൾഗാരിറ്റി, ഭയങ്കര വൾഗാരിറ്റി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിലുള്ള സാമൂഹ്യ വെറുപ്പുകൾ, ഒരു തരം അത് നമ്മൾ പറയുന്ന നീതീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിലപാടുകൾ, അതായത് കുടുംബത്തോട്, സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ, ഇതിൻ്റെയൊക്കെ പുറമെ ഡ്രഗിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം അതിനെ പ്രൊമോട്ട് ചെയ്തു.
4: അയാൾ പ്രൊമോട്ട് ചെയ്യുന്ന സംഗതികൾ ഏതാണ് നല്ലത്
5: നോക്കിയാൽ ഇതിൻ്റെ ഇതൊക്കെ ഇതൊക്കെ ഇതിലൂടെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്. പക്ഷെ ആ സ്ത്രീവിരുദ്ധത അതിൻ്റെ മാക്സിമത്തിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഈ പറയുന്ന 15, 17, 13 വയസ്സായ കുട്ടികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചതുള്ള സാധനം എന്താണ്? ഈ പറയുന്ന പെണ്ണുട്ടണ്ട പെണ്ണിനെതിരെയുള്ള ഈ പ്രയോഗങ്ങളാണ്. ആ സാധനമൊക്കെ ഇത്ര വ്യാപകമായിട്ട് പോലും ഇവിടുത്തെ ഒരു സാംസ്കാരിക ലോകം ഇതിനെതിരെ പ്രതികരിക്കുകയോ ഇറങ്ങുകയോ ചെയ്തില്ല. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അധപ്പതനം നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂല്യബോധം അല്ലെങ്കിൽ ഒരു സാമൂഹികമായ ഒരു ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ട, ഒരു വാല്യൂവിൻ്റെ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സാംസ്കാരിക ലോകത്തിന് വലിയ പങ്കുണ്ട്. അവരാണ് ആദ്യം പ്രതികരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ അത് ഉണ്ടായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, അല്ലെങ്കിൽ നിഷേധവും സ്വാതന്ത്ര്യത്തിനുള്ള ഒരു നേരിയ അതിർവരമ്പുള്ളൂ, സത്യമാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ ഇപ്പറഞ്ഞൊക്കെ വരുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് പലപ്പോഴും ഇപ്പറയുന്ന സ്ത്രീവിരുദ്ധതയടക്കമുള്ള എല്ലാത്തിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാംസ്കാരിക ലോകം ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ധാർമ്മിക ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള സംഘടനകളും മറ്റുമൊക്കെ ശക്തമായ ക്യാമ്പയിനുകളുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരം എല്ലാത്തിനെയും വലിച്ചു പുറത്തിടുകയും എനിക്ക് തോന്നുന്നു അന്നത്തെ മിനിസ്ട്രി ഒരു പക്ഷേ അതിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്ന കരുത്, അത്തരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും ഇതിന് വേരില്ലാത്ത രൂപത്തിൽ ഈ ഹെയ്റ്റ് ലാബിനും അതുപോലെ തന്നെ ഈ വൾഗാരിറ്റിക്കും ഒരു വേരില്ലാത്ത രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുക തന്നെ വേണം.
3: തീർച്ചയായിട്ടും
4: അല്ലേ. പിന്നെ ഈ കുട്ടികളിലേക്ക് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ പിന്നെ പ്രചരിപ്പിച്ച ഈ ആശയങ്ങളുണ്ടല്ലോ, അത് കുട്ടികളെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് മുമ്പ് ഒരു അധ്യാപകൻ യു പി ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ എഴുത്തുകൂത്തുകളുണ്ട്, അത് കാണിച്ചു. അപ്പോൾ അതിൽ നമുക്കൊരിക്കലും കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് തെറിപ്രയോഗങ്ങൾ, അത് എഴുതണയിൽ കുട്ടികൾക്ക് ഒരു പ്രശ്നമല്ല, ഇവൻ എഴുതുന്നതിലേറെ പിന്നെ ഇതായിട്ട് മറ്റവിടെ എഴുതുക, അതിനേക്കാളും ഇവൻ അങ്ങോട്ട് എഴുതുക, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. അപ്പം ഞാൻ ആലോചിച്ചത് എവിടുന്ന് ഈ കുട്ടിക്ക് ഇത് കിട്ടിയത്, അപ്പോഴാണ് ഈ സംഗതി മനസ്സിലായത്. അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിലൊക്കെ ഇതൊക്കെ ഒന്ന് വരുന്നത് നല്ലതാണ്.
3: തീർച്ചയായിട്ടും എന്തായാലും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടാണ് പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അതിൻ്റെ സാംസ്കാരികപരമായി കൊണ്ട് നമ്മളെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, ഇത്തരം ആളുകൾ വിതക്കുന്ന വിത്തുകൾ തലമുറകളോളം നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ബാധിക്കുമെന്നുള്ളതിൽ, സമൂഹത്തെ ബാധിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾ വിതക്കുന്ന വിത്തുകൾ അടിയോടെ അതിൻ്റെ വേരുകൾ പിഴുതെറിയേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു നമ്മുടെ സർക്കാർ എടുത്തിട്ടുള്ള ഈ ഒരു നിലപാട് വളരെ അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരുപാട് കാലഘട്ടമായി ഓൺലൈൻ രംഗത്ത് നമ്മൾ ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ചർച്ചയാണ് ഈ ഒരു ഓൺലൈൻ രംഗത്ത് വിദ്വേഷം വിതക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. പേരൊന്നും എടുത്തു പറയേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. നമ്മളൊരിക്കലും ഒരു ഒരു വിമർശിക്ക അല്ലെങ്കിൽ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യേണ്ട ഒരാൾ എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാലം ഓൺലൈൻ ഡിബേറ്റുകൾ, അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രാമുകൾ മുസ്ലിമീങ്ങളെ തന്നെ വളരെ താറടിച്ച് കാണിക്കുന്ന, അത് ഖുർആനെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും ഒക്കെ വളരെ നിഷ്പ്രയാസം ഒരു അതിവൈകാരികമായ രൂപത്തിലേക്ക് പല ആളുകളെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളും സംസാരങ്ങളും അങ്ങനത്തെ പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് നമ്മളൊക്കെ ആളുകൾ പോലും ഇദ്ദേഹത്തെ ഡിബേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് വരൂ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹം വന്ന് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിൽ ചെന്നു. ലണ്ടനിൽ ചെന്നിട്ട് ഒരു ഡിബേറ്റിൽ പങ്കെടുത്തു. ഡിബേറ്റ് പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞു ഖുർആനിൽ പറയുന്നുണ്ട് ബന്ധുക്കളുമായി തന്നെ എന്ത് ചെയ്യാം ക്ഷയിക്കാമെന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾ നെറ്റ് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. നെറ്റ് കിട്ടുന്ന തിരഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തില്ല, ആയത്ത് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം പറഞ്ഞു ഓൺ നെറ്റ് കിട്ടുന്നില്ല എന്നാൽ എല്ലാ ആളുകളും എന്ത് ചെയ്തു മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം തോറ്റു പിന്മാറുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ് മുസ്ലിം സംഘടനയുടെ ആളുകൾ പോലും ഇദ്ദേഹത്തെ തള്ളി പറയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവർ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലത്തെ പോലെ ആളുകൾ നേരത്തെ നമ്മൾ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ വിതക്കുന്ന ഒരുപാട് വിദ്വേഷങ്ങളുണ്ട്. കോയാ കോളിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് വെക്കുന്നത്. ഇവരെയും പൂട്ടേണ്ട സമയമായിട്ടില്ലേ?
4: അത് സംശയമൊന്നുമില്ല കാര്യത്തിൽ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ അദ്നാൻ റഷീദ് ലണ്ടനിൽ അദ്ദേഹത്തോട് സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തിനൊരു അഭിനന്ദനം നമ്മൾ സ്പോട്ട്ലൈറ്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വിദ്വേഷത്തിൻ്റെ വിഷവായു കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ ഊതി വീർപ്പിച്ച ഒരു ബലൂണായിരുന്നു ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്, യാരിഫ് ഹുസൈൻ എന്ന ആള് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു ഒട്ടുസൂചി കൊണ്ടൊരു കുത്താണ് എന്ത്
3: കൊടുത്തത്
4: ഇന്ന് ഈ പിന്നെ അദ്നാൻ റഷീദ് ചെയ്ത് ആൾക്കൂട്ടവും ഒട്ടിയാണ് പോയി, അത്രേ ഉള്ളൂ. അതായത് ഇവർ ഊതി വീർപ്പിച്ച എത്ര ഊതി വീർപ്പിച്ചാലും അതിൽ ചെറിയ മുട്ടുസൂചി കൊണ്ടൊരു കൊത്തു ഒന്ന് തട്ടിയാൽ
3: പൊട്ടാവുന്ന
4: അത്ര ബാലിശമാണ്. എനിക്കിത് കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓർമ്മ വന്നു, അതായത് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിർ. കറക്റ്റാണ് അത്, ശരിക്കും ഇവിടെ കറക്റ്റാണ്. നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, അങ്ങനെ തന്നെ ഊതിക്കെടുത്താൻ എത്ര ശ്രമിച്ചാലും അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് അവിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടാക്കിയാലും ശരിയാണ്. അപ്പം നമ്മൾ വായ കൊണ്ടൊന്നും ഇത് ഊതിക്കെടുക്കെടുത്താൻ കഴിയില്ല. അത് രാവിലെ നേരം വെളുക്കാൻ സമയത്ത് സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഉദിച്ചു വരും. അപ്പം അത് ഉദിച്ചു വരുമ്പോൾ എനിക്ക് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ എത്ര ജനലും വാതിലും കൊട്ടിയടച്ചാലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു മുറം കൊണ്ടോ സംഗതികൾ കൊണ്ടോ സൂര്യനെ മറച്ചു പിടിച്ചാലും അത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യും
3: വരും.
4: നിമിഷങ്ങൾ അതിങ്ങനെ സമയം മുന്നോട്ട് പോകും തോറും അത് ജ്വലിച്ച്
3: വരും.
4: അവനവൻ്റെ മുളകളിൽ നിന്ന് കത്തും. ഒന്ന് മറച്ചു വെക്കാം, അത്രക്ക് എന്താണെന്ത് പവറുള്ളതാണെന്ത് ഇസ്ലാമിൻ്റെ സത്യം, ആ സത്യപ്രകാശം എന്ന് പറയുന്നത്. ഒരാൾക്കും അത് മുറം കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല, നാവിന് അതുകൊണ്ട് വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ല, അത് ജ്വലിച്ചു നിൽക്കും. കാരണം അത് സ്രഷ്ടാവിൻ്റെ പിന്നെ
3: ദർശനമാണ്.
4: അതുകൊണ്ട് അതിനെ നമ്മളാരും സംരക്ഷിക്കുന്നതും വേണ്ട, നമുക്കും അങ്ങനെ തോന്നലൊന്നും വേണ്ട. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരിങ്ങനെ പ്രസംഗിക്കും അതുപോലെ എഴുതും ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അദ്നാൻ റഷീദ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അതൊന്നുമല്ല, ഇതല്ല. ഇന്നാ നഹ്നു നസ്സലനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നാമാണ് ഇറക്കിയിരിക്കുന്നത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത ഒരു മതമാണിത്. അതുകൊണ്ട് ആരും ഇവിടെ കടഞ്ഞ് പടന്നിട്ടും കാര്യമില്ല, അത് പടച്ചും സംരക്ഷിക്കും. അതൊക്കെ എത്ര കാലം കൊണ്ട് ഊതിണ്ടാക്കിയതാണെങ്കിലും അത് ഒരു ഒറ്റ മുട്ടുസൂചി കൊണ്ട് പൊട്ടിക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ നേരത്തെ തൊപ്പിൻ്റെ വേറൊരു വേർഷനാണ് ഇവരൊക്കെ, അത്രേ ഉള്ളൂ, അത്രേ നമ്മൾ കാണേണ്ട ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് കണ്ട് പോവാറാണ് പതിവ്. ഇപ്പം അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ ഒരു കേരളത്തിലൊരു വലിയൊരു ഇസ്ലാം വിരുദ്ധ അംബാസഡറായിട്ട്
3: മാറി,
4: പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തിനൊന്ന് ആകാൻ വേണ്ടി കണ്ട് പോയതാണ്. സംശയമൊന്നുമില്ല കാര്യം, കാരണം അവിടെ ഈ പിന്നെ ലണ്ടനില് ഹൈഡ് പാർക്ക് അതെല്ലാം ആറാഴ്ച ദിവസങ്ങളിലും എന്ത് ചെയ്യുന്ന ആളുകൾ കൂടും, ഇതുപോലെ ഡിബേറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുതാര്യമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആളായിങ്ങാണ്ട് ഞാൻ ലണ്ടനിലടക്കം പോയിട്ട് പറഞ്ഞിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇവിടെ വന്ന് പറയാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് പെട്ടത് ആ ഇവരുടെ ശരിക്ക് ഇസ്ലാം എന്താന്ന് പഠിച്ച ആൾക്കാരുടെ മുമ്പിലാണ് അത് ശരിക്കും എന്ത് ചെയ്തു അവിടെ മനസ്സിലായി. അപ്പം അദ്ദേഹം പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറഞ്ഞു എന്ത് സ്വന്തം മകളുമായിട്ട് എന്ത് ചെയ്യുക
3: പിന്നെ
4: ആ പിന്നെ ബന്ധപ്പെടാം അത് ഖുർആനിലുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്ത് സംസാരിച്ച്. അപ്പോഴാണ് ഇയാൾ 10-15 മിനിറ്റോളം ഞാനത് കണ്ടു ആ ഭാഗം കണ്ടു 15 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എവിടെ എന്നാ കാണിച്ചേരി ഇയാളതിങ്ങനെ തെരഞ്ഞു നിൽക്കുന്നു. ഇത് ഇരുട്ടത്ത് കറുത്ത പൂച്ചനെ തെരയാന്ന് പറഞ്ഞ മാതിരി സാധനം കാണൂലല്ലോ ഉണ്ടെങ്കിലല്ലേ ഇത് കാണുള്ളൂ. അപ്പം ഇത് ഒരിക്കലും എന്ത് ചെയ്യണില്ല കാണുന്നില്ല. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ പിന്നെ ദൃഷ്ടാന്തം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ പാളയത്തിലുണ്ടായെന്നുള്ളതാണ് വിമർശിക്കുക എന്ന് പറഞ്ഞല്ലോ. എനിക്കത് കണ്ടപ്പോൾ എങ്ങനെയാ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ സ്കൂളിൽ ഈ LP ക്ലാസ് പഠിക്കുന്ന കാലത്തുള്ള ഒരു അനുഭവം പറയലുണ്ട്. ഏതൊരു സ്കൂളിൽ നമ്മളെ സുഹൃത്തുക്കൾ അതായത് അവരൊന്നിച്ചു പോവും ഒന്നിച്ചു പോവും എന്നും എളാപ്പം മുത്താപ്പം മക്കളൊക്കെയാണ് ഒന്നിച്ചു പോയിട്ട് സ്കൂൾ വിട്ടുങ്ങാണ്ട് ഒന്നിച്ചാൽ പോരുക. അതിൽ ഒരു ദിവസം വരെ കൂടെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നില്ല തിരിച്ചു പോരുന്നില്ല. അവന് ഈ ചുമരുമ്മ പിന്നെ സാരിങ്ങ നിൽക്കുകയാണ് വെല്ലടിച്ചിട്ടും എത്ര പിടിച്ച് വലിച്ചാലും എന്ത് ചെയ്യില്ല
3: പോരുന്നില്ല
4: ആള് പോരില്ല. അപ്പം എല്ലാവരും ഈ പോരുന്നുണ്ടെങ്കിൽ പോരില്ല ഞങ്ങൾ പോവാണ് അങ്ങനെ കുറേ ആൾക്കാർ പോയി അവസാനം ഒരുത്തം പോയിട്ട് ഇജും പോന്നാറിന് ഒറ്റ വലി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇവൻ്റെ ട്രൗസർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് സംഗതി പോയിട്ടുണ്ട് പോലെ അവിടെ നിന്ന് പോന്നാ എന്ത് ചെയ്യും
3: അത് കാണും
4: ആകെ പ്രശ്നവും നടന്ന കാലം ആകെ പ്രശ്നമാണല്ലോ. അപ്പോഴാണ് വലിച്ചപ്പോഴാണ് ആകെ എല്ലാവർക്കും ഇത് മനസ്സിലായത്. അപ്പം എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഈ ഞങ്ങളിപ്പോൾ ഉള്ളതല്ല എന്ന് പറയേ പിന്നെ ആർക്കും വേണ്ട ഈ ഒരവസ്ഥയിലാണ് എന്ത് ഇയാൾ പോയി എത്തിയിട്ടുള്ളത്. അവരുടെ ആളുകൾക്ക് തന്നെ ഈ ഞങ്ങളിപ്പുള്ളതല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് അത് ശരിക്കും അവിടെ കാണാൻ പറ്റുമേ. അത് ശരിക്കും അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നെ ആ വീഡിയോ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. ഇയാളെ പിന്നോലെ എവിടെയാണ് ആയത് എവിടെയാണ് ആയത് പറയാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ പച്ചക്കാളാവാണ് പറഞ്ഞ് ഇത്ര വഷളാകാനില്ല മനുഷ്യൻ. അതാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏതായിരുന്നാലും ഇത് അദ്ദേഹം അർഹിക്കുന്നതാണ്. ആ അർഹിക്കുന്നത് കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏതായിരുന്നാലും പിന്നെ പഠിച്ചവരുടെ മുമ്പിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും പല ഗോഷ്ടികളും കാണിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഈ വീഡിയോ എന്ത് ചെയ്യണം എല്ലാവരും കേൾക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്ക്. അതിനാൽ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കണം എന്ന് അഭിപ്രായമുണ്ട്. പിന്നെ ഈ അദ്നാൻ റാഷിദ് പറയുന്നുണ്ട് ഇന്ത്യക്കാരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം സയനിസ്റ്റാണ് BJP ആണ് വെറുപ്പുൽപാദപകനാണ് തെളിവില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ പാടെ ഒരുപാട് ആളുകൾ പറഞ്ഞത് അവർക്ക് തന്നെ സ്വയം സ്വമേധയം എന്ത് ചെയ്തു മനസ്സിലായി. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനെന്താ വെച്ചാൽ ഇതിലെല്ലാവർക്കും പാടുണ്ട്. അതായത് ചില ചാനലുകളൊക്കെ വലിയ സംഭവമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുത്തിക്കാണ്ട് ചർച്ച കൊണ്ടുപോകലുണ്ട്.
3: രാഷ്ട്രീയ നിരീക്ഷകൻ
4: ഇത്ര നിലവാരം കുറഞ്ഞ ആളെയാണ് ഈ ഉപയോഗിക്കുന്നത് എന്ന് ആ ചാനലിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്
3: മനസ്സിലാക്കണം.
4: അവരെ ചാനലിന് ഒരു അന്തസ്സുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവനിങ്ങനെ എന്തോ ഒരു ഫോൺ വിളിക്കലുണ്ട് എന്ന് പറഞ്ഞു. അതിന് ചില മുസ്ലിം ആൾക്കാരൊക്കെ എന്ത് ചെയ്യലുണ്ട് ആ ഫോണിൽ സംസാരിക്കലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ മുസ്ലിം സമുദായത്തോടെ പറയുന്നത് ഇസ്ലാമിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത്തരം ആളുകൾക്ക് റേറ്റ് കിട്ടാനും അവരുടെ യൂട്യൂബ് ചാനലിനും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി അവരോട് ഇങ്ങനെ കൊത്തുന്നൊരു സമീപനം ഉണ്ടല്ലോ. എന്നിട്ട് അതിൽ വേണ്ടതുപോലെ പിന്നെ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോകും. ഇയാളിങ്ങനെ കളവ് പറയായിരിക്കും അത് കളവ് കളവാണ് എന്ന് പറയാൻ കഴിയണ്ടേ?
3: അതിന്
4: കഴിയാത്ത ആൾക്കാർ നിൽക്കരുത്.
3: ഇദ്ദേഹം തന്നെ പറയണ്ടേ ഞാൻ പച്ചക്ക് കളവ് പറയും.
4: അതെ. അപ്പൊ അങ്ങനത്തെ ഒരാളോട് കൊത്താൻ പോകേണ്ട ഒരു കാര്യം എന്താ? അത് മുസ്ലിം സമുദായത്തിലെ ഈ ഫോൺ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിലൊരു പാഠമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.
3: തീർച്ചയായിട്ടും യഥാർത്ഥത്തില് ഇത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ള വിഷയം എന്താ വെച്ചാല് എന്റെ തട്ടകത്തിലാണ് ഞാൻ രാജാവ് എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം മറ്റുള്ള ആളുകൾ വിളിക്കുന്നു, അദ്ദേഹം അതിലെന്ത് ചെയ്യുന്നു, മുതലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അദ്ദേഹം അതിൽ ലീഡെടുക്കുന്നു, പിന്നെ വിളിക്കുന്ന ആളുകളോടും ഇതയ്ക്കുന്നു, പിന്നെ ചാറ്റ് ജി പി ടിയോട് യുദ്ധം ചെയ്യുന്നു. ചാറ്റ് ജി പി ടിയുടെ അവസാനം ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചാറ്റ് ജി പി ടി അത് സത്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. പിന്നെ ആ വീഡിയോ ഒക്കെ മാറ്റിമറിക്കുന്ന തൻ്റെ ചാനലിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും വലിയ ആളായിട്ട് മാറുന്നു. പക്ഷേ അതായത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സമൂഹം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഡിബേറ്റോട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്?
5: യഥാർത്ഥത്തിൽ ഈ ശരിയായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ മുൻപിൽ വന്നുപെട്ടിരുന്നെങ്കിൽ ഇതിന് മുൻപേ തന്നെ പിടിപ്പിക്കപ്പെടുമായിരുന്ന ഒരാളാണ്, ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ഒരു ഒരു ഡിബേറ്റ് ഇതിന് വേണ്ട ഒരു പരിമിതമായ ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, ധാർമ്മികത, അതുപോലും ഇല്ലാത്ത ഒരാളാണ്. നമ്മളെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം ഈ സത്യാന്വേഷികളും താർക്കികരും തമ്മിലൊരു വ്യത്യാസമുണ്ട്.
3: അതെ,
5: സത്യാന്വേഷികളെ എല്ലാവരും ഞങ്ങൾക്ക് മറ്റേ നമ്മളെ കേൾവിക്കാർ എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ട, ഒരു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തേക്ക് പിന്തുണക്കുന്നവരുണ്ടെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത്, സത്യാന്വേഷികളെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ നുരഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക. സ്വാഭാവികമായും അതിന് വളരെ ഫാക്ച്വലായി ക്രെഡിബിളായി ഉത്തരം കിട്ടുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും, അവരതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻക്വിസിറ്റീവ് ആകും, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഒരു താർക്കികനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില താല്പര്യങ്ങളുണ്ട്, ഒരാൾ ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ട്രാപ്പിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ വീഴ്ത്താൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അവർ ശ്രദ്ധിക്കൂല, അതിനകത്ത് പറയുന്ന ഫാക്ട്സ് അവർ ശ്രദ്ധിക്കൂല, ഡാറ്റ ഒന്നും അവർക്ക് വേണ്ട, ഇനി കുടുങ്ങുകയാണോ തോന്നിയാലോ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് അടുത്തൊരു ചോദ്യത്തിന് ഒരൊറ്റ ചാട്ടം ചാടും. അപ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂല തോന്നിക്കഴിഞ്ഞാൽ ഉടനുള്ള പരിപാടി എന്താണ്, അടുത്തതിലേക്കുള്ള ചാട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ബന്ധിച്ച് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാൻ നോക്കും. ഇപ്പോൾ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സത്യങ്ങൾ തന്നെ എടുക്കണമല്ലോ. ഒന്ന്, ഈ അവർ പലപ്പോഴും ശാസ്ത്രീയ ഭാവനയിലേക്കാണ് പോവുക, അത് ഇവർ മാത്രമൊന്നുമില്ല. അപ്പം നമുക്കറിയാം ഈ ഡോക്കിൻസ് പോലും പലപ്പോഴും ശാസ്ത്രത്തിൽ നിന്ന് വിട്ടിട്ടെന്ത് ഈ ശാസ്ത്രീയ ഭാവനയിലേക്ക് പോകും. ഇപ്പോൾ പരിണാമവാദത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ, കാരണം അവർക്കെന്തില്ല, അതിന് സപ്പോർട്ടീവായിട്ടുള്ളത് ഉണ്ടാവില്ല. ഇവിടെ ഈ ഇപ്പോൾ ഈ ഡിബേറ്റിൽ നടക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ല ഈ മാതാവുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഖുർആനിൽ എന്നാണ് ഒരു വാദം, അല്ലെങ്കിൽ വെച്ചാൽ അതിന് മറ്റേ. അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഇദ്ദേഹം, ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അത് പറ്റൂല. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താ, ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പറയുന്ന ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഇവിടെ ഈ എല്ലാത്തിനും ശാസ്ത്രീയ അടിസ്ഥാനം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നത് ധാർമ്മികതയെ നിശ്ചയിക്കാനോ അതിനെ വിശദീകരിക്കാനുള്ളൊരു ടൂളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ എങ്ങനെയാണ് ഈ ശാസ്ത്രം കൊണ്ടുവന്നിരിക്കുന്നത്? സ്വാഭാവികമായും അവിടുത്തെ ധാർമ്മികത മൂല്യബോധമെന്ന് പറയുന്നത് ഒന്നുകിൽ സാമൂഹികമാണ് അല്ലെങ്കിൽ മതപരമാണ്, ഇതല്ലാത്തൊന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഈ ഭാഗം കാണണം, എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവിടെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നുള്ള ആയതുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറഞ്ഞത്, നിങ്ങൾ നോർവേയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വന്നതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അറിയില്ല, ഒരു കുഴപ്പമില്ല എന്നാ പറയാ. അപ്പോൾ അവിടെ തന്നെ ഈ പറയുന്ന ശാസ്ത്രീയതാവാദത്തിൻ്റെ കുഴപ്പം, ഈ ധാർമ്മികതയെ കുറിച്ചാണ് സാധാരണ ആപേക്ഷിക എന്ന് പറയാം, ശാസ്ത്രാപേക്ഷിക അല്ലല്ലോ, ശാസ്ത്ര അബ്സല്യൂട്ട് ആവേണ്ടാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞ ശാസ്ത്രലോകത്തിന് ഇതിന് ഉത്തരമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആപേക്ഷിക ധാർമ്മികതയ്ക്കിടയിലേക്ക് അദ്ദേഹം വീണു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്താ വെച്ചാൽ, ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു തുറന്ന മനസ്സുണ്ടാവില്ല, സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഒരു മത്സര ബുദ്ധിയോടെ താർക്കിക ബുദ്ധിയോടെ എന്ത് ചെയ്യും, വളരെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് പല കാര്യങ്ങളും പറയുക. ഇതേ രീതിയിലാണ് ഇദ്ദേഹം ഇവിടെ തുടങ്ങുന്നത്. ആ ഒരു അറഗൻസോടെ അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറഗൻസ് അവസാനമാകുമ്പോഴേക്ക് ഒളിച്ചോടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പം അന്വേഷണത്വര ഇല്ല എന്നുള്ളത് ഒരു ഭാഗത്ത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളത്, ഇതൊക്കെ അതിനകത്ത് വിട്ടുപോകണം. പിന്നെന്താച്ചാൽ പലപ്പോഴും ഈ ഇത്തരം ആളുകൾ മാറാണ്ടായ കാരണം നോക്കിയാൽ വളരെ ബാലിഷക്കാരെന്ന് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എം എൻ കാരശ്ശേരിയുടെ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹം ഇസ്ലാം വിടാൻ കാരണം വാപ്പയാണ്. ആലോചിച്ച് നോക്കൂ, അതായത് ഇത്രയും ഉന്നതമായ ഒരു ഇൻ്റലക്റ്റ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഞാൻ ഇസ്ലാം വിടാൻ കാരണം എൻ്റെ വാപ്പയാണ് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ആശയപരമായ ഒരന്വേഷണത്തിൽ നിന്ന്, യുക്തിപരമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന്, ശാസ്ത്രീയമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് ഇസ്ലാം ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിട്ടേണ്ട് പറയേണ്ട പകരം എൻ്റെ വളരെ വൈകാരികമായ ഒരു കാരണമാണതിനെന്നുള്ളതാണ്.
3: എന്നെ ഇസ്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു മറ്റൊരു വീഡിയോ പറഞ്ഞത്.
5: ഇവിടെ തിരിച്ചാലോചിക്കണം വെച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മതത്തിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതൊക്കെ കാരണം എന്താണ്? ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾ എത്തുന്നതാണ് ഒന്നുകിൽ മതം അല്ലെങ്കിൽ പുറത്ത്. പക്ഷെ ഇവിടെ ഉപയോഗിക്കേണ്ട യഥാർത്ഥ ടൂൾ എന്താണ്? സത്യാന്വേഷണത്തിനുള്ള ഒരു താല്പര്യമാണ്. അവിടെ ഇത് കാണുന്നില്ല എന്നുള്ളത്. ഇത് ഞാൻ മനസ്സിലത് ഇദ്ദേഹത്തിന് മാത്രമല്ല,

0: ഉമ്മയെ അടക്കം അദ്ദേഹം തള്ളി പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത്? കൃത്യമായിട്ടും എല്ലാവർക്കറിയാം അദ്ദേഹം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സയനിസ്റ്റ് ലോബിയിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ, അത് കുട്ടികളുടെ രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യാളായി പിന്തുണക്കാരനായി നിന്നുകൊണ്ട് ഒരു ഒരു സാമൂഹിക രംഗത്തുള്ളൊരു പരാതി എന്ന് പറയുന്നത്.
1: അതിന് അദ്ദേഹത്തെ സയനിസ്റ്റർ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്.
0: അത് അവിടെ ചെന്നപ്പോ കിട്ടി, അതാണ് പറഞ്ഞ നേരത്തെ പറഞ്ഞ അവിടുന്ന് കിട്ടി,
1: എല്ലായിടത്തും
0: ഇതൊക്കെ കിട്ടിക്കൊണ്ടാണ് വരുന്നത്. എന്തായാലും എന്തിനാണ് അദ്ദേഹം എക്സ് മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ബുദ്ധിപരമായി മതത്തെ വിലയിരുത്തുന്ന ആളുകൾ ഒന്നുകിൽ എന്താണ്, അവർ ഭൗതികവാദികളാണ്, അല്ലെങ്കിൽ അവർ യുക്തിവാദികളാണ്, അല്ലെങ്കിൽ അവർ ആശയവാദികളാണ്, അല്ലെങ്കിൽ ആഗ്നേയവാദികളാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇതൊന്നും പറയാൻ ധൈര്യമില്ലാതെ അദ്ദേഹം സ്വയം പറയുന്നതാണ് എക്സ് മുസ്ലിം. കാരണം അത് ഒരു ഒരു ഒരു സുഖകരമായ ഒരു അമ്പ്രല്ലയാണ്. മറ്റു പലരും എന്ത് ചെയ്യും, തലോടാൻ സാധ്യതയുള്ള ഒരു അമ്പ്രല്ല. അതിനപ്പുറം നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് തൻ്റെതായ ദൗർബല്യങ്ങളെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ശക്തിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശക്തനായ മുസ്ലിം വിമർശകനാണ് എന്നൊക്കെ കരുതി അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന, പിന്തുണയ്ക്കുന്ന, കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, അദ്ദേഹത്തിന് ശാസ്ത്രീയമോ ബൗദ്ധികമോ ആയ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ജ്ഞാനമില്ല. ആ നിലയ്ക്കൊരു വാദ്വാദത്തിനോ ഒരു ഡിബേറ്റിനോ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യില്ല. മറിച്ച് ഈ പറഞ്ഞ ചില താർക്കിക ചോദ്യങ്ങൾ ചോദിച്ച് ഫിഖീ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇസ്ലാമിക ഫിഖീ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശാലമായിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വെറുതെ എടുത്തിട്ട് എന്ത് ചെയ്യുക, വലിയ കാര്യമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും ഇത് ഒരു കേവല പരാജയമല്ല. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു തന്നെ ആവശ്യം വരുന്ന സമയത്ത് ഇത്തരക്കാരെ എക്സ്പോസ് ചെയ്യും. അതിൻ്റെ കൃത്യമായിട്ടൊരു എവിഡൻസ് ആണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തട്ടകത്തിൽ രാജാവാണെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഒരു അടിയാണിതെന്ന് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണെന്നോ അത് കൃത്യമായ സത്യാന്വേഷണ ബോധത്തോടു കൂടി ഇറങ്ങി തിരിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന മുസ്ലിം ലിബറലുകളടക്കം ശ്രദ്ധിക്കേണ്ടുന്ന, കാണേണ്ടുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണിതെന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ സ്പോട്ടിൽ സൂചിപ്പിച്ച പോലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുകയാണ്. നമ്മൾ സ്പോട്ടിലിൻ്റെ മൂന്നാമത്തെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരുപാട് കാലഘട്ടമായിട്ട് ഇപ്പോൾ ഒരു ഒരു കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോവിഡാനന്തരം ഒരുപാട് ലേ ഓഫുകൾ, അതിപ്പോൾ പല സെക്ടറുകളിൽ നിന്ന്, അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഗൾഫിൽ നിന്ന് ജോലി ഒഴിവായി വരുന്നു, ഇവിടെ തന്നെ പല IT കമ്പനികളിൽ നിന്നും ആളുകൾ ലേ ഓഫ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പലപ്പോഴും ഒരു ഒരു ബിസിനസ് രംഗത്തേക്ക്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലേക്കൊക്കെ പലപ്പോഴും ആളുകൾ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ അത്തരം മെസ്സേജുകളും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ, ലാഭം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഡോളറപ്പ് പോലെയുള്ള പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ട്, അതെ അതെ, ഡോളറപ്പ് പോലെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ നമ്മുടെ പണത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ വിഷയത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ദുരന്തമായി കൊണ്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
0: നമുക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. ഈ ഈ ഫ്രോഡുകൾ, ഇത്തരം സ്കാമുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നൂറ്റാണ്ടുകളുടെ അല്ല സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്തിപ്പോൾ ഈ സുകുമാരക്കുറിപ്പ് വീണ്ടും എന്ത് ചെയ്തു, ചർച്ചയിൽ വന്ന്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നുള്ളതൊക്കെ. അദ്ദേഹം ചെയ്ത തട്ടിപ്പ് എന്തായിരുന്നു, താൻ മരിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പിന്നെ ഇൻഷുറൻസ്, വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ. നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്തറിയോ, BC 300 ക്രിസ്തുവിന് 300 വർഷം മുൻപ് രണ്ടാളുകൾ, ഹെഗസ്ട്രോട്ടസ്ന്നും സെനോസ്തമിസ് എന്ന് പറയുന്ന രണ്ടാളുകൾ, തങ്ങളുടെ കപ്പലും ചരക്കൊക്കെ കൂടെ മുക്കി, എന്നിട്ട് എന്തിനാണ് ഇൻഷുറൻസ്
1: ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്.
0: അപ്പോൾ ഈ ഐഡിയ എന്നുണ്ട്, അന്ന് ഉണ്ട്, പക്ഷേ നിർഭാഗ്യവശം ഒരാൾ മുങ്ങി മരിക്കുകയും ചെയ്തു, ഒരാൾ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഇവിടെ ഭരണകൂടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ

0: തട്ടിപ്പുകൾ മറ്റ് ജനങ്ങളുടെ മുകളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വളരെ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന സമാനതയുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതിൻ്റെ റിപ്പിറ്റേഷൻ തന്നെയാണ് ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഈ പോൺസി സ്കീം എന്ന് പറയുന്ന ഒരു ഇത്, അതായത് നമ്മൾ പറയുന്ന മണി ചെയിൻ പണിസാധനം,
1: മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്.
0: ആ മൾട്ടി ലെവൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും മണി ചെയിൻ നമുക്കറിയാലോ. ഈ മണി ചെയിൻ എന്ന് തുടങ്ങിയിട്ടുണ്ട് 18-ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് തുടങ്ങിയിട്ടുണ്ട്. 19-ആം നൂറ്റാണ്ടിൽ വലിയ ഇത് സാധ്യതയുണ്ട്. 20-ആം നൂറ്റാണ്ടിൽ അതിനേക്കാൾ എന്തിട്ടുണ്ട്. ഈ പോൺസി സ്കീം വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് പൊട്ടാൻ പോകുന്നൊരു സാധനമാണെന്നല്ല. പക്ഷെ ആളുകൾ കാൽക്കുലേഷൻ നടത്തുകയില്ല. ഇത് കൊണ്ട് തന്നെ പുതിയ രൂപത്തിലൊക്കെ, പിന്നെ പിരമിഡ് സ്കീമുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ MLMs മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്,
1: യഥാർത്ഥത്തിൽ ഈ സാധനം പറയാറുണ്ട്, ഈ MLMs ഒക്കെ ഈ സ്കീം വെച്ച് കണ്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ 26-ാമത്തെ സ്റ്റേജ് കവർ ചെയ്യണമെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ 6,000 കോടി അല്ലേ, 6 കോടിയാവണം.
0: അല്ല, അപ്പോൾ ഇവിടെ വെച്ചാൽ ഈ റോബിങ് പീറ്റർ ടു പേപോൾ എന്നാണ്. അതായത് നിങ്ങളടുത്ത് എന്ത് ചെയ്യാ, ഞാൻ കാശ് ഇതിയും അഷ്റഫ് ഖാനൊന്നും ഇതിയും, മൂന്നാമത്തെ ഒരാൾക്ക് കുറച്ച് കൊടുക്കും, എന്നിട്ട് മൂപ്പരെ കൊണ്ട് 5-ാമത്തെ 6-ാളെയും പിടിക്കും. ഇതിങ്ങനെ ഒരു ചെയിനായി വർക്ക് ചെയ്യുകയും ചിലതൊക്കെ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് പൊട്ടുന്നറിയാം, എന്നിട്ടും എന്ത് ചെയ്യും, അതിനകത്ത് ചേരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സമാനമായ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് വെച്ചാൽ ഈ ഒരു ഉട്ടോപ്യൻ ലോകത്താണ് പലപ്പോഴും ഇതൊക്കെ നടക്കുന്നത്. നേരത്തെ ആട് തേക്ക് മാഞ്ചിയും തട്ടിപ്പ് വന്നപ്പോഴേ എവിടെയാണ് നടക്കുന്നത്, കേരളത്തിലല്ല പുറത്ത് തമിഴ്നാട്ടിൽ. അവിടെ 1,000,000 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവൻ അങ്ങോട്ട് പോയി നോക്കൂ, ഇല്ല ഓൻ ആ കഥ എന്ത് ചെയ്താൽ മതി, കെട്ടാൽ മതി. ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളും, അവർ കേരളം ഉടനീളം ആണ് ഹബ്ബുകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ശരി, നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് റിസ്ക് ഫ്രീ ആണ്. കാരണം ഇതിനുമായിട്ട് ഹാർഡ് വർക്കൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി,
1: ഇൻവെസ്റ്റ്
0: ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ വളരെ ഹൈ പ്രോഫിറ്റ് തരുന്നതാണ്. അതായത് ഇവിടുത്തെ ബാങ്കുകളും ഇവിടുത്തെ സാധാരണ കമ്പനികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഈ ലാഭം, എന്നിട്ട് അതിന് നമുക്ക് ലാഭം ഇത് തരണം, അത്രയൊന്നും ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. ഇവിടെ അത് 30% ആകാം 40% ഒക്കെ വാർഷിക വരുമാനം നമുക്ക് എന്ത് ചെയ്ത് തരും. അപ്പം ഞാൻ എന്ത് ചെയ്തു ഉടനെ വിശ്വസിക്കും. പിന്നെന്താ വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് വലിയ കണക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മിക്കവാറും ചിലപ്പോൾ എലോൺ മാസ്കിൻ്റെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഉയരാൻ സാധ്യത ഉണ്ടെന്ന്. ഞാനപ്പോൾ തന്നെ സീറ്റിൽ നിന്ന് എന്ത് ചെയ്തു, ഞാൻ കേട്ടിരിക്കുന്ന സമയത്ത് തന്നെ പൊങ്ങി ഏതാണ്ട് വെൻസറി കയറി പറക്ക, അല്ലെങ്കിൽ എന്താണ് വിമാനത്തിൽ കയറി പറക്കാൻ ഞാൻ തുടങ്ങുന്നുണ്ട്.
1: ടെസ്റ്റ് മോണികളും അങ്ങനെ തന്നെ പറയല്ലേ, ഇന്നലെ തെരുവിൽ കച്ചവടം നടത്തിയെന്ന വ്യക്തി നാളെ ബെൻസ് കാറിൽ
0: ഓൺ വരും ചിലപ്പോൾ ചെയ്യും. അതായത് ഈ ഇതിൽ വേറെ ചില ഈ തുടക്കക്കാരെ തൃപ്തിപ്പെടുത്തും. ഈ മണി ചെയിനൊക്കെ ആണെങ്കിൽ വെച്ചാൽ ആദ്യത്തെ കുറച്ച് പേരെന്ത് ചെയ്യും, തൃപ്തിപ്പെടുത്തും, അവർക്ക് കാര്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതോടെ അവനതിൽ വിശ്വാസം പൂർണ്ണമായി. പിന്നെ അവനോടാണ് പറയുന്നത് അടുത്ത ആളെ പിടിക്കാൻ, ഞാൻ കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു മൗത്ത് ടു മൗത്ത് ആണ് കാര്യമായിട്ട് ഇവരിതിനെ പ്രചരിപ്പിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ ഈ ചേർക്കുന്നവർക്കുള്ള ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊടുത്തു തുടങ്ങുന്നവർ തന്നെ ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ടോക്ക് ഓഫ് ദ സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ ഫേക്ക് ടെസ്റ്റിമോണിയൽസ്, അതിനവരാരെ ഉപയോഗിക്കും? ഇന്നിപ്പോൾ സിനിമാ നടന്മാരെ വരെ എന്താണ് ഉപയോഗിക്കും? അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ ചാനലുകളുടെ പിന്തുണയോടെയാണ് ഇത് ചെയ്യുന്നത്. അവർ രണ്ടോ മൂന്നോ പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യും. അപ്പോൾ ആ സ്പോൺസറിൻ്റെ സമയത്ത് ഇവർ അവരെ പ്രത്യക്ഷപ്പെടുന്നു, അതിന് ചിലപ്പോൾ അഡീഷണൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ടെസ്റ്റിമോണിയലാണ് ഇവർ യഥാർത്ഥത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഈ പാവജനത്തെ സംബന്ധിച്ചോളം എന്താണ്, ഇത് സ്പോൺസേർഡ് ആണോ, അഡ്വർടൈസ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഈ രീതിയിൽ പെയ്ഡ് ആണോ എന്നൊന്നും അറിയില്ല. അവനെന്താണ് ഇന്ന ചാനൽ, ആ ചാനൽ നമുക്കറിയാലോ, ഇന്ന ആളാനത്ത് മറ്റേ ഇതീന്ന്, ഈ രീതിയിലുള്ള ഒരു പ്രചരണത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. ഇതിലൊരു അത്ഭുതം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പലിശരഹിത ഈ ബിസിനസ് എന്ന രൂപത്തിൽ അവരെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ട് സാധനങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ക്യൂനെറ്റ് എന്ന് പറയുന്നൊരു സാധനം, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 1,000,000,000,000 അടിച്ചെടുത്തു എന്നാണ്. ഞാൻ ആ സമയത്ത് പലരും കുറച്ച് കയ്യിൽ കാശുണ്ടാവും, ജോലിയില്ലാതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകത്തുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചോളം അവർ വേഗം തന്നെ ഈ സ്ഥാനത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. കാരണം എന്തെങ്കിലും വരുമാനം വേണ്ടേ. അപ്പോൾ അന്ന് ആ തട്ടിപ്പിന് ഇരയായവരോട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സമാനമായ തട്ടിപ്പിൽ വേറെയും ഇരയായിട്ടുണ്ടാവും. എന്തായാലും ഈ പ്രൊഫഷണൽസിന് ഉദ്ദേശിച്ചുകൊണ്ട്, പെൻഷനേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ട്, സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒക്കെ ഈ രീതിയിലെ തട്ടിപ്പുകൾ വ്യാപകമായി നടന്നുണ്ട്. എന്തായാലും പിന്നെ വേറെ ഒന്നുണ്ട് വെച്ചാൽ, പലപ്പോഴും ചിലർ പറയുന്ന സാമൂഹിക കാരണങ്ങളാവും, ഞങ്ങൾ പ്ലാസ്റ്റിക് ഫ്രീ ലോകം ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ലോകം മുഴുവനും ഇനി നമ്മളുടെ വെജിറ്റബിൾസ്, അതായത് വിഷമിടാത്ത വെജിറ്റബിൾസ് ആരും കഴിക്കുന്നത്, അതിന് വേണ്ടിയുള്ള പദ്ധതിയാക്കണം. അപ്പോൾ ഇതേപോലെ എന്താണ് ഇപ്പോൾ ഈ പുതിയ കമ്പനി പറഞ്ഞ എന്താണ്, കേരളത്തിൽ നമ്മളൊരു സിലിക്കൺ വാലിയാക്കിയിട്ട് മാറ്റിയെടുക്കും. ഇങ്ങനെയുള്ള സാമൂഹിക കോസുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വല്ലാണ്ട് ത്രില്ല് അടുപ്പിക്കുക. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റ് ഉള്ളതാണോ, എന്താണ് അതിൻ്റെ സർവീസ്, എന്താണ് അതിനൊരു റവന്യൂ മോഡലുണ്ടോ, മാർക്കറ്റിംഗ് എന്താ, ഇതൊന്നും അവർ ആലോചിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരൊറ്റ കാര്യം പറയാമെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇവിടെ ഇവരൊക്കെ എടുക്കുന്ന വിശ്വാസത്തെയാണ് ആധാരമാക്കിയെടുക്കുന്നത്. നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു പരസ്പര വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വഞ്ചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസ വഞ്ചനയ്ക്ക് കനത്ത ശിക്ഷ നൽകണം. കാരണം സാമൂഹിക നിലനിൽപ്പിനെ ഒരർത്ഥത്തിൽ ബാധിക്കുന്നുണ്ട്. ഇതിന് പക്ഷേ കുറഞ്ഞ ശിക്ഷയാണ് പലപ്പോഴും കൊടുക്കുന്നത്. വിശ്വാസ വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇത്തരം ശിക്ഷകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ യാതൊരു ഇതുമില്ല. രണ്ടെന്താ വെച്ചാൽ, സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ചില ഒരു അപകടം ഇപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ തന്നെ എന്താ പോയിക്കണേ,
1: അതെ,
0: അതിൽ തന്നെ വലിയ ബുള്ളുകളും കരടികളൊക്കെ എന്താണ് കളിക്കുകയും, സെബി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ആ സംഘടന ഇടപെടുന്നില്ല പലപ്പോഴും. മാത്രമല്ല സെബിയുടെ ചെയർമാനൊക്കെ ടേം കഴിയുന്നതോടെ റിലയൻസിൻ്റെയും അല്ലെങ്കിൽ അദാനിൻ്റെയൊക്കെ കമ്പനിയിൽ പെട്ടെന്ന് ചേക്കറുന്ന് കാണുന്നു. അപ്പോൾ ഇതിലെ പ്ലെയേഴ്സ് ആരാന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്ന് പറ്റുന്ന ഇടങ്ങൾ അവിടെ പോലും സേഫ്റ്റി ഇല്ലാതെയാവുമ്പോൾ ജനം സ്വാഭാവികമായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മോണിറ്ററി ബെനിഫിറ്റുകളിലേക്ക് പോകുന്നതിൽ തെറ്റു പറയാൻ വയ്യ. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. ഈ ഇനി ഈ അടുത്തൊരു ഇത് കണ്ടോ, അത് എന്താണ് മ്യൂൾ അക്കൗണ്ടിങ് പറഞ്ഞ സാധനം,
1: അതെ അതെ, മ്യൂൾ അക്കൗണ്ടിങ്
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ ഉദ്ദേശിക്കുന്നത്, 18 വയസ്സായ കുട്ടിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ഓൻ സംസ്ഥാനത്ത് ഒരു റുപ്പി ഉണ്ടാവില്ല. അപ്പോഴാണ് ഇത്തരം ആളുകളോട് പറയുന്നത് എനിക്ക് 16 rupees തരാം, 25 rupees തരാം,
1: അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും,
0: അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും കൊടുത്താൽ മതി. എന്നിട്ട് ആ പാസ്ബുക്കും അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച തട്ടിപ്പ്. ഇവൻ അവസാനം
1: പെടുമ്പോഴാണ്
0: പോലീസ് വന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഇത്ര രൂപ ട്രാൻസാക്ഷൻ നടന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോഴാണ്. അപ്പം ഇങ്ങനെ ഡിജിറ്റലായിട്ടുള്ള രോഗത്ത് നടക്കുന്ന ഒരുപാട് ഇതുകളുണ്ട്. അപ്പം ഇവിടേക്ക് തന്നെ സർക്കാരിൻ്റെ വളരെ കൃത്യമായ ഇടപെടൽ ആവശ്യമുണ്ട്. ആലോചിച്ച് നോക്കൂ, 19 years മാത്രം പ്രായമുള്ള ഒരു ചെക്കൻ, ഇതാണ് ശബരിനാഥ് എന്ന് പറയുന്ന ചെക്കൻ, അവനെന്തോ ഒരു ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് 19 years ആലോചിച്ച് നോക്കൂ. എന്നിട്ട് കക്ഷി 200 or 300 കോടി തട്ടിയെടുത്തു. അന്ന് ആ സമയത്ത് ഇവനൊരു യൂത്ത് ഐക്കണായിരുന്നു, മന്ത്രിമാരുടെ മക്കളടക്കമുള്ളവരൊക്കെ ഇവരുടെ ഫ്രണ്ട്സ്. ഞാൻ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നു, വലിയൊരു ഫിഗറായിട്ട് ഇവരിങ്ങനെ ജീവിക്കുന്നു. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ആളുകൾ ചിന്തിക്കുന്നേയില്ല ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വഴി ലോകത്തില്ല എന്നുള്ളത്, ഇല്ലാത്തൊന്നിൻ്റെ പിറകെയാണ്. അതുകൊണ്ട് വെച്ചാൽ അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ധാരാളം, അതായത് 5-6 points എന്താണ് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, അത് ഈ ഒപ്റ്റിമിസം ബയസ് എന്ന് പറയുന്നത്, ട്രൂത്ത് ബയസ് എന്ന് പറയുന്നത്, ഓതൻറ്റിസിറ്റി ബയസ് എന്ന് പറയുന്നത്, അങ്ങനെ പലതും. ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപരമായി പ്ലേ ചെയ്യാൻ കഴിയുന്നവർക്ക് ഈ സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടിപ്പ് നടത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ദുരാഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വളരെ പഠിച്ചു മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യണം നമുക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എന്തായാലും ഇതിലെ ഇരയാക്കപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്, പ്രത്യേകിച്ച് മക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ഒരുക്കൂട്ടി വെച്ച് ആളുകൾ അല്ലേ, സ്വർണം വിറ്റ് തങ്ങളുടെ സ്വർണം വിറ്റ് എന്ത് ചെയ്യുക, ഇതിനൊക്കെ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകൾ, പ്രൊഫഷണലുകൾ, എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നു ഇതിലിടെ. ഇതിലേകദേശത്തിൽ ഇതിലൊരു ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ?
2: അതായത് ഇതിലുള്ള അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടിയാണോ തൊഴിലിന് വേണ്ടിയാണോ, കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അതിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ജീവിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചെയ്യണത്, ഇതാണ് ചോദ്യം. ഇതാണ് മിനിമം അത്രേ ഉള്ളൂ. നമ്മളൊക്കെ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, ജീവിക്കാൻ ഒരു ജോലി വേണം, ഒരു ബിസിനസ് വേണം, ഒരു കച്ചവടം വേണം, എന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം അവിടെ. ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഇവർ തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിസിനസ്സിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്റ്റാർട്ടപ്പിനും ബിസിനസ്സിനും വലിയ കോടികൾ കോടി കോടി കോടി ഉണ്ടാക്കാനും അറിയപ്പെടാനും അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ രണ്ട് മൈൻഡ് സെറ്റപ്പിൻ്റെ ഒരു ശീതസമരാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിന്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സാധാരണക്കാർ വളരെ അങ്ങനെ കുടുങ്ങുന്നവരും ഉണ്ടാവാം, പക്ഷേ ഇത് ഇന്നും തന്നെ പൊട്ടാൻ തുടങ്ങിയാലല്ലോ.
1: അല്ല,
2: എത്ര പൊട്ടി കേരളത്തിൽ. പണ്ട് ആട് തേക്ക് മാഞ്ചിയം മുതലെടുത്ത് തുടങ്ങിയാൽ, അന്ന് ഡിജിറ്റൽ കാലമല്ല, അന്ന് മുതൽ പത്രങ്ങളിലൊക്കെ അത് പരമ്പര വന്നതാണ്. പിന്നെ എത്ര മണി ചെയിനുകൾ, MLM കൾ, സംഗതികൾ. ഇത് ഒരു വിശ്വാസിനെ പിന്നെ ഒരു മാളത്തു നിന്ന് ഒരു പ്രാവശ്യം പിന്നെ പാമ്പ് കടിക്കുന്ന ആശയം വളരെ വലുതാണ്. വിശ്വാസിയാണെങ്കിൽ ഒരു വട്ടേ മാളത്തു നിന്ന്
1: പാമ്പ് കടിക്കുക,
2: രണ്ടാമത് കടിക്കൂല. ഇത് 100 വട്ടം കടിക്കണം. ഇപ്പം അവസാനം എവിടെ എത്തിക്കണം അറിയോ? ഇപ്പം ഇത് പൊട്ടൊന്നും വിചാരിച്ചങ്ങാണ്ട് ഇത് ചേരുന്നുണ്ട്. ഇപ്പം ഇന്നടുത്ത ഒരാൾ പറഞ്ഞാ, ഇന്നിപ്പോൾ ഈ വിഷയം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, എന്ത് എങ്ങനെ അറിയോ, ഈ സ്റ്റാർട്ട് ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ, ഇത് വരുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ,
1: ആദ്യത്തെ സമയം
2: ഒരു കൊല്ലം, രണ്ടു കൊല്ലം, മൂന്ന് കൊല്ലമൊക്കെ. അപ്പം എന്നെ തുടങ്ങിയിട്ട് എന്നാൽ എത്ര തുടങ്ങിയിട്ട് എത്ര ആയി നിൽക്കും? ഇപ്പം ഇതാ 6 മാസമായിട്ടുള്ളൂ, എന്നാൽ ചേരാം. അപ്പം എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തിന് വേണമെങ്കിൽ കിട്ടും അത്ര. അപ്പോൾ അവർ കൊടുത്തതും അതിൻ്റെ അപ്പുറമൊക്കെ കിട്ടും, അപ്പോൾ ഓക്കെയാണ്. പിന്നെ അത് പൊട്ടുന്നു, ഇവർക്കറിയാം പൊട്ടുമ്പോൾ ഇങ്ങനെ വരെന്ത് ചെയ്യും, പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം എങ്ങനെയാ വെച്ചാൽ പൊട്ടുന്ന് അറിഞ്ഞുകൊണ്ടാണ് ചേരുന്നത്, അല്ലാതെ പൊട്ടൂലാന്ന് വിചാരിച്ചത്. പിന്നെ അതിലും മുമ്പ് പൊട്ടുമ്പോഴാണ് ചില ആൾക്കാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം മതി, ഒരു ചാണ് വയറലിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ രണ്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു വീടോ വേണ്ട, പിന്നെ ഒരു തലമുറക്കുള്ള കാശും ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാണ്, എന്താ പരിപാടി? നിങ്ങൾക്ക് കോടി കോടി കോടി എന്തിനാത്? നമ്മൾ ചിരഞ്ജീവിയെ ഇവിടെ അങ്ങ് ജീവിക്കൂ, എന്നിട്ട് അത് അനുഭവിക്കാൻ കഴിയും. ഇത്രയും കാലം ഉണ്ടാക്കിയ നല്ല സൽപ്പേര് നാട്ടുകാർ മുഴുവൻ കുളം തോണ്ടി കയ്യാമം വെച്ച് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോകണ ഫോട്ടോ പിന്നെ കാണുന്നത് എന്ത് തോന്നിയ സത്? ഒന്ന് ആലോചിക്കണ്ടേ. ഇപ്പം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു കാരണം ഞാൻ പറയുന്നത്, ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ടല്ലോ ബിസിനസ് രംഗത്തുള്ള, അവർ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ആളുകൾ, ഇവർ വായിക്കും നോക്കി ഇവർ പച്ചത്തെറി പോലെ വരെ ഈ ആൾക്കാർക്ക് തെറി വിളിച്ച് പറയും.
1: കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു
2: അതൊക്കെ സഹിച്ചിരിക്കണത് എന്തിനാ, ഈ കാശുമല കാശ് ഉണ്ടാക്കാനാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവരെന്ത് വെച്ചാൽ പിടിക്കാൻ കിട്ടൂല, കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടുള്ളതാണെന്ന് ഏറ്റവും ഒന്നായിട്ട് അവർ അവർക്കാണ്. അതുകൊണ്ട് ലീഗലി പിടിക്കാൻ കിട്ടാത്ത എല്ലാ സംഗതികളും വിളിച്ച്
1: പണ്ട് എവിടെയോ പറയുന്നുണ്ട്, ചെറിയ ചെറിയ
3: അൽ ഹുസന റഹ്മാൻ കാരുണ്യവാൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്, അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായി കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്, നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുറഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിൽ അധികവും അർ റഹ്മാൻ അർ റഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർ റഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർ റഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുലു ദുഅല്ലാഹ് അവിദു അർറഹ്മാൻ അയ്യാമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദഉ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇൻ്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർ റഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർ റഹ്മാൻ എന്ന നാമം അവന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർ റഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണ് അറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെന്നില്ല, മതനിഷേധിയെന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും. ഈ പകലിൽ, പകലി എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും, വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു. ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും, എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫിർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മതം വ ഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു. വമിൻ റഹ്മത്തിഹി ജഅല ലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗു മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു. അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗു മിൻ ഫളിഹി, അല്ലാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത, മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്ത് വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലേ, നിങ്ങളെന്താ പറയാ, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയാം? ഇല്ലാന്ന് പറയല്ലേ. ആ ഇതുപോലെ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലേ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപറ്റ കുഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ, ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമായ, കാരുണ്യമുള്ള, കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ, അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലേ, വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല, അതിനെ സ്നേഹിക്കും, താലോലിക്കും. അതെന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു 100 റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. ആ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർറഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്, ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത്, കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ഇർഹമു മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അർറഹ്മാൻ കാരുണ്യവാൻ, അവതരിപ്പിച്ചത് അബ്ദുൽ റൗഫ് അൽഹിഗമി.
6: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐ ടി ജാലകം,
7: സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
8: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇന്നത്തെ യുഗചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ യുഗചരിതം എപ്പിസോഡിൽ നമ്മൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് കേൾക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മഹാനാണ്. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ആളുകൾ ധാരാളം തെറ്റുദ്ധാരണകൾ വെച്ച് നടക്കുന്നവരാണ്. ഇസ്ലാമിന് പുറത്തുള്ളവർ തിരു ജീവിതത്തെ സത്യസന്ധമായ പഠനത്തിന് വിധേയമാക്കാതെ അനേകം കുപ്രചരണങ്ങളും ആരോപണങ്ങളും സിനിമകളിലൂടെയും കാർട്ടൂണുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ മനുഷ്യരിൽ ഉത്കൃഷ്ടനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസ്തുനിഷ്ഠമായി പഠിക്കലും മനസ്സിലാക്കലും വിശ്വസിക്കലും അവിടുത്തെ ധാരാളം സ്നേഹിക്കലും വിശ്വാസികളുടെ കടമയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ശത്രുക്കൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തോടെ മറുപടി നൽകലും വിശ്വാസികളുടെ ബാധ്യതയാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്നാണ് ഈ ചരിത്ര വിവരണത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. 23 കൊല്ലത്തെ പ്രവാചകത്വ ജീവിതവും 40 കൊല്ലത്തെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജീവിതവും പരിപൂർണമായി വിവരിക്കുക എന്നത് സാധ്യമല്ലാത്തതിനാൽ പ്രധാനമെന്ന് തോന്നുന്ന ഭാഗങ്ങളാണ് ഇതിലൂടെ വിവരിക്കുന്നത്. സ്വന്തം ജീവനേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും കടപ്പെട്ടവരാണല്ലോ നാം. ഏതൊരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ആകുന്നില്ലയോ അവൻ്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലോകത്ത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലേക്കും അല്ലാഹു താക്കീതുകാരെ അയച്ചിട്ടുണ്ട്. ഇന്ന അർസൽനാക ബിൽ ഹഖി ബഷീറം വ നദീറ വ ഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. തീർച്ചയായും നിന്നെ നാം അയച്ചിരിക്കുന്നത് സത്യവും കൊണ്ടാണ്. ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിട്ട് ഒരു താക്കീതുകാരൻ കഴിഞ്ഞുപോകാത്ത ഒരു സമുദായവുമില്ല. എന്തിനു വേണ്ടിയാണ് അല്ലാഹു എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചത്? സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ ദൂതന്മാരായിരുന്നു അവർ. ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾക്ക് അല്ലാഹുവിനെതിരിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണത്. അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. സൂറത്തുന്നിസ വചനം 165. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത നൽകുന്നവരും അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവരുമായിരുന്നു അല്ലാഹുവിൻ്റെ ദൂതന്മാർ. ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിനും അവർക്ക് താക്കീത് നൽകുന്നതിനും അല്ലാഹുവിനെതിരിൽ ഖിയാമത്ത് നാളിൽ യാതൊരു തെളിവും ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയാണ് അല്ലാഹു ദൂതന്മാരെ അയച്ചത്. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നത് കാണുക, അത്യുന്നതനായ അല്ലാഹു വേദഗ്രന്ഥങ്ങൾ ഇറക്കുകയും സന്തോഷവാർത്തയും മുന്നറിയിപ്പുകളുമായി ദൂതന്മാരെ അയക്കുകയും ചെയ്തു. അവൻ ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതും വെറുക്കുന്നതും നിരസിക്കുന്നതും എന്താണെന്ന് വ്യക്തമാക്കി. അങ്ങനെ ഒഴിവുകഴിവ് പറയുന്ന ആർക്കും ഒരു ഒഴിവുകഴിവും ഇല്ലാതിരിക്കാൻ വേണ്ടി. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കിത്തരാൻ ഒരു ദൂതൻ ഞങ്ങളിലേക്ക് വന്നില്ലെന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെതിരിൽ ഒരടിമക്കും പ്രതിബന്ധം പറയാൻ സാധിക്കാത്ത വിധം അല്ലാഹു എല്ലാ സമൂഹത്തിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ഓരോ പ്രവാചകനും അതാത് സമൂഹത്തിലേക്കാണ് അയക്കപ്പെട്ടതെങ്കിൽ മുഹമ്മദ് നബി അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമായിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. നിന്നെ നാം മനുഷ്യർക്കാകമാനം സന്തോഷവാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുവാനും ആയിക്കൊണ്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. സൂറത്തുസ്സബ വചനം 28. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പുതിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ ഖിയാമത്തുനാൾ വരെയുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും ആ പ്രവാചകനെ പിന്തുടരൽ നിർബന്ധമാണ്. അവർക്കാകുന്നു വിചാരണ നാളിൽ രക്ഷയുള്ളത്. ജാതി, മത, വർണ്ണ, രാഷ്ട്ര വ്യത്യാസമില്ലാതെ ലോകർക്ക് കാരുണ്യമായിട്ടാണ് മുഹമ്മദ് നബി അയക്കപ്പെട്ടത് എന്നതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. വമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. സൂറത്തുൽ അംബിയ വചനം 107. മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. അള്ളാഹു ഇനിയൊരു നബിയെ പുതിയ ശരീഅത്തുമായി മനുഷ്യരിലേക്ക് അയക്കുന്നതല്ല. പ്രവാചക പരമ്പരക്ക് അന്ത്യം കുറിച്ചാണ് മുഹമ്മദ് നബി അയക്കപ്പെടുന്നത്. മുഹമ്മദ് നബിയിലൂടെ ഇസ്ലാമാകുന്ന മണിമാളിക പൂർത്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ പറഞ്ഞു, എന്റെയും എനിക്ക് മുമ്പുള്ള നബിമാരുടെയും ഉപമ ഒരാളെപ്പോലെയാകുന്നു. അദ്ദേഹം ഒരു വീട് നിർമ്മിച്ചു, എന്നിട്ട് അത് നന്നാക്കുകയും ഭംഗിയുള്ളതാക്കുകയും ചെയ്തു. ഒരു മൂലയിൽ ഒരു ഇഷ്ടികയുടെ സ്ഥാനം ഒഴികെ ബാക്കിയെല്ലാം അയാൾ പൂർത്തിയാക്കി. എന്നിട്ട് ജനങ്ങൾ അതിനെ കാണുന്നതിനായി ചുറ്റി നടന്നു. അവർ അതിൽ അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ ചോദിച്ചു, ഈ ഇഷ്ടിക അതിന്റെ സ്ഥാനത്ത് വെക്കപ്പെട്ടുകൂടായിരുന്നില്ലേ? നബി പറഞ്ഞു, ഞാനാകുന്നു ആ ഇഷ്ടിക. ഞാൻ പ്രവാചകന്മാരിൽ അന്തിമനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവരണത്തിൽ നിന്ന് അവിടുന്ന് പ്രവാചകന്മാരിൽ അന്തിമനാകുന്നു എന്നത് വ്യക്തമാണല്ലോ. ഭംഗിയുള്ള ഒരു വീട്, എല്ലാ ഭാഗവും എല്ലാം കൊണ്ടും പൂർണ്ണം. വീടിന്റെ ഭംഗി ആസ്വദിക്കുന്നവർ മുഴുവൻ പറയുന്നു, ആ ഒഴിവുള്ള ഭാഗത്ത് ഒരു ഇഷ്ടിക കൂടെ വെച്ചിരുന്നെങ്കിൽ. ആ ഇഷ്ടികയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിക്കുന്നത് തന്റെ വരവിനെയാണ്. അഥവാ പ്രവാചകന്മാർ മുഴുവനും വന്നുകഴിഞ്ഞു, ഒരു നബിയുടെ കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അദ്ദേഹത്തിലൂടെ പ്രവാചക ശൃംഖലക്ക് അവസാനമായി. ഇസ്ലാമിക അധ്യാപനങ്ങൾ മുഴുവനും മുഹമ്മദ് നബിയിലൂടെ പൂർണ്ണമാക്കപ്പെടുകയും ചെയ്തു. അഴകുള്ള ഇസ്ലാമാകുന്ന ഈ സൗധത്തിൽ നിന്ന് യാതൊന്നും എടുത്തുകളയാനോ പുതിയത് കൂട്ടിച്ചേർക്കുവാനോ സാധ്യമല്ല. മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം മതം അതിലേക്ക് പുതിയതൊന്നും ചേർക്കാതെയും അതിലുള്ളതൊന്നും ഒഴിവാക്കാതെയും നിലനിർത്തുമ്പോഴാണ് ഇസ്ലാമിന്റെ പ്രൗഢിയും ഭംഗിയും മൊഞ്ചും നിലനിൽക്കുന്നത്. മുഹമ്മദ് നബി അന്തിമദൂതനാണ് എന്ന വ്യക്തമായ സൂചനയും ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് ബോധ്യമാകും. മുഹമ്മദ് നബിക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ലെന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാകുന്നു. ആരെങ്കിലും മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകത്വം വാദിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് ചാരനായി കടന്നുകൂടിയ കള്ള നാണയമാണെന്ന് ഓരോ മുസ്ലിമിനും ഉറപ്പിക്കാവുന്നതാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ യുഗചരിതത്തിൽ ശബ്ദം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകളിലൊന്നായ തിരുമൊഴികൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനവുമായി നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ അതിഥിയായ തിരുമൊഴികൾ ഇന്ന് ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയും എന്ന ആശയത്തിലുള്ള ഒരു ഹദീസ് വിശദീകരിക്കുകയാണ് നമ്മളുടെയൊക്കെ ബഹുമാന്യനായ KV മുഹമ്മദ് അലി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സിൽസിലത്തുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം അഹമ്മദ്, ഇമാം ബൈഹഖി എന്നിവരെല്ലാം സ്വഹീഹ് എന്ന നിലക്ക് ഇത് എടുത്തു കൊടുത്തിട്ടുമുണ്ട്. ബനു സുലൈം ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല യബ്തലി അബ്ദഹു ബിമാ അഅതഹു. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയെ അവൻ നൽകിയതുമൂലം പരീക്ഷിക്കും. അള്ളാഹു അവന് നൽകിയ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവനെ പരീക്ഷിക്കും. ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയതിൻ്റെ വിഹിതത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ, ബാറക്കല്ലാഹു ലഹു ഫീഹി, അള്ളാഹു അവനതിൽ അനുഗ്രഹം ചൊരിയും. വവസ്സഅഹു, അതവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. ഒമല്ലം യർദ്ദ, എന്നാൽ അവന് ലഭിച്ച അവിഹിതത്തിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ, ലം യുബാരിക് ലഹു ഫീഹ്, അല്ലാഹു അവനതിൽ അനുഗ്രഹം ചൊരിയുകയില്ല, ബറക്കത്ത് ചൊരിയുകയില്ല. പ്രിയമുള്ളവരെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയുമെന്ന വലിയൊരു സന്ദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അള്ളാഹുവിൻ റസൂൽ ഉപയോഗിച്ച വാക്ക് പരീക്ഷണമെന്നാണ്. യബുത്തലി അബദഹു, തൻ്റെ അടിമയെ അവൻ പരീക്ഷിക്കും. ബിമ അഅതാഹു, അവൻ നൽകിയതിൽ. അപ്പോൾ നൽകുന്നതും നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. കൂടുതൽ കൊടുക്കുന്നതും കൂടുതൽ നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. ആ ഒരു ചിന്ത വിശ്വാസിക്കുണ്ടായവണം. പരീക്ഷണം എന്നാൽ പ്രയാസങ്ങളിലോ ദാരിദ്ര്യത്തിലോ മാത്രമല്ല, സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളുടെ വർദ്ധനവും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അതും പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് ഈ ഹദീസ് നൽകുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, ഫമൻ റളിയ ബിമാ ഖസമല്ലാഹു അസ്സ വജല്ല ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസ്അഹു എന്ന് പറഞ്ഞല്ലോ. തനിക്ക് ലഭിച്ചത് തനധ്വാനിക്കുന്നു, പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷെ തനിക്ക് ലഭിക്കുന്നത് പലപ്പോഴും തൻ്റെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ ഇല്ല, അത്ര കിട്ടുന്നില്ല എങ്കിൽ അവനതിൽ ആ ലഭിച്ചതിൽ അത് അല്ലാഹു നൽകിയതാണ് എന്ന ചിന്തയോടുകൂടി അതിൽ തൃപ്തിപ്പെടുകയും സംതൃപ്തി ഉണ്ടാവുകയും ഖനാഅത്ത് എന്ന് പറയുമല്ലോ. എങ്കിൽ റഹ്മാനായ റബ്ബ് ഉള്ളതിൽ വല്ലാത്ത അനുഗ്രഹം ചൊരിയും, ബറക്കാത്തുകൾ ചൊരിയും, അവനതിൽ സന്തുഷ്ടനായിരിക്കും. മാത്രമല്ല അല്ലാഹു അവന് വിശാലത നൽകും എന്നുകൂടിയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലഭിച്ചത് അതിൽ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാവുക, റബ്ബ് തൃപ്തിപ്പെടുന്നതിൽ ഉപയോഗിക്കുക, ലഭിച്ചയിൽ തൃപ്തിയുണ്ടാവുക, എങ്കിൽ അല്ലാഹു വീണ്ടും വർദ്ധിപ്പിക്കും, സന്തോഷം നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മറിച്ചാണെങ്കിലോ, അവൻ തൃപ്തിപ്പെടുന്നില്ല, അവൻ അസംതൃപ്തനാണ്, അങ്ങനെയെങ്കിൽ അല്ലാഹു അവന് ഉള്ള ബർക്കത്തിന് ഊരിക്കളയുകയാണ് ചെയ്യുക, ബർക്കത്തില്ലാത്തൊരവസ്ഥയാണ് അവന് ലഭിക്കുക. അല്ലാഹു നൽകുന്നതിൽ ബറക്കാത്തുകൾ ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. എത്ര ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയാണ് മനുഷ്യനിലുണ്ടാവുക. അതുകൊണ്ടാണ് ലഭിച്ചതിൽ ബർക്കത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹു നീ എനിക്ക് നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണേ എന്ന് അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചതും മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ബറക്കല്ലാഹു ലക് അലി ബറക്കല്ലാഹു ഫീക് ബറക്ക അല്ലാഹു മുബാരിക് ലഹും ഫിമാ റസഖതഹും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള ബറക്കാത്തുകളും ഖൈറുകളും ലഭിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് ലഭിക്കാനുള്ള വലിയൊരു മാർഗമായിട്ടാണ് റഹ്മാനായ റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ലഭിച്ചതിൽ, ഉള്ളതിൽ, കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അതിൽ സംതൃപ്തനായി പരാതിയില്ലാതെ, അസൂയയില്ലാതെ, നന്ദികെട്ട വാക്കുകൾ പ്രയോഗിക്കാതെ നന്ദിയുള്ളവനായി ജീവിക്കുക എന്നത്. അപ്പോൾ ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പരീക്ഷണം അത് ഷറിലുണ്ടാകുന്നത് പോലെ ഖൈറിലുമുണ്ടാകാം. അല്ലാഹു പറഞ്ഞതല്ലോ, ഫഅമ്മൽഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. അല്ലാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ചു, അങ്ങനെ അവനെ ആദരിക്കുകയും അവന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അവിടെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചവനെയും പറഞ്ഞത് ആ രൂപത്തിൽ അവനെ പരീക്ഷിച്ചു എന്നാണ്. അപ്പോൾ വിശാലതയും ലഭ്യതയും പരീക്ഷണമാണ്, ഷെറിലുണ്ടാകുന്ന പരീക്ഷണ പോലെ തന്നെ എന്ന് മനസ്സിലാക്കുക. സൂറത്തുൽ അംബിയാ 35 വനബലുവുക്കും ബിശ്ശരി വൽ ഖൈറി ഫിത്ന, ഷെറു മൂലവും ഖൈർ മൂലവും നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റബ്ബ് നൽകിയിൽ തൃപ്തിയുണ്ടായാൽ ബർക്കത്തും വിശാലതയും ലഭിക്കാൻ അത് കാരണമാകും. ഖനാഅത്തുണ്ടാകണം എന്നതാണ് മറ്റൊരു സന്ദേശം. തൃപ്തിയില്ലായ്മയും കിട്ടിയതിലെ അതൃപ്തിയോടൊപ്പം നന്ദികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ബർക്കത്തുകളില്ലാതെയാക്കും എന്നതും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിക്കുന്നതെല്ലാം പരീക്ഷണമാണ്, എല്ലാറ്റിലും പരിശോധനയുണ്ടെന്ന തിരിച്ചറിവും ഉണ്ടാകേണ്ടതുണ്ട് എന്നതും ഈ വചനം നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ റഹ്മാനായ റബ്ബ് അവൻ കണക്കാക്കിയതിനനുസരിച്ചാണ് ലഭിക്കുക. അപ്പോൾ ലഭിച്ചതിൽ തൃപ്തിയോടെ മുന്നോട്ട് പോകാനും നന്ദിയോടെ ആ ഒരു നല്ല മനസ്സോടുകൂടി ജീവിക്കാനും ഒരു വ്യക്തിക്കാകേണ്ടതുണ്ട്. ശേഷിയ ഒരു വിശ്വാസി ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ്റെ ഗശന വലുതാണ്, അവനോട് കൂടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിലും അല്ലാഹു കണക്കാക്കിയതാണല്ലോ ലഭിക്കുക, അതിൽ തൃപ്തനായി സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ ഒരു വിശ്വാസിക്കാകണം. അതിലാണ് ഖൈറും ബർക്കത്തുമുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് പീസിന്റെ സമയമാണ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ആനുകാലിക സംഭവവികാസങ്ങളിൽ പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ ഭാഗം ഒന്ന്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
1: മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ആരാധകരുള്ള ബ്രസീൽ അടക്കം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രവചനങ്ങൾ അതിരുവിട്ടുകൊണ്ട് വലിയ മന്ത്രവാദം ബാക്കിയൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഫുട്ബോളിനെ പ്രവചനത്തിന് എടുക്കുകയും അത് എട്ട് നിലയിൽ പൊട്ടി ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജൻറ്റീന തോൽക്കുമെന്നും മെസ്സി ഗോളടിക്കൂല എന്നും പറഞ്ഞ മന്ത്രവാദി നേരെ ഉൾട്ട സംഭവിച്ചു. പക്ഷേ ഈ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ മന്ത്രവാദങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവചനങ്ങൾക്കും മറ്റുമൊക്കെ വളരെ മനോഹരമായ ഒരു കായിക വിനോദം. ഇത് മാത്രമല്ല, ഏത് സംഗതികളാണെങ്കിലും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് വാതുവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഈ മന്ത്രവാദികളും പ്രവചനങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത് മാഷ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
2: അല്ല, ഞാൻ നസീഫ് പറഞ്ഞ ചെറിയൊരു തിരുത്ത് പറയാം. എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഏതോ ഒരു നാട്ടിൽ കിടക്കുന്നൊരു മന്ത്രവാദി പറയുന്ന ഒരു കാര്യത്തിന് ലോകമാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അവിടെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1986 ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അത് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുൻപ്, അന്നത്തെ അർജൻറ്റീനയുടെ മറ്റേ ഈ ടീമിൻ്റെ മാനേജറായിരുന്ന കാർലോസ് ബിലാഡോ, അദ്ദേഹം ഈ തൻ്റെ ടീമുമായിട്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ ഒരു വെർജിൻ ഓഫ് കപ്പ കബാന എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വാഗ്ദാനവും നൽകി, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ വിജയ അറിയാലോ, എന്താ ചെയ്തു, മറഡോണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവർ വിജയിച്ചു. അപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെയും ആ ഉന്മത്തതയിൽ അവരിത് മറന്നുപോയി. പിന്നെ അവരെന്ത് ചെയ്തില്ല, അങ്ങോട്ട് ചെന്നില്ല. ആ നന്ദി കേട് ഒരിക്കലും ഈ വെർജിൻ ഓഫ് കപ്പ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചില്ല. അത് കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം അവർക്കൊരു കപ്പ് നേടാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക നേടാൻ പറ്റിയില്ല, ഫിഫ മറ്റേ വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. ഒടുവിൽ ഈ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ 2018 അന്ന് ടീമിലുണ്ടായിരുന്ന ചിലരും അന്നത്തെ ടീമും അങ്ങനെ കൂടെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അതോടെ 2021 കോപ്പ അമേരിക്ക നേടി,

0: ഇരുപത്തിരണ്ടിൽ എന്ത് ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് നേടി, 24 വീണ്ടും കോപ്പ നേടി. അപ്പോൾ അവർ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു. ഈ കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസത്തിൽ ശ്രദ്ധിച്ച വീണ്ടും ആ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വേൾഡ് കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, പലരും അത് എടുത്തു നോക്കുന്നു, ചില മുത്തം തീയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സിയും കൂട്ടരും, പ്രത്യേകിച്ച് മെസ്സി എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് നോക്കുന്നതന്നില്ല, കപ്പിൻ്റെ മുകളിലേക്ക് നോക്കുന്നതന്നില്ല. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ രഹസ്യം എന്ത് ചെയ്തത് അറിഞ്ഞത് വെച്ചാൽ, ആ കപ്പിലേക്ക് ഒരിക്കലും നോക്കരുതെന്നും നോക്കിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുമെന്നും അവർക്ക് മന്ത്രവാദിയാണോ അല്ലെങ്കിൽ മറ്റേ അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ദിവ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് കപ്പ് നേടിയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം സെറീന വില്യംസ് നമുക്കറിയാം, 23 തവണ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള, സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനിതയാണ് ആ ടെന്നീസിൽ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് പലപ്പോഴും വെള്ള ഇതൊക്കെ ധരിച്ച് നല്ല മറ്റേ വസ്ത്രം ധരിച്ചാണ് വരിക. പക്ഷേ അവർ അല്ലെങ്കിലും അതെ അതറിയില്ല, മറ്റേ ഒരു എലഗൻറ്റ് ഡ്രസ്സിങ്ങിൻ്റെതാണ്. പക്ഷേ ഒരു ഭാഗം മാത്രം, ഈ കളിക്കാൻ വരുമ്പോൾ ഒരു ഭാഗം മാത്രം മണക്കുന്നതാണ്, എന്നുവെച്ചാൽ സോക്സ്. സോക്സ് എന്ത് ചെയ്തില്ല, കഴുകൂല. അത് പഴയ, ഇത് വിജയിച്ച ആ സമയത്തുള്ള സോക്സിൻ്റെ എന്താണ് അതേപോലെ ഇടും. അപ്പോൾ കൊണ്ട് എന്ത് ചെയ്യും, സോക്സ് മാത്രം എന്ത് ചെയ്യും, മടക്കും എന്നാണ്. അതവർ വിശ്വാസമായിട്ടാണെന്ത് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ടൈഗർ വുഡിനെ അറിയാലോ, അത് മറ്റേ ഗോൾഫിൽ ഒരു പക്ഷേ എന്താണ് ഏറ്റവും വലിയ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഞായറാഴ്ചകളിലാണ് പൊതുവെ ഗോൾഫ് നടക്കുന്നത്. അദ്ദേഹം റെഡ് മറ്റേ ഷർട്ട് അല്ലെ ടീ ഷർട്ട് എന്തുള്ളൂ ധരിക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യതാണ്. നിങ്ങളിരുന്ന പോലെ കളിയല്ല നൃത്തം. ടെൻഡുൽക്കർ പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരിശീലനത്തിൽ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് പാഡും ഇടത് ഗ്ലൗസും എന്ത് ചെയ്യും, അണിയും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രസീൽ നിങ്ങൾ കരുതിയതുപോലെ അങ്ങനെ തോറ്റുപോകുന്നതല്ല, അവരുടെ മുകളിലൊരു കേഴ്സ് ഉണ്ട്. ആ കേഴ്സ് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് വർഷമായി എന്നാണ്. ആ കേഴ്സിൽ എത്രത്തോളം എന്താ വെച്ചാൽ, കേഴ്സ് എങ്ങനെ പറഞ്ഞുവെച്ചാൽ, പിന്നെ 2000 ആ കേഴ്സ് വരുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും എന്താണ്, ഒരു യൂറോപ്യൻ ടീമിനോടായിരിക്കും നോക്കൗട്ടിൽ തോൽക്കുന്നതാണ്. നിങ്ങളെപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ നോക്കിക്കോളൂ. എന്താണ്, 2006 ഫ്രാൻസിനോട്, 2010 നെതർലാൻഡിനോട് ഹോളണ്ടിനോട്, 2014 ജർമ്മനിയോട്, 2018 ബെൽജിയത്തോട്, 2022 ക്രൊയേഷ്യയോട്, ഇപ്പോൾ 2026 നോർവേയോട്. എല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ഈ ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണ് ബർമിംഗ്ഹാം FC എന്ന് പറയുന്നത്. അവരെ ഒരു കേഴ്സ് ബാധിച്ചത് 100 വർഷമാണ്. അതായത് 1906 അവർ ഈ റൊമാനി പീപ്പിളിൻ്റെ അവർ മറ്റൊരു സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് ഇവരെ എന്ത് ചെയ്തു, ബലമായിട്ട് ചില അവരുടെ അധികാരം ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഫുട്ബോൾ ക്ലബ്ബും ഗ്രൗണ്ടും ഒക്കെ സ്ഥാപിച്ചു. 2006 ഇതിവർ തിരുത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെതിരെ ഇവർക്ക് പിന്നെ തിരുത്തുന്നത് വരെയും ഇവർക്ക് അവിടെ കളി കളിക്കാൻ പറ്റിയില്ല. എത്രത്തോളം ഇതിൻ്റെ മാറി മാറി വന്ന പല മാനേജേഴ്സും കോച്ചുകളൊക്കെ പലവിധ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ എന്താണ് പ്രയോഗിച്ചു. അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 4 കോർണറുകളിലും മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കും, അതടക്കമൊക്കെ ചെയ്ത് നോക്കി. ഈ നമ്മുടെ അർജൻറ്റീനയുടെ ഒരു പഴയ ഗോൾ കീപ്പറുണ്ട്, സെർജി ഗോയ്കോച്ചു എന്ന് പറയുന്നത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള, കാരണം ഈ ഫുട്ബോൾ മറ്റേ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ തടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾ. 30 ഒരു പരിപാടി എന്നുണ്ട് ഇതുപോലെ എന്ത് ചെയ്യുക,
1: പോസ്റ്റിൽ
0: മുത്രമൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുത്രമൊഴിച്ചാൽ പിന്നെ എന്തെയ്യില്ല, ആർക്കോട്
1: ഗോളടിക്കാം.
0: ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്, ഇന്ത്യയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സമൂഹത്തിലല്ല. നമ്മളേറ്റവും കൂടുതൽ പുരോഗമിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ. ഇപ്പോൾ ഈ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടും ഘാനയും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മാനേജറോ കോച്ചോ ആണ് പറയുന്നത്, ഘാനക്കാർ നമുക്കെതിരെ ദുർമന്ത്രവാദം മറ്റേ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തോ ഒരു ചെയ്തിട്ടുണ്ടാവാത്ത, കാരണം അവരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൽ ഭയപ്പെടാൻ മാത്രമുള്ള ഒരു വിശ്വാസ ദൗർബല്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാവും, ഇതിപ്പോൾ എക്സ്പേർട്സിൻ്റെ പ്രവചനം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറമേ ഈ വർഷം ഇപ്പോൾ കണ്ടിട്ടില്ല, കഴിഞ്ഞ ഈ ലോകകപ്പ് വരെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ചില മൃഗങ്ങൾ ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് എന്ത് ചെയ്യും, എന്നിട്ട് ആ മറ്റേ തൊടിയിപ്പിക്കുക, നമ്മളെ നാട്ടിൽ ഈ തത്ത ഇത് വെറുക്കുന്ന പോലെ. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രചരണം ഈ മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ പോകുന്നതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞാൽ പാശ്ചാത്യൻ്റെ പുരോഗമന നാട്യം യഥാർത്ഥത്തിൽ തകരുന്നു എന്നുള്ളതാണ്. തങ്ങൾ പുരോഗമിച്ചവരാണ്, തങ്ങൾ ഈ ശാസ്ത്രീയ ലോകത്തിൻ്റെ വക്താക്കളാണ്, തങ്ങളെ വിശ്വാസത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ മറ്റേ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന നാട്യമാണ് ഇതിലൊക്കെ തകർന്ന് വീഴുന്നത്. കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷ്യൻ്റെ ഒരു ദുർബോധം പിടികൂടിയിട്ടുണ്ട്. 1921 ടി എസ് എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കൃതി, ഒരു കാവ്യം, മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, യൂറോപ്പിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, അവിടെ വിശ്വാസം നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവീക വിശ്വാസത്തിൽ നിന്നവർ അകന്ന് പോയി. ആ വിശ്വാസം അകന്നു പോയതോടെ തന്നെ അവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും പിന്നീട് ധാർമ്മികമായ ചുതി അല്ലെങ്കിൽ മൂല്യച്യുതികളുമാണ് സംഭവിച്ചാൽ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അബർക്രാബഡ പ്രാക്ടീസുകൾ, ദുർമന്ത്രവാദതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ദിനകത്ത് നമ്മുടെ അയർലൻഡ് വ്യാപകമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പല ഈ വിശ്വാസങ്ങളത്. അപ്പോൾ ഐറിഷ് ഒരു ലേഡി മാഡം ബ്ലാവസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹം എന്നിട്ട് പരാമർശിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിൽ വന്ന് ദുർമന്ത്രവാദം പഠിച്ചു പോയിട്ട് അവിടെ ഈ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സൊക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർ സമീപിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ശൂന്യതയിലേക്ക്, വിശ്വാസമില്ലാതെയാകുന്ന അല്ലെങ്കിൽ വിശ്വാസം നിരസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ശൂന്യതയിലേക്ക് എന്താ കയറി വരിക, അന്ധവിശ്വാസങ്ങളാണ് കയറി വരിക. കാരണം വിശ്വാസവും അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്, ദൈവിക വിശ്വാസം. പക്ഷേ നമുക്കറിയാമോ, ഒരു ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് അന്ധവിശ്വാസമായിക്കോട്ടെ, പക്ഷേ അവർ മാക്സിമം എന്താ പറയുള്ളൂ, ആ ദൈവത്തിൽ നിന്നാണ് പുണ്യം പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്നാണ് ശിക്ഷ പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവം മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒറ്റ ദൈവത്തിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി എന്നാണ്. ഇവിടെ ഇത് കൈവിട്ടു പോകുന്നതോടെ മറ്റേ പട്ടം മറ്റേ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഏതൊക്കെയോ ചെളിക്കൊണ്ടി പോയിട്ടാണ് വീഴുന്നത്. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല, എന്തും വിശ്വസിക്കുക, ആര് പറയുന്നതും വിശ്വസിക്കുക. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷാ നഷ്ടം, നിരാശാബോധം, ഈ ഊഷരത, ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇതിനകത്തൊക്കെ. അവരിതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാലൊരു ഇതൊരു ഒരു ഗെയിമൊന്നുമല്ല, എത്രയോ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ ഈ സാധനം വളരെ വ്യാപകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ കക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും വേഷമൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളല്ലാതെ കരുതുന്ന പോലെ എന്താണ് അതിൻ്റെ ഫണ്ണായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഒരു ഭയവിഹ്വലത യൂറോപ്പിൻ്റെ മനസ്സിലുണ്ട്. അവർ 13 കണ്ടാൽ പേടിക്കും, ഓർക്കി പറഞ്ഞ പോലെ മറ്റേ വെള്ളിയാഴ്ച പേടിയാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പോലും വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഈ പ്രാമാണിക വിശ്വാസമൊന്നുമല്ല ഇതൊക്കെ. ഇനി എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മളോട് പറയുന്നത് എന്താണ്, ഈ പറയുന്ന അന്ധവിശ്വാസവും കവിഞ്ഞ് വളരെ സാത്താനിക്കായ പൈശാചികമായ പ്രാക്ടീസുകളിലേക്ക് യൂറോപ്പ് തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുമുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഒരു ധാർമ്മികമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ എത്ര നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലാണോ അവരോട് ഈ പൈശാചികത കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മനോനിലയിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചിന്തിക്കാൻ വിഷയമുണ്ട്. ഒപ്പം വെച്ചാൽ നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളതിൻ്റെ വേരറുത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന വിശ്വാസരാഹിത്യം യഥാർത്ഥ വിശ്വാസവും തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കേണ്ടത്. യൂറോപ്പ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ പറയുന്ന മാന്ത്രിക ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്.
1: മഷാല്ലാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിൻ്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
5: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് നരകത്തിൽ നിന്ന് മോചിതനാവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് ജീവിതത്തിലൊരിക്കലും ഷിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ഷിർക്കില്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അതിന് താഴെയുള്ള ചെറിയ തെറ്റുകളെ ചിലപ്പോൾ പുറത്തു തന്നേക്കാം. അതുകൊണ്ട് ഷിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ഹുസൂലു ഇലാ മഹബ്ബത്തില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഹിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലേ, നല്ല ആളുകളെ, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമായി കൊണ്ട് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അല്ലാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അല്ലാഹു നരകത്തിലേക്ക് ഇടുകയില്ല, അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും, അവനെ ഒരിക്കലും നരകത്തിലേക്ക് പോവേണ്ട ഒരവസ്ഥയിൽ അല്ലാഹു മാറ്റുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു രൂപത്തിൽ നടക്കാൻ, നല്ല വൃത്തിയോടുകൂടി, സൽസ്വഭാവത്തോടുകൂടി ആളുകളോട് മാന്യമായി കൊണ്ട് പെരുമാറാൻ, അല്ലേ, പ്രത്യേകിച്ച് കുടുംബത്തിൽ തൻ്റെ മാതാവിൻ്റെ മുന്നിൽ, തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വളരെ നല്ല രീതിയിൽ ബഹുമാനത്തോടുകൂടി നിലനിൽക്കാൻ, അനുസരണയുള്ള ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയവരോട് വളരെയധികം കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആളുകളെ, നന്മകൾ നിറഞ്ഞ ആളുകളെ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്ടം കരസ്ഥമാക്കാനും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് കരകയറാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം അൽ ബുഖാഉ മിൻ ഖശ്യതില്ല. അൽ ബുഖാഉ മിൻ ഖശ്യതില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള പേടി കാരണം, ഭക്തി കാരണം അവനെ ഓർത്ത് കരയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഓർത്ത് നമ്മൾ കരഞ്ഞാൽ, നരകത്തിൻ്റെ ഭീകരതയെ, അവിടെയുള്ള ശിക്ഷകളെ ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ, താൻ ചെയ്ത പാപങ്ങളെ ഓർത്തുകൊണ്ട് കുറ്റബോധത്തോടുകൂടി കരയുകയാണ് എങ്കിൽ, വിശ്വാസികളെ, അത് ഈമാനിൻ്റെ ലക്ഷണമാണ്, ഒരു മുഅ്മിനിൻ്റെ ലക്ഷണമാണത്. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന് പേടി കാരണം, ഖബറിൻ്റെ ശിക്ഷകളെ ഓർത്തുകൊണ്ട്, നരകത്തിലെ ശിക്ഷകളെയും ഭീകരതയെയും ഓർത്തുകൊണ്ടാരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്കൊരിക്കലും പ്രവേശിക്കുകയില്ല എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജു നാറ റജുലുൻ ബകാ മിൻ ഖശിയതില്ല. ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കില്ല റജുലുൻ, ഒരു മനുഷ്യൻ. അവൻ ആരാണ്? ബകാ മിൻ ഖശിയതില്ല, അവൻ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ. അല്ലാഹുവിനെ പേടിച്ച് നരകത്തെ ഓർത്തുകൊണ്ട് റബ്ബിൻ്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത കാരണം, ഭയം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി കരയുന്നുണ്ട് എങ്കിൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം കൂടെ അവിടുന്ന് പറയുന്നുണ്ട്, ഹത്താ യഊദുൽ ലബന ഫിൽ റഅയ്, ഒരു പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ ആ പശുവിൻ്റെ അകിട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാത്തതുപോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ തറ അയുനഹുമുന്നാർ, അവരുടെ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. നരകം സ്പർശിക്കാത്ത കണ്ണുകളാണ് അവരുടേത്. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, ഒന്നാമത്തെ വിഭാഗമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ്റെ കണ്ണ് എന്നാണ്. വഅയ്നുൻ ഹറസത് ഫീ സബീലില്ല, രണ്ടാമതായി കൊണ്ട് അല്ലാഹുവിൻ്റെ സൈന്യത്തിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ച് കാവലിരുന്നവൻ്റെ കണ്ണ്. വഅയ്നുൻ കഫത് അൻ മഹാരിമില്ല, ഹറാമുകളൊന്നും കാണാത്തവൻ്റെ കണ്ണ്. അവിടെയും അല്ലാഹുവിനെ ഭയന്നവൻ്റെ കണ്ണ് എന്ന്, അവൻ്റെ ശരീരം അത് ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രത്തോളം നമുക്ക് നരകത്തിൽ നിന്ന് മോചിതനാവാൻ ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ ഖുശൂഉ ജീവിതത്തിലുണ്ടാവാൻ, ഭക്തി ജീവിതത്തിലുണ്ടാവാൻ വേണ്ടി എത്രയോ പ്രാർത്ഥനകൾ തന്നെ ധാരാളമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തഷ്ബ വമിൻ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമില്ലാ യൻഫ, അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ഖൽബിൻ ലാ യഖ്ഷ, അല്ലാഹുവേ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്. സഹോദരങ്ങളെ, ഭക്തിയില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം കടുത്തു പോവുക എന്നുള്ളതാണ്. ഹൃദയം കടുത്തുപോയ ചില ആളുകളെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുമ്മ ഖസത് ഖുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുകയാണ്, പാറകളെപ്പോലെ, അല്ല അതിനേക്കാൾ, അശദ്ദു ഖസ്വ, അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹൃദയം കടുത്തുപോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ തുടക്കം എന്നുള്ളത്. അവന് പിന്നെ ഒരു ഉപദേശ നിർദ്ദേശങ്ങളും അവന് ചെവികൊള്ളുകയില്ല. മരണങ്ങളും ദുരിതങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതല്ല. അത്തരത്തിലുള്ള ഒരു നിലക്കും അവന് തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, മനസ്സ് മരവിച്ച് പോകുന്ന നാല് കാര്യങ്ങൾ, ഭൗതികമായിക്കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഏതൊക്കെയാണത്? അദ്ദേഹം പറയുന്നുണ്ട്, അൽ അഖിൽ, ധാരാളമായിക്കണ്ട് ഭക്ഷണം കഴിക്കുക. ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ധാരാളമായി കൊണ്ടിങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ, ആളുകളോട് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന അവസ്ഥ, അത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഉറങ്ങുക, രാത്രി ഉറങ്ങുന്നതിന് പുറമെ പകൽ സമയത്തും ധാരാളമായി കൊണ്ട് ഉറങ്ങുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിനെ മരവിപ്പിച്ച് കളയുന്ന കാര്യങ്ങളാണ് എന്ന് മഹാനായി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം കടുത്തു പോകുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടണം. ഭക്തി ജീവിതത്തിലുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ ومن ومن ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അതുകൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കാനും ഭക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നരകത്തിൽ നിന്ന് മോചിതനാവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
7: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ ജാഫർ സലഫിയും നജാഹ് ജാഫറും. വിശുദ്ധ ഖുർആൻ സൂറ നഹ്ല 111-ാമത്തെ ആയത്ത് ഇനി നമുക്ക് കാതോർക്കാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 111-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: നഫ്സ്
1: യൗമ തഅതി കുല്ലു നഫ്സ്
0: യൗമ തഅതി കുല്ലു നഫ്സ്
1: യൗമ തഅതി കുല്ലു നഫ്സ്.

0: وتوفى كل نفس
1: وتوفى كل نفس

0: عملت
1: وتوفى كل نفس ما عملت
0: وتوفى كل نفس ما عملت.

0: كاملت
1: وهم لا يظلمون
0: وهم لا يظلمون.

0: نفسها وتوفى كل نفس ما عملت وهم لا يظلمون.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ പതിവ് പോലെ ജാഫർ സലഫിയും കൂടെ നജാഹ് ജാഫറും വിശുദ്ധ ഖുർആനിലെ സൂറ നഹലിലെ 111-ാമത്തെ ആയത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: Tune to reality.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇത്തിരി മനുഷ്യത്വമായിക്കോട്ടെ. രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഇത്തിരി മനുഷ്യത്വമായിക്കൂടെ. എഴുത്ത് നസീമ വാടാനപ്പള്ളി. പുതിയ നാഷണൽ ഹൈവേ പണി പുരോഗമിക്കുന്നതിനിടയിൽ സംഭവിച്ച റോഡപകടങ്ങൾക്ക് കണക്കില്ല. പൊലിഞ്ഞുപോയ ജീവനുകളുണ്ട്, പരിക്കുപറ്റി കിടപ്പിലായവരുണ്ട്. ചാവക്കാട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ തന്നെ എത്രയോ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. വാടാനപ്പള്ളിക്കടുത്തുള്ള ഏങ്ങണ്ടിയൂരിൽ ഏതാനും ദിവസം മുമ്പാണ് ഒരു സഹോദരൻ അതിരാവിലെ ടോറസ് ലോറിയുമായുണ്ടായ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ അയാളുടെ തലയിൽ ആ വലിയ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെടുകയായി. അതിദാരുണമായ ആ രംഗം മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് അതിനേക്കാൾ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടാമതൊരു നോട്ടത്തിന് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവർക്ക് കഴിയില്ല. അന്യന്റെ രക്തം പോലും റീച്ചിനും ലൈക്കിനും ഉപയോഗപ്പെടുത്തുന്ന ഇന്നത്തെ തലമുറയെ ഭയപ്പെടേണ്ടതുണ്ട്. അതിലെ അവരുടെ ഉദ്ദേശശുദ്ധി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആ രംഗം കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ നിന്നും ഉയർന്നു. താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അയാളത് ഇഷ്ടപ്പെടുമായിരുന്നു. തൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നെങ്കിൽ അയാളതിന് കഴിയുമായിരുന്നു. അയാളുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും കാലം ക്രമേണ മായ്ക്കുമായിരുന്ന ആ മുറിവുകൾ ഈ വീഡിയോ കറങ്ങുന്നിടത്തോളം കാലം മായുമോ? ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈയിടെ നടന്ന വാൽപ്പാറ ദുരന്തത്തിലും ഇതേ അനുഭവമുണ്ടായല്ലോ. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചോരയിൽ കിടന്ന് പിടയുന്ന വീഡിയോ എടുക്കാൻ മത്സരിക്കുന്നു പലരും. തക്ക സമയത്ത് ഹോസ്പിറ്റലിലെത്തിക്കാൻ വൈകിയതിനാൽ റോട്ടിൽ കിടന്ന് ചോരവാർന്ന് മരിച്ച എത്രയോ മനുഷ്യരുണ്ട്. പണ്ടൊക്കെ ഒരു അപകടമുണ്ടായാൽ കൈമൈ മറന്നെല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമായിരുന്നു. ഇന്നും അങ്ങനെയുള്ളവരില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഇന്ന് അപകടം കണ്ടാൽ പലരും ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ സെൽഫോൺ കയ്യിലെടുക്കുക എന്നതാണ്. ചൂടുള്ള വീഡിയോ ഇപ്പോൾ നടന്നത് എന്ന ക്യാപ്ഷനിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അവർ സംതൃപ്തിയടയുന്നു. ലൈക്കിനും ഷെയറിനും വേണ്ടി എന്തു തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്യന്റെ ചോരയെ, ജീവനെ, അഭിമാനത്തെ, രഹസ്യജീവിതത്തെ റീച്ചിനായി ഉപയോഗപ്പെടുത്തുന്നു. മരണവീട്ടിൽ പോലും കടന്നുകയറി ഇക്കൂട്ടർ അലോസരം സൃഷ്ടിക്കുന്നു. ഓരോ ദുരന്ത വാർത്തയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. അപ്പോഴേക്കും അടുത്ത വാർത്ത വന്നിട്ടുണ്ടാകും. എന്നാൽ ദുരന്തത്തിനിരയായവരുടെ വേണ്ടപ്പെട്ടവരുടെ വേദനകൾ അത്ര വേഗം മായില്ലല്ലോ. മറക്കാൻ ശ്രമിച്ചാലും ഇത്തരം വീഡിയോകൾ അവരിൽ മാനസികാഘാതം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ ഇത്തരം മാനസിക പീഡനം ഏൽപ്പിക്കുന്ന, മൃതശരീരങ്ങളോടുപോലും അനാദരവ് കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കൽ അനിവാര്യമാണ്. അന്യരുടെ രഹസ്യജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതും വേദനകളെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുന്നതും ഇസ്ലാം വിലക്കിയ കാര്യമാണ്. അതിനാൽ വിശ്വാസികളിൽ ആരും ഇത്തരം മരുതായ്മകൾ ചെയ്യുന്നവർ ആയിക്കൂടാ.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇത്തിരി മനുഷ്യ

0: മായിക്കുട്ടെ. രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബക്റയിലെ 42-43 വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മൾ കേൾക്കുന്നത്. ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ വഴി ഖുർആൻ അതിലെ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 40-ഉം 41-ഉം വചനങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ശേഷമുള്ള 2 വചനങ്ങളാണ് നമ്മൾ ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ പുണ്യമായി നമ്മിൽ നിന്ന് ഗണിക്കുമാറാവട്ടെ. ഓതിയ ആയത്തൊന്ന് തിലാവത്തിൻ്റെ നിയമങ്ങൾ ചിലതൊക്കെ ഉൾപ്പെടുന്ന നിലക്ക് ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ അൽ ഹഖ ഹ ആണ്, ഖാഫ് ആണ്. അപ്പോൾ അൽ ഹഖ ബിൽ ബാത്തിലി, ബാത്തിലി ത്വാഅൻ, ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും, വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. വഅൻതും ഇഖ്ഫാ ബിഗുന്നിയാണ്, മണിച്ച് അവ്യക്തമാക്കി വന്നു. അഥവാ വഅൻതും, അൻ എന്ന നൂന് വെളിവാവാൻ പാടില്ല എന്നർത്ഥം. മണിച്ച് മറച്ചു വന്നു, ഇഖ്ഫാ ബിഗുന്നിയാണ്. ശേഷം 43-ാമത്തെ വചനം നോക്കൂ. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅറാകിഈൻ. വഅഖീമുസ്സല, അഖീമു ഖാഫ് ആണ്. അസ്സല, വഅഖീമു അസ്സല എന്നൊന്നും പറയാൻ പാടില്ല. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅറാകിഈൻ. ഇയാൾ നിർത്തുകയാണ്. വആതുസ്സകാത എന്ന് പറയാൻ പാടില്ല. വആതുസ്സക ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ ഹാൽ സുക്കൂനുള്ള പോലെയാണ് വഖഫ് ചെയ്യുക. ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ അപ്പോൾ വഅതുസ്സക. പിന്നെ അടുത്തതാണെങ്കിൽ വഅതുസ്സകത വർകഉ മഅറാകിഈൻ. ഇത്രയൊക്കെയാണ് തിലാവത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി തോന്നിയത്. കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അതിൻ്റെ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ രണ്ട് വചനങ്ങളിലായിക്കൊണ്ട് സൂചിപ്പിച്ചത്. ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലും സന്ദർഭത്തിലും അള്ളാഹു കണ്ടറിഞ്ഞ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ അതിനാൽ നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയായും ശരിക്കും സൂക്ഷിച്ച് നിറവേറ്റിക്കൊള്ളുക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട പ്രവാചകനും ആ പ്രവാചകന് നൽകിയിട്ടുള്ള വേദഗ്രന്ഥവും തൗറാത്തും എഞ്ചിലുമൊക്കെ നിങ്ങൾ സത്യപ്പെടുത്തുന്ന പോലെ അതിനുശേഷമുള്ള പരിശുദ്ധ ഖുർആനുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പം ആ പ്രവാചകനിലും നിങ്ങൾ എന്തു ചെയ്യണം, നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലുമുള്ളത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യണം. ഒരിക്കലും നിങ്ങൾ അവിശ്വസിച്ചു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്നുള്ള ആയത്തുകളെ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തുച്ഛമായ വിലക്ക് നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾ എന്നെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുവിൻ എന്ന് പറഞ്ഞു. വഈയായ ഫത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്. അവിടെ ഫത്തഖൂൻ എന്ന് പറയുമ്പം ഇബ്നു അബി ഹാത്തിം തുലക് ഇബ്നു ഹബീബ് പറയുന്നുണ്ട് അത്തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ അൻ തഅമല ബി തഅത്തില്ലാഹി റജാ റഹ്മത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ നീ അമൽ ചെയ്യുന്നതിലൂടെ എന്തു ചെയ്യുക ഉള്ള സൂക്ഷ്മത. എന്നാൽ വഅൻ തത്രുക മഅസിയതല്ലാ അലാ നൂരിൻ മിനല്ലാഹി തഖാഫു ഇഖാബല്ലാ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക, അതോടൊപ്പം തന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക, റജാ റഹ്മത്തില്ല റജാ അലാ നൂരിൻ മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലായിക്കൊണ്ട്, തഖാഫു ഇഖാബല്ലാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലായിക്കൊണ്ട് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുവിനനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്യുകയും ചെയ്യുക, അതാണ് ശരിക്ക് തഖ്വ എന്നാണ് തുലക് ബിൻ ഹബീബ് റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അഥവാ ജൂതന്മാരായ യഹൂദികളായ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ചില ചെയ്തികളെ സംബന്ധിച്ചു കൂടിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ, നിങ്ങൾ വലാ തൽബിസു, ഈ ലബിസ എൽബസു തൽബിസു അല്ലേ, വലാ തൽബിസു നിങ്ങളെന്തു ചെയ്യരുത്, കൂട്ടിക്കുഴക്കരുത്. വലാ തൽബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അൽ ഹഖ സത്യത്തെ, ബിൽ ബാത്തിലി എന്തുമായിട്ട്, ബാത്തിലുമായിട്ട്. ഹഖിൻ്റെ ലിദ്ദാണ് ഓപ്പോസിറ്റാണ്, വിപരീത പദമാണ് എന്ത്, ബാത്തിൽ. ഹഖ് ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ച് തരണേ പടച്ചുവെന്ന് പ്രാർത്ഥിക്കലുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഹഖിൻ്റെ ഓപ്പോസിറ്റാണ് ബാത്തിൽ. അപ്പോൾ വലാ തൽബിസുൽ ഹഖ, വലാ തൽബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, അൽ ഹഖ യഥാർത്ഥത്തെ സത്യത്തെ, ബിൽ ബാത്തിലി ബിൽ ബാത്തിലി അന്യായവുമായി, ബാത്തിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമല്ലാത്തത്, നിരർത്ഥകമായത്. അപ്പോൾ യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി അഥവാ അന്യായവുമായി, സത്യത്തെ അസത്യവുമായി അല്ലേ, സത്യത്തെ നിരർത്ഥകയുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ, അങ്ങനെ ചെയ്താൽ എന്താണ്ടാവുക, വതക്തുമുൽ ഹഖ വതക്തുമു എന്ന് പറഞ്ഞാൽ അവിടെ വലാ തക്തുമു എന്ന അർത്ഥമാണ് വരിക. വതക്തുമു നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, മൂടി വെച്ചു, ഒളിച്ചു വെച്ചു എന്നൊക്കെയാണ്. വതക്തുമു അഥവാ വലാ തക്തുമു നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. അൽ ഹഖ സത്യത്തെ, വഅൻതും തഅലമൂന വഅൻതും നിങ്ങളായിരിക്കെ, തഅലമൂന അലിമ യഅലമു വഅൻതും തഅലമൂന നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിങ്ങൾ എന്തു ചെയ്യരുത്, യഥാർത്ഥത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ സ്വഭാവം വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂതന്മാരായ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട യഹൂദികളായ ആളുകൾ അവർ ചെയ്തിരുന്ന

അവരോടുള്ള അവരോട് പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വിരോധിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് അല്ലേ. യഖുൽ തആല നാഹിയ ലിൽ യഹൂദ് അമ്മാ കാനൂ യതഅമ്മദൂനഹു മിൻ തൽബീസിൽ ഹഖ് ബിൽ ബാത്തിൽ. അവർ കൽപ്പിച്ചു കൂട്ടി കരുതിക്കൂട്ടി എന്ത് ചെയ്യും, ഹഖിനെ സത്യത്തെ അസത്യവുമായി, യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി കൂട്ടിക്കുഴക്കും. വ തംവീഹിഹി ബിഹി വകത്മാനിഹിം അൽ ഹഖ് വ ഇളഹാരിഹിം അൽ ബാത്തിൽ. എന്നിട്ട് ആശയക്കുഴപ്പമുണ്ടാക്കും, സത്യത്തെ മറച്ചുവെക്കും, അസത്യത്തെ എന്ത് ചെയ്യും, പുറത്തു കൊണ്ടുവരും ചെയ്യും. അതിനെ സംബന്ധിച്ചാണ് പടച്ചവൻ പറയുന്നത്, നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് പ്രവർത്തനത്തെയും അള്ളാഹു എന്ത് ചെയ്യണം, അവരോട് വിരോധിക്കണം. വ അമറഹും ബി ഇളഹാരിൽ ഹഖ് വ തസ്ലീഹി ബിഹി. അവരോട് കൽപ്പിക്കണം സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രകടമാക്കണം, അതിനെ വ്യക്തമാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി ലാ തഖ്ലിതു അൽ ഹഖ ബിൽ ബാത്തിൽ. നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിച്ചേർത്ത് പറയരുത്. വസ്ദുഖ ബിൽ കദിബി, സത്യത്തെ നിങ്ങൾ കളവ് ചേർത്ത് പറഞ്ഞു കൊടുക്കരുത് ജനങ്ങൾക്ക്. വലാ തൽബിസുൽ യഹൂദിയത്ത വൻ നസ്റാനിയത്ത ബിൽ ഇസ്ലാം. നിങ്ങൾ നിങ്ങളുടെ യഹൂദിയത്തിനെ നിങ്ങളുടെ നസ്റാനിയത്തിനെ ഇസ്ലാമുമായി കൂട്ടിക്കലർത്തരുത്. നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിത്തുന്ന തൗറാത്താകുന്ന ഇഞ്ചിലാകുന്ന വേദഗ്രന്ഥത്തിൽ എന്താണോ സത്യപ്പെടുത്തി അതിൽ പറഞ്ഞിട്ടുള്ളത് അതിലുള്ളതുപോലെ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനും ഇറക്കിത്തന്നതിന് ശേഷം. അപ്പോൾ അതിലുള്ളത് ഉള്ളതുപോലെ അതിലൊന്നും വിട്ടുപോകാതെ ഒന്നും അതിലേക്ക് നിങ്ങളുടെ വക കൂട്ടിച്ചേർക്കാതെ ആ ദൈവിക ഗ്രന്ഥമായ അതിൽ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. വ അൻതും തഅലമൂൻ, നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നവരായിരിക്കെ ഇങ്ങനെയുള്ള ഈ ദുഷ്ചെയ്തി ഒരിക്കലും നിങ്ങൾ ചെയ്തുകൂടാ. അന്ന ദീൻ അല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയുന്ന പ്രവണത നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ് പ്രത്യേകം അവിടെ സൂചിപ്പിക്കണം. എന്നിട്ട് വതക്തുമുൽ ഹഖ വ അൻതും തഅലമൂൻ എന്നതിനെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു അബ്ബാസിൽ നിന്ന് പറയാണ്, റളിയല്ലാഹു അൻഹു. ലാ തക്തുമു മാ ഇൻദകും മിനൽ മഅരിഫത്തി ബിറസൂലി അബിമാ ജാഅ ബിഹി. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ തൗറാത്തും എഞ്ചിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തു നിന്നുള്ളൊരു ഒരു ദൂതൻ നിങ്ങൾക്ക് അതുമായി വരും എന്നുള്ള കാര്യം അറിഞ്ഞ നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. വ അൻതും തജിദൂനഹു മക്തൂബൻ ഇൻദകും ഫീമാ തഅലമു മിനൽ കുതുബി അല്ലതി ബിഐദികും. നിങ്ങളുടെ കൈകളിലേക്ക് ഇറക്കിത്തന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ നിങ്ങളറിയുന്ന അതിൽ എഴുതി വെക്കപ്പെട്ട സംഗതിയാണ്, നിങ്ങൾ കണ്ട കാര്യമാണ്. ഒരു പ്രവാചകൻ വരുമെന്നും ഈ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് വരുമെന്നും ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളതിനെ ഒരിക്കലും മറച്ചു വെച്ചുകൂടാ, മറച്ചു വെക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരെന്ത് ചെയ്യാണ് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ശേഷം അതിൻ്റെ കൂടെ അള്ളാഹു പറയുന്നു, വ അഖീമുസ് സ്വലാത വ ആതുസ് സകാത വ റകഉ മർറാകിഈൻ. വ അഖീമുസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. അഖാമന്ന നിലനിർത്തിയെന്ന. വ അഖീമു, നിങ്ങൾ നിലനിർത്തുവിൻ. അസ്വലാത്ത, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ. അസ്വലവാത്ത എന്നവിടെ വായിക്കാൻ പാടില്ല. വ അഖീമു അസ്വല വ അഖീമുസ്വലാ വ അഖീമുസ്വലാത്ത, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യും. നമസ്കരിക്കുക എന്നല്ല പറഞ്ഞു, നമസ്കാരത്തെ നിലനിർത്തുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു സ്ഥിരത ഉണ്ടാവണമെന്നാണ്. വ ആതു സകാത്ത, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. അത്ത എന്ന് പറഞ്ഞാലും ആത്ത എന്ന് പറഞ്ഞാലും നൽകി എന്ന അർത്ഥമുണ്ട്. വ ആത്ത വ ആതു, നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ നൽകുകയും ചെയ്യുവിൻ. ആ വാവ് വാവുൽ ആത്തഫാണ് അല്ലേ. ഒരു കാര്യം പറഞ്ഞ് അതിനോട് കൂടെ ചേർത്ത് പറയൂലേ, ആൻഡ് എന്ന അർത്ഥത്തിൽ പറയുന്ന വാവാണ് വാവുൽ ആത്തഫ് എന്നാണ് ഭാഷയിൽ അതിന് പറയാം. വ ആതു സകാത്ത, സകാത്തിനെ, സകാത്ത് നിങ്ങൾ നൽകുകയും ചെയ്യുക. വർക്കഴു റക്അഅ എന്ന് പറഞ്ഞാൽ കുനിയുക, കുമ്പിടുക എന്നൊക്കെയാണ്. വർക്കഴു, നിങ്ങൾ റുകൂ ചെയ്യുകയും ചെയ്യുക, കുമ്പിടുകയും ചെയ്യുക. മഅറാക്കഇന, റാക്കിഉ എന്ന് പറഞ്ഞാൽ കുമ്പിടുന്നവൻ, അതിൻ്റെ ജംഅണ് റാക്കിഊന. മഅറാക്കഇന, കുമ്പിടുന്നവരോടുകൂടി, കുമ്പിടുന്നവരോടൊപ്പം നിങ്ങളും കുമ്പിടുക, അഥവാ നിങ്ങൾ നമസ്കാരം നടത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്, നിങ്ങളറിയുന്നവരായിരിക്കെ നിങ്ങൾ ആ നിലക്ക് ഉള്ളതുള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളല്ലാതെ അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി അസത്യം സത്യവുമായി കൂട്ടിക്കലർത്തി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തിയ ശേഷം പറയാണ്.

യും ചെയ്യണം. വീണ്ടും പറഞ്ഞു, വർക്കഊമ അറാകിഈന അമറഹും അൻ യർക്കഊമ അറാകിഈന മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, നമസ്കരിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് കുമ്പിട്ട് കുനിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകളോടൊപ്പം ജമാഅത്തായി ജമാഅത്തിൽ പങ്കെടുത്ത് നിങ്ങൾ റുക്കൂ ചെയ്യുകയും റുക്കൂ ചെയ്യുന്ന ആളുകളുമായി തീരണമെന്ന് കൽപ്പിക്കുകയും ചെയ്യണം. കൂനു മഅഹും വമിൻഹും എന്നാണ്. നിങ്ങൾ അവരോടൊപ്പമുള്ളവരാണ്, നിങ്ങൾ അവരിൽപ്പെട്ടവർ തന്നെയാണ് എന്നാണ് വർക്കഊ മഅറാകിഈൻ ഐവകൂനു മഅൽ മുഅ്മിനീന ഫി അഹ്സനി അഅമാലിഹിം എന്നാണ്. എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ നന്മ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുചേരേണ്ടവരാണ് എന്ന് അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിയാണ് ബോധ്യപ്പെടുക. ഈ റുക്കൂ എന്നുള്ള റക്അ അതിൻ്റെ മസ്ദറാണ് റുക്കൂ എന്നുള്ള പദം. കുമ്പിടുക, അതുപോലെ തന്നെ കുനിയുക, തല താഴ്ത്തുക എന്നൊക്കെ വാക്കർത്ഥങ്ങൾ റുക്കൂ എന്ന പദത്തിനുണ്ട്. അപ്പോൾ നമസ്കാരത്തെ ഉദ്ദേശിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ്. വസ്ജുദു മഅസ്സാജിദീൻ, സുജുദു ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ സുജുദു ചെയ്യണം, സാഷ്ടാംഗം നമിക്കണമെന്ന് പറയുമ്പോൾ അവിടേക്ക് നമസ്കരിക്കണം എന്നുള്ള ആശയമാണ് അവിടേക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വറക്കഊ മഅറാകിഈൻ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്, നിങ്ങൾ വിശ്വാസികളോടൊപ്പം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ, സകാത്താവട്ടെ, അതൊക്കെ അവരെ കൂടെ കൂടി നിങ്ങളും ഒരുമിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൻ്റെ നിർബന്ധമായും നൽകേണ്ട വിഹിതം കൃത്യമായി ഏൽപ്പിച്ച് ആ നിലക്ക് നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം ചേരേണ്ടവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകമായി ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. 42-ാമത്തെ ആയത്ത് നോക്കൂ. അതിലെ വാക്കുകൾ ശരിക്കും അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. വലാ തൽബിസു, നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, അൽ ഹഖ യഥാർത്ഥത്തെ, സത്യത്തെ, ബിൽ ബാത്തിലി അസത്യം കൊണ്ട്, അയഥാർത്ഥം കൊണ്ട്, യാഥാർത്ഥ്യത്തെ യഥാർത്ഥത്തെ നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. അഥവാ ജുദന്മാരായ യഹൂദികളായ നിസ്രാണികളായ ആളുകൾ, അള്ളാഹു അവർക്കിറക്കിക്കൊടുത്ത തൗറാത്ത്, അവർക്കിറക്കിക്കൊടുത്ത ഇഞ്ചീൽ, അല്ലേ, മൂസാ നബിക്കും മീസാ നബിക്കും ഇറക്കിക്കൊടുത്ത ദൈവിക ഗ്രന്ഥങ്ങൾ, അതിലുള്ളതിനെ പിന്നീട് എന്ത് ചെയ്തു, അതിൽ ഇല്ലാത്തത് അവരുടെ വക കൂട്ടിച്ചേർക്കുകയും ഉള്ളതിനെ ചിലതിനെ മാറ്റിമറിക്കുകയും ചെയ്തു. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പാടില്ല. വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂന, നിങ്ങൾ അറിയുന്നവരായിരിക്കെ അറിഞ്ഞും കൊണ്ട് കൽപ്പിച്ചു കൂട്ടി സത്യത്തെ യഥാർത്ഥത്തെ മറച്ചു വെക്കുന്ന ആളുകളായി മാറുകയും ചെയ്തത്. കത്തമ തക്തുമു വതക്തുമുൽ ഹഖ, നമ്മൾ പറഞ്ഞിരുന്നു അവിടെ വലാ തക്തുമു എന്ന അർത്ഥമാണ് വരിക, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾക്കറിയാം ആ തൗറാത്തിലും നിങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അവർക്കിറക്കി കൊടുത്ത വേദഗ്രന്ഥമായ തൗറാത്ത്, ഇഞ്ചീൽ, അവയിലൂടെയൊക്കെ ശേഷമൊരു പ്രവാചകൻ വരാനുണ്ട്, അഹമ്മദ് എന്നു പേരുള്ള പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ പറയപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ആ സത്യത്തെ മറച്ചു വെക്കരുത്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലതിനെ മറച്ചു വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെടുത്ത് അതിലുള്ള വേദഗ്രന്ഥത്തിലുള്ളതായാലും നിങ്ങൾ ചിലതിനെ വെട്ടിമാറ്റുന്ന അവസ്ഥ, തിരുത്തുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് ബോധ്യപ്പെടുത്തുക. ശേഷം 43-ാമത്തെ വചനം നോക്കൂ. വഅഖീമുസ്സലാത്ത വആതുസ്സകാ വർക്കഊ മഅറാകിഈൻ. വഅഖീമുസ്സലാ, വഅഖീമു അഖാമ നിലനിർത്തി, വഅഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ, അസ്സ്വലാത്ത നമസ്കാരത്തെ. അപ്പോൾ ഇഖാമത്തു സ്വലാത്ത് നമസ്കാരത്തിൻ്റെ നിലനിർത്തൽ വളരെ പ്രധാനമാണ്, അല്ലേ. തോന്നുമ്പോൾ എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ പോരാ, അവിടെ നമുക്കൊക്കെ വലിയ ഗുണപാഠമുണ്ട്. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ. 5 വഖ്ത് നമസ്കാരം പുരുഷന്മാർക്ക് ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ്. ശരായിയായിട്ടെന്തെങ്കിലും ഉദറുണ്ടെങ്കിൽ ഒഴികെ. അല്ലേ, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട്, കണ്ണുപൊട്ടനായ സ്വഹാബിയാണ്, അല്ലേ, അദ്ദേഹത്തെ വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സംഭവം എല്ലാവർക്കും അറിയാം.
ഹൽ തസ്മഉ നിദ.

0: നീ ആദ്യം പറഞ്ഞു എനിക്ക് എന്നെ പള്ളിയിലേക്ക് നയിക്കാൻ ആളില്ല, കൊണ്ടുപോകാൻ ആളില്ല അല്ലേ, കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ പ്രയാസകരമായ വഴിയാണ് പള്ളിയിലേക്ക് എത്താൻ, ഒരുപാട് ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് മടങ്ങിപ്പോരാണ്. പിന്നീട് വീണ്ടും തിരിച്ചു ചെന്ന് ചോദിക്കുകയാണ്, ഹൽ തസ്മഉ നിദാ, നീ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ? അപ്പോൾ നഅം, അതെ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞപ്പോൾ ഫ അജിബ്, എന്നാൽ നീ ആ ബാങ്കിൻ്റെ വിളിക്ക് ഉത്തരം നൽകൽ, അഥവാ പള്ളിയിൽ പോയി ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് കണ്ണുപൊട്ടനായ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ രണ്ടു കണ്ണും കാണുന്ന അത്രയും പ്രയാസമില്ലാത്ത തൊട്ടടുത്ത് പള്ളിയുള്ള നമുക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജമാഅത്തായി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാൻ ഒരിക്കലും മടി ഉണ്ടായിക്കൂടാ. അത് എൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, നമസ്കാരം നിലനിർത്തുന്നവരായി തീരുക. വ ആതു സകാ, സകാത്ത് നൽകുകയും ചെയ്യുക. വർക്കഊ മഅ റാകിഈൻ, അല്ലേ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുക്കൂ ചെയ്യുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളായ ക്രിസ്ത്യാനികളായ ആളുകളോട് പ്രത്യേകം എന്തു ചെയ്യാണ്, അവിടെ പ്രത്യേകം ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലേ വിശ്വസിച്ചവരെ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ക്രോധകരമായ കാര്യമാണ് എന്ന് സൂറത്തു സഫിൽ രണ്ടും മൂന്നും ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനുമായി അവസാനത്തെ വേദഗ്രന്ഥവുമായി ഈ സമുദായത്തിലേക്ക് അള്ളാഹു നബിയായി നിയോഗിച്ച് അവസാനത്തെ വേദഗ്രന്ഥവുമായി അയച്ചിട്ടുണ്ട് എങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്ത ആളുകളായി ചില യഹൂദികളിൽപ്പെട്ട ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവർ തൗറാത്തിനെ മാറ്റിമറിച്ചു, അതിലുള്ളത് ചിലത് തിരുത്തി ചിലത് ഒഴിവാക്കി അല്ലേ, അതുപോലെ തന്നെ സുവിശേഷങ്ങളിലുള്ളതും എഞ്ചിയിലുള്ളതുമൊക്കെ അവർ ആ രൂപത്തിൽ ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാൻ, അറബികളിൽ നിന്നുള്ള പ്രവാചകനെ ഉൾക്കൊള്ളാൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുവാനും ആ പ്രവാചകനെ ഉൾക്കൊള്ളാനും അവർ മനസ്സ് കാണിച്ചില്ല. അതിന് കാരണമായി പറയുന്നത് ബാഗിയൻ ഹസദൻ വ ഹസദൻ എന്നാണ് അല്ലേ. അവരുടെ എന്താ പറയുക, അഹങ്കാരവും ശത്രുതയും അസൂയയും അവരുടെ വിദ്വേഷവും പകയും കാരണം മാത്രമാണ് അവരതിൽ നിന്ന് വ്യതിചലിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആ നിലക്കുള്ള അവസ്ഥയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് അല്ലെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ലേ നേർവഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെയോ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെയോ മാർഗത്തിലല്ല പടച്ചോനെ, ഞങ്ങളെ യഥാർത്ഥ നേരിൻ്റെ വഴിയിൽ വഴി നടത്തണേയെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും ആമീൻ പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു വിളക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള മുത്തഖികളായ ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബക്കറയിലെ 42-43 വചനങ്ങളെ ആസ്പദമാക്കി ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങൾ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആൻ.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
1: ما شاء الله. പലവരും നമ്മളൊക്കെ കേട്ട ഒരു ആയത്താണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ പാരായണത്തിൽ ഉൾപ്പെടുത്താറുമുള്ള ഒരു സൂറത്തിലെ ആദ്യ രണ്ട് വചനങ്ങളാണല്ലേ സൂറത്തുൽ മുൽക്ക്.
2: ശരിക്ക് ജീവിതവും മരണവും തബാറക്കല്ലദി ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ. ജീവിതവും മരണവും സൃഷ്ടിച്ച അല്ലാഹു അവൻ അനുഗ്രഹീതപൂർണനാണെന്നും പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും, അല്ലാതെ ഖൽഖൽ മൗത്ത വൽ ഹയാത്താണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനായവൻ. അപ്പോൾ ശരിക്കും അല്ലാതെ ഖൽഖൽ മൗത്ത എന്നാണ് ആദ്യം പറഞ്ഞത്, വൽ ഹയാത്ത. സാധാരണഗതിയിലാണെങ്കിൽ എങ്ങനെയാണ്? തിരിച്ചാണ് പറയാം, ജീവിതവും പിന്നെ മരണവും. ശരിക്കും നമുക്കൊരു മരണം ആദ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ മരണമായിരുന്നു, പിന്നെ നമുക്ക് ജന്മം തന്നു, എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നു, ഇനി വീണ്ടും മരണം, മരണത്തിന് ശേഷം പിന്നെ ഹയാത്താണ്. ഹയാത്താണ് പിന്നെ ശരിക്കുള്ള ഹയാത്തിന് പിന്നെ എന്തില്ല, എൻഡില്ല, അത് പരലോകത്തിലാണ്. അപ്പോൾ അത് ഉള്ള കൃത്യമായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ അതിനെ വിശദീകരിച്ചെടുത്ത് മുമ്പ് ഇങ്ങനെ തഫ്സീറിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ജീവിതം പിന്നെ മരണം പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്, ശരിക്കും ഹയാത്ത് അവസാനമാണ്. അപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെയാണ്
1: നമുക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയും ഇത്ര ആയത്തുകൾ കേൾക്കുമ്പോൾ. അല്ലേ, ഇതൊരു പരീക്ഷണാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ പേസ് റേഡിയോ ഈ രാവിലെ സമയത്തും ഒരുപക്ഷെ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ ഇങ്ങനെ നമ്മുടെ തൊട്ട് അടുത്തുള്ള റൂമിലുള്ള ആൾക്ക് മരുന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ഒരു രോഗിൻ്റെ കൂടെ നിന്ന് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലാകപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച പോലും ലീവ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു പരീക്ഷണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താ പോ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പരീക്ഷണങ്ങൾ വന്നോട്ടെ പഠിച്ചവനെ, എനിക്ക് നല്ലൊരു ഈ ഒരു പരീക്ഷയിൽ വിജയം കിട്ടുക എന്നുള്ളതൊരു ആഗ്രഹിക്കാത്തവരാരായിട്ടാണുണ്ടാവുക.
2: അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കേൾവി എന്ന സുഖം, ഖുൽ ബിഫളില്ലാഹി വബിദാലിക ഫലിയഫ്റഹു, അതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ, ആ ദീനിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സ്ഥായിയായ സന്തോഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അർത്ഥവുമില്ല എന്നുള്ളതാണല്ലോ.
3: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
4: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മുമ്പ് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ചില കാര്യങ്ങളാണ് പുതിയ തലമുറയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരി എഴുതി തന്ന ചോദ്യത്തിലുള്ളത്, ഞാൻ വിവാഹിതയാവാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സമാനമായ ചില ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി. പുതിയ ചില വാദങ്ങളും ചില ആശയങ്ങളും നമ്മുടെ പുതുതലമുറകളിലേക്ക് ചില ആളുകൾ പകർന്നു നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ വിവാഹം ഉപേക്ഷിക്കുന്നത് ഒരു സ്വതന്ത്ര ജീവിതത്തിന് സഹായകമാകും എന്ന നിലക്ക് പെൺകുട്ടികൾക്ക് ചില സന്ദേശങ്ങൾ നൽകുന്ന ആളുകൾ, അവർ ക്ലാസ് എടുക്കുമ്പോഴാവട്ടെ ലേഖനങ്ങൾ എഴുതുമ്പോഴാവട്ടെ, യഥാർത്ഥത്തിൽ അവരിൽ പലരും വിവാഹിതരാണെന്നുള്ള വലിയൊരു സത്യം ഈ കേൾവിക്കാർ മറന്നുപോകുന്നു എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് പല കാരണങ്ങളുമുണ്ട്. ഒന്നവർ പറയുന്നത്, എന്തിനാണ് സ്വതന്ത്രമായ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് ഒരു ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് എന്തിനാണ് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലാണ് നമുക്കൊരു അധ്വാനവും ഒരു പ്രയാസവും ആവശ്യമില്ലാത്തത്? ഏതു കാര്യത്തിലാണ് നാം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പാചകം ചെയ്ത് അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങി അത് ചവച്ചിറക്കി അകത്തെത്തിക്കുവാൻ ചില പ്രയാസങ്ങളില്ലേ? ഏതിനാണ് പ്രയാസമില്ലാത്തത്? നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില സമയവും അധ്വാനവും ആവശ്യമില്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തു കാര്യവുമായി ബന്ധപ്പെടുമ്പോഴും ഇതുണ്ട്. അതുകൊണ്ട് ഒരു ഭാര്യയാവുക അല്ലെങ്കിൽ മക്കളുണ്ടാവുക എന്നതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് പലർക്കും എന്തിന് ഞാൻ ഇത്തരമൊരു ദുരിതത്തിന് സ്വയം വഴങ്ങണം എന്ന് ചിന്തിക്കുവാനുള്ള കാരണം. സുഹൃത്തുക്കളെ, ഒരു വിവാഹത്തിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നേട്ടങ്ങളുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്ന്, തന്നെ എല്ലാ അർത്ഥത്തിലും സ്നേഹത്തോടുകൂടിയുള്ളൊരു സംരക്ഷണമാണ് ഒരു ഭർത്താവിലൂടെ സാധ്യമാകുന്നത്. പലരും വിചാരിച്ചത് ഒരടിമയെപ്പോലെ, ഒരിക്കലും അടിമയെപ്പോലെയല്ല. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പാർട്ണർ, ഒരു പങ്കാളിയായി, സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഒരു പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനൊരു പങ്കാളി വേണ്ട എന്ന് തീരുമാനിച്ചാൽ കൂടെ ജീവിക്കുന്ന ഒരു പുരുഷൻ നിർവഹിക്കുന്ന കാര്യങ്ങൾ ആര് നമുക്ക് നിർവഹിച്ചു തരും? അതിന് നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരും. ഞാൻ എന്തിന് പണിക്ക് പോകണം, എനിക്കെന്തിന് പണം എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേറൊരാൾ ഉമ്മരത്ത് പോയി നിൽക്കേണ്ടി വരും. അയാൾക്കൊരു വസ്ത്രം വാങ്ങാൻ വേറൊരുത്തൻ്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഒരു പുരുഷ സാന്നിധ്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒന്ന്, മാനസികമായി. ഇപ്പോൾ ഹലക്കനാക്കും അസുവാജ എന്നാണ്. എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീക്ക് പുരുഷനിലേക്കും ഒരു പുരുഷന് ഒരു സ്ത്രീയിലേക്കും ആവശ്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ്, ഈ അഫെയർ പ്രേമമൊക്കെ സ്ഥാപിക്കുന്ന ആളുകൾ അന്യോന്യം തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. മാതാപിതാക്കളെ പറ്റി, കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച്, എന്താ ഈ ഷെയറിങ് കൊണ്ടൊരു കാര്യം? എവിടെയോ കിടക്കുന്നൊരു കാമുകനോട് തൻ്റെ ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഓപ്പോസിറ്റ് സെക്സ് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനവും സമാശ്വാസവും ധൈര്യവും ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതും അതിന് നൊമിൻ ആയാത്തിയാൻ ഖലക്കലക്കും ഇന്നംഫുസുക്കും അസുവാജൻ ലിതസ്കുനു ഇലൈഹ, എന്നൊരു സമാധാനം കിട്ടുമെന്നാണ്. അതായത് ആണും പെണ്ണും തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ഭർത്താവ് എന്നുള്ള നിലക്ക് നിയമപരമായ ഒരു പുരുഷനില്ലെങ്കിൽ ഇത് പങ്കുവെക്കാൻ മറ്റൊരു പുരുഷനെ തേടും. അയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കും. അപ്പോൾ അയാളുമായി ഈ ഒരു മനസമാധാനത്തിന് മനസ്സന്തോഷത്തിന് വേണ്ടി ഒരു ഗാഢമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് ആ കുടുംബത്തെ തകരും, ആ കുടുംബത്തിന് തകർച്ചക്ക് കാരണമാകും. പക്ഷെ തനിക്കൊരു ഭർത്താവ് ഉണ്ടായി, ആ ഭർത്താവിനോട് ഷെയർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി സ്വാഭാവികമായും ഒരു സ്ത്രീക്ക് പലപ്പോഴും സുരക്ഷിത പ്രശ്നങ്ങളുണ്ട് പുരുഷനേക്കാളും. ഇതാർക്കാണ് അംഗീകരിക്കാൻ പറ്റാതിരിക്കുക? റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റക്ക് ഇറങ്ങുന്ന പുരുഷന്മാരൊക്കെ ഒറ്റക്കൊരു ഓട്ടോറിക്ഷ കയറി രാത്രി 1 മണിക്ക് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ ഇറങ്ങി നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ കാത്തു നിൽക്കുന്ന ഒരു പെണ്ണ് സ്ത്രീ അവർ വെയിറ്റ് ചെയ്യണം. ആരെ? ഭർത്താവിനെ, ആങ്ങളയെ. എന്തിനാ വെയിറ്റ് ചെയ്യണത്? രാത്രി 1 മണിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ഒറ്റക്ക് പോകാൻ അവർക്ക് ഭയം. അത് സുരക്ഷിത പ്രശ്നമാണ്. അതിനെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഒരു സ്ത്രീ എന്നതിലേക്കുള്ളൊരു അവഗണനയായിട്ടോ വൈകല്യമായിട്ടോ കാണേണ്ട ഒരു കാര്യമല്ല. കാരണം വിലപ്പെട്ടതും ആവശ്യമുള്ളതുമാണ് അപഹരിക്കപ്പെടുക. ഒരു സ്വർണ്ണമാല ധരിച്ചാൽ അത് നഷ്ടപ്പെടും, ഭയപ്പെടണം. പക്ഷെ ഒരു ഇരുമ്പിൻ്റെ മാലയാണെങ്കിൽ ഇപ്പം അത്ര പേടിക്കല്ല. ഒരു സ്ത്രീ വിലപ്പെട്ടതാണ്, അത് ആവശ്യമുള്ളതാണ്, ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് സുരക്ഷിത പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് സ്ത്രീയുടെ മഹത്വത്തെയാണ് കുറിക്കുന്നത്, ഒരു സ്ത്രീയുടെ മഹത്വത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവ് വേണ്ടെന്ന് പറയുന്നവർക്ക് ഒരു ഭർത്താവിനാൽ നിർവഹിക്കപ്പെടേണ്ട പ്രകൃതിപരമായ കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അത് സ്വന്തമാകുമ്പോൾ അഭിമാനത്തോടെ ഉപയോഗിക്കാം. നോക്കൂ നിങ്ങൾ, ഇനി ഈ വിവാഹ നിരാകരണം അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? ചിന്തിക്കണമല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് പൊട്ടിമുളച്ചുണ്ടായതല്ലോ. നമുക്ക് മാതാപിതാക്കളില്ലേ? നമുക്ക് ഭക്ഷണം തരുന്ന, വസ്ത്രം തരുന്ന, നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുകൊള്ളുന്ന മാതാപിതാക്കൾ, എന്താണ് അവരുടെ അവസ്ഥ? ഇവൾ ഒറ്റക്കായാൽ എന്തു ചെയ്യും? ആങ്ങളമാർ അവരുടെ വഴിക്ക് പോകും, ഓരോരുത്തരും വിവാഹം കഴിച്ച് ഓരോ വഴിക്ക് പോകും. ഇവൾ എന്തു ചെയ്യും? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വേണ്ടേ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ? അപ്പോൾ അവളുടെ സുരക്ഷയാണ്. അതിലൊരു വേദന മാതാപിതാക്കൾക്കുണ്ട്. വിവാഹം ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ ഒരു ഫ്രീഡം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. തന്നെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന, അതേപോലെ തന്നെ ആശങ്കപ്പെടുന്ന മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു. ഇനി മറ്റൊരു കാര്യം, കന്യാ സ്ത്രീകളായ കുറച്ച് സഹോദരിമാരെ ഒരു പണ്ഡിത സുഹൃത്ത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുകയാണ്. പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ പല നല്ല സംസാരങ്ങളും സംശയങ്ങളും രണ്ട് മതങ്ങളെക്കുറിച്ച് അന്യോന്യം ചോദിച്ചറിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം ആ കന്യാസ്ത്രീയോട് ചോദിച്ചു, ഈ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണോ? പറഞ്ഞു, തീർച്ചയായും പുണ്യകരമായ കാര്യമാണ്, ആ പുണ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പുണ്യമാണെങ്കിൽ തീർച്ചയായും അതിൽ ഉപകാരം പതിയിരിക്കണമല്ലോ. നിങ്ങൾ ഇത്തരത്തിലൊരു സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ട് എന്തൊരു ഗുണമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിനുള്ളത്? ചോദ്യം പ്രധാനമാണല്ലോ. അടുത്ത ചോദ്യം, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഈ പുണ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താവും? ഇവിടെ വല്ല കുഞ്ഞുങ്ങളും ജനിക്കുമോ? പുതിയ തലമുറ ഉണ്ടാകുമോ? മനുഷ്യവംശം അതോടെ അവസാനിക്കും. എന്തൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ചോദ്യം. അതുകൊണ്ട് വിവാഹം എന്നത് പ്രകൃതിപരമായ കാര്യമാണ്, വികാരമെന്നത്

0: വിശപ്പ് പോലെ എല്ലാവർക്കുമുള്ളതാണ്. ആരോ പറഞ്ഞ ചില വിഡ്ഢിത്തങ്ങൾ കേട്ട് വിവാഹത്തെ നിരാകരിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വർഷവും പിന്നീട് ബോധം വരുമ്പോൾ തിരിച്ചു കിട്ടുകയില്ലെന്ന് സഹോദരിമാര് ഓർക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും പ്രയാസപ്പെടുത്തുമെന്ന് ചിന്തിച്ച് എല്ലാ കാര്യത്തിലും തെറ്റാത്ത മാർഗദർശനം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ തീരുമാനിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണങ്ങൾ നൽകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. ഇസ്ലാമിക സത്വം മറച്ചുവെക്കേണ്ടതുണ്ടോ? ടി കെ അഷ്റഫിന്റെ രചനക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
1: ഇസ്ലാമിക സ്വത്വം മറച്ചുവെക്കേണ്ടതോ? എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു സുപ്രഭാതത്തിൽ യാദൃശ്ചികമായല്ല മനുഷ്യൻ തന്റെ ആദർശത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്നത്. അത് തികച്ചും ക്രമേണയുള്ള ഒരു പ്രക്രിയയാണ്. നമ്മളറിയുക പോലും ചെയ്യാത്ത വിധം നിശബ്ദമായി നമ്മുടെ ഉള്ളിലെ ആദർശബോധം ചോർന്നുപോയേക്കാം. അങ്ങനെയുള്ള കറുത്ത നാളുകളിലൂടെയാണ് ആധുനിക മുസ്ലിം സമൂഹം കടന്നുപോകുന്നത്. ഈയൊരു അപജയത്തിൻ്റെ മനഃശാസ്ത്രത്തെയും ഭയത്തിൻ്റെ നിഴലിൽ സ്വന്തം സ്വത്വം ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നവരുടെ ആത്മീയ ശൂന്യതയെയും വിശുദ്ധ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം ഗൗരവപൂർവം പുനർവിചാരണ ചെയ്യേണ്ടതുണ്ട്. അസ്തിത്വം മറച്ചുവെക്കുന്നതിന് പിന്നിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവനാരുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ ഈ ചോദ്യം ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ അഭിമാനബോധം നിറയ്ക്കേണ്ടതാണ്. എന്നാൽ സമകാലിക സമൂഹത്തിൽ താനൊരു മുസ്ലിമല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ ചിലരെങ്കിലും വ്യഗ്രതപ്പെടുന്നതും നാം കാണുന്നു. ഇസ്ലാമിക ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നതിലെ മടിയിലും വേഷവിധാനങ്ങളിൽ വരുത്തുന്ന വിട്ടുവീഴ്ചകളിലുമൊക്കെ അത് പ്രകടമാണ്. നല്ല മുസ്ലിം എന്നും ചീത്ത മുസ്ലിം എന്നുമുള്ള പുതിയ ബൈനറികൾ വരുന്നത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ്. താൻ നാമമാത്രമായ ഒരു മുസ്ലിമായി ജീവിക്കുന്നവൻ മാത്രമാണെന്ന് സമൂഹമധ്യേ വരുത്തി തീർക്കാനും ഇസ്ലാം ഉപേക്ഷിച്ചാൽ പോലും മുൻ മുസ്ലിം, എക്സ് മുസ്ലിം എന്ന ലേബലിൽ അറിയപ്പെടാനും ചിലർ കാണിക്കുന്ന ഈ ആവേശം ഭയപ്പെടുത്തുന്നതാണ്. മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ഈയൊരു പ്രതിസന്ധിയിലേക്ക് ആധുനിക തലമുറയെ നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ പലതാണ്. ഭൂരിപക്ഷ സംസ്കാരത്തിന് മുന്നിൽ സ്വന്തം വിശ്വാസവും ആചാരങ്ങളും അപരിഷ്കൃതമാണെന്ന തെറ്റായ ധാരണകളിൽ നിന്നുണ്ടാകുന്ന അപകർഷബോധമാണ് ഇതിലൊന്നാമത്തേത്. ചുറ്റുമുള്ള വിദ്വേഷ പ്രചാരണങ്ങളെയും ഇസ്ലാമോഫോബിയെയും കൃത്യമായ അറിവോട് പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പതർച്ചയാണ് മറ്റൊന്ന്. അതിതീവ്രമതേതരത്വം, അൾട്രാ സെക്കുലറിസം അഭിനയിച്ചാൽ മാത്രമേ രാജ്യത്ത് ജീവിക്കാനും അംഗീകാരം നേടാനും സാധിക്കൂ എന്ന തെറ്റായ തോന്നലും ഇതിന് കാരണമാണ്. മതത്തിന്റെ അതിർവരമ്പുകൾ പാലിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കും ഇച്ഛകൾക്കുമനുസരിച്ച് ജീവിക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ പലരും ശ്രമിക്കുന്നു. മതത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമില്ലായ്മയും അടിസ്ഥാനപരമായ അറിവില്ലായ്മയുമാണ് ഈ ആത്മവീര്യ ചോർച്ചയ്ക്ക് പിന്നിലെ

പ്രധാന കാരണം. പൊരുത്തപ്പെടലുകളും സമകാലിക വേട്ടയാടലുകളും. യഹൂദർക്കോ നസാറാക്കൾക്കോ ഒരിക്കലും നിന്നെ പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ പറയുക, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനുശേഷം അവരുടെ തന്നിഷ്ടങ്ങളെയെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ ആരുമുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 2:120. മറ്റുള്ളവരുടെ തൃപ്തിക്കുവേണ്ടി സന്ദർഭാനുസരണം ഇസ്ലാമിക ആദർശത്തെയും സംസ്കാരത്തെയും കൈയൊഴിക്കരുത് എന്നാണ് ഈ സൂക്തം അറിയിക്കുന്നത്. വിമർശകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പലരും ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം എത്ര മാറിക്കൊടുത്താലും അവർ ആക്ഷേപം നിർത്തുകയില്ല. ഇസ്ലാമിക പേര് എന്ന അവസാന അടയാളം കൂടി അഴിച്ചുവെക്കുന്നതുവരെ ഈ വേട്ടയാടൽ തുടരുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ സമകാലിക ഉദാഹരണമാണ് സാംസ്കാരിക പ്രവർത്തകൻ KN കുഞ്ഞഹമ്മദിനെതിരെ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ. അതിനു സമാനമായാണ് ഒരു സിനിമാ നടിക്കെതിരെയുള്ള ജിഹാദി ആരോപണം. ഇത്രയും കാലം ഇടതുപക്ഷ സഹയാത്രികനായി ജീവിച്ച വ്യക്തിയാണ് KN കുഞ്ഞഹമ്മദ്. ഒരു സെമിനാറിൻ്റെ നോട്ടീസിൽ ആ KNന്റെ പേര് കാണുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാർ പോലും അസ്വസ്ഥപ്പെടുന്നു എന്നത് ഇന്നത്തെ ഭീതിതമായ സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. മുസ്ലിം നാമധാരികളെപ്പോലും ജിഹാദികളായും വിനാശകാരികളായും മുദ്രകുത്തുന്ന ആധുനിക സിനിമകളും ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു. ഏറ്റവും ഒടുവിലെ അഭിമുഖത്തിൽ KN തന്നെ വ്യക്തമാക്കുന്നതുപോലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മർദ്ദിത വിഭാഗമാണെന്ന് തുറന്നു പറയേണ്ടത് ഇന്നൊരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ഇത്രമേൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു സഞ്ചരിച്ചിട്ടും കേവലം പേരിൻ്റെ പേരിൽ മാത്രം ഇവർ വേട്ടയാടപ്പെടുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, മുൻവിധികളോടെ നിങ്ങളെ വളയുന്ന ശക്തികൾക്ക് മുന്നിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ചയും പര്യാപ്തമല്ല. ജീവിച്ചു പോകേണ്ടേ? കാര്യങ്ങൾ നടക്കേണ്ടേ? ജനങ്ങളെ വെറുപ്പിച്ചാൽ പ്രശ്നമല്ലേ? എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി അള്ളാഹുവിൻ്റെ ദീനിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർ പ്രവാചകന്റെ വലിയ താക്കീത് ഓർക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ കോപം വകവയ്ക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നവന് ജനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾക്ക് അള്ളാഹു മതിയാകും. എന്നാൽ അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതി ആഗ്രഹിക്കുന്നവനെ അള്ളാഹു ആ ജനങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കളയുന്നതാണ്. കാര്യങ്ങൾ ശരിയായി അറിയുമെന്നിരിക്കെ നാം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങിയാൽ അറിവ് ലഭിച്ചതിനുശേഷം അവരുടെ ഇച്ഛകളെ താങ്കളെ പിന്തുടരുന്ന പക്ഷം അള്ളാഹുവിൽ നിന്ന് യാതൊരു രക്ഷാധികാരിയോ സഹായിയോ താങ്കൾക്കുണ്ടാകില്ലെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന കാര്യം ഓർക്കുക. പൊങ്ങുതടിയായി മാറും മുമ്പ് ഇസ്ലാമോ ഫോബിയയെ എതിർക്കേണ്ടത് വിമർശകരുടെ താൽപ്പര്യമനുസരിച്ച് മാറിക്കൊടുത്തുകൊണ്ടല്ല, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊടുക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിനുണ്ടാകേണ്ടത്. സമുദായത്തിൻ്റെ നേതൃനിരയിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ചും ഇക്കാര്യം ശ്രദ്ധിക്കണം. തൻ്റെ വിശ്വാസത്തിലുള്ള ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഒടുവിൽ അപമാനമായിരിക്കും വന്ന് ഭവിക്കുക എന്ന കാര്യം ഓർക്കണം. വാർദ്ധക്യത്തിൻ്റെ അവശത പിടികൂടുകയും സ്ഥാനമാനങ്ങളില്ലാതാവുകയും ചെയ്താൽ ഒന്നുമല്ലാത്ത ഒരു പൊങ്ങുതടിയായി നമ്മൾ അവശേഷിക്കും. നാളെ ഖബറിൽ കിടക്കേണ്ടി വരിക തനിച്ചായിട്ടാണ്. പാർട്ടിയോ അനുയായികളോ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ കമൻ്റുകളോ ഒന്നും അവിടെ തുണയാകില്ല. പരലോകബോധത്തോടെ, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ദൃഢതയോടെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആരെന്തു പറഞ്ഞാലും അതൊരു വിശ്വാസിയെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ KNനോട് ഗുണകാംക്ഷാപരമായ ഒരു അഭ്യർത്ഥനയുണ്ട്. സൃഷ്ടാവ് താങ്കൾക്ക് വലിയ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അതിശക്തമായൊരു തൂലികയും മനുഷ്യഹൃദയങ്ങളിലേക്ക് തുളച്ചുകയറുന്ന വിധം മൂർച്ചയുള്ള സംസാര വൈഭവവുമുണ്ട്. എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും കേരളത്തിൻ്റെ പുതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താങ്കൾക്ക് ഇക്കാര്യങ്ങൾ മറ്റാരെക്കാളും വേഗത്തിൽ ഉൾക്കൊള്ളാനുമാകും. താങ്കളുടെ പഴയ കൃതികളും ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് താങ്കൾ കടന്നുവരുന്നതിൻ്റെ ഒരു വെള്ളി വെളിച്ചം മിന്നിമറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഈ സായം സന്ധ്യയിൽ ഒരു പുനരാലോചന നടത്തുന്നത് ഏറെ നന്നായിരിക്കും. ആർക്കുവേണ്ടിയാണോ ഇത്രയും കാലം താങ്കൾ പേനയെടുത്തതും നാവ് ചലിപ്പിച്ചതും, അവരൊന്നും പ്രതിസന്ധിയിൽ താങ്കളുടെ കൈപിടിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനുഷ്യൻ്റെ ആമാശയം നിറഞ്ഞാൽ മാത്രം അവൻ്റെ ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല.
അവൻ്റെ ആത്മാവിൻ്റെ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം വേണമെന്ന കാഴ്ചപ്പാടിനെ നാം പിന്തുണയ്ക്കണമെന്ന് ഒരു അഭിമുഖത്തിൽ അനുഭവ സാക്ഷ്യത്തിലൂടെ താങ്കൾ വിശദീകരിച്ചു കണ്ടു. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ആ ഉത്തരം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലുണ്ട്. താങ്കളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പുതിയ ബോധ്യങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് ഖുർആൻ ഒന്നുകൂടി വായിച്ചാൽ വലിയ തിരിച്ചറിവുകൾ താങ്കൾ തേടിയെത്താതിരിക്കില്ല. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ശേഷം ഖുർആൻ സ്വയം പഠിച്ച് അതിൻ്റെ വലിയൊരു പ്രചാരകനും മതസംഘടനയുടെ അമരക്കാരനുമായി മാറിയ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. സൗമ്യനായ ഒരു ഡോക്ടർ, സമുദായ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ നാടിൻ്റെയും സമുദായത്തിൻ്റെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. സമയം ഇനിയും വൈകിയിട്ടില്ല. പ്രഭാതത്തിൽ നാം കണ്ണ് ഇറുക്കി ചിമ്മിയാലും ബെഡ്റൂമിൻ്റെ മുഴുവൻ ജനവാതിലുകൾ കൊട്ടിയടച്ചാലും സൂര്യൻ ഉദിക്കാതിരിക്കുകയില്ല. അതുപോലെ നാം എത്ര നിഷേധിച്ചാലും മരണശേഷമുള്ള പരലോകം സംഭവിക്കാതിരിക്കുകയില്ല. നാം നിഷേധിച്ച പരലോകത്ത് നാം എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ, അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇഹലോകത്തേക്ക് ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 6:27. അത് ഉപകാരപ്പെടാത്ത വിലാപമായിരിക്കും. അവിടെ നിന്നും ഇഹലോകത്തേക്കൊരു മടക്കം ഒരിക്കലും ഉണ്ടാകില്ല. തങ്ങളുടെ നാഥനെ നിഷേധിച്ചവർക്ക് നരകശിക്ഷയാണുള്ളതെന്നും അതിലേക്കെറിയപ്പെടുമ്പോൾ അതൊരു ഗർജനം പുറപ്പെടുവിക്കുന്നത് അവർ കേൾക്കുമെന്നും നിങ്ങളുടെ അടുത്തൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് കാവൽക്കാർ ചോദിക്കുമ്പോൾ അവർ അത് സമ്മതിക്കുമെന്നും ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധ്യായം 67:6. ചിന്താശേഷി ഉപയോഗപ്പെടുത്താതെ ആയുസ് വൃഥാ ചെലവഴിച്ചത് ചോദിക്കപ്പെടുന്ന കാര്യമാണ്. അവർ അവിടെ വച്ച് മുറവിളി കൂട്ടും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ പുറത്തയക്കണമേ, മുമ്പ് ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം. അപ്പോൾ നാം പറയും, ആലോചിക്കുന്നവൻ ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ? താക്കീതുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു. അതിനാൽ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക, അക്രമികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 35:37. തിരിച്ചറിവ് അനിവാര്യം. മതപരമായ അസ്തിത്വം നിലനിർത്തുന്നതിലുള്ള അപകർഷബോധം നീങ്ങാൻ ചില തിരിച്ചറിവുകൾ അനിവാര്യമാണ്. ഒന്നാമതായി, ഇസ്ലാമാണ് ശരിയെന്ന ഉറച്ച ബോധ്യമുണ്ടാകണം. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കാൻ വേണ്ടി തൻ്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. അധ്യായം 61:9. തീർച്ചയായും അല്ലാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് മതപരമായ അറിവ് വന്നുകിട്ടിയ ശേഷം തന്നെയാണ് ഭിന്നിച്ചത്. അവർ തമ്മിലുള്ള കക്ഷിമാത്സര്യം നിമിത്തമെത്രയത്. വല്ലവരും അല്ലാഹുവിൻ്റെ തെളിവുകൾ നിഷേധിക്കുന്നുവെങ്കിൽ അല്ലാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു. അധ്യായം 3:19. ഇസ്ലാം ദൈവത്തിനുള്ള ആത്മാർപ്പണം. അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. അധ്യായം 3:85. രണ്ടാമതായി, പ്രതാപവും അംഗീകാരവും മറ്റുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ നാം നിന്ദ്യരാകും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇസ്ലാമിലെ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയവും ചിന്താർഹവുമാണ്. തീർച്ചയായും നാം ഏറ്റവും നിന്ദ്യരായ ഒരു ജനതയായിരുന്നു. അല്ലാഹു നമ്മെ ഇസ്ലാം കൊണ്ട് പ്രതാപമുള്ളവരാക്കി. അല്ലാഹു നമുക്ക് തന്ന ഈ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിലൂടെ നമ്മൾ പ്രതാപമാഗ്രഹിച്ചാൽ അല്ലാഹു നമ്മെ വീണ്ടും നിന്ദ്യരാക്കും. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏതൊരാൾക്കും ഏതു മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയുമാവാം. എൻ്റെ പാർട്ടിയാണ് ശരി എന്നോ എൻ്റെ മതമാണ് ശരിയെന്നോ പറയാനും അവകാശമുണ്ട്. അതിൽ അപരവിദ്വേഷമോ വെറുപ്പോ ഇല്ല. മറ്റുള്ളതൊന്നും ഇവിടെ പാടില്ല എന്നോ ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ അവകാശങ്ങളുള്ളതെന്നോ പറയുന്നതാണ് പ്രശ്നം. അങ്ങനെ മുസ്ലിങ്ങളാരും പറയാറില്ല. ഏതു മതവിശ്വാസിക്കും തൻ്റെ മതത്തിൻ്റെ വഴിയിൽ അന്തസ്സോടെ ജീവിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ടെന്നിരിക്കെ ചിലർക്കൊന്നും അതിനവകാശമില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരാണ് രാജ്യത്തിനു ഭീഷണി.

കേരളീയ പുതുമണ്ഡലവും മുസ്ലിം രാഷ്ട്രീയവും. ഇന്ന് കേരളത്തിൽ വളരെ പ്രകടമായ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഈയൊരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിൽ പങ്കാളികളാകുമ്പോൾ അവർക്ക് മുസ്ലിം സമുദായത്തിന് ഭരണഘടന അനുവദിച്ചു നൽകുന്ന ന്യായമായ അവകാശങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. മുസ്ലിങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സങ്കുചിതമായ ഒരു നരേറ്റീവ്, ഒരാഖ്യാനമാണ് ഇവിടെ ബോധപൂർവം ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് തികച്ചും വിവേചനപരമാണ്. കാരണം കേരളത്തിലെ മറ്റു പല പ്രമുഖ സമുദായങ്ങളും വളരെ പബ്ലിക്കായി തന്നെ മുന്നോട്ട് വരികയും തങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഭരണകൂടത്തോട് ശക്തമായി വിലപേശുകയും ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊന്നും അതിനെ വർഗീയതയായോ മതത്തിൻ്റെ സങ്കുചിത താൽപ്പര്യമായോ ആരും വ്യാഖ്യാനിക്കാറില്ല. എന്നാൽ മുസ്ലിം സമുദായം തികച്ചും ന്യായമായ ഒരാവശ്യം മുന്നോട്ടുവച്ചാൽ പോലും അതിന് ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള അപകടകരമായ ചർച്ചയാക്കി മാറ്റാൻ ചാനൽ മുറികളും മാധ്യമങ്ങളും വലിയ തോതിൽ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പൊതുവേദിയിൽ തുറന്നു പറയാൻ മടിക്കാണിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു. ഇസ്ലാമികമായ മൂല്യങ്ങളും സംസ്കാരങ്ങളും പൊതുമധ്യത്തിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പലപ്പോഴും അവർ അധൈര്യപ്പെടുന്നു. മാത്രമല്ല, ചില പ്രത്യേക മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേവലം പൊതുവായത് ആണെന്ന് പറഞ്ഞ് അവ കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഔദ്യോഗിക പരിപാടികളിലും പൊതുവേദികളിലും ഇത്തരം ആചാരങ്ങൾ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും തങ്ങളുടെ വിശ്വാസപരമായ കാരണങ്ങളാൽ മാറി നിൽക്കാൻ മുസ്ലിം ജനപ്രതിനിധികൾക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഭൂരിപക്ഷ പൊതുബോധത്തെ ഭയന്ന് സ്വന്തം അസ്തിത്വവും സ്വത്വവും ഐഡന്റിറ്റിയും മറച്ചുവെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന വലിയൊരു ഗതികേട് ഇന്ന് നമ്മുടെ നേതാക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈയൊരു തിരിച്ചുപോക്ക് ഭാവിയിൽ വലിയ അപകടം വരുത്തിവെക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചരിത്രത്തിലെ ധീരമായ മാതൃകകൾ, ഇതിലും എത്രയോ വലിയ പ്രതിസന്ധികളും കലുഷിതമായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മുൻഗാമികൾ തങ്ങളുടെ മതപരമായ വിശ്വാസവും അസ്തിത്വവും അടയാളങ്ങളും ചിഹ്നങ്ങളും കൃത്യമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. മക്കയിലെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അബിസീനിയയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളെ മടക്കി അയപ്പിക്കാൻ ഖുറൈശികൾ നജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ സംഭവം നാം ഓർക്കണം. ക്രിസ്ത്യാനിയായ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും വേണ്ടി ഈസാ നബി അലഹിസ്സലാമിയെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ഒളിച്ചുവെക്കാൻ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തയ്യാറായില്ല. രാജാവ് ചോദിച്ചപ്പോൾ നിർഭയമായി സൂറത്തു മറിയമിലെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ജാഫർ പ്രഖ്യാപിച്ചത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ റസൂലും കന്യകയായ മറിയമിലേക്ക് അവനിട്ടുകൊടുത്ത അവൻ്റെ വചനവുമാകുന്നു എന്നെല്ലാമാണ്. ഈ ആദർശ ധീരതയാണ് നജാഷിയുടെ ഹൃദയം കീഴടക്കിയതും മുസ്ലിങ്ങൾക്കവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ അഭയം നൽകാൻ കാരണമായതും. ദേശീയതലത്തിലും കേരളത്തിലും പൊതുരംഗത്തും മതരംഗത്തും രാഷ്ട്രീയത്തിലും ഒരുമിച്ച് നേതൃത്വം നൽകിയ നമ്മുടെ മുൻഗാമികൾ തങ്ങളുടെ ഇസ്ലാമിക സ്വത്വം ഉയർത്തിപ്പിടിച്ചാണ് ജീവിച്ചത്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴും തൻ്റെ പണ്ഡിത വേഷവും മതനിഷ്ഠയും കൈവിടാൻ തയ്യാറായില്ല. ഹൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിലകൊണ്ടപ്പോൾ മുസ്ലിം വ്യക്തി നിയമങ്ങൾക്കും ശരീഅത്തിനും നേരെ ഉയർന്ന വെല്ലുവിളികൾ നേരിട്ടത് തൻ്റെ തനതായ മുസ്ലിം സ്വത്വബോധം പാർലമെന്റിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിന് മുന്നിൽ കോൺഗ്രസിൻ്റെയും ഖിലാഫത്തിൻ്റെയും നേതാവായി നിൽക്കുമ്പോഴും തൻ്റെ പണ്ഡിതവേഷം മാറ്റാനോ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഈ മൊയ്തുമൂലവി തയ്യാറായില്ല. കോയമ്പത്തൂർ വെല്ലൂർ ജയിലറകളിലെ ക്രൂര പീഡനങ്ങൾക്കിടയിലും ഇസ്ലാമിക തനിമ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെയും മതസംഘടനകളുടെയും ഉന്നത നേതൃത്വം വഹിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സി എച്ച് മുഹമ്മദ് കോയയും അധികാരത്തിൻ്റെയോ സെക്യുലറിസത്തിൻ്റെയോ പേരിൽ തങ്ങളുടെ ഇസ്ലാമിക വേഷത്തിലോ നമസ്കാരമുൾപ്പെടെയുള്ള ആചാരങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. സി എച്ച് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും തൻ്റെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഇസ്ലാമിക പാരമ്പര്യത്തെയും സ്വത്വത്തെയും അഭിമാനത്തോടെയാണ് പ്രതിനിധീകരിച്ചത്. ഭരണാധികാരികളുടെയോ ഭൂരിപക്ഷത്തിൻ്റെയോ ഫാഷിസ്റ്റ് മനോഭാവക്കാരുടെയോ മുന്നിൽ സ്വന്തം മതചിഹ്നങ്ങളും ആചാരങ്ങളും ഒളിച്ചുവെക്കുന്നതിലല്ല

0: മറിച്ച് പ്രതിസന്ധികളിലും ഞാൻ അഭിമാനിയായ മുസ്ലിമാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നതിലാണ് വിജയം. അങ്ങനെ നിലകൊണ്ടുതന്നെ ഇതര മതസ്ഥരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയാൻ സാധിക്കുക എന്നതാണ് മുൻഗാമികൾ കാണിച്ചു തന്ന മാതൃക. അതിലാണ് രാജ്യത്തിൻ്റെ സൗന്ദര്യവും. മുൻഗാമികൾ കാണിച്ചു തന്ന ആദർശപ്രതാപം തിരിച്ചുപിടിക്കാൻ ആധുനിക മുസ്ലിം സമൂഹം സന്നദ്ധമാകേണ്ടതുണ്ട്.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. ഇസ്ലാമിക സ്വത്വം മറച്ചുവെക്കേണ്ടതോ എന്ന വിഷയത്തിൽ ടി കെ അഷ്റഫിൻ്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം സാദിഖ് ബിൻ സലീം ചേരുകയാണ്. സാദിഖ, പിന്നെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൊല്ലൻ്റെ അടികൊണ്ട് ആ ഇരുമ്പിൻ്റെ കഷ്ണം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാ ഇയാൾ ഇന്നിങ്ങനെ അടിക്കണത് വെച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായി തുടങ്ങിയിട്ട് നിർത്തണില്ല, ഭയങ്കര ശല്യമാണ് കേട്ടോ. ഹേയ്, ഈ ഒരു ഇടങ്ങേറുന്ന എപ്പോഴാണ് ഞാൻ കഴിച്ചിലാവുക, ഇതിനൊന്ന് രക്ഷ വേണ്ടേ എന്നൊക്കെ ആ ഇരുമ്പിൻ്റെ കഷ്ണം ഇങ്ങനെ ആലോചിക്കണം. ഈ കൊല്ലൻ്റെ ആലയിൽ, ഇന്ന് കൊല്ലൻ്റെ ആല പരിചയം ഉണ്ടാവില്ല ആളുകൾക്ക്, എന്തായാലും ആ കൊല്ലൻ്റെ ആലയിൽ കുറേ ചുറ്റുമുള്ള ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ നോക്കി നിൽക്കണല്ലോ, ആരും ഇതൊന്നും തടയണില്ല, ഭയങ്കര പ്രയാസം തന്നെ കേട്ടോ എന്നൊക്കെ ഈ ഇരുമ്പിൻ്റെ കഷ്ണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞു ഇയാൾ അതിനെ കത്തിച്ചു, ചൂടാക്കി, വീണ്ടും അടിച്ചു, വെള്ളത്തിലിട്ടു, അങ്ങനെ അടിച്ച് പരുവമാക്കി അവസാനം ഈ ഇരുമ്പിൻ്റെ കഷ്ണത്തെ അവിടെ കാത്തിരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊല്ലനെടുത്തു കൊടുത്തു. അയാളതിനെ സ്നേഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി അതിനെ സ്വീകരിച്ചു. അതയാളുടെ പണിയായുധമായിരുന്നു, ഒരു കത്തിയായി, അരിവാളായി, അങ്ങനെ അതിനെ പിന്നെ ഉപയോഗിച്ചു തുടങ്ങണം. പിന്നെ ഓരോ ദിവസവും അതിനെ കഴുകി വൃത്തിയാക്കാനും അതിലെ ചളികൾ തുടച്ചു നീക്കാനും അതിനെ ഇടക്കിടക്ക് മിനുക്കാനും അതിനെ ഇടക്കിടക്ക് വീണ്ടും മൂർച്ച കൂട്ടാനും ഒക്കെ കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നു. പണിയായുധത്തെ ഒരു ജോലിക്കാരൻ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ
1: പരിഗണിക്കും പരിചരിക്കും ചെയ്യും.
0: അപ്പം അങ്ങനെ ഒരു പരിഗണനയാണ് പിന്നീട് കിട്ടിയത്. അപ്പം തുടക്കത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത്,
1: അതായത് ഒരു ഇരുമ്പിന്റെ കഷ്ണം എന്ന് പറയുമ്പോൾ ആർക്കും വേണ്ടാതെ തൊടിയിൽ തുരുമ്പിച്ച് കിടക്കുന്ന, പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമെന്ന് പേടിയോടുകൂടെ മാത്രം കാണുന്ന ഒരു സാധനത്തെ ഏറ്റവും നല്ല പരിഗണനയും പരിചരണവും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ കഥയിൽ പറഞ്ഞത്.
0: അതെ, ഈ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ചിന്തയാണ് ഇരുമ്പിന്റെ കഷ്ണത്തിനുണ്ടായത്. കഥയാണ്, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കുറേ പ്രോസസ്സുകൾ നടക്കും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മളെ പരുവപ്പെടുത്തുകയാണ് എന്ന ചിന്തയില്ല എങ്കിൽ അത് നമുക്ക് യാതൊരു ഉപകാരവും ചെയ്യൂല. ഈ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ആളുകൾ പരിഗണിക്കാതിരിക്കലും, എന്ത് ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടായിട്ടും ആരും ശ്രദ്ധിക്കണില്ല, എന്നെ ഒന്നും മൈൻഡ് ചെയ്യണില്ല, ഒന്നും രക്ഷപ്പെടുത്തണില്ല എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് എന്നൊരു പോസിറ്റീവായൊരു മനസ്സ് നമുക്കുണ്ടായാൽ അത് ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടും.
1: അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മനസ്സോടുകൂടി ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ശ്രോതാക്കൾ നമ്മളോടൊപ്പം ചേരണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യപ്പെടാൻ.
0: അതെ, നമ്മൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം മുജീബ് ഒട്ടുമ്മലാണ് ചേരുന്നത്.
1: മാനവികതയുടെ ഇസ്ലാമിക പാഠങ്ങൾ എന്ന വിഷയമാണ് അദ്ദേഹം ശ്രോതാക്കൾക്കായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്.
0: അപ്പോൾ ഇൻസൈറ്റ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1949 ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത്. രാജ്യ

അടിയന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അഥവാ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട്. ജനീവ കരാർ പ്രകാരം യുദ്ധത്തിലോ പട്ടാള നടപടികൾക്കിടയിലോ കസ്റ്റഡിയിലാകുന്ന സൈനികർ യുദ്ധ തടവുകാരനാണ്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന നൽകി വേണം കസ്റ്റഡിയിൽ വെക്കാൻ. യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടത്. ബലപ്രയോഗം നടത്തുക, ക്രൂരമായി ഉപദ്രവിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. താമസം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള അവസരം നൽകണം. കൂടാതെ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ജനീവ കരാറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കരാറുകളെല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വ്യത്യസ്ത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവർ പക്ഷേ തടവുകാരെ പീഡിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ തടവുകാരായാലും കേവലം കുറ്റാരോപണങ്ങൾ നടത്തിയും ജയിലിലടക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയുമ്പോൾ മാനവികത ഭീകരമായ വന്യതയിലേക്ക് വഴിമാറുന്നതായി കാണാം. അതിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് തടവുകാരെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂബയിലെ ഗ്വാണ്ടനാമോ ജയിൽ. മനുഷ്യനെ ജീവനോടെ പച്ചയായ മാംസം വാർന്നെടുത്തും മാംസളമായ ശരീരഭാഗങ്ങൾ ഭയങ്കര നായകളെ കൊണ്ട് തീറ്റിച്ചും ക്രൂരതകളിൽ ആറാടുകയാണവിടെ. അമേരിക്കയിലെ ഒരു ദ്വീപിൽ നിർമ്മിച്ച അൽക്കാട്രാസ് ജയിലിലും തടവുകാർ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. മറ്റൊരു കേന്ദ്രമാണ് മുഹംഗ ജയിൽ. മനുഷ്യ മാംസങ്ങളെ പച്ചയായി തീറ്റിക്കുന്നതടക്കമുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്രസീലിലെ കരണ്ടിരു പെനിറ്റൻഷ്യറി ജയിലും കൊളറാഡോയിലെ ADX ഫ്ലോറൻസ് ജയിലുമെല്ലാം മറ്റു ഉദാഹരണങ്ങളാണ്. വേറെയും ധാരാളം തടവറകൾ കണ്ടെത്താനാകും. നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും സ്ത്രീകളുമടക്കം 10,000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലെ യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഭീകര താണ്ഡവമാടുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അതിനൊത്താശകൾ ചെയ്തു കൊടുക്കുമ്പോഴും മാനവികതയുടെ എല്ലാ സീമകളും അതിർലംഘിക്കുകയാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ടും ഇസ്ലാമിൻ്റെ മാനവിക നിയമങ്ങളെയും ആശയങ്ങളെയും എതിർപക്ഷത്ത് നിർത്താനാണ് ലോകമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തടവുകാരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉന്നത മൂല്യങ്ങളെ കണ്ടെത്താനാകും. യുദ്ധങ്ങളിൽ ബന്ദിയാക്കപ്പെടുന്നവർക്ക് നിരുപാധിക മതസ്വാതന്ത്ര്യം പോലും ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈബറിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന സൊഫിയയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇൻ അഖംതി അലാ ദീനിക്കി അലം ഉക്രിഹിക്ക വ ഇൻ ഇഖ്തർതില്ല വ റസൂലഹു ഫഹുവ ഖൈറുല്ലക്ക. നിന്റെ പഴയ മതത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അതുപേക്ഷിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കാനായി സർവ്വകഴിവ് വിനിയോഗിച്ചവർ ബദർ യുദ്ധാനന്തരം തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ക്രൂര ചെയ്തികൾ നിമിത്തം അവരുടെ തല വെട്ടണമെന്ന് നിർദ്ദേശിച്ച അനുയായികളെ തിരുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ലക്ഷ്യം രക്തമല്ലെന്നും ധർമ്മ സംസ്ഥാപനമാണെന്നും പഠിപ്പിക്കുകയുണ്ടായി. മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിച്ചു. മോചനദ്രവ്യത്തിന് സാധ്യമാകാത്തവരോട് അക്ഷരജ്ഞാനമില്ലാത്ത മദീന നിവാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി പരിഗണിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട പലരും പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും പെരുമാറ്റവും സ്വഭാവ മഹിമയും അവരോടുള്ള സമീപനവും കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീച്ചൂളയിലായിരുന്നിട്ട് പോലും പ്രവാചകന്റെ ഹൃദ്യമായ പെരുമാറ്റം അവരുടെ മനസ്സുമാറാൻ കാരണമാവുകയായിരുന്നു. എത്ര വലിയ ശത്രുക്കളാണ് മുന്നിലുള്ളതെങ്കിലും നീതിയോടെയെ വർത്തിക്കാവൂ എന്ന അധ്യാപനമാണ് മാനവികതയുടെ പാഠം പകർന്നു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്
വലായ ജിരിമന്നക്കും സനആാനു കൗമിൻ അല അല്ലാ തഅദി.

0: اعدلوا هو اقرب للتقوى واتقوا الله ان الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തോട് ഇസ്ലാമിൻ്റെ സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മാനവികതയുടെ അകക്കാമ്പ് തിരിച്ചറിയാനാകും. യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആദർശമാണ്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആദർശ ജീവിതം നയിക്കാനുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തും അഭിമാനവും മതം സംരക്ഷിക്കുക, നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആന്തരിക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ എല്ലായിടത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്ത നിർവഹണ ഭാഗമായാണ് ഇസ്ലാം യുദ്ധം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാതൊരു ആപത്തും വരാതെ സൂക്ഷിക്കാൻ സൈന്യം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിനായി നിയോഗിച്ച സൈന്യത്തോട് മഹാനായ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിങ്ങൾ നിൽക്കുക, ഊസീകും ബിഅശ്രിം ഫഹ്ഫദൂഹ അന്നി, പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കുന്നവരാകരുത്. വലാ തഖുല്ലു വലാ തഖ്ദിറു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും നിങ്ങൾ ചതിക്കുന്നവരുമാകരുത്. വലാ തുമസിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, നിങ്ങൾ അനുകരിക്കുന്നവരും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുമാകരുത്. ഔ ശൈഖൻ കബീറ, വയോധികരായ ആളുകളെ നിങ്ങൾ കൊല്ലരുത്. വലം റഅതൻ, അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഖുറു നഖ്ലൻ, ഈ തപ്പന നിങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തുഹരിഖൂഹു, അതിനെ കരിച്ചു കളയരുത്. വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരത്തെ നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ശാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ നിങ്ങൾ അറുത്തു കളയരുത്. വസൗഫ തമുറൂന ബി അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കും. ഖദ് ഫറഖു അംഫുസഹും അസ്സവാമിഅ, അവർ അവരുടെ ക്ഷേത്രങ്ങളിൽ സിനഗോഗുകളിൽ അഭയം തേടിയവരായിരിക്കും. ഫദഊഹു വമാ ഫറഖു അംഫുസഹും ലഹു, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന അവർ ഒഴിഞ്ഞിരിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യരുത്, അവരവരെ പാട്ടിന് വിട്ടേക്കണം. വസൗഫ തഖ്ദുമൂന അലാ ഖൗമിൻ, അതുപോലെ ഒരു സമൂഹത്തിനടുത്തുകൂടി നിങ്ങൾ ചെല്ലും. യഅതൂനകും ബിആനിയ, അവർ പാത്രങ്ങളുമായി നിങ്ങളെ സമീപിക്കും. ഫീഹാ അൽവാനു തആം, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകും. ഫഇദാ അക്കൽതു മിൻഹാ ശൈഅൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സൈന്യത്തെ ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കരുത് എന്നാണ്. അവിടെയുള്ള ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിക്കരുത് എന്നാണ്. വയോധികരെയും അതുപോലെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയരുത് എന്നതാണ്. മാനവികതയുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ആശയങ്ങളെ വിളിച്ചോതുന്ന ഈ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ എല്ലാ മഹത്വങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാരണമാകണം. കാര്യങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ, ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ നാം ശ്രോതാക്കൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. മാനവികതയുടെ ഇസ്ലാമിക പാഠങ്ങൾ മുജീബൊട്ടുമ്മലിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടു കഴിഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ വന്നിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റ് ഞങ്ങൾ മുമ്പ് സംസാരിച്ചതാണല്ലോ, ഇന്നയാളോട് ഇങ്ങനൊരു വിഷയം ഡിസ്കസ് ചെയ്താണല്ലോ, അയാൾ ചോദിച്ച ചോദ്യത്തിന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ

0: ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് സ്വരം.
1: അതെ, സ്വരത്തിൽ ഇന്ന് റിയ എടവണ്ണയുടെ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ലോകത്തിനുടയവൻ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനം.
0: ഏതായാലും നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ.

0: മാഷാല്ലാ, ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്.
1: സ്വരത്തിൽ കേൾക്കുന്ന ഓരോ പാട്ടിനും അർത്ഥഗാംഭീര്യം ഉണ്ടാവും, അതിന് വലിയ ആശയതല ഉണ്ടാവും. മാത്രമല്ല മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാത്ത ശബ്ദത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒട്ടും അതിന് മായം ചേർക്കാത്ത ശബ്ദമായിരിക്കും മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത്. റേഡിയോയിലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സ്വരത്തിലൂടെ നിങ്ങൾ കേട്ട ഏറ്റവും നല്ല പാട്ട് ഏതാണ്?
0: നിങ്ങൾ ശ്രോതാക്കൾക്ക് ഇന്ന ഗാനം വേണം എന്ന് ആവശ്യപ്പെടാലോ അല്ലെ ഫീഡ്ബാക്കിലൂടെ?
1: എന്താ സംശയം?
0: തീർച്ചയായും നമ്മൾ പരിഗണിക്കും.
1: നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ആരോഗ്യ വിചാരമാണ് ഇനി റേഡിയോയിൽ കേൾക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. കോഴിക്കോട് മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അഥവാ ബ്ലഡ് ബാങ്ക് ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെന്റിലെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഡോക്ടർ വി പി ശശിധരൻ സാറാണ്. അദ്ദേഹത്തെ ആരോഗ്യചരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ രക്തദാനം മഹാദാനം എന്ന് പലപ്പോഴും പല സ്ഥലത്തും എഴുതി വെച്ചതിന് നാം കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങൾക്കും പല മരുന്നുകളും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്തം ആവശ്യമുള്ള പല ഘട്ടങ്ങളിലും രക്തമല്ലാതെ മറ്റൊരു മറുമരുന്നില്ല എന്നുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ബ്ലഡ് ഒരാൾ നമ്മൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ രക്ത ബാങ്കിൽ എന്തൊക്കെയാണ് ആ ബ്ലഡ്? നേരത്തെ സാറ് പറഞ്ഞു മുൻകാലങ്ങളിൽ കിട്ടിയ രക്തം അതേപോലെ മറ്റൊരാൾക്ക് കയറ്റാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് അതിൽ ചെയ്യുന്നത്?
3: ഇപ്പം സാധാരണ നമുക്കറിയില്ല, ഗ്രൂപ്പൊക്കെ എന്തായാലും നോക്കാം. അത് കഴിഞ്ഞാൽ രക്തത്തിന് ഘടകങ്ങളാക്കും. ഒന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ അസുഖങ്ങൾ പല അസുഖങ്ങൾ അതുണ്ടോയെന്ന് അറിയണം. പിന്നെ ഇതിലും വലിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മൾ രക്തം സ്ക്രീൻ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും രക്തം സ്ക്രീൻ ചെയ്ത് അതായത് രക്തം പരിശോധന ശേഷമാണ് കൊടുക്കുക. ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് പെട്ടെന്ന് പൊട്ടിയിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ ശരിക്കും ശ്വാസമൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ശ്വാസത്തിന് തടസ്സം വരും. അതിനാണ് ട്രാലി എന്ന് പറയുക, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ലങ് ഇഞ്ചുറി ട്രാലി. അപ്പം പനി വരും, ട്രാലി വരും. പിന്നെ അതിനെക്കാട്ടിലും വേറെ പ്രോബ്ലം ഉള്ള ചിലപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെ നാട്ടിൽ വേങ്ങര ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ, അതേപോലെ ഈ വടകര ആ ഭാഗത്തുള്ള വേങ്ങര കുണ്ടോട്ടി ആ ഭാഗത്തുള്ള മെഡിക്കോളിൽ നിന്ന് വന്ന അവർ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ ഗർഭാശയം നിൽക്കുന്ന, സാധാരണ ഹിസ്റ്ററക്ടമിക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, ബ്ലഡിൻ്റെ ആവശ്യം സാധാരണ വരുമില്ല. ഏതായാലും ഒരു സ്ഥലത്തു നിന്ന് ഏതോ ഒരു ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് മക്കൾ ഗൾഫിലാണ്. അപ്പം മക്കൾ രണ്ടാളും ബ്ലഡും കൊടുത്ത, ഏതായാലും അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രക്തം കയറ്റും ചെയ്ത്, രക്തം കയറ്റി ഒക്കെ കഴിഞ്ഞ് സുഖമില്ലേ പോകുന്നില്ലേ. ഒരു 3 ആഴ്ച കഴിഞ്ഞ സമയത്ത് ശരീരത്തിൽ നിറച്ചും കറുത്ത ബുള്ളസ്, പപ്പടം പൊള്ളിച്ചമാനുള്ളതും ബുള്ളസ് വന്ന്, പിന്നെ സിവിയർ മഞ്ഞപ്പിത്തം, പനി, ഡയേറിയ, അങ്ങനെയുള്ള ഒരുപാട്. അതായത് ഒരു പ്രത്യേക ഹിസ്റ്ററക്ടമി അറിയില്ല, അത് ഗർഭാശയം നിൽക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് നേരിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഈ ബ്ലഡ് കയറ്റുകൊണ്ട് മാത്രം ഉണ്ടായ അസുഖമാണ്. അതായത് ഇത്ര സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ്, ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരാൾക്ക് സ്വന്തം റിലേറ്റീവ്സിൻ്റെ മക്കളോ അമ്മയോ അച്ഛനോ രക്തബന്ധുക്കളിൽ നിന്ന് രക്തം കിട്ടിയതുകൊണ്ട് ഉണ്ടായ മഹാ കോംപ്ലിക്കേഷനാണ്. അതായത് നല്ലൊരമ്മ അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി വീട്ടിൽ പോകുന്നതിന് പകരം മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രക്തം കൊടുക്കുന്ന ആൾ, നിങ്ങൾ രക്തം സ്വീകരിക്കുന്ന ആൾ, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള രക്തം കൊടുക്കുന്ന രക്തം അതിലുള്ള ലിംഫോസൈറ്റ്, അതായത് വെളുത്ത കോശങ്ങൾ T4 lymphocyte എന്ന സംഗതിയാണ്. അത് രോഗിയിലെ കയറിയതിന് ശേഷം പടപടാന്ന് പെരുക, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെരുകിയതിന് ശേഷം രോഗിയിലുള്ള വെളുത്ത കോശത്തിന് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഫോറിൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ മക്ക പിടിച്ച് പൊട്ടിക്കും, നശിപ്പിക്കും, മനസ്സിലായത്, തിന്നും, ഈ വെളുത്ത കോശങ്ങൾ അതിനെ നശിപ്പിക്കും. അങ്ങനെ അവസാനം ഈ രോഗിയിൽ പിന്നെ പ്രതിരോധ ശക്തി ഉണ്ടാകുന്ന ഈ കോശങ്ങൾ, വെളുത്ത കോശങ്ങൾ തീരെ ഉണ്ടാവില്ല. അങ്ങനെ അത് മുഴുവൻ നശിച്ച് പാൻസൈറ്റോപീനിയ, കോശങ്ങളില്ലാണ്ടായി പെട്ടെന്ന് മരിക്കുന്ന ഒരസുഖം. അതിലും ഇതേപോലെ സിവിയർ ഡയറിയ, ഹെപ്പറ്റൈറ്റിസ്, ഫീവർ, പിന്നെ അങ്ങനെ വന്ന് അത് 90% മരണമാണ്, ഉറപ്പാണ്, 90% മോർട്ടാലിറ്റി. പിന്നെ അത് നോട്ട് റെസ്പോണ്ടിങ് ടു യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഇതാണ് GVHD എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ, GVHD. ഈ അതായത് ഡോണർ ശരീരത്തിൽ, രക്തദാതാവിൻ്റെ ശരീരത്തിലുള്ള കോശങ്ങൾ രോഗിയിൽ നിന്ന് പെട്ടെന്ന് T4 lymphocyte എന്ന് പറഞ്ഞ ഒരു വെളുത്ത കോശം, അത് പെട്ടെന്ന് പെരുകി രോഗിയിലുള്ള നല്ല കോശങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് നശിപ്പിക്കുക. അപ്പോൾ അതിൽ ഈ കോശങ്ങളില്ലാതവ ഒരു ഒരു പാൻസൈറ്റോപീനിയ, പെട്ടെന്ന് പല അസുഖങ്ങൾക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം, പനി ഒക്കെ, അങ്ങനെ മേലൊക്കെ ബുള്ള സ്കിൻ ലീഷൻസ് ഉണ്ടായിട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല. ആദ്യത്തെ കേസ് വന്ന സമയത്ത് തന്നെ ഞാൻ നമ്മളെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ്, ICU അഡ്മിറ്റ് ചെയ്ത കോഴിക്കോട് മെഴുകുന്ന മരിച്ച. പിന്നെ ഇതേപോലെ രണ്ടാമതൊരു കേസ് വടകര ആ ഭാഗത്തു നിന്നാണ്, തലശ്ശേരി വടകര ആ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീ അമ്മ വന്നത്, ഒരു 55 വയസ്സുള്ള സ്ത്രീയാണ്. അവർ വന്ന ഉടനെ തന്നെ മെഡിസിൻ്റെ പ്രൊഫസർ ഉദയഭാസ്കർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സീരിയസ്, നമുക്ക് എന്ത് വില കൊടുത്തു തന്നെ അങ്ങനെ രക്ഷിക്കണം, അത്ര ഏറ്റവും നല്ല, അല്ലെങ്കിൽ തന്നെ കോളേജിൽ നല്ല മരുന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും ഞങ്ങളെപ്പോഴും ഒരുപാട് ശ്രദ്ധിച്ചു. ഇതേപോലെ ആ സ്ത്രീ പറഞ്ഞതും ഇതേ കാര്യമാണ്, മകനാരോ ബ്ലഡ് കൊടുത്ത. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മളെ കുട്ടീനെ അഡ്മിറ്റ് അമ്മ അച്ഛനാണ് ബ്ലഡ് കൊടുത്തോളിന്നാണ് പറയാറ്. അപ്പം ഇത് ജനങ്ങളിൽ ശരിക്കും ബോധം ഉണ്ടാവണം. നമ്മൾ അമ്മ അച്ഛനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മക്കളൊക്കെ ആണെങ്കിൽ, കഴിയുന്നത് നമ്മുടെ നല്ല ഫ്രണ്ട്സിൻ്റെ, നല്ല സുഹൃത്തുക്കളിൽ നിന്ന് രക്തം വാങ്ങിയിട്ട് കൊടുക്കാൻ പറയുക. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. നമ്മൾ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി നമ്മളെ ബ്ലഡ് കൊടുക്കാം. ഇപ്പം എല്ലാ ബ്ലഡ് ബാങ്കിലും ഒക്കെ തന്നെ നമ്മൾ രക്തം ശേഖരിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് പിന്നെ അവർ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് അമ്മയും അച്ഛനാണെങ്കിൽ കൊടുക്കൂല, കൊടുക്കാൻ പാടില്ല. എങ്കിലും ഇപ്പം പല ആളുകളും, ഡോക്ടർമാർ വരെ എന്നോട് പറയാറുണ്ട്, ശശി ഞാൻ എൻ്റെ അതാണ്, ഞാൻ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ് ബ്ലഡ് തരുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം ജനങ്ങളിൽ ഏതായാലും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരിക. വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം രക്തം തരുമ്പം അവർ നല്ല നോക്കിയ രക്തമേ തരുള്ളൂ. ചെറിയ ആശുപത്രിയൊക്കെ ആണെങ്കിൽ പറ്റെങ്കിൽ ഡോണേഴ്സ് തന്നെ പറയുന്നത് നല്ലതായിരിക്കും. രക്ത രോഗിയുടെ എൻ്റെ അച്ഛനും അമ്മയാണ്, അപ്പോൾ ഞാൻ രക്തം തരുന്നു. ഇങ്ങനെ ഇത് ആർക്കും അറിയില്ല, ഡോക്ടർമാർക്ക് വരെ ഇതിനെപ്പറ്റി ബോധമില്ല. പക്ഷെ വളരെ വളരെ സീരിയസ്
4: ആയിട്ടുള്ള
3: അത് വേണമെങ്കിൽ ല്യൂക്കോ ഡെപ്ലീഷൻ, അത് അത്ര ഇതല്ല, WBC ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ല്യൂക്കോ ഡെപ്ലീഷൻ കഴിഞ്ഞാലും അതിലെ കോശങ്ങൾ കുറച്ച് തന്നെ ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ കോശം ഏതായാലും അത് അത് അത് അപ്പം അതായി ഒന്ന് ട്രാലി പനി ഫീവർ, രണ്ടാമത്തെ ട്രാലി, പിന്നെ ഈ GVHD. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വൈറസിനും ഈ കൊണ്ട് നടക്കുന്ന ആൾ WBC ആണ്. ഇപ്പം HIV അല്ലെങ്കിൽ സൈറ്റോമെഗാൽ വൈറസ് ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള എപ്സ്റ്റീൻ-ബാർ വൈറസ്, എല്ലാ ഒരുപാട് വൈറസുകൾ WBC ട്രാൻസ്മിഷൻ, ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് WBC ആണ്. അപ്പോൾ കോശങ്ങളുടെ പ്രശ്നമായ പിന്നെ പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കും. ഈ സാധാരണ ഇപ്പം നമുക്ക് മീനോ ഞണ്ടോ ചെമ്മീനോ ഞണ്ടോ അല്ലെ കടുക്ക ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവും.
2: കോഴിമുട്ട
3: ബീഫ് ഒക്കെ കഴിച്ചാൽ ചിലർക്ക് ചൊറിച്ച, അതാണ് അലർജി. അത് പ്രോട്ടീനാണ്, പ്ലാസ്മയിൽ അടങ്ങിയ പ്രോട്ടീൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം പ്ലാസ്മ പ്രോട്ടീൻ അലർജി ഉണ്ടാക്കും. അപ്പോൾ അലർജി, പിന്നെ ഏറ്റവും വലിയൊരു ഇമ്മ്യൂണോ ഐ ജി എ ആൻറ്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബിൻ എ ആൻറ്റിബോഡി സഡൻ ഡെത്ത് ഉണ്ടാക്കുക. അനാഫിലാക്സിസ് സഡൻ ഡെത്ത്, പെട്ടെന്ന് മരിക്കുക. അങ്ങനെ അത് അതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്.
2: അതേപോലെ കയറ്റുന്ന കാലത്ത് ഉണ്ടായിരുന്ന
3: കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവായി കൂടെ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ, ചെറിയ കുട്ടി 3 വയസ്സുള്ള കുട്ടി വന്നില്ലേ, ആ 3 വയസ്സുള്ള കുട്ടിക്ക് രക്ത മോണയിൽ നിന്ന് വരുന്ന കൊണ്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കുറവാണ് ഞാൻ മനസ്സിലാക്കി. പണ്ട് കാലത്ത് ഒട്ടാകെ ഷൂ എന്ന് പറഞ്ഞിട്ട് രക്തം ഒട്ടാകെ കയറ്റി, അതിന് പകരം ചെറിയ 100-120 മില്ലി മാത്രമുള്ള പി ആർ പി കൊടുക്കുക. പിന്നെ ഇനിയും അത് കുറയ്ക്കാൻ പറ്റും. പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് റിച്ച് പ്ലാസ്മയാണ്. ആ പ്ലാസ്മ ഉള്ള 120 മില്ലി ഉള്ള സാധനം പിന്നെയും സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എടുക്കുക. അപ്പോൾ പ്രോട്ടീനും കൂടെ ഒഴിവാക്കി, പ്ലാസ്മയും കൂടെ ഒഴിവാക്കി. ഇതിനാണ് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ അതൊരു 20-30 മില്ലി ഉണ്ടാകും. അതായത് പണ്ട് കാലത്ത് 350 മില്ലി കൊടുക്കുന്നതിന് പകരം നമുക്ക് 30-40, അത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഇതിനനുസരിച്ച് 30-40 ml മാത്രം കൊടുത്തിട്ട് ആ കുട്ടീനെ ചികിത്സിക്കാനും പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഈ കോശങ്ങളുടെ ഒരുപാട് റിയാക്ഷൻ, അതിന് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഏറ്റവും വലിയ സംഗതിയാണ്, ഈ ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം ഈ രക്തത്തിലെ ഈ
2: കമ്പോണൻസ്
3: ഘടകങ്ങൾ
2: കേരളത്തിലും എല്ലാം
3: നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എഫറസിസ്. എഫറസിസും ഇപ്പം സാധാരണ ചില ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ഈ പനിയില്ലേ, മൺസൂൺ മഴ വന്നപ്പോൾ കാണാം വൈറൽ പനി, വൈറൽ പനി എന്ന് പറഞ്ഞിട്ട് ഡെങ്കി ഫീവറൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്, ഒരു ഭാഗമാണ് ചികിത്സേനെ. അപ്പോൾ അതേപോലെ പല ഓരോ കോശങ്ങൾ മാത്രം എടുക്കുന്ന ഒരു ഒരു പ്രക്രിയ. ഇപ്പം രക്തം എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു ഡോണർക്ക് പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ എഫറസിസ് എന്നുള്ള പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിടന്ന് ബ്ലഡ് എടുക്കുന്ന പോലെ പോയിട്ട് കിടന്ന് ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളമുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മുടെ ശരീരത്തിന് പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രം ശേഖരിച്ച് ബാക്കിയുള്ള രക്ത കോശം എല്ലാം രക്തത്തിനൊക്കെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ച്, അതായത് ആവശ്യമുള്ള സാധനം മാത്രം ബാക്കി അങ്ങോട്ട് കൊടുക്കാം. അത് ഇപ്പം പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം ചെയ്യാം. അതല്ല, ഒരാൾക്ക് ആർ ബി സി ആണ് ആവശ്യമുള്ള വെച്ചാൽ ആർ ബി സി മാത്രം എടുക്കുക. ഏത് കോശങ്ങൾ വേണമെങ്കിൽ, അല്ലെ പ്രോട്ടീൻ മാത്രമാണ്, അത് ഒരുപാട് പറയണ്ട. പക്ഷെ രക്ത ദാനമായിട്ട് നമുക്ക് കോശങ്ങൾ എടുക്കാം. ഇപ്പം പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ്സിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
2: സാറ് പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 2-3 കാര്യങ്ങളാണ് ഈ ഒരു ഒത്തിരി സംസാരത്തിനിടയിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ കമ്പോണൻറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മുൻകാലത്ത് വളരെയധികം അപകട ജീവൻ രക്ഷിക്കുന്ന, എന്നാൽ പലപ്പോഴും അപകടകാരിയായി മാറിയുന്ന ബ്ലഡ് മൊത്തമായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥ മാറ്റിയിട്ട് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം കൊടുക്കുകയും ആവശ്യമില്ലാത്ത എല്ലാ ഘടകങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് രക്തദാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു സംഗതി തന്നെയാണ്. മറ്റൊന്ന് സാറ് സൂചിപ്പിച്ചത് 350 ml എന്ന് പലപ്പോഴും സൂചിപ്പിച്ചു. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം രക്തമുണ്ട്. അതിൽ 350 ml മാത്രമേ സ്വീകരിക്കുന്നു ഒരു സമയത്ത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ശരീരത്തിലെ ബ്ലഡ് മൊത്തം എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അതിൽ നമുക്ക് ഹൈലൈറ്റ്.
3: 20 ലൊരംശം മാത്രം
2: എടുക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യത്തിന് ഒരു ഹാനികരം ഉണ്ടാവില്ല.
3: മാത്രമല്ല, പിന്നെ ഈ എടുക്കുന്ന രക്തം ഇപ്പൊ ഒരു ശരീരം നടന്നു പോകുന്ന ആളുകൾ 5 ലിറ്റർ ബ്ലഡ് നമ്മളെ കയ്യിലുണ്ട്. അതിന് 350 ml രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരം തന്നെ അതിൻ്റെ പണിയൊക്കെ ചെയ്തു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ നമ്മുടെ സ്പ്ലീൻ ഉണ്ടല്ലോ, രക്തം സ്റ്റോറേജ് ആണ് സ്പ്ലീൻ, അതൊന്നുകൊണ്ട് കോൺട്രാക്ട് ചെയ്യും. അപ്പം അത്യാവശ്യമുള്ള സ്ഥലം ബ്രെയിനും ഹാർട്ടൊക്കെ മൊബൈൽ അവിടേക്കുള്ള അതൊക്കെ ശരിയാക്കും,
2: അങ്ങനെ നോക്കും,
3: അങ്ങോട്ടുള്ള കാര്യം സ്പ്ലെയിൻ നോക്കാം. മാത്രമല്ല കാലിലും കയ്യിലും കാലിലും ഒന്നും വലിയ അധികം രക്തം ആവശ്യമില്ലല്ലോ, അപ്പോൾ അവിടുത്തെ ബ്ലഡ് വെസലൊക്കെ ഒന്ന് ചുരുങ്ങി കൊടുക്കും. അപ്പോൾ അവിടെ ബ്ലഡ് വേണ്ട, എല്ലാവരും കൂടി ബ്രെയിനിനെ സഹായിക്കും. അപ്പോൾ അവിടെ പ്രശ്നമില്ലാണത്, അങ്ങനെ ശരീരം തന്നെ ചെയ്യും. പിന്നെ ഈ വോളിയം 350 മില്ലി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകമാണ് നഷ്ടപ്പെടുന്നത്, ഒരു ഫ്ലൂയിഡ്, അത് മറ്റ് ശരീരത്തിൽ വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ആഗീകരണം ചെയ്ത്. അതുകൊണ്ടാണ് പറയുന്നത് രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. പിന്നെ വേറെന്ന് വെച്ചാൽ രക്തം കഴിച്ച പോയിട്ട് അപ്പം തന്നെ വലിയ ഭക്ഷണം ഒരുപാട് കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയുക, ഭക്ഷണം കഴിച്ചാൽ ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ വലിയ ഹോട്ടലിൽ പോയി ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ബ്ലഡെല്ലാം സ്റ്റൊമക്കിലേക്ക് വരും, ഇൻ്റസ്റ്റൈൻ്റെ ഭാഗത്തേക്ക് വരും, അപ്പോഴേക്ക് തലയിൽ ബ്ലഡ് കുറയും. അപ്പോൾ തലയിട്ടുണ്ടാവാൻ അസാധ്യത. അപ്പോൾ ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കുക, അത് നമ്മളെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. രക്തം ദാനം ചെയ്യുക, ഒരുപാട് വെള്ളം കുടിക്കുക, എന്തെങ്കിലും വെള്ളം കുടിക്കുക, പിന്നെ വേണേൽ ലേശം മുതലുള്ള വെള്ളം, സാധാരണ ജ്യൂസാണ് നമ്മളെല്ലാവരും കഴിക്കാം, ഒന്നിൻ്റെ ആവശ്യമില്ല, വെറും വെള്ളം കുടിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ ലേശം ഷുഗർ എന്നിട്ടിട്ട് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം.
2: വെള്ളമാണ് ഏറ്റവും പ്രധാനം. സാധാരണ ക്ഷീണം വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹെവി ഫുഡ് കഴിക്കാനാണ് നോക്കുന്നത്, അപ്പം അത് ശരിയല്ല എന്നുള്ള തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളതാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചാൽ തന്നെ ഒരു എച്ച് ഐ വി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉള്ള ഒരു രോഗി അത് അയാളെ രക്തം ദാനം ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ പീരീഡ് അവിടെയൊക്കെ ബാധകമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ 7 ദിവസം തന്നെയാണ്, അതിൻ്റെ ഇടയിൽ അയാളുടെ രക്തം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആ അണുബാധ മറ്റാൾക്ക് പകരാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ യാതൊരു വിധവും അസുഖവും ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ പരമാവധി രക്തദാനത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അസുഖമുള്ള ആളുകളുടെ രക്തം സ്വീകരിക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ള വലിയൊരു കാര്യമാണ് സാറിൻ്റെ
3: സംസാരിച്ചത്. ഗവൺമെന്റ് ഇപ്പം എയ്ഡ്സ് കെയറിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരുപാട് കാര്യമുണ്ട്. ഒരു പണ്ട് 5-6 കൊല്ലം മുന്നേ പിന്നെ ക്ലബ് 25 അതായത് ഒരു 18 വയസ്സിനല്ല നേരത്തെ പറഞ്ഞത്, ഈ 18 വയസ്സുള്ള കുട്ടികളൊക്കെ എല്ലാ കോളേജിലും പോയിട്ട് 18 വയസ്സുള്ള 19 വയസ്സുള്ള കുട്ടികളെ കാണാം, അവരോട് 3 മാസം കൂടുമ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ആകുമ്പോൾ കണക്കുകൂട്ടി വരുമ്പം 25-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അയാൾ 25 പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ക്ലബ് 25. പക്ഷെ അത് നടത്താൻ വേണ്ടി അവൻ ശ്രദ്ധിച്ചിരുന്ന 25 അല്ലെങ്കിൽ ഒരു 4-5 പ്രാവശ്യം തന്നെയാലും കുട്ടികൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം നല്ലത്. അതൊരു ആ ക്ലബ് 25 എന്ന് പറഞ്ഞ സംഗതി ചെയ്തിരുന്നത്. പിന്നെ നേരത്തെ പരാമർശിച്ച പോലെ ഈ എയ്ഡ്സ് ആണല്ലോ ഇപ്പം നമുക്കൊക്കെ പേടിയുള്ള സാധനം, അത് അന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇല്ലാതാക്കാൻ, നേരത്തെ പറഞ്ഞല്ലേ എന്താണ് വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ സംഗതി കുറയ്ക്കണം, അതിന് കിറ്റ് കൊണ്ടുവരണം. പിന്നെ കിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത കാലത്ത് RCCയിലുണ്ടായ പ്രശ്നമൊക്കെ വെച്ചിട്ട് പിന്നെയും ചർച്ചകളായി. അപ്പം നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ PCR, അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു നാറ്റിന് 1000 രൂപയോളം വരും ഒരു ടെസ്റ്റിന് മാത്രം. പക്ഷെ അതിലൊന്നും അതിലും 100% സീറോ ആക്കാനൊന്നും പറ്റില്ല, അതിലും 2-3 ദിവസമൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആർക്കും ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ ഗവൺമെൻറ് അതിനെപ്പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഒരു റീജിയണലായിട്ട് ഒരു സെൻറ്റർ കണ്ടുപിടിക്കാനും എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഉള്ള നാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പണ്ട്, അതായത് 1991-92 ആ സമയത്താണ് നമ്മൾ എയ്ഡ്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് നമുക്ക് 1, 2, 3, 4 വരെ കിട്ടിയ ദിവസം ഉണ്ട്. 4 അതായത് 1400-1500 ബ്ലഡ് ഡൊണേഷൻ നടക്കുന്ന ഒരു മാസം നടക്കും. അതിൽ 2 എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമല്ലേ, അത് 4 വന്നാലോ, അങ്ങനെ വരെ ഉണ്ടായ കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും ഒരുപാട് ചർച്ച ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കൗൺസിലേഴ്സിനെ 2 കൗൺസിലേഴ്സിനെ വെച്ചിട്ടുണ്ട്, 2 കൗൺസിലർ ഈ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ഡോണർ വന്നാൽ അയാളെ ഇരുത്തി കൃത്യമായിട്ട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും കാരണവശാലും ഇപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള മിക്ക ആളുകൾ പിന്നെ മദ്യം അങ്ങനെയുള്ള അത് അവർ ചോദിക്കും ഈ കൗൺസിലേഴ്സ് കൃത്യമായി ചോദിച്ചാൽ അങ്ങനെയുള്ള രക്തദാതാക്കളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി ഇപ്പം എന്താ ഇതെന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോൾ ഒക്കെ ഒരു എയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും ഞാനെപ്പോഴും പറയാതെ നല്ല കൗൺസിലേഴ്സിനെ വെച്ചാൽ അല്ലാണ്ട് ഒരുപാട് വലിയ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല കൗൺസിലേഴ്സിനെ വെക്കുക, നല്ല നിലയിലെല്ലാം പോയാൽ എല്ലാം നന്നാവും. പിന്നെ കൗൺസിലേഴ്സ് തന്നെ മതി. കൗൺസിലേഴ്സ് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കുക അങ്ങനെ പുറമേ എവിടെയും പോയിരുന്നു, ആ ഞാൻ ഇവിടെ പോയി ദൂരത്ത് പോയിരുന്നു അല്ലെങ്കിൽ ഇവിടെ പോയി എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബന്ധപ്പെട്ടെന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഒഴിവാക്കാം. അങ്ങനെ അതാണ് ഏറ്റവും നല്ലത് കൗൺസിലിംഗ്. നമ്മളെല്ലാവരും പറയേണ്ട ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ട് എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ രക്തം സ്വീകരിക്കുന്നു രക്തം എടുക്കുന്നു അവിടെ മുഴുവനും കൗൺസിലേഴ്സിന് വെക്കാം. നല്ല വിവരമുള്ള കൗൺസിലേഴ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ
2: പ്രശ്നമാണ്
3: ചെയ്യേണ്ടത്.
2: ഓക്കെ, അപ്പോൾ സാറ് ഇതിൽ നൂതനമായ പല കാര്യങ്ങളും പറഞ്ഞു. ഇതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും രക്ത കമ്പോണൻറ്റ് സെപ്പറേഷനിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ
3: ഒരു കാര്യം ഇപ്പം കിട്ടാൻ പ്രയാസമുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ബോംബെ ഗ്രൂപ്പ്
2: ബോംബെയിൽ
3: ബി നെഗറ്റീവ് അങ്ങനെയൊക്കെ
2: പറഞ്ഞാൽ
3: അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഒരു തൊണ്ടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, തൈറോയിഡ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം എവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കാഞ്ച ഈ രോഗി, ഇപ്പം ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ എ ബി നെഗറ്റീവ് അല്ലെങ്കിൽ ബോംബെ ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടാത്ത സാധനമാണെങ്കിൽ എൻ്റെ രക്തം തന്നെ എനിക്ക് കൊടുക്കാം. അത് 3 തരം ഉണ്ട്. പ്രീ ഡിപ്പോസിറ്റ്, പ്രീ എന്ന് പറഞ്ഞാൽ മിന്നെ, ഇപ്പം പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് പ്രീ ഡിഗ്രി, അങ്ങനെ പ്രീ ഡൊണേഷൻ, പ്രീ ഡിപ്പോസിറ്റ് കുറച്ച് ദിവസം മുന്നേ രക്തം എടുത്തേക്കാം. അതല്ലെങ്കിൽ ഹീമോ ഡയല്യൂഷൻ, ഹീമോ രണ്ടാമത്താണ് ഹീമോ ഹീമോ ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ രോഗിനെ കൊണ്ടുപോവാം, കൊണ്ടുപോകുന്നതിൻ്റെ അല്ല ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി തിയേറ്ററിൽ കൊണ്ടുപോയി തിയേറ്ററിൽ എത്തിയ ഉടൻ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുന്നേ അനസ്തെറ്റിസ്റ്റ് അവരെ ബ്ലഡ് എടുക്കുക. ബ്ലഡ് അനസ്തീഷ്യ കൊടുക്കുന്ന ജസ്റ്റ് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ബ്ലഡ് എടുത്താൽ അതിനാണ് ഹീമോ ഡയല്യൂഷൻ. എന്നിട്ട് ആ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വോളിയം പോകുമല്ലോ 380, അപ്പം തന്നെ അത് ക്ലിയർ ആക്കുക. ക്രിസ്റ്റലോയിഡ്സോ കൊളോയിഡ്സോ ഒക്കെ കൊടുത്ത് ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നുള്ളത് ഇൻട്രാ ഓപ്പറേറ്റീവ് സാൽവേജ്. ഇപ്പം പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു ബസ് ആക്സിഡൻ്റ് ആയി, ലിവർ പൊട്ടി, അല്ലെങ്കിൽ അങ്ങനെ സ്പ്ലെയിൻ പൊട്ടി, ഇൻറ്റേർണൽ ഹെമറേജ്, അല്ലെങ്കിൽ അനൂറിസം. അനൂറിസം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ രക്തക്കോഴൽ പെട്ടെന്ന് വികസിക്കുന്നുള്ള ഒരു കണ്ടി, അങ്ങനെയൊക്കെ പൊട്ടിയിട്ട് ശരീര വയറിൻ്റെ ഉള്ളിൽ നിറയെ രക്തം ബ്ലീഡ് ചെയ്ത് നിൽക്കുക, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ പെട്ടെന്ന് വരികയാണെങ്കിൽ ആ കട്ട് ചെയ്ത് നിൽക്കുന്ന കൂടി നിൽക്കുന്ന പൂളിൽ നിൽക്കുന്ന രക്തത്തിനെ പെട്ടെന്ന് മെഷീൻ വെച്ചിട്ട് വലിച്ചെടുക്കാം. സക്ക് ചെയ്തെടുത്തിട്ട് മുഴുവൻ വലിച്ചെടുത്തിട്ട് ഒരു സാൽവേജ് ഇൻട്രാ ഓപ്പറേ സാൽവേജ് അപ്പാരറ്റസ് എന്ന സാധനം അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് രക്തം വയലും മുഴുവൻ രക്തം ക്ലോട്ടൊക്കെ ആയിരിക്കില്ല ഉണ്ടാവുക, അതെല്ലാം മാറ്റിയിട്ട് ആ ബ്ലഡ് എടുത്തിട്ട് ആരോഗ്യത്തിന് കൊടുക്കാം. ഇപ്പം 3 തരമല്ലേ. ഒന്ന് പ്രീ ഡിപ്പോസിറ്റ്. പ്രീ ഡിപ്പോസിറ്റ് തന്നെ നമുക്ക് 5 കുപ്പി വരെ ബ്ലഡ് എടുക്കാം. ഒരു ഫ്രീ ലീപ് ഫ്രോഗ്
2: ടെക്നിക്കാണ്.
3: ഇപ്പോൾ ഈ 28 ദിവസം ഇപ്പം മുന്നേ 1 മാസം മുന്നേ നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ 5 കുപ്പി വരെ എടുക്കുക. അതായത് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഫസ്റ്റ് ഡേ 1 കുപ്പി എടുക്കുക, ഫസ്റ്റ് ഡേ 7 ദിവസം കഴിഞ്ഞിട്ട് 2 കുപ്പി എടുക്കുക. അതിന് ആ 2 ബോട്ടിൽ ബ്ലഡ് എടുത്തിൻ്റെ പണ്ടെടുത്ത് 1 ബോട്ടിൽ കയറ്റുക. അപ്പം നമുക്ക് 2 കുപ്പി ബ്ലഡ് ആയില്ലേ. പിന്നെ 3-ാമത്തെ അതായത് 1, 7, 14, 21, 28. അപ്പോൾ 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാമത്തെ എല്ലാ ദിവസവും നമ്മൾ 2 കുപ്പി എടുക്കുക. ഓരോന്ന് തിരിച്ചേട്ട്. അതായത് നമ്മൾ ആകെ 9 കുപ്പി ബ്ലഡ് എടുക്കും. ഈ 9 കുപ്പിയിൽ 4 എണ്ണം തീർച്ചയായിട്ടും ബാക്കി അഞ്ച് അതിനാണ് ലീപ് ഫ്രോഗ്, അതൊക്കെ ശരിക്കും ചെയ്യാവുന്നതാ. അതിനിപ്പോ ഈ ഓട്ടലോക സംബന്ധ ഗുണം എയ്ഡ്സിന്റെ ടെസ്റ്റ് ചെയ്യണ്ട, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണ്ട, ആന്റിബോഡി അങ്ങനത്തെ ഒരു
4: പ്രശ്നം
3: റിയാക്ഷൻ ഉണ്ടാവില്ല. ശരിക്കും അതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ്. അതാണ് ഈ ഓട്ടോലോഗ സ്വന്തം രക്തം കൊടുക്കുന്ന കോഴിക്കോട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഡോക്ടർ റസാഖ് അനസ്തീഷ്യയിലെ പ്രൊഫസർ ഉണ്ടായിരുന്നു, അവർ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ചെയ്തതാണ് ഓട്ടോലോഗസ്.
2: അപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട. പൊതു ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ ചിലപ്പോൾ ഇങ്ങനത്തെ ആവശ്യം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നാം ബേജാറാവാതെ നേരവണ്ണം മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അബദ്ധങ്ങളും ഒഴിവാക്കുകയും പല ജീവനും രക്ഷിക്കാനും കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഇത്തരം ചർച്ചയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സാറ് വർഷങ്ങളായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മേധാവിയായിട്ടും അതുപോലെ തന്നെ ഏതാനും കാലങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തലവനായിരിക്കെ എത്രമാത്രം ഇതിൽ സ്വയം സന്നദ്ധനായി ഡൊണേഷനും കാര്യങ്ങളും സാർ എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു
3: സെക്കൻഡ് ഇയർ കോഴിക്കോട് മെഡിക്കൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ബ്ലഡ് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കോയദ്ദീൻ എന്നൊരു ഒരു നമ്മൾ ഒരാൾക്കാണ് ആദ്യമായിട്ട് ബ്ലഡ് ഹാർട്ട് ഓപ്പറേഷനായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ എല്ലാ ജനുവരി ഒന്നാം തീയതി കൊടുക്കും.
2: എല്ലാ വർഷത്തിലും
3: വർഷം ജനുവരി ഒന്നാം തീയതി ബ്ലഡ് കൊടുക്കും. പിന്നെ അതിന് ശേഷം പിന്നെ ആവശ്യം വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊരു കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുവന്ന സംഗതി.
2: എല്ലാവർക്കും ഒരു നല്ലൊരു മാതൃകയാണ്. ഇപ്പൊ സാറിന് ഇപ്പൊ ഏകദേശം വയസ്സ്
3: എനിക്കിപ്പോ 60
2: ഇപ്പോഴും രക്തം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
3: ഇപ്പൊ 60 പ്രാവശ്യം കഴിഞ്ഞ IMA ഇതില് ബ്ലഡ് ഡോണേഴ്സ് ഡേയില് 60 പ്രാവശ്യം കൊടുത്തു.
2: അപ്പം നമ്മുടെ രക്തദാനം ഒരിക്കലും ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് സാർ. കാരണം ഈ വയസ്സിലും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിലൊരു പ്രാധാന്യം വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നാം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ബോധവാന്മാരുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സ്വയം സന്നദ്ധരായിട്ട് രക്തദാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നാം ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ ആണെങ്കിൽ പോലും ഇത്രയും നമ്മളെ വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പ്രൊഫസർ NHOD അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിട്ടയർ പ്രിൻസിപ്പളുമായ ഡോക്ടർ VP ശശിധരൻ സാറിന് ആരോഗ്യവിചാരത്തിന് വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ വിഭവങ്ങളുമായി തുടർ എപ്പിസോഡിൽ ഇൻഷാല്ലാ വീണ്ടും ശ്രദ്ധിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വളരെ ശരിയായ രൂപത്തിൽ അതിൻ്റെ കാഴ്ചപ്പാടുകൾ പകർന്ന് നൽകിക്കൊണ്ട് തന്നെ ആരോഗ്യ വിചാരം നമ്മൾ കേട്ടു. ഈ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈൻഡ് ഓപ്ഷനിൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ റിവൈൻഡിൽ കയറി അതൊന്ന് കേട്ട് നോക്കുക, അതോടൊപ്പം അത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഒരു നന്മയാണത്. ഈ രോഗമുണ്ടായിക്കഴിഞ്ഞ ആളുകൾക്കും രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മൾ ഇത് അയച്ചു കൊടുക്കാം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പ്രത്യേകത ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനിയൊരു പ്രാർത്ഥന പഠിക്കാം. പ്രാർത്ഥനയുമായി നമ്മളോടൊപ്പം സഫീർ അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു വരുന്നത്.
0: 5 ഭാഗങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 6 ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സഫീർ അൽ ഹിക്കമിയാണ് ഈ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് കടക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു വലിയ പ്രാർത്ഥനയുടെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അതിപ്രകാരമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അതിൻ്റെ ബാക്കി ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു لا إله إلا الله ولا نعبد إلا إياه. വളരെ എളുപ്പമുള്ള വാചകമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും പരിചയമില്ലാത്തതായ ഒരു വാചകമാണ്, വലാ നഅബുദു ഇല്ലാ ഇയാഹു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായി ഒരു അക്ഷരം മാത്രമാണുള്ളത്, വലാ നഅബുദു ഐൻ. അവിടെയുള്ള ഐന് അതിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. വലാ നഅബുദു നഅബുദു ഐന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗൈനാകരുത്, നഅബുദു എന്നായാൽ അത് തെറ്റാകും. അതേപോലെ നഅബുദു എന്നോ നഹബുദു എന്നോ ആ ഹംസയോ ഹായോ ഒക്കെ ആയിട്ട് ഉച്ചരിച്ചാൽ അതെല്ലാം തെറ്റാണ്. ഇബാദത്ത് ആരാധന എന്നതിൻ്റെ പദമാണ് നഅബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. എന്താണ് അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പദമാണ്, നമുക്കറിയാവുന്ന അർത്ഥമാണ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. വലാ നഅബുദു ഇല്ലാ ഇയാഹു, വലാ നഅബുദു ഞങ്ങൾ ആരാധിക്കുകയേ ഇല്ല, ഇല്ലാ ഇയാഹു അവനെയല്ലാതെ, അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയേ ഇല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബുദു ഇല്ലാ ഇയാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല, ഞങ്ങൾ അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുകയുമില്ല എന്നതാണ് ഈ പ്രാർത്ഥന വാചകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ പ്രാർത്ഥന പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൂടെ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. തുടക്കം മുതൽ നമ്മൾ പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചേർന്ന് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയാഹു. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്ക് ജസാകല്ലാഹു ഖൈറ. നമ്മുടെ സഫീർ അൽ ഹിക്കമി വളരെ മനോഹരമായി പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓരോ വാക്കുകൾ മുറിച്ചു പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്ന്, അതിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ചു തന്ന്, അങ്ങനെ പ്രാർത്ഥനകൾ അതിങ്ങനെ കേട്ടു പോകുമ്പോൾ തന്നെയാണ് മനപ്പാടാകുന്നത്. പിന്നെ അത് പറഞ്ഞു നോക്കണ്ട, പറഞ്ഞു നോക്കാതെ തന്നെ മനപ്പാടാകുന്ന രൂപത്തിലാണ് ആ പ്രാർത്ഥനകൾ ഉള്ളത്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പ്രാർത്ഥനകൾ.
6: നമ്മൾ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന സമയത്താണ് സാധാരണ മനസ്സിൽ നിന്നും പ്രാർത്ഥനകൾ പുറത്തു വരാറുള്ളത്.
4: അപ്പം ഇത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറേണ്ട ഒന്നാണ്. ഇപ്പം നിസ്കാരശേഷം പിന്നെ എന്താ പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കണ്ടാവും ഈ ഒരു മെസ്സേജ് നോക്കിയിട്ട് ഞാൻ വീണ്ടും ദിക്റുകളൊക്കെ പൂർത്തിയാക്കും,
6: പക്ഷെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല,
4: വളരെ കുറവാണ് സാധ്യത. അപ്പോൾ അർജൻറ്റ് ഒരു കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ വളരെ അർജൻറ്റായ ഒരു സംഗതിക്ക് നിൽക്കണതിൻ്റെ അടിയിൽ നിസ്കാരത്തിന് വന്നു, എന്നിട്ട് അതിന് തൊട്ടുശേഷം നോക്കി, അതിനെപ്പോൾ കുറ്റപ്പെടുത്തല്ല, പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടൻ
6: അതൊരു പതിവാകുന്നതാണ് പ്രശ്നം.
4: ആദ്യം പറയേണ്ടത് എന്താണ്? ശരിക്കും കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ പറയലാണ് അതിൻ്റെ പതിവ്. പക്ഷെ ആ പതിവ് തെറ്റിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഹാബിറ്റായി ഈ ഫോൺ എടുക്കൽ എന്നുള്ളത് പലരുടേതും മാറിയിട്ടുണ്ട്. ഉറങ്ങണേൻ്റെ മുമ്പാണെങ്കിലും ഉണർന്ന ഉടനെയാണെങ്കിലും അലാം ഓഫാക്കിയിട്ട് പിന്നെ നെറ്റ് ഓഫ് അല്ലെങ്കിൽ പിന്നെ എന്താണ് വന്നത്, എന്താണ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറി നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പതിവ് ചര്യകളുടെ ഭാഗമാണ് പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ
6: ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. പൂമരത്തണലിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പീസ് റേഡിയോ പ്രത്യേകം ഡിസൈൻ ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് പൂമരത്തണൽ.
4: ഇപ്പോൾ തിങ്കളാഴ്ച സ്കൂള്, പിന്നെ കുട്ടികൾ സ്കൂളിലായിരിക്കും പൊതുവെ. ഇനി ഏതെങ്കിലും വീടുകളിൽ മഴ കാരണത്താൽ അവധി കിട്ടിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ കൂട്ടുകെട്ടിനെ പറ്റിയാണല്ലേ പറയണത്?
6: ഓക്കെ, സുബൈർ സലഫിയാണ് ഇന്ന് പൂമരത്തണലിൽ നമ്മുടെ കുട്ടികളോട് സംവദിക്കുന്നത്.
4: ഓക്കെ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മതപരമായ അറിവും വ്യക്തിജീവിതത്തിലെ പല മര്യാദകളുമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ സംസാരിക്കുകയും പരസ്പരം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. പൂമരത്തണൽ എന്ന ഈ പീസ് റേഡിയോയുടെ പ്രോഗ്രാം കുട്ടികൾക്കിടയിൽ ഏറെ പ്രചരിക്കേണ്ടതുണ്ട്. നമ്മളറിയുന്ന നന്മകളാണെങ്കിലും നമുക്കറിയാത്ത വിവരങ്ങളാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘടകവുമായി നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. കൂട്ടുകെട്ട് എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക? കൂട്ടുകെട്ട് എന്ന നമ്മുടെ സൗഹൃദ വലയം കൊണ്ട് എന്തൊക്കെ ചീത്തയായ വശങ്ങൾ കയറി വരാൻ സാധ്യതകളുണ്ട്? ശരിയായ സൗഹൃദവും കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ എന്താണ്, അതൊന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പല ആളുകളും പല തെറ്റുകളിലേക്ക് ചെന്നു ചാടിയതിൻ്റെ പിന്നിലുള്ള ചരിത്രം അയാളുടെ കൂട്ടുകാരൻ കാരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവേ നടത്തി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ മാത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ 27% വരുന്ന ലഹരി ഉപഭോക്താക്കളായ കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയാണ് ഇത്തരം ലഹരികൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ദുസ്വഭാവങ്ങൾ പലതും കയറി വന്നതുപോലും മറ്റേതോ വീട്ടിലെ മറ്റൊരു ഉപ്പയുടെ ഉമ്മയുടെ മോനായ നമ്മുടെ കൂട്ടുകാരനിൽ നിന്ന് വന്നതാണ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയുന്നത് പോലെ തന്നെ എല്ലാ വിഷയത്തിലും നമുക്കാവശ്യമായ ഒരു വഹീന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശങ്ങളെ ഇന്നും മികച്ചു നിൽക്കുകയാണ് വർഷങ്ങൾ 14 കഴിഞ്ഞിട്ടുപോലും. കൂട്ടുകാരെ, എൻ്റെ പ്രിയ ചങ്ങാതിമാരെ, നമ്മളൊന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ പറയുന്നത്, അർജുലു അലാ ദീനി ഖലീലി ഫല്യൻളൂർ അഹദുക്കും മൈ യുഖാലിൽ. ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തനും ആലോചിക്കണം, ചിന്തിക്കണം, താൻ ആരുമായി കൂട്ടുകൂടണം എന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ദുസ്വഭാവങ്ങളാവട്ടെ നമ്മുടെ ചീത്തയായ പല പ്രവർത്തനങ്ങളിലേക്കും പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ കൂട്ടുകാരാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഏത് ഒരു കുട്ടിയുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാം അയാളുടെ മോശപ്പെട്ട വശങ്ങളിലെ കാരണം ഒന്ന് അയാളുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും. കളവ് പറയുന്ന സാഹചര്യങ്ങൾ, മോഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ, സിനിമയും വേണ്ടാത്തരങ്ങളും സുഖമായി കാണാൻ പറ്റാവുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങൾ നമ്മളെ നശിപ്പിക്കാറുണ്ട് ചിലപ്പോൾ. രണ്ടാമത്തൊരു വശമാണ് മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ. പല കാര്യങ്ങളിലേക്കും നമ്മളെ എടുത്തുകൊണ്ടുപോകുന്നതിലെ ഒരു സുപ്രധാന മേഖലയാണത്. ഇനിയും ഒരുപാട് കാരണങ്ങൾ നമുക്ക് വിലയിരുത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. വഴിയെ വരുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് സൂചനകൾ നൽകും ഇൻഷാല്ലാ. നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ തുടർച്ചയായി ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെട്ട് കാണും. നമ്മുടെ മനസ്സിലേക്കത് സത്യത്തിൻ്റെ ഒരു പ്രകാശകിരണമായി അതങ്ങ് കയറിയിരിക്കണം. ഇസ്ലാം നമ്മളോട് പറയുന്നു, സൗഹൃദങ്ങൾ വേണം, കൂട്ടുകൂടലുകൾ വേണം, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ഇഷ്ടപ്പെടണം. നമുക്കൊരാളെ, നമ്മുടെ സുഹൃത്തിന്, നമ്മുടെ കൂട്ടുകാരനെ ഇഷ്ടമാണെങ്കിൽ അയാളോട് ഇന്നി ഉഹിബ്ബു ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയണമെന്ന്. വേറൊരു ഹദീസിൽ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും നിർബന്ധമായി കിട്ടുന്നൊരു വിഭാഗമുണ്ട്. വജബത്ത് മെഹബത്തി ലിൽ മുത്തഹബ്ബീന ഫിയ്യ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ, ആ സുഹൃത്തിനെ അയാളെങ്ങാനും അള്ളാഹുവിനിഷ്ടല്ലാത്ത, പ്രവാചകനിഷ്ടല്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയാളുമായുള്ള റിലേഷൻ അവസാനിപ്പിക്കും. എന്തുകൊണ്ടാണ്? അയാൾ അള്ളാഹുവിനെതിരായി വരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അവർക്ക് അള്ളാഹുവിൻ്റെ തണലിട്ട് കൊടുക്കും പരലോകത്ത്. റജുലാനി തഹബ്ബ ഫില്ലാ വജ്തമഅ അലൈഹ് വതഫറഖ അലൈഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പരസ്പരം സ്നേഹിച്ചു, പരസ്പരം ഒരുമിച്ചു, അവസാനം ഒരു ഘട്ടം വന്നപ്പോൾ അവർ പിരിയുകയും ചെയ്തു. ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. കൂട്ടുകാരുടെയും സുഹൃത്തിന്റെയും ഫ്രണ്ടിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തിന്മ, ഒരു തെറ്റ്, ഒരു ധിക്കാരം, ഒരു ദുസ്വഭാവം നമ്മൾ അനുകരിക്കുകയോ കൊണ്ട് നടക്കുകയോ ചെയ്യരുത്. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരനെ സ്വീകരിച്ചു. ആരെയാണ്? മഹാനായ സ്വാഹിബ് എന്ന് വിളിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ അദ്ദേഹത്തിന്റെ ഗുണം? സത്യസന്ധതയാണ്. മറ്റൊന്ന്, പ്രവാചകൻ പറയുന്ന സത്യങ്ങൾ ഒരു മടിയും കൂടാതെ ലോകത്ത് ആരെതിർത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ, ഞാനത് അംഗീകരിക്കും. അതുകൊണ്ടാണ് സിദ്ദീഖ്. ഹിജറ പോകുന്ന വേളയിൽ ഒരാളെ സഹായത്തിന് വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു. പ്രവാചകന് അസുഖം ബാധിച്ചു, ഒരാളെ ഇമാമ് നിർത്തണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞു. പ്രവാചകന്റെ കാലം കഴിഞ്ഞ് ഖലീഫയാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, നിങ്ങൾ അത് സ്വഹാബിമാർക്കിടയിൽ ചർച്ച ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോലും പറഞ്ഞു, ഈ ഉമ്മത്തിലെ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്കൊരു ഖലീൽ, ഏറ്റവും അടുത്ത ഒരു ഖലീലിനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ എൻ്റെ ഏറ്റവും നല്ല ഖലീലായി, കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാളുകളെ ഖലീലായി, ഉറ്റമിത്രമെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി സ്വീകരിച്ചു. വത്തഖദ അല്ലാഹു ഇബ്രാഹീമ ഖലീല. ആയത്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു ആയത്തോക്കി. വത്തഖദ അല്ലാഹു ഇബ്രാഹീമ ഖലീല. അല്ലാഹു ഇബ്രാഹീമിനെ ഖലീലാക്കിയിരിക്കുന്നു. അത് ഖുർആനിലുള്ള ആയത്താ. ഹദീസിൽ കാണുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കിയതുപോലെ അല്ലാഹു എന്നെയും ഖലീലാക്കിയിരിക്കുന്നു. അപ്പൊ അതൊരു ബന്ധമാണ്. എന്നാൽ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല മതപരമായ മൂല്യങ്ങളും ധാർമ്മികമായ ബോധങ്ങളും സദാചാരവും നന്മയും ഒക്കെയുള്ള ആളായിരിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിൽ തന്നെ ധൈര്യമുള്ളയാളായി. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലുടനീളം ധൈര്യവാനായി നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നു. കാരണം അദ്ദേഹം ചെറുപ്പത്തിൽ കണ്ട് പഠിച്ചു വളർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നല്ലൊരു നേതാവിൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് നോക്കി, നല്ല ഗുണങ്ങളിലൂടെ പഠിച്ച് വളർന്ന് വലുതാകുമ്പോൾ അതാണ് അയാൾക്ക് സായത്തമാക്കാൻ പറ്റുക. നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന പല കുട്ടികൾക്കും പല ദുസ്വഭാവങ്ങളുണ്ടാകും. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത്, നമ്മൾ അതിനെ അനുകൂലിച്ചു കൊടുക്കരുത്, നമ്മൾ അതിൽ നിന്ന് മാറിപ്പോരണം, അവരെ തടുക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ കാണുകയാണെങ്കിൽ അവൻ അതിനെ കൈകൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടുക്കട്ടെ, സാധ്യമല്ലെങ്കിൽ പറയാൻ കഴിയുമെങ്കിൽ അത് പറ്റില്ലെന്ന് പറയട്ടെ, അതിനു സാധ്യമല്ലെങ്കിൽ അതിനോട് മനസ്സിലൊരു വെറുപ്പെങ്കിലും ഉണ്ടാവട്ടെ. അതാണ് ഈമാനുള്ളവൻ്റെ ഒരു അവസാനത്തെ ഒരു ഘട്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തപ്പോൾ ഞാനത് ചെയ്തതാണ്. ഞാൻ ക്ലാസ്സിൽ കയറാതെ കട്ട് ചെയ്ത് നടന്നു, റോട്ടിലൂടെ നടന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കറങ്ങി നടന്നു, ഉമ്മാനോടും ഉപ്പാനോടും കളവ് പറഞ്ഞ് വേറെ വേണ്ടാത്തരങ്ങളിലേക്ക് പുറപ്പെട്ടു. അവസാനം പറയുന്ന കാര്യം, ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. സ്കൂളിലും മദ്രസയിലൊക്കെ അധ്യാപകരോട് ചോദിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു നല്ല ഉദാഹരണവുമുണ്ടല്ലോ. ഈ നല്ല ഒരു കൂട്ടുകാരൻ്റെ അടയാളമെന്ന് പറഞ്ഞാൽ ഈ അത്തറ് വിൽക്കുന്ന, സുഗന്ധം വിൽക്കുന്ന വ്യക്തിയുടെ കൂടെ പോയി ഇരിക്കുന്നവൻ്റെ പോലെയാണ്. അയാളിൽ ഒരുപാട് സൽഗുണങ്ങളും നല്ല ശീലങ്ങളും ഉണ്ടെങ്കിൽ ഈ അത്തറ് കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അയാളുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്നാൽ അയാൾ വെറുതെ തേച്ചു തരുന്ന ഓരോ തുള്ളികൾ, അയാളുടെ അരികിൽ കച്ചവടത്തിന് വരുന്ന ആളുകൾക്ക് അയാൾ വിൽക്കുന്നത് സുഗന്ധമാണ്, അയാളതിൻ്റെ കാശ് മേടിച്ച് അവിടെ വെക്കുന്നു, വീണ്ടും വരുന്ന കച്ചവടക്കാരന് വീണ്ടും കൊടുക്കുന്നതും സുഗന്ധമാണ്, അവിടെ പോയി ഇരിക്കുന്നവർക്കും വെറുതെ അദ്ദേഹമൊക്കെ ചിലപ്പോൾ ഒന്ന് സാമ്പിളിന് വേണ്ടി തേച്ചു കൊടുക്കുന്നതും സുഗന്ധമാണ്, അവിടെ എത്ര സമയം പോയിരുന്നാലും നമുക്ക് കിട്ടുന്നത് ഒരു നല്ല മണമാണ്. എന്നാൽ ഈ ഇരുമ്പ് പോലത്തെ ആയുധങ്ങളും അത്തരം വസ്തുക്കളുമൊക്കെ ചൂടാക്കി മൂർച്ച കൂട്ടാൻ വേണ്ടി കൊണ്ടുപോവാറുള്ള ആലയിൽ പോയി നമ്മളൊരു അരമണിക്കൂർ ഇരുന്നാൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്കെന്ത് ലഭിക്കും? നമുക്ക് ലഭിക്കുന്ന അവിടുത്തെ കറുത്ത പുക, അവിടെ നിന്ന് പാറിക്കൊണ്ടിരിക്കുന്ന തീനാളങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ആയാൽ ഡ്രസ്സ് വരെ പൊള്ളും. ഒരു കറുത്ത പുകയും ചളിയുമാണ് അവിടെ കാര്യമായിട്ടും കിട്ടുന്നത്. അങ്ങനെ പറയത്തക്കുറി നല്ല മണമോ ഗുണമോ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെ ഏതു വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭൂമിയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളും ആലോചിക്കുക, ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സമീപിക്കേണ്ടതും തെരഞ്ഞെടുക്കേണ്ടതും എന്നർത്ഥം. നല്ല കൂട്ടുകാരന്മാരുടെ ചില ഗുണങ്ങൾ കൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്യുമ്പോൾ അവർ നമ്മെ തടുക്കും. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട് ശുദ്ധ ഖുർആനിലെ ആയത്ത, യാ ബുനൈയ അഖിമിസ് സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, പൊന്നുമോനെ, അല്ലേ പൊന്നുമോനെ, അഖിമിസ് സ്വലാത്ത്, നീ നമസ്കാരം നിർവഹിക്കണം. കുട്ടികളോട് നമുക്ക് പറയാനുള്ളതാ, നമ്മുടെ ഫ്രണ്ടിനോട് നമുക്ക് പറയേണ്ടതാണ്, നിസ്കാരം നിലനിർത്തുന്ന കൂട്ടുകാരനാവണം. പിന്നെയോ, വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം. ചീത്ത കാര്യം കൽപ്പിക്കണമെന്നല്ല, നല്ല കാര്യങ്ങളാണ് അവരോട് കൽപ്പിക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് അവരിൽ, ജനങ്ങളിൽ, നിന്റെ കൂട്ടുകാരിൽ, നിന്റെ ക്ലാസ്സിൽ കണ്ടാൽ നീ എന്താ ചെയ്യേണ്ടത്? വൻഹാ അനിൽ മുങ്കർ, തിന്മയെ നീ തടയണം, തെറ്റുകൾ നീ ബ്ലോക്ക് ചെയ്യണം, പാടില്ലെന്ന് പറയണം, ഞാൻ സഹായിക്കില്ലെന്ന് പറയണം, ഞാനത് കാണാൻ വരില്ലെന്ന് പറയണം, എനിക്കത് ഇഷ്ടമില്ലെന്നവരോട് പറയണം. ചിലപ്പോൾ അവരൊറ്റപ്പെടുത്തും, വിഷമിപ്പിക്കും, ചീത്ത പറയും, ചിലപ്പോൾ പരിഹസിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, പലതുണ്ടാകും. വസ്ബിർ അലാ മാ സ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അവിടെ എന്താ? നീ ക്ഷമ പാലിക്കുക, നിനക്ക് ബാധിച്ച ഈ വിപത്തിലൊക്കെ നീ ക്ഷമിക്കുക. അപ്പൊ നമ്മൾ എന്താണ് സുഹൃത്തിൽ കാണേണ്ട ഗുണം? നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളായിരിക്കണം. തിന്മ, നമ്മളിൽ എന്തെങ്കിലും ഒരു സൈഡായി, നെഗറ്റീവായി എന്തെങ്കിലും വന്നാൽ അതിനെ വളരെ സ്നേഹത്തോടെ, നസീഹത്തോടെ തിരുത്തിത്തരണം. അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്, ആളുകളുടെ ഇടയിലിട്ട് വഷളാക്കുന്നവനല്ല, ചീത്ത വിളിക്കുന്നവനല്ല. സിബാബുൽ മുസ്ലിമി ഫുസൂക്കുൻ, അധർമ്മമാണ്. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുന്നത് അധർമ്മമാണ്, ധിക്കാരമാണ്, തുനിവാസമാണ്, അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളോട് പിണക്കങ്ങൾ വരും, സ്വാഭാവികമാണ്. ഒരു കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പൊക്കെ ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളതും ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ പിണക്കങ്ങൾ വരും. പക്ഷെ ആ പിണക്കൊക്കെ എത്ര വരെ പോവാൻ പാടുള്ളൂ? നല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ലാ യഹില്ലു ലിമുഅ്മിനിൻ അയഹ്ജുറ അഖാഹു ഫൗക സലാസ ലയാൽ. ഒരു വിശ്വാസി മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് പിണങ്ങി നിൽക്കുന്നത് 3 ദിവസമാണ്, അതിനപ്പുറം പിണങ്ങാൻ പാടില്ല. അതിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാന്നറിയോ? നമ്മൾ പിണങ്ങിയപ്പോ ആദ്യം സലാം കൊണ്ട് തുടങ്ങിയവനാണ് ഏറ്റവും നല്ല വ്യക്തി. നമ്മളൊരാളോട് പിണക്കണ്ടെങ്കിൽ നമ്മൾ അവനോട് അങ്ങോട്ട് ചെന്ന് സലാം പറയണം, എനിക്കങ്ങനെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. അനക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ അള്ളാഹു താല നമുക്ക് പുറത്തുവരുള്ളൂ. അതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ നന്മകൾ ഉണ്ടാവാൻ ആവശ്യമായ നല്ല നല്ല ബോധം അവർ കേൾക്കണം, അവർ പഠിക്കണം. അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റുകൾ നമ്മൾ തിരുത്തിക്കൊടുക്കണം, നന്ദിയുള്ളവരാകണം. നമ്മുടെ സുഹൃത്ത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തു, അതിന് നന്ദി ഉണ്ടാവണം. ലാ യഷ്കുരില്ലാഹമല്ലാ യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു നന്ദി കാണിക്കില്ല. നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ട് പോലും നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ, നമ്മുടെ കൂട്ടുകാരനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അള്ളാഹു തആലയെ നന്ദി കാണിക്കില്ല അവനോട്. അപ്പോൾ ഇത് നമുക്ക് എത്ര പ്രധാനമുണ്ട്. എന്നാൽ ഞാൻ അവസാന ഘട്ടത്ത് ഒന്നുകൂടെ പറയാം, പല കുട്ടികളോടും നമ്മൾ ക്ലാസ് റൂമിലും സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടവും ഏറ്റവും സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതും ഒഴിവ് കിട്ടിയാലും മറ്റുമൊക്കെ സംസാരിക്കാനും ആരോടാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും പറയാറുള്ളത് എൻ്റെ ഫ്രണ്ടിനോടാണ്. ചിലപ്പോൾ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം പറയും എൻ്റെ ഉപ്പാനോട്, എൻ്റെ ഉമ്മാനോട്. ഒരു സംഭവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ പറയാണ്, നമ്മൾ സുഹൃത്തുക്കളോട് വളരെ ക്ലോസ് ആവുകയും പേരൻസിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് നമ്മൾ അകലുകയും ചെയ്യുക എന്നത് ഒരു മഹാ അപകടമായിക്കൊണ്ട് ഖിയാമത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന തെറ്റായ തിന്മയായ അടയാളമായിട്ട് റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിൽ ഒരാളാവാൻ പാടില്ല. ഏറ്റവും നമ്മൾ അടുപ്പം കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത്, നമ്മുടെ സന്തോഷങ്ങളും തമാശകളുമൊക്കെ വരേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടെ പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ചീത്ത പറയുന്ന അകറ്റുന്ന ഒരു സംഭവം, ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ വരാൻ പാടില്ല. നല്ല സുഹൃത്തുക്കളായിക്കൊണ്ട് നല്ല ഒരുപാട് ആളുകളെ പുതുതായി പരിചയപ്പെടുക, പരിചയമുള്ളവനെയും പരിചയമില്ലാത്തവനോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് പരിചയപ്പെടാൻ, അവർക്കൊക്കെ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ശരിയായ ഭാഗങ്ങൾ പറഞ്ഞുകൊടുക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനുമൊക്കെ നമ്മൾ നമ്മുടെ അറിവും നമ്മുടെ സംസാരശേഷിയും നമ്മുടെ എഴുത്തുശേഷിയും നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരിലൂടെ നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലെത്താനുള്ള ശ്രമങ്ങളുണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ റേഡിയോ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
4: പൂമരത്തണലിൽ അല്പനേരം നമ്മൾ ഒന്നിച്ചിരുന്നു കൂട്ടുകാരോടൊപ്പം.
6: പിന്നെ തണലിൻ്റെ ശീതളിമ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. കൂട്ടുകെട്ട് എന്ന ഏറ്റവും പ്രസക്തമായൊരു വിഷയമാണ് കുട്ടികളുമായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്.
4: ഓക്കെ, ഇനി നുറുങ്ങുകൾ നമുക്ക് കേൾക്കാം. നുറുങ്ങുകളിൽ ചില ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ സാധാരണ സംപ്രേഷണം ചെയ്യാറുള്ളത്.
6: ജീവിത വഴികളെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധ്യമായ ഒരു ചിന്തയാണ് ഇന്നും നുറുങ്ങുകളിലൂടെ നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
8: വീണ്ടും സ്ത്രീധന പീഡന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മഹത്തായ ഒരു ബന്ധം, പവിത്രമായ പരിപാവനമായ ആത്മബന്ധം കേവലം പണത്തിനും പണ്ടത്തിനും മറ്റും വേണ്ടി പിച്ച് ചീന്തപ്പെടുകയാണ്. ആരൊക്കെയാണ് ഉത്തരവാദികൾ? പുരുഷന്മാർ മാത്രമാണോ? ഓരോ പീഡന ആത്മഹത്യ വിവരങ്ങൾ അറിയുമ്പോഴും പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാർ? അന്വേഷണം സ്ത്രീകളിലേക്കും നീളുന്നുണ്ടോ? ഉണ്ട്. ഭർത്താവിൻ്റെ മാതാവിലേക്കും സഹോദരിമാരിലേക്കും നീളുന്നു. അവരെയും കുറ്റക്കാരായി കാണുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പുരുഷൻ മാത്രമാണോ സ്ത്രീയുടെ ശത്രു? അല്ല, സ്ത്രീകളും സ്ത്രീയുടെ ശത്രുവാണ്. സ്ത്രീധനത്തുക കുറഞ്ഞതിൻ്റെ പേരിൽ, ആഭരണം കുറഞ്ഞതിൻ്റെ പേരിൽ വീടുകളിൽ അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീയുടെ കുത്തുവാക്കുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് മാറ്റം വരേണ്ടത്. പലപ്പോഴും അമ്മായിയമ്മ എന്ന നാത്തൂൻ എന്ന സ്ത്രീവർഗമാണ് പുരുഷന്മാരുടെ ചെവിയിൽ മന്ത്രമോതുന്നത്. ഏതൊരു അമ്മയും ഉമ്മയും തൻ്റെ മകൾക്ക് ഭർത്തൃവീട്ടിൽ സുഖമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിലേക്ക് മരുമകളായി കടന്നുവരുന്ന കുട്ടി എന്റെ വീട്ടിൽ സുഖമായി ഇരിക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വിവാഹ കമ്പോളങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട് അവസാനം കുറെ കഷ്ടപ്പെട്ട് സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മാതാവ് കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്നില്ല? മറിച്ച് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവരും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നു. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി എൻ്റെ അടുത്ത് വന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? ഉണ്ട്. അവരെക്കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനം വാങ്ങുമോ? പിന്നെ മകൾക്ക് കൊടുത്തതിൻ്റെ ഇരട്ടി ഞാൻ വാങ്ങും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ വേറൊരു ഉമ്മ കഷ്ടപ്പെടരുതെന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അവരുടെ മറുപടി, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ എന്തിനറിയണം? ഇതാണ് സ്ത്രീ മനസ്സ്. അപ്പോൾ സ്ത്രീയുടെ ശത്രു ആരാണ്? ഞാനൊരിക്കലും സ്ത്രീധനം കൊടുക്കാനുള്ള സഹായം ആർക്കും നൽകാറില്ല. പലരും പറയും അതിലെന്താണ് തെറ്റ്? നിഷിദ്ധമായ സ്ത്രീധനം നൽകാൻ സഹായിക്കുന്നതും നിഷിദ്ധമാണ്. 1984 സുഹൈർ ചുങ്കത്തറ എന്നെ കല്യാണം കഴിക്കുമ്പോൾ

0: ബിസ്മിയുടെ സ്ത്രീധനം വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന വിപ്ലവം മഹത്തായ മാറ്റങ്ങളുണ്ടാക്കി. ധാരാളം യുവാക്കൾ മുന്നോട്ട് വന്നു. കേരളത്തിലുടനീളം മഹത്തായ മാറ്റങ്ങൾ. എന്നാലും ആഭരണം ചിലർക്ക് പ്രശ്നമായിരുന്നു. ആഭരണഭ്രമം വെടിയുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോയി. പലർക്കും ആഭരണം ധരിക്കാത്തവരെ മതിയെന്നായി. മഹത്തായ മാറ്റങ്ങൾ. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്നത് വിവാഹ ചെലവാണെന്നതിനാൽ പിന്നീടുള്ള വിപ്ലവം കല്യാണം ലളിതമാക്കുന്നതിലായി. ഉച്ചയ്ക്ക് പകരം 4 മണി കല്യാണം, അതും സംഘവിവാഹങ്ങൾ, ചിലവ് ലളിതം. ഒരുപാട് സംഘവിവാഹങ്ങൾ നടന്നു. കാലം കടന്നുപോയി. ഞങ്ങളുടെ മക്കൾക്കും വിവാഹപ്രായമായി. മൂത്ത മകൾ അമത്തുന്നൂറും മുണ്ടേരിയിലെ ഞങ്ങളുടെ അമ്മായിയുടെ പേരമകൻ സമീറുമായുള്ള വിവാഹം. ഞങ്ങൾക്ക് കല്യാണത്തിന് ചിലവ് വെറും 500 രൂപ. സ്ത്രീധനമില്ല, ആഭരണമില്ല, കല്യാണ ചിലവില്ല. ഇസ്ലാമിൽ വിവാഹ ചെലവ് പുരുഷന്റെ വകയാണല്ലോ. പിന്നെ 500 രൂപ എന്തിന്? പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവളുടെ ആങ്ങളമാരും അനുജത്തിയും കൂടെ പോയി. ആ വകയിലെ വണ്ടി വാടകയാണ് 500. സുഹൈർ പറഞ്ഞു, അതും അവരോട് വാങ്ങണം. ഞാൻ പറഞ്ഞു, അമത്തും നമ്മുടെ വണ്ടിയിലായിരുന്നെങ്കിൽ അവനോട് വാടക വാങ്ങാമായിരുന്നു. മൂത്ത മകൻ അബ്ദുള്ളയുടെ കല്യാണം. വിവാഹ ചെലവും മഹറും മറ്റും അവനാണല്ലോ വഹിക്കേണ്ടത്. ലളിത വിവാഹമായതിനാൽ ഞങ്ങൾക്ക് കുറച്ച് കാശേ ചെലവായുള്ളൂ. യാതൊരു ആഭരണവും ധരിക്കരുതെന്ന് ഞങ്ങൾ നിർബന്ധം പറഞ്ഞു. കാതിൽ കമ്മൽ ഉണ്ടെങ്കിൽ അതും ഒരു വെക്കാൻ പറഞ്ഞു. വീട്ടുകാർക്കും കുടുംബക്കാർക്കും അത്ഭുതം. അവൾ ജസ്ല ചുങ്കത്തറ നജാത്ത് കോളേജിൽ പഠിച്ചതുകൊണ്ട് അവൾക്ക് ഈ രീതിയെല്ലാം കുറച്ചൊക്കെ പരിചയമുണ്ടായിരുന്നു. അന്ന് അവളുടെ ഉപ്പ ഒരു മുതലാളിയുടെ തോട്ടത്തിലെ കാര്യസ്ഥനായിരുന്നു. ആ മുതലാളി എന്നോട് പറഞ്ഞു, ഞങ്ങൾ മുതലാളിമാർ കല്യാണത്തിനാണ് തൊഴിലാളികളെ സഹായിക്കാറ്. നിങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാത്ത സമയത്തും സന്ദർഭത്തിലും നിങ്ങൾക്ക് സഹായിക്കാമല്ലോ. എന്തായാലും ഈ സഹായം ഞങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ മറ്റു മക്കളുടെയും കല്യാണങ്ങൾ നടന്നു. അബ്ദുറഹ്മാൻ, അബ്ദുൽ ഷഹീദ്, അബ്ദുൽ മാജിദ്, അബ്ദുൽ അഹദ്, അബ്ദുൽ വാജിദ്, അബ്ദുൽ വാരിസ്, അബ്ദുൽ വാഹിദ്, അബ്ദുൽ വാസിഅ്, അബ്ദുൽ ഹയ്യ്, എല്ലാവരോടും ഞങ്ങളുടെ നിബന്ധനകൾ പറഞ്ഞു. എല്ലാവരും ഒരു തരി സ്വർണം ധരിക്കാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. അൽഹംദുലില്ല. ആഭരണത്തിന്റെ പേരിൽ, വാഹനത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി കടന്നുവരുന്നവളെ, മക്കൾക്ക് ഉമ്മയാവേണ്ടവളെ, പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവളെ, എന്തിന് വില പേശണം?
1: ഈ നുറുങ്ങുകളിലൂടെ ഒരുപാട് ചിന്തകളും ആലോചനകളും നമുക്ക് സ്ഥിരമായി സമ്മാനിച്ചുകൊണ്ട് ഓരോ നുറുങ്ങുകളും സുന്ദരമാണ്, മനോഹരമാണ്, ചിന്തനീയമാണ്. അപ്പോൾ റേഡിയോ ശ്രോതാക്കൾക്ക് നമ്മൾ സ്ഥിരമായി പറയാറുണ്ട്, ഈ എഴുത്ത് നുറുങ്ങുകളിൽ വായിക്കാൻ പറ്റിയതാണോ എന്നൊരു ടൈറ്റിലോടുകൂടി നിങ്ങൾ എഴുതി അയക്കുക. ആ എഴുത്ത് താഴെയാക്കരുത്, മുകളിൽ എഴുതുക. എന്നാൽ പിന്നെ പ്രൊഡക്ഷൻ ടീം അത് പ്രത്യേകം പരിശോധിക്കും. നിങ്ങൾ എഴുതിയതും നുറുങ്ങുകളിൽ വായിക്കും.
2: ചെറിയ ഒരു സമയത്തിനുള്ളിൽ വലിയ ഒരു നന്മ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്.
1: ഓക്കെ, ഇനി ഗൗരവമേറിയ ചില വിഷയ പഠനങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം. അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
2: അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഏറ്റവും പ്രാമാണികമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന.
1: അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു വലിയ മനസ്സമാധാനം, ഒരു ധൈര്യം, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു തോന്നൽ, ആ ഒരു ഉറപ്പ്, അത് ലഭിക്കാൻ ഇത്തരം പഠനങ്ങൾ നമുക്ക് കാരണം.
2: മാത്രമല്ല, നമ്മളുടെ വിശ്വാസത്തെ അത് ഏറ്റവും ദൃഢമായി പിന്നെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു പഠനം നമ്മളെ സഹായിക്കും. ഷമീർ മദീനിയാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഉസ്താദ് ഷമീർ മദീനിയെ നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചറബിനെ ഏറ്റവും നന്നായി അറിയുവാനുള്ള ഋജുവായ മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുക, മനസ്സിലാക്കുക എന്നത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. അടുത്തതായി അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന അള്ളാഹു

0: പരിചയപ്പെടുത്തിയ ഒരു നാമം അൽ കരീം എന്നതാണ്. അൽ കരീം എന്നതിന് രണ്ട് മൂന്ന് തലങ്ങളിലാണ്, ആശയ തലങ്ങളിലാണ് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഒന്ന്, അത്യുദാരൻ, അൽ അക്രം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കറമുമായി ബന്ധപ്പെട്ട അൽ മുൻഇം, അൽ മുക്രിം, ധാരാളമായി ഔദാര്യം ചെയ്യുന്ന അനുഗ്രഹദാതാവായ അള്ളാഹു. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. നമുക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തൊരു സുഖവും ആസ്വാദനവും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതാണ് അൽ കരീം അല്ലെങ്കിൽ അൽ അക്രം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഒരു ആശയ തലം. രണ്ടാമത്തെ ഒന്ന്, മാന്യതയുള്ളവൻ, അൽ മുനസ്സഹു അനിൻ നഖായിസ് വൽ ഉയൂബ്, ന്യൂനതകളും കുറവുകളുമില്ലാത്ത, അതിൽ നിന്നൊക്കെ ഏറെ പരിശുദ്ധനായവൻ, ഏറെ മാന്യനായവൻ. അത് കരീം എന്ന വാക്കിൻ്റെ, നാമത്തിൻ്റെ ഒരു അർത്ഥമാണ്. അതേപോലെ പടച്ചറബിൻ്റെ ഔദാര്യതയുടെയും ഉദാരതയുടെയും മാന്യതയുടെയും ഭാഗമാണ് മൂന്നാമത്തെ ഒരു ആശയതലം, ഏറെ മാപ്പാക്കുന്നവൻ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം മാപ്പ് ചെയ്യുന്നവനാണ്, ഏറെ മാന്യതയുള്ളവനാണ്, അത്യുദാരനാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഇൻഫിത്താറിൽ ആറാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിച്ചതുപോലെ, يا ايها الانسان ما غرك بربك الكريم, അത്യുദാരനായ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് വഞ്ചിച്ചു കളഞ്ഞതെന്താണ് മനുഷ്യ? പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും കിട്ടിയിട്ട്, അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഉണ്ടായി, പടച്ച റബ്ബ് നൽകിയ എല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് ആ റബ്ബിനെ നിഷേധിക്കുവാനും ധിക്കരിക്കുവാനും പോലും അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നിട്ടും പടച്ചറബ് ഉടനടി പിടിച്ച് ശിക്ഷിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവരുടെ നിഷേധത്തിനും ധിക്കാരത്തിനും ഊക്കുകൂടുന്ന അവസ്ഥ. അള്ളാഹുവിൻ്റെ അത്യുദാരമായ, ഏറെ മാന്യതയുള്ള പടച്ചറബിൻ്റെ ആ ഒരു വിശേഷണം പല ആളുകളെയും വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു, അഥവാ അവർ തെറ്റിദ്ധരിച്ച് അള്ളാഹുവിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഗനിയാണ്, മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. കരീം, അവനേറെ ഔദാര്യം ചെയ്യുന്നവനും മാന്യതയുള്ളവനുമാണ്. فتعالى الله الملك الحق لا اله الا هو رب العرش الكريم. രണ്ട് രൂപത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 116-ാമത്തെ ആയത്തിന് ഖിറാഅത്തുണ്ട്, പാഠഭേദമുണ്ട്. റബ്ബുൽ കരീം എന്നും റബ്ബുൽ അർശിൽ കരീമി എന്ന് ജറായിട്ടും റഫായിട്ടും, അഥവാ ലൊമ്മ കൊടുത്തുകൊണ്ടും കസർ കൊടുത്തുകൊണ്ടുമുള്ള പാരായണമുണ്ട്. അപ്പോൾ ലൊമ്മായി പറയുമ്പോൾ, റഫ് ആയി പറയുമ്പോൾ, റബ്ബുൽ അർഷ് അൽ കരീം, അത്യുദാരനായ രക്ഷിതാവ് എന്നായി. ആ പടച്ച റബ്ബ് ഇന്നല്ലാഹ കരീമുൻ യുഹിബ്ബുൽ കറം, അള്ളാഹു മാന്യനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്, അവൻ കറമിനെ ഇഷ്ടപ്പെടുന്നു, അഥവാ മാന്യതയെയും ഉദാരതയെയും അവൻ ഇഷ്ടമാണ്. വയുഹിബ്ബു മആലിമൽ അഖ്ലാഖ്, ഉന്നതമായ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെയും അവനിഷ്ടമാണ്. വയഖറഉ സഫ്സാഫഹ, താഴ്ന്ന നിലവാരം കുറഞ്ഞ സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പടച്ചറബിൻ്റെ മാന്യതയുടെയും ഉദാരതയുടെയും തലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു ഔദാര്യം നമ്മളോട് ചെയ്തിട്ടുണ്ട്. കഴിവുണ്ടായിട്ടും മാപ്പാക്കുന്നവനാണ് അള്ളാഹു. വാക്ക് പറഞ്ഞത് അതേപോലെ പാലിക്കുന്നവനാണ് അല്ലാഹു. പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി തരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ചെറിയ ചെറിയ കർമ്മങ്ങളായിരുന്നിട്ടും അടിമകളുടെ ആ പ്രവർത്തനങ്ങളെ പടച്ചറബ് സ്വീകരിച്ച് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം നൽകുന്നത് അല്ലാഹുവിൻ്റെ ഔദാര്യതയുടെയും മാന്യതയുടെയും നിദർശനങ്ങളാണ്. അവനിലേക്കാണ് പ്രാർത്ഥനയുടെ മനസ്സുമായി കൈകളുമായി വിശ്വാസികൾ തിരിയേണ്ടത്. മറ്റുള്ളവരിലേക്ക് അങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അത് അംഗീകരിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ നന്ദികേടുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ധാരാളക്കണക്കിന് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവനും നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന വെള്ളവും നാം കാണുന്ന കണ്ണും നാം കേൾക്കുന്ന കാതും നാം പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും എന്നു വേണ്ട എല്ലാം അല്ലാഹു നൽകിയതാണ്. അല്ലദി യുഅതീ ലാ ലിഇവളിൻ, പടച്ചറബ് ധാരാളമായി നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അല്ലാഹുവിനെന്തെങ്കിലും കൊടുത്തതിൻ്റെ പകരമായിട്ടല്ല, ഒന്നിനും പ്രത്യുപകാരം എന്ന നിലയിലല്ലാതെ അല്ലാഹു ഔദാര്യമായി അവൻ്റെ ഓശാരമായി നൽകിയ അനുഗ്രഹങ്ങളാണതൊക്കെ. അല്ലദി യസ്തബ്ശിറു ബിഖബൂലി അത്വാഇഹ്, അവൻ കൊടുത്തത് തൻ്റെ അടിമ സ്വീകരിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവനുമാണ് അല്ലാഹു. അല്ലാഹു നിഅമത്ത് കൊടുത്തതിൻ്റെ അടയാളം ആ അടിമയിൽ കാണുവാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പടച്ചറബിൻ്റെ നിഅമത്തുകൾ, അത് പറയേണ്ടിടത്ത് പറയാനും അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി അത് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണം. അത് എൻ്റെ അവകാശപ്പെട്ടതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നിങ്ങൾക്കതില്ല എന്ന പേരിൽ അവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അവരോട് അഹംഭാവത്തിൻ്റെയും അഹന്തയുടെയും ദുരഭിമാനത്തിൻ്റെയും ഒരു കാട്ടിക്കൂട്ടലായി അത് വരുമ്പോൾ തെറ്റായി മാറുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലല്ലാതെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നാം സ്വീകരിച്ച് അല്ലാഹു പറഞ്ഞ രീതിയിൽ അത് വിനിയോഗിക്കുമ്പോൾ അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. അതേപോലെ വല്ലദി യുഅതീ ഖബല സുആൽ, ഒരാളും ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ഔദാര്യമായി ധാരാളം കൊടുത്തവനാണ് അല്ലാഹു, കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 14 അധ്യായത്തിലെ 34 വചനത്തിൽ പറഞ്ഞതുപോലെ, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾക്ക് എല്ലാ സംഗതികളും നിങ്ങൾ ചോദിക്കാതെ തന്നെ ചോദിച്ചിട്ടെന്ന പോലെ നൽകിയവനാണ് അല്ലാഹു. നമ്മളാരും മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ ഞാൻ ഇനി പോകേണ്ടെന്ന ലോകത്ത് എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുഖം പോലും കാണണമെങ്കിൽ എനിക്ക് രണ്ട് കണ്ണ് വേണം, കാഴ്ചയുള്ള കണ്ണ്. നമ്മളാരും അങ്ങനെ അറിഞ്ഞ് അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ല. കാതിൻ്റെയും കയ്യിൻ്റെയും കാലിൻ്റെയും എന്ന് വേണ്ട ശരീരത്തിൻ്റെ മൊത്തത്തിലും മറ്റനുഗ്രഹങ്ങളുടെ കാര്യത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നിട്ടും വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്, എല്ലാ സംഗതികളും ഇവിടെ ഒരുക്കിത്തന്ന അല്ലാഹു. അവൻ്റെ അനുഗ്രഹങ്ങളുടെ വിശാലമായ തലങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാണ്. പടച്ചറബിനെ ആ രൂപത്തിൽ അറിയാൻ സാധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ കരീം അൽ അക്രം, ധാരാളമായി ഔദാര്യം ചെയ്യുന്നവനാണ്, മാന്യതയുള്ളവനാണ് എന്നറിയുമ്പോൾ അടുക്കുന്നവരെ അകറ്റാത്തവനാണ് പടച്ചറബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതുപോലെ, ഇദാ തഖറബ ഇലയ്യ അബ്ദി ശിബ്റൻ, ഒരു ചാൺ എന്നിലേക്ക് എൻ്റെ അടിമ അടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാഅ, അവനിലേക്ക് ഞാനൊരു മുഴം അടുക്കുമെന്നാണ്. നിസാരനായ അടിമ ആ അത്യുന്നതനായ പടച്ചറബിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു അകന്നു പോവുകയല്ല, അവർ അടക്കുന്നതിനേക്കാൾ അടുത്തു വരും എന്നാണ്. ഇനി ഒരു മുഴം അവൻ അടുക്കാൻ തയ്യാറായാലോ, അല്ലാഹു ഒരു മാറടുക്കും. അവരൊരു മാറടുക്കാൻ തയ്യാറായാൽ അല്ലാഹു അവരിലേക്ക് അതിനേക്കാൾ കൂടുതൽ അടുക്കും. അള്ളാഹുവിലേക്ക് നടന്നു ചെല്ലാൻ ഒരടിമ തീരുമാനിച്ചാൽ അള്ളാഹു അവനിലേക്ക് ഓടിച്ചെല്ലും എന്നാണ്. ഇങ്ങനെ അടുക്കുന്നവരെ അകറ്റാത്ത, അവരിലേക്ക് കൂടുതൽ അടുക്കുന്ന, ചോദിച്ചു വരുന്നവരെ ആട്ടിയകറ്റാത്ത പടച്ചിറബ്ബ് അവനാണ് അൽ കരീം അൽ അക്രം. അതുകൊണ്ട് അവനോട് ചോദിക്കാൻ യാതൊരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല, യാതൊരു ലജ്ജയും നമുക്ക് തോന്നേണ്ടതില്ല. നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അവനോട് പറയാം. അല്ലദീ ലാ യുദീഉ മൻ തവസ്സല ഇലൈഹി വലാ യത്റുഖു മൻ ഇൽതജഅ ഇലൈഹി. തന്നിലേക്ക് അഭയം തേടി വന്നവനെ ഒരിക്കലും കൈയൊഴിക്കാത്തവനാണ് അല്ലാഹു. തന്നിലേക്ക് സാമീപ്യം തേടി അടുത്തു വരുന്നവനെ ഒരാളെയും കൈയൊഴിക്കാത്തവനാണ് അല്ലാഹു. സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹു പഠിപ്പിച്ച മാർഗത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ കരീമാണ്, അൽ അക്രമാണ്, അത്യുദാരനാണ്, ഏറെ മാന്യതയുള്ളവനാണ്, ധാരാളമായി മാപ്പാക്കുന്നവനാണ് എന്നൊക്കെ അറിയുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും അടുപ്പവും എല്ലാം അധികരിക്കുകയും അവനിലേക്ക് പരമാവധി അടുത്തു ചെന്ന് തൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കാനായി അവൻ്റെ മുന്നിൽ അതെല്ലാം സമർപ്പിക്കുന്ന ഒരവസ്ഥ വിശ്വാസിക്കുണ്ടാകും. കഫീറുൻ നഫ്ഇ വദ്ദായിമി ബിൽ ഖൈർ, ധാരാളം ഉപകാരമുള്ള നന്മകളുള്ള അല്ലാഹു, നന്മകൾ തുടർച്ചയായി നിത്യേന എന്നോണം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു. കഫീറുൽ ഖൈരി വൽ അത്വാ, ധാരാളം നന്മകളുള്ള, ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു. ആ പടച്ചിറബ്ബ് ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നാൽ ലാ മാനി അലിമാ അഅത്വാഹു, അല്ലാഹു നൽകിയതിനെ തടയാൻ ആരുമില്ല. വലാ മുഅ്തി അലിമൻ മനഅഹു, അല്ലാഹു തടഞ്ഞ ഒരാൾക്ക് അത് വാങ്ങിക്കൊടുക്കുവാനും ഒരാളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിലുള്ളതുപോലെ നമസ്കാര ശേഷം നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅത്വൈത വലാ മുഅ്തി അലിമാ മനഅത വലാ യൻഫഉദൽ ജദ് മിൻകൽ ജദ്, അല്ലാഹുവേ നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകുവാനോ ഒരാളുമില്ല, ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ള അല്ലാഹു, ആ പടച്ചിറബ്ബ്, അവൻ്റെ ഔദാര്യം കേവലം ഭൗതികമായ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ പരിമിതമല്ല. തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹുവിൻ്റെ ഈ ഔദാര്യത്തിൻ്റെ ഭാഗമാണ്, കറമിൻ്റെ ഭാഗമാണ്, അവൻ്റെ മാന്യതയുടെ ഭാഗമാണ്. പടച്ചിറബ്ബിനോട് പശ്ചാത്തപിച്ച് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് തപിക്കുന്ന മനസ്സുമായി പടച്ചവനിലേക്ക് തിരിയുമ്പോൾ അത്തരം ആളുകളെ അവൻ സ്വീകരിക്കുകയും മാപ്പാക്കുകയും ചെയ്യും. അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുത്ത് തൗബ സ്വീകരിക്കും എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വെറും കൊയ്യയോടെ ഒരിക്കലും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നീട്ടിയ കൈകൾ അല്ലാഹു ഫലശൂന്യമായി മടക്കുകയില്ല എന്നാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നവരോട് അവനൊരു പുച്ഛമില്ല, ചോദിക്കാത്തവരോടാണ് അവന് ദേഷ്യം. അപ്പോൾ അത്യുദാരനായ, ഏറെ മാന്യതയുള്ള അല്ലാഹു, അല്ലാഹുവിലേക്കൊരടിമ കൈ ഉയർത്തി എൻ്റെ ഇന്ന ഇന്ന ആവശ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് പടച്ചിറബ്ബിൻ്റെ കാരുണ്യത്തിനായി ഔദാര്യത്തിനായി കെഞ്ചുമ്പോൾ ആ കൈ വെറും കൈയോടെ മടക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നു എന്നാണ്. അവൻ്റെ മാന്യത അതിന് സമ്മതിക്കുകയില്ല എന്നാണ്. എന്നാൽ ആ പടച്ചിറബ്ബിൻ്റെ കറാമത്ത്, അവൻ്റെ ഔദാര്യം നമുക്ക് ലഭ്യമാക്കാൻ, നമ്മെ അതിന് പ്രാപ്തരാക്കാൻ ഏറ്റവും വലിയ മാർഗം തഖ്വയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള സന്നദ്ധതയാണ്. അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, കറമു ലഭിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആളുകളാണ്. അള്ളാഹു ഇന്നത് നിഷിദ്ധമാക്കി, ഇന്നത് അരുത് എന്ന് പറഞ്ഞു എങ്കിൽ വേണ്ട എന്ന് വെക്കാൻ, അതിൻ്റെ പിന്നിലുള്ള ലാഭം എത്രയാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിച്ചാൽ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നതിൽ യാതൊരു മടിയും വൈമനസ്യവുമില്ലാതെ സ്വീകരിക്കാൻ സാധിക്കുക എന്നത്. അതാണ് തഖ്വ. ഇംതിസാലുൽ അവാമിർ വജ്തിനാബുൻ നവാഹി, കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കുക, വിലക്കുകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കറാമത്ത്, അള്ളാഹുവിൻ്റെ കറം നമ്മെ തേടിയെത്തും. അത്യുദാരനായ, ഏറെ മാന്യതയുള്ള പടച്ചറബിനെ അറിയാനും സ്നേഹിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ പീസ് റേഡിയോയിൽ ഇതുവരെ കേട്ടത്.
2: അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടൊരു വലിയ ഇഷ്ടമുണ്ടാവും. അള്ളാഹുവിനെ, ഇപ്പോൾ അള്ളാഹനെ പേടി എന്നാണല്ലോ സാധാരണ പറയുന്നത്, പടച്ചോനെ പേടി വേണം,
1: പടച്ചോനെ പേടി വേണം.
2: പക്ഷെ പടച്ചോനെ പേടി എങ്ങനെ ഉണ്ടാവണോ ശരിക്ക്? പടച്ചോനോടുള്ള അങ്ങേയറ്റ ഇഷ്ടത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി.
1: പടച്ചോനെ കുറിച്ച് നന്നായിട്ട് അറിവ് ലഭിക്കുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ പേടിക്കുക.
2: അതെ, അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു
1: പേടി എന്നുള്ളത് ശരിക്ക് സൂക്ഷ്മത എന്നുള്ളതാണല്ലോ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ.
2: പടച്ചോനോട് നമുക്ക് ഒരു അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനും അവൻ്റെ മഹത്വം ബോധ്യപ്പെടാനും അവനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ ആവശ്യമാണ്. ഏറ്റവും അഷറഫുലുള്ളും അൽമകളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനം എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. കാരണം ബാക്കിയൊക്കെ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനമാണ്, ഇത് സൃഷ്ടാവിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന ഇവിടെ മാത്രമല്ല, നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പീസ് റേഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ജമീൽ ആപ്ലിക്കേഷൻ, ആ ജമീൽ ആപ്ലിക്കേഷനിലും ഓഡിയോ സെഷനിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശദമായി പഠിക്കാവുന്ന ക്ലാസ്സുകളുണ്ട്,
1: പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന പ്രത്യേകം നമ്മൾ ജമീൽ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്.
2: അതിലൂടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ കേൾക്കുക. ദീർഘമായ പഠനമാണ്, സമയമെടുത്ത് അത് കേൾക്കാനും പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക.
1: ഷമീർ മദീനിയാണ് ഇന്നും അസ്മാഉൽ ഹുസ്നയിൽ ശ്രോതാക്കളോട് സംസാരിച്ചത്.
2: അപ്പം ഞാനൊരു കഥ കേൾക്കണം.
1: യെസ്, കഥകൾക്ക് വളരെ പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
2: അപ്പോൾ കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ പുസ്തകത്തിൽ നിന്നുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: മാറ്റം വന്ന വഴി, കഥയുടെ ടൈറ്റിൽ അതാണ്. അവതരിപ്പിക്കുന്നത് അബ്ദുസലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥ മാറ്റം വന്ന വഴി. സമയം രാവിലെ 8 മണി. പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ഹാരിസ് എഴുന്നേറ്റ് കൈ കഴുകി. സുബഹിക്കു തുടങ്ങിയ മഴ തോർന്നിട്ടുണ്ട്, എങ്കിലും സൂര്യപ്രകാശം മണ്ണിലേക്ക് എത്തി നോക്കാൻ മടിക്കുന്നത് പോലെ തോന്നി. മോനെ, മുടിയാകെ ഒരുപാട് വളർന്നു, നാളെ പോയി മുടിവെട്ടണം. ഉമ്മ പറഞ്ഞത് കേൾക്കാത്ത പോലെ ഹാരിസ് മുറ്റത്തേക്ക് ഇറങ്ങി. ഹാരിസേ, നിന്നോടാണ് പറഞ്ഞത്, ഇന്നലെ ഉപ്പ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ് നിന്റെ മുടി വെട്ടണമെന്ന്.
4: എന്റെ മുടി വെട്ടാനായിട്ടില്ലല്ലോ ഉമ്മ, എന്റെ കൂട്ടുകാർക്കൊക്കെ എന്തോരം മുടിയാ.
3: കൂട്ടുകാർ ചെയ്യുന്നതൊക്കെ നീ ചെയ്യാൻ നിൽക്കണ്ട, ഒരുമാതിരി ഭ്രാന്തൻ കോലുണ്ട് ഇപ്പോ കാണാന്.
4: ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണുമ്മച്ചി.
3: ഈ വർഷം മദ്രസ നിർത്തിയപ്പോഴാണല്ലോ നീ നിന്റെ ട്രെൻഡിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത്.
4: അതേ ഉമ്മ, അഷ്റഫ് ഉസ്താദ് പറഞ്ഞതുപോലെ വെട്ടിയില്ലെങ്കിൽ അടി തരും. അപ്പോ ഇപ്പോ ഉസ്താദിനെ പേടിക്കണ്ടല്ലോ.
3: ഹാരിസ് പറഞ്ഞു തീർക്കും മുമ്പ് ആരോ മുറ്റത്തെത്തി സലാം പറഞ്ഞു. സലാമു അലൈക്കും,
4: നല്ല പരിചയമുള്ള ശബ്ദം.
3: ഹാരിസ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അഷ്റഫ് ഉസ്താദിനെ തന്നെ, കൂടെ പള്ളിക്കമ്മറ്റിക്കാരായ രണ്ടുപേരുമുണ്ട്. ഞാൻ പറഞ്ഞത് ഉസ്താദും കൂടെയുള്ളവരും കേട്ടിട്ടുണ്ടാകുമല്ലോ എന്നൊരു ചിന്ത ഹാരിസിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കേറിയിരിക്കീൻ, അകത്തുനിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ നമ്മുടെ മദ്രസ വിപുലീകരണവുമായി ബന്ധപ്പെട്ട കളക്ഷൻ ഇറങ്ങിയതാണ്, എല്ലാ വീടുകളിലും എത്തണം. മുടിവെട്ടലുമായി ബന്ധപ്പെട്ട് ഹാരിസ് പറഞ്ഞത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഹാരിസിനോടൽപ്പം ഒന്ന് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഹാരിസ് അവിടെ നിന്ന് വിയർത്തു. നിങ്ങൾ ഈ സമയത്ത് തന്നെ വന്നത് എന്തായാലും നന്നായി.
4: ആ, നിങ്ങൾ മുറ്റത്ത് തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കീൻ, ഹാരിസിന്റെ ഉമ്മ അകത്ത് നിന്ന് പറഞ്ഞു.
3: ഉസ്താദും കൂടെയുള്ളവരും സിറ്റൌട്ടിലെ കസേരകളിൽ ഇരുന്നു.
4: ഹാരിസ് ഇവിടെ വന്നിരിക്കേ,
3: ഉസ്താദ് പറഞ്ഞു.
4: ഞാൻ ഇവിടെ നിന്നോളാം,
3: ഹാരിസ് മടിച്ചു മടിച്ചു പറഞ്ഞു.
4: അത് കേട്ടപ്പോ ഉസ്താദ് എഴുന്നേറ്റ് ചെന്ന് ഹാരിസിന്റെ കൈപിടിച്ച് തന്റെ അടുത്തുള്ള കസേരയിലിരുത്തി.
3: അവനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോനെ ഹാരിസേ,
4: നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടല്ലോ. ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിലോ? അതുണ്ട്. അല്ലാഹുവിനെയും റസൂലിനെയും ഒരു മുസ്ലിം അനുസരിക്കണമെന്ന് നീ പഠിച്ചിട്ടില്ലേ? ഓ, സ്വർഗവും നരകവും ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ ഉണ്ട് ഉസ്താദേ. നമ്മുടെ വേഷം എങ്ങനെയായിരിക്കണം, നാം എങ്ങനെയാണ് മുടിവെട്ടുന്നത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ ആരാണ് നമ്മെ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ കാര്യങ്ങളെല്ലാം നിനക്കറിയാം. കഴിഞ്ഞ വർഷം നീ മുടി നാലു ഭാഗവും എടുത്ത് തലയിൽ തൊപ്പിവെച്ച പോലെയാക്കി വന്നപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. പിന്നീട് നീ അങ്ങനെ ചെയ്തിരുന്നില്ല. എന്നാൽ മദ്രസയിൽ നിന്ന് പോന്നതോടെ നീ സ്വന്തം ഇഷ്ടം പോലെല്ലാം ചെയ്യാൻ തുടങ്ങി. ആണോ? അത് ഉസ്താദേ, ഞാന് കൂട്ടുകാരൊക്കെ നിർബന്ധിപ്പിച്ചപ്പോ ഉസ്താദിനെയും ഉപ്പാനെയും ഉമ്മാനെയും പേടിച്ചല്ല, അള്ളാഹുവിനെ പേടിച്ചാണ് നാം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതും ദുഷ്കർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതും. അപ്പോൾ ഏത് കൂട്ടുകാരൻ നിർബന്ധിച്ചാലും നമുക്ക് ഇസ്ലാമിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. മോനെ, ചായ കൊണ്ടുകൊടുക്ക്, ഉമ്മ വിളിച്ചു പറഞ്ഞു. വേണ്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് വരുന്നത്, ഉസ്താദിന്റെ കൂടെയുള്ള റഷീദ്ക്കെ പറഞ്ഞു. ഹാരിസ് അകത്തേക്ക് പോയി ചായയുമായി വന്നു. ചായ കുടിക്കുന്നതിനിടയിൽ ഉസ്താദ് പറഞ്ഞു, ഹാരിസേ, മുടി വെട്ടുന്നതിൽ മാത്രമല്ല ട്ടോ, ജീവിതത്തിൽ ഏത് കാര്യവും ചെയ്യുന്നതിൽ നാം നബിചര്യ പിൻപറ്റണം. നാം എപ്പോൾ മരിക്കുമെന്ന് അള്ളാഹുവിനെ അറിയൂ. മരിക്കാൻ പ്രായമാകണമെന്നൊന്നുമില്ല. മരണത്തിന് മുമ്പ് ജീവിതം നന്നാക്കിയാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ഇത് കേട്ടപ്പോൾ ഹാരിസിന് ഓർമ്മ വന്നത് തന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഐദിനെക്കുറിച്ചാണ്. നന്നായി പഠിച്ചിരുന്ന നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. കഴിഞ്ഞ മാസമാണ് അവനവന്റെ ഉപ്പയും ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റിൽ പെട്ടത്. ഐദിനപ്പോ തന്നെ മരണപ്പെട്ടു. കൂട്ടുകാരനെ ഓർമ്മയിൽ വന്നപ്പോൾ ഹാരിസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദേ, ഇനി മുതൽ ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, നന്നായിട്ട് ജീവിക്കാം. മോനെ, നല്ല തീരുമാനം. ഉപ്പനെയും ഉമ്മയെയും അനുസരിക്കണം, അവരെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്. മകന്റെ വാക്കുകൾ കേട്ടു നിൽക്കുകയായിരുന്ന ഉമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, ഉസ്താദ് പറഞ്ഞു.
2: വീട്ടിയങ്കിളിന്റെ കഥ കേട്ട് ഉസ്മാൻ പാലക്കാടിയുടെ രചന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ് നമ്മൾ കേട്ടത്, മാറ്റം വന്ന വഴി.
1: കടലും കപ്പലും, അതായിരുന്നു ഉസ്മാൻ പാലക്കാഴിയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണ് മാറ്റം വന്ന വഴി.
2: ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ചിന്തകൾ സമ്മാനിക്കുന്നത്, അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്, മുതിർന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കഥകളാണ് ഈ കഥ പറയാം സെഷനിൽ നമ്മൾ കൊണ്ടുവരാറുള്ളത്.
1: അല്ലെങ്കിലും ചിന്തകൾക്ക് പ്രായപരിധിയില്ലല്ലോ.
2: കഥ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പം ഇനി ജനക്ഷേമത്തിലേക്ക് പോവുകയാണ്. ജനക്ഷേമത്തിൽ നമ്മൾ ജനോപകാരപ്രദമായ സർക്കാർ സംവിധാനങ്ങളെപ്പറ്റി പറയാറുണ്ട്.
1: ഒരുപാട് സർക്കാർ പദ്ധതികളുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും അനുഗുണമായ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും അത് നമുക്കൊരു സന്നിഗ്ധ ഘട്ടത്തിൽ പോലും ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം. ആ ഒരു പരിമിതിയെ മറികടക്കുക എന്നുള്ളതാണ് ജനക്ഷേമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ജനക്ഷേമത്തിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: റേഡിയോ ഒരിക്കലും ഒരു മതവിഷയങ്ങൾ മാത്രം പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടല്ല ഉപയോഗപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏതു കാര്യവും, ജനങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് ദീനാണ്, ദീനീ ബോധമാണ്, മതചിന്തയാണ്, ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളാണ്. അതോടൊപ്പം ജീവിതം സുഖകരമാക്കാനും എളുപ്പമാക്കാനും ജീവിതത്തിൽ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും ഒക്കെ ഗുണകരമായ ഒട്ടനവധി നിർദ്ദേശങ്ങളും താക്കീതുകളും റേഡിയോ സ്ഥിരമായി നമുക്ക് നൽകാറുണ്ട്.
1: ഇന്ന് ഗദ്ദാമ ഹൗസ് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന വിഷയത്തിന്റെ 8-ാം ഭാഗമാണ് നമ്മൾ ജനക്ഷേമത്തിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്.
2: കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ആദ്യ ഭാഗങ്ങൾ കേട്ട ആളുകൾക്കറിയാം, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ലത്തീഫ് തെച്ചിയും അബ്ദുൽ ജബ്ബാർ വിളത്തൂരും ചേർന്ന് അവതരിപ്പിച്ച ജനക്ഷേമം ആണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളെ എന്നുമായി ഷെയർ ചെയ്തത്. ബഹുമാന്യനായ ലത്തീഫ് തെച്ചി സാഹിബാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് നീങ്ങാം. അതായത് വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീകൾ പിന്നെ ഹൗസ് ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അതിന്റെ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ എന്താണ്? വീട്ടുജോലിക്ക് വരുമ്പോൾ പറഞ്ഞാൽ നമുക്കറിയില്ലോ, പല ഇപ്പോൾ വീട്ടിലിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു വീട്ടുജോലിക്ക് ഒരു സ്ത്രീ വരികയാണെന്ന് ഇനിയിപ്പോ ഞാൻ വളരെ നല്ല ക്ലീൻ ആയിരിക്കാം, ബാക്കിയുള്ള എന്റെ ബാക്കിയുള്ള ആളുകളൊക്കെ ചുറ്റും ഒക്കെ വളരെ മോശമായിരിക്കാം. അപ്പൊ അവരെടുക്കേണ്ട പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ വീട്ടുജോലിക്കാരുടെ.
6: ഓ, തീർച്ചയായിട്ടും,
5: അതൊന്ന് വിശദീകരിക്കാമോ?
6: അതായത് ഇതില് ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് വരുന്ന ഈ വിസ ഹൗസ് ഡ്രൈവറും അല്ലെങ്കിൽ ഗദ്ദാമയാണ് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചില ട്രാവൽ ഏജൻസികളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ത്യ ഗവൺമെന്റ് ഈ കാര്യത്തിൽ കണിശത പുലർത്തിയിട്ടുണ്ട്. ഗദ്ദാമമാരെ കൊണ്ടുവരുമ്പോൾ അതാത് പ്രവിശ്യയിലെ എംബസിയിലും കോൺസുലേറ്റിലും ആ സൗദിയുടെ പിന്നെ ബത്താക്കിന്റെ കോപ്പിയും അവർക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 12,000 റിയാല് മൂന്നോ ഒരു കൊല്ലത്തെ ശമ്പളം കെട്ടിവെച്ചെങ്കിൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അല്ലാത്തവരൊക്കെ എന്താ ചെയ്യുന്നത്, മാൻപവർ സപ്ലൈ കമ്പനി ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ സബ് കോൺട്രാക്ട് ഏജൻസി, അവരിൽ നിന്നാണ് ഈടാക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഭാഷ അറിയാത്തവരാകുമ്പോൾ വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം അറബികളുടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, അവരുടെ ഭാഷ അറിയില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ഒരു പ്രയാസം തന്നെയാണത്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിയുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എംബസിയെയോ അല്ലെങ്കിൽ വനിതാ ക്ഷേമ സംഘടനകളോ ഈ വിവരങ്ങൾ അറിയിക്കണം. ഉണ്ട്, ഞാൻ പറഞ്ഞത് അപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിന്നെ നമ്മളെ ബാലുശ്ശേരിയിൽ നിന്ന് ഒരു ലേഡിയാണ് പോരുന്നതെങ്കിൽ അവർ ആ മാതാപിതാക്കളെ ഇവർ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞാൽ ചോദിക്കും ഏത് ഏജൻസിയിൽ നിന്നാണ് പോയത്, അത് കോഴിക്കോട്ടിലെ ഏജൻസി. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് എന്താണ് ആരൊക്കെയാണോ സ്പോൺസർക്കാണോ വന്നത് അവരെ വിളിച്ച് പറയാൻ പറ്റും, ഇങ്ങനെ ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഫോണില്ലേ, ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പോൺസർ അറിയിക്കും, അല്ല അത് അവർക്ക് ഇക്കാം എടുക്കാൻ വേണ്ടിയുള്ള താമസമാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇക്കാമ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സിമ്മ് കിട്ടിയില്ല എന്ന് പറയാം. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ രീതിയിലാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ മറ്റു പല ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, സ്കൂളുകൾ, എംബസികൾ, ഇങ്ങനത്തെ ഒക്കെ പെൺകുട്ടികൾ ഇഷ്ടംപോലെ വരുന്നത്, കാരണം അത് കോൺട്രാക്ടിങ് കമ്പനിയാണ്, അത് മുഹസസയിലും കമ്പനിയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന അതേ സിസ്റ്റം അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടമായി വരുന്നതുകൊണ്ട് അക്കോമഡേഷനോ ജോലിയിലൊന്നും പ്രശ്നങ്ങൾ അങ്ങനെ കൂടുതലില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിക്ക് കോൺട്രാക്ട് നഷ്ടപ്പെട്ടു, പറഞ്ഞ കോൺട്രാക്ട് കിട്ടിയില്ല, അപ്പോൾ ആ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് കോൺട്രാക്ട് കിട്ടുന്നവരെ അവർക്ക് ഫുഡും കൊടുത്ത് റൂമും കൊടുത്ത് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കും, വെയിറ്റ് ചെയ്യാനുള്ള സൺമൻസ് കാണിക്കണം. എല്ലാവർക്കും ഒരുപോലുള്ള സൗകര്യങ്ങളല്ലല്ലോ, അതൊരു ഫ്രീ വിസ
5: സമ്പ്രദായത്തിന്
6: 100% തെറ്റാണ്. അപ്പോൾ നിയമത്തെ നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് തെറ്റാ പിടിക്കപ്പെട്ട്, ഇനിയിപ്പോ പുതിയ സൗദിയിൽ അതൊക്കെ കർശനാക്കാൻ പോവാ. ഒരു സൗദിയുടെ ഹൗസ് ഡ്രൈവറായി വിസയിൽ വന്നവൻ ആ സൗദിയുടെ കീഴിൽ തന്നെ ജോലി ചെയ്യണം, പോകുന്ന വഴിക്ക് പിടിച്ചു കഴിഞ്ഞാൽ സൗദിക്കും ഫൈൻ വരും, ആ വിശേഷ ചെയ്ത് സൗദിക്ക് ഫൈൻ വരും, ജയിലുണ്ട്, ഇവന് നാട് കടത്തലും വരും. അങ്ങനെ നിയമം
5: പോകുന്ന വഴിക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഹൗസ് ഡ്രൈവർ വണ്ടി ഓടിക്കലാണല്ലോ അവന്റെ പണി.
6: ഓക്കെ,
5: അത് കഴിഞ്ഞ സമയത്ത് അവന് വേറെ എവിടെയെങ്കിലും പോകണോണ്ട് എന്താ കുഴപ്പം?
6: പോണി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അബഹേല കഫീലുള്ളവൻ ഹൗസ് ഡ്രൈവറായി റിയാദ് എന്ന് പിടിച്ചാൽ എന്തിനാ അവിടെ ഒന്നും വയ്ക്കൂലേ? കാരണം പറയണം, എന്റെ കഫീല് ജിദ്ദയിലാണ്, ഞാൻ ജോലി ചെയ്യുന്നത് മദീനത്താണ്, എന്തിനു ഇവിടെ വന്നു, എന്റെ കഫീൽ അവിടെ കഫീലാണ്. അപ്പൊ അത് തെറ്റാന്നുള്ള നിയമത്തിന് മുമ്പ് തന്നെ നിയമപാലകർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിയമം ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി 100% നമ്മൾ
5: നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോ സൗദിയില് ഇപ്പൊ എന്റെ ഹൗസ് ഡ്രൈവർ, എന്റെ സ്പോൺസർ ഇവിടെ ദമാമിലാണ്. പക്ഷെ ഞാന് പിന്നെ അദ്ദേഹത്തെയായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, പിന്നെ നീ ഒന്ന് റിയാദിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒറ്റയ്ക്ക് റിയാദിൽ പോയാല് അതിനെന്താ പ്രശ്നം?
6: ഒരു പ്രശ്നമില്ല. അതേ സമയത്ത് ഇപ്പൊ ഈ പിടിക്കുന്ന പോലീസ് ഓഫീസറും ആ കഫീലെ വിളിച്ച് ചോദിക്കും, എന്റെ ഉമ്മാലിനെ ഇവിടെ കിട്ടിയാ, ഞാൻ മട്ടാണെന്ന ആവശ്യം, ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. മറ്റ് കഫീൽ അബഹേലും നീ റിയാദിലും ധീരയിലും ദറിയയിലും ആയി കഴിഞ്ഞാൽ അത് കൂലിക്കോടുന്നത് പോലെയുള്ള ഒരു വ്യവസ്ഥിതി കൂലിക്ക്
5: മനസ്സിലാവും.
6: അത് സ്വാഭാവികമല്ല, അവര് കാണുന്നുണ്ടല്ലോ.
5: നമുക്കതിന് പിന്നെ നമ്മളുടെ ആളുകളുടെ നിന്നൊക്കെ ചിലപ്പം വിലപിടിച്ച പാസ്പോർട്ട് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, രേഖകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യം,
6: ഏത് രേഖ നഷ്ടപ്പെട്ടാലും നമ്മൾ ഇക്കാമയാണ് നഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പരാതി കൊടുക്കണം രേഖാമൂലം. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു ലെറ്റർ കിട്ടും. അത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ എംബസി അറിയിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് അപേക്ഷ കൊടുക്കണം. പക്ഷേ എംബസി ഡിമാൻഡ് ചെയ്യും എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് എവിടുന്ന ബത്തേന്നാ ബത്ത പോലീസ് സ്റ്റേഷനിൽ ആ ദിവസം പോയി പരാതി കൊടുത്താൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ വാങ്ങാൻ പറയും. ആ ലെറ്റർ പിന്നെ കഫീൽ എവിടെയുള്ളത് കഫീൽ കഫീലിനോട് പറയണം, ഇങ്ങനെ ഒന്നാ പോയപ്പോൾ പോലീസ് കഫീലിൻ്റെ ലെറ്റർ കിട്ടും, അത് ചാമ്പർ അടിക്കാം. പിന്നെ ഇക്കാമണ്ട അയക്കാം, ഇക്കാമയുടെ ജവാസാത്ത് സ്റ്റാറ്റസ് പ്രിന്റ് എടുക്കാം. ഈ മൂന്ന് പ്രിന്റ് എടുത്ത് എംബസിയിൽ ലോസ്റ്റ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്താൽ രാവിലെ കൊടുത്താൽ തത്കാലാണെങ്കിൽ പിറ്റേന്ന് രാവിലെ വൈകുന്നേരം തന്നെ പാസ്പോർട്ട് എംബസിയിൽ നിന്ന് കിട്ടും. ഇക്കാമയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ രേഖ കൊടുത്ത് നഷ്ടപ്പെട്ടു തെളിവായാലും പിടിച്ചു പറിച്ചു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് ആ പോലീസ് സ്റ്റേഷനിൽ രേഖ കൊടുത്ത് ഞാൻ പാസ്പോർട്ട് ഇക്കാമ കിട്ടും. അതിന് അത്ര ഭയക്കണ്ട, ഒരിക്കലുമില്ല, കാരണമായിട്ട് ഭയപ്പെടേണ്ടൊന്നുമില്ല. നിയമ വ്യവസ്ഥ അനുസരിച്ച് എന്ത് സംഭവിച്ചാലും പാസ്പോർട്ടും ഇക്കാമയും പുതിയതായിട്ട് കിട്ടാനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങൾ ഇന്നിവിടെ സൗദി അറേബ്യയിലെ എംബസിയും ജവാസാത്തും ഒരുക്കിയിട്ടുണ്ട്.
5: ഇനി നമുക്ക് പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഉദാഹരണത്തിന് ഇവിടെ അനുവദിക്കാത്ത ചില കാര്യങ്ങൾ. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നു, ഒരു ജോലിക്കാരനായിട്ട് വന്നു, പിന്നെ ഞാൻ എനിക്ക് തോന്നുകയാണ് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ബിസിനസ്സൊക്കെ തുടങ്ങുക, ഒരു നിയമത്തിൻ്റെ കീഴിലല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എന്ത് അങ്ങനെ വന്നിട്ടുള്ള ആളുകളെ ഒരുപാട് കേസുകളൊക്കെ വന്നിട്ടുണ്ടോ?
6: ഉണ്ട്, നോക്കൂ, അതൊക്കെ ഇഷ്ടംപോലെ ഈ ഫ്രീ വിസ സമ്പ്രദായം ആസാദ് വിസ സമ്പ്രദായം വന്നതോടുകൂടി കഫീലിന് ഒരു പൈസ നിശ്ചയിക്കും, ഒരു മാസത്തിലത്രെ, അതൊരു കൊല്ലത്തെ പൈസ
5: കൊടുക്കും,
6: കഫാലത്ത് കൂലി കഫാലത്ത് പോലെ. എന്നിട്ട് പോയിട്ട് കഫാലത്തിലല്ലാതെ ഇവൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. പക്ഷെ അവിടെ ഇപ്പൊ സൗദി ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് ആ കഫീലിന് വരെ ഫൈനും ഇവന് ജയിലും നാടുകടത്തിൽ വരെ ഉണ്ട്. അത്തരം ആളുകളെ സംരക്ഷിക്കുകയും നിയമവിധേയമല്ലാത്ത രീതിയിൽ ബിസിനസ് നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ കഫീൽ കൊടുക്കും. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോ ഡീപ്പോർട്ടേഷൻ സെന്ററിലോ ചോദിച്ചാൽ കഫീലിനോടാ ചോദിക്കുന്നത്, എന്റെ ഉമ്മാലാണല്ലോ. അപ്പൊ അത് ഭയപ്പെടുന്നവരുണ്ട്. അതായത് തെറ്റായ രീതിയിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിയമ വ്യവസ്ഥയല്ലാതെ നിയമത്തിന്റെ മാർഗത്തിലൂടെ അല്ലാതെ ചെയ്യുന്ന അതെല്ലാം തെറ്റ് തെറ്റ് തന്നെയാണ്. ഒരിക്കലും അത് നമുക്ക് വേണ്ടിയിട്ട് ശരിയാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല.
5: പിന്നെ നമ്മൾ ഇസ്ലാമികമായി പറഞ്ഞതാണ് അവിഹിതമായ ബന്ധങ്ങൾ അവിടെ, പിന്നെ അങ്ങനെ ഉള്ള കേസുകൾ വരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്ട് ആണല്ലോ അല്ലേ? ആ ഒരു
6: അതെ, അത് ഇപ്പൊ എനിക്ക് ഒരു മലയാളി മലപ്പുറത്തുള്ള ഒരാൾ ഇന്തോനേഷ്യൻ പെണ്ണിന്റെ കല്യാണം കഴിച്ചു, അത് പിന്നെ പക്ഷെ അതിനും കുറെ പ്രശ്നങ്ങളുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്നലെ ഒരു കേസ് വന്നത് യു എ ഇന്നാ, അത് ഒരു ഫിലിപ്പീനിയെ കല്യാണം കഴിച്ച മലയാളി, എനിക്ക് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകൻ എനിക്ക് അയച്ചു തന്നത്. കൊറോണ വന്നു ആ സ്ത്രീ മരിച്ചു. അപ്പൊ മലയാളി കല്യാണം കഴിച്ചതിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ട്. പെൺകുട്ടിക്ക് ഫിലിപ്പീൻ പാസ്പോർട്ടും ആൺകുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ടുമാ. എത്തിക്ക് അവൾ മരിച്ചു, നോക്കി നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് സാമൂഹ്യ പ്രവർത്തക മറിയം പി എന്നോട് അയച്ചു, ഇന്നലെ അയച്ചു തന്നാണ്. ഞാൻ 72 മണിക്കൂർ സമയം ചോദിച്ചിട്ട്, കാരണം വിദേശകാര്യമന്ത്രാലയത്തെ സമീപിക്കണം. ഒരു സുരേഷ് ഗോപിയെ കണ്ടു, ഡൽഹി സുപ്രീം കോടതി അഡ്വക്കേറ്റ് ജോസഫ് ബ്രാഹ്മണെ കണ്ടു, എന്നിട്ട് നമുക്കൊരു വ്യക്തമായ രീതി നിങ്ങൾ എന്തെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചിട്ടാണ് ചോദിച്ചത്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നിയമം അനുസരിച്ച് എന്തൊക്കെ രേഖകൾ നിയമവിധേയമായ മാർഗത്തിലൂടെ ചെയ്യാൻ പറ്റും. ഒരാൾ ജനിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഏത് രാജ്യക്കാരനാണോ പാസ്പോർട്ട്, അത് നമ്മൾ ഉണ്ടാക്കാൻ നിർബന്ധമായിട്ടും നമ്മൾ ശ്രമിക്കണം. ഭാര്യ ഫിലിപ്പീനി ആയാലും ഇന്ത്യക്കാരനാണെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ നിയമം തടസ്സമുണ്ട്. അമ്മ മരിച്ചു ഈ കൊറോണ വന്ന്, ആ പെൺകുട്ടിക്ക് ഫിലിപ്പീൻ പാസ്പോർട്ടാ, ഭർത്താവ് മലയാളിയാ, മോൻ ഇന്ത്യൻ പാസ്പോർട്ടാ, എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
5: ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ
6: ജനങ്ങൾ പറഞ്ഞാൽ പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, രാജ്യം മാറി കല്യാണം കഴിക്കുക, ഒരു മലയാളിയായ ഒരാൾ ഒരു പാകിസ്ഥാനി പെണ്ണ് കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോ ഇതും കൂടി
5: ആലോചിക്കണല്ലേ,
6: അപകടകരമാണ്. കാരണം ഇത് ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ടും പൈസ കൊണ്ട് എന്നും കാലാകാലം ഇവിടെ ജീവിക്കാൻ കരുതിയിട്ടാണ് നിൽക്കുക. പക്ഷെ രണ്ട് കുട്ടികളുണ്ടായി, ഭാര്യ പാകിസ്ഥാനിയാ, ഇന്ത്യയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നിയമവ്യവസ്ഥയെ മാനിക്കാനും രാജ്യങ്ങളുടെ ഭരണഘടനയെ ബഹുമാനിക്കാനും നമ്മൾ 100% ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും, നിസ്സഹായരായിപ്പോ. സാമൂഹ്യ പ്രവർത്തകർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത.
5: ഇവിടെ പിന്നെ നമ്മൾ ഈ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇനി അഥവാ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലേ അതിന് ഒരുപാട് എക്സ്പെൻസ് ഒക്കെ വരുമോ?
6: അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത സത്യത്തില് സ്പോൺസർക്കാണ്, കമ്പനിക്കാണ്. കുടുംബം ആവശ്യപ്പെട്ടാൽ, അതായത് ഭാര്യയും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ, വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും, പിന്നെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും, കുടുംബം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലേക്ക് അയക്കാവുന്നതാണ്. അതിന് ഏകദേശം 6,100 റിയാലോളം ഇവിടെ ബാങ്കിൽ കെട്ടിവെക്കണം. അതെന്തിനാണെന്നറിയോ? ഈ മയ്യത്ത് കിടക്കുന്ന മോർച്ചറിയിൽ നിന്ന് ആ മയ്യത്തിനെ എംബാം ചെയ്ത് അത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പെട്ടിയിലാക്കി കൊണ്ടുപോകാനുള്ള ആ പെട്ടിയുടെ ചാർജും എംബാം ചാർജും നിർബന്ധമായിട്ടും സൗദി ഗവൺമെന്റിന് 6,100 റിയാല് ഇവിടെ ഗവൺമെന്റ് ബാങ്കിൽ കെട്ടിവെക്കണം. പിന്നെ ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കാർഗോന്റെ 3 സീറ്റ് ഒഴിവാക്കിയിട്ടാണ് വെക്കുക. 3 ടിക്കറ്റിന്റെ പൈസ അതും വരും 6,000. അപ്പോൾ 12,000 riyal ആ ചെലവ് മുടക്കിയെങ്കിലും ഈ മയ്യത്ത് നാട്ടിലെത്തൂ. എന്നാൽ ആ സ്പോൺസറോട് നമ്മൾ പറഞ്ഞാലേ ഈ 12,000 കുടുംബത്തിന് അയച്ചു കൊടുത്താൽ അവർക്ക് സുഖമായിട്ട് ഭാര്യക്കും മക്കൾക്കും ജീവിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ഉത്തരവാദിത്വത്തോടു കൂടി അവരെ ബോധ്യപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണ്
5: നമ്മളെ
6: ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം. സംഗതി മയ്യത്ത് എത്തിക്കാൻ പറ്റും, പക്ഷെ എക്സ്പെൻസീവ് ആണ്, ദിവസങ്ങൾ എടുക്കും. കാരണം ഞാൻ പറഞ്ഞ ശമ്പള കുടിശ്ശികയും എൻഡോ സർവീസ് ബെനിഫിറ്റും കിട്ടാതെ എംബസി ഒബ്ജക്ഷൻ തരൂല. അവസാനം മയ്യത്ത് പോയി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരെ നിങ്ങളെ വാപ്പ മരിച്ചു പോയി, പൈസ വേണം എന്ന് പറഞ്ഞാൽ സ്വാഹ, ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. കാരണം കമ്പനി ചിലപ്പോൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അത് അന്ന് എംബസി നിർബന്ധിക്കുന്നത് പോലെ നമ്മൾ വാശി പിടിച്ചാൽ ആ പൈസയും കിട്ടും, ആനുകൂല്യം കിട്ടും, മയ്യത്ത് കവറെടുക്കാനും പറ്റും. ഈ 12,000 ലാഭിക്കാൻ പറ്റും നമുക്ക്. ഈ കിട്ടിയ ബെനിഫിറ്റ് ആ കുടുംബത്തിന് വെച്ചാൽ മരണം വരെ കുട്ടിയുടെ വിദ്യാഭ്യാസവും കടങ്ങളില്ലാതെ രോഗചികിത്സയും സഹായങ്ങളായിട്ട് ആ കുടുംബത്തിന് വാപ്പാന അഭാവത്തിൽ ജീവിക്കാനും പറ്റും. അങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. അതെ,
5: പിന്നെ നമ്മൾ പിന്നെ അവിഹിത ബന്ധങ്ങൾ പിന്നെ അങ്ങനെയുള്ള കേസുകളൊക്കെ അറ്റൻഡ് ചെയ്തു
6: വരാറുണ്ട്. അത് നോക്കും. അതിലൊക്കെ നമ്മൾ എപ്പോഴും നിയമത്തിന്റെ മാർഗം വഴികൾ പറഞ്ഞു കൊടുക്കും. ഒരാൾ പിടിക്കപ്പെട്ടാൽ അവൻ അടിയും ഒക്കെ ശിക്ഷയുണ്ടെങ്കിൽ അതിൽ പിന്നെ കോടതിക്ക് അവൻ ബോധ്യപ്പെടുകയാണ്, അവൻ നിരപരാധിയാണ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ അബദ്ധം പറ്റിയിട്ടുള്ളൂ എങ്കിൽ കോടതി സ്വാഭാവികമായിട്ടും കോടതിക്കും ഇവിടെ ഇസ്ലാമിക വ്യവസ്ഥിതി ശരിയത്ത് നിലവിലുള്ളതാണല്ലോ മാപ്പ് കൊടുക്കും. അതേസമയത്ത് ഇതുപോലെ ഖുർആൻ ക്ലാസ് പോയിട്ട് പിടിച്ചാലല്ലോ, അല്ലെങ്കിൽ ഒരു മതപ്രസംഗത്തിന് പോയപ്പോൾ പിടിച്ചാലല്ലോ. ജഡ്ജിമാരുണ്ട്. പിന്നെ എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റമദാൻ വരുമ്പോൾ, പുതിയ വർഷം മുഹറം വരുമ്പോൾ അമീർമാരെ കോടതിയിൽ നിന്നൊക്കെ അഫുവിൽ മാപ്പിലൊക്കെ പെടുത്തി എത്രയോ ആളുകളെ, വിദേശികളായ ആളുകളെ നാട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ശിക്ഷകൾ കുറച്ചിട്ടൊക്കെ കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ.
5: ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു സംസാരത്തിൽ നിന്നാണ് എനിക്കത് ചോദ്യമായിട്ട് വരുന്നത്. കാരണം നമ്മളിപ്പോൾ എന്നും ഇവിടെ പിന്നെ വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു കുറകാലത്തെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ചിലരൊക്കെ കയ്യും വീശിയിട്ടാണ് ഇവിടുന്ന് പോവാറ്. അത്തരം ഒരു പ്രവാസ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട ചില മര്യാദകളും ചില ശീലങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് അതൊന്ന് ചുരുക്കി വിവരിക്കാൻ പറ്റും?
6: അത് സത്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കൊറോണ വന്നു, ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ?
5: പ്രതീക്ഷിച്ചില്ല.
6: സ്വന്തം സഹോദരനെ കാണാൻ പറ്റൂല, കയ്യിൽ ധരിക്കണം, മാസ്ക് ധരിക്കണം, ഇത് ലിക്വിഡ് പുരട്ടണം, എന്നിട്ട് സ്വന്തം വാപ്പ സുഖമില്ലാതെ കിടക്കുക, ഉമ്മ സുഖമില്ലാതെ കിടക്കുക, മക്കൾക്കും അല്ല ഭാര്യകൾക്കും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ,
5: മരിച്ചാലും
6: പറ്റാത്ത അവസ്ഥ. നമുക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്, ഒരു ദുരനുഭവം. മയ്യത്ത് ഏറ്റുവെക്കാൻ വേണ്ടിയിട്ട് പെട്ടപ്പെട്ട എൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ മുജീബ് കായംകുളം, അദ്ദേഹമാണ് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ റിയാദ് കാലിൽ ജോലി ചെയ്തത്. മുസ്ലിം സഹോദരൻ്റെ കൊറോണ പിടിച്ച മയ്യത്ത് വാങ്ങി ഞങ്ങൾ ഇവിടെ കവറടക്കി. ഇന്നത്തെ ലോകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു മോശപ്പെട്ട അവസ്ഥ, അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന നിങ്ങളുടെ ഗുണങ്ങൾ അത് ഒരിക്കലും നിങ്ങൾ മരിക്കുന്നത് വരെ ഒരാളും എടുത്തു പറയില്ല. അദ്ദേഹത്തിന്റെ കഴിവിനെയോ സമൂഹത്തിനോ നാടിനോ നാട്ടുകാർക്കോ ലോകത്തിനോ ഉപയോഗപ്പെടുത്താനോ ഒരാളും ശ്രമിക്കൂല. നിങ്ങളോ ഞാനോ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്നോല് വരും വലിയ റീത്തുമായിട്ട് വന്നിട്ട് പറയും, ഓ അയാൾ നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സേവനം ചെയ്ത ആളാണോ. പക്ഷേ കണ്ടാലൊന്ന് മിണ്ടാനോ, കാണുമ്പോൾ ഒന്ന് സലാം പറയാനോ, ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രശംസിക്കാനോ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ അഭിനന്ദിക്കാനോ ഇന്നത്തെ ലോകത്താരും ശ്രമിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ റീത്തും മരണത്തിന് ശേഷം കുറേ പൂവുകളുമായി വന്നിട്ട് പറയും പ്രശംസിക്കാൻ ആളുകൾ വന്നു. പക്ഷേ റസൂല് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നന്മയെ നമ്മൾ വർദ്ധിപ്പിക്കണം, നന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഈ സമ്പാദ്യം ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, 36 മുമ്പ് വെറും 500 riyal വന്ന ഞാൻ അന്നും ഇന്നും ഞാൻ കാണുന്ന ഒരു കാര്യം, 500 1,500 15,000 50,000 riyal കിട്ടുന്നവനും ഒരുപോലെ ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് സൗദി
5: അറേബ്യ. അതൊരു പ്രത്യേകതയാണ്.
6: ഇവിടുത്തെ പൈസക്ക് ഒരു ബർക്കത്തുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലോകോത്തരമായ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യൻ പെസഫിക്കറ്റും മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങളിലും ഇറാഖിലും ലിബിയയിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളുമായി സംവദിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ലത്തീഫ്, സൗദിയിലെ പൈസക്ക് ഒരു ബർക്കത്തുണ്ട് ഗൾഫിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പൊ അതുകൊണ്ട് സമ്പാദ്യശീലം നിർബന്ധമായിട്ട്.
5: അതിൻ്റെ ഒരു അനുഭവസ്ഥനാണല്ലോ ഞാൻ മറ്റുള്ള, ഞാൻ പേരും അറിയുന്നില്ല, പക്ഷെ സൗദി അറേബ്യയിൽ വന്നപ്പോ കിട്ടുന്ന ഒരു ഫീലിംഗ് വളരെ വ്യത്യസ്തം.
6: അതുണ്ടാവണം. അത് അതിന് ശ്രദ്ധിക്കേണ്ട, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ, ഓന്റെ മാതാപിതാക്കളോ ഓന്റെ കുടുംബത്തിലുള്ള ചില ആളുകളോ അവന് നല്ലൊരു അവയർനെസ്സും ഗൈഡൻസും കൊടുത്തുകൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നടത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. വീടില്ലെങ്കിൽ വീടുണ്ടാക്കാൻ, കല്യാണത്തിന് മുമ്പ് സമ്പാദിക്കാൻ,
5: കൺട്രോൾ അല്ലേ,
6: നിർബന്ധം. അതൊരു സാമൂഹ്യ ബാധ്യതയായിട്ട് ജബാർക്ക് ഞാനും പി സി റേഡിയോയുടെ ശ്രോതാക്കളും ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കൂടെയുള്ളവൻ, അടുത്തുള്ളവൻ, കാണുന്നവൻ, കൂടെ ജോലി ചെയ്യുന്നവൻ, എവിടുത്തുകാരനും ആയിക്കോട്ടെ, ഏത് ദേശക്കാരനോ ഭാഷക്കാരൻ, അവനോടൊന്ന് നമ്മൾ ഒരു സൗഹൃദം സ്ഥാപിച്ച്, ഒരു പിന്നെ വ്യക്തിബന്ധം സ്ഥാപിച്ച്, ഒരു നിരന്തര ബന്ധം സ്ഥാപിച്ച്, ഒരു നല്ലൊരു സൗഹൃദം സ്ഥാപിച്ച് അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിൽ കടന്നു ചെന്ന് സമ്പാദ്യങ്ങളില്ലെങ്കിൽ അവനെ ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം, രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കിന് ഒരു സമ്പാദ്യശീലമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ
5: കാണിച്ചാൽ
6: ഏത് പ്രവാസി 100% ഏത് പ്രവാസിയെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. നമുക്ക് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ ഞാൻ പറഞ്ഞ നിപ്പ വന്നപ്പോഴും ഒന്നാം വെള്ളപ്പൊക്കം രണ്ടാം വെള്ളം പതറിപ്പോയവരാണ്. പക്ഷേ കേരളക്കരയെ പിടിച്ചു നിർത്താൻ പ്രവാസ ലോകം കാണിച്ച ധൈര്യതയുണ്ട്. ആ ദൈന്യതയുടെ മുഖത്ത് നിന്ന് ധീരമായി സംഭാവനകൾ പിരിച്ച് സദക്കയും അതിയും ഡൊണേഷനും സക്കാത്തും അയച്ചു കൊടുത്തുകൊണ്ട് കേരളക്കരയെ പിടിച്ചു നിർത്തിയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്ന ഒരുത്തിൻ്റെ രോഗചികിത്സക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡ്രസ്സോ യൂണിഫോമോ പുസ്തകങ്ങളോ വാങ്ങിക്കൊടുക്കാനോ ഫീസ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട് കെട്ടിമേയാനോ അല്ലെങ്കിൽ ഒരു പള്ളിയോ മദ്രസയോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ക്ലബ്ബോ ഫുട്ബോൾ ഗ്രൗണ്ടോ ഉണ്ടാക്കാനോ ഒരു അഗതി അനാഥ മന്ദിരം ഉണ്ടാക്കാനോ എത്തിങ്ങാൻ ഉണ്ടാക്കാനോ സഹായിക്കാൻ അവനെ എപ്പോഴും സാധിക്കും. ചേർത്ത് പിടിച്ചാൽ അത് ഈ രീതിയിലൂടെ സാധിക്കുമെന്നത് നഗ്ന സത്യം തന്നെയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗൾഫും നമ്മുടെ നാടും. 100% തെളിവ്, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുമില്ലാത്തവനുണ്ടാവും, വീടുണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ യഥാർത്ഥം.
5: പിന്നെ നമ്മൾ ഒരുപാട് ഏരിയകൾ കവർ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു പ്രാസംഗിക രംഗമല്ലാതെ കല, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖയിലൊക്കെ?
6: സത്യത്തിൽ മദ്രസയിൽ, തെച്ചിയിലെ മദ്രസയിൽ തംലീന തുലബ സാഹിത്യ സമാജം, ഇജ്ജത്ത് തുലബ സാഹിത്യ സമാജം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ പൊതുരംഗത്തേക്ക് വന്നപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കല്ലാനോട് സ്റ്റേഡിയത്തിൽ, പിന്നെ അവിടുത്തെ വലിയ സ്റ്റേഡിയത്തിൽ ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിന്റെ ഫുട്ബോൾ ടീമിന്റെ ടീം മാനേജറായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. കിനാലൂർ എസ്റ്റേറ്റിലെ വർക്കേഴ്സ് ക്ലബിന്റെ പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ മത്സരത്തിന് കൺവീനറായിട്ടുണ്ട്. തെച്ചി വികസന സമിതി സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേവഗിരി കോളേജിൽ മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് ഖയാ സാഹിബിന്റെ മകൻ എം കെ മുനീർ പഠിക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ MSF ഇലക്ഷൻ നിരീക്ഷകനായിട്ട് ദേവഗിരി കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ട് ആ സമയത്ത് അങ്ങനെ എല്ലാ രംഗത്തും പിന്നെ ഇതിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ല.
5: എന്തായാലും പീസ് റേഡിയോ സ്റ്റുഡിയോയിലെ എന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്കൊരു സന്തോഷം എന്താ വെച്ചാല്, നമ്മുടെ ആഗ്രഹമാണ് സൗദി അറേബ്യയിലുള്ള മറ്റുള്ള സെന്ററുകളിലൊക്കെ ഇതേപോലെ സ്റ്റുഡിയോകൾ വരണം എന്ന്. അതിനൊക്കെ വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
6: തീർച്ചയായും 100%.
5: നമ്മളുടെ സഹായങ്ങൾ വരുമ്പോൾ നിങ്ങളത് സഹായിക്കണം.
6: തീർച്ചയായിട്ടും റിയാദിൽ പിന്നെ പീസ് റേഡിയോ വരികയാണെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ വ്യക്തിപരമായിട്ടും എന്റെ സംഘടനയുടെ കെയറോഫിലും പ്ലീസ് ഇന്ത്യയുടെ കെയറോഫിലും ഒക്കെ സാമൂഹ്യ പ്രവർത്തകരെയും വളണ്ടിയർമാരെയും സേവിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തുതരും. പീസ് റേഡിയോയുടെ ശ്രോതാക്കളോടുള്ള അഭ്യർത്ഥന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ആയുഷ്കാലത്തെ ജീവിതത്തിനിടയിൽ നമുക്ക് ദൈവം തമ്പുരാൻ പടച്ചവൻ തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ നാളെ നമ്മുടെ ഖബറസ്ഥാനിൽ, ഖബറിടത്തിൽ പ്രകാശം കിട്ടുന്ന കർമ്മങ്ങളായി, നാളെ പരലോകത്ത് ദൈവത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മഷറയിൽ ഒരു കാരുണ്യം കിട്ടുന്ന രേഖപ്പെടുത്തപ്പെട്ട കർമ്മങ്ങളായി ഇത് എത്തപ്പെടാൻ, എഴുതപ്പെടാൻ നിങ്ങളും നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ആഗ്രഹങ്ങളും മോഹങ്ങളുമായി നടക്കുന്ന കോടാനുകോടി ജനങ്ങളിൽ നിങ്ങളും ഞാനും അടക്കമുള്ള അടിമകളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. അത് ദുന്യവ്യായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നാടിനും നാട്ടുകാർക്കും പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീനിലെ ജനതക്കൊക്കെ വേണ്ടിയിട്ടുള്ള നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് ദുഖുലൂഫിൽ ജന്നത്തി ബിറഹ്മത്തില്ല, എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കർമ്മങ്ങൾ പാഴായി പോവാതെ ഹസനാത്ത് ലഭിക്കുന്ന കർമ്മങ്ങളായി കിട്ടാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, സച്ചരിതരായ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ, ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ, നല്ല അടിമകളുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മളെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അബ്ബനാ ഹബിലനാമിൻ അസുവാജിനാവ ദുരിയാത്തിന കുറത്താഴ്വജനാൻ മുത്തക്കിനി ഇമാമ എന്ന് കാരുണ്യത്തിന് പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ ഉമ്മത്തിന്റെ അടിമകളെയും പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.
5: നമ്മൾ ഇനി കൂടുതലൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: മാഷാഅല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് ജനക്ഷേമത്തിലൂടെ നാം കേട്ടത്. ഗദ്ദാമ ഹൗസ് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക്
2: ആ വിഷയം നമ്മൾ കേട്ടു, മനസ്സിലാക്കി. ഇത് നമ്മൾ കേട്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല, എങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉപകാരപ്പെടുന്ന ആളുകളുണ്ടാവും. ജോലി ആഗ്രഹിച്ച് വിദേശത്തേക്ക് പോകുന്നവരും പോയവരും ഒക്കെയായ ആളുകൾ, അവർക്ക് ഈ പ്രോഗ്രാം നിങ്ങൾ നിർദ്ദേശിക്കാം.
7: ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രവാസികളെയാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ പങ്കെടുത്തത് ലത്തീഫ് തെച്ചി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
8: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് റേഡിയോ സ്നേഹക്കൂടാണ് അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. കുടുംബങ്ങളിൽ കുളിർത്തനലായി സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം ഹാരിസ് ബിൻ സലീം ചേരുകയാണ്, കൂടെ താജുദ്ദീൻ സലാഹി.
7: അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിഷയമാണ് ഇന്ന് സ്നേഹക്കൂടിലൂടെ നാം ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ വിശേഷിച്ച് മുസ്ലിം കുടുംബ പശ്ചാത്തലങ്ങളിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും തിരിച്ചുവിടലുകൾക്കും സമാശ്വാസങ്ങൾക്കും കാരണമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അത് ഇപ്പോൾ കേൾക്കുന്നവരും ഇനി കേൾക്കേണ്ടവരുമായ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് അതിലെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു. ഇടവേളക്ക് ശേഷം നമ്മൾ സ്നേഹക്കൂട് ഇപ്പോൾ തുടർച്ചയായ എപ്പിസോഡുകൾ കഴിഞ്ഞ എല്ലാ ആഴ്ചകളിലും കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും വിഷയങ്ങളിൽ കൃത്യതയോടുകൂടെ സംസാരിക്കാനുമുള്ള തൗഫീഖിനു വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് അസംതൃപ്തരായ കുറേ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ തൃപ്തി ഒട്ടുമില്ലാതെ അങ്ങനെ അവർ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെയേ എനിക്ക് പറ്റൂ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, ഇത് വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന, ഇത് വിധിയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മുളം കയറിൽ തൂങ്ങിയാടുന്ന മൃതശരീരങ്ങളാകാതെ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അവരുടെ ചില പ്രതിനിധികൾ നമുക്ക് അയച്ച ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഭാര്യയെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭർത്താവുണ്ട്, ഭർത്താവിനെ സംബന്ധിച്ച് അസംതൃപ്തിയുള്ള ഭാര്യയുണ്ട്, ഉപ്പയെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്, മക്കളെക്കുറിച്ച് അസംതൃപ്തിയുള്ളവരുണ്ട്. അങ്ങനെ അസംതൃപ്തിയുടെ കാരണം മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളാണ്. അത്തരം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് സ്നേഹക്കൂടിൻ്റെ ഒരു സവിശേഷത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരിസ് മൗലവി നമ്മളുടെ കൂടെ ഉണ്ട്. ആരിസ്ക, നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യമാണ്, ഭാര്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. സ്വയംഭോഗം ഹറാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ഇണയിൽ നിന്ന് വിവാഹം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൗൺസിലർ പോയി കണ്ടു. അപ്പോൾ കൗൺസിലർ എന്നോട് പറഞ്ഞത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മെത്തേഡ്സ് എടുത്തുകൂടെ എന്നാണ്. സ്വയം സംതൃപ്തി കണ്ടെത്താനുള്ള വഴികൾ എടുത്തുകൂടെ, എനിക്കൊരു വിശ്വാസിയായി മരിക്കണം എന്നുണ്ട്, ഈ ഇത് നിഷിദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ആവശ്യമാണെങ്കിൽ നടക്കണമില്ല, ഞാൻ എന്ത് ചെയ്യുന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചോദ്യം.
10: അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മുഖപുര തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കും ഈ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുക എന്ന് പറയുമ്പോഴേ അത് വളരെ ധാരാളം പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്നറിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അവസ്ഥയെ നന്നാക്കി തീക്കാൻ നമ്മൾ ശ്രമിക്കൂല. കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊക്കെ ഒരു ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കച്ചവടം ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ സംതൃപ്തരല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അത് ചേഞ്ച് ചെയ്യണെ പറ്റി അല്ലെങ്കിൽ വേറെ കല്യാണങ്ങളെ പറ്റി ഒക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ സംതൃപ്തരല്ലാതിരിക്കുമ്പോൾ പ്രശ്നം അതാണ്. രണ്ടാമത്തൊന്ന്, നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാണ് ചിന്തിക്കുക. അയാൾക്ക് ഉഷാറാണല്ലോ, അയാൾക്ക് ഉഷാർ, അയാളെ കച്ചവട ഉഷാറാണ്, അയാളെ ഭാര്യ ഉഷാറാണ്, അയാളുടെ മക്കൾ ഉഷാറാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല, നമ്മുടെ ഭാര്യനെ ഇഷ്ടപ്പെടാൻ പറ്റൂല, നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടാൻ പറ്റൂല, അതേപോലെ തന്നെ നമ്മുടെ കച്ചവടത്തെ ഇഷ്ടപ്പെടാൻ പറ്റൂല. അപ്പൊ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയോ അവരോട് നമ്മളൊരു അറ്റാച്ച്മെന്റ് കാണിക്കുകയോ ഒന്നും ചെയ്യൂല. ഇത് സത്യം എന്താ വെച്ചാൽ ഈ ഒരു സംതൃപ്തി ഇല്ലായ്മ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. വല അഷ്റ ഇബു ഇലാ മാലം യഫുത്തമാൻ, ഭാവിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, ഭാവിയിൽ എന്ത് കാര്യം നമുക്ക് ആഗ്രഹിക്കാലും അത് ഞാനിങ്ങനെ ഭാവിയിൽ എന്താ എനിക്ക് കിട്ടുക, എന്താ എനിക്ക് കിട്ടുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കലില്ല. അതേപോലെ വല അബീത്വാല മാഫാത്ത ഹസ്രാന, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഞാൻ എന്താകാറില്ല, വിഷമിക്കാറില്ല. ഒരു മനുഷ്യന്റെ സമാധാനം തന്നെ അതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും എന്ത് ചെയ്യാ, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ എത്ര ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. വരാൻ പോകുന്നത് എന്തോ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് കാണാമെന്ന് വിചാരിച്ച് പ്രതീക്ഷ നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ഏത് കുടുംബപരമായ പ്രശ്നങ്ങളെയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത് പിന്നെ സത്യത്തിൽ ഇതിലൊരു വളരെ വലിയൊരു അത്ഭുതം നമുക്ക് തോന്നണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകും, വിവാഹിതർക്കിടയിലുള്ള അവിഹിത ബന്ധങ്ങൾ. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ഒരു പയ്യൻ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹിതയായൊരു പെൺകുട്ടിയുമായിട്ട് അവൻ എന്ത് ചെയ്തു, പ്രേമമായി. അവൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനം വെച്ച് എന്താ വെച്ചാൽ അവർക്ക് വളരെ ഒരു പ്രതിസന്ധി വന്നു. കാരണം ഭർത്താവ് ഉള്ളൊരു പെൺകുട്ടിയാണല്ലോ, ഇവൻ വിവാഹം ഇതിനല്ല. അപ്പോൾ അവളെക്കാളൊരു വയസ്സ് കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ ബന്ധം തുടരാവോ എന്നൊക്കെയാണ് അവൻ്റെ സംശയം. അപ്പോൾ അവിടെ അവൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, പിന്നെ ഇവളും ഞാനും അടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം പരിഗണന അതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ഞാനാണ് എന്ത് ചെയ്യണം, കൊടുക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങള് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, അവള് എന്തല്ല, അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ സംതൃപ്തനല്ലാത്തത് കൊണ്ടാണ് എന്തിനു വേറൊരാൾ തേടുന്നത്. പിന്നെ ഇവന്റെ അടുക്കുന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. സ്വാഭാവികമായിട്ട് ആ അദ്ദേഹം അടഞ്ഞു പോയി, പിന്നെ ആ ബന്ധങ്ങളില്ല. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാല്, നമ്മുടെ ഭാര്യയെ വേറൊരാൾക്ക് എന്താകാമായിരുന്നു ഏറ്റവും നന്നായി സ്നേഹിക്കാനും പ്രേമിക്കാനും കൊണ്ടുനടക്കാനും ഒക്കെ പറ്റണേ, നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വേറൊരാളെ ഭാര്യയെ പറ്റുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ അത് സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളുടെ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഭാര്യയെ എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള നമ്മുടെ ഭർത്താവിനെ ഭാര്യയെ അത് ഏറ്റവും നന്നായി ഉപയോഗിച്ച് നമ്മൾ വളരെ സംതൃപ്തമായി മുന്നോട്ട് പോവുക എന്ന ഒരാഗ്രഹമാണ് ആദ്യം വേണ്ടത്. എന്റെ ഭാര്യനെ പറ്റൂല, എന്റെ ഭർത്താവിന് പറ്റൂല, അയാൾ അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ്, ഇയാൾ ഇങ്ങനെ എല്ലാവർക്കും പറയാലോ, അതൊന്നും മാറി മനുഷ്യനല്ലേ. ഏത് മനുഷ്യനെയും ഏത് സ്വഭാവങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു എനിക്ക് അനുവദിച്ച് തന്ന ഈ ബന്ധത്തിൽ, ഈ ദാമ്പത്യത്തിൽ എൻ്റെ വൈകാരികതയും എൻ്റെ ലൈംഗികതയും എൻ്റെ മാനസിക സ്വസ്ഥതയും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കണം. അവരാണല്ലോ ഒരു കൗൺസിലർ എടുത്ത് വരുന്നത്, അവരാണ് പ്രശ്ന പരിഹാരമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കൗൺസിലർ പറയണം എന്തിനാ, ഒരു ഭാര്യ ഇല്ലാത്ത ഒരാള് എങ്ങനെയാണോ അയാളുടെ പിന്നെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നത് അതേ വഴി തന്നെ സ്വീകരിച്ചുകൂടെ ഈ ഭാര്യയെ നിലനിർത്തിക്കൊണ്ടതാണ്. ഈ ഭാര്യയിലൂടെ അതെങ്ങനെ സാധ്യമാകും എന്നതിനുള്ള ഒരു വഴി
11: പറഞ്ഞുകൊടുക്കണില്ല
10: എന്നുള്ളതാണ് ഇവിടുത്തെ പരാജയം. അപ്പൊ ഇവിടെ വിവാഹിതനായ ഒരാൾ ഒരു സ്വയംഭോഗത്തിൽ അഭയം തേടേണ്ടി വരിക എന്ന് പറഞ്ഞ് അത് വളരെ അപകടകരമാണ്. അതിനുള്ള കാരണങ്ങൾ, ഒന്ന്, വിവാഹത്തിന് മുമ്പ് മിക്കവാറും ആളുകൾ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നൊരു വഴിയാണെന്ത്, മാസ്തർഭാഷ. അപ്പം എന്ത് ചെയ്യും, അത് വിവാഹം കഴിച്ചാലും അത് തുടരും. കാരണം പ്രകൃതി വിരുദ്ധമായ ചില ശീലങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹം കഴിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് മടങ്ങി വരാൻ ബുദ്ധിമുട്ടായിത്തീരും എന്നുള്ളതാണ് അത് ഒരു കാരണമാകും. രണ്ടാമത്തൊരു കാരണം, സ്വാഭാവികമായും ഒരു പക്ഷേ അയാൾ വിവാഹം കഴിക്കുന്നതോ ചിലപ്പോൾ അതൊന്ന് വിരമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിവാഹം പരാജയപ്പെടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ ലൈംഗികതയുടെ പൂർണ്ണത അത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരമായ വഴിക്ക് വഹലക്കനാക്കും അസ്വാജ്, അത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആണും പെണ്ണും ഇണകളായി ജീവിക്കാവുന്ന ഒരു, അതുകൊണ്ട് 100% വിജയകരമായ ആഹ്ലാദകരമായ ആസ്വാദകരമായ സെക്സ് നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഭാര്യമാരെന്ന് കിട്ടുള്ളൂ, വേറൊരു പെണ്ണൊന്നും കിട്ടൂല. കാരണം ഒരു കുറ്റബോധമല്ലാതെ മനസ്സംതൃപ്തിയോടുകൂടെ പൂർണ്ണമായും അങ്ങേയറ്റത്തെ ഹൃദയ ബന്ധത്തോടെയും സ്നേഹത്തോടെയും കൂടെ ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത് വിവാഹത്തിലൂടെ മാത്രമാണ്. അപ്പം എവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലാണ് ലൈംഗികതയുടെ പൂർണ്ണ സംതൃപ്തി എന്നതിലേക്ക് എല്ലാവരും തിരിച്ചു വരേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി അതെൻ്റെ ഭാര്യയോട് ഞാൻ ചെയ്യുന്നൊരു ചതിയാണ്, എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നൊരു ചതിയാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹു ഇതിനെല്ലാം സാക്ഷിയാണെന്ന് ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തീർത്തും ഇല്ല അല അസുവാജി എന്ന് പറഞ്ഞ ഭാര്യമാരിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് എന്താണ് അവിഹിതങ്ങളിലും ഇതിലൊന്നും കിട്ടാത്ത

0: സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സെക്സ് എന്നുള്ളത് സ്നേഹവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് എന്താണ് യജിരുദു അഹദുക്കും, നിങ്ങളിലൊരാൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അടിക്കുന്നു, എന്താണ് ജലദിൽ അടിമയെ അടിക്കുന്ന പോലെ നിങ്ങൾ അടിക്കുന്നു, എന്നിട്ട് സുമയു ജാമി ഒഴുക അവളുമായി. അത് നബി സലാസ്മയുടെ ആ ഒരു പ്രയോഗം, ആ ഹദീസ് അതൊരു വല്ലാത്തൊരു ഹദീസാണ്. അതായത് അടിമയെ തല്ലുന്നത് പോലെ ഭാര്യയെ തല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, തികച്ചും വൈരുദ്ധ്യമല്ലേ? കാരണം ശരിക്കും ഖുർആന്റെ പ്രയോഗപ്രകാരം എന്താ വെച്ചാൽ, സ്നേഹം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും എന്ത് ചെയ്യാണ്, ഒരു ഭാര്യയെ പൊതിയുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഒരു ഒരു സെക്സിൽ നടക്കുന്നത്. അപ്പോ നമ്മുടെ മനസ്സും ശരീരവും ഒരാളെ സ്നേഹത്തോടുകൂടെ പൊതിയുമ്പോൾ നടക്കുന്നതാണ് എന്ത്, ഈ ലൈംഗികതയെങ്കിൽ അത് നല്ല മാനസിക ബന്ധവും നല്ല ആഹ്ലാദകരമായ ജീവിതവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കുള്ളൂ. ഇന്നിപ്പോ കുറെ ആളുകൾ എങ്ങനെയെന്ന് വെച്ചാല് പോൺ സൈറ്റുകൾ അതേപോലെ തന്നെ കാണുന്ന സ്ഥലത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിൽ വെച്ച് അത് നിർവഹിക്കാനുള്ള ഒരു ഇടമായി മാത്രം. അതുകൊണ്ട് അവർ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, നല്ല സംസാരങ്ങൾ നടക്കുന്നില്ല, അവർ തമ്മിൽ ആകർഷണീയമായ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവുന്നില്ല, തമാശകൾ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായിട്ടാണ് മിക്കവാറും ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് എന്ന് പറഞ്ഞത്. ശരിക്കും അതല്ല വേണ്ടത്. വളരെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന ആള്, ഈ ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസിക ശാരീരിക ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒന്നായി സെക്സിനെ വരുത്താതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. ഇന്ന് വളരെ അപകടകരമാണ്. കാരണം മറ്റുള്ളത് പലതും കണ്ട് അതിൽ പ്രചോദിതനായി എന്ത് ചെയ്യുക, അതിൻ്റെ കേവല നിർവഹണത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം, അവിടെ അയാളുടെ മനസ്സിൽ അയാളുടെ ഭാര്യ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു സ്ത്രീ എന്താവില്ല, സംതൃപ്തയാവില്ല. അവൾക്കൊരിക്കലും ഒരു കുടുംബ ജീവിതത്തിന് ആസ്വാദനം ലഭിക്കില്ല. അങ്ങനെ വരുമ്പോഴാണത് വഴിതെറ്റി പോകാൻ സാധ്യത ഉണ്ടാവുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ കിട്ടാത്ത സംതൃപ്തിയാണ് വേറെ തേടി പോകുന്നത്. ഇപ്പൊ ശരിക്കൊരു ധാർമ്മികമായ വിശുദ്ധമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ശരിയായ ലൈംഗികത സാധ്യമാകൂ എന്നാണ് മനസ്സിലാവുന്നത്.
1: ഇതില് പിന്നെ കുറച്ച് ഒരു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇസ്കാക്കും എനിക്കൊക്കെ അറിയണ കോമൺ ആയ ഒരാള്, അയാള് ഇതേപോലത്തെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പറയാവുന്ന അത്ര ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. അയാളുടെ പ്രശ്നം കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കുടുംബജീവിതം ഉണ്ട്. ആ കുടുംബജീവിതത്തിൽ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും അയാൾക്ക് ഒരു പൂർത്തീകരണം കിട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം നന്നായി പാട്ട് കേൾക്കുന്ന ആളാണ്, ചോദിച്ചു നിങ്ങൾ സംഗീതം നന്നായിട്ട് കേൾക്കല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, സംഗീതം കേൾക്കുമ്പോൾ പൊതുവെ പ്രണയഗാനങ്ങളാണ് ഇയാൾ കേൾക്കുക, പിന്നെ പോൺ വീഡിയോകൾ കാണും, അയാളുടെ ഓഫീസിലുള്ള സ്ത്രീകളായിട്ട് നന്നായി മിംഗിൾ ചെയ്യും, അതേപോലെ തന്നെ അയാള് ഈ പിന്നെ എല്ലാവരും ഒഴിവാക്കിയ സാധനമാണ് ഈ മാസികകളൊക്കെ, ഈ മാസികകളൊക്കെ പൊതുവെ ഇവർ മറിച്ചു നോക്കും. ഞാൻ മറിച്ചു നോക്കാറുണ്ട് വായനശാലയിൽ പോകുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഒരു ചായ അടിച്ചു, പിന്നെ വേറൊരു കടിയിൽ കയറി കുറച്ച് ചോറ് കഴിച്ചു, ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നാൽ വീട്ടിലെ എത്ര നല്ല ഫുഡാണെങ്കിലും ആ ഫുഡ് ഫീൽ ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ എന്ത് കഴിവിനും കാഴ്ചക്ക് ഒരു ലിമിറ്റുള്ള പോലെ, കേൾവിക്ക് ഒരു ലിമിറ്റുള്ള പോലെ, ലൈംഗികതയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം, ആ ഡാറ്റ യൂസ് ചെയ്തതിന്റെ ശേഷമാണ് എന്ത് ചെയ്യണത്, നമ്മളൊരു പുതിയ കാലത്തിന്റെ ഭാഷയിൽ പറയണെങ്കിൽ വരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ?
0: അത് തീർച്ചയായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ മുന്നിൽ ഇഷ്ടംപോലെ അവസരങ്ങളാണല്ലോ.
1: അതെ,
0: ആ അവസരങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഫോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പോൺ സൈറ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമല്ലേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വൈഫിലേക്കൊരു ആവശ്യം വരൂല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യണം, ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞേ, വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ എന്തുള്ളൂ ശരിയായൊരു കുടുംബവും ദാമ്പത്യവും ഉണ്ടായി.

0: തീരും എന്നുള്ളത് തന്നെയാണ് വസ്തുത. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പല നിലക്കുള്ള ലൈംഗികമായ പ്രചോദനങ്ങളും ഉണ്ടാകും. ആ പ്രചോദനങ്ങളൊന്നും ഫോക്കസ് ചെയ്യണത് ആരിലല്ല, നമ്മുടെ ഭാര്യയിലല്ലല്ലോ. എന്നുവെച്ച് ഭാര്യയോടുള്ള ബന്ധത്തിൽ നിന്നും ഭാര്യയോടുള്ള സംസാരങ്ങളിൽ നിന്നും ഭാര്യയെ കാണുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രചോദനങ്ങൾ മാത്രമേ അവളിലേക്ക് എത്തൂ. നമുക്കിപ്പോ ഒരാൾ പിന്നെ ഇതേമാതിരി പാട്ട് കേൾക്കാരിച്ചു, നിങ്ങള് മ്യൂസിക് കേൾക്കുക, മ്യൂസിക് കേൾക്കുമ്പോൾ അത് ചിത്രീകരിക്കപ്പെടുന്ന ഒന്നും നമ്മുടെ ഭാര്യയല്ലല്ലോ. നമ്മൾ കാണുന്ന ഈ വീഡിയോസിൽ കാണുന്ന സ്ത്രീ നമ്മുടെ ഭാര്യയല്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീ ഏറ്റവും അണിഞ്ഞൊരുങ്ങി അവിടെ മുഴുവൻ സൗന്ദര്യവും മുഴുവൻ സംസാരവും ഒക്കെ ഭർത്താവിൽ കേന്ദ്രീകരിച്ചിട്ട് അവരെന്ത് ചെയ്യണം, പരസ്പരം ആകർഷിക്കാവുന്ന പ്രചോദനങ്ങളായി നമ്മുടെ ലൈംഗികമായ മറ്റു പ്രവർത്തനങ്ങൾ വരണം. അതൊക്കെ നമുക്ക് പിന്നെ അപ്പുറത്തേക്ക് വഴിവിട്ട് പോയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സെക്സിലേക്ക് അല്ലെങ്കിൽ ഈ ബന്ധത്തിലേക്ക് ഭാര്യയിലേക്ക് വരിക എന്നുള്ളത് സാധ്യം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കണ്ട് അവരുടെ ഡ്രസ്സും ആസ്വാദനങ്ങളും പെരുമാറ്റങ്ങളിലൊക്കെ ആകർഷിക്കപ്പെട്ട് എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾ തന്നെ ഉണ്ടായി വരണം. മറ്റേ പുറത്തുള്ള പ്രചോദനങ്ങളൊന്നും എന്താവില്ല. ഇപ്പോൾ ചില കൗൺസിലേഴ്സൊക്കെ മുമ്പൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണെന്ത്, ഇപ്പോൾ ചെറിയ സെക്സിന് താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, പോൺ വീഡിയോസ് കാണാൻ അവർ പറയും. അത് കണ്ടാൽ അപ്പം അത് കാണുന്നതിലൂടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അയാൾ എന്ത് ചെയ്യുന്നില്ല, ഭാര്യയിലൂടെയുള്ള ഒരു സംതൃപ്തിയിലേക്ക് എത്തുന്നില്ലല്ലോ. അത് വേറൊരു ലോകമല്ലേ, വേറെ പ്രവൃത്തിയല്ലേ. അപ്പം അതാണ് അതിലേക്ക് സംഭവിക്കുന്നത്.
1: പിന്നെ ഇതിൽ രോഗ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, പ്രായത്തിൻ്റെ ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ.
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
0: എന്തിനാ അതൊക്കെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോ ഒരു സ്നേഹക്കൂടിന്റെ പശ്ചാത്തലത്തിൽ കുടുംബങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചില പരിമിതികൾ ഉണ്ടല്ലോ. അതിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അപൂർണതകൾ ഉള്ളതാണ്. നമുക്കിപ്പോൾ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ എത്ര എന്തൊക്കെ ജീവിതമായ സാഹചര്യങ്ങൾ നമുക്ക് അപൂർണം, ഈ അപൂർണത എല്ലാ വിഷയത്തിലുമുണ്ട്. അപ്പം നമ്മൾ വെറുതെ വിചാരിക്കുകയാണെന്ത്, പിന്നെ ഒരു നല്ലൊരു കൊട്ടാര സമ്മാനമായ വീട് കാണുമ്പോൾ ഓ എന്തൊരു ആഹ്ലാദമാണ് ആ വീട്ടിൽ നിന്ന്, നമ്മുടെ വീടിൻ്റെ സന്തോഷം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സങ്കല്പമാണ് എന്ത്, അയാളും ഭാര്യയും അത്രയും. നമ്മളതിൻ്റെ ഒരു സ്വകാര്യതകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും ഉണ്ട് പരിമിതി. ഈ പരിമിതികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പോൺ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് എന്ത് നമ്മൾ ഫിസിക്കലി അയാൾക്ക് എന്തൊരു കാര്യമാണ് കിട്ടുന്നത്, വെറും കാഴ്ച കൊണ്ടല്ലേ കിട്ടണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സെക്സ് എന്ന് പറയുമ്പോൾ വെറും ശാരീരിക ബന്ധങ്ങളിൽ പരിമിതപ്പെടുത്തേണ്ട, ഞാൻ പറഞ്ഞതിന് വിശാലമായ തലങ്ങളുണ്ട്, വിശാലമായ തലങ്ങളുണ്ട്. ഒരു ആർത്തവത്തിൻ്റെ സമയത്ത് പോലും എന്താണ് ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം ഇസ്ലാം അനുവദിച്ചത് എന്തുകൊണ്ടാണ്, അവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരു ലൈംഗികത പൂർണ്ണമായി തടസ്സപ്പെടുത്തപ്പെടുന്നില്ല. അപ്പം അവിടെയൊക്കെ എന്തുണ്ട്, അവിടെയൊക്കെ ഈ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്സിന് വേറൊരു തലമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇനി അതല്ല വേറൊരു വിവാഹത്തിൻ്റെ സാധ്യതകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. പക്ഷേ അതൊക്കെ നിസ്സാരമായ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാകുമ്പോൾ നമ്മുടെ ഭദ്രമായൊരു കുടുംബം, സമാധാനപരമായ അന്തരീക്ഷം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്ന് മാത്രമുള്ള കാര്യം.
1: ഓക്കെ, ഈ ഏരിയ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അരിസ്ക പറഞ്ഞ ലാസ്റ്റ് ഒരു പോയിന്റ് ഒന്നുകൂടി ഒന്ന് ഞാൻ ഒന്ന് ക്ലിയർ ആക്കുകയാണ്. അതായത് പൊതുവെ ഒരു സംതൃപ്തി കുറവ് തോന്നിയ അപ്പം പുരുഷന്മാർ ചെയ്യുന്ന ഒരു വർക്കാണെന്ത്, അടുത്തൊരു വിവാഹം അന്വേഷണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ അടുത്ത് ഒരാൾക്കത് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് പരമാവധി ചിന്തിക്കാവുന്നത് എപ്പോഴാണ് എന്നത് നമുക്കൊന്ന് പറയാലോ?
0: അതെ, നമ്മളെന്തറിയോ, അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു മറ്റൊന്നായിക്കൂടെ എന്നൊരാഗ്രഹം നിലനിൽക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ മാർഗത്തിലൂടെ വിവാഹത്തിലൂടെ മാത്രമല്ലേ സാധ്യമാവുള്ളൂ. അപ്പം പൊതുവെ ഇപ്പം എന്താ വെച്ചാൽ, രണ്ടാമതൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല.
1: അപ്പം
0: എല്ലാവരും കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാണ്, അവിടെ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ടാണ്. അത് പ്രധാന സംഗതി. ഇപ്പൊ ഒന്നാമത്തെ ഒരു കല്യാണം കഴിക്കാൻ തന്നെ പറഞ്ഞത് മൈസത്താ മിൻകുമ്പിൽ ബാത്താന്ന് പറഞ്ഞു, ഇതിനകം പറയണു എന്തായാലും ഒരു വിവാഹം വേണ്ടേ, എന്നാ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചാ പോരാ, ആ കല്യാണം കഴിച്ച് ഒരു ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? അതിന് പങ്കേറ്റ് കൊണ്ടുകൊടുക്കാൻ പറ്റണം,
1: കഴിയണം.
0: അപ്പൊ ഇവിടെ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, അയാളൊരു ജീവിതത്തെ തേടുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മൂന്ന് ജീവിതങ്ങളാണ്. അയാൾക്ക് ജീവിതമല്ല, അയാൾ ആദ്യത്തെ ഭാര്യയ്ക്ക് ജീവിതമല്ല, രണ്ട്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് എന്തിനാണ് മുതിരുന്നതെന്ന് അപ്പോഴാണ് പണ്ഡിതന്മാർ പറയണത്. എന്താണ് അപ്പോൾ ശാന്തമായൊരു കുടുംബാന്തരീക്ഷത്തിന് തകരാറ് വരിക, കുട്ടികളുടെയൊക്കെ മാനസിക നിലകൾ തെറ്റുക, കുടുംബഭദ്ര തകർക്കുക, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ മനസ്സിലാക്കിയെടുത്തോളം, ഈ പോണ ആളുകളൊക്കെ എന്താ വെച്ചാൽ, നേരത്തെ അവൾ പറഞ്ഞ പോലെ തൻ്റെ കയ്യിലുള്ളതിൻ്റെ സംതൃപ്തിയും അനുഭവവും ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തവരാണ് പലപ്പോഴും തേടുന്നത്. അപ്പോൾ ഒന്ന് വിജയിക്കാത്ത ആൾക്ക് രണ്ടാമത്തെ ഒന്ന് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ
1: ഒരുറപ്പില്ല.
0: നമ്മളൊരു കച്ചവടം പരാജയപ്പെടുമ്പോൾ അതിനെങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വേറൊരു കച്ചവടം, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ രണ്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ല അയാൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചില പരിമിതികളുണ്ട്. അതല്ല എന്നാൽ അപൂർവമായിട്ടൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്ന് അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉള്ള ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, തൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള സ്ത്രീകൾക്ക് അറിയുന്ന സ്വകാര്യം, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവരെന്നെ എന്ത് ചെയ്യും, ഒരു മൗനം എന്ന നിലക്ക് അവർ ചിലപ്പോൾ അനുവാദം കൊടുക്കുന്ന കേസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വിജയിച്ചു പോകുന്ന ഇഷ്ടംപോലെ സംഗതികളുണ്ട്. പക്ഷേ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: നമ്മളിനി തിരിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഭർത്താവ് തുടർച്ചയായി സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്ത്രീ ദീനിയായ നല്ല ബോധ്യങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ശേഷം അവരവരുടെ കണ്ണിനെയും മനസ്സിനെയൊക്കെ ഒരുപാട് നിയന്ത്രിച്ച് നല്ല വൃത്തിക്ക് പോവാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് പോകുന്നു എന്നല്ലാതെ ഈ സ്മെല്ലും സംഗതിയും വെച്ചിട്ട് ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ കിട്ടണില്ല. അപ്പം ഇസ്ലാമിൽ എല്ലാറ്റിനും റെമഡി ഉണ്ട്, എനിക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോയെന്നാണ്, പരിഹാരം ഉണ്ടോയെന്നാണ് അവരെ ക്വസ്റ്റ്യൻ. തിരിച്ച് നമ്മൾ പുരുഷൻ്റെ കാര്യമാണ് പൊതുവെ ഇപ്പം ഡിസ്കസ് ചെയ്തത്. തിരിച്ച് സ്ത്രീ അനുഭവിക്കണ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം, പുരുഷന്മാരോട് എന്ത് പറയണം?
0: എന്താച്ചാല് പിന്നെ നമ്മൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ രണ്ടാളും കൂടെ വിചാരിച്ചാലല്ലേ അത് വിജയിച്ച് പോവുള്ളൂ.
1: അപ്പൊ
0: പലപ്പോഴും ഈ പുരുഷന്മാർ ഈ സ്ത്രീകളെ തീരെ കൺസിഡർ ചെയ്യലില്ല. അതാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ജീവിത സമീപനമാണ് പുരുഷ. അതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവൾ
1: വിട്ടുപോകുള്ളൂ.
0: ആ ഒരു ബന്ധത്തെ ചൂഷണം ചെയ്ത് തികച്ചും അതായത് അവൾക്കൊരു ഭർത്താവില്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം പോലും ഭർത്താവ് ഉണ്ടായിട്ട് കിട്ടാത്ത അവസ്ഥയിൽ നരകിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, അയാളെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും ഇഷ്ടപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ നിരുത്തരവാദം. ഇപ്പം ഈ പുകവലി, അതേപോലെ തന്നെ ഈ ഒരു വൃത്തികെട്ട സ്മെല്ല്, അതേപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ, ഭാര്യമാരുടെ അസുഖത്തെക്കുറിച്ചോ അവരുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അത്തരം ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, അവരൊക്കെ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അതൊരു മറ്റൊരു നമുക്കിപ്പോൾ മറ്റൊരവസരം മുന്നിലുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ മറ്റൊരവസരമില്ലല്ലോ. ഒരു സ്ത്രീക്ക് എന്തായിരുന്നാലും രണ്ട് ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്തി കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ ക്രൂരതയാണെന്ന് ആലോചിക്കുന്നു നിങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അമ്മോഷൻ എന്തോ എന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എന്ത് ചോദിച്ചാല് ഒരു വളരെ ഒരു വയലൻ്റായൊരവസ്ഥ, ശ്വാസം കിട്ടാതെയായി, വീണ് പെടഞ്ഞ് വായി എന്നൊക്കെ നുരയും പതിയും വന്ന് മണിക്കൂറുകളോളം മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് വളരെ വൈകിയാണ് അവൾക്ക് ഒരു ശരിയായ നില പ്രാപിച്ചത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒരു സ്വയം കൊടുക്കണില്ലേ, അവളെ വീട്ടിൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റണില്ല. ഭർത്താവ് ഇഷ്ടമുള്ള ആൾ തന്നെയാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല? വാപ്പൻ്റെയും ഉമ്മൻ്റെയും വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളാകുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണില്ല, അതിനെ സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ എന്ത് ചെയ്യുന്നുള്ള നിസ്സഹായം. അപ്പം ഇതിങ്ങനെ സഹിച്ച് സഹിച്ച് സഹിച്ച് ഒരു 10-15 കൊല്ലം ജീവിച്ചിട്ട് അവസാനം എന്താ വെച്ചാൽ ഇതിന് സഹിക്കെട്ട് തകരുകയാണ്. അപ്പം ഉണ്ടാവണ ഒരു സൈക്യാട്രിക് അവസ്ഥയാണത്. അപ്പം നമ്മൾ ആ ഒരു ഭയാനകത ആ വീട്ടിൽ അതിന് സാക്ഷിയായ ഒരാൾ വിശദീകരിക്കുമ്പോൾ അത് ഭയങ്കര ഭീകരം. ഇങ്ങനത്തെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. അപ്പം ഈ സ്ത്രീയുടെ ഒക്കെ അവസ്ഥ വെച്ചു നമ്മൾ പുരുഷന്മാരെ ശരിക്കും അവരെ നമ്മൾ ബോധവൽക്കരിക്കണം. അനേകം ജീവിതങ്ങളെ ഇതേപോലെ ബന്ധനസ്ഥരാക്കി അവർക്ക് ജീവിക്കാനും അനുവദിക്കലോഹക്കലുമല്ല കാറില്ല കെട്ടിടുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ വളരെ ഭയാനകല്ലേ. ഞാൻ ആലോചിക്കും ഈ സ്ത്രീകളൊക്കെ ഒരു സ്ത്രീനെ ഒരു പുരുഷന് നൽകുമ്പോൾ ഇത്രയും വലിയ കരാറും കാര്യമൊക്കെ പടച്ചോൺ സ്വീകരിച്ച ആ കരാറിനൊക്കെ എന്തു വിലയാണ് ഇവർ കൊടുക്കുന്നത്? അതൊക്കെ ഭയങ്കര കരാറല്ലേ അത്? ഇതൊരു വാപ്പൻ്റെ ഉമ്മൻ്റെയും അടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിനേക്കാളും നല്ലൊരു ലൈഫ് ഞാൻ കൊടുത്തോളാം എന്നിട്ട് നമ്മുടെ കാർക്ക് കയറ്റാൻ കൊണ്ടുപോകല്ലേ ചെയ്യണത്? എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഇടുന്ന ഈ ഒരവസ്ഥ എത്ര ഭയാനകമാണ്. തികച്ചും നമ്മൾ ഈ വിഷയത്തിൽ ശരിക്കും നമ്മൾ ഇടപെട്ട് എന്ത് ചെയ്യണം, ബോധവൽക്കരണങ്ങൾ നൽകി അത് അങ്ങനത്തെ ആളുകളെ നമ്മളത് ശരിക്ക് ഇടപെട്ട് ശരിയാക്കിയെടുക്കണം. അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം മരണം വരെ എന്ത് ചെയ്യും, ഒന്നും അനുഭവിക്കാതെ അവസാനിക്കുന്ന ഒരവസ്ഥ.
1: ഈ സഹിക്കാന്ന് പറയുന്ന സാധനം,
0: അതെ അതെ,
1: അതിൻ്റെ ലെവൽ എത്ര വരെയാണ്? അതിപ്പോ ഒന്നുകൂടി ഇതിൽ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന കേസിൽ ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നറിയുന്ന, ഒരിക്കലും ഭർത്താവ് തുറക്കാത്ത ഒരു ഷെൽഫിന്റെ ഡോറ് തുറന്ന് അതിൽ നിന്ന് ആ സ്ത്രീയുടെ കത്തുകളും ഫോട്ടോയും കിട്ടിയ ഒരു ഒരു സ്ത്രീ, അവരിപ്പോഴും എന്ത് ചെയ്യുന്നു, 100% ആ ഭർത്താവിന്റെ കൂടെ സഹിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സഹിച്ച് ജീവിക്കുന്നു. എന്നും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടി പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ, അപ്പൊ നമ്മളിപ്പം പീസ് റേഡിയോയിലോട് വിളിച്ചു പറഞ്ഞിട്ട് അയാള് കള്ളുടിച്ച് വീണ് കിടക്കുന്ന സമയത്ത് അയാളെ പൊറുക്കിയെടുത്ത്, നമ്മുടെ യൂത്തിന്റെ പ്രവർത്തകർ പൊറുക്കിയെടുത്ത് നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി ഒക്കെ ട്രീറ്റ്മെന്റ്. ഈ സ്ത്രീ അധ്വാനിച്ച്, ഈ സ്ത്രീ പോയിട്ട് അധ്വാനിച്ച പൈസ 21,000 രൂപ കൊടുത്ത് അയാളെ ശരിയാക്കി എടുക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. സഹിച്ച് ഇപ്പോഴും പോവുകയാണ്, ഒരു മാറ്റമല്ല. അപ്പൊ ഈ സഹനത്തിന്റെ ഒരു തോത് എത്രയാണെന്നുള്ളതാണ്.
0: ഇത് സത്യത്തിൽ സംഭവിക്കണം എന്താന്ന് വിചാരിച്ചാല്, ഒന്ന് അവരുടെ പ്രതീക്ഷകളാണ്. എന്ത് ചെയ്യും, അയാൾ ശരിയാവും, അയാൾ ശരിയാവും, അങ്ങനെയാണ് ഈ മദ്യപാന്മാരുടെ ഭാര്യമാര് നിലനിൽക്കുന്നത്. അയാള് മാറും, അയാൾ ശരിയാവും. ഇപ്പൊ നമ്മളൊരു വ്യക്തിനെ ഇഷ്ടപ്പെട്ട് പോവാണല്ലോ. അപ്പൊ ആ ഇഷ്ടപ്പെട്ട് പോകുമ്പോ എന്ത് ചെയ്യുക, അയാൾ എന്ത് ക്രൂരതകൾ ചെയ്താലും ഇവരുടെ സ്നേഹം അവരിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അയാൾ ശരിയാവും, ശരിയാവും എന്ന് പറഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരാണ് പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ ആൾക്കാരത്ത് നിന്ന് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും വേർപിരിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും,
1: ഒറ്റപ്പെടും.
0: അപ്പൊ എന്താ വെച്ചാൽ പൊതുവേ ഇപ്പോ എന്ത് ചെയ്യാ, അവനവന്റെ ജീവിതം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവിക്കാണ്. കാരണം വീട്ടിൽ പോകാൻ പോയില്ല. ഇന്നിപ്പോ ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഒരു വാടകയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവര്. മക്കളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അപ്പൊ ഭർത്താവ് എന്താണ് എല്ലാർത്തിലും എന്തൊക്കെ ഈ ലോകത്ത് അധാർമികത ഉണ്ട്, അതൊക്കെ ഉണ്ട്. അയാൾക്ക് അവിശ്വാസമുണ്ട്, നിരീശ്വരത്വമുണ്ട്, മദ്യപാനമുണ്ട്. അപ്പൊ അയാളിപ്പോ വേർപെടുത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ജീവിക്കണം. പക്ഷെ അവർക്ക് വീടില്ല, വാടകയിലാണ്. ഇനിയിപ്പോ അയാൾ കൊടുത്ത വാടക അവസാനിച്ചാൽ ഇനി ആര് വാടക കൊടുക്കും, ഇനി എവിടെ പോകും, മക്കൾ എന്ത് ചെയ്യും, വേറെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താന്ന് വിചാരിച്ചാൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ സഹിക്കല്ലാതെ വേറെ നിവർത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ ചില പ്രതീക്ഷകളെ കൊണ്ട് അവരാരും തകർന്നു പോകുന്നില്ല. അവരെന്തിൻ്റെ കുട്ടി വലുതായ ശരിയായിക്കോളും, അങ്ങനെയുള്ള ചില ഹോപ്പ് ഉണ്ടല്ലോ, ആ ഹോപ്പ് കൊണ്ടാണ് ഇവർക്ക് ഇത് സഹിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞത് ഒരിക്കലും സഹിക്കാൻ പറ്റും. അതായത് ഒരു പെണ്ണിനും ഭർത്താവിൻ്റെ അവിഹിതങ്ങളിൽ സഹിക്കാൻ പറ്റും. കാരണം ആ സമയം അത് വന്നാൽ മിക്കവാറും ആളുകൾ തകരും. ഞാൻ ഇനി നിൽക്കുന്നില്ല, പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മൾ ആ സ്ത്രീകളുടെ ഒരു മനസ്സ് കാണണം. ഞാൻ അങ്ങനെ പോയാൽ എന്തിനു പോയി എന്ന് ചോദിക്കും. അപ്പൊ അവിഹിതമാണെന്ന് അറിഞ്ഞാൽ ഇയാളുടെ മാനം പോവും, അതുകൊണ്ട് പോണില്ല. അതുകൊണ്ട് അവസാനം പോലും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും അയാളുടെ അഭിമാനത്തിൽ, ഇപ്പൊ ഒരു സ്ത്രീ കഴിഞ്ഞ പറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്തിനു പോയി എന്ന് ഇവിടെ ചോദ്യം വരും. അപ്പൊ എനിക്കത് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ കുറ്റകാരിയാവും. അപ്പൊ ഞാൻ എന്ത് പറയേണ്ടി വരും, അയാളുടെ അവിഹിതങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. പറയുമ്പോൾ അയാളുടെ അഭിമാനം പോയാൽ പ്രശ്നം എന്താണ്, എൻ്റെ കുട്ടികളെ അഭിമാനം പോകും. അയാളെ അഭിമാനം പോകുമ്പോൾ എൻ്റെ കുട്ടികളെ അഭിമാനം പോകും. അപ്പൊ എന്തൊക്കെ നോക്കണം, ഇതൊക്കെ നോക്കിയിട്ടാണ് ചില തെറ്റായ പ്രതീക്ഷകളും വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഈ സ്ത്രീകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ പഠിച്ചോണ്ട് പറയുന്നുണ്ട്, മർദ്ദിതന്റെ പ്രാർത്ഥന ഇവരൊക്കെ പേടിക്കണം. കാരണം അവർക്ക് വാപ്പനോടും പറയാൻ പറ്റൂല, ഭർത്താവിനോട് എന്തായാലും പറയാൻ പറ്റൂ, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റൂ, കുട്ടികളോട് പറയാൻ പറ്റൂല. അപ്പോൾ അവരാരോട് പറയും? പഠിച്ചോടും. ഒരു പക്ഷെ അവരെതിരെ പ്രാർത്ഥിച്ചില്ലായിരിക്കാം, അയാൾ തന്നാവട്ടെ ഇത് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ മർദ്ദത്തിൻ്റെ പ്രാർത്ഥന അവരുടെ ഈ ഈ ഒരു പീഡനാവസ്ഥക്ക് ആരാണോ കാരണം,
1: അവർക്ക് കിട്ടും,
0: അവിടെയല്ലേ അള്ളാഹു ഇടപെടുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരൊക്കെ സൂക്ഷിക്കണം, നല്ലതാണ്.
1: കഴിഞ്ഞ നിമിഷങ്ങൾ കണ്ണു നിറഞ്ഞ് ധാരാളം മനുഷ്യരുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ക്ലിയറായി പറഞ്ഞാൽ, വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയാൽ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ കുടുംബ വീടുകളുടെ പരിസരങ്ങളിൽ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നവരും സ്വന്തം വീടിൻ്റെ കൊലായിലും വരാന്തയിലും ഓഫീസ് മുറിയിലുമൊക്കെ ചിരിക്കുകയും ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ, ടോയ്ലറ്റിൻ്റെ വാതിലിൻ്റെ കുറ്റി വീഴുമ്പോൾ മുഖം പൊത്തി കരഞ്ഞു കഴിയുന്ന ധാരാളം ആളുകളുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മളെടുത്ത് അവർക്ക് തുറന്ന് സംസാരിക്കാവുന്ന സാഹചര്യം കുടുംബാന്തരീക്ഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ, എൻ്റെ അയൽപ്പക്കങ്ങളിൽ അങ്ങനെ ആരും ഇല്ലെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ വലിയ മുന്നേറ്റം തീർച്ചയായും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ വന്ന ഒരു പ്രതികരണത്തിൽ 10.5 കൊല്ലമായി വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കൽ പോലും എൻ്റെ കണ്ണ് നനയുന്നത് പോലും ശ്രദ്ധിച്ചെന്നെ കൊണ്ടു നടന്ന അദ്ദേഹം, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഓൺലൈൻ റമ്മിയിൽ കുടുങ്ങി 1.5 കോടി രൂപ കടത്തിലാണ്. 10.5 കൊല്ലം സേഫായി ജീവിച്ച ആളുകൾ. അപ്പോൾ ആരും ഈ വിഷയത്തിൽ നിന്ന് സുരക്ഷിതരല്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അസംതൃപ്തികളെക്കുറിച്ചാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അസംതൃപ്തി പറഞ്ഞു. ഇനി ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറുപ്പം തൊട്ടേ വളരെ ദീന് സംസാരിക്കുന്ന ആളാണ്. വാപ്പയെക്കുറിച്ച് വളരെ അവജ്ഞയോടെയാണ് ഈ ചെറുപ്പക്കാരൻ എഴുതിയിട്ടുള്ളത്. വാപ്പ പറഞ്ഞ ദീനൊക്കെ കെട്ടിയാൽ നന്നാവാൻ ശ്രമിച്ചു, പക്ഷെ ഉപ്പ വളരെ ദേഷ്യക്കാരനും കർക്കശ സ്വഭാവിയാണ്. ചെറുപ്പത്തിൽ ഞങ്ങളെ സ്റ്റൂള് കൊണ്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഇക്കാക്കമാരും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ദീൻ ഇതാണോ, ഇങ്ങനെയൊക്കെയാണോ ഇസ്ലാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദീനിൻ്റെ പാതയിലെത്തി. എന്നാൽ ഉപ്പ മറ്റു കാരണങ്ങൾ കണ്ടുപിടിച്ച് ഉപദ്രവിക്കും, ചീത്ത പറയും, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കും. ഉപ്പ സുബഹിന് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, പക്ഷേ മക്കളായ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. ഉമ്മാന്റെ മുഖത്തടിക്കും, ചൂടുള്ള ചായ മുഖത്തേക്ക് ഒഴിക്കും. അങ്ങനെ ക്രൂരമായൊരു സ്വഭാവം വാപ്പാക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചു. ഇപ്പോൾ വാപ്പ എല്ലാവരോടും പിണക്കത്തിലാണ്, എല്ലാ മക്കളോടും പിണക്കത്തിലാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഞാൻ പറഞ്ഞ ഒരു കാരണങ്ങളെ കൊണ്ടും വാപ്പയോട് പിണങ്ങാനോ വാപ്പയുമായുള്ള കടമകൾ നിർവഹിക്കാതിരിക്കാനോ
1: പാടില്ല,
0: ഒരു നേരക്കും പാടില്ല. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കഥ പൂർണ്ണമായി കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഒരു സ്വഭാവ പ്രകൃതി ആണത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ആവാൻ പറ്റൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അയാൾ തെറ്റായി ജീവിതത്തിൽ സ്വീകരിച്ച ചില പെരുമാറ്റ ദോഷങ്ങളാണ് എന്ത്
1: ചെയ്യണം.
0: അപ്പൊ സാധാരണഗതി എന്താ വെച്ചാൽ ഇത്രയും മോശമായിട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും തിരിച്ച് പ്രതികരിക്കുക ചെയ്യുക. ആ തിരിച്ച പ്രതികരണങ്ങളിൽ നിന്നാണ് ഇവര് ശരിക്കും നന്നാവുക. പക്ഷെ മക്കൾക്ക് അത് പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ നിലനിൽക്കണത്. ഭാര്യക്ക് അത് പറ്റില്ലല്ലോ, അവിടെ നിലനിൽക്കണം. അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും എന്തിനു കേൾക്കണാണ് മക്കള് വാപ്പാരെ അടിക്കണേ. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്തും ചെയ്യാം. കുട്ടികൾ മുതിർന്ന് മുതിർന്ന് വരുമ്പോൾ അവർ നമ്മളെക്കാളും ആരോഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളുടെ ഈ സ്വഭാവ ശൈലി ചിലപ്പോൾ മാറൂല.
1: അപ്പൊ
0: അങ്ങനത്തെ ഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ക്രൂര കൃത്യങ്ങൾ, ഒരിക്കലും മറക്കാത്ത ഒരിക്കലും പൊറുക്കാത്ത അത്തരം പാപങ്ങൾ മക്കൾ ചെയ്തു പോകണതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വാപ്പ വന്നിട്ട് ഭർത്താവ് വന്നിട്ട് ഉപദ്രവിച്ചപ്പോൾ, മകൻ കുറച്ച് മുതിർന്ന ആളാണ്, ഒരു മനെ തല്ലെന്ന് കാണാൻ കഴിഞ്ഞില്ല, അവൻ പ്രതികരിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ ഇത്തരം സ്വഭാവ പ്രകൃതികളുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ മാറ്റിയെടുക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പറയും. അത് മക്കൾക്കും പിന്നെ അതേപോലെ തന്നെ ഭാര്യക്കൊന്നും പറ്റിക്കോളുന്നില്ല. അവരുടെ നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരാദരിക്കുന്ന പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരോ ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ വിവരങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുമെല്ലാം വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരുടെ പരലോകം നന്നാവാനും ഇവരുടെ ജീവിതം നന്നാവാനും അത് ആവശ്യമാണല്ലോ.
1: അതാണ്.
0: അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇസ്ലാമിക നിയമത്തിന് ഉള്ളിൽ നിന്നിട്ടേ പറ്റുള്ളൂ. വികാരങ്ങൾ പരിഹാരമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും എന്തായാലും പ്രയാസകരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ മാറി ചിന്തിക്കുക, വാപ്പനോട് നല്ല നിലക്ക്. പിന്നെ ഇസ്ലാമികമായി എങ്ങനെയാണ് ഇതിപ്പോൾ വില്ലത്തി ഹാസനല്ലേ, നമ്മൾ ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും നല്ല നിലക്ക് പെരുമാറിയങ്ങാട്ടല്ലേ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് വാപ്പനോട് നല്ല നിലക്ക് നിൽക്കണം.
1: ഓക്കെ. സ്നേഹക്കൂടിന്റെ ഇന്നത്തെ ചർച്ചയിൽ അസംതൃപ്തരായ മനുഷ്യരുടെ നൊമ്പരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു പക്ഷേ ധാരാളം വ്യക്തികൾക്ക് വലിയ തിരുത്തുകൾക്ക് അവസരമുണ്ടായ ഒരു ചർച്ചയാണ്. നിങ്ങൾ ഈ ചർച്ച നിങ്ങൾക്ക് ഇത്തരം പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിലവിൽ പീസ് റേഡിയോ ആപ്പിൽ നിന്ന് കേൾക്കുന്ന ആളുകളോട് പറയുന്നു, നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, വീഡിയോ ലിങ്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന ഇവിടെ നിർദ്ദേശിച്ചതിലപ്പുറമുള്ള എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെങ്കിൽ, പലതും പ്രായോഗിക വിഷയങ്ങളാണ്, പ്രാമാണിക വിഷയങ്ങളെക്കാൾ പ്രായോഗിക വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയും കൂടി ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ടെക്സ്റ്റ് ചെയ്യാം, അതൊക്കെ നമുക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വരാൻ ശ്രമിക്കൂ, അല്ലാഹു അതിന് അവസരമുണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറാ, ബാറകല്ലാഹു ഫീക്കും. അതൃപ്തരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് നമ്മൾ കേട്ടത്.
3: നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ആണ് നമ്മൾ സ്നേഹക്കൂടിലൂടെ സ്ഥിരമായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ വ്യത്യസ്തമായൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്.
2: ഓരോ ദിവസവും സ്നേഹക്കൂടിലൂടെ ആളുകൾക്ക് കേൾക്കുന്ന വിഷയങ്ങൾ, അത് മനസ്സിന് സമാധാനമാണ് നൽകുന്നത്, ആശ്വാസമാണ് നൽകുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അതൊന്നും ശരിയാവില്ല, അങ്ങനെയൊന്നും നടക്കൂല, ഇതൊക്കെ അങ്ങനെ തന്നെ ആവുള്ളൂ, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ പോയി എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷയും ധൈര്യവും, അത് മാത്രമല്ല വെറുതെ ഒരു പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക മാത്രമല്ല, പ്രാക്ടിക്കലായ ഒരുപാട് നിർദ്ദേശങ്ങളും സ്നേഹക്കൂട് സ്ഥിരമായി നൽകാറുണ്ട്.
3: പ്രശ്നകലുഷിതമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയങ്ങളിലും സമീപനങ്ങളിലും ഉണ്ടാക്കുന്ന ചെറിയൊരു മാറ്റം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു ഭാഗത്തേക്ക് നയിക്കാൻ സഹായകമായിരിക്കും. അതാണ് നമ്മൾ സ്നേഹക്കൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ വലിയ ആധി ആളുകൾക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കപ്പുറത്ത് മറ്റുള്ളവരുടെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് തുരങ്കപ്പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി, അവിടെ മരണപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബങ്ങൾ ഇവിടേക്ക് വന്നത്, നാട്ടിൽ അവരുടെ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് ഒക്കെ ഒരു മടങ്ങിവരവാണ്. അവിടെ ജോലിക്ക് പോയതാണ്, വരുമാനം കൊണ്ടുവരും, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരണപ്പെടുക, വിദേശത്തേക്ക് യാത്ര പോകുന്ന ആളുകളും ഇതേപോലെ മരണപ്പെടാറുണ്ട്. ഞാൻ മരണം മാത്രമാണ് വലിയൊരു പ്രശ്നം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുക.
3: ചില കാര്യങ്ങളുണ്ട് നമ്മൾ അവഗണിച്ചാലായിരിക്കും അത് ശരിയാവുക. അത്തരത്തിന് അവഗണിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കണം.
2: അതെ, ജീവിതത്തിൽ നമുക്ക് കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നൽകി സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ തുടരുമ്പോൾ ലൈവ് കൗൺസിലിംഗ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും 8:45 മുതൽ 9:15 വരെ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യാറുണ്ട്. നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ ഒക്കെ തുറന്നെഴുതാം, അതിനുള്ള പരിഹാരങ്ങൾ ലൈവ് കൗൺസിലിംഗിൽ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ.
3: നമ്മുടെ റേഡിയോ വൈബ്സ് ഇനി പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
2: അൽ ഉസൂലിൽ നമ്മൾ അബ്ദുൽ മാലിക് സലഫിയെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്. വളരെ ആഴമേറിയ പഠനങ്ങൾ വളരെ സരസമായി ലളിതമായി നമുക്ക് അവതരിപ്പിച്ചു തരുന്ന ബൃഹത്തായ അറബി ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയ പഠനമാണ് അൽ ഉസൂലിൽ നമ്മൾ നടത്തുന്നത്.
3: ഇന്ന് സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം, ഈ വിഷയമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
2: അൽ ഉസൂൽ കേൾക്കുന്ന ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിൽ സാങ്കേതിക ശബ്ദങ്ങൾ പദങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് എന്താണ് ശരിയായി ഉദ്ദേശിക്കുന്നത് എന്ന് ഏറ്റവും ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തരാൻ കഴിയുന്ന, അത് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രഗത്ഭ വ്യക്തിത്വം ഉസ്താദാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഇതിലാറ് ലളിതമായി മറ്റൊരു സ്ഥലത്ത് നിന്ന് കേൾക്കുമെന്ന് ചോദിച്ചാൽ സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്നൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് കൂടി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്.
3: ഈ ഒരു അമൂല്യമായ സംസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد പ്രേം ഉള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും താബിഈകളും അവരടങ്ങുന്ന സലഫുകൾ ഉൾക്കൊള്ളുന്ന ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ ഹദീസുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ചില രൂപങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനോടുള്ള ആദരവ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവില്ലെന്ന് ഉണ്ടാകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള സ്നേഹം. ആ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഗൈതവുമായ സ്നേഹാദരവിൻ്റെ മറ്റൊരു നാമമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിച്ച് ബഹുമാനിച്ച് സർവവിധ ബഹുമാന ആദരവുകളോടും കൂടിയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിട്ടുള്ളത്, അതിനെ സമീപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കൂടെ ഒരു മനുഷ്യൻ്റെ വാക്കിനെയും അവർ മുന്തിച്ചിട്ടില്ല. അത് എത്ര വലിയ ആളായിരുന്നാലും എത്ര വലിയ സ്ഥാനം അലങ്കരിക്കുന്നവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവർക്ക് കിട്ടിയാൽ, അവർ അറിഞ്ഞാൽ, ആ ഹദീസിനെയാണ് അവർ മുറുകെ പിടിക്കുക. അതിനെതിരായി ആരൊക്കെ എന്തൊക്കെ വാക്കുകളും ഫത്വകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയാലും സർവ ആദരവുകളോടും കൂടി ആ അഭിപ്രായത്തെ മാറ്റി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ രീതി. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള കൂറിൻ്റെ ഭാഗമാണ്, തൻ്റെ രണ്ടാം ഷഹാദത്തിനോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്തിക്കുക മാത്രമല്ല, ആ ഹദീസ് പഠിക്കുമ്പോൾ, ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഹദീസ് മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ, ചോദിക്കുമ്പോൾ എല്ലാം വളരെ അദബോടുകൂടി മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് പഠിക്കാം. അഅമശ് ളറാർ ബിൻ മുറ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാം. അദ്ദേഹം പറഞ്ഞു, കാനു യക്റഹൂന അൻ യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും അലാ ഗൈരി വളൂഇൻ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സലഫുസ്വാലിഹികളായ മുഹദ്ദിസുകൾ, പണ്ഡിതന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പറയുന്നതിന് വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല, വളുവോടുകൂടിയല്ലാതെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും വളു ചെയ്തുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പൂർണ്ണമായ ശുദ്ധിയോടുകൂടിയാണ് അവർ ഹദീസുകൾ പഠിപ്പിച്ചിരുന്നത്, ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണിത്. അഅമശ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സലഫുകളിൽപ്പെട്ട മഹാപണ്ഡിതനാണ്, ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇമാം ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമിൽ രണ്ടാം വാള്യം 199-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: വഖാൻ അൽഅമശ് ഇദാ അറാദ അൻ യുഹദ്ദിസ് വഹുവ അലാ ഗൈരി വളൂഇൻ തയമ്മം. അഅമശിന് ഒരു ഹദീസ് പറയേണ്ടി വന്നു, അങ്ങനെ അദ്ദേഹം അതിന് ആഗ്രഹിച്ചാൽ, ഒരു പക്ഷേ അദ്ദേഹം വളു അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തയമ്മം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ഹദീസ് പഠിപ്പിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധിയോടുകൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുൻഗാമികൾ ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. എന്താണ് ഇതിന് കാരണം? പ്രവാചകന്റെ തിരുവചനങ്ങളോടുള്ള മനസ്സിൻ്റെ സ്നേഹവും അവർക്ക് ആ ഹദീസുകളോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനൊരു വാചകവും ഇബ്നു അബ്ദുൽ ബർ തന്നെ ജാമിഉൽ ഇൽമിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലഖദ് ഖാന യസ്തഹിബ് അൻ ലാ തഖറ അൽ ഹദീസ് അല്ലതി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ തഹൂർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ശുദ്ധിയോടുകൂടിയല്ലാതെ നീ പാരായണം ചെയ്യരുത്, നീ അതിനൊരിക്കലും വായിക്കുക പോലും ചെയ്യരുത് എന്നത് ഒരു മുസ്തഹബായ ഒരു പുണ്യകരമായ കാര്യമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നത് മാത്രമല്ല, അത് വായിക്കുമ്പോൾ പോലും ശുദ്ധിയുണ്ടാവുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളയോടുള്ള സ്നേഹത്തിൻ്റെ പ്രവാചകന്റെ തിരുവചനങ്ങളോടുള്ള മഹബത്തിൻ്റെ ബാഗമാണത്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ അദ്ദേഹം കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യം വന്നു. അദ്ദേഹം തൻ്റെ കൂടെയുള്ള തൻ്റെ ചുറ്റിലും നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, അജിലിസൂനി അജിലിസൂനി, നിങ്ങൾ എന്നെ പിടിച്ചിരുത്തുക. കാരണം ഫഇന്നി അക്റഹ് അൻ ഉഹദ്ദിസ ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുൽതജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നതിനെ ഞാൻ വെറുക്കുന്നു. നോക്കുക, രോഗിയായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായ ശയ്യാവലംബിയായി ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവിടുത്തെ ഹദീസുകളോടുള്ള സ്നേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ ഹദീസുകളോടുമുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമായി പ്രവാചകന്റെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നത് ഒരു അപമര്യാദയായി പോകുമോ, ഒരു അദബുകേടായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിടിച്ചിരുത്തുവാൻ വേണ്ടി പറയുന്ന സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, എത്ര മഹനീയമായ സുന്ദരമായ ചരിത്ര സംഭവങ്ങൾ ഈ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇമാം റാം ഹുർമുസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നൊരു വാചകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖാൻ അക്സറുഹും യതതഹറൂന ഇൻദമ യതസദ്ദറൂന അൽതഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി, പ്രവാചകന്റെ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ അവരുടെ വസ്ത്രം അവർ ശുദ്ധിയാക്കും. ശുദ്ധിയാക്കുക മാത്രമല്ല, നല്ല വസ്ത്രം ധരിക്കും. ഫയൽ ബസുൽ ആലിം അഹ്സന സിയാബ, ഏറ്റവും നല്ല വസ്ത്രമാണ് അവർ ധരിക്കുക. വൈ തവല്ല വുളു അലി സ്വലാത്ത്, നമസ്കാരത്തിന് വുളു ചെയ്യുന്നതുപോലെ അവർ വുളു ചെയ്യും. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലിയുടെ ഒരു ഉദ്ധരണി അദ്ദേഹം കൊടുക്കുകയാണ്, ഇദ ഹദ്ദസ്ത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഫസ്ദഹിർ, നീ പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ നീ അതിനുവേണ്ടി ഒരുങ്ങി ഒരു അലങ്കാരം പുറത്തു കാണിച്ചുകൊണ്ട് ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നീ അത് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും, നമ്മുടെ മുൻഗാമികളെല്ലാവരും, സലഫുകളിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ ഹദീസ് വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടും കൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇദ അറാദ അയ്യ ഖുർജ യുഹദ്ദിസു, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി, ഹദീസ് പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ, തവല്ല, അദ്ദേഹം വുളൂ ചെയ്യും. ഉലുഅഹുലിസ്വല, നമസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുളൂ ചെയ്യുന്നത് അതുപോലെ വുളൂ ചെയ്യും. വലബിസ അഹ്സന സിയാബി, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. വലബിസ ഖലൻസുവ, തലപ്പാവ് ധരിക്കും. ഒമശത്ത ലഹിയത്തഹു, താടിയൊക്കെ ചീകി ഒതുക്കി, വാർന്ന് ചീകി ഒതുക്കി, നല്ല സൗന്ദര്യത്തോടുകൂടി, നല്ല വൃത്തിയോടുകൂടി ഒരുങ്ങി തയ്യാറായി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാലിക് വീട്ടിൽ നിന്നിറങ്ങുക. ആ സന്ദർഭത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പഠിപ്പിക്കാൻ ഇത്രമാത്രം വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ കാരണം? അദ്ദേഹം കൊടുത്ത മറുപടി, ഉഖ്തിറു ഹദീസ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നാണ്. ആ പ്രവാചകന്റെ ഹദീസുകളോടുള്ള ആദരവിന്റെ ഭാഗമാണ് ആ ഹദീസുകൾ പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വൃത്തിയുള്ള, നല്ല സുഗന്ധപൂശിയ, പൂർണ്ണമായ വസ്ത്രം ധരിച്ച രീതിയിലാവുക എന്നത്. അത് ഇമാം മാലിക്കിൻ്റെ ഒരു പതിവായിരുന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകന്റെ ഹദീസുകളെ അവർ ആദരിച്ച് ബഹുമാനിച്ച് ആ രീതിയിലായിരുന്നു അവർ ഉണ്ടായിട്ടുള്ളത്. അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ വഴികളിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ പറയാറുണ്ടായിരുന്നില്ല. അതിൻ്റേതായ സദസ്സുകളിൽ വച്ച് ആ പ്രവാചകന്റെ ഹദീസുകളോടുള്ള സർവവിധ ആദരവുകളും മുന്നിൽ വച്ചുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിരുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പഠിച്ച പാഠം. ഇതിൽ നമുക്കും ചില പാഠങ്ങളൊക്കെയുണ്ട്. പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ആ ഹദീസുകളോടുള്ള ഒരു സ്നേഹവും ഒരു ആദരവും ഒരു ബഹുമാനവും നമ്മുടെ മനസ്സിൽ മുളവൊട്ടേണ്ടതുണ്ട്. ആ ഹദീസുകൾക്ക് മുമ്പിൽ വിനയാന്യതരാവുകയും അതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കീഴൊതുങ്ങുകയും ചെയ്യുക എന്നത് ഹദീസുകളോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക. ഇൻഷാ അല്ലാ, അങ്ങനെയുള്ള ഒരു ആദരവിൻ്റെ മനസ്സോടുകൂടി പ്രവാചകന്റെ ഹദീസുകൾ നാം സ്വീകരിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
2: الأصول നമ്മൾ കേട്ട് കഴിഞ്ഞു. സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ അൽ ഉസൂൽ നമ്മൾ കേട്ടത്.
3: അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് അൽ ഉസൂലിൽ ശ്രോതാക്കളോട് സംസാരിച്ചത്.
2: റേഡിയോ ശ്രോതാക്കൾ, ഓരോ പ്രോഗ്രാമിനെ പറ്റിയും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, നിർദ്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കണം. റേഡിയോയെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും മാറ്റങ്ങൾ കൊണ്ടുവരാനും റേഡിയോ അവതാരകർക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ ലഭിക്കാനുമൊക്കെ അത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ കർമ്മസരണി. പാനീയത്തിൽ ഈച്ച വീണാൽ 13-ാമത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹംസ മദീനി നമുക്കൊപ്പം ചേരുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കർമ്മ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹദീസുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിന് ഫത്ഹു ദിൽ ജലാലി വല്ലിക്കറാം എന്ന പേരിൽ ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ കർമ്മശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ എന്ന സൗദി അറേബ്യയിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദികും ഫല്യഗ്മിസ്ഹു സുമ്മ ലിയൻസിഉഹു, നിങ്ങളുടെ പാനീയങ്ങളിൽ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്തുവെച്ച പാനീയത്തിൽ ഈച്ച ചാടിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിൽ മുക്കുക, എന്നിട്ടതിനെ പുറത്തെടുത്ത് കളയുകയും ചെയ്യുക. ഇതാണ് നബി പറഞ്ഞ നിയമം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിന് ഞാൻ അങ്ങനെ പറയുന്നു എന്ന ഒരു ഹിക്മത്ത് അതുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. ഫ ഇന്ന ഫി അഹദി ജനാഹൈഹി ദാഅൻ, അതിൻ്റെ ഒരു ചിറകിൽ, രണ്ട് ചിറകുകളിൽ ഒരു ചിറകിൽ രോഗമാണുള്ളത്, അഥവാ രോഗങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്നതാണത്. വഫിൽ ആഹരി ഷിഫാഉൻ, രണ്ടാമത്തേതിൽ, അഥവാ മറ്റൊരു ചിറകുകൂടിയുണ്ടല്ലോ, അതിൽ അതിൻ്റെ ശമനവുമുണ്ട് എന്നാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അബൂ ദാവൂദും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വാചകം കൂടി അധികമായി പറഞ്ഞിട്ടുണ്ട്. വഇന്നഹു യത്തഖി ബിജനാഹിഹി അല്ലദി ഫീഹി ദാ, അതെപ്പോഴും ഒരു പ്രതിരോധിക്കുന്നത്, മറ്റൊന്നിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രോഗമുള്ള ഈ ചിറകാണ്. അപ്പം അത് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഒരു പ്രതിരോധം എന്ന നിലക്ക് ആദ്യം അതിൽ കുത്തുന്നത് ഏതായിരിക്കും? ഈ രോഗമുള്ള ചിറകായിരിക്കും. അത് നമ്മൾ ഈച്ച വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്കറിയാം, ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയുമായിട്ട് കിടക്കുന്നത്. ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണത് കിടക്കുന്നത് കാണുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടും മറ്റുമൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹീ, ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ കടമയായിട്ടുള്ളത്. ഇനി ഹദീസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈച്ച എന്താണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈച്ചയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് പരാമർശിക്കാനുള്ള പ്രധാനമായ കാരണം, ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയാണ് അത് എന്നാണ്. അഥവാ വളരെ നിസ്സാരമായി ആളുകൾ കാണുന്ന ഒരു ജീവിയായിട്ട് പോലും ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വലിയ കഴിവുകളും വലിയ പ്രത്യേകതകളും ഒക്കെയുള്ള ആളുകളാണ് എന്ന് ജൽപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവിടെ പോയാൽ അങ്ങനെയാക്കും, അവർക്ക് ഇങ്ങനെ കഴിവുകളുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹു അവരെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ലോകത്തിൻ്റെ നിയന്താവ്. ലോകത്ത് എന്ത് നന്മകളുണ്ടെങ്കിലും അവൻ്റേതാണ്, എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഒരു വിശ്വാസി സമൂഹം എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചും ലോകത്തിൻ്റെ ഒരു നിയന്താവിനെ സംബന്ധിച്ചും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു ബോധമുണ്ട്. തീരെ ദൈവമില്ല അല്ലെങ്കിൽ മതം വേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കം ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അവർ ഖുർആൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ചില ആളുകൾ വളരെ പഴക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഒരു കാലഘട്ടത്തിലും അവർക്ക് മനുഷ്യർക്കിടയിൽ ഒരു മെജോറിറ്റി കിട്ടിയിട്ടില്ല എന്നും ലോകത്തെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മതം വേണം എന്ന് വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് വലിയ ഒരു സാന്നിധ്യമായിട്ടുള്ളത് എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുന്ന സമയത്ത് അവരുടെ സഹായം പ്രതീക്ഷിക്കുകയും അവരോട് അർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. തങ്ങളുടെ കാര്യം അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ഭംഗിയായി നോക്കിക്കോളും എന്ന് കരുതിയിട്ടെല്ലാം അവരെ ഏൽപ്പിക്കുന്ന, അങ്ങനെ അത് ഏറ്റെടുക്കാൻ സന്നദ്ധരായിട്ടുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ഒന്നിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വലിയ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാക്ക് അവിടെ ദുബാബ് എന്നതാണ്. അതിന് ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയായ ഒരു ഈച്ചയെ നിങ്ങളൊന്ന് കൊണ്ടുവരിക എന്നാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലഖു ദുബാബൻ വലവ ഇജ്തമഉ ലഹു. നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള എന്തൊക്കെ ശക്തികളുണ്ടോ, അത് മനുഷ്യരുടെ രൂപത്തിലുള്ളതാകട്ടെ, മറ്റ് ജന്തുക്കളുടെ രൂപത്തിലുള്ളതാകട്ടെ, പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളാകട്ടെ, പ്രകൃതിയിലെ കടലും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്തുമാകട്ടെ, എല്ലാം ഈ പ്രപഞ്ചത്തിലെ എന്തിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്നവയെല്ലാം നിങ്ങൾ വിളിക്കുക. അവരെല്ലാവരും കൂടി കൂടട്ടെ, എല്ലാ മതങ്ങളുടെയും ആളുകൾ ഒരുമിച്ച് കൂടിക്കോട്ടെ. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഈസങ്ങളും വലിയ പുണ്യപുരുഷന്മാരും വലിയ പുണ്യാത്മാക്കളുമൊക്കെയായിട്ട് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ കരുതപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാവരെയും നിങ്ങൾ വിളിച്ചു നോക്കുക. എന്നിട്ട് എന്തിനാണ് അവരോട് ആവശ്യപ്പെടേണ്ടത്? ഒരു ഈച്ചയെ പടക്കാൻ. വലിയതൊന്നും വേണ്ട, വളരെ നിസ്സാരമായി മനുഷ്യൻ കാണുന്ന ഒരു ജന്തു, അതിനെ നിങ്ങളൊന്ന് പടക്കുക. പോലെ വിചിത്തമാവൂലഹു, അവരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും ലയ്യഹ്ലുക്കൂന, അള്ള പറയുന്ന ലയ്യഹ്ലുക്കു എന്നാണ്. ആ ലെന്നിനൊരു പ്രത്യേകത ഉണ്ട്. ലം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ലം യഹ്ലുക്കു ഇതുവരെ പടച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ ലൻ നൂനാണെങ്കിൽ ലാമിന് ശേഷം ലയ്യഹ്ലുക്കു, അവർ പടക്കുകയില്ല എന്നാ, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും സാധ്യവുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ആ പ്രയോഗം. ഇനി ലോകത്തിൻ്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വതാല അവനല്ലാതെ ഒരു ജന്തുവിനെ ഒരു ജീവിയെ ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഈച്ച എന്നുള്ള പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിലെ മറ്റൊരു വെല്ലുവിളിയുണ്ട്, അതെന്താണ്? അള്ളാഹു വിശുദ്ധ ഖുർആന് ആ ഖുർആനിൻ്റെ മഹത്വവും അവൻ അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഖുല്ല ഇനി ജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, ഒരു വിഭാഗം മാത്രം വേണ്ട, എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, കാരണം അവരല്ലേ ഇത് നിഷേധിക്കുന്നത്, ഇവിടെയുള്ള ജന്തുവർഗങ്ങൾ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും നിഷേധിച്ചിട്ടില്ല, അള്ളാഹൻ്റെ കലാമാണ് എന്നതിനെ നിഷേധിച്ചിട്ടില്ല, അതാണ് മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്നതിനെ നിഷേധിച്ചിട്ടില്ല. ഈ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യ ജിന്ന് വർഗങ്ങൾക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനെ നിഷേധിച്ചവരായ ആളുകൾ മനുഷ്യ ജിന്ന് വർഗങ്ങളാണ്. അവരെല്ലാവരും കൂടി കൂടിയാലും ഒരു ഖുർആൻ ആയത്തല്ലെങ്കിൽ ഒരു ഖുർആനിൻ്റെ സൂറത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഖുർആൻ അത് കൊണ്ടുവരാൻ കഴിയില്ല. ഒലവു കാന ബഅലുഹും ലിബഅലിൻ ളഹീറ എന്നാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ തന്നെ നിന്നാലും കഴിയില്ല എന്ന്. അപ്പോൾ രണ്ട് തരം വെല്ലുവിളികൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണമെന്നും അവൻ്റെ പുറമെ മറ്റൊന്നിനെയും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഭരമേൽപ്പിക്കപ്പെടാനും പാടില്ല എന്നും പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു ഒരു വെല്ലുവിളി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലെന്ന്. രണ്ട്, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, വിശുദ്ധ ഖുർആൻ തന്നെ ശരീഅത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ. അള്ളാഹുവിൻ്റെ ശരീഅത്തിന് ബദലായിട്ട് മറ്റൊരു ശരീഅത്ത് കൊണ്ടുവരാൻ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയുമോ എന്നതാണ് ഈ രണ്ട് വെല്ലുവിളിയുടെയും മുന്നിൽ മനുഷ്യൻ അശക്തനായി അന്നും ഇന്നും നിൽക്കുകയാണ് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും നമ്മൾ ഈച്ചയുടെ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു ഇർഷാദ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, നിങ്ങളുടെ പാനീയത്തിൽ ഈച്ച വന്ന് വീണിട്ടുണ്ടെങ്കിൽ, അപ്പം അതിൽ നിന്ന് തന്നെ നമുക്കെന്ത് മനസ്സിലാക്കാം, അത് പാനീയത്തിൻ്റെ കാര്യം മാത്രമാണ്, മറ്റു ഭക്ഷണ വസ്തുക്കളാണ് എങ്കിൽ ഒന്നുകിൽ ആ സ്ഥലത്ത് അതിൽ വീണു പോവുകയല്ല, അതിനെന്തെങ്കിലും ഒരു അപകടം വരികയല്ല, അപ്പോഴാണ് ഇതിൻ്റെ ഈ ചിറക് കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ അത് അതിൻ്റെ കാലിലും മറ്റുമൊക്കെയുള്ള രോഗാണുക്കളോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് അങ്ങോട്ട് എടുത്തിടാം, ആ അതിരുന്ന സ്ഥലമാണ്ട് ഒഴിവാക്കാം. അതല്ല നമുക്ക് കഴിക്കുന്നതിന് വിരോധവുമില്ല. നേരെ മറിച്ച് ഇത് വെള്ളത്തിൽ വീഴുമ്പോൾ ചത്തുപോകുമെന്ന് കരുതിയിട്ട് അതിനൊരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ സമയത്ത് പ്രതിരോധിക്കുന്നത് ഈ ചിറക് കൊണ്ട്, അതിൻ്റെ രോഗാണുക്കളുള്ള രോഗം വഹിച്ചു വരുന്ന ഈ ചിറക് കൊണ്ടാണ് അത് പ്രതിരോധിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ ഹദീസിൽ വന്നത് ഇദാ വഖഅ ഫീ ഷറാബി അഹദികും എന്ന്, നിങ്ങളുടെ ഷറാബിൽ പാനീയത്തിൽ വീണാൽ, അവ ഏത് തരം പാനീയങ്ങളാണെങ്കിലും അതിൽപ്പെട്ടു, സാധാരണ വെള്ളമാണെങ്കിലും മറ്റുള്ള പാനീയങ്ങളാണെങ്കിലും അതെല്ലാം അതിൽപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഫല്യഗ്മിസുഹു, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ മുക്കിക്കളയുക. അപ്പോൾ വെള്ളത്തിൽ വീഴുമ്പോഴേക്ക് ഒരു ഭാഗം അതിലേക്ക് തട്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള പാനീയങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ തട്ടി വീണാലും അതിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ കിടക്കുന്ന ഒരിതാണ് എങ്കിൽ അതിന് ചിറക്, ഒരു ഭാഗത്തെ ചിറക് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അതിൽ രോഗം കലർത്തുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ തേന് പോലെയുള്ളതൊക്കെയാണ് എങ്കിൽ അത് അതിൻ്റെ മുകളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു ഖരവസ്തു പോലെയാണ് സംഗതി. ഒരു ദ്രാവകമാണെങ്കിൽ തന്നെ അതൊരു ഖരവസ്തു പോലെയാണ്. അപ്പോൾ അത് ഇതിൽ പെടൂല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വെള്ളം പോലെ, ജ്യൂസ് പോലെ, അങ്ങനെയൊക്കെയുള്ള തനി വെള്ളം രൂപത്തിലുള്ളതാണ് എങ്കിൽ അതിനെ ആണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മുക്കുക, സുമ്മ ലിയൻസഹു, അതെന്ത് ചെയ്യണം, എടുത്ത് ഒഴിവാക്കുകയും ചെയ്യണം. അത് ആ ഈച്ച ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ മുക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് അങ്ങോട്ട് താഴോട്ടാക്കി ആ വീണതിനെ ഒന്ന് താഴോട്ട് മുക്കി ഉടനെ എടുത്ത് കളയുക കൂടി ചെയ്യണം എന്നതാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അതിനൊരു പ്രവാചകൻ്റെ ഒരു ഇല്ലത്ത്, അതിൻ്റെ ഒരു കാരണം, എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം പറഞ്ഞത് എന്നൊരു കാരണം പറയുന്നത് നോക്കുക. فَإِنَّ فِي أَحَدِ جَنَاحَيْهِ دَاءً وَفِي الْآخَرِ شِفَاءً. അതിൽ ഒന്ന് ദാ ആണ്. ദാ എന്ന് പറഞ്ഞാൽ രോഗമാണ് ഒന്നിലുള്ളത്, രണ്ടാമത്തേതിൽ ശിഫ ആണ്. ഇത് ശരിക്കും ഒരു അത്ഭുതപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആധുനിക വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ ഇന്നത്തെ ലാബ് പോലെയുള്ള വലിയ ലാബുകളിൽ പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൽ ശിഫ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനുമുള്ള ശിഫയുണ്ട് എന്നാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അതിൽ ആ ശരീരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ചിറകിൽ വഹിച്ചു കൊണ്ടുവരുന്ന രോഗങ്ങൾക്കുള്ള ശിഫയുണ്ട് എന്നതാണ് വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു രോഗം ഒന്ന് രോഗവുമായിട്ട് വരുന്നു, അതേപോലെ തന്നെ ഇപ്പുറത്തെ ചിറകിൽ അതിൻ്റെ ശിഫയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ മുക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫയായിട്ട് അത് ഉപയോഗിച്ചോളൂ എന്നല്ല പറഞ്ഞത്. ആ ഈച്ച വീണതിലൂടെ ഉണ്ടാകുന്ന രോഗമുണ്ട് എങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അതിലുണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂണിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹാ മിനൽ മന്നി, അത് മന്ന് സെൽവ എന്ന് പറയുന്ന രണ്ട് ഭക്ഷ്യവസ്തുക്കൾ ബനു ഇസ്രായേലർക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, ആ മന്നിൽ പെട്ടതായിരുന്നു ഈ കൂണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ മാ ഉഹാ ഷിഫാ ഉൻ ലിൽ ഐനി, അതിൻ്റെ നീര്, വ മാ ഉഹാന്ന് പറഞ്ഞാൽ കൂണിൻ്റെ നീര്, ഷിഫാ ഉൻ ലിൽ ഐന്, കണ്ണിനുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയാണോ? അല്ല. അത് പിന്നെ ഏതിലൂടെയാണ് മനസ്സിലാക്കേണ്ടുന്നത്, ഏത് രോഗത്തിനാണോ അത് ഉപകാരപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് അതിലെന്തുണ്ട്, ശിഫയുണ്ട്, കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ശിഫ അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ശരി തന്നെയാണ്. അത് ഏതിനാണോ കൂടുതൽ ഉപകരിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വാചകം കൂടി അതിൽ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതിൻ്റെ ഒരു ചിറക് കൊണ്ടാണ് അത് എന്തെങ്കിലും

അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെ ആയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ നിഷേധിക്കുകയും കളിയാക്കുകയും ഇത്തരം കാര്യങ്ങളെ, ഒരു ഈച്ച വെള്ളത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ അതിൽ മുക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈച്ച ജ്യൂസ് ആവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾക്ക് വില നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ഗൗരവപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, അതിൻ്റെ സനദുകൾ നോക്കുകയാണെങ്കിൽ അത്രയും പരിശുദ്ധമായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സനദാണ്, അത്ര ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ലാത്ത ഒന്നാണ് എന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നബി പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ അത് വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട്. നമ്മൾ മുക്കിയോ മുക്കിയില്ലേ എന്നതല്ല, നബി ആ പറഞ്ഞത് സത്യമാണ്, ഇത് വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യം. നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, ആ വെള്ളം നമുക്ക് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ, നമുക്കത് ഒഴിവാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം അനുവദിക്കപ്പെട്ട ഒരു സാധനം നമുക്ക് ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ഉടുമ്പിൻ്റെ മാംസം വേവിച്ച് കൊണ്ടുവന്നപ്പോൾ സഹാബികൾ പലരും അത് കഴിച്ചു. നബി പറഞ്ഞു, ഞാനത് കഴിക്കണില്ല. എന്താ കാരണം? പ്രവാചകൻ പറഞ്ഞു, ഞാനത് വെറുക്കുന്നുണ്ട്, എനിക്കിഷ്ടമല്ല, എനിക്കതിനോട് വെറുപ്പാണ്, ഞാൻ എൻ്റെ നാട്ടിൽ ശീലിച്ചിട്ടില്ല. കാരണം നബി മക്കയിലാണ് ജീവിച്ചത്, ചെറുപ്പകാലം മുതൽ മക്കയിലാണ്, 10-40 വയസ്സ് വരെ അവിടെ ജീവിച്ചു. പിന്നീട് പ്രവാചകനായതിനു ശേഷം 13 കൊല്ലം, അങ്ങനെ 53 വർഷം കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് എത്തുന്നത്. മക്കയിൽ ഇതില്ലാത്തത് കൊണ്ട് മദീനയിലാണ് ഇതുള്ളത് എന്നതുകൊണ്ട് മദീനക്കാർ അതിൻ്റെ രൂപവും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഓന്ത് വലുതായ രൂപത്തിലാണല്ലോ ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതിനെ നബി എന്ത് ചെയ്തു, തിന്നുന്നത് ഒരറപ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഒഴിവാക്കി. ഞാനത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ നബി അത് വിരോധിച്ചോ? അത് കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ നമുക്കും ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൽ. എനിക്ക് നബി പറഞ്ഞത് ശരിയാണ്, അതിന് രോഗമുണ്ട്, ഇപ്പുറത്തെ ഇതിൽ അതിൻ്റെ മരുന്നുമുണ്ട്. പക്ഷേ ഒരു ഈച്ച എന്നുള്ള ഒരു ജീവി ഒരു മോശപ്പെട്ട ജീവിയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കുന്നത് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് നമുക്ക് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. അങ്ങനെ ഒഴിവാക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഹദീസിൽ നമ്മൾ കണ്ടു, ഈ ഒരു കാര്യം അതിൻ്റെ സത്യതയും കൃത്യതയും വെളിപ്പെടാൻ ആരോഗ്യശാസ്ത്ര രംഗത്തുള്ളവർ, അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ വശം അത് സ്ഥിരപ്പെട്ടാൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. കാരണം ഇതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, ഇതൊന്നും പ്രവാചകൻ പറയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഹദീസും ഖുർആനും നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ ശാസ്ത്രമാണ്, അത് ശാസ്ത്രത്തിൻ്റെ ആളുകൾ പറയട്ടെ, അപ്പോഴേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ള ഒരു കാര്യം പറഞ്ഞു, റസൂൽ ഒരു കാര്യം പറഞ്ഞു, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം. അതിനെതിരായിട്ട് വല്ല ശാസ്ത്രവും വല്ല ശാസ്ത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവർക്കത് മനസ്സിലായിട്ടില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ അടുത്ത ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ അത് ശരിയാണ്, ഖുർആൻ പറഞ്ഞതാണ് ശരി, ഹദീസിൽ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കല്ലേ. ഒരു കാലഘട്ടത്തിൽ ശരിയായിരുന്നത് പിന്നീടൊരു കാലഘട്ടത്തിൽ തെറ്റായി മാറി. ഒരു കാലഘട്ടത്തിൽ ഭൂമി ഒരു ഭാഗത്ത് നിൽക്കുകയും സൂര്യൻ അതിൻ്റെ ചുറ്റിലും കറങ്ങുകയുമായിരുന്നു ശാസ്ത്രം എന്നത്. പിന്നീട് സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുകയും ഭൂമി അതിൻ്റെ ചുറ്റിലും കറങ്ങുകയാണ് എന്നുള്ളതായി. പിന്നീട് കണ്ടുപിടിച്ചു ഭൂമിയും സൂര്യനും എല്ലാം കറങ്ങുന്നുണ്ട് എന്ന്. ഇങ്ങനെ ശാസ്ത്രം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയും അതാണ് സത്യവും, അത് വിശ്വസിക്കേണ്ടുന്നത് ഒരു ബാധ്യതയാണ്. ഇനി ഈ കാര്യം തന്നെ എടുത്തു നോക്കുക, ശാസ്ത്രം ഇത് തെളിയിച്ചു കഴിഞ്ഞു. ഈ ഈച്ചയുടെ ഇരു ചിറകുകളിൽ ഒന്നിൽ രോഗവും ഒന്നിൽ അതിൻ്റെ മരുന്നുമുണ്ട്, അതിൻ്റെ ശിഫയുമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാലും ഇതിനെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഏതായാലും അത് അവർ സ്ഥിരീകരിച്ചതുകൊണ്ടല്ല നമ്മളത് വിശ്വസിക്കുന്നത്. ഈ ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പും ലോകത്ത് മുസ്ലിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രം വന്നതിന് ശേഷവും

0: കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു ശാസ്ത്രം വന്നിട്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു വിചാരിച്ചു. തെറ്റാണെന്ന് പറഞ്ഞാലും വിശ്വാസിക്കത് തെറ്റാവില്ല, വിശ്വാസിക്കതൊരിക്കലും തെറ്റാവില്ല. ഇപ്പോൾ ശാസ്ത്രം മതത്തിൽ പറഞ്ഞതിനോട് യോജിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് എന്ന് കരുതുക. നമുക്കത് ഗുണം ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. നമുക്ക് കൂടുതലൊരു ആത്മവിശ്വാസം വരും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ശാസ്ത്രീയമായി കണ്ടെത്തുന്ന സമയത്ത് ലിയത്മ ഇന്ന കൽബി എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു ഈ മനുഷ്യനെ അല്ലെങ്കിൽ എന്ത് ജന്തുക്കളാകട്ടെ അതിനെ മുഴുവൻ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു തർക്കം ഈ വിഷയത്തിൽ ഉണ്ടാവില്ല, അവ്യക്തത ഉണ്ടാവില്ല, അള്ളാഹു അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ഇബ്രാഹിം നബിക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മളെക്കാളും വലിയ ഈമാനുള്ള ആളല്ലേ. എന്നാലും ഇബ്രാഹിം അലൈഹിസലാം പറഞ്ഞതെന്താ, എനിക്കതൊന്ന് കാണിച്ചു തരണം, എന്തിന് ലിയത്മ ഇന്ന കൽബി, എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടാൻ. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് സമാധാനമില്ലേ, അള്ളാഹു ഈ പറഞ്ഞതിന് 100% തന്നെ നല്ല സമാധാനത്തിലും വിശ്വാസ്യതയിലും തന്നെയാണ് അദ്ദേഹമുള്ളത്. എങ്കിലും ഈമാനിന് വിശ്വസ്തതയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കണ്ട് അംഗീകരിക്കുക എന്ന് പറയുന്നതിന് വ്യത്യസ്ത തട്ടുകളുണ്ട്. എല്ലാ ഈമാനും എല്ലാ വിശ്വസ്തയും എല്ലാ അംഗീകാരവും ഒരേ തട്ടിലല്ല. കണ്ണിൽ കണ്ട് വിശ്വസിക്കുന്നതും ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുന്നതും വ്യത്യാസമാണ്. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ അള്ളയാണ് പറഞ്ഞത് റസൂലാണ് പറഞ്ഞത് എന്നതുകൊണ്ട് അത് 100% സത്യമാണ്. എന്നാൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു. അള്ള പറഞ്ഞു എന്നതുകൊണ്ടും അതോടൊപ്പം അത് സാധ്യമാണ് എന്ന് അറിയുന്നതോടുകൂടിയും നമുക്കതിലുള്ള വിശ്വാസം കൂടി. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസലാമിൻ്റെ മരിച്ചതിനെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അതല്ലാതെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് നമ്മളങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവരിൽ നിന്ന് ആ അംഗീകാരം കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിന് ഒരു സമാധാനം കൂടുതൽ ലഭിക്കും, ഈമാൻ കുറച്ചുകൂടി കൂടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളുടെ സത്യതയും കൃത്യതയും ബോധ്യപ്പെടുന്ന ഇത്തരം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ അറിയാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക അർഹമർ റാഹിമീൻ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി 13-ാമത്തെ ഹദീസിൽ ഇന്ന് പാനീയത്തിൽ ഈച്ച വീണാൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കർമ്മസരണിയിലൂടെ ഹംസ മദീനി നമ്മെ ഉണർത്തിയത്.
2: ഈസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത് സൂറത്തുൻ നാസിയാത്താണ്. ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദിൻ്റെ ശബ്ദത്തിൽ സൂറത്തുൻ നാസിയാത്ത് കേൾക്കാം.

0: മഷാഅല്ലാ, സൂറത്തുൽ നാസിഅത്താണ് ഇന്ന് മധുരം ഖുർആൻ സെഷനിൽ നമ്മൾ കേട്ടത്. ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹ്മദ് എന്ന പ്രസിദ്ധനായ ഖാരി,
1: അദ്ദേഹം യമനിലാണ് അദ്ദേഹം ജന്മം കൊണ്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പഠനവും വളർച്ചയുമൊക്കെ മക്കയിൽ തന്നെയാണ് നടന്നത്.
0: മക്ക, മദീന, ഹറമീൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രമുഖ ഖുർആൻ അധ്യാപകനും ഖാരിയുമാണ് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹ്മദ്.
1: വിശുദ്ധ ഖുർആൻ്റെ 10 ഖിറാഅത്തുകളിലും അദ്ദേഹത്തിന് ഇജാസത്തുണ്ട് എന്നുള്ളത്, അത് പിന്നെ പാരായണം ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഇജാസത്തുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
0: യൂസുഫ് ബിൻ അഹ്മദ് നൂഹ് ഹഫ്ദഹുല്ലാ ഇന്നും ഖുർആൻ പാരായണത്തിൽ ഓൺലൈൻ വഴി ലോകത്തെ ആയിരങ്ങൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതും ഏറെ വിശേഷപ്പെട്ട കാര്യമാണ്.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷിർക്കിനെ തുരത്തുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്, ഏറ്റവും മോശപ്പെട്ട സങ്കേതം എന്ന് പറഞ്ഞുകൊണ്ട്, ഏറ്റവും മോശപ്പെട്ട ഭവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്, നമുക്കറിയാം നിന്ദ്യതയുടെ ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ചാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളിക്കത്തുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില അൽജന്ന ഫഖദ് ഫാസ്. നരകത്തിയിൽ നിന്ന് ആരാണോ ഒഴിവാക്കപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതും ആരാണോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ആ നിന്ദ്യതയുടെ ഭവനമായ നരകത്തിൽ നിന്ന് സദാസമയവും അള്ളാഹുവിനോട് രക്ഷ തേടുക, അതിൽ നിന്നും മാറി നിൽക്കാൻ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണോ മാറ്റിവെക്കാൻ സാധിക്കുന്നത്, അതെല്ലാം കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ചറിയിക്കുന്ന ധാരാളം ഹദീസുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നമുക്ക് മുമ്പിൽ സുപരിചിതമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതേത് നന്മയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഇസ്ലാം വെറുക്കുന്ന ഏതേത് തിന്മയും അത് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നിന്ന് മോചിതനാവാൻ പറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. സഹോദരങ്ങളെ, അതിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ബറാഅത്തു മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നരകമോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ചെറിയ രീതിയിൽ പോലും ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ള മഹാന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുക, അതുപോലെ അവരോട് ശുപാർശ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഷിർക്കിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ രീതിയിൽ പോലും ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല ജന്ന. ആരെങ്കിലും ഒരൽപ്പം പോലും ഷിർക്ക് വരാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷിർക്കിൻ്റെ ഒരംശം വന്നിട്ടില്ല എങ്കിൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നതാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅ, ഇനി അതല്ല, അവൻ്റെ ജീവിതത്തിൽ എവിടെയോ ഷിർക്കിൻ്റെ ഒരു അംശം വന്നിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ അത് ബാക്കിയായിട്ടുണ്ട് എങ്കിൽ, ആ ഷിർക്ക് അത് ചെയ്തുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത് എങ്കിൽ, ദഹലന്നാർ, അവൻ നരകത്തിലായിരിക്കും ഉണ്ടാവുക. ആരെങ്കിലും ഒരൽപ്പം ഷിർക്ക് ചെയ്താൽ അവൻ്റെ ജീവിതം ദഹലന്നാർ, നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി എന്നെങ്കിലും ഒരു ജാറത്തിൽ പോയി ഒരു രൂപയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടാത്തതെന്തുകൊണ്ടാണ്? ആ നരകത്തെ പേടിച്ചുകൊണ്ട്, ആ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും ശിർക്ക് ചെയ്യൂല. എന്താ കാരണം? മൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ. ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ, ശിർക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, ദഖലന്നാർ, അവൻ നരകത്തിലാണ് എന്ന പ്രവാചകന്റെ വചനം അവൻ്റെ ജീവിതത്തിൽ അത് അത്രത്തോളം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാർക്ക് അബൗദികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ച് അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ആ ഖബറിലുള്ളവരോട് യാചിക്കുന്ന, അവിടെ പോയി ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ, അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അതിനോടൊരിക്കലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ മൽ മൂജിബത്താൻ, അള്ളാഹുവിന്റെ റസൂലെ, ഉറപ്പായും നടക്കുന്ന രണ്ട് കാര്യങ്ങൾ താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വാചകം തന്നെ, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല ജന്ന. ആരെങ്കിലും ഒരു ശിർക്ക് പോലും ചെയ്യാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാതെ മരിച്ചു പോയാൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിലാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ, അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നരകത്തിലേക്കും അവൻ എത്തിപ്പെടുന്നതാണ് എന്ന്, ഇവ രണ്ടും ഉറപ്പായും നടക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു നിലക്കും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന് അതീവ ജാഗ്രത പുലർത്തുകയാണവൻ. എന്തുകൊണ്ടാണ്? ആ നരകത്തെ അവൻ പേടിച്ചതുകൊണ്ടാണ്, ആ സ്വർഗത്തെ അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അതാണ് നരകമോചനത്തിനുള്ള ഒന്നാമത്തെ മാർഗം എന്നുള്ളത്, അൽബറാഅത്തു മിനശ്ശിർ. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, ശിർക്കിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നമസ്കാരം അവിടെ ബാത്തിലാണ്, അവൻ്റെ നോമ്പ് അവിടെ ബാത്തിലാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? സൂറത്തു സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലഖദ് ഊഹിയ, നബിയെ, താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്രക്ത, അതുകൊണ്ട് താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തുന്ന അമലുക, താങ്കളുടെ സകലമായ കർമ്മങ്ങളും അവിടെ പൊളിഞ്ഞു പോവുകയാണ്, ബാത്തിലായി പോവുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തിന്മയും വന്നിട്ടില്ലാത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും താങ്കൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ എല്ലാ കർമ്മങ്ങളും അവിടെ ബാത്തിലായി പോവുകയാണ്. വലത്തെ കൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു തെറ്റ് പോലും ചെയ്യാത്ത പ്രവാചകനേക്കാൾ നമ്മളാണല്ലോ ശിർക്കിൻ്റെ കാര്യത്തിൽ, തിന്മകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരരുതേ, കുഫ്രിൻ്റെ അംശങ്ങൾ കടന്നു വരരുതേ എന്ന ജാഗ്രത എപ്പോഴും നാം കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശിർക്കിനെ തുരത്തുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: പള്ളികൾ പൊതു ഇടങ്ങളാക്കുമ്പോൾ സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്.
2: ഇത് പ്രത്യക്ഷത്തിൽ നമുക്കറിയാം, ഇതൊരിക്കലും തന്നെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയുള്ളത് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ ആൻസെസ്ട്രൽ ഹോംസ്, 10-ഉം 700-ഉം വർഷമായിട്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരുടെയൊക്കെ അത്തരത്തിലുള്ള ആൻസെസ്ട്രൽ ഹോംസൊക്കെ നഷ്ടപ്പെട്ടു, നല്ലൊരു നെയ്ബർഹുഡ് എന്ത് ചെയ്തു, നശിച്ചു. ഇതിൻ്റെ പുറം എന്താച്ചാൽ VDA എന്ന് പറയുന്ന, അതായത് വാരാണസി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവർ അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡും അതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഒഴിപ്പിക്കുകയും അങ്ങനെ ഈ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയിരുന്ന ഈ പ്രമോദ് മാഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്താണ് നാവിക് യൂണിയൻ എന്ന് പറയുന്നതിനെതിരെയുള്ളൊരു ഇത്, അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ, ഞങ്ങളത് ഈ മോദി സർക്കാർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ UP സർക്കാർ എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടെ നിലകൊള്ളുന്ന ഒരു സർക്കാരാണെന്നാണ് കരുതിയത്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായ എന്താ വെച്ചാൽ, ഇത് പാർട്ടിക്കാർക്കും മുതലാളിമാർക്കും വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ ഭരണകൂടമാണ് എന്നാണ്. എന്തായാലും ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാകുകയാണ്. അപ്പോൾ പരമ്പരാഗതമായി അവിടെ ജീവിച്ചിരുന്ന, തൊഴിൽ ചെയ്തിരുന്ന ആളുകളൊക്കെ നിഷ്കാസിതരാവുകയും പുതിയ ഒരു കച്ചവട സമൂഹം അവിടേക്ക് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്താണോ അയോധ്യയിലൊക്കെ സംഭവിച്ചത് അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ ഇവിടെ അവരുദ്ദേശിക്കുന്ന ഒരു മുതലാളി വർഗത്തിന് കച്ചവടം ചെയ്യാനുള്ള സാധ്യത വരുന്നത്. എന്തായാലും അതിന് എന്താവുമെന്നുള്ളത് വേറെ കിട്ടെ. പക്ഷേ ഈ വിധിയിൽ വേറെ കുറേ ഭയാനതകളുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. ഒന്നെന്താച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ നമുക്കറിയാം, ഈ നമ്മളെ ഇന്ത്യയിൽ മുഴുവൻ ലാൻഡും പ്രോപ്പർട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ തന്നെയാണ്. അതിപ്പോൾ അതിൻ്റെ ബൈ ദ റൂൾ, ബൈ ദ ലോ എന്താണ്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2013 ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഏത് ഇത് വേണമെങ്കിലും ഏറ്റെടുക്കാനുള്ള റൈറ്റ് സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സെപ്ഷനായിട്ട് കടന്നിരുന്ന സാധനം എന്താണ്, ഈ 1991 നിയമം അനുസരിച്ച് ആരാധനാലയങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ കരുതി വെച്ചാൽ ആരാധനാലയങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിധിയുടെ ഒരു ചെറിയ ലൂപ്പ് ഹോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റില്ല എന്നാണ് വിധിയിൽ ഉള്ളത്. അപ്പോൾ ഇത് സ്റ്റേറ്റസ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതിന് ഹിന്ദു ഇതിനെ മുസ്ലിം പള്ളിയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയെ ഹിന്ദു ഇതാക്കോ മാറ്റാൻ പറ്റില്ല, ഇതാണ് എൻ്റെത്. പക്ഷെ അവിടെ തന്ത്രപരമായി കോടതി ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഉണ്ടായ അപകടം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റിനെ ഏറ്റെടുക്കാം, സ്റ്റേറ്റിനെ ഏറ്റെടുത്ത് എന്താ സംഭവിക്കുക, എന്താണ്, സ്റ്റേറ്റിനെ ഡിമോളിഷ് ചെയ്യാം. അങ്ങനെ സ്റ്റേറ്റ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പള്ളിയില്ല, അമ്പലമുണ്ടോ, ഒന്നുമില്ല, ലാൻഡ് മാത്രമാണ്. ആ ലാൻഡിൽ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും, അത് വേണമെങ്കിൽ അമ്പലത്തിന് വേണമെങ്കിൽ അമ്പലത്തിന് കൊടുക്കാം, മറ്റൊന്നിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും അപകടകരമായൊരു സംഭവം ഈ രീതിയിൽ ഈ വിധിക്ക് വലിയ ദുർവ്യാഖ്യാന സാധ്യതകൾ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ വേണമെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഡിമോളിഷൻ ഉപയോഗിക്കാം. അതിപ്പോൾ സ്റ്റേറ്റാണല്ലോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി, ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഇതിന് പറഞ്ഞ കാരണം എന്താണ്, സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടിയാണെന്ന് ലോക്കൽ അതോറിറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു സെലക്റ്റീവ് ഡിമോളിഷന് പോവുകയാണെങ്കിൽ പള്ളികൾ മാത്രം വിളിക്കുന്ന വെച്ചാലോ, ആർക്കൊന്നും പറയാനില്ല. അവരെന്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള വൈഡനിങ് പർപ്പസിന് വേണ്ടി, ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിധിയെ ആ രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ്, അതിപ്പോൾ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചാലോ, ഈ വിധി വെച്ച് പൊളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും എന്താണ് ഉണ്ടാകില്ല. മൂന്നാമത്തൊരു ഒരു ക്രൂഷ്യലായ ചോദ്യം എന്ന് പറയുന്നത്, സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി എന്നാണ് കോടതി തന്നെ അത് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഇവിടെ ഈ കോറിഡോർ നിർമ്മിക്കുന്നത്, ആ പദ്ധതിയിൽ തന്നെ പറയുന്നത് എന്താണ്, ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗംഗാനദിയിൽ പോയി കുളിക്കാനും തിരിച്ചു വെള്ളവുമായിട്ടോ ഈർന്നണഞ്ഞൊക്കെ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള സൗകര്യത്തിലാണെന്ന്, അതെങ്ങനെയാണ് ഒരു സെക്യുലർ പർപ്പസായിട്ട് മാറുക. അത് കൃത്യമായിട്ടും ഒരു റിലിജിയസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനയുടെ സൗകര്യം ആണ്. ഇതിനെ കോടതി എന്തുകൊണ്ട് കാണാതിരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ അലഹബാദ് കോടതിയുടെ കൃത്യമായ ഈ ഉള്ളിലിരുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിധിയിലുള്ള വല്ലാത്ത ഈ കെണികൾ ആണ് നാളെ ഒരു പക്ഷേ ഇത് കൂടുതൽ ഭയാനകമായിട്ടുള്ള പലതിലേക്കും പോകാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ വിധിയെ തിരുത്തുക അല്ലെങ്കിൽ ഈ വിധിയിലൂടെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ തിരുത്തുക എന്നുള്ളത് കോടതി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലും പള്ളികൾ പോലെയുള്ള ആരാധനാലയങ്ങൾക്ക് ഇല്ലാതെയാകും, അല്ലെങ്കിൽ പള്ളികൾക്ക് പ്രത്യേകിച്ചും ഇല്ലാതെയാകും. കാരണം 91 ഇത് മറ്റേ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ അവിടെ കിടക്കുന്നുണ്ട്. അത് എന്ത് ചെയ്തിട്ടില്ല, കോടതി മറ്റേ ഒന്ന് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതില്ലാതെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടപ്പിൽ വരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ വിശാലമായ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയമില്ല.
3: എന്താണ് പൊതുവിടങ്ങൾക്ക് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് പള്ളികൾ ഒട്ടുകൊടുക്കുന്നതുമായി നിശ്വാസ
4: അതിൽ പിന്നെ ഒന്നിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ 1991 ആരാധനാലയ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പൊതു ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് തീർത്തും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പല സംവിധാനങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഉദാഹരണം അതിൽ പറയാൻ സാധിക്കുക, നമ്മുടെ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഹൈവേ ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാൽ, കന്യാകുമാരി വരെ, തമിഴ്നാടിൻ്റെ കന്യാകുമാരി വരെയുള്ള ഭാഗം എടുത്തു നോക്കിയാൽ ഒരുപാട് പള്ളികൾ അതിനുവേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടാവും. നിരവധി മദ്രസകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്, ധാരാളം ഖബർസ്ഥാനങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന മുസീഫിനൊക്കെ അറിയാവുന്ന പള്ളികളറിയാം, അത് വിട്ടുകൊടുത്തു. അതിന് എല്ലാവർക്കും കിട്ടുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്നതിനുള്ള ബിൽഡിംഗ് കൊടുക്കുന്നതിനുള്ള കോമ്പൻസേഷൻ വാങ്ങിച്ചു, പള്ളി തൊട്ടപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ അത് ഇവിടെ നടക്കുന്നു ധാരാളമായിട്ട്, അതിൽ അങ്ങനെ വലിയൊരു പ്രയാസം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിധിയും ഇത് നടപ്പിലാക്കുന്നിടത്തും സംഭവിക്കുന്നത് ഇവിടെ ഹമീദ് സാർ അവസാനം പറഞ്ഞതുപോലെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ മറ്റു ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന തീർത്തും അനീതിയുടെ ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രയാസം. ഈ വിധി വ്യാഖ്യാനിച്ചു തുടങ്ങിയാൽ രാജ്യത്തെമ്പാടും ഏത് ആരാധനാലയങ്ങളിലുമേലും കൈവെക്കാനുള്ള ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാകും എന്ന വല്ലാത്തൊരു ഭയപ്പാട് നമുക്കുണ്ട്. എപ്പോഴും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവിൽ ഇവിടുത്തെ ഒരു സംഘപരിവാർ നരേശൻ എന്ന് പറയുന്നത്. അതിന് അടിവരയിടുന്നതാകുമോ ഈ വിധി എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഞങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഫുട്ബോൾ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്നിരുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കാൻ പോകുന്നു എന്ന്, അങ്ങനെ നമ്മളൊന്നും അങ്ങനെ സീരിയസ് ആയി കാണാത്ത ഒരു ചാനലിലെ ഏതോ ഒരു ചർച്ച കാണണ്ടായി. പിന്നീട് പൊതുവിൽ മാധ്യമങ്ങളിലൊക്കെ സജീവമായി ഈ BJP സംവിധാനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഇന്നലെ ഒക്കെ ആയിട്ട് കണ്ടിരുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊരു അവിടെ സുജൂദ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും ഇറാഖിൻ്റെയും പതാകകൾ നിലത്ത് വെക്കാത്തതൊക്കെ ഭയങ്കര പ്രശ്നവൽക്കരിക്കുന്നത് കാണാൻ സാധിച്ചു. അന്നലൊക്കെ ചിന്തിക്കുമ്പോൾ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മനോഹരമായ ഒരു ടോളറൻസാണ് ശരിക്കും അവിടെ നടന്നിരിക്കുന്നത്. ട്രോഫിയിൽ കപ്പിൽ മദ്യത്തിൻ്റെ പരസ്യം മുസ്ലിങ്ങൾക്ക് നൽകാതിരിക്കുക, ഷഹാദത്ത് കലിമ രേഖപ്പെടുത്തിയ സൗദിയുടെ പതാക നിലത്ത് വെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുക, അതൊക്കെ ഒരു ഉൾക്കൊള്ളലിൻ്റെ അതാണ്. എന്നാൽ ഈ സംഗതി ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾ അവിടെ താരങ്ങൾ കുരിശു വരക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ ആ നിലക്കുള്ളൊരു ആരാധനയുടെ പ്രകടനങ്ങളോ വരുമ്പോഴോ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കതിൽ വിരോധമില്ല. അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അതനുസരിച്ച് അവർക്ക് ചെയ്യാം. നമുക്കതിൽ വിയോജിപ്പുണ്ട്, നമ്മുടെ വിശ്വാസം വേറെയാണ്. പക്ഷേ അത് ചെയ്യാൻ പാടില്ലെന്നോ അത് ഭയങ്കരമായി പ്രശ്നവൽക്കരിക്കുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവാറില്ല, പൊതുവിൽ ഒരു മനുഷ്യരുടെയും ഭാഗത്തുനിന്നുണ്ടാവാറില്ല. അപ്പോൾ എവിടെയൊക്കെ ആണോ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ അടിക്കാനും അവരെ ഇകഴ്ത്താനും അവരെ മാറ്റി നിർത്താനും അവസരം കിട്ടും, അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. ആ അന്തരീക്ഷത്തിന് ഈ വിധി ശക്തി പകരുമോ എന്നതാണ് നമ്മൾ ഭയപ്പെടുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. പള്ളികൾ പൊതു ഇടങ്ങളാക്കുമ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സുന്ദര സന്ദേശങ്ങളുമായി പീസ് റേഡിയോയുടെ സ്നേഹക്കൂട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചർച്ചാവിഷയം തൂഫാൻ, സമൂഹം ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തിൽ ആശയങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ഷമീം വണ്ടൂരും ഹനീഫ വണ്ടൂരും.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും നമ്മുടെ യുവതി യുവാക്കളെല്ലാം അതിൻ്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സലാഹിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി.
3: ഷമീം സലാഹി, നമ്മൾ ഇപ്പോൾ ഇന്ന് ഏറ്റവും നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ ചർച്ചകളും അതുപോലെ തന്നെ അതിൽ പിടിക്കപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാർത്ഥികളെയാണ്, വിദ്യാർത്ഥിനികളെയാണ്. പ്രത്യേകിച്ച് അണ്ടർലൈൻ പറയുന്നത് വിദ്യാർത്ഥിനികളെയാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദുരന്ത കാഴ്ചയാണ് സത്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ
4: ആ മുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളക്കാര ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും അതുപോലെ യുവ തലമുറ. യുവാക്കളെന്ന് മാത്രമല്ല, അവിടെ യുവതികളും ഒരുപാടുണ്ട് എന്നുള്ളത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികളും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ടത്, എല്ലാവരും കേൾക്കേണ്ട ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വന്നതുകൊണ്ട് അതിൻ്റെ എണ്ണവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നുള്ളതിനാണ്, പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരവും വേണമല്ലോ. ഇത് അനന്തമായി തുടരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായും നമ്മുടെ രാജ്യത്ത് ഒരു വരും തലമുറ വളരെ സുരക്ഷിതരായി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേണം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നെറികേടുകളും ഇവിടുന്ന് പാടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും, ആൻഡ് പിന്നെ വിദ്യാർത്ഥികളായിട്ട് കൂടുതൽ പൊതുവേ നമ്മുടെ സ്നേഹക്കൂട് ചർച്ച ചെയ്യാറുള്ളത് ഒരു കുടുംബം എന്ന പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പിടിക്കപ്പെടുന്നതിൽ അധികവും നമ്മൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണ് യുവതലമുറയാണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ഒരാണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും, അത് കുട്ടിയാവാം, അതല്ലെങ്കിൽ ഒരു പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാവാം. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച മക്കൾ ഇതുപോലെ പിടിക്കപ്പെട്ട് വന്ന് അവസാനം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു കാണേണ്ടി വരുന്ന രക്ഷിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുക. ഞാൻ എപ്പോഴും ആ ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. നമ്മുടെ മക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ തന്നെയുള്ള കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റു ടൗണുകളിലേക്കൊക്കെ പോയ കുട്ടികളാണ്. ആ രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇതറിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, അതിനൊരു ആൻസർ നമുക്ക് ലഭിക്കുന്നത്, എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന ഒരു ഒരു ചിന്തയാണെന്നുള്ളത് അല്ലേ. അത് ക്യാഷ് ഉണ്ടാക്കണം അതിൽ യാതൊരു സംശയമൊന്നുമില്ല.
3: പക്ഷേ ക്യാഷ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആഡംബര സുഖ സൗകര്യങ്ങൾ, അതാണ് ലക്ഷ്യം.
4: അതെ, ആ ക്യാഷ് ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഡംബരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങാന്നല്ല, ആഡംബരങ്ങൾക്കാണ്. അത് വാഹനങ്ങൾ, ഫോണുകൾ, അവർ ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഒരു പളവളപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുക എന്നതിനൊരു വലിയ പ്രാധാന്യം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുളിവിൽ എത്രയും വേഗം ക്യാഷ് കിട്ടണം എന്നൊരു താല്പര്യത്തിനാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ മീഡിയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് എങ്ങനെയാണ്, പഠിക്കാൻ പോയ സമയത്ത് കുട്ടികളുടെ അടുത്തൊക്കെ വലിയ സൗകര്യമുള്ള ഫോണുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ഫോൺ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരൂല, അപ്പോൾ ക്യാഷ് കിട്ടാനുള്ളൊരു മാർഗം ഇതാണെന്ന് മനസ്സിലാക്കി ഒരു എൻ്റെ സുഹൃത്തിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. പലപ്പോഴും പിടിക്കപ്പെടുന്ന മക്കൾ അവർ പറയണത് തന്നെ ഉണ്ടോ, എങ്ങനെയാണ് ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗം ഏറ്റവും നല്ലതാണ്. മറ്റൊന്ന്, എല്ലാത്തിൻ്റെയും ഒരു പരിഹാരം ഒരിക്കലും ക്യാഷ് അല്ല എന്നൊരു ധാരണ, അല്ല ആ ഒരു സത്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവതലമുറയും മനസ്സിലാക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം.
3: അതെ, അപ്പോൾ അതിൽ പിന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, വളരെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി വാട്ടർ ബോട്ടിലിൽ പിന്നെ ചാരായം കൊണ്ടുവന്ന് സഹപാഠികൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കണ്ടു. വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് എന്ത് ചെയ്യും, ചാരായം വാറ്റിയിട്ട് വാട്ടർ ബോട്ടിലാക്കി കൊടുക്കും, അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു കുട്ടിയെ. ഇപ്പോൾ നിങ്ങൾ അത് വായിച്ചോന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ കുട്ടികൾക്കിടയിൽ ചെറിയ ചെറിയ പിന്നെ രൂപത്തിൽ എന്താണ് സാമ്പത്തിക സമാഹരണവും അതോടൊപ്പം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ, വലിയ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പണമല്ല പിന്നെ എന്ത് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. പെട്ടെന്ന് പണക്കാരനായാൽ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ വന്ന ആളാണ്, പിന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾ കോടീശ്വരനാണ് അങ്ങനെ തന്നെ പറയാം, കോടികളുള്ള ആൾ തന്നെയാണ്. അയാൾ ഇത് ലഹരി കടിമയായിരുന്ന സമയത്ത് ഒരാളെ കൊന്നു, വണ്ടി ഇടിച്ചും ചവിട്ടിയും കൊന്നു എന്നാണ് അയാൾക്ക്. അയാളിപ്പോൾ ജയിലിലുള്ളത് 24 വർഷത്തെ തടവാണ്, 80 ലക്ഷം രൂപ പിഴയും. ഇപ്പോൾ ആലോചിക്കുള്ള സമ്പത്ത് പോയി, കുടുംബജീവിതം പോയി, കാരണം 24 വർഷം ജയിലിൽ കിടക്കാൻ എന്തിനാണ് അതൊക്കെ ഉണ്ടാക്കിയത്, ജയിലിൽ കിടക്കാൻ, കുടുംബം ഇല്ലാതായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ്. പിന്നെ ഇതിന് ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ, ലഹരി അഡിക്ഷനായ ആളുകൾ, അവരിത് ഇതിനേക്കാൾ വളരെ പരിതാപകരമാണ് അല്ലേ. അവരുടെ ആന്തരിക അവയവങ്ങൾ നശിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, നല്ലൊരു കുടുംബജീവിതം പോലും നയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സമൂഹം മൊത്തത്തിൽ, നമ്മൾ കുടുംബം, വ്യക്തി, സമൂഹം എന്ന നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ ശ്രോതാക്കളായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്.
4: നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുള്ളൂ, അവിടെ നമുക്ക് തുടങ്ങാൻ തോന്നും. അഥവാ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്.
3: അതെ,
4: ഒരു സാധാരണയായി ഏതൊരു നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി ഉപയോഗവും അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിന് വേണ്ടി കൂട്ടുകൂടുന്നതും അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഏതൊരു ചെറിയ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ കുറിച്ചോ നാട്ടിൽ അയാളൊരു മദ്യപാനിയാണ്, അയാളൊരു ആ രൂപത്തിലിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് ഏതൊരു വീട്ടിലെ ഏതൊരു കുട്ടിയും ഈ ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് എന്തെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത് സർവ സാധാരണമായതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പെട്ടിക്കട വേണമെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണം എന്നില്ല, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യണം എന്നില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പലപ്പോഴും പോലീസുകാർ പോലും എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് സർവ്വസാധാരണമായതുപോലെ തന്നെ സാർവത്രികമായി കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് നമ്മളെ മക്കളെ ഏറ്റവും നന്നായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പരിചിതരായ ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ തരുന്ന ഏതൊരു നമുക്ക് അറിയാത്തൊരു വസ്തുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കാൻ നമ്മുടെ മക്കളെയും അക്കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മിഠായി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി വാങ്ങുന്ന, അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ ഒരു മിഠായി തന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളറിയാത്ത ആരെങ്കിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത്രയും ശ്രദ്ധ ആ കുട്ടികൾക്കുണ്ട് എന്നുള്ളത്. അത് രക്ഷിതാക്കളായ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. ഒരിക്കലും അപരിചിതരായ ആളുകൾ നൽകുന്ന ഏത് വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മദ്യം മാത്രമായിരുന്നു എന്നുള്ളത്, അത് കാണാനുണ്ടാവും അല്ലേ, അത് കൊണ്ട് നടക്കുന്ന ആളുകളടുത്ത് അതിൻ്റെ വേണ്ട സാധന സാമഗ്രി, ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ 1 mg ഒരു എം ജി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ പഞ്ചസാര മണികൾ പോലെയുള്ള അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം ഇത്ര ചെറിയ നിസാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം അത്രയും ചെറിയ കടുക് മണിയോളമുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി പോലെയൊക്കെ ഉള്ള വസ്തുക്കളാണ് പലപ്പോഴും മണിക്കൂറുകളോളം ലഹരിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ വിലകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഏതൊരു ചെറിയ വസ്തു ആരും എപ്പോഴും തരാം, നമ്മളറിയാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് തരാം. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ബോധവൽക്കരിക്കുകയും ഇതുപോലെയുള്ള ഒരു രംഗത്തേക്കും എത്തൂല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു സൗഹൃദമോ ഒരു ചങ്ങാത്തമോ ഒരു കൂട്ടുകെട്ടോ ബോധപൂർവമോ അല്ലാതെ ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്.
3: അപ്പോൾ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മാതാപിതാക്കളെ ധിക്കരിക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ട്, വിള്ളലുണ്ടാവുന്നല്ല അത് ശിഥിലമായി പോവുക. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ പോലും നമുക്ക് വന്ന ഒരു ഫീഡ്ബാക്കിൽ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 6 വർഷമായിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട്, പക്ഷേ അവർ പുറത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യ ഡിവോഴ്സിന് പറഞ്ഞ അവസാനം അവൾ പോവാണ്. അങ്ങനെ പോയി കുറേ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവിടെ തുറന്നടിക്കുകയാണ്. കാരണം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇയാളെന്താണ്, ഇയാൾ ലഹരിക്ക് അടിമയാണ്, ഇയാൾക്ക് ഒന്നിനും പറ്റണില്ല. അപ്പം ഞാനെന്തിനാ അവിടെ നിൽക്കണമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇവൾ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെ ഇനി ഒരിക്കലും അയാൾക്ക് സാധ്യമല്ല, ആ പെൺകുട്ടി പറയണം, ഒരിക്കലും ഇയാൾക്കൊരു ജീവിതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഇപ്പോൾ പണമുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ദുരന്തങ്ങൾ ആലോചിച്ച് ഇതൊരു ഒന്നല്ല, മാതാപിതാക്കളെ ഇപ്പം പിന്നെ ചില ഇപ്പം നാളൊരു പിതാവ് പറഞ്ഞില്ലേ, അവൻ വരുന്നത് പേടിയാണ് അല്ലേ. പിന്നെ വേറൊരു പിതാവ് പറഞ്ഞ എന്താണ്, അവൻ എങ്ങനെയെങ്കിലും പിന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. ഇത് വലിയ ദുരന്തമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും.
4: തീർച്ചയായും അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി, പല ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, കുടുംബത്തിൽ അവരനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്തത്തെ അല്ലാത്ത മുഴുവൻ സമയം അവരെന്താണ് ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളത്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് എൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടമൊക്കെ എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്,
3: ടെൻഷൻ
4: മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ് മക്കളുടെ കല്യാണം പ്രായത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയണത്, ആ ഒരു പിന്നെ അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മദ്യപാനിയായ ഒരാൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഈ മദ്യപിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അന്ന് ഇടപെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മോള് അന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടി, ഒരു ദിവസം പുസ്തകമൊന്നുമില്ലാതെ ക്ലാസ്സിൽ വന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, വീട്ടിലെ അവസ്ഥയൊക്കെ ഈ രൂപത്തിലാണുള്ളത്, എങ്ങനെയാണ് സാർ ഞാൻ വായിക്കുക, എനിക്കിനി പഠിക്കാൻ കഴിയില്ല, ഞാനിനി സ്കൂൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ ഒന്ന് അച്ഛനെ ഒന്ന് വിളിക്കാം, ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാ സമയത്ത് എന്തോ, അച്ഛനെ സാറേ സ്വബോധത്തിലുള്ളൊരു സമയമേ ഉണ്ടാവാറില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു ഒരു കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് പോയ ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, ഞാൻ നാളെ രാവിലെ വരാം സാറേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. പിറ്റേ ദിവസം അയാൾ പറഞ്ഞ പോലെ തന്നെ വന്നു അവിടെ. അപ്പോൾ വന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെ, അത് നിർത്തണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഭയങ്കര ഇതാണ്, പക്ഷെ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ ഇപ്പോൾ എന്നെ വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ വളരെ സങ്കടപ്പെട്ട് പല കാര്യങ്ങളും, നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്, ഇപ്രാവശ്യം SSLC പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്, പക്ഷേ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അവൾ പരീക്ഷ എഴുതില്ല എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ്. അതിൽ ഇയാൾ വീണ്ടും ന്യായീകരിച്ചപ്പോൾ ഞാൻ പറയും, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളീ കുടിക്കുന്ന മദ്യം നിങ്ങളീ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനാണെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി ഏഴാം ക്ലാസ്സിലെ, അന്ന് യു പി ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കണം, അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിലെ എല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുകയും പഠിക്കാൻ അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും കിട്ടുമല്ലോ. നിങ്ങൾ പറയുന്ന അതേ ഉന്മേഷം പഠിക്കാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും അതിൽ ഇയാൾ അതുവരെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വേഗം തലങ്ങൾ താഴ്ത്താണ് ചെയ്യണത്. ഒരു കുറച്ച് സമയം അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പറയാത്തത്? നിങ്ങൾ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണെങ്കിൽ, ഇപ്പം ഞാൻ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: തീർച്ചയായിട്ടും.
4: നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ഇതുപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയണത്? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണത്? അതുതന്നെയാണ് സാറേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. വളരെ നല്ല രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ കൃത്യമായിട്ട് ഇടപഴകി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും, ഈവൻ ഇപ്പോൾ നമ്മൾ ലഹരിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്മോക്കിംഗ് ആണ്, പുകവലിയാണെങ്കിൽ പോലും സ്വന്തം മക്കൾ പുകവലിക്കുന്നത് കാണാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അല്ലേ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് തിന്മയാണെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ആരും ഇതിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അല്ലേ. ഒരു മദ്യപാനിയാവട്ടെ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാവട്ടെ, തങ്ങളുടെ മക്കളോ കുടുംബത്തിലെ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൻ്റെ എല്ലാ ന്യായവും നമുക്ക് വിട്ടുകൊടുക്കരുത്.
3: പക്ഷെ
4: അതെല്ലാവരും പറയുന്ന എന്താണ്, ഒരിക്കലും ഇതുപോലെയുള്ളൊരു ഉപയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ആരും വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൊരു ചോദ്യം മാത്രം മതി അതിലേക്ക് എത്താതിരിക്കാനും എത്തിയ ആളുകൾക്ക് പിന്മാറാനുള്ളൊരു പരിഹാരം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: പിന്നെ അതേപോലെ തന്നെ അപകടത്തിൽ പെട്ട കുറേ ആളുകളുണ്ട്, ലഹരി ഉപയോഗിച്ച് പിന്നെ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട ആളുകൾ പല അപകടങ്ങളിലേക്കും. ഇപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്, ഇന്നും വർഷങ്ങൾക്കും

0: എന്നും
1: അയാൾ അയാൾ പിന്നെ പറയാണ്, ഈ കുട്ടി പറയാണ്, നമ്മളെ സുഹൃത്താണ്. അപ്പം പറയാം, ഒരാ ഒരു വെള്ള ഒരു പുക പോലെ കോള എന്നാണ് ഉപയോഗിച്ചത്, കോള. അവരിങ്ങനെ വന്നു എന്നെ ഇങ്ങനെ വിളിച്ചു, ഞാനാ കോളേൻ്റെ കൂടെ അങ്ങനെ പോയി. അപ്പോൾ കോള അങ്ങോട്ട് ചാടി, ഞാനും അങ്ങോട്ട് ചാടി. ഇപ്പോഴും അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും അയാൾ ശരിയായി നടക്കാനും അതുപോലെ തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ഇന്നും അയാൾ പറയാറുണ്ട് അന്നത്തെ ഒരു ഒറ്റൊരു ബുദ്ധിമോശമാണ് എന്ത് ഇന്ന് ഈ അവസ്ഥയിലായത്. അങ്ങനത്തെ അനേകായിരം ആളുകളുണ്ടല്ലോ. പിന്നുള്ളത് എന്താണ്, സാമൂഹ്യ തിന്മയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പിന്നെ മറ്റുള്ള
2: എല്ലാ വൃത്തികളുടെയും തിന്മയാണ് ലഹരി വസ്തുക്കൾ എന്നുള്ളത്. അത് റസൂൽ തന്നെ പഠിപ്പിച്ചു. നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി എന്ന പ്രശസ്തനായ ഒരു അറബി എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായൊരു കഥയുണ്ട്. ശരിക്കും ആ കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു അനുഭവമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ എഴുത്തും പിന്നെ ഘട്ടവുകൾ. അൽ കേസുൽ ഊല എന്നാണ്, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ ചഷകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഒരാൾ, അയാൾ വളരെ സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നെ നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നീട് ഇയാൾ ഒന്നാമത്തെ ആ ഒരു കപ്പ് മദ്യം കുടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദുരന്തങ്ങൾ, മക്കൾ അദ്ദേഹത്തിന് വിട്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ മാത്രമാണ്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അവരൊരുമിച്ച് മദ്യപിച്ച് അതിൻ്റെ ആ ഹാങ്കിൽ തൻ്റെ കൂട്ടുകാർ തൻ്റെ ഭാര്യയെ തൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആകെ നിരാശയടഞ്ഞ് അവസാനം ഈ ഭാര്യയും അവിടെ നിന്ന് വിട്ടേച്ച് പോകുന്നു. കൂട്ടുകാരും തൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും എല്ലാവരുടെ വഴിയിൽ പോകുന്നു. അവസാനം ഇയാൾ, ഞാൻ നശിക്കാൻ കാരണമായത് അന്ന് ഞാൻ എടുത്ത അന്ന് ഞാൻ കുടിച്ച ഒരു ഒന്നാമത്തെ ചഷകമാണെന്നുള്ളതാണ്. പലപ്പോഴും യുവാക്കളാവട്ടെ, യുവതികളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ, ഈ ലഹരിയിലേക്ക് എത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒരു ഹരം കൊള്ളാനുള്ളതാണ് അല്ലേ. ഒന്ന് ഹരം, ആരെങ്കിലും ഒക്കെ ഒന്ന് തരിപ്പ് കയറ്റുമ്പോൾ ആ ഒരു തരിപ്പ് അതെന്താണെന്ന്, മറ്റു ചില ആളുകൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എത്തിച്ചിരുന്നില്ല അല്ലേ. ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പലപ്പോഴും കൗതുകത്തിന് വേണ്ടി ഇതെന്താണ് എന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളത്. അപ്പം ഇതുപോലെ മറ്റ് ചില ആളുകൾ ഇതിലേക്ക് എത്താറുള്ള ഒരു ഹീറോയിസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചാലേ എനിക്ക് കുറച്ച് എൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉള്ളൂ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്നൊന്നും അല്ല എന്നുള്ള രൂപത്തിലേക്ക് പിന്നെ ആ ഒരു ചിന്താഗതിയിൽ എത്താറുണ്ട് എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ഇപ്പോൾ ഞാനൊരു മോശക്കാരനാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. എത്തിച്ചേർന്നത് ഏത് മാർഗത്തിലാണെങ്കിലും പിന്നീട് ഓരോ നിമിഷവും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സിൻ്റെ പ്രേരണ കൊണ്ടും ചെയ്തു പോയ തെറ്റിൽ പരിതപിച്ചുകൊണ്ട് കുറ്റബോധം കൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്നത് എന്നാണ് ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുടെയും ജീവിത കഥ നമ്മളോട് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു വിപത്താണ്, ഇത് മാരകമായൊരു ക്യാൻസറാണ്. ഈ ഒരു ക്യാൻസർ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല, അത് ഏത് നിലക്ക് പരിശോധിക്കാനാണെങ്കിലും എന്ന് നമ്മളോരോരുത്തരും ഉറച്ചൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് സാധിക്കും, ആ ഒരു കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.
1: അതെ, ഇതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കാരണം മക്കൾ പിന്നെ അവരുടെ യാത്രകൾ, അവരുടെ കൂട്ടുകെട്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ കൂട്ടുകാരന്മാരെ കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്തുള്ള മാനദണ്ഡം പറഞ്ഞല്ലോ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ പറയും അവനടിക്കും പക്ഷേ ഞാനടിക്കില്ല, ഞാൻ അവൻ്റെ അടുത്തിരിക്കും. ശരിക്കും ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയാം, നമ്മൾ സംസാരിക്കുമ്പോൾ അതിപ്പോൾ ഞാൻ കുടിക്കാറില്ല പക്ഷേ ഞാൻ അവിടെ ഇരിക്കും, പക്ഷേ അവൻ്റെ മിച്ചറൊക്കെ അവൻ കഴിക്കും പക്ഷേ ഞാനിത് അടിക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകൾ ഇതൊരു അത് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്, പക്ഷെ അത് ഇസ്ലാം വിലക്കിയ വലിയ ഒരു തിന്മയാണത്.
2: മദ്യം വിളമ്പുന്ന, ലഹരി വിളമ്പുന്ന ഒരു സദസ്സിലേക്കോ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലേക്കോ ഒരിക്കലും നമ്മൾ എത്തിച്ചേരാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താ പറയുക, പലപ്പോഴും പിന്നെ ഈ യൂട്യൂബിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റൻ്റൊക്കെ റീലുകൾ ഇടാൻ വേണ്ടിയിട്ട് കള്ള് കുടിക്കാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ഒന്നുമല്ല, പക്ഷെ അത് വിതരണം ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങൾ പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് അതൊരു വൈറലാക്കാനും അതിൽ എന്തോ ഒരു ആനന്ദം കണ്ടെത്താനൊക്കെ മത്സരിക്കുന്ന പ്രത്യേകിച്ച് സമുദായത്തിനകത്തുപെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരുന്ന ഒരു കാഴ്ചക്കാണ്. ഒരിക്കലും അതുപോലെയുള്ളൊരു കാര്യങ്ങൾ യാതൊരു നിലക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഈ സത്യം ബോധ്യപ്പെടുത്താനും കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
1: അതിൽ നിങ്ങൾ പറഞ്ഞതിലൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ ആധുനിക കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ തലമുറയുടെ പിന്നെ ഇവരുണ്ടോ, അവരിപ്പം ഈ സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു അവരിഷ്ടപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, അയാൾ ആരായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരിക്കും, പുകവലിക്കൂല, മദ്യപിക്കൂല, അങ്ങനത്തെ നല്ല

0: ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു കഥാനായകനാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇന്ന് കഥാനായകന്മാരതല്ല. സിഗരറ്റൊക്കെ വലിച്ച് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു താരത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുന്നതും അവരെ ഫോളോ ചെയ്യാനുമാണ് കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അവരെ താരം എന്താണ് ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് പിന്നെ പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അവർ ശ്രമിക്കാം എന്നുള്ളത് ഈ ഒരു. അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ ഇത്തരം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കുടിക്കുന്നതിൻ്റെ പരസ്യം, കഴിക്കുന്നതിൻ്റെ പരസ്യമൊക്കെ ആരാ കൊടുക്കുന്നത്? പിന്നെ ലോകോത്തര ബ്രാൻഡായ ആളുകളാണ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നി ഇത് ഇവർ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്, അവരൊരിക്കലും ഇത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് തോന്നുന്നത് അവരൊക്കെ കഴിക്കുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്കും അത് കഴിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ ഒരു അപകടമാണ്.
1: അതെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യുന്നതും വിതരണക്കാരാവുന്നതും കുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ അതിൽ അകപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി. അത് ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എന്നുള്ളതാണ്. അർദ്ധരാത്രി ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത് എൻ്റെ മനസ്സിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, പിന്നെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് കുറച്ച് ഉൾനാട്ടിൽ കുറച്ച് പിന്നെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ആ ഒരു പ്രദേശത്തെ പിന്നെ പോലീസ് ഓഫീസറുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ കാണുന്നു. ചെറിയ ചെറിയ പാക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതിനകത്ത് പിന്നെ ഈ ചെറിയ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയുടെ ഒരു പേപ്പറിലിട്ട് എന്തോ ഒരു കെമിക്കൽ സാധനങ്ങളായിരിക്കണം. അതുപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ ചവച്ച് തുപ്പിയതും അല്ലാത്തതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സ്റ്റുഡൻ്റായ പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്. ഇപ്പോൾ നിങ്ങളീ പറഞ്ഞൊരു കാര്യമില്ലേ, നിങ്ങൾ പറഞ്ഞതിപ്പോൾ ആരാന്നും നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ മുന്നിലുള്ളത് നമ്മളെ പരിസരത്തുള്ള അതാ ഈ പറയുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പരിസരത്തുള്ള ഒരു യു പി സ്കൂളിലെ രണ്ട് പെൺകുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. ഇവരെ എങ്ങാനും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ അവിടെ പിന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകർ അവിടെ വരും. ഈ കുട്ടികളുടെ ഫോട്ടോ എങ്ങാനും വന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടത് അവിടെ ഇങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വനിതാ പോലീസ് ഒരാളെ ഉള്ളപ്പോൾ രണ്ട് പേരോട് കൂടി വരാൻ പറഞ്ഞാൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടുകാരെ ഒറ്റയടിക്ക് വിളിച്ചറിയിച്ചാൽ അതിൻ്റെ ഒരു ദുരന്തം എന്താവുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചവരാണെങ്കിൽ നന്നായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഈ അടുത്ത സമയത്ത് നമ്മളെ പേഴ്സണൽ ടോക്കിലോട് സാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തം എത്രയാണെന്നുള്ളത്. ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ്
0: അല്ലെങ്കിൽ
1: 12 വയസ്സ് എന്നുള്ളതാണ്. അപ്പം അത്ര കുഞ്ഞു പ്രായത്തിൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിനികൾ വരെ ഉണ്ട് എങ്കിൽ ഇത് ഇത്രയും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടിയിട്ടാവണം നമ്മുടെ ഓരോ കാൽവെപ്പും. ഇതൊക്കെ ഇങ്ങനെ പരക്കാനുള്ളൊരു കാരണം ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഹീറോയിസം കാണിക്കാനും റീച്ച് കിട്ടാനും അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഹൈപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ കിട്ടാനുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, ഇവിടെ വൈബാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആ രൂപത്തിലുള്ളതാണ്. രണ്ടാമത്തത് എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ദുർവാശിയും ഇതൊക്കെ യുവസമൂഹത്തിലും കുട്ടികളിലൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അയാളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ നിങ്ങളാരാ ഇത് ചോദിക്കാനെന്നുള്ളത്. ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളൊക്കെ ഒരു സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ അന്ന് നടന്നിരുന്നു. എന്താ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉപ്പയല്ല എന്നെ പലപ്പോഴും എന്ത് ചെയ്യുക, തിരുത്തുക. ആ നാട്ടിലുള്ള ഏതൊരു മുതിർന്ന ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, എന്നെ തിരുത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ നേരിട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉപ്പയോട് പറയുമായിരുന്നുള്ളതാണ്. ഇന്ന് ആരാ ഒരു പ്രവർത്തനം ചെയ്യണത്, അത് വല്ലാത്തൊരു കാര്യം തന്നെയാണെന്നുള്ളത്. അപ്പം ഇതൊക്കെ അപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ അയാളോട് പോലും തട്ടിക്കയറുന്ന ഒരു സാഹചര്യം, അതിങ്ങനെ പിന്നെ ഫോണൊക്കെ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ നാടിൻ്റെ നന്മയെ കെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളായ ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം തരും. നമ്മളെ മക്കളെ തീർച്ചയായും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മളെ മുതിർന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യല്, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും തിരുത്താൻ പോവാറില്ല എന്നാണ്, അഥവാ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ കേൾക്കുന്ന അങ്ങനെ എങ്കിലും ഇല്ലേ. അവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു തിന്മ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, മൂന്ന് നിർദ്ദേശം, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യണം, വിലക്കണം എന്നുള്ളതാണ്. ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു വെറുപ്പ്
0: ഉണ്ടാവണം,
1: അത് അവർക്ക് കൂടി ബോധ്യമാണ് രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു തിന്മകളോട് ഒരിക്കലും എനിക്ക് രാജിയാവാൻ കഴിയില്ല എന്നത് പൊതുസമൂഹത്തിൻ്റെ എന്നുള്ളൊരു കാഴ്ചപ്പാടാവണം, അതുപോലെ തന്നെ ഒരു പോളിസി ആവണം എന്നുള്ളതാണ്. അവിടെ നമ്മളൊക്കെ പിന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്, പിന്നോട്ട് പോകണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഈ അനാവശ്യമായ പിന്നെ വാഗ്വാദങ്ങളും, അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ പോലും അറക്കാൻ കേൾക്കാൻ അറക്കുന്ന വാക്കുകളൊക്കെയാണ് പലപ്പോഴും കൂട്ടുകാരെ നിന്ന് കേൾക്കുക, നിങ്ങളാരാധി ചോദിക്കാം, നിങ്ങൾ എന്താ
0: സാധാരണ,
1: അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് എൻ്റെ ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇടപെടേണ്ട മേഖലയിൽ നമ്മൾ ഇടപെടണമെന്നാണ് പറയുന്നത്.
0: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ചെറിയ പെൺകുട്ടികളെ കാര്യം പറഞ്ഞല്ലോ, സത്യത്തിൽ ഇവരൊക്കെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടാണ് ഇതൊക്കെ വരുന്നത്, അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതിനൊക്കെ പിറകിൽ എന്തുണ്ട്, ഇതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക, നല്ല പ്ലാനിങ്ങുള്ള ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ ഒരു തെക്കേ ജില്ലയിൽ ഞാൻ കുറച്ച് കാലം അവിടെ സമയത്തുണ്ടായ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയെ, ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്നും വനിതാ പോലീസ്, മഫ്തിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കിട്ടി എന്ത് ചെയ്തു, ബാഗിൽ നിന്ന് പരിശോധിച്ചിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെ ചെറിയ പൊതികൾ കണ്ടെടുത്തു. കാരണം ഈ കുട്ടി പോലും ഇത് അറിയുന്നില്ല എന്നല്ല, ഇതാരോ തന്നു, ആർക്കോ കൊടുക്കാൻ വേണ്ടി തന്നു. അപ്പോൾ കുട്ടികൾ ഉപയോഗിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് ഇവർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ടാവാം, എന്തോ എന്താണെങ്കിലും ഇങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഈ വിഷയത്തിൽ, അറിയാതെ പെട്ടുപോകുന്നവർ, അത് ലഹരിക്ക് അടിമയാകുന്നതും അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്, പിന്നീട് പിന്നെ നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകണം. അപ്പോൾ ഇത്തരം ചതിക്കുഴികളുണ്ട്, ഈ ചതിക്കുഴികളെപ്പോലും തിരിച്ചറിയണം. ഇപ്പോൾ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന അവർ ടൂർ പോയതാണ്, നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ളവർ, തിരിച്ചു വന്നപ്പോൾ കാറ് പരിശോധിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും പെട്ടു, അതിലെ സ്ത്രീകളാണ്, അവരാരും അറിയില്ല. അപ്പോൾ ഇത്തരം ചതിക്കുഴികളെ ഇതിലുണ്ട് എന്നുള്ളത് എന്താണ്, നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല, അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
1: അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മളാരും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളെ യാത്രയും നമ്മളെ ഇടപഴകലൊക്കെ പരിചിതരായ ആളുകളായിട്ട് മാത്രമാവുന്നതാണ്. അതുപോലെ വേലി തന്നെ വിള തിന്നുന്ന സാഹചര്യമുണ്ട്, അഥവാ ലഹരിക്കെതിരെയുള്ള പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പകൽ വരികയും രാത്രി ആയാൽ അതിൻ്റെ പിന്നെ പ്രയോക്താക്കളും വിതരണക്കാരൊക്കെ ആക്കി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാവും, അവരുമായിട്ട് നമ്മുടെ ഇടപാടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങളടക്കം ആ രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പിന്നീട് പിന്നെ ഈ ലഹരി ആദ്യമൊക്കെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നറിയോ, നീ ഇത് ഉപയോഗിക്കേണ്ടതില്ല, നിൻ്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ കൊടുക്കുന്നതിലൂടെ പൈസ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോഴാണ് കുട്ടികൾ കൗതുകത്തിന് വേണ്ടിയിട്ടും ക്യാഷ് ഉണ്ടാക്കാനും വേണ്ടിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കൂട്ടുകാർക്ക് ഇതിങ്ങനെ കൊടുക്കുന്നതിലൂടെ ആളും എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധിതമായി ഈ വസ്തു ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ വിതരണക്കാരായിട്ടായിരിക്കും, ഒരു വിതരണക്കാരനായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പിന്നീട് അതിൻ്റെ ഉപയോഗിക്കുന്ന ആളായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇതൊന്ന് ജസ്റ്റ് വാ ഞാനില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, അങ്ങനെ പിന്നീട് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അതുവരെയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക, പിന്നീട് എന്ത് വേണം, ക്യാഷ് വേണം,
0: ക്യാഷ് വേണം,
1: നിനക്ക് ഇത്രയും നന്നത് ഫ്രീ, ഇനി എന്തായാലും പൈസ അല്ലാതെ തരാൻ പറ്റില്ല
0: എന്നുള്ളത്.
1: അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്രയും സമയം കിട്ടിയപ്പോഴേക്കും ഈ കുട്ടി എന്തുണ്ടാവും, ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. പിന്നീട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടാവും, അവനത് കിട്ടാൻ നിർബന്ധമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ തന്നെ പറഞ്ഞു കൊടുക്കണം, ഓക്കെ നിനക്ക് തരാം, പക്ഷേ എന്ത് ചെയ്യണം, നീ ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കണം.
0: അപ്പോൾ
1: ഈ രണ്ട് രൂപത്തിലാണ് ഇതിൻ്റെ പിന്നെ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ വിതരണക്കാരോ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും അറിയണില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ നമ്മുടെ മക്കളോട് പറയാം. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇതുപോലെയുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടക്കണമെന്നുള്ളത്.
0: അതോടൊപ്പം ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ, ഈ ചില ആളുകൾ, ചില ലിബറൽ ആളുകൾ കൊണ്ടുവന്ന ചില മെസ്സേജുകളുണ്ട് ഇവിടെ. ഇത് സുലഭമാക്കണം, ഇത് പെട്ടിക്കടയിൽ ചെന്നാൽ കിട്ടും, MDMA പെട്ടിക്കടയിൽ ചെന്നാൽ വാങ്ങാവുന്ന രൂപത്തിലാണ്, സ്വാതന്ത്ര്യം വേണം, ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ മുറവിളി കൂട്ടുന്ന, സമരം വരെ ചെയ്യണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ. അവരൊക്കെ കൊണ്ടുവന്ന ചില എന്താണ്
1: ഹിഡൻ
0: അജണ്ടകളാണ് എന്ത് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ദുരന്തമാണ്. തിരിച്ചറിയ ഇപ്പോഴും നമുക്ക് വൈകിട്ടില്ല, ഇത്തരം ആളുകളിൽ നിന്നും അകലാനും അവരെ ഒറ്റപ്പെടുത്താനും അല്ലേ, പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്മാറാനൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി.
1: ഇവര് പലപ്പോഴും മുന്നിൽ വെക്കുന്ന കാര്യം തരും, ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്.
0: അതെ,
1: നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ആ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തരും, ഒരു പുകവലിക്കുന്ന ആൾ അയാൾ അയാളുടെ ശരീരത്തിന് ഇഞ്ച് ഇഞ്ചായിട്ടാണ് കൊല്ലുന്നത്.
0: അതെ
1: അല്ലേ,
0: അതെ.
1: അത് അതിൻ്റെ കവറുകളിലൊക്കെ, ഏത് പുക പിന്നെ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും അതിൻ്റെ കവറുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നാട്ടിലാണോ വിൽക്കുക ആ നാട്ടിലെ ഭാഷയിലുണ്ടാവും, എല്ലാവർക്കും തിരിയുന്ന മറ്റു ഭാഷയിലും ഉണ്ടാവും. ഒരു പുകവലി ഉൽപ്പന്നവും എന്താ പറയുക, ആരോഗ്യത്തിന് ഊർജ്ജം നൽകുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ, അവിടെയൊക്കെ കാണുന്ന എന്താണ്, ഹാനികരം എന്നുള്ളതാണല്ലോ.
0: തീർച്ചയായിട്ടും
1: അതെ, മദ്യത്തിൻ്റെ പേരിലാണ്. അപ്പോൾ പുകവലി എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ്. മദ്യം എന്ന് പറഞ്ഞാൽ അതും എന്താണ്, പുകവലിയേക്കാൾ ഒരല്പം വേഗതയിൽ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലേ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളൊന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ
0: അല്ലേ,
1: ഉപയോഗിക്കുന്ന ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ ഇത് പറയുമ്പോൾ നല്ല ഒരുപാട് വിഷ്വലുകൾ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ ഒരു പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, വണ്ടൂർ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഒരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഇയാൾ ഇങ്ങനെ ഭ്രാന്തമായി. അപ്പോൾ അയാൾ ഉപയോഗിച്ചിട്ട് അധിക വർഷം ആയിട്ടില്ല. പിന്നെ സ്കൂളിലേക്ക് പോകുന്നൊരു സമയത്ത് ആദ്യത്തെ 2 വർഷമൊക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഇന്ന നാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരൻ, അയാളൊക്കെ മരിച്ചു പോയിട്ട് എത്ര കാലമായി ഉപയോഗിച്ച് അന്ന് ഈ കഞ്ച, ആ അതന്നെ അയാളൊരു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെ എന്തായാലും ജീവിച്ചിട്ടില്ല.
0: അപ്പോൾ നമുക്കറിയാം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇതിന് അഡിക്ഷനായ ആളുകൾ വളഞ്ഞും തൂങ്ങിയും ഒക്കെ ഒടിഞ്ഞൊക്കെ നടക്കുന്ന എന്ത് ജീവിതം എന്താണ് ഇപ്പോൾ ഇവർ മൈ ബോഡി മൈ ചോയ്സ്
1: അല്ല, ഈ ആസ്വാദനം അതുപോലെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ മനസ്സിലാക്കിയത്? അപ്പോൾ ജീവിതം ഇങ്ങനെ വളഞ്ഞു കുത്തി ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഭ്രാന്തമായി നടക്കുന്നതാണോ അടിച്ചു പൊളിക്കൽ? അപ്പോൾ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് കിട്ടുന്നത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെയാണെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് കിട്ടുന്നത്. അതിനി ആർക്ക് പരിശോധിച്ചാലും കാണും, ഡോക്ടർമാർ പറയുന്ന, അപ്പോൾ പല ഡോക്ടേഴ്സുണ്ട്, അത് പ്രത്യേകിച്ച് ഫോറിൻ ഡോക്ടേഴ്സൊക്കെ, ഈ രാസലഹരികൾ അല്ലെ, കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശരിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാക്സിമം 1 മുതൽ 2 വർഷം വരെയാണെന്നാണ്. ആ 2 വർഷം കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി ജീവച്ഛവമായിട്ട്, ജീവനുണ്ടെങ്കിൽ, അഥവാ ജീവിതവും ജീവനുണ്ടെങ്കിൽ ഒരു മരിച്ചു ജീവിക്കുന്ന തുല്യമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങളും ഡാറ്റകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും, വിവരമുള്ളവരാരെങ്കിലും, സ്വബോധമുള്ള ആരെങ്കിലും ജീവിക്കണമെന്നും ആ എനിക്ക് കിട്ടിയ ഈ ആയുസ് ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്കും വിഷങ്ങളിലേക്കും നാശത്തിലേക്കും എത്തും.
0: അതെ, അത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ലല്ലോ. ഒരു കുടുംബജീവിതം, മക്കൾ, ഭാര്യ അല്ലേ, പിന്നെ മറ്റുള്ളവർ, യാത്രകൾ, ഇതൊക്കെയാണ് ആസ്വാദനം. അവരുമായിട്ടുള്ള സല്ലാപങ്ങൾ ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാതെ, ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അതൊന്നും ആസ്വാദനമല്ല. അപ്പോൾ ഇത്തരം പിന്നെ വാർത്തകളിൽ അല്ലെങ്കിൽ ഇത്തരം അറിയിപ്പുകളിൽ പിന്നെ ഇവർ പറയുന്നത് കേട്ടാൽ നമുക്ക് വലിയ രസമൊക്കെ തോന്നും, ഇതാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ അതിലൊന്നും വീണ് പോകാതെ പിന്നെ യഥാർത്ഥത്തിലുള്ള ലൈഫിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്നാണ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നൽകിയിട്ട്
1: അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് ജീവിതം അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനൊക്കെ ആണ് എങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതാണ് ന്യായം പറയാനുള്ളത് എങ്കിൽ, ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം, അവർ തുടങ്ങി വെച്ച അതേ സൗഹൃദത്തിൽ നിരന്തരമായി എന്നും കൂട്ടുകൂടി ആ സൗഹൃദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ആ സ്നേഹവും അവർക്കിടയിൽ പിന്നെന്താ പറയുക, സ്നേഹവും അതുപോലെ തന്നെ ആ മറ്റേ പരസ്പരം കോർത്തിണക്കുക വേണമെന്നുള്ളത്. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ഒരാളെ കൊന്ന് സ്വന്തം സുഹൃത്തായി ഒരുമിച്ച് മദ്യപിക്കുക, ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട്. ഇതാണോ ജീവിതത്തിൻ്റെ അടിച്ചുപൊളിക്കൽ? ഇതാണോ ജീവിതത്തിൻ്റെ പിന്നെ യഥാർത്ഥമായ സന്തോഷം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മാരകമായ വിഷമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ഉപയോഗിക്കുന്ന ഏതാളുകളോടും സത്യസന്ധമായി അവരുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ കണ്ണീരിൽ ചാർന്ന അവരനുഭവിക്കുന്ന ഒരുപാട് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു 10 നോർമൽ മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖവും പിന്നെന്താ പറയുക കുറ്റബോധമാണ് ഇങ്ങനെയുള്ള ഓരോരുത്തർ ലഹരി വസ്തു ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറയാനുള്ളതെന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ സങ്കടങ്ങളുണ്ടാവും, പക്ഷേ ആ സങ്കടങ്ങൾക്ക് ഒരു പരിധിയില്ലേ?
0: പക്ഷേ
1: ഈ മദ്യപാനിയായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സങ്കടം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തതിന് അത്രമാത്രം പാപഭാരവും കുറ്റബോധമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പം എന്തിനാണ് ഇതുപോലെ പൈസ കൊടുത്ത് ജീവിതം നശിപ്പിച്ച് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിയിട്ട് എന്താണ് നമുക്ക് കാര്യം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവതലമുറയിൽപ്പെട്ട ഓരോ ആളുകളും, എൻ്റെ വളരെ മാന്യരായ സുഹൃത്തുക്കളെ, നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിനെ കാർന്നു തിന്നുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതൊന്നും അല്ല ഈ ഒരു ഊർജ്ജവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയ ആളുകളുടെയൊക്കെ ജീവിതവും കുടുംബവും പരിശോധിച്ചാൽ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും ദുഃഖങ്ങളുടെയും കഥകളും കാഴ്ചകളും അല്ലാതെ എന്താ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് അതിനോട് നോ പറയാനും അതിലകപ്പെട്ടവരെ വളരെ സ്നേഹത്തോടുകൂടി അതിൽ നിന്നും രക്ഷപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നാം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. ഇന്നത്തെ സ്നേഹക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. നമ്മോടൊപ്പം ചെലവഴിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ അതിഥികളായ ഷമീം വണ്ടൂരിനും ഹനീഫ വണ്ടൂരിനും നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ കൂടിക്കാഴ്ചയിൽ കാണാം. പീസ് റേഡിയോ കേൾക്കൂ, അറിവ് പങ്കിടൂ, നന്മ ജീവിതമാക്കൂ.
3: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: Peace Radio il ini insight. Manushyane aadaricha madam. സംസാരിക്കുന്നത് അബ്ദുറൌഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അതോടൊപ്പം ഈ ഒരു ശബ്ദം കേൾക്കുന്ന മറ്റു ഇതര മതസ്ഥരെ, മനുഷ്യൻ്റെ വിഷയത്തിൽ ഇന്ന് ലോകത്ത് പലപ്പോഴും ശരിയായ വിധത്തിലുള്ള ആദരവ് നൽകാത്ത കാലഘട്ടത്തിലാണ്. ഒരു നായയേക്കാൾ മനുഷ്യന് പ്രാധാന്യമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നായയെ കൊന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു, മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നു, വധിക്കുന്നു. മനുഷ്യൻ്റെ വിഷയത്തിൽ ഒരു ആദരവോ ബഹുമാനമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജാഹിലിയത്തിലൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനൊക്കെ മുമ്പ് പരസ്പരം നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു സമൂഹം കഴിഞ്ഞുപോയി. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനവും ഇസ്ലാമിൻ്റെ ആഗമനവുമെല്ലാം. ആദരവും ബഹുമാനവും മനുഷ്യർക്ക് പരസ്പരം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. നമ്മൾ മറ്റുതര മതസ്ഥരുടെ ആ വിഷയങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും മേൽജാതി, കീഴ്ജാതി, അതുപോലെ തന്നെ കീഴ്ജാതിയിലൂടെ ആളുകൾ നടന്നുപോയ വഴിയിലൂടെ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ മേൽജാതിയുള്ള ആളുകൾ നടക്കുന്ന സമയത്ത് അവിടെ കീഴ്ജാതിയിലുള്ള ആളുകൾ കാണാതിരിക്കുക, ഇങ്ങനെ തുടങ്ങി വലിയ രൂപത്തിലുള്ള മനുഷ്യരെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത, പരസ്പരം സ്നേഹിക്കാത്തൊരവസ്ഥ പോലും ഇന്നുപോലും നിലനിൽക്കുന്നു എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വാർത്തയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനു പോലും ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച്, ജാതിയുടെ വിഷയത്തിൽ, വർഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറമായിക്കൊണ്ട് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ നിറമോ വംശമോ ഭാഷയോ സമ്പത്തോ ജാതിയോ ഗോത്രമോ ദേശമോ ഒന്നുമല്ല. മനുഷ്യനെ, മനുഷ്യൻ്റെ മൂല്യത്തെ നിർണ്ണയിക്കുന്ന മാനദണ്ഡമെന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മകളെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ്. ഏ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യ കുലത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന് അല്ലാഹു മറ്റു ഇതര ജീവികളിൽ നിന്ന് നൽകുന്ന വലിയ ശ്രേഷ്ഠതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ സൂറത്തു ഇസ്രായിലിൻ്റെ 70-ാമത്തെ ആയത്താണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഈ ആയത്തിനെ ഒന്ന് പരിശോധിക്കണം. അത് ഇതര മതസ്ഥരാണെങ്കിലും ഈ ആയത്തിനെ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന പ്രാധാന്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വ ഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ലീല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, മറ്റു ഇതര സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പ്രത്യേകമാക്കി അവർക്ക് ഫളലുകൾ നൽകി, ശ്രേഷ്ഠതകൾ നൽകി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്ന പല മതങ്ങളുടെയും ആചാരങ്ങളും വിശ്വാസങ്ങളും നോക്കുമ്പോൾ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വംശപരമ്പരയുടെ പേരിൽ, അങ്ങനെ തുടങ്ങി പല അടിസ്ഥാനത്തിൻ്റെ പേരിലും ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. ചില മതാചാരങ്ങളിലാകട്ടെ ജന്മം കൊണ്ട് തന്നെ ഉയർന്നവരും താഴ്ന്നവരും, സ്പർശിക്കാൻ പാടില്ലാത്തവർ, അകറ്റി നിർത്തേണ്ടവർ എന്നിങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള കാറ്റഗറികൾ പോലും പല വിശ്വാസ ആചാരങ്ങളിലും ഉണ്ട് എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഇസ്ലാം ഒരു വിപ്ലവമായി എത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്ന ഒരു പ്രസംഗത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ലോകർക്ക് മാതൃകയായി വന്ന പ്രവാചകൻ, നമുക്ക് പഠിപ്പിച്ചു നൽകണ ലാ ഫളല ലി അറബിയിൻ അല അജമി, ഒരു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ ലി അജമി അല അറബി, ഒരു അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. ഒരു വെളുത്തവന് കറുത്തവനെക്കാളുമോ കറുത്തവന് വെളുത്തവനെക്കാളുമോ ശ്രേഷ്ഠതയില്ല. എപ്പോഴാണ് ശ്രേഷ്ഠതയുണ്ടാകുന്നത്? ഇല്ലാ ബിത്തഖ്വാം, ഹൃദയത്തിൽ നല്ല തഖ്വയും സൂക്ഷ്മതയും നന്മകളും നിറഞ്ഞ മനുഷ്യനാണോ അവനാണ് അള്ളാൻ്റെ അടുത്ത് ശ്രേഷ്ഠനായിട്ടുള്ളവൻ. അവനാണ് നല്ലവൻ, അവനാണ് പുണ്യവാളൻ, അവനാണ് മുന്തിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അന്നാസു മിൻ ആദമി വ ആദമു മിൻ തുറാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വാചകമാണ്. അതായത് മനുഷ്യർ മുഴുവൻ, അത് ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ആരുമാകട്ടെ, അവരെല്ലാം അവരുടെ തുടക്കമെന്നുള്ളത് ആദമെന്ന് പറയുന്ന പിതാവിൽ നിന്നാണ്. എന്നാൽ ആദമോ മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. എന്നുവച്ചാൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണു ചേരേണ്ടവരാണ്, നാളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുലമഹിമ പറഞ്ഞുകൊണ്ടോ, വലിയ സമ്പത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ഉന്നതനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തെ നന്നാക്കുക എന്നതാണ്. ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഗോത്രത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തേണ്ടവരോ മാറ്റി നിർത്തേണ്ടവരോ ഇകഴ്ത്തപ്പെടേണ്ടവരോ അല്ല മനുഷ്യർ, മറിച്ച് മനുഷ്യരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇസ്ലാം നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നത് തന്നെയാണ്. മാത്രമല്ല ചരിത്രം വായിക്കുമ്പോൾ അടിമയായിരുന്ന കറുകറുത്ത ബിലാലിനെ ശ്രേഷ്ഠനാക്കിയത് ഇസ്ലാമാണ് അല്ലേ? അടിമയിൽ നിന്ന് മോചിതനായി ആ ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് പരിശുദ്ധമായ കഅബാലയത്തിൽ വന്ന് ബാങ്ക് വിളിക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനിൽ ഫാരിസിനെയും കൈകൊടുത്തിട്ട് ഇവിടെ ആർക്കും വ്യത്യാസമല്ലട്ടോ, തൊലിവെളുപ്പിലല്ല കാര്യട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഇസ്ലാമിൽ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അവർക്ക് കൃത്യമായി അത് തൊലിവെളുപ്പിൻ്റെ വിഷയത്തിലല്ല, അല്ലെങ്കിൽ ഒരടിമയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എത്ര വലിയ ഒരു തത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്! ഈ ഇസ്ലാമിനാണ് ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ അടുക്കൽ ആദരവ് ലഭിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അടിവരയിടേണ്ട പോയിന്റാണ്, അല്ലയോ ജനങ്ങളെ എന്നാണ്, വിശ്വാസികളെ എന്നല്ല, മുസ്ലിമീങ്ങളെ എന്നല്ല, മറിച്ച് ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിലെല്ലാവരും പെട്ടു. ഇന്ന ഖലഖ്നാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. മിൻ ദക്കരിൻ വ ഉൻസ, അത് ഒരാണായി പെണ്ണായി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ, ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വജഅൽനാകും ശുഉബൻ വ ഖബായില, അള്ള പറയാണ് ചില ഗോത്രങ്ങളായി, അതുപോലെ തന്നെ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ള പറയാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരാര്, അത് വെളുത്തവനോ കറുത്തവനോ എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി അല്ല, മാനദണ്ഡമല്ല അള്ളാഹു വച്ചത്, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, നിങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് നന്മകൾ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ഹുജറാത്തിൻ്റെ 13-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തത്വമെന്നുള്ളത്, മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും, അത് ഒരു അവിശ്വാസിയാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും മാനവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകൾ ചെയ്യുന്നത്, അമുസ്ലിമീങ്ങളെ കണ്ടാൽ കണ്ടടച്ചു വെച്ച് കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണസമയത്ത് പോലും തൻ്റെ പടയെങ്കി ഒരു ജൂതൻ്റെ കയ്യിലായിരുന്നു പണയം വച്ചിരുന്നത്. അതുപോലെ തന്നെ അയൽവാസികൾ പലപ്പോഴും ക്രൈസ്തവരും അതുപോലെ തന്നെ ജൂതന്മാരുമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടടത്തു വെച്ച് കൊല്ലാനായിരുന്നുവെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മൂല്യങ്ങൾക്ക് എതിരാണല്ലോ അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ ആദരിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നത് നിങ്ങൾ വിമർശകർ കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മുസ്ലിമീങ്ങളിലേക്ക് വന്നാൽ പോലും, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ എടുത്തു വച്ചാൽ പോലും, നിസ്കാരത്തിൻ്റെ സ്വഫ് നിൽക്കുന്ന വിഷയം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവിടെ പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാകും, രാജാവുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും, എല്ലാവരും ഒരേ സ്വഫിൽ നിൽക്കും. അവിടെ മുന്തിയ ആൾ എന്ന നിലക്ക് പ്രത്യേക ഒരു സ്ഥാനമൊന്നും കൊടുക്കില്ല. ഇനി ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ എടുത്തു നോക്കുക, അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും, പണമുള്ളവനും പാവപ്പെട്ടവനും വലിയ സമ്പത്തിൻ്റെ ഉടമയും പല രാജ്യങ്ങളുടെയും രാജാക്കന്മാരും നേതാവുമാരും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ നയിക്കുന്ന ആളുകളും എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒരേപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന വേളയാണ് ഹജ്ജ് എന്നുള്ളത്. അവിടെ ഒരിക്കലും ഒരു ഗോത്രമോ ഒരു നാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും ഒരാൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മരിക്കുന്ന സമയത്തോ, ഖബർ എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഓരോ നാട്ടിലെയും ചര്യകൾ വ്യത്യാസമുണ്ട് എന്നതല്ലാതെ എല്ലാവരും പോകേണ്ട സ്ഥലം ഒന്നാണ്, എല്ലാവരും പോകുന്നത് ഒരേപോലെയാണ്. 3 കഷ്ണം തുണിയിൽ, അത് ചിലപ്പോൾ ആ തുണിയിലുള്ള റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നതല്ലാതെ ഈ മനുഷ്യൻ പോയി കിടക്കേണ്ട സ്ഥലം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പണമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കുലമഹിമകളോ അങ്ങനെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുകയില്ല. ആദരവ് ലഭിക്കേണ്ടത് മനുഷ്യനാണ്. മനുഷ്യന് കൃത്യമായ ആദരവും ബഹുമാനവും നൽകണം. ഇവിടെ ഒരു മനുഷ്യനേക്കാൾ നായയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഇസ്ലാം ഇടപെടുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഏതു മനുഷ്യനാണെങ്കിലും ശരി, മറ്റു ഇതര ജീവികളെക്കാൾ മനുഷ്യന് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മനുഷ്യന് ആദരവ് ലഭിക്കുന്നതപ്പോൾ അവൻ നന്മകൾ ചെയ്യുമ്പോഴും സുഹൃത്തുക്കൾ ചെയ്യുമ്പോഴും നല്ല മനുഷ്യനായി ജീവിക്കുമ്പോഴുമാണ്, അവൻ്റെ ഹൃദയം നന്നാകുമ്പോഴാണ് എന്ന് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാക്കിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനം. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും ആദരവും ലഭിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ മറ്റു ഇതര ജീവികളെക്കാളും ആദരവ് ലഭിക്കേണ്ടവനാണ്. ഇസ്ലാം ആദരവ് നൽകുന്നുണ്ട്. മറ്റു ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് മനുഷ്യനെന്ന ഒരു മനുഷ്യനായി ജനിച്ചു എന്നതുകൊണ്ട് ആ മനുഷ്യനെ ആദരിക്കണമെന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്, സൃഷ്ടാവ് ആദരിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടികൾ ഏതായാലും മനുഷ്യർ പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കൃത്യമായി ഈ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അടുത്തറിയുന്നവർക്ക് ഇസ്ലാമിൻ്റെ മനോഹാരിതയെ തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. ഗഹനവും പഠനാർഹവുമായിരിക്കുന്ന സംസാരമായിരുന്നു ഇപ്പോൾ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നാം കേട്ടത്. മനുഷ്യനെ ആദരിച്ച മതം എന്ന വിഷയത്തിൽ ബഹുമാന്യ സുഹൃത്ത് അബ്ദുറൌഫ് അൽഹൈകമി തിരുവനന്തപുരം സംസാരിക്കുകയായിരുന്നു.
6: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കെവി മുഹമ്മദ് അലി മൗലവിയാണ് പതിവ് പോലെ നമ്മോടൊപ്പം ഇന്നും ചേരുന്നത്. ആവശ്യക്കാരൻ, ഇളവുകൾ സ്വീകരിക്കുന്നതാണ് റബ്ബിനിഷ്ടം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ قال رسول الله صلى الله عليه وسلم ان الله يحب ان تؤتى رخصه كما يحب ان تؤتى عزائمه. പ്രശ്നതാക്കളെ, സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം. അബുൽ അബ്ബാസ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. ഹിജർക്ക് മുമ്പ് 3 ജനിക്കുന്നത്. ഹിജറ 68 അദ്ദേഹം ത്വാഇഫിൽ വെച്ച് മരണപ്പെടുന്നത്. 1660 ഹദീസുകൾ നിവേദനം ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളിലെ പ്രശസ്തനായ മുഹദ്ദിസും ഫഖീഹും മഹാപണ്ഡിതനും ഹാഫിളും അതേപോലെ തന്നെ തഫ്സീറുകളുടെ മുഫസ്സിറുകളുടെ ഇമാമുമൊക്കെയായി മഹാപണ്ഡിതനൊക്കെയായിട്ടാണ് അറിയപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ അദ്ദേഹത്തിന് അവഗാഹമുണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അൻ തുഅത്ത റുഖസുഹു, അൻ തുഅത്ത റുഖസുഹു. റുഖ്സ എന്നതിൻ്റെ ബഹുവചനമാണ് റുഖസ്, ഇളവുകൾ എന്നാണ് അർത്ഥം. ഇളവുകൾ സ്വീകരിക്കുന്നത് അല്ലാഹുനിഷ്ടമാണ്. തഖ്ഫീഫാത്തുകൾ, മത നിയമങ്ങളിൽ ഇബാദത്തുകളിലൊക്കെ ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ അനിവാര്യമുള്ളവർക്ക് ആവശ്യക്കാർക്ക് ചില ഇളവുകളുണ്ടല്ലോ, അല്ലാഹുൻ റസൂൽ പഠിപ്പിച്ചത്, അത് സ്വീകരിക്കുന്നത് അല്ലാഹുനിഷ്ടമാണ്. ഇളവുകൾ സ്വീകരിച്ചതുകൊണ്ട് പ്രതിഫലത്തിന് നഷ്ടം വരുന്നില്ല, കുറവ് വരുന്നില്ല, അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനും കുറവ് വരില്ല. അങ്ങനെയുള്ളവരെയാണ്, അല്ലാഹു നൽകിയ ഇളവുകളെ സ്വീകരിക്കുന്നവനെയാണ് അല്ലാഹുനിഷ്ടം എന്നതാണ് പറഞ്ഞത്. കമ യുഹിബ്ബു അൻ തഅസാ ഇമുഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നത്, കമാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ, ആരെ, അൻ തുഅത്ത അസാഇമുഹു, ഒരാൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ. ഒരാൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര കൃത്യതയോടുകൂടി ചെയ്യുന്നു അതുപോലെ തന്നെ അല്ലാഹുവിന് ഇഷ്ടമാണ് അല്ലാഹു നൽകിയ ഇളവുകൾ ആ സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശ്വാസികൾക്ക്, ആവശ്യക്കാർക്ക്, ദുർബലർക്ക്, ചില സന്ദർഭങ്ങളിൽ രോഗികൾക്ക്, യാത്രക്കാർക്ക്, ആവശ്യക്കാർക്കൊക്കെ തന്നെ വലിയ സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. ഇളവുകൾ അല്ലാഹു നൽകുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുക എന്നതിൽ വലിയ നന്മയില്ല എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതെന്നും അല്ലെങ്കിൽ അനുവദിച്ച ഇളവുകളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന നിലപാട് ഒരുപക്ഷെ അഹങ്കാരത്തിലേക്ക് എത്തിക്കും, ദീനിനെ കുഴപ്പത്തിലാക്കും. അതുകൊണ്ടാണ് ഇവിടെ മാത്രമല്ല പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇളവുകൾ സ്വീകരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നിർബന്ധമായി കൽപ്പിച്ച അസാഇം എന്ന് പറഞ്ഞാൽ അതാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ബാധ്യതകൾക്കാണ് അസീമത്ത്, അസാഇം എന്ന് പറയുക. അസീമത്ത് എന്നതാണ് അതിൻ്റെ ഏകവചന രൂപം. അല്ലാഹു നിശ്ചയിച്ച നിർബന്ധ കാര്യങ്ങൾ എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. അതിന് അസീമ എന്നതിൻ്റെ ബഹുവചനമാണ് അസാഇം. ആ കാര്യങ്ങൾ എത്ര കൃത്യനിഷ്ഠയോടുകൂടി ഒരാൾ ചെയ്യുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണോ അതേപോലെ തന്നെ അള്ളാഹുനിഷ്ടമാണ് അവൻ നൽകിയ ഇളവുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതും എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ ദീനിൻ്റെ ആ ലാളിത്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദീനെന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്, അദ്ദീൻ യുസ്റുൻ. എന്നാൽ അതിനെ കഠിനമാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. ഇല്ലാത്ത നിയമങ്ങൾ പറഞ്ഞ് അള്ളാഹു നൽകിയ ഇളവുകളെ അവഗണിക്കുന്ന, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, മനഃപൂർവ്വം കഠിനതയും അതിവാദവും കൊണ്ടുവരുന്നവർ, അത് ആപത്താണ് എന്ന് ചുരുക്കം. ദുർബലരായ ആളുകൾ, രോഗികൾ, വലിയ ആവശ്യക്കാർ, അവർക്കൊക്കെ ഇതിൻ്റെ അനിവാര്യത അറിയുമല്ലോ. അവിടെ ഒരിക്കലും തന്നെ ആ ഇളവുകൾ പാലിക്കാതെ ഉപയോഗപ്പെടുത്താതെ മാറി നിന്നാൽ, അല്ലെങ്കിൽ ചില ആളുകൾ ഇളവുകൾ ഉപയോഗിക്കാത്ത നിലയിൽ നിർബന്ധ കാര്യങ്ങൾ പോലും അവഗണിക്കുന്ന മാറ്റിവെക്കുന്ന സ്ഥിതിയുണ്ടാകും. എങ്ങനെയാണ് അങ്ങനെ നിർവഹിക്കുക എന്ന ചിന്തയോടുകൂടി അള്ളാഹു നൽകിയ റുഖ്സകളെ ശ്രദ്ധിക്കാത്തവർ, അവഗണിക്കുന്നവർ, പഠിക്കാത്തവർ, മനസ്സിലാക്കാത്തവർ, മനസ്സിലാക്കിയിട്ടും അതിനെ അവഗണിക്കുന്നവർ, ആ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണതയിലെത്താനാവാത്തതിനാൽ ഉപേക്ഷ വരുത്തരുത് എന്നർത്ഥം. സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ആ വിഷയങ്ങളിലൊക്കെ റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് മനസ്സ് റബ്ബ് ഓരോ മനുഷ്യൻ്റെയും മനസ്സറിയുന്ന അള്ളാഹു അവന് നൽകിയ ചില ഇളവുകളുണ്ട്. അതനുസരിച്ച് അവന് മുന്നോട്ട് പോയാൽ മതിയാകും. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യനും കഴിയാത്തത് അള്ളാഹു നിർബന്ധിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല സൂറത്തുൽ ബഖറയിലെ 185 അള്ളാഹു പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസത്തിലാക്കുക എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അങ്ങനെയാണ്. എളുപ്പമുള്ളതിനെ തിരഞ്ഞെടുക്കുക, ഇളവുകൾ സ്വീകരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രയാസങ്ങളെ റബ്ബ് പരിഗണിക്കുന്നു, പ്രയാസപ്പെടുന്നവരെ പരിഗണിക്കുന്നു, അനിവാര്യതകളെ റബ്ബ് അറിയുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്കും നിരാശ വേണ്ടതില്ല എന്നതാണ് ഈ ഹദീസ് നൽകുന്ന അതിപ്രധാനമായ സന്ദേശം. അതോടൊപ്പം നമ്മളിതിലേക്ക് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, പലപ്പോഴും തന്നെ ഇളവുകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുമുണ്ട്. വിശദീകരിക്കേണ്ടതില്ല പല ഇളവുകളും. ഉദാഹരണത്തിന് നമസ്കരിക്കുന്ന കാര്യത്തിൽ അള്ളാഹു ഒരുപാട് ഇളവുകൾ യാത്രക്കാരനും രോഗിക്കുമൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ചില ഇളവുകളെ ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതും അപകടകരമാണ് എന്നതിലേക്കുകൂടി ഈ ഹദീസ് വെളിച്ചം വീശുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആവശ്യക്കാരൻ അള്ളാഹു നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നതിലാണ് റബ്ബിൻ്റെ തൃപ്തിയും ഇഷ്ടവുമെന്ന തിരിച്ചറിവുണ്ടാവുക. കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ആവശ്യക്കാരൻ ഇളവുകൾ സ്വീകരിക്കുന്നതാണ് റബ്ബിനിഷ്ടം എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് കെ വി മുഹമ്മദ് അലി മൊലിവി ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത്.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയ വസന്തം സൂറത്ത് അന്നിസയിലെ 53-56 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 53-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അം അതല്ല, ലഹും അവർക്കുണ്ടോ, നസീബുൻ വല്ല പങ്കും വല്ല അംശവും, മിനൽ മുൽക്കി രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജാധിപത്യത്തിൽ നിന്ന്. ഫഇദൻ എന്നാലപ്പോൾ ലാ യുഅ്തൂന അവർ നൽകുകയില്ല അന്നാസ മനുഷ്യർക്ക് നഖീറ ഒരു നഖീറും അല്ലെങ്കിൽ ഒരു കുത്തും അല്ലെങ്കിൽ അണുവോളവും. ഇതാണ് 53-ാമത്തെ വചനം. അതല്ല അവർക്ക് രാജാധിപത്യത്തിൽ നിന്നും വല്ല പങ്കും ഉണ്ടോ? എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരണുവോളം മനുഷ്യർക്ക് നൽകുകയില്ല. യഹൂദികളെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ മറ്റൊരു പരാമർശമാണിത്. അവർക്ക് അധികാരം വല്ലയിടത്തുമുണ്ടായിരുന്നെങ്കിൽ, ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അവർക്ക് അധികാരമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ മനുഷ്യർക്ക് ഒന്നും തന്നെ ഒരൽപ്പം പോലും അവർ നൽകാൻ തയ്യാറാവുകയില്ല. അതാണ് ഈ ആളുകളെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്ന കാര്യം, യഹൂദികളുടെ അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ധാരാളം ചരിത്രങ്ങൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വെറുപ്പും വിദ്വേഷവും അസൂയവും ഒക്കെ കാരണമായി ആർക്കെങ്കിലും, മനുഷ്യർക്ക് വല്ലവർക്കും വല്ല നന്മയും ചെയ്യാൻ അവർ ഒരിക്കലും തന്നെ ഒരുക്കമല്ല എന്നതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആല അം ലഹും നസീബും മിനൽ മുൽക്കി വഹാദാ ഇസ്തിഫ്ഹാമു ഇൻകാരിൻ. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. ഐ ലൈസ ലഹും നസീബും മിനൽ മുൽക്കി, ആ ചോദ്യം നിഷേധത്തിൻ്റെ പിന്നെ ഉത്തരമാണ് അതിനുള്ളത്. അവർക്കൊരു പിന്നെ അധികാരവുമില്ല. സുമ്മ വസഫഹും ബിൽ ബുഖ്ലി ഫഖാൽ, പിന്നെ അള്ളാഹ് അവരുടെ പിശുക്കിനെയാണ് എടുത്തു പറയുന്നത്. അതെന്താ? ഫഇദൻ ലാ യുഅ്തൂന അന്നാസ നഖീറ ഐ ലിഅന്നഹും ലൗ കാന ലഹും നസീബും ഫിൽ മുൽക്കി, അവർക്കെങ്ങാനും വല്ല ആധിപത്യവും അധികാരവും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, അതിൽ വല്ല പങ്കും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, വ തസറുഫി കൈകാര്യ കർത്തൃത്വം അവർക്കുണ്ടായിരുന്നെങ്കിൽ, ലമ അഅതൗ അഹദൻ മിനന്നാസി, ജനങ്ങളിൽ ഒരാൾക്കും ഒന്നും അവർ നൽകുമായിരുന്നില്ല, വലാ സിയമ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, പ്രത്യേകിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഒന്നും നൽകുകയില്ല, വലാമ യംലഉ അന്നഖീർ വഹുവ അന്നുഖതത്തുൽ ലതീ ഫിൻ നവാതി. നേരത്തെ പറഞ്ഞല്ലോ, ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരു, അതിൻ്റെ മുകളിലൊരു കുത്ത്, ആ മുതുകത്തുള്ള കുത്ത്, അതാണ് നഖീർ എന്ന് പറഞ്ഞാൽ അല്പം പോലും അവർ ഒരാൾക്കും നൽകുമായിരുന്നില്ല. അവരുടെ പിന്നെ സ്വഭാവം അതാണ് അറിയിക്കുന്നത്. ഒരു മനുഷ്യനും ഒന്നും നൽകാൻ അവർ തയ്യാറല്ല. ഇന്നും ഇസ്രായേൽ രാഷ്ട്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീനകൃത്യങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അവർക്ക് നൽകിയ ആ സൗകര്യത്തിൻ്റെ പേരിൽ, അതായത് ആ രാഷ്ട്രത്തിൽ അവർക്ക് അധിവസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അവർ കൂടുതൽ അഹങ്കാരവും അതേപോലെ തന്നെ വിദ്വേഷവും പകയും കാണിക്കുന്നുവെന്നല്ലാതെ ഒരാൾക്കും ഒരു നന്മയും ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നത് വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് അവരുടെ സ്വഭാവമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, അം ലഹും നസീബും മിനൽ മുൽക്കി ഫഇദല്ലാ യുഅ്തൂന അന്നാസ നഖീറാ. തുടർന്ന് 54-ാമത്തെ വാക്യം, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ് آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما. അതാണ് 54-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ആ ആളുകളെക്കുറിച്ച് തന്നെയാണ് അള്ളാഹുവിൻ്റെ പരാമർശം. അം യഹ്സുദൂന, അതല്ല അവർ അസൂയപ്പെടുന്നുവോ, അന്നാസ മനുഷ്യരോട്, അലാമ യാതൊന്നിനെപ്പറ്റി, അത്താഹുമുല്ലാഹു അല്ലാഹു അവർക്ക് നൽകിയ, മിൻ ഫദ്ലിഹി അവൻ്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നിന്ന്, ഫഖദ് ആതൈന, എന്നാൽ നാം നൽകിയിട്ടുണ്ട്, ആല ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന്, അൽ കിതാബ, വേദഗ്രന്ഥം, വൽ ഹിക്മത, വിജ്ഞാനവും, വ ആതൈനാഹും, അവർക്ക് നാം നൽകുകയും ചെയ്തു, മുൽക്കൻ, രാജത്വം, അളീമ, വമ്പിച്ച. അതല്ല, അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ അവരോട് അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന് നാം വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകിയിട്ടുണ്ട്, അവർക്ക് നാം വമ്പിച്ച രാജാധിപത്യവും നൽകിയിരിക്കുന്നു. ഇതാണ് 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നത്. യഅനി ബിദാലിക ഹസദഹും അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാണിച്ചിരുന്ന അസൂയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അലാമ റസഖഹുമുല്ലാഹു മിൻ നുബുവ്വത്തി അൽ അദീമ, അല്ലേ, അള്ളാഹു പ്രവാചകൻ നൽകിയ ആ നുബുവ്വത്തിന്റെ പേരിലാണ് അവരുടെ അസൂയ. വമനഅഹും മിൻ തസ്ദീഖിഹിം ഇയ്യാഹു ഹസദുഹും ലഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വം അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അസൂയയാണ്. ലികൗനിഹി മിനൽ അറബി വലൈസ മിൻ ബനി ഇസ്രായീൽ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി വംശത്തിൽപ്പെട്ട ആളായി എന്നതാണ് അവരുടെ അസൂയക്ക് കാരണം. അദ്ദേഹം പ്രവാചകൻ തിരുമേനി ബനു ഇസ്രായീൽ വംശത്തിൽപ്പെട്ട ആളായില്ല എന്നതാണ് കാരണം. അവിടെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഉദ്ധരിക്കുന്നു, നഹ്നു നാസു ദൂന നാസി ഖാല അല്ലാഹു തആല ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വ ആതൈനാഹും മുൽക്കൻ അദീമ ഫഖദ് ജഅൽന ഫി അസ്ബാത്തി ബനി ഇസ്രായീല അല്ലദീനഹും മിൻ ദുര്രിയത്തി ഇബ്രാഹീം അന്നുബൂവത. എന്നാൽ ഇസ്രായീൽ വംശപരമ്പരയുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു നുബുവത്ത് നൽകിയിട്ടുണ്ട്. വ അൻസൽന അലൈഹിമുൽ കുതുബ വ ഹകമു ഫീഹിം ബിസ്സുനനി വഹിയ അൽ ഹിക്മ വ ജഅൽന ഫീഹിമുൽ മുലൂക വ മഅ ഹാദാ ഫമിൻഹും മൻ ആമന ബി, തുടർന്നുള്ള ആയത്തുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബനു ഇസ്രായീലിയർ അല്ലെങ്കിൽ ഈ യഹൂദികൾ അവരുടെ അസൂയയാണ് പ്രവാചകൻ തിരുമേനിയെ തിരസ്കരിക്കാൻ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. അതാണ് അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയതിൻ്റെ പേരിൽ അവർ മനുഷ്യരോട് അസൂയ കാണിക്കുകയാണോ? എന്നാൽ ഇബ്രാഹീമിന് നാം വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു, മാത്രമല്ല വലിയ അധികാരവും നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു. തീർച്ചയായും ഈ അസൂയ എന്ന സ്വഭാവ ദൂഷ്യം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ തകർച്ചക്കും അവരുടെ നാശത്തിനും അത് കാരണമായി തീരുമെന്നാണ് ആ വചനത്തിലൂടെ പഠിക്കേണ്ട കാര്യം. ഹലിൽ ഹാമിലു ലഹും അലാ ഖൗലിഹിം കൗനുഹും ശുറകാ അല്ലാഹി ഫയുഫദ്ദിലൂന മൻ ഷാഉ അം അമിൽ ഹാമിലു ലഹും അലാ ദാലിക്കൽ ഹസദു ലിർറസൂലി വൽ മുഅ്മിനീന അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വലൈസ വദാലിക ലൈസ ബിബ്ദഇൻ വലാ ഗരീബിൻ അലാ ഫദ്ലില്ലാ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഇവർ മനുഷ്യരോട് പ്രവാചകനോടും മുഅ്മിനീങ്ങളോടും അസൂയ പുലർത്തുകയാണോ? എന്നിട്ട് അല്ലാഹു തുടർന്നു പറയുന്നുണ്ട്, ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വ ആതൈനാഹും മുൽക്കൻ അദീമ വദാലിക മാ അൻഅമ അല്ലാഹു ബിഹി അലാ ഇബ്രാഹീം വ ദുർരിയതഹു മിനൻ നുബുവത്തി വൽ കിതാബി വൽ മുൽക്കി അല്ലദി അഅതാഹു മൻ അഅതാഹു മിൻ അംബിയാഇഹി, അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അതേപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാർക്കുമൊക്കെ ഇതുപോലെ തന്നെ പ്രവാചകത്വവും രാജാധിപത്യവും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് അല്ലാ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ്, ദുസ്വഭാവമാണ് അസൂയ എന്നത്. അല്ലാഹു ആർക്കെങ്കിലും വല്ല അനുഗ്രഹവും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അസൂയപ്പെടേണ്ടവരല്ല മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി താൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടാത്തതുവരെ ഒരാൾ മുഅ്മിനാവുകയില്ല. അപ്പോൾ തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ അതിൽ അസൂയപ്പെടേണ്ടവരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ. മറിച്ച് മറ്റുള്ളവർക്കുണ്ടാകുന്നതിനും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ, ഗുണത്തിൽ, അല്ലെങ്കിൽ അഭിവൃദ്ധിയിലുണ്ടാകുന്ന മനസ്സിൻ്റെ എന്തോ ഒരു ഭാവമാണ്, ഒരു അതൃപ്തിയാണ്, അതാണ് യഥാർത്ഥത്തിൽ അസൂയ എന്നത്. അത് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാകുന്നു എന്നതുകൂടി ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. തുടർന്ന് 55-ാമത്തെ വചനം, ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറാ. ഫമിൻഹും, എന്നിട്ട് അവരിലുണ്ട്, മൻ ആമന ബിഹി, മൻ ആമന ബിഹി, അതായത് അതിൽ വിശ്വസിച്ച ആളുകൾ, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ, എന്നിട്ട് അതിൽ വിശ്വസിച്ചവരും അവരിലുണ്ട്. വമിൻഹും മൻ സദ്ദ അൻഹു, അതിൽ നിന്ന് തിരിഞ്ഞു പോയവരും അവരിലുണ്ട്. വകഫാ ബിജഹന്നമ സഈറാ, കത്തിജ്വലിക്കുന്ന അഗ്നിയായി ജഹന്നം തന്നെ മതി. ഇതാണ് 55-ാമത്തെ വചനം. അതായത് ഈ പൂർവ്വപ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അത് എടുത്തു പറഞ്ഞതിന് ശേഷം അതിൽ വിശ്വസിച്ച ആളുകൾ അവരിലുണ്ട്, എന്നാൽ അതിൽ നിന്ന് തിരിഞ്ഞു പോയവരും അവരിലുണ്ട്. എന്നാൽ ആ ആളുകൾക്ക്, തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് നരകം തന്നെ മതി, ശിക്ഷയായിട്ട് അത് അവർക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറാ, കത്തിജ്വലിക്കുന്ന നരകം മതി, ശിക്ഷയായിട്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അവിടെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞ കാര്യം, ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറ, ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻഹും മൻ സദ്ദ അൻ ഫൽ കഫറത്തു മിൻഹും അഷദ്ദു തക്ദീബൻ ലക് വഅബ്അദു അമ്മാ ജിഅതഹും ബിഹി മിനൽ ഹുദാ വൽ ഹഖിൽ മുബീൻ. അതിൽ വിശ്വസിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ അതിൽ അവിശ്വസിച്ച, തിരിഞ്ഞു കളഞ്ഞ ആളുകളുണ്ട്. അതാണ് അവിശ്വാസികളായ ആളുകൾ, അത് നിഷേധിച്ച ആളുകൾ. വഖഫാ ബി ജഹന്നമ സഈറ, ഐ വഖഫാ ബിന്നാരി ഉഖൂബതൻ ലഹും അലാ കുഫ്രിഹിം വഇനാദിഹിം, അവരുടെ ഈ ധിക്കാരത്തിനും അവരുടെ നിഷേധത്തിനും. വമുഖാലഫതിഹിം കുതുബല്ലാഹി വറുസുലഹു, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർക്കും അതേപോലെ വേദഗ്രന്ഥങ്ങൾക്കും എതിർനിന്നതിന് അവർക്ക് ശിക്ഷയായിട്ട് നരകം തന്നെ മതി എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. ഫമിൻഹും മൻ ആമന ബിഹി ഐ ബി മുഹമ്മദിൻ

ബഅദു ആസാരി മഅസീഹിം, അവരുടെ ഈ ധിക്കാരത്തിൻ്റെ കാരണമായിക്കൊണ്ട്. വകഫ ബി ജഹന്നമ സഈറ തസ്അറു അലാ മൻ കഫറ ബില്ലാ വജഹദ നുബുവത അംബിയാഇഹി മിൻ യഹൂദി വൻ നസ്വാറ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിച്ച, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിഷേധിച്ച ആളുകൾ, യഹൂദികളിൽപ്പെട്ട, നസ്വാറാക്കളിൽപ്പെട്ട, വഗൈരിഹിം മിൻ അസ്നാഫിൽ കഫറ, അതല്ലാത്ത സത്യനിഷേധികൾ, അവർക്കൊക്കെ നരകം തന്നെ മതി ശിക്ഷയായിട്ട് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും വലിയ പാഠം തന്നെയാണ് ഇത്തരം വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഫമിൻ ഹുമ്മൻ ആമന ബിഹി എന്നത് മിൻ അഹ്ലിൽ കിതാബി, അവരിൽ വിശ്വസിച്ചവരുണ്ട് എന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണ്? വേദക്കാരെ പറ്റിയാണ്. അതേപോലെ തന്നെ വമിൻ ഹുമ്മൻ സ്വദ്ദ അൻ, മിൻ അഹ്ലിൽ കിതാബി മൻ ആമന ബിമാ അൻസൽ അല്ലാഹു അലാ ഇബ്രാഹിം അലൈഹിസ്സലാം വഅലാ അംബിയാഇഹി മിൻ ദുരിയ്യത്തിഹി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ വമിൻ ഹുമ്മൻ അഅ്റദ അനിൽ ഈമാനി ബിഹി, അവിശ്വസിച്ച ആളുകളുമുണ്ട്. വഹാദ മൗഖിഫുഹും മിമ്മാ ഉൻസില അലൻ നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നബിയി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാറു ഹിയൽ അദാബുൽ മുകാഫിഉ ലിമൻ കഫറ മിൻഹും. അപ്പോ ആ പ്രവാചകന്മാരെ തിരസ്കരിച്ച ആളുകൾക്ക് ഈ ശിക്ഷ, നരകമാകുന്ന ശിക്ഷ ഏറ്റവും അനുയോജ്യമാകുന്നു, അത് തന്നെ അവർക്ക് മതി എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് 56-ാമത്തെ വചനം, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ

ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ, സൗഫ, വഴിയെ, നുസ്ലീഹിം, നാം അവരെ കടത്തിയെരിയിക്കും, നാറ അഗ്നിയിൽ, കുല്ലമാ നദിജത്, വെന്തു പോകുമ്പോഴെല്ലാം, ജുനൂദുഹും അവരുടെ തൊലികൾ, ബദ്ദൽനാഹും അവർക്ക് നാം പകരമാക്കും, ജുനൂദൻ തൊലികളെ, ഗൈറഹ അവയല്ലാത്ത, ലിയദൂഖു അവർ രുചിച്ചു നോക്കുവാൻ വേണ്ടി, അൽ അദാബ് ശിക്ഷയെ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, കാന ആകുന്നു, അസീസൻ പ്രതാപശാലി, ഹക്കീമ അഗാധജ്ഞൻ. ഇതാണ് 56-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നിശ്ചയമായും നമ്മുടെ ആയത്തുകളിൽ അവിശ്വസിച്ചവർ, വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അതെ, അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. സത്യനിഷേധികൾക്കുണ്ടാകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. സത്യം വന്നു കിട്ടിയിട്ട്, യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ട് അതിനെ തള്ളിക്കളയുന്ന സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി, ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ആ മനസ്സിലായ സത്യത്തെ തള്ളിക്കളയുന്ന, അതിനെ തിരസ്കരിക്കുന്ന അത്തരം ആളുകൾക്കുള്ള മുന്നറിയിപ്പാകുന്നു അല്ലാഹുവിൻ്റെ ഈ വചനം. തീർച്ചയായും വലിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അവിടെ അല്ലാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ നരകത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവിടെ തീയിൽ, ആ തീയിൽ കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കുകയില്ല. തൊലികളെല്ലാം കരിഞ്ഞു പോയാൽ വേദന അറിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് വീണ്ടും പുതിയ തൊലികൾ അവർക്ക് നൽകപ്പെടും. ഇന്ന് വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നൊരു കാര്യമാണ്, ശരീരത്തിലെ തൊലികളിൽ വലിയൊരു ശതമാനം കത്തിക്കരിഞ്ഞു പോയാൽ ആ മനുഷ്യന് പിന്നെ വേദന അറിയാൻ കഴിയില്ല എന്നത്. കണ്ടോ, അള്ളാഹുവിൻ്റെ വചനം 1400 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം ഒട്ടും പുരോഗമിച്ചിട്ടില്ലാത്ത, ശാസ്ത്രീയമായ കണ്ടെത്തൽ ഒന്നും നടന്നിട്ടില്ലാത്ത കാലത്ത് അള്ളാഹു കൃത്യമായി പറയുന്നു, ആ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞു പോയാൽ അവർ വേദന അനുഭവിക്കാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് പുതിയ തൊലികൾ അവർക്ക് നൽകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഅദനല്ലാഹ് മിനന്നാർ, അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാഹു അത്തരം കഠിന കഠോരമായ ശിക്ഷയെ തൊട്ട് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കാൻ

0: നാം ഏവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, അവതരിപ്പിച്ചത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മഴക്കാല രോഗ പ്രതിരോധം. മഴക്കാല രോഗപ്രതിരോധം ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നിലാർ മുഹമ്മദ്,
1: കൂടെ പീസ് റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തൊടി.
2: ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അവയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ഭാഗം എന്ന നിലയ്ക്ക് ഇന്നും നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദാണ്. അദ്ദേഹത്തെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: ഡോക്ടർ, നമ്മൾ മുമ്പ് എപ്പിസോഡ് വണ്ണിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി മഴക്കാലവും രോഗങ്ങളും കുട്ടികളുടെ അവസ്ഥയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മഴക്കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡ്രസ്സ് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥ. സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും ഒക്കെ പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും പൂർണ്ണമായി ഉണങ്ങാത്ത ഡ്രസ്സ് കുട്ടികൾ യൂണിഫോം ആയാലും മറ്റും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികളെ രോഗമായി എത്രമാത്രം ബന്ധമുണ്ട്? ഇങ്ങനെ നനഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായി നനഞ്ഞതല്ലെങ്കിലും അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കുട്ടികൾക്കുണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായും ഈ മഴക്കാലം നമുക്കറിയാം, കുട്ടികൾക്ക് ഇപ്പോൾ കുട കൊടുത്തു വിട്ടാൽ തന്നെ കുട്ടികൾ മഴയും കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി തുണി കഴുകിട്ട് ഉണങ്ങിയാലും ഉണക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഈർപ്പം ഒരു നനഞ്ഞ വസ്ത്രം ധരിക്കാൻ പ്രധാനമായിട്ടാണ്. ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത, പ്രത്യേകിച്ച് ഈ കക്ഷത്തും അതേപോലെ തന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ കാലിൻ്റെ അഴയിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ, കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ, കാൻഡിഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പൗഡർ അവൈലബിൾ ആണ്. ഡ്രസ്സ് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിധി വരെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളിപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും കളിക്കുന്നത്, ചെളിവെള്ളത്തിലാണ് ഫുട്ബോൾ കളിക്കുന്ന പല കുട്ടികളിപ്പോൾ ചെളിവെള്ളത്തിലൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരോട് പറയേണ്ടത് ഇത്തരം കളി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ കളി കഴിഞ്ഞിട്ട് നല്ലോം ശുദ്ധവെള്ളത്തിൽ നല്ലോം കഴുകി വൃത്തിയാക്കി വിരലിൻ്റെ ഇടകൾ നമ്മൾ തുണി കൊണ്ട് നല്ലോം തുടച്ച് എടുക്കണം. അപ്പം അതിന് ശേഷം നമുക്ക് ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ പൗഡർ, കാൻഡിഡ് പൗഡറൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
2: മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്?
3: നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് മഴക്കാലങ്ങൾ കുട്ടികൾക്ക്, കാരണം എപ്പോഴും മഴക്കാലമാകുമ്പോൾ എപ്പോഴും ഭക്ഷണമൊക്കെ വളരെ തണുത്തിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ